ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് ശകവർഷം 1948, വൈശാഖം 28, കൊല്ലവർഷം 1201, ഇടവം 4, 2026 മെയ് 18 തിങ്കളാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 40 സെക്കൻഡും.

മീഡിയം വേവിൽ 258.39, 520.83 മീറ്ററുകളിൽ, 1161, 576 എന്നീ കിലോ ഹെഡ്സുകളിലും, ആലപ്പുഴ FM 103.5, പത്തനംതിട്ട FM 101, കായംകുളം FM 100.1 എന്നീ മെഗാഹെഡ്സിലും, പ്രസാർഭാരതി DTH സർവീസിലും, ആകാശവാണി ഇന്റർനെറ്റ് സർവീസിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി സുഭാഷിതം അവതരിപ്പിക്കുന്നത് അഡ്വക്കേറ്റ് സിന്ധു ഗോപാലകൃഷ്ണൻ.
1: അച്ഛനമ്മമാർക്ക് പകരം വയ്ക്കുവാൻ ആരുമില്ല എന്നത് ശരി തന്നെ. എന്നാൽ അച്ഛനമ്മമാരുടെ മരണശേഷം മക്കൾ അവരെക്കുറിച്ച് ഓർക്കണമെങ്കിൽ, അവരെ ഓർത്ത് അഭിമാനിക്കണമെങ്കിൽ, അവരില്ലാത്തതോർത്ത് വിഷമിക്കണമെങ്കിൽ, അവരുടെ വേർപാട് നികത്തുവാൻ പറ്റാത്തൊരു വിടവായി മക്കൾക്ക് അനുഭവപ്പെടണമെങ്കിൽ രക്ഷിതാക്കൾ അതനുസരിച്ച് മക്കളെ ജീവിച്ച് കാണിച്ചു കൊടുത്തവരായിരിക്കണം. നമ്മളറിയാതെ നമ്മുടെ മക്കൾ നമുക്ക് മാർക്കിട്ടുകൊണ്ടിരിക്കുകയാണെന്ന് ഓർക്കുക, നമ്മെ വിലയിരുത്തുകയും അതെല്ലാം അവർ ഓർമ്മയിൽ സൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. മക്കളെ വളർത്തി നല്ലവരാക്കുക എന്നത് ഒരു നിസ്സാര കാര്യമല്ല. അച്ഛനമ്മമാരെ വാർദ്ധക്യത്തിൽ മക്കൾ ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ പല മക്കളെയും കുറ്റപ്പെടുത്താറുണ്ട്. 75% ഉപേക്ഷിക്കപ്പെട്ട വൃദ്ധരായ മാതാപിതാക്കൾക്കിടയിൽ അവർ തന്നെയാണ് അവർക്ക് വന്നുകൂടിയ ദുർഗതിക്ക് കാരണക്കാരെന്ന് അവരെ അടുത്തറിയുവാൻ ശ്രമിച്ചാൽ നമുക്ക് മനസ്സിലാവും. 2 അനാഥാലയങ്ങളുടെ നിയമോപദേശകയായി പ്രവർത്തിക്കുവാൻ ഭാഗ്യം സിദ്ധിച്ചിട്ടുള്ള എനിക്ക് അവിടെ കഴിയുന്ന പലരുടെയും ജീവിതം നേരിട്ടറിയാം. സത്യസന്ധമായി മക്കൾക്ക് യാതൊരു തരത്തിലും അവരെ കൂടെ നിർത്തി നോക്കുവാൻ സാഹചര്യമില്ലാത്തവരും ആ കൂട്ടത്തിലുണ്ട് കേട്ടോ. അങ്ങനെയുള്ള മക്കൾ ഇടയ്ക്കിടയ്ക്ക് അവരുടെ മാതാപിതാക്കളെ കാണാൻ വരികയും അവർക്കിഷ്ടമുള്ള എന്തെങ്കിലും കൊണ്ടുവന്ന് കൊടുത്ത് കുറച്ചു നേരം അവരോടൊപ്പം ചിലവഴിച്ചിട്ട് പോകുന്നത് കാണാം. ഇതിനിടയിൽ ആരും തിരിഞ്ഞു നോക്കാത്തവരുടെ സ്ഥിതി വളരെ സങ്കടകരമാണ്. വയസ്സാകുമ്പോൾ ആർക്കും ഈ ഗതി വരാം. അത് വരാതെ നോക്കണമെങ്കിൽ ബോധപൂർവം മക്കൾക്ക് നല്ല ഓർമ്മകൾ സമ്മാനിക്കണം. എന്റെ അമ്മയുടെ സ്നേഹിക്കുവാനറിയാവുന്ന രീതികൾ ഏത് പ്രതികൂല സാഹചര്യത്തിലും എനിക്ക് തുണയായിട്ടുണ്ട്. പ്രതിസന്ധികളെ തരണം ചെയ്യുവാനുള്ള എന്റെ അച്ഛന്റെ സമചിത്തത എനിക്കെന്നും ഒരു ഉത്തേജനമാണ് എന്നൊക്കെ മക്കൾ ചിന്തിക്കണമെങ്കിൽ അച്ഛനമ്മമാർ അങ്ങനെ ആവണ്ടേ. ഓണം വരുമ്പോഴും വിഷു വരുമ്പോഴും ഓണക്കോടി കൊടുക്കുവാനും തിരിച്ച് നെറ്റിയിലൊരു ഉമ്മ കിട്ടുവാനും അവരില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ കണ്ണു നനയുവാൻ ഇടവരാറുണ്ടോ നിങ്ങൾക്ക്? ഗൂഗിൾ പേ വഴി വിഷുക്കൈ നീട്ടം കൊടുക്കുന്ന അച്ഛനമ്മമാരും മക്കളുമുള്ള ഈ കാലത്ത് പഴയ 1 രൂപയായും പിന്നീട് 5 രൂപയായും ഒക്കെ കയ്യിൽ കിട്ടിയിരുന്ന നാണയത്തൊട്ടുകളുടെ വിലയും സന്തോഷവും ഗൂഗിൾ പേ വിഷുക്കൈ നീട്ടത്തിനുണ്ടോ എന്ന് ഞാൻ ഓർത്തു പോകുന്നു. അമ്മയുടെ മുഖത്ത് നോക്കിയാണ് സ്ത്രീ എന്ന ശക്തിയെ, സ്നേഹത്തെ, കരുണയെ, വാത്സല്യത്തെ, ത്യാഗത്തെ എല്ലാം ഞാൻ അറിഞ്ഞത് എന്ന് മക്കളെക്കൊണ്ട് പറയിപ്പിക്കുവാൻ ഇന്ന് എത്ര അമ്മമാർക്ക് സാധിക്കും? വേലിയേറ്റവും വേലിയിറക്കവും നിയന്ത്രിക്കുന്ന പ്രകൃതിയിലെ ആ ഊർജ്ജശക്തിയെപ്പോലെ സ്നേഹമെന്ന ശക്തി കൊണ്ട് കുടുംബത്തെ രമ്യമാക്കുവാനൊരു സ്ത്രീക്ക് മാത്രമേ കഴിയൂ. സുഖത്തിലും ദുഃഖത്തിലും സങ്കടങ്ങളിലും സന്തോഷങ്ങളിലും മക്കൾക്കെടുത്ത് വായിക്കുവാൻ കഴിയുന്ന ഒരു സങ്കീർത്തന പുസ്തകമാകണം അമ്മ. ആ പുസ്തകത്തിൽ ഏത് സാഹചര്യത്തെയും നേരിടുവാൻ കഴിയുന്ന വചനങ്ങളുമുണ്ടാകണം. അമ്മയെ സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന അച്ഛൻ, സത്യസന്ധതയും സ്വഭാവമഹിമയും കൈവിടാതെ ജീവിക്കുന്ന അച്ഛൻ, തൻ്റെ അച്ഛനമ്മമാരെ നന്ദിയോടെ സ്മരിക്കുന്ന ഒരച്ഛൻ, സ്നേഹവും ശിക്ഷണവും ഒരുപോലെ തരുന്ന അച്ഛൻ, അങ്ങനെ നല്ല ഓർമ്മകൾ നൽകിയിട്ടുള്ള അച്ഛനെ ഒരു മകനും ഉപേക്ഷിക്കില്ല. ആ സ്നേഹസ്പർശം വേണ്ട എന്ന് ഒരു മകളും പറയില്ല. സ്നേഹത്തിൻ്റെ കയർ കൊണ്ട് തൻ്റെ കൊച്ചുമക്കളെ കരുതലിൻ്റെ തൂണിൽ വരിഞ്ഞ് മുറുക്കി കെട്ടിയിടുന്ന മുത്തച്ഛനെ കൊച്ചുമക്കൾ എങ്ങനെ മാറ്റി നിർത്തും? അതുകൊണ്ട് നാം ഓരോരുത്തരും

0: ഓരോരുത്തരും ഏത് പ്രായത്തിലും മക്കൾക്കും ചുറ്റുമുള്ളവർക്കും ഒരു ബാധ്യതയാവാതിരിക്കട്ടെ. ഉദ്യോഗത്തിലിരിക്കുന്നവർ റിട്ടയർ ചെയ്യുന്നതിന് മുമ്പായി തന്നെ എന്തെങ്കിലും സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുവാൻ ശ്രമിക്കുക. അത് റിട്ടയർമെന്റിന് ശേഷമുള്ള ഒറ്റപ്പെടലുകളിൽ നിന്നും നമ്മെ രക്ഷിക്കും. നമുക്കൊരു സാമൂഹ്യ ജീവിയായി തന്നെ ജീവിക്കാം. മക്കളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുവാൻ കഴിവുള്ള മാതാപിതാക്കളാവാം നമുക്ക്. ആൺമക്കളുടെ മക്കളും പെൺമക്കളുടെ മക്കളും തമ്മിൽ നിങ്ങളുടെ മനസ്സിൽ വേർതിരിവുകൾ ഇല്ലാതിരിക്കട്ടെ. എങ്ങാനും വീണാൽ അത് എഴുന്നേൽക്കാൻ പഠിപ്പിക്കുകയാണ് പിന്നീട് വീഴാതിരിക്കുവാനും എന്ന തിരിച്ചറിവ് കൊച്ചുമക്കൾക്ക് പകർന്നു കൊടുക്കുന്നവരാകാം നമുക്ക്. പ്രവൃത്തികൾ വാക്കുകളേക്കാൾ ഉച്ചത്തിൽ സംസാരിക്കുമെന്ന് തിരിച്ചറിയുക. കരുണ, പങ്കുവയ്ക്കൽ, ആചാര്യ മര്യാദകൾ, ദീനാനുകമ്പ, സൂക്ഷ്മത, സമയക്രമീകരണം, ഈശ്വരവിശ്വാസം, പ്രതികൂല സാഹചര്യങ്ങളിൽ നോ എന്ന് പറയുവാനുള്ള ധൈര്യം, വരും വരായികളെക്കുറിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കുന്ന രീതി, ഇതെല്ലാം ചേർന്ന ഭാവമാകട്ടെ ഇത് കേൾക്കുന്ന ഓരോരുത്തരിലും. ഏത് പ്രായത്തിലാണെങ്കിലും ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം. ലോകം നമ്മെ സ്മരിക്കണമെങ്കിൽ ബഹുമാനവും സ്നേഹവും ആദരവും അർഹിക്കുന്ന പ്രവൃത്തികൾ ചെയ്യണം. അങ്ങനെയുള്ള ജീവിതം നമുക്ക് സമാധാനമുള്ള ഒരു വാർദ്ധക്യത്തെ സമ്മാനിക്കും. അത് തീർച്ച.
1: അഡ്വക്കേറ്റ് സിന്ധു ഗോപാലകൃഷ്ണൻ അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി. ഉഷമലരിയിൽ ഇന്ന് ബാലാമണിയമ്മയുടെ വന്ദനം എന്ന കവിത. ആലാപനം അപൂർവ സുനിൽ.

അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പിനെ തുടർന്ന് 6:15 ഉദയഗീതം, പി ഉണ്ണികൃഷ്ണൻ പാടിയത്. 6:30 പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 7 മുതൽ 8 വരെ പുലർവട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ. റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്. ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, നല്ല മലയാളം, കാലം സാക്ഷി, ഗ്രാമ കേരളം, നമുക്ക് ചുറ്റും, കൂടാതെ ചലച്ചിത്രഗാനങ്ങളും. 7:25 മലയാളത്തിൽ വാർത്തകൾ. 8:30 നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 21 ഭാഗം. 8:35 ശ്രുതിമധുരം. 8:45 യോഗസൌഖ്യം. 9:00 വാർത്താ തരംഗിണി. 9:15 ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ. സംസ്ഥാന ദുരന്ത നിവാരണ സെന്റർ മുൻ മേധാവി ഡോക്ടർ കെ ജി താര പങ്കെടുത്ത പരിപാടിയുടെ അവസാന ഭാഗം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി. 10:15 രാഗാമൃതം. ഗായത്രി നന്ദന വി എ പാടുന്ന കൃതികൾ. എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, മാവേലിക്കര ആർ വി രാജേഷ് മൃദംഗം. 11:00 ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. പാമ്പുകടിയും സുരക്ഷാ മാർഗങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് ബയോഡൈവേഴ്സിറ്റി സെൽ അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് മുഹമ്മദ് അൻവർ മറുപടി നൽകുന്നു. 12:00 ചലച്ചിത്രഗാനങ്ങൾ. 12:20 ലളിതഗാനങ്ങൾ, ലക്ഷ്മി ജയൻ പാടിയത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. പുരുഷന്മാരിലെ വന്ധ്യത ഡോക്ടർ അരവിന്ദ് എസ് ഗണപത് സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1:00 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 പുനഃപ്രക്ഷേപണം. കൊച്ചി നിലയം അവതരിപ്പിച്ച കടങ്കഥയിലെ വിരുന്നുകാരൻ. രചന മുഹമ്മദ് റോഷൻ. സംവിധാനം എം വി ശശികുമാർ, എൻ എസ് ജയമോഹൻ. 2:15 തുടർ നാടകം. ദസ്തോവിസ്കിയുടെ കുറ്റവും ശിക്ഷയും എന്ന നോവലിന്റെ ശബ്ദരൂപം 22 ഭാഗം. നാടകാവിഷ്കാരം ഡോക്ടറും രാജീവ് കുമാർ. 2:30 ഉമംഗ് സി ഐ ടി സ്പോൺസേർഡ് പരിപാടി. 3:00 ഗാനോപഹാരം. 4:00 രവിവാസരിയ അഖില ഭാരതീയ സംഗീത സഭ. വിവേക് സോനർ അവതരിപ്പിച്ച പുല്ലാങ്കുഴൽ കച്ചേരിയുടെ ശബ്ദലേഖനം. 5:00 അക്ഷരശ്ലോകം. കടയ്ക്കൽ പാലാഴി അക്ഷരശ്ലോക സമിതി അവതരിപ്പിക്കുന്നു. 5:30 ചലച്ചിത്രഗാനം. 5:45 പുരാണ പാരായണം. രുക്മിണി രാമകൃഷ്ണൻ പാരായണം ചെയ്തത്. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, സുകന്യ സമൃദ്ധി യോജന. 6:10 കൊല്ലം ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താവീക്ഷണം. 6:80 വയലും വീടും. സമ്മിശ്ര കൃഷിയുടെ വഴിയിൽ പുഷ്പകുമാർ ജയുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 മായാമുദ്രകൾ. ജൂൾസ് വെർനെ എഴുതിയ നോവൽ ലോകം ചുറ്റിയ 80 ദിവസങ്ങൾ. 8:00 ഹലോ ഡോക്ടർ. മോണരോഗങ്ങളും ദന്തസംരക്ഷണവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് ഡോക്ടർ സൈമൺ മോറിസൺ മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങൾ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, ശ്രേഷ്ഠ പദ്ധതി. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം. മനുഷ്യനിലെ ദഹന വ്യവസ്ഥ, വത്സമ്മ വി വി സംസാരിക്കുന്നു. 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 9th റേഡിയോ നാടകോത്സവം ഒരവലോകനം. 10:30 ചലച്ചിത്രഗാനങ്ങൾ. 11:00 സുഭാഷിതം അഡ്വക്കേറ്റ് സിന്ധു ഗോപാലകൃഷ്ണൻ അവതരിപ്പിച്ചത് പുനഃപ്രക്ഷേപണം. 11:10 മുതൽ നാളെ രാവിലെ 5:48 വരെ FM ഗോൾഡ് പ്രക്ഷേപണം ഡൽഹി റിലേ.

ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഏതാനും തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.2 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 0.9 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26.5 ഡിഗ്രി സെൽഷ്യസ്. അറിയിപ്പുകൾ കഴിഞ്ഞു.

ആകാശവാണി. സമയം 6:15. ഉദയഗീതം. പി. ഉണ്ണികൃഷ്ണൻ പാടിയത്. ആദ്യഗാനം ഗായത്രി വനമാലി മധുരം എന്നാരംഭിക്കുന്നു.

0: പി ഉണ്ണികൃഷ്ണൻ പാടിയ ഉദയഗീതമാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി സമയം 6:30. പ്രഭാതഭേരി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പ്രഭാതഭേരിയിലേക്ക് സ്വാഗതം. ആദ്യം പത്രവൃത്താന്തം. നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശനടക്കം 21 മന്ത്രിസഭ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ഇന്ന് രാവിലെ 10 തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ വച്ച് നടക്കുന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. തിരുവനന്തപുരത്ത് നിന്ന് ന്യൂഡൽഹിയിലേക്ക് പോവുകയായിരുന്ന നിസാമുദ്ദീൻ രാജധാനി എക്സ്പ്രസിൽ ഇന്നലെ പുലർച്ചെ തീപിടുത്തമുണ്ടായി. പിൻഭാഗത്തെ 2 കോച്ചുകളും ഒട്ടേറെ ലഗേജുകളും കത്തിനശിച്ചെങ്കിലും ആളപായമില്ല. ഇന്നലെ മാസപ്പിറവി കണ്ടതായി വിശ്വസനീയ വിവരം ലഭിക്കാത്ത പശ്ചാത്തലത്തിൽ നാളെ ദുൽഹജ് 1 ബലിപെരുന്നാൾ ഈ മാസം 28 വിവിധ ഖാസിമാർ അറിയിച്ചു. ദക്ഷിണേന്ത്യയിലെ ആദ്യ വന്ദേഭാരത് സ്ലീപ്പർ തീവണ്ടി സർവീസ് ബംഗളൂരു മുംബൈ റൂട്ടിൽ ഉടൻ ആരംഭിക്കുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അറിയിച്ചു. യൂറോപ്യൻ സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ സ്വീഡനിലെത്തി. സ്വീഡനിലെത്തിയ അദ്ദേഹത്തിന് രാജ്യത്തിന്റെ പരമോന്നത ബഹുമതിയായ റോയൽ ഓർഡർ ഓഫ് ദി പോളാർ സ്റ്റാർ സമ്മാനിച്ചു. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പഞ്ചാബ് കിങ്സിനെ 23 തോൽപ്പിച്ചു. അങ്ങനെ ഐപിഎല്ലിൽ പ്ലേ ഓഫിലെത്തുന്ന ആദ്യ ടീമായി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു മാറി. ഇതുകൂടാതെ രാജസ്ഥാൻ റോയൽസിനെ 5 തോൽപ്പിച്ച ഡൽഹി ക്യാപിറ്റൽസ് പ്ലേ ഓഫ് സാധ്യത നിലനിർത്തി.
1: നൂറുകണക്കിന് ആളുകൾ ദിവസവും ബലിതർപ്പണത്തിനെത്തുന്ന തിരുവല്ലം ശ്രീ പരശുരാമസ്വാമി ക്ഷേത്രം അടിസ്ഥാന സൌകര്യങ്ങളില്ലാതെ വിശ്വാസികളെ വലയ്ക്കുന്നു. പരേതരുടെ ആത്മാക്കൾക്ക് ശാന്തി തേടി ചടങ്ങുകൾ ചെയ്യാനെത്തുന്ന വിശ്വാസികൾ വൃത്തിയില്ലാത്ത സാഹചര്യങ്ങൾക്കരികിൽ പൈപ്പ് വെള്ളത്തിൽ ആചാരങ്ങൾ നടത്തിപ്പോകേണ്ട സ്ഥിതിയാണ്. കർക്കിടകവാവിന് 500,000+ ആളുകളെത്തുന്ന നാടിന്റെ നാനാഭാഗത്തുനിന്നും ദിവസേന 100 വിശ്വാസികളെത്തുന്ന ഒരു സ്ഥലമാണ് ഇങ്ങനെ അവഗണനയുടെ പാതാളത്തിൽ കിടക്കുന്നത്.
2: ദക്ഷിണേന്ത്യയിലെ ഏക പരശുരാമസ്വാമി ക്ഷേത്രവും പിതൃതർപ്പണം കൊണ്ട് പ്രസിദ്ധവുമായ തിരുവല്ലം ശ്രീ പരശുരാമസ്വാമി ക്ഷേത്രം വികസനമൊരടിപ്പ് കൊണ്ട് വീർപ്പുമുട്ടുകയാണ്.
1: മംഗളം ലേഖകൻ സനൽ മന്നം നഗർ.
2: ദിനംപ്രതി 1,000+ വിശ്വാസികളും കർക്കിടകവാവ് ദിനത്തിൽ 500,000+ പേരും മകരവാവ് ദിനത്തിൽ 10,000+ ബലിതർപ്പണം നടത്തി സായുജ്യം നേടാനായി ഇവിടെ എത്തുന്നത്. ശബരിമല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ഒരു പുണ്യ സങ്കേതമാണ് തിരുവല്ലം ശ്രീ പരശുരാമസ്വാമി ക്ഷേത്രം. പക്ഷേ അടിസ്ഥാന സൗകര്യ വികസനം എന്നും ഇവിടുത്തെ ഫയലിൽ വിഷമിക്കുകയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോട് തിരുവല്ലം ക്ഷേത്രത്തിലെ വികസന മുരടിപ്പിനെ കുറിച്ച് ചോദിച്ചാൽ അവർ പറയുന്ന ഒരു സ്ഥിരം പല്ലവിയുണ്ട്. കേന്ദ്ര പുരാവസ്തു വകുപ്പിന്റെ അനാവശ്യ ഇടപെടലുകളാണ് ഇവിടെ വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സമാകുന്നത് എന്ന ഒരു പല്ലവി. പക്ഷേ അതിനൊരു നിയമവും ഒന്നുമില്ലേ? 1,000+ വിശ്വാസികൾ എത്തുന്ന ഈ പുണ്യ സങ്കേതത്തിൽ അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യവും ഒരുക്കേണ്ടത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡല്ലേ? പരശുരാമസ്വാമി ബലിതർപ്പണം നടത്തി എന്ന് ഐതിഹ്യങ്ങളിൽ പറയപ്പെടുന്ന തിരുവല്ലത്തെ തീർത്ഥക്കടവ് ബലിമണ്ഡപത്തിന്റെ ഒരു ഭാഗം അടർന്നു വീണിട്ട് വർഷങ്ങളായി. ഇതിനെ ഒന്ന് പുനഃസ്ഥാപിക്കാനോ അറ്റകുറ്റപ്പണി നടത്തുവാനോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തയ്യാറാകുന്നില്ല എന്നതാണ് സത്യം. മറ്റൊരു പ്രധാന

0: വെല്ലുവിളി എന്ന് പറയുന്നത്. ഈ ക്ഷേത്രത്തിൽ രണ്ടു മൂന്ന് വർഷങ്ങൾക്ക് മുന്നേ സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ നൽകിയ 1 ഏക്കർ 60 സെന്റ് സ്ഥലത്ത് പാർക്കിങ്ങും മറ്റ് ക്ഷേത്രത്തിലെത്തുന്ന വിശ്വാസികൾക്കും വേണ്ട അടിസ്ഥാന സൗകര്യം ഒരുക്കുമെന്ന് പറഞ്ഞിട്ട് നാളിതുവരെ ഒരു പ്രാരംഭ നടപടികൾ പോലും ആരംഭിച്ചിട്ടില്ല. ജനങ്ങൾ ഇതിനെതിരെ പ്രതിഷേധിച്ച് മടുത്തു.
1: ആത്മീയ പ്രാധാന്യവും കനത്ത തിരക്കും ഉണ്ടായിരുന്നിട്ടും ക്ഷേത്രത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തതിന് തുല്യമാണ്. പാർക്കിങ്ങിനോ താമസത്തിനോ ബലിതർപ്പണം നടത്തുന്ന സ്ഥലത്തിന് സമീപത്തോ മതിയായ സൗകര്യങ്ങളില്ലാത്തതിനാൽ വാവു പോലെ തിരക്കേറിയ ദിവസങ്ങളിൽ വിശ്വാസികൾ വലയുന്നു.
2: ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ഓരോ ദിവസവും വരുന്ന ഈ ക്ഷേത്രം നടയും. വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാതെ ഒരുപാട് പ്രയാസങ്ങൾ നേരിടുന്ന ഒരവസ്ഥയായിരുന്നു.
1: തിരുവല്ലം ശ്രീ പരശുരാമ സ്വാമി ക്ഷേത്ര വികസന സമിതി സെക്രട്ടറി തിരുവല്ലം ഉദയൻ,
2: ഇതിന് പരിഹാരം കാണുവാൻ വേണ്ടിയാണ് വികസന സമിതി മുൻകൈ എടുത്തുകൊണ്ട് 2015 സർക്കാർ വന്നപ്പോൾ 1 ഏക്കർ 65 സെന്റ് സ്ഥലം ഏറ്റെടുക്കുന്ന ഫയലിലാണ് ആദ്യമായി ഒപ്പുവച്ചത്. പരശുരാമ സ്വാമി ക്ഷേത്രം ഏറ്റെടുത്ത 1 ഏക്കർ 65 സെന്റ് സ്ഥലമാണ് ആറിന്റെ മറുകരയിൽ നിൽക്കുന്ന വസ്തു. എന്നാൽ പുരാവസ്തുവിന്റെ അമിത ഇടപെടലിന്റെ ഭാഗമായി യാതൊരുവിധ വികസന പ്രവർത്തനങ്ങളും ഇവിടെ നടത്താൻ പറ്റാത്ത സാഹചര്യമാണ്. ഈ സ്ഥലം ഏറ്റെടുത്തപ്പോൾ തന്നെ നിരവധി പ്രോജക്ടുകൾക്ക് രൂപം നൽകാൻ സാധിക്കുമെന്നുള്ള അവസ്ഥ നിലനിൽക്കെ തന്നെ പുരാവസ്തുവിന്റെ തടസ്സവാദങ്ങളും കോടതിയിൽ നിന്നുള്ള സ്റ്റേയും അതിന്റെ അടിസ്ഥാനത്തിൽ ഒട്ടനവധി പ്രോജക്ടുകൾ ദേവസ്വം ബോർഡ് ചെയ്തപ്പോഴൊക്കെ കോടതിയുടെ ഇടപെടലിന്റെ ഭാഗമായി ഇന്നതെല്ലാം കടലാസ് രൂപീകരിക്കുക. വരുമാനം മാത്രം മതി ഈ ക്ഷേത്രത്തിനോട് എന്നും പുറന്നിരിച്ചിരിക്കുന്ന ഒരു സമീപനമാണ് ദേവസ്വം ബോർഡ് ഇപ്പൊ കൈക്കൊള്ളുന്നതെന്ന് പറയാതിരിക്കാൻ പറ്റും. ഇതിനൊരു അവസാനം വരും. എത്ര നാള് ഇനി കാത്തിരിക്കണമെന്നറിയില്ല. എന്നാലും എല്ലാം ശരിയാവുന്ന പ്രതീക്ഷയിലാണ് ഞങ്ങളും നാട്ടുകാരും ഇവിടെ വരുന്ന ഭക്തജനങ്ങളും.
1: ശുചിത്വവും വെള്ളത്തിന് വേണ്ട സൗകര്യങ്ങളുമാണ് പ്രധാന ആശങ്ക. സന്ദർശകരുടെ എണ്ണത്തിനനുസരിച്ചുണ്ടാക്കുന്ന താൽക്കാലിക ക്രമീകരണങ്ങൾ പലപ്പോഴും പരാജയപ്പെടുന്നു. ഇത് നീണ്ട ക്യൂവുകളിലും വൃത്തിഹീനമായ ചുറ്റുപാടുകളിലുമാണ് അവസാനിക്കുന്നത്. കുടുംബങ്ങൾ വലിയ ഗ്രൂപ്പുകളായി നദീതീരത്ത് മണിക്കൂറുകൾ ചെലവഴിക്കേണ്ടി വരുമ്പോൾ ഈ അപര്യാപ്തതകൾ അക്ഷരാർത്ഥത്തിൽ ശിക്ഷയാകാറുണ്ട് എന്ന് വിശ്വാസികൾ പരാതിപ്പെടുന്നു.
3: ഈ ക്ഷേത്രം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർത്ഥക്കടവൊക്കെ നിങ്ങളൊക്കെ വന്നൊന്ന് കാണണം.
1: പൊതുപ്രവർത്തകയും ക്ഷേത്ര പരിസര നിവാസിയുമായ സിമി ശിവകുമാർ,
3: അവിടെ തീർത്ഥക്കടവിന്റെ അടുത്താണ് ബലിമണ്ഡപം. ആ ബലിമണ്ഡപത്തിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണ് വളരെ മോശം അവസ്ഥയിലാണ്. തീർത്ഥക്കടവൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മാലിന്യം കൊണ്ട് അസ്ഥി ഒഴുക്കുന്നതും ഒക്കെ അവിടെ അല്ലേ. അപ്പൊ അതിന്റെ എല്ലാ മാലിന്യങ്ങളും അവിടെ അടിഞ്ഞു കൂടി ആറ് വളരെ ദയനീയ അവസ്ഥയിലാണ്. പിന്നെ ഇവിടെ ആകപ്പാടെ നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കർക്കിടക വാവ് വരുമല്ലോ. കർക്കിടക വാവ് വരുന്ന സമയത്ത് ഇവര് ഒരു അവലോകന ചർച്ച നടത്തും. ചർച്ച കൂടുന്നതല്ലാതെ ഒരുവിധ പ്രവർത്തനവും അവിടെ നടക്കൂല. വെറുതെ ഒരു ചർച്ച മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ചർച്ചയുണ്ടാക്കും. എന്തെങ്കിലും പരാതികൾ നമ്മൾ സാധാരണക്കാരെന്നുള്ള നിലയിൽ ഉന്നയിക്കുമ്പോൾ ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഉൾപ്പെടെയുള്ളവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരാവകുപ്പിന്റെ തലയിൽ വെച്ച് അങ്ങ് കെട്ടി ഇവരങ്ങ് തടിയൂരും. പുതിയ ഭരണസമിതി എങ്കിലും ഈ അവസ്ഥ നേരിൽ കണ്ട് എന്തെങ്കിലും ചെയ്യും എന്നുള്ള ഒരു മനസമാധാനം, ഇനിയെങ്കിലും ക്ഷേത്രത്തിന് ഒരു മേൽഗതി ഉണ്ടാകും എന്ന് ഉള്ളൊരു ആത്മവിശ്വാസമാണ്.
1: ഉത്സവ സീസണുകളിൽ ഗതാഗത കുരുക്കും പാർക്കിംഗ് പ്രശ്നങ്ങളും വഷളാകുന്നു. ക്ഷേത്രത്തിലേക്ക് എത്തുന്ന റോഡുകൾ തിരക്കേറിയതാകുമ്പോൾ കാൽനടയാത്ര സുരക്ഷിതമല്ലാതാകുന്നു. കർക്കിടക വാവ് സീസൺ അടുത്തിരിക്കെ ഈ വെല്ലുവിളികൾക്ക് അടിയന്തര ശ്രദ്ധ അത്യാവശ്യമാണ്.
4: ഞാൻ ദിവസവും 2 നേരം ക്ഷേത്ര ദർശനം നടത്തുന്ന ഭക്തനാണ്.
1: പരിസരവാസി ബാബു,
4: കേരളത്തിനകത്തും പുറത്തുനിന്നും ബലിയിടാൻ എത്തുന്ന ഭക്തജനങ്ങൾക്ക് കുളിക്കാനും ടോയ്ലറ്റ് സൗകര്യങ്ങളും വളരെ കുറവാണ്. രാവിലെ ബലിയിടുന്നതിന് രാത്രി തന്നെ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് ഒന്ന് വിശ്രമിക്കാനോ കിടക്കാനോ ഒന്നും തന്നെ സൗകര്യമില്ല. പിന്നെ ആറിലെ വെള്ളം കുളിക്കാൻ പറ്റില്ല. എന്റെ കുട്ടിക്കാലത്ത് ഞാൻ കുടിക്കാനും കുളിക്കാനും വീട്ടിലെ പാത്രങ്ങൾ കഴുവാനും ഈ വെള്ളമാണ് ഉപയോഗിച്ചിരുന്നത്. ഇപ്പോഴോ കരമനയാറ് മാലിന്യ കൂമ്പാരമാണ്. പിന്നെ ഇവിടെ പാർക്കിംഗ് സൗകര്യം വളരെ കുറവാണ്. ഇനിയെങ്കിലും എന്തെങ്കിലും പരിഹാരം കാണണം. എല്ലാ ഭക്തജനങ്ങൾക്കും എല്ലാ സൗകര്യങ്ങളും കിട്ടണം എന്നാണ് നാട്ടുകാരൻ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്.
1: പൊതുപ്രവർത്തകൻ തിരുവല്ലം സുരേഷ്,
5: ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ നിത്യേന ബലിതർപ്പണത്തിന് എത്തുന്ന ഏക ക്ഷേത്രമാണ് പരശുരാമസ്വാമി ക്ഷേത്രം തിരുവല്ലം. ഇവിടെ വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ വളരെയധികം കുറവാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പുരാവസ്തു വകുപ്പിനെയും പുരാവസ്തു വകുപ്പ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെയും പഴിചാരിക്കൊണ്ട് ഇവിടെ യാതൊരുവിധ വികസന പ്രവർത്തനങ്ങളും നടത്തുന്നില്ല എന്നുള്ളതാണ് വസ്തുത. തീർച്ചയായിട്ടും ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാർ മുൻകൈ എടുത്തുകൊണ്ട് ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കണമെന്നാണ് ഈ പ്രദേശവാസി എന്നുള്ള നിലയ്ക്ക് എന്റെ ഒരു അഭിപ്രായം.
1: അറ്റകുറ്റപ്പണികളിലെ പിഴവുകളും ഭരണപരമായ പോരായ്മകളും സംബന്ധിച്ച പരാതികൾ ആവർത്തിക്കുന്നതും ആശങ്കാജനകമാണ്. ആയിരക്കണക്കിന് പേർ അച്ചടക്കത്തോടെയും ഭക്തിയോടെയും പുണ്യകർമ്മങ്ങൾ നടത്താനെത്തുമ്പോൾ സഹായിക്കേണ്ട സംവിധാനങ്ങൾ പലപ്പോഴും താൽക്കാലിക പരിഹാരങ്ങൾ നൽകുന്നു എന്നത് നിർഭാഗ്യകരമത്രേ.
6: 2026 പുതിയ എസ്കപുരം ഏകപുരം റൂൾസ് അനുസരിച്ചിട്ട് ബൾക്ക് വേസ്റ്റ് ജനറേറ്റർ ആരാണോ അദ്ദേഹം അത് അതിനാവശ്യമായ സംവിധാനം ഒരുക്കുമെന്നാണ് റൂൾസിൽ പറഞ്ഞിട്ടുള്ളത്.
1: സംസ്ഥാന ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ അരുൺ രാജ്.
6: ഈ വസ്തു അല്ലെങ്കിൽ ഈ ഒഴുക്കുന്ന സ്ഥലം കോർപ്പറേഷൻ പരിധിയിൽ വരുന്നതാണ് കോർപ്പറേഷനും ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ദേവസ്വം ബോർഡുമാണ് ചെയ്യേണ്ടത്. അതിൽ കോർപ്പറേഷന് വേണമെങ്കിൽ ദേവസ്വം ബോർഡിന്റെ തീരുമാന പ്രകാരം സംയുക്തമായിട്ടും ആ പ്രവൃത്തി ഏറ്റെടുക്കാവുന്നതാണ്. അങ്ങനെ ഏറ്റെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ സംവിധാനം പൊതുജനങ്ങൾക്ക് 10 വർഷം കഴിഞ്ഞെങ്കിലും ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു എഗ്രിമെന്റ് ബോർഡിൽ വെക്കണം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം കോർപ്പറേഷന്റെ വാർഡ് കൗൺസിലർ സ്ഥലം പരിശോധിച്ചിട്ട് ഈ സ്ഥലം കോർപ്പറേഷന്റെ പരിധിയിൽ പെട്ടതാണെങ്കിൽ അത് പരിഹരിക്കുന്നതിന് ആവശ്യമായ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കുന്നത് അത് പൂർത്തീകരിക്കാവുന്നതാണ്. അല്ലാത്ത വർഷം ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഇതിന്റെ സ്ഥലം വരുന്നത്. ദേവസ്വം ബോർഡിന് സ്വന്തമായിട്ടോ അതല്ല ദേവസ്വം ബോർഡിന്റെ തീരുമാന പ്രകാരം കോർപ്പറേഷൻ കൗൺസിൽ തീരുമാന പ്രകാരമോ ഏറ്റെടുത്ത് ചെയ്യാവുന്നതാണ്.
1: തിരുവല്ലം വാർഡ് കൗൺസിലർ പാച്ചല്ലൂർ ഗോപകുമാർ.
7: തിരുവല്ലം ക്ഷേത്രത്തിനെ സംബന്ധിച്ച് ഒരു വാർഡ് കൗൺസിലർ എന്ന നിലയിൽ ഈ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തുവാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുവാൻ തിരുവനന്തപുരം നഗരസഭയെ കൊണ്ട് ചെയ്യാവുന്ന പരമാവധി കാര്യങ്ങൾ നഗരസഭ ചെയ്യുന്നുണ്ട്. അധികാര പരിധിയിൽ നിന്നുകൊണ്ട് നമുക്കിപ്പോൾ ഒരു പുതിയ MLA വന്നിട്ടുണ്ട്. അദ്ദേഹം തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇദ്ദേഹം ഇവിടെ വന്ന് ഈ ക്ഷേത്രം സന്ദർശിക്കുകയും ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങളെ അപാകത നേരിൽ കണ്ട് മനസ്സിലാക്കുകയും ചെയ്തതാണ്. തിരുവല്ലം വാർഡ് കൗൺസിലർ എന്ന നിലയിൽ ഈ ക്ഷേത്രത്തെ ഭാരത സർക്കാരിന്റെ സ്വദേശി ദർശൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ക്ഷേത്ര വികസനത്തിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നഗരസഭയ്ക്കും ബഹുമാനപ്പെട്ട MLAക്കും നിവേദനം നൽകുവാൻ തയ്യാറായി നിൽക്കുകയാണ്.
1: തിരുവല്ലം പരശുരാമ സ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ പുരാവസ്തു വകുപ്പിനു മുകളിൽ കെട്ടിവെച്ച് ഒഴിഞ്ഞുമാറാതെ 100 കണക്കിന് ആളുകൾ നിരന്തരം ഒഴുകിയെത്തുന്ന ഈ ആത്മീയ കേന്ദ്രത്തിന്റെ പുനരുദ്ധാരണത്തിന് വിശാലമായ ഒരു പദ്ധതി തയ്യാറാകേണ്ടതുണ്ട്. സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വിശ്വാസികൾ പരേതർക്ക് ചടങ്ങുകൾ ചെയ്യാനെത്തും. എന്നാൽ മരിച്ചുപോയവരുടെ ആത്മാക്കൾക്ക് ശാന്തി നൽകാൻ ചടങ്ങുകൾ ചെയ്യുന്ന ഒരു സ്ഥലം ജീവിച്ചിരിക്കുന്നവരുടെ അന്തസ്സ് നിഷേധിക്കുന്നത് എത്ര വിരോധാഭാസമാണ്. ഈ കർക്കിടക വാവിലെങ്കിലും ജനക്കൂട്ടം വീർപ്പുമുട്ടാതിരിക്കാൻ വിശാലമായ ആസൂത്രണം ഇപ്പോഴേ തുടങ്ങേണ്ടിയിരിക്കുന്നു.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

0: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റെഡി. തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലെ.
1: മൂന്ന് കോളേജിലെയും
2: ഡോണ്ട് വറി,
1: ഫീസ് നോക്ക്.
3: എന്തുണ്ട് വിശേഷം?
1: എന്തുപറ്റി?
2: ഫീസിന്റെ ടെൻഷൻ.
3: രാഹുലിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, അപ്പോ വഴി തെളിഞ്ഞു. ബാങ്കിൽ നിന്ന് ആവശ്യമുള്ള സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ലോൺ ഈസിയായി കിട്ടും. അതിൽ 400,000 രൂപ വരെ നോ കൊളാറ്ററൽ. അപ്പൊ അതവിടെ സ്വീറ്റ്സ്.
4: RBI പറയുന്നു,
5: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
6: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും

0: വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: പ്ലാറ്റ്ഫോം നമ്പർ 2
2: ചേച്ചിയല്ല, ഇതാണ് മൊബൈൽ ചാർജ് ചെയ്യാന്ന്.
3: നിന്റെ ബുദ്ധി ചാർജ് ചെയ്യേ.
2: ഇത്തരം പബ്ലിക് പോർട്ടിൽ ഫോൺ ചാർജ് ചെയ്താൽ പേഴ്സണൽ ഡാറ്റ പബ്ലിക് ആവും.
3: കണ്ടില്ലേ
4: പപ്പ, നിക്കു ഞാൻ പേ ചെയ്യാം.
5: നോ സിഗ്നൽ.
2: ഇനി എന്ത് ചെയ്യും?
4: ഫ്രീ വൈഫൈ ഉണ്ടല്ലോ.
3: ഏയ് മണ്ടത്തരം നിർത്ത്.
2: പേയ്മെന്റ്സിനായി നോ ഓപ്പൺ വൈഫൈ.
5: അങ്ങനെ ഫ്രോഡിനോട് പറയൂ ബൈ ബൈ.
2: RBI പറയുന്നു
3: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
6: ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് മറക്കണ്ട. ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. ബ്രഷ് ബിഫോർ ബെഡ്.
7: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. കേരളത്തിൽ വി ഡി സതീശന്റെ നേതൃത്വത്തിൽ UDF ഗവൺമെന്റ് രാവിലെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിയമസഭാ സ്പീക്കറാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സണുമായി ഗോഥൻബർഗിൽ കൂടിക്കാഴ്ച നടത്തി. കോഴിക്കോട് NATയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ PM വികാസ് പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്ന് മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് നിർദ്ദേശം. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ 5 wicketsന് തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. കേരളത്തിൽ വി ഡി സതീശന്റെ നേതൃത്വത്തിൽ UDF ഗവൺമെന്റ് രാവിലെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. രാവിലെ 10 തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് ചടങ്ങ്. സമ്പൂർണ്ണ മന്ത്രിസഭയാണ് ഇന്ന് അധികാരമേൽക്കുന്നതെന്ന് UDF നേതൃത്വം അറിയിച്ചു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നിയുക്ത മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും സത്യവാചകം ചൊല്ലിക്കൊടുക്കും. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, ASCC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി എന്നിവരടക്കം പ്രമുഖ നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും. കൂടാതെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്വിന്ദർ സിംഗ് സുഖു, കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ എന്നിവരും ചടങ്ങിന് സാക്ഷികളാകും. ഡെസ്ക് റിപ്പോർട്ട്.
8: ഇന്നലെ വൈകിട്ട് ലോക്ഭവനിലെത്തി ഗവർണറെ കണ്ട നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ 20 മന്ത്രിമാരുടെ പട്ടികയാണ് അദ്ദേഹത്തിന് കൈമാറിയത്. കോൺഗ്രസിൽ നിന്ന് രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, K മുരളീധരൻ, AP അനിൽകുമാർ, PC വിഷ്ണുനാഥ്, ബിന്ദു കൃഷ്ണ, M ലിജു, റോജി ജോൺ, K A തുളസി, OJ ജനീഷ്, T സിദ്ദിഖ് എന്നിവരാണ് മന്ത്രിസ്ഥാനത്തെത്തുന്നത്. PK കുഞ്ഞാലിക്കുട്ടി, N ഷംസുദ്ദീൻ, KM ഷാജി, PK ബഷീർ, VE അബ്ദുൾ ഗഫൂർ എന്നിവരാണ് ലീഗ് മന്ത്രിമാർ. ഇതിനു പുറമെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ മോൻസ് ജോസഫ്, ജേക്കബ് വിഭാഗത്തിലെ അനൂപ് ജേക്കബ്, RSPയിലെ ഷിബു ബേബി ജോൺ, CMPയിലെ CP ജോൺ എന്നിവർക്കും മന്ത്രിസ്ഥാനം ലഭിച്ചു. തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് നിയമസഭാ സ്പീക്കർ. ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ, UDF ചീഫ് വിപ്പ്, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ അപ്പു ജോൺ ജോസഫാണ്. മന്ത്രിമാരുടെ വകുപ്പുകളുടെ കാര്യത്തിൽ ഏകദേശ ധാരണയായെങ്കിലും അന്തിമ തീരുമാനം പിന്നീടായിരിക്കും. സത്യപ്രതിജ്ഞാ ചടങ്ങുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് പോലീസ് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. സെൻട്രൽ സ്റ്റേഡിയത്തിന്റെ 4 ഗേറ്റുകൾ വഴിയായിരിക്കും ക്ഷണിതാക്കളെ പ്രവേശിപ്പിക്കുന്നത്. പ്രധാന ഗേറ്റിലൂടെ VIPകൾക്ക് മാത്രമായിരിക്കും പ്രവേശനം. മാധ്യമ പ്രവർത്തകർക്കും പൊതുജനങ്ങൾക്കും പ്രവേശനം പാസ് മൂലം നിയന്ത്രിച്ചിട്ടുണ്ട്. ചടങ്ങ് തത്സമയം കാണുന്നതിന് LED വാളുകൾ സജ്ജമാക്കി. നഗരത്തിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തി.
7: കേരളത്തിന്റെ മതനിരപേക്ഷ പാരമ്പര്യവും സഹവർത്തിത്വവും തകർക്കാനുണ്ടാകുന്ന ശ്രമങ്ങൾക്കെതിരെ അതീവ ജാഗ്രത പാലിക്കണമെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. ചില രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും സമുദായ സംഘടനകളിൽ നിന്നും സമീപ ദിവസങ്ങളിലുണ്ടായ പ്രസ്താവനകളും പ്രതികരണങ്ങളും അത്യന്തം ആപൽക്കരമാണെന്ന് പ്രസ്താവന പറയുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സണുമായി ഗോഥൻബർഗിൽ ഇന്നലെ കൂടിക്കാഴ്ച നടത്തി. 2 ദിവസത്തെ സന്ദർശനത്തിന് പ്രധാനമന്ത്രി ശനിയാഴ്ചയാണ് സ്വീഡനിലെത്തിയത്. സ്വീഡൻ സന്ദർശനം ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ഉഭയകക്ഷി ബന്ധത്തിലും തന്ത്രപരമായ പങ്കാളിത്തത്തിലും ചരിത്രപരമായ വഴിത്തിരിവാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ.

0: വിദ്യ, കാലാവസ്ഥാ പ്രവർത്തന മേഖല എന്നിവയിൽ സഹകരിച്ച് പ്രവർത്തിക്കുന്നതിന് രണ്ടു രാജ്യങ്ങളും കരാറിൽ ഒപ്പിട്ടു. നിർമ്മിത ബുദ്ധി, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, ലൈഫ് സയൻസ് എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് രണ്ടു രാജ്യങ്ങളുടെയും സംയുക്ത സംരംഭമായി ശാസ്ത്ര സാങ്കേതിക കേന്ദ്രം സ്ഥാപിക്കാൻ തീരുമാനിച്ചതായും നരേന്ദ്രമോദി അറിയിച്ചു.
1: യു എ ഇയിലെ ബറാക്ക ആണവ കേന്ദ്രത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഇന്ത്യ കടുത്ത ആശങ്ക അറിയിച്ചു. ഇത്തരം നടപടികൾ അംഗീകരിക്കാൻ കഴിയില്ലെന്നും നടപടി തികഞ്ഞ ഭീരുത്വമാണെന്നും വിദേശകാര്യ മന്ത്രാലയം വിലയിരുത്തി. സംയമനം പാലിക്കാനും സംഭാഷണത്തിലേക്കും നയതന്ത്രത്തിലേക്കും മടങ്ങാനും ഇന്ത്യ ആഹ്വാനം ചെയ്തു. ആണവ നിലയത്തിലെ ഡ്രോൺ ആക്രമണത്തിൽ ആർക്കും പരിക്കേറ്റില്ലെന്നും ആണവ പ്രസാരണം ഇല്ലെന്നും അബുദാബി അധികൃതർ സ്ഥിരീകരിച്ചു. സംഭവത്തെ തുടർന്ന് പ്ലാന്റിലെ 4 റിയാക്ടറുകളിലൊന്ന് താൽക്കാലികമായി ഡീസൽ വൈദ്യുതിയിലേക്ക് മാറ്റിയതായി അന്താരാഷ്ട്ര ആണവ ഏജൻസി പറഞ്ഞു. ഇന്ത്യയിൽ 2 ദിവസത്തെ ഇന്ധനശേഖരം മാത്രമാണ് ശേഷിക്കുന്നതെന്ന തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്ത കേന്ദ്ര ഗവൺമെന്റ് നിഷേധിച്ചു. പോസ്റ്റ് വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ വസ്തുതാ പരിശോധനാ യൂണിറ്റ് വ്യക്തമാക്കി. 60 ദിവസത്തെ അസംസ്കൃത എണ്ണശേഖരം രാജ്യത്തുണ്ട്. ഇന്ധനത്തിന്റെയും വാതകത്തിന്റെയും ലഭ്യതയെക്കുറിച്ച് ഗവൺമെന്റിന്റെ ഔദ്യോഗിക സ്രോതസ്സുകൾ നൽകുന്ന വിവരങ്ങളെ മാത്രം കണക്കിലെടുക്കണമെന്ന് പിഐബി അഭ്യർത്ഥിച്ചു. കോംഗോയിലെയും ഉഗാണ്ടയിലെയും എബോള സാഹചര്യം അങ്ങേയറ്റം ആശങ്കാജനകമാണെന്ന് ലോകാരോഗ്യ സംഘടന വിലയിരുത്തി. 80 പേരുടെ മരണം എബോള ബാധിച്ചാണെന്ന് സംശയിക്കുന്നതായി WHO അറിയിച്ചു. 246 പേരിൽ രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. മധ്യപ്രദേശിൽ തിരുവനന്തപുരം സെൻട്രൽ ഹസ്രത്ത് നിസാമുദ്ദീൻ രാജധാനി എക്സ്പ്രസിൽ ഇന്നലെയുണ്ടായ തീപിടുത്തത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വെസ്റ്റ് സെൻട്രൽ റെയിൽവേ അന്വേഷണ സമിതി രൂപീകരിച്ചു. ഇന്നലെ വിക്രംഗഡ് അലോട്ട് സ്റ്റേഷനുകൾക്കിടയിലാണ് ട്രെയിനിന്റെ ഒരു പാസഞ്ചർ കോച്ചിലും ജനറേറ്റർ കോച്ചിലും തീപിടിച്ചത്. നിശ്ചിത സമയത്തിനകം അന്വേഷണം പൂർത്തിയാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് റെയിൽവേ അറിയിച്ചു. കോഴിക്കോട് NITയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ PM വികാസ് പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. രാവിലെ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പദ്ധതി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും. ധാരണാപത്രവും അദ്ദേഹം കൈമാറും. ന്യൂനപക്ഷ സമൂഹത്തിലെ പരമ്പരാഗത തൊഴിൽ മേഖലകളിൽ പ്രവർത്തിക്കുന്ന യുവജനങ്ങൾക്ക് ആധുനിക തൊഴിൽ നൈപുണ്യം ലഭ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. പരമ്പരാഗത കരകൌശല മേഖലയെ ആധുനിക സാങ്കേതിക വിദ്യയുമായി ബന്ധിപ്പിക്കും. NITയിലെ സെന്റർ ഫോർ കണ്ടിന്യൂയിംഗ് എഡ്യൂക്കേഷൻ ആൻഡ് സ്കിൽ ഡെവലപ്മെന്റിന്റെ നേതൃത്വത്തിലാണ് ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. താമരശ്ശേരി ചുരത്തിന് വീതി വർദ്ധിപ്പിക്കുന്നതിനാൽ ഇന്നു മുതൽ ഭാരവാഹനങ്ങളും മൾട്ടി ആക്സൽ ലോറികളും വഴിതിരിച്ചുവിടും. കോഴിക്കോട്ടുനിന്ന് കൽപ്പറ്റ ഭാഗത്തേക്ക് പോകുന്ന വലിയ വാഹനങ്ങൾ താമരശ്ശേരി ചുങ്കത്തുനിന്ന് തിരിഞ്ഞ് ബാലുശ്ശേരി കുറ്റ്യാടി വഴി പോകണം. കൽപ്പറ്റയിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ വൈത്തിരി ടൌണിൽ നിന്ന് തിരിഞ്ഞ് പടിഞ്ഞാറത്തറ, തരുവണ, കുറ്റ്യാടി വഴിയും പോകേണ്ടതാണ്. ഇന്നലെ മാസപ്പിറവി ദൃശ്യമാകാത്തതിനാൽ ഇന്ന് ദുൽഖ അദ് 30 പൂർത്തീകരിച്ച് നാളെ ദുൽഹജ് 1, May 28 വ്യാഴാഴ്ച ബലിപ്പെരുന്നാളുമായിരിക്കുമെന്ന് പാളയം ഇമാം ഡോക്ടർ VP സുഹൈബ് മൗലവിയും ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി തൊടിയൂർ മുഹമ്മദ് കുഞ്ഞ് മൗലവിയും അറിയിച്ചു. കോഴിക്കോട്ട് സംയുക്ത മഹല്ല ജുമാഅത്ത് ഖാസി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും ദുൽഹജ് 1 നാളെയായിരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ ഡൽഹിയിൽ 5 wicketsന് തോൽപ്പിച്ചു. ധർമ്മശാലയിലെ ആദ്യ മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പഞ്ചാബ് കിങ്സിനെ 23 runsനും പരാജയപ്പെടുത്തി. ഇതോടെ പ്ലേ ഓഫിൽ കടക്കുന്ന ആദ്യ ടീമായി റോയൽ ചലഞ്ചേഴ്സ് മാറി. ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. ചെന്നൈ ചിദംബരം സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 മത്സരം. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകി. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും നിർദ്ദേശമുണ്ട്. കോഴിക്കോട് കൂമ്പാറയിൽ ഇന്നലെ വൈകിട്ട് ശക്തമായ മിന്നലിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നയാൾ മരിച്ചു. കൂമ്പാറയിലെ ജേസൺ എന്നയാളാണ് മരിച്ചത്. പുതുപ്പാടി, കട്ടിപ്പാറ, ഓമശ്ശേരി, കൂടരഞ്ഞി പഞ്ചായത്തുകളിൽ 5 സ്ത്രീകൾക്ക് മിന്നലേറ്റു. കോഴിക്കോട്ട് പർദ്ദ വ്യാപാര രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ഹുർളിൻ പർദ്ദ ഉടമ റസൂൽ ഗഫൂർ നിര്യാതനായി. 63 വയസ്സായിരുന്നു. ഖബറടക്കം രാവിലെ മാത്തോട്ടം പള്ളി ഖബർസ്ഥാനിൽ നടത്തും. തോട്ടി ഉപയോഗിച്ച് മാങ്ങ പറിക്കുന്നതിനിടെ 11 kV ലൈനിൽ നിന്ന് ഷോക്കേറ്റ് കോഴിക്കോട് കൂരാച്ചുണ്ടിൽ ഒരാൾ മരിച്ചു. പിണക്കാട്ട് വീട്ടിൽ ബിജോ ജോർജ് എന്ന 50-കാരനാണ് ഇന്നലെ വൈകിട്ട് മരിച്ചത്. വയനാട് മുത്തങ്ങയിൽ MDMA-യുമായി 3 യുവാക്കൾ പിടിയിലായി. കർണാടകയിൽ നിന്ന് KSRTC ബസ്സിൽ കടത്തുകയായിരുന്ന 36 ഗ്രാമോളം മയക്കുമരുന്നാണ് പിടികൂടിയത്. മീനങ്ങാടി സ്വദേശികളായ വൈഷ്ണവ്, മുഹമ്മദ് ആഷിഖ്, ആദിൽ റമീസ് എന്നിവരെയാണ് ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും ബത്തേരി പോലീസും ചേർന്ന് കസ്റ്റഡിയിലെടുത്തത്. തമിഴ്നാട്ടിൽ ഭരണം പിടിച്ച തമിഴക വെറ്ററി കഴകം കേരളത്തിലേക്കും പ്രവർത്തനം വ്യാപിപ്പിക്കാൻ നീക്കമാരംഭിച്ചു. വയനാടിനും പാലക്കാടിനും പിന്നാലെ തൃശൂരിലും TVK ജില്ലാ ഘടകം രൂപീകരിച്ചു. മറ്റ് ജില്ലകളിലും വൈകാതെ കമ്മിറ്റികൾ രൂപീകരിക്കുമെന്ന് വിജയ് ഫാൻസ് അസോസിയേഷൻ അറിയിച്ചു. ചെന്നൈ കേന്ദ്രീകരിച്ചാണ് കേരളത്തിലെ TVK യുടെ പ്രവർത്തനം.

0: കണ്ണൂർ നഗരത്തിലെ താളിക്കാവിനടുത്ത് ഇന്നലെ വൈകിട്ട് അഞ്ചു പേർക്ക് തെരുവുനായയുടെ കടിയേറ്റു. വീട്ടുമുറ്റത്ത് കളിക്കുകയായിരുന്ന അഞ്ചു വയസ്സുകാരിയും ഇവരിൽ ഉൾപ്പെടുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ ബി ഡി സതീശന്റെ നേതൃത്വത്തിൽ യുഡിഎഫ് ഗവൺമെന്റ് രാവിലെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിയമസഭാ സ്പീക്കറാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൽഫ് ക്രിസ്റ്റേഴ്സനുമായി ഗോഥൻബർഗിൽ കൂടിക്കാഴ്ച നടത്തി. കോഴിക്കോട് നേറ്റയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ പി എം വികാസ് പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്ന് മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് നിർദ്ദേശം. ഐപിഎൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ 5 വിക്കറ്റിന് തോൽപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: സംപ്രതി വാർത്താഹ ശ്രൂയന്താം പ്രവാചക സുരേഷ് ചന്ദ് ശർമ്മ. അഥ വാർത്താഹ. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഗതരാത്രോ ഗോഥിൻബർഗ് ഇത്യത്ര സ്വീയ സ്വീഡിഷ് സമകക്ഷേണ ഉൽഫ് ക്രിസ്റ്റർസൻ ഇത്യമുനാ സാകം സംവാദം വിഹിതവാൻ. ശ്രീമോദി ദ്വിദിവസീയ സ്വീഡൻ യാത്രാന്തർഗതം ഗതദിനെ ഗോഥിൻബർഗ് ഇത്യത്ര സംപ്രാപ്തവാൻ. ഭാരത സ്വീഡൻ ദേശയോ സംബന്ധേഷു മോദിനോ അസാധാരണ യോഗദാനായ ദൂരദർശി നേതൃത്വ സമ്മാനിച്ച് പ്രധാനമന്ത്രി ശ്രീമോദി റോയൽ ഓർഡർ ഓഫ് ദ പോളർ സ്റ്റാർ ഡിഗ്രി കമാൻഡർ ഗ്രേഡ് ക്രോസ് ഇത്യനേന സമ്മാനേന സഭാജിതവാൻ. പ്രധാനമന്ത്രി മോദി സഹ പ്രതിനിധി മണ്ഡല സ്തരീയ വാർത്താന്തർഗതം ഉഭൌ നേതാരു ഭാരത് സ്വീഡൻ സംബന്ധാനാം സമേഷാം പദക്ഷേപാണാം സമീക്ഷാമപി കൃതവന്തൗ. ഉഭൌ നേതാരു വ്യാപാർ നിവേശ പ്രവിധി നവാചാർ ഹരിത പരിവർത്തനം അന്തരിക്ഷ രക്ഷാ അനുസന്ധാനം സമേത്യ നൈകേഷു വിഷയേഷു ചർച്ചിതവന്തൗ. സ്വീയ സംബോധനെ ശ്രീമോദി ആതങ്കവാദം ആലോചയൻ നൈകേഷു വിഷയേഷു വിസ്തൃതേണ വക്തവ്യം പ്രകടിതവാൻ. ആതങ്കവാദം വിരുദ്ധ്യ സംഘർഷെ സ്വീഡിഷ് പ്രധാനമന്ത്രിണോ സമർത്ഥനായ ആഭാരമപി ശ്രീമോദി പ്രകാശിതവാൻ.
2: पूरी मानवता के लिए गंभीर चुनौती है. पिछले वर्ष पहलगाम में हुए आतंकी हमले के बाद हमें स्वीडन से मिले समर्थन के लिए मैं प्रधानमंत्री क्रिस्टर्सन का आभार व्यक्त करता हूं. हम आतंकवाद और उसके समर्थकों के विरुद्ध लड़ाई जारी रखेंगे.
1: പ്രധാനമന്ത്രിണാ നരേന്ദ്രമോദിന സ്വീഡിഷ് സമവായാ ആമന്ത്രിതാ. ഗോഥിൻബർഗ് ഇത്യത്ര പ്രമുഖ സ്വീഡിഷ് സമവായ പ്രമുഖൈ സഹ വാർത്താന്തർഗതം ശ്രീമോദി സ്വീഡിഷ് സമവായാൻ വിനിർമാണ ഹരിത ഹൈഡ്രോജൻ അഭിയാനം സ്വച്ഛോർജ അന്യേഷു ക്ഷേത്രേഷു ച സ്വീയോപസ്ഥിതി സംവർദ്ധനായ ആഗ്രഹമപി കൃതവാൻ. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അദ്യ സ്വീയ യാത്രായാ ചതുർത്ഥേ ചരണേ നോർവേ ഇത്യത്ര സംപ്രാപ്യേത്. ഭാരത നോർഡിക് ശിഖർ സമ്മേളനെ ഭാഗഗ്രഹണായ അഥ ദ്വിപക്ഷീയ വാർത്താഭ്യ ശ്രീമോദി അദ്യ നോർവേ ഇത്യത്ര സംപ്രാപ്യേത്. പ്രധാനമന്ത്രിണ മോദിന നോർവേ ഇത്യത്ര ഏഷാ പ്രഥമാ യാത്രാ സ്യാത്. ശ്രീമോദി രാജാ ഹെരാൾഡ് പഞ്ചം ഇത്യമുനാ അഥ റാണി സോമ്യ ഇത്യനയാ സാകം ച മേലനം കുര്യാത്. ശ്രീമോദി തത്രത്യ പ്രധാനമന്ത്രിണ ജോനാസ് ഗഹർസ്റ്റോറി ഇത്യമുനാ സാകം ദ്വിപക്ഷീയാം വാർത്താം കുര്യാത്. കോൺഗ്രസ് ദലസ്യ നേതൃത്വേ കേരളം ശാസനസ്യ ശപഥഗ്രഹണം അദ്യ സ്യാത്. കോൺഗ്രസ് ദലസ്യ നേതാ വി ഡി സതീശൻ അദ്യ തിരുവനന്തപുരം ഇത്യത്ര ശപഥവചനം സ്വീകുറിയാത്. കോൺഗ്രസ് ദലിന് സതീശൻ ഇത്യസൌ കേരള പ്രദേശസ്യ അഗ്രിമ മുഖ്യമന്ത്രി രൂപേണ സമുദ്ഘോഷിത. കോൺഗ്രസ് ദലസ്യ നേതൃത്വയുതേന യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഗ്രന്ഥിയുതേന തത്ര ശാസന വിരചനം സ്യാത്. കേന്ദ്രീയ ഗൃഹ സഹകാരിതാ മന്ത്രി അമിത്ഷാ ഗുജറാത്ത് പ്രദേശസ്യ ഗാന്ധിനഗരെ 700 കോടിമിതാനാം വികാസ പരിയോജനാനാം ഉദ്ഘാടനം ശിലാന്യാസം ച കൃതവാൻ. സ്വീയ ദ്വിദിവസീയ യാത്രാവധൌ ഗതദിനെ ഗാന്ധിനഗർ നഗരനിഗമസ്യ 700 കോടിമിതാനാം വികാസകാര്യാണാം ശുഭാരംഭമപി ശ്രീഷാ വിഹിതവാൻ. ഏതത് പൂർവം പ്രഥമേ ദിനെ ശ്രീഷാ സൂചനാ കേന്ദ്രസ്യ ഉദ്ഘാടനം ച കൃതവാൻ. ശ്രീഷാ AI തഥാ ഡീപ്ടെക് ഇത്യേതൌ ഭവിഷ്യസ്യ അർത്ഥവ്യവസ്ഥായാ മുഖ്യ സ്തംഭൌ ഇതി വർണിതവാൻ.
3: ആനെ വാലേ 25 സാൽ മേ ജോ സെക്ടർ വിശ്വ കി അർത്ഥനീതി കോ വിശ്വ കെ അർത്ഥതന്ത്ര കോ ദിശാ ദേ

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പുലർവെട്ടത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പതിവ് പോലെ ആദ്യം കേൾക്കാം
1: കാർഷിക മേഖലാ വാർത്തകൾ. ക്ഷീരവികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജൂൺ 1 ലോക ക്ഷീരദിനമായി ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി തിരുവനന്തപുരം പട്ടത്തുള്ള ക്ഷീരപരിശീലന കേന്ദ്രത്തിൽ വച്ച് തിരുവനന്തപുരം ജില്ലയിലെ LP UP ഹൈസ്കൂൾ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്കായി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നു. ചിത്രരചന, വാട്ടർ കളർ മത്സരങ്ങൾ LP UP വിഭാഗങ്ങൾക്കായും പെൻസിൽ ഡ്രോയിംഗ്, ഉപന്യാസരചന, ഡയറി ക്യൂസ് ഹൈസ്കൂൾ വിഭാഗത്തിന് മാത്രമായി നടത്തുന്നതാണ്. LP UP വിഭാഗങ്ങൾക്കായുള്ള ചിത്രരചന മത്സരം ഈ മാസം 21 രാവിലെ 10 മുതൽ 1 വരെയും ഹൈസ്കൂൾ വിഭാഗത്തിന് പെൻസിൽ ഡ്രോയിംഗ് മത്സരം അന്നേ ദിവസം ഉച്ചയ്ക്ക് 2 മുതൽ 5 വരെയും ഉണ്ടായിരിക്കുന്നതാണ്. ഈ മാസം 22 ഹൈസ്കൂൾ വിഭാഗത്തിന് രാവിലെ 10 മുതൽ 11 വരെ ഉപന്യാസരചന, 12 മുതൽ 1 വരെ ഡയറി ക്വിസ് എന്നിവയും നടത്തുന്നതായിരിക്കും. പങ്കെടുക്കാൻ താൽപര്യമുള്ള വിദ്യാർത്ഥികൾ നാളെ വൈകുന്നേരം 4 മണിക്ക് മുൻപായി ഈ പരിശീലന കേന്ദ്രവുമായി ഫോൺ മുഖേനയോ നേരിട്ടോ പേരുകൾ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. വിളിക്കേണ്ട ഫോൺ നമ്പർ 0471244409911. മത്സരങ്ങളിൽ പങ്കെടുക്കാൻ വരുന്നവർ സ്കൂൾ ഐഡന്റിറ്റി കാർഡ്, പ്രിൻസിപ്പാളിന്റെ സാക്ഷ്യപത്രം എന്നിവ നിർബന്ധമായും കൊണ്ടുവരേണ്ടതാണ്. വെള്ളാനിക്കര കാർഷിക സർവകലാശാലയിലെ ഫലവർഗ വിഭാഗത്തിന്റെ കീഴിൽ ആഞ്ഞിലിച്ചക്കയുടെ, അതായത് അയനിച്ചക്കയുടെ ഗുണമേന്മയും വ്യാവസായിക അടിസ്ഥാനത്തിലുമുള്ള സാധ്യതകളെയും കുറിച്ചുള്ള ഒരു പഠനം നടത്തുവാൻ ഉദ്ദേശിക്കുന്നു. കർഷകരുടെ പുരയിടങ്ങളിൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന ആഞ്ഞിലി, അതായത് അയണി മരങ്ങളുടെ ചക്കയുടെ ഗുണമേന്മ സംബന്ധിച്ചുള്ള പഠനമാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. അത്തരം ആഞ്ഞിലി മരങ്ങൾ വളർത്തുന്ന കർഷകർ 9995153446 എന്ന ഫോൺ നമ്പറിൽ വിളിക്കുക. കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠനകേന്ദ്രം നടത്തിവരുന്ന രോഗകീട നിയന്ത്രണം ജൈവ ജീവാണുമാർഗ്ഗങ്ങളിലൂടെ എന്ന വിഷയത്തിലെ സൌജന്യ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ ബാച്ച് ജൂൺ 3 ആരംഭിക്കുന്നു. ഈ കോഴ്സിൽ പങ്കെടുക്കുവാൻ താൽപര്യമുള്ളവർക്ക് രജിസ്റ്റർ ചെയ്യാം. ജൂൺ 13 ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. 24 ദിവസം ദൈർഘ്യമുള്ള കോഴ്സ് പൂർണ്ണമായും മലയാളത്തിലാണ് പരിശീലിപ്പിക്കുന്നത്. 10 സെഷനുകളിലായി തയ്യാറാക്കിയ കോഴ്സ് KU MOOC പ്ലാറ്റ്ഫോമിലൂടെ പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഫൈനൽ പരീക്ഷ പാസാവുന്ന പഠിതാക്കൾക്ക് നിശ്ചിത ഫീസ് ഈടാക്കി സർട്ടിഫിക്കറ്റ് നൽകുന്നതാണ്. രജിസ്റ്റർ ചെയ്തവർക്ക് ജൂൺ 3 യൂസർ ID പാസ്വേഡും ഉപയോഗിച്ച് ക്ലാസുകളിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 0487243856. ഇനി കാർഷിക നിർദ്ദേശമാണ്. കുരുമുളക് തോട്ടങ്ങളിൽ ദ്രുതവാട്ടത്തിനെതിരെ മുൻകരുതലുകൾ എടുക്കണം. കുരുമുളകിന്റെ താങ്ങുമരങ്ങളുടെ ചില്ലകൾ വെട്ടിമാറ്റി തോട്ടത്തിൽ സൂര്യപ്രകാശം ലഭിക്കത്തക്ക വിധമാക്കണം. കൂടാതെ മണ്ണിൽ പടർന്നുകിടക്കുന്ന കുരുമുളക് വള്ളികൾ കൊമ്പ് നാട്ടിക്കെട്ടി വയ്ക്കണം. ദ്രുതവാട്ടം വന്ന് ഉണങ്ങിയതും കേടുവന്നതുമായ വള്ളികൾ മുറിച്ചുമാറ്റി തീയിട്ട് നശിപ്പിക്കണം. ദ്രുതവാട്ടത്തിനെതിരെ ട്രൈക്കോഡെർമ എന്ന കുമ്മലിന്റെ കൾച്ചർ ഉപയോഗിക്കുന്നത് ഫലപ്രദമായിരിക്കും. 1 കിലോഗ്രാം ട്രൈക്കോഡെർമ, 10 കിലോഗ്രാം വേപ്പിൻ പിണ്ണാക്ക്, 90 കിലോഗ്രാം ഉണക്കിപ്പൊടിച്ച ചാണകം എന്നിവ ചേർത്ത് തണലുള്ളതും വെള്ളം കയറാത്തതും

0: മായ സ്ഥലത്ത് കൂട്ടിക്കലർത്തി രണ്ടാഴ്ചയിടുക. ഇടയ്ക്ക് ഇളക്കിക്കൊടുക്കുകയും ചെറിയ ഈർപ്പം നിലനിർത്താനായി വെള്ളം തളിക്കുകയും വേണം. അതിനുശേഷം ഈ മിശ്രിതം ചെടിയുടെ ചുവട്ടിൽ ചേർത്ത് കൊടുത്താൽ ദ്രുതവാട്ട രോഗം വരാതിരിക്കുന്നതിന് ഒരു പരിധിവരെ സഹായിക്കും. 1 കിലോ സ്യൂഡാമോണസ് 20 കിലോ ചാണകപ്പൊടിയുമായി കൂട്ടിക്കലർത്തി ഇട്ടുകൊടുക്കുന്നതും രോഗം നിയന്ത്രിക്കാൻ സഹായിക്കും. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു. ഇന്ന് മെയ് 18. ചരിത്രത്തിൽ ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യം അറിയാനായി കേൾക്കാം റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
4: 1977 മുതൽ എല്ലാ വർഷവും മെയ് 18 ലോകമെമ്പാടും മ്യൂസിയം ദിനമായി ആചരിക്കുന്നു. സമൂഹത്തിന്റെ വികാസത്തിൽ മ്യൂസിയങ്ങൾ വഹിക്കുന്ന പങ്കിനെക്കുറിച്ച് ബോധവൽക്കരണം നൽകുകയാണ് ഇതിന്റെ ലക്ഷ്യം. ഭിന്നിച്ചു നിൽക്കുന്ന ലോകത്തെ ഒരുമിപ്പിക്കുന്ന മ്യൂസിയങ്ങൾ എന്നതാണ് ഈ വർഷത്തെ ഔദ്യോഗിക പ്രമേയം. സംസ്കാരങ്ങൾ തമ്മിലുള്ള ഐക്യവും സമാധാനവും വളർത്താൻ മ്യൂസിയങ്ങൾക്ക് സാധിക്കും എന്ന് ഇത് അടിവരയിടുന്നു. ഈ ദിവസം ലോകമെമ്പാടുമുള്ള 1000 മ്യൂസിയങ്ങളിൽ സന്ദർശകർക്ക് സൌജന്യ പ്രവേശനം, പ്രത്യേക പ്രദർശനങ്ങൾ, സെമിനാറുകൾ എന്നിവ സംഘടിപ്പിക്കാറുണ്ട്. 30 വർഷത്തോളം നീണ്ടുനിന്ന ശ്രീലങ്കൻ ആഭ്യന്തര യുദ്ധം 2009 മെയ് 18 LTTE തലവൻ വേലുപ്പിള്ള പ്രഭാകരന്റെ മരണത്തോടെ അവസാനിച്ചു. ശ്രീലങ്കയിലെ ഭൂരിപക്ഷമായ സിംഹളരും ന്യൂനപക്ഷമായ തമിഴരും തമ്മിലുള്ള വംശീയ അസമത്വങ്ങളിൽ നിന്നാണ് പ്രശ്നങ്ങൾ ആരംഭിച്ചത്. തമിഴർക്കായി തമിഴ് ഈഴം എന്ന സ്വതന്ത്ര രാജ്യം സ്ഥാപിക്കുക എന്നതായിരുന്നു LTTE ലക്ഷ്യം. 1983 ജൂലൈയിൽ 13 ശ്രീലങ്കൻ സൈനികർ കൊല്ലപ്പെട്ട ബ്ലാക്ക് ജൂലൈ സംഭവത്തോടെയാണ് ആഭ്യന്തര യുദ്ധം പൂർണ്ണതോതിൽ ആരംഭിച്ചത്. ശ്രീലങ്കൻ സൈന്യം വടക്കൻ ശ്രീലങ്കയിലെ LTTE കേന്ദ്രങ്ങൾ ഓരോന്നായി പിടിച്ചടക്കി. ഒടുവിൽ മുല്ലൈ തീവിലെ നന്ദിക്കടൽ കായലിന് സമീപം നടന്ന അവസാനഘട്ട സൈനിക നടപടിയിലാണ് പ്രഭാകരൻ കൊല്ലപ്പെട്ടത്. ഈ യുദ്ധത്തിൽ 100,000+ സിവിലിയന്മാരും 10,000+ സൈനികരും LTTE പോരാളികളും കൊല്ലപ്പെട്ടതായാണ് ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 100,000+ ആളുകൾ അഭയാർത്ഥികളായി. പ്രശസ്ത ഗണിതശാസ്ത്രജ്ഞനും തത്വചിന്തകനും നൊബേൽ സമ്മാന ജേതാവുമായ ബെർട്രാൻഡ് റസൽ 1872 മെയ് 18 ജനിച്ചത്. 1950 അദ്ദേഹം സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം നേടി. അദ്ദേഹത്തിന്റെ മാനുഷിക മൂല്യങ്ങളും ചിന്താ സ്വാതന്ത്ര്യവും ഉയർത്തിപ്പിടിക്കുന്ന വിവിധ രചനകളെ മാനിച്ചായിരുന്നു ഈ പുരസ്കാരം. ആധുനിക തത്വചിന്തയിലെ അനലിറ്റിക് ഫിലോസഫി എന്ന ശാഖയുടെ സ്ഥാപകരിൽ ഒരാളാണ് അദ്ദേഹം. കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം മാർപ്പാപ്പയായിരുന്നവരിൽ ഒരാളായ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ 1920 മെയ് 18 പോളണ്ടിലാണ് ജനിച്ചത്. 455 വർഷങ്ങൾക്ക് ശേഷം മാർപ്പാപ്പ സ്ഥാനത്തെത്തുന്ന ആദ്യത്തെ പോളണ്ട് സ്വദേശിയും ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മാർപ്പാപ്പമാരിൽ ഒരാളുമായിരുന്നു അദ്ദേഹം. ജന്മനാടായ പോളണ്ടിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിനെതിരെ സോളിഡാരിറ്റി പ്രസ്ഥാനത്തെ പിന്തുണച്ചുകൊണ്ട് സോവിയറ്റ് യൂണിയന്റെയും കിഴക്കൻ യൂറോപ്പിലെ കമ്മ്യൂണിസത്തിന്റെയും പതനത്തിന് അദ്ദേഹം വലിയ പങ്കുവഹിച്ചു. രാജസ്ഥാനിലെ പൊഖ്രാനിൽ ഇന്ത്യ വിജയകരമായി ആദ്യത്തെ ആണവ പരീക്ഷണം നടത്തിയത് 1974 മെയ് 18. സ്മൈലിംഗ് ബുദ്ധ എന്നായിരുന്നു ഇതിന്റെ രഹസ്യനാമം. രാജസ്ഥാനിലെ താർ മരുഭൂമിയിലുള്ള പൊഖ്രാൻ എന്ന സൈനിക താവളത്തിലാണ് ഈ ഭൂഗർഭ ആണവ പരീക്ഷണം നടന്നത്. അതിനാൽ ഇത് പൊഖ്രാൻ 1 എന്നും അറിയപ്പെടുന്നു. 1974 മെയ് 18 ബുദ്ധപൂർണിമ ദിവസമാണ് പരീക്ഷണം നടന്നത്. പ്രശസ്ത ശാസ്ത്രജ്ഞരായ ഡോക്ടർ രാജ രാമണ്ണ, ഡോക്ടർ ആർ ചിദംബരം, ഡോക്ടർ BD നാഗചൌധരി എന്നിവരാണ് ഈ ദൌത്യത്തിന് നേതൃത്വം നൽകിയത്. ഇന്ത്യയുടെ 12-ാമത് പ്രധാനമന്ത്രിയായിരുന്ന ഹാരദനഹള്ളി ദൊഡ്ഡേ ഗൌഡ ദേവഗൌഡ 1933 മെയ് 18 കർണാടകയിൽ ജനിച്ചു. 1994 മുതൽ 1996 വരെ കർണാടകയുടെ 14-ാമത് മുഖ്യമന്ത്രിയായി സേവനമനുഷ്ഠിച്ചു. കർഷകരുടെ അവകാശങ്ങൾക്കായി നിരന്തരം പോരാടിയതിനാൽ മണ്ണിന്റെ മകൻ എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കപ്പെടുന്നത്.
1: റീഗൽ ജ്വല്ലേഴ്സ്, പുളിമൂട്, തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ പ്രതിജ്ഞ.
6: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കി സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ് കേ സാത്ത് ബിതാ സകോ.
5: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെട്ടു.
0: ആയുരാരോഗ്യത്തിൽ നിന്ന് മുലയൂട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതേക്കുറിച്ച് ഡോക്ടർ ആശ കെ വി സംസാരിക്കുന്നു.
7: പ്രകൃതിയുടെ വരദാനമായ മുലപ്പാൽ ശിശുവിന്റെ പോഷണത്തിനുള്ള ആദ്യ സ്രോതസ്സാണ്. ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശാനുസരണം ചുരുങ്ങിയത് 2 വയസ്സ് പ്രായമാകുന്നത് വരെയെങ്കിലും ഇത് തുടരേണ്ടതാണ്. അതേസമയം ആദ്യത്തെ 6 മാസങ്ങൾ മുലപ്പാലിന് മാത്രമായി നീക്കിവയ്ക്കേണ്ടതാണ്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ അമ്മയ്ക്കുണ്ടാകുന്ന ശാരീരിക പ്രയാസങ്ങൾ കാരണം സമ്പൂർണ്ണ മുലയൂട്ടൽ സാധ്യമാകുന്നില്ല. കുഞ്ഞിനെ പാൽ വലിച്ചു കുടിക്കുന്നതിന് തടസ്സമുണ്ടാക്കുന്ന അപാകതകളാണ് പരന്നതോ ഉള്ളിലേക്ക് വലിഞ്ഞതോ ആയ മുലക്കണ്ണുകൾ. ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ അവ യഥാസമയം മനസ്സിലാക്കി സാധാരണ നിലയിലേക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. ഇതിനായി ഗർഭകാലത്തിന്റെ 34-ാം ആഴ്ച മുതൽ ഹോഫ്മാൻ വ്യായാമം ചെയ്യുന്നത് പ്രയോജനപ്രദമാണ്. ഇത്തരത്തിൽ മുലയൂട്ടലുമായി ബന്ധപ്പെട്ട കണ്ടുവരുന്ന പ്രശ്നങ്ങളും അവയ്ക്കുള്ള പ്രതിവിധികളുമാണ് ഇവിടെ പ്രസ്താവിക്കുന്നത്. ശരിയായ ശുചിത്വം പാലിക്കുക, മുലക്കണ്ണ് ഈർപ്പരഹിതമായി സൂക്ഷിക്കുക, പൊട്ടിയ മുലക്കണ്ണുകൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള മരുന്ന് പുരട്ടുക, പാല് കൊടുക്കുന്നതിന് മുമ്പ് ഇത് വൃത്തിയാക്കിയ ശേഷം കൊടുക്കാം. കഠിനമായ വേദനയോ പൊട്ടലോ ആണെങ്കിൽ നിപ്പിൾ ഷീൽഡ് ഉപയോഗിച്ച് പാലൂട്ടാവുന്നതാണ്. വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ ബ്രസ്റ്റ് പമ്പ് ഉപയോഗിച്ച് പാൽ പിഴിഞ്ഞ് കുഞ്ഞിന് നൽകാം. സൂചി കുത്തുന്നത് പോലുള്ള വേദന, ചുവന്ന പൊറ്റകൾ, ചൊറിച്ചിൽ എന്നിവയുണ്ടെങ്കിൽ അത് പൂപ്പൽ ബാധയുടെ ലക്ഷണങ്ങളാകാം. കുഞ്ഞിന്റെ വായിലേക്കും ഈ അണുബാധ പകരുന്നു. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആന്റി ഫംഗൽ ക്രീമുകൾ ഉപയോഗിക്കേണ്ടതാണ്. മുലപ്പാൽ കുറവാണ് എന്ന പരാതിയുമായി ധാരാളം അമ്മമാർ വിദഗ്ധ സഹായം തേടാറുണ്ട്. കുഞ്ഞ് ശരിയായ രീതിയിൽ വലിച്ചു കുടിച്ചില്ല എങ്കിൽ പാലിന്റെ ഉൽപ്പാദനം കുറയുന്നു. കുഞ്ഞിനെ കുപ്പിപ്പാൽ നൽകിയാൽ മുലപ്പാൽ കുടിക്കാനുള്ള ആഗ്രഹം ഇല്ലാതാകുന്നു. അമ്മ ശരിയായ രീതിയിൽ ആഹാരവും വെള്ളവും കഴിക്കാതിരിക്കുകയോ ചായ, കാപ്പി, സോഡ തുടങ്ങിയവ അമിതമായി ഉപയോഗിക്കുകയോ ചെയ്യുന്നത് പാലുൽപാദനത്തെ ബാധിക്കുന്നു. ഗുരുതരമായ രോഗങ്ങൾ, കഠിനമായ ജോലി, ഇടയ്ക്കിടെയുള്ള ഗർഭധാരണം എന്നിവയാണ് മറ്റു കാരണങ്ങൾ. പ്രതിവിധികൾ ഇനി പറയുന്നവയാണ്: ഇടയ്ക്കിടെ മുലയൂട്ടുക, ആവശ്യാനുസരണം കലോറി, മാംസ്യം, കാൽസ്യം തുടങ്ങിയവ അടങ്ങിയ ആഹാരം കഴിക്കണം, ദിവസവും 10 മുതൽ 15 ഗ്ലാസ് വരെയെങ്കിലും വെള്ളം കുടിക്കുക, മുലയൂട്ടലിനെ കുറിച്ച് ഒരു ക്രിയാത്മക മനോഭാവം പുലർത്തുകയും കുടുംബാംഗങ്ങളുടെ സഹായവും പ്രോത്സാഹനവും സമ്പാദിക്കുകയും ചെയ്യുക, തികച്ചും ശാന്തമായ പിരിമുറുക്കങ്ങളില്ലാത്ത അന്തരീക്ഷത്തിൽ മുലയൂട്ടുക. കുഞ്ഞ് മുലയൂട്ടിയതിനു ശേഷം 2-3 മണിക്കൂർ സുഖമായി ഉറങ്ങുകയും ദിവസേന 6 മുതൽ 8 തവണ വരെ മൂത്രം ഒഴിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ആവശ്യാനുസരണം മുലപ്പാൽ ലഭിക്കുന്നതായി മനസ്സിലാക്കാം. മുലപ്പാൽ കുടിക്കുന്ന ചില കുഞ്ഞുങ്ങളിൽ പാൽ തികട്ടൽ, നിർത്താതെയുള്ള കരച്ചിൽ എന്നിവ കാണാറുണ്ട്. കുഞ്ഞ് മുലപ്പാൽ കുടിക്കുമ്പോൾ കുറച്ച് വായുവും ഉള്ളിലേക്ക് പ്രവേശിക്കാൻ സാധ്യതയുണ്ട്. വായു അകത്തേക്ക് ചെന്നാൽ കുഞ്ഞിന് അസ്വസ്ഥതയും വയറുവേദനയും തികട്ടലും ഉണ്ടാകുന്നു. അതിനാൽ മുലയൂട്ടിക്കഴിഞ്ഞാൽ കുഞ്ഞിനെ അമ്മയുടെ തോളിൽ കിടത്തിയോ മടിയിൽ കമിഴ്ത്തിക്കിടത്തിയോ മെല്ലെ മുതുകിൽ തട്ടിക്കൊടുക്കുക. വായു പുറത്തു പോകുന്നതുവരെ തട്ടുകയോ തടവുകയോ ചെയ്യേണ്ടതാണ്. സാധാരണയായി വീട്ടിന് പുറത്തുപോയി ജോലി ചെയ്യുന്ന അമ്മമാർക്ക് മുലയൂട്ടാനായി പലതരം വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നു. ജോലിക്ക് പോകുന്നതിന് മുമ്പും തിരിച്ച് വീട്ടിലെത്തിയതിനു ശേഷവും രാത്രിയിലും മുലപ്പാൽ നൽകാം. അമ്മ ഇല്ലാത്തപ്പോൾ നൽകാനായി പാൽ പിഴിഞ്ഞെടുത്ത് അണുവിമുക്തമായ സ്റ്റീൽ പാത്രത്തിൽ സൂക്ഷിക്കാം. ഇത് ഗോകർണം ഉപയോഗിച്ച് കുഞ്ഞിന് നൽകാം. കുപ്പിയിൽ നൽകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ ശേഖരിക്കുന്ന പാൽ സാധാരണ ഊഷ്മാവിൽ 8 മണിക്കൂറും ഫ്രിഡ്ജിൽ 24 മണിക്കൂറും സൂക്ഷിക്കാവുന്നതാണ്. കൃത്യമായ ഇടവേളകളിലെ മുലയൂട്ടൽ, അമ്മയുടെ പോഷണം, സമാധാനപ്രദമായ അന്തരീക്ഷം, ശരിയായ മുലയൂട്ടൽ രീതി, സ്ഥനശുചിത്വം എന്നിവ ക്രമീകരിക്കുന്നതിലൂടെ വളരെ ഫലപ്രദമായ രീതിയിൽ മുലയൂട്ടൽ തുടരാനാകുന്നു. ഇത് അമ്മയ്ക്കും കുഞ്ഞിനും മാത്രമല്ല കുടുംബത്തിനും സമൂഹത്തിനും ഒരു മുതൽക്കൂട്ടാണ്. ഇത് പ്രകൃതിയോടുള്ള ഇണങ്ങിച്ചേരൽ കൂടിയാണ്.
8: ആയുരാരോഗ്യത്തിൽ നിന്ന് മുലയൂട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട

0: തൊഴിൽ ദർശനം.
1: കൊച്ചിയിലുള്ള കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ദി ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ട്രാവൻകൂർ ലിമിറ്റഡിൽ ഡ്രോട്ട്സ്മാൻ, സീനിയർ ഡ്രോട്ട്സ്മാൻ, ഡെപ്യൂട്ടി മാനേജർ, സീനിയർ മാനേജർ, എഞ്ചിനീയർ അസിസ്റ്റന്റ് ജനറൽ മാനേജർ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഫാക്ട് എഞ്ചിനീയറിംഗ് ആൻഡ് ഡിസൈൻ ഓർഗനൈസേഷനിലോ അല്ലെങ്കിൽ മറ്റ് പ്രോജക്റ്റുകളിലോ കരാർ വ്യവസ്ഥയിലാണ് നിയമനം. ഡ്രോട്ട്സ്മാൻ കെമിക്കൽ മെക്കാനിക്കൽ പൈപ്പിംഗ്, ഇലക്ട്രിക്കൽ, ഇൻസ്ട്രുമെന്റേഷൻ, സിവിൽ. യോഗ്യത: ഡിപ്ലോമ കെമിക്കൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇൻസ്ട്രുമെന്റേഷൻ, ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ, സിവിൽ. ആർക്കിടെക്ചർ എഞ്ചിനീയറിംഗ്. പ്രവൃത്തി പരിചയവും: പ്രായം 35 വയസ്സ് കവിയരുത്. സീനിയർ ഡ്രോട്ട്സ്മാൻ സിവിൽ. യോഗ്യത: സിവിൽ ആർക്കിടെക്ചർ ഡിപ്ലോമ. പ്രായം 45 വയസ്സ് കവിയരുത്. എഞ്ചിനീയർ ഡിസൈൻ പ്രോസസ് പൈപ്പിംഗ് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെന്റേഷൻ സിവിൽ. എഞ്ചിനീയർ എസ്റ്റിമേഷൻ സിവിൽ. യോഗ്യത: ബന്ധപ്പെട്ട വിഷയത്തിലുള്ള എഞ്ചിനീയറിംഗ് ബിരുദവും പ്രവൃത്തി പരിചയവും. പ്രായം 35 വയസ്സ് കവിയരുത്. ഡെപ്യൂട്ടി മാനേജർ. യോഗ്യത: ബന്ധപ്പെട്ട വിഷയത്തിലോ അനുബന്ധ വിഷയത്തിലോ ഉള്ള എഞ്ചിനീയറിംഗ് ബിരുദവും 5 വർഷത്തെ പ്രവൃത്തി പരിചയവും. പ്രായം 35 വയസ്സ് കവിയരുത്. സീനിയർ മാനേജർ. യോഗ്യത: ബന്ധപ്പെട്ട വിഷയത്തിലോ അനുബന്ധ വിഷയത്തിലോ ഉള്ള എഞ്ചിനീയറിംഗ് ബിരുദവും പ്രവൃത്തി പരിചയവും. പ്രായം 45 വയസ്സ് കവിയരുത്. അസിസ്റ്റന്റ് ജനറൽ മാനേജർ. യോഗ്യത: സിവിൽ ഇൻസ്ട്രുമെന്റേഷൻ, ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ, ഇലക്ട്രിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലുള്ള ബിരുദവും പ്രവൃത്തി പരിചയവും. പ്രായം 50 വയസ്സ് കവിയരുത്. ഓൺലൈനായി അപേക്ഷിച്ച ശേഷം ഹാർഡ് കോപ്പി, യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾക്കൊപ്പം സ്പീഡ് അല്ലെങ്കിൽ രജിസ്റ്റേർഡ് പോസ്റ്റ് മുഖേന അയക്കണം. ഓൺലൈനായി അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി May 21. ഹാർഡ് കോപ്പി സ്വീകരിക്കുന്ന അവസാന തീയതി May 28. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.fact.co.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.fact.co.in. IIT ഗോവയിൽ അനധ്യാപക തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 4 ഒഴിവുണ്ട്. തസ്തികകളും ഒഴിവും: ടെക്നിക്കൽ സൂപ്രണ്ട് ഇലക്ട്രിക്കൽ 1, ടെക്നിക്കൽ സൂപ്രണ്ട് EWS 1, അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് 2. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി May 29. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://iitgova.ac.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://iitgova.ac.in. ന്യൂഡൽഹി ആസ്ഥാനമായുള്ള കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ NTPC ലിമിറ്റഡിൽ അസിസ്റ്റന്റ് ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 20 ഒഴിവുണ്ട്. വിവിധ ഓഫീസ്, പ്രോജക്ട് അല്ലെങ്കിൽ സ്റ്റേഷനുകളിലായിരിക്കും നിയമനം. യോഗ്യത: എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് ബിരുദം അല്ലെങ്കിൽ ബിരുദവും എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ്, എൻവയോൺമെന്റൽ സയൻസ്, എൻവയോൺമെന്റൽ മാനേജ്മെന്റിൽ PG ഡിഗ്രി, PG ഡിപ്ലോമ, MSc, MTechഉം അല്ലെങ്കിൽ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ്, എൻവയോൺമെന്റൽ സയൻസ്, എൻവയോൺമെന്റൽ മാനേജ്മെന്റിൽ സ്പെഷ്യലൈസേഷനോടെയുള്ള MTech. യോഗ്യതകൾ കുറഞ്ഞത് 60% മാർക്കോടെ നേടിയതായിരിക്കണം. SC/ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും 55% മാർക്ക് മതിയാവും. പ്രായം 30 വയസ്സ് കവിയരുത്. സംവരണ വിഭാഗക്കാർക്ക് നിയമാനുസൃത ഇളവ് ലഭിക്കും. അപേക്ഷാ ഫീസ് 500 രൂപ ഓൺലൈനായോ ഓഫ്ലൈനായോ അടയ്ക്കണം. വനിതകൾക്കും SC/ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും ഫീസ് ബാധകമല്ല. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി May 22. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://ntpc.co.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://ntpc.co.in. തൊഴിൽ ദർശനം.

0: കൃഷ്ണൻകുട്ടി മടവൂർ.
1: സ്ഥിരമായി തെറ്റിച്ചുപയോഗിച്ച് ഇരുത്തം വന്ന രണ്ട് വാക്കുകളാണ് ഐക്യകണ്ഠേനയും ഭേദമെന്യയും. പ്രത്യക്ഷത്തിൽ തെറ്റായി തോന്നുവാൻ ഇടയില്ലെങ്കിലും ഭേദം എന്യേ, അതായത് ഭേദം കൂടാതെ എന്ന അർത്ഥത്തിൽ ഭേദമെന്യേ ആണ് ശരിയായ പദം. ഐക്യത്തോടെ കണ്ഠങ്ങൾ പറയുന്നു എന്ന അർത്ഥത്തിലും ഐക്യകണ്ഠേനയല്ല, ഏകകണ്ഠമായി, അതായത് ഒരേ സ്വരത്തിൽ എന്ന അർത്ഥത്തിൽ ഐകകണ്ഠേനയാണ് ശരിയായ പദം. ഈ പത്രക്കാർ ആളുകൾ ബഹുമിടുക്കരാണ്. വായനാശീലം വർദ്ധിപ്പിക്കുന്നതിന് തങ്ങളാൽ കഴിയുന്ന എല്ലാ ശ്രമവും അവരുടെ ഭാഗത്തുനിന്നുണ്ടാകും. അതായത് കാര്യം മനസ്സിലാകണമെങ്കിൽ നമ്മൾ വാർത്തകൾ വീണ്ടും വീണ്ടും വായിക്കണം. അതുകൊണ്ട് തന്നെ പരമാവധി വളച്ചൊടിച്ചേ അവർ വാർത്തകൾ തയ്യാറാക്കൂ. ഒരു വാർത്ത നോക്കൂ. വയോധികനിൽ നിന്നും വിദ്യാലയ നിർമ്മാണത്തിനുള്ള തുക ഏറ്റുവാങ്ങാൻ ജനപ്രതിനിധി എത്തി. ഭാര്യയും ഉണ്ടായിരുന്നു. ഇതിലെന്താണ് മനസ്സിലാകാത്ത കാര്യം എന്നാകും കേൾവിക്കാർ ചിന്തിക്കുന്നത്. ജനപ്രതിനിധി എത്തി, ഭാര്യയും ഉണ്ടായിരുന്നു എന്ന് വായിക്കുമ്പോൾ ഭാര്യ തീർച്ചയായും ജനപ്രതിനിധിയുടേത് തന്നെയാകണമല്ലോ. എന്നാൽ വാർത്ത മുഴുവൻ വായിച്ച് ചിത്രവും കൂടി കാണുമ്പോഴാണ് ഭാര്യ ജനപ്രതിനിധിയുടേതല്ല, വയോധികൻ്റേതാണെന്ന് മനസ്സിലാകുന്നത്. വയോധികരെ ബഹുമാന സൂചകമായി വന്ധ്യ വയോധികർ എന്ന് വിളിക്കാറുണ്ട്. ചില പ്രസംഗകർ ഇവരെ വന്ധ്യ വയോധികരായി ചിത്രീകരിക്കും. വയസ്സുകാലത്ത് എന്തിനാണ് പാവങ്ങളെ വന്ധ്യം കരിക്കുന്നത്? വീണ്ടും പത്രത്തിലേക്ക് വരാം. പത്രത്തിൻ്റെ ആദ്യ പേജിൽ തന്നെ ഒരു ബഹുവർണ്ണ ചിത്രം കൊടുത്തിട്ടുണ്ട്. മികച്ച പൊതുപ്രവർത്തകനായ വ്യക്തിക്ക് മുഖ്യമന്ത്രി സമ്മാനം നൽകുന്ന ചിത്രം. ചിത്രത്തിൻ്റെ താഴെ അടിക്കുറിപ്പ്: മികച്ച പൊതുപ്രവർത്തകന് മുഖ്യമന്ത്രി സമ്മാനം നൽകുന്നു, കൂടെ മന്ത്രിമാരായ എന്നതിന് ശേഷം 9 പേരുകൾ. പ്രശ്നമെന്താണെന്നല്ലേ? ഈ പേരുകളിൽ 3 പേർ മാത്രമേ മന്ത്രിമാരായുള്ളൂ. ബാക്കിയുള്ളവർ നഗരപിതാവും വിവിധ പഞ്ചായത്ത് അംഗങ്ങളുമാണ്. അപ്പോൾ പത്രം വിചാരിച്ചാൽ ഞൊടിയിട കൊണ്ട് ആരെയും മന്ത്രിയാക്കാം എന്നല്ലേ?
0: നല്ല മലയാളം അവതരിപ്പിച്ചത് കൃഷ്ണൻകുട്ടി മടവൂർ. ഇനിയൊരു ചലച്ചിത്രഗാനം കേൾക്കാം. 4 മണിപ്പൂക്കൾ എന്ന ചിത്രത്തിനുവേണ്ടി പി. മാധുരി പാടിയത്. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ജി. ദേവരാജൻ.

0: വാർത്തകൾക്ക് ശേഷം പുലർവട്ടം തുടർന്ന് കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. കേരളത്തിൽ യു ഡി എഫ് സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഇന്ന്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വി ഡി സതീശൻ ഉൾപ്പെടെ 21 പേരടങ്ങിയ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യും. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സണുമായി കൂടിക്കാഴ്ച നടത്തി. വിവിധ മേഖലകളിലെ സഹകരണം ശക്തമാക്കാൻ ധാരണ. 79-ാമത് ലോകാരോഗ്യ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നഡ്ഡ സ്വിറ്റ്സർലൻഡിലെത്തി. യുഎഇയിലെ ബരാഖ് ആണവ നിലയം ലക്ഷ്യമിട്ടുണ്ടായ ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ. നയതന്ത്ര ചർച്ചകൾക്കും ആഹ്വാനം. എബോള രോഗബാധയെ തുടർന്ന് കോംഗോ യുഗാണ്ട രാജ്യങ്ങളിൽ ആഗോള അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ലോകാരോഗ്യ സംഘടന. ഐപിഎൽ ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 5 വിജയം. വാർത്തകൾ വിശദമായി. കേരളത്തിൽ യു ഡി എഫ് സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഇന്ന്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വി ഡി സതീശൻ ഉൾപ്പെടെ 21 പേരടങ്ങിയ മന്ത്രിസഭയാണ് ഇന്ന് രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യുക. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, കെ മുരളീധരൻ, എ പി അനിൽകുമാർ, പി സി വിഷ്ണുനാഥ്, ടി സിദ്ദിഖ്, ബിന്ദു കൃഷ്ണ, കെ എ തുളസി, എം ലിജു, റോജി എം ജോൺ, ഒ ജെ ജനീഷ്, പി കെ കുഞ്ഞാലിക്കുട്ടി, പി കെ ബഷീർ, എൻ ഷംസുദ്ദീൻ, കെ എം ഷാജി, വി അബ്ദുൾ ഗഫൂർ, ഷിബു ബേബി ജോൺ, മോൻസ് ജോസഫ്, അനൂപ് ജേക്കബ്, സി പി ജോൺ എന്നിവരാണ് ഇന്ന് മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറും ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കറും അപ്പു ജോൺ ജോസഫ് ചീഫ് വിപ്പുമാകും. രാവിലെ 10 സെൻട്രൽ സ്റ്റേഡിയത്തിൽ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുക. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: സത്യപ്രതിജ്ഞ നടക്കുന്ന സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് 8 മുതൽക്കായിരിക്കും പാസ് ലഭിച്ചിട്ടുള്ള പൊതുജനങ്ങൾക്ക് പ്രവേശനം അനുവദിക്കുക. 10 നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, ഹിമാചൽ പ്രദേശ്, കർണാടക, തെലങ്കാന മുഖ്യമന്ത്രിമാർ, കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധി, പ്രിയങ്കാ ഗാന്ധി, സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടങ്ങി നിരവധി നേതാക്കൾ പങ്കെടുക്കും. ഇന്നലെ വൈകിട്ട് 5 നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ ലോക്ഭവനിലെത്തി മന്ത്രിമാരുടെ പട്ടിക ഗവർണർക്ക് കൈമാറിയത്. ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്ന 21 അംഗ മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി അടക്കം 16 പേർ ആദ്യമായാണ് മന്ത്രിസ്ഥാനത്ത് എത്തുന്നത്.
1: സത്യപ്രതിജ്ഞാ ചടങ്ങുമായി ബന്ധപ്പെട്ട് ഇന്ന് തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. സത്യപ്രതിജ്ഞ നടക്കുന്ന സെൻട്രൽ സ്റ്റേഡിയത്തിലെ പ്രധാന ഗേറ്റിലൂടെ വിഐപി എൻട്രി മാത്രമായിരിക്കും ഉണ്ടാക്കുക. 9 ഗേറ്റുകളും റോഡും അടയ്ക്കും. പൊതുജനങ്ങൾക്ക് സത്യപ്രതിജ്ഞ തത്സമയം കാണുന്നതിനായി നഗരത്തിൽ 6 കേന്ദ്രങ്ങളിൽ LED വാളുകൾ ക്രമീകരിക്കും. ഇന്ന് ഉച്ചവരെ തലസ്ഥാനത്ത് ഗതാഗത സുരക്ഷാ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. വാഹനം പാർക്ക് ചെയ്യാൻ പ്രത്യേക സ്ഥലങ്ങളും അനുവദിച്ചിട്ടുണ്ട്. വിമാനത്താവളത്തിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും വരുന്ന യാത്രക്കാർ മുൻകൂട്ടി യാത്രകൾ ക്രമീകരിക്കണം. 3 ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നോർവേയിലെത്തും. കിങ് ഹറാൾഡ് 5 സോഞ്ച രാജ്ഞിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. നോർവീജിയൻ പ്രധാനമന്ത്രി ജോനാസ് ഗഹർ സ്റ്റോറുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തുന്ന ശ്രീ മോദി ഇന്ത്യ നോർവേ ബിസിനസ് ആന്റ് റിസർച്ച് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യും. ശ്രീ മോദിയുടെ ആദ്യ നോർവേ സന്ദർശനമാണിത്. 43 വർഷത്തിനിടെ ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നോർവേ സന്ദർശിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സണുമായി ഗോഥൻബർഗിൽ കൂടിക്കാഴ്ച നടത്തി. 2 സന്ദർശനത്തിനായാണ് ശ്രീ മോദി സ്വീഡനിൽ എത്തിയത്. ഇന്ത്യ സ്വീഡൻ ഉഭയകക്ഷി ബന്ധം, പരസ്പര സഹകരണം എന്നിവ മുൻനിർത്തി സ്വീഡന്റെ പരമോന്നത ബഹുമതിയായ റോയൽ ഓർഡർ ഓഫ് ദി പോളാർ സ്റ്റാർ ഡിഗ്രി കമാൻഡർ ഗ്രാൻഡ് ക്രോസ് നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീഡിഷ് പ്രധാനമന്ത്രി ആദരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 31 അന്താരാഷ്ട്ര ബഹുമതിയാണിത്. ഇന്ത്യ സ്വീഡൻ സഹകരണം സംബന്ധിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ഉഭയകക്ഷി ബന്ധത്തെ തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്ക് ഉയർത്താനും ധാരണയായി. വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, സുരക്ഷ ഉൾപ്പെടെയുള്ളവയിൽ സഹകരണം ശക്തമാക്കുന്നത് സംബന്ധിച്ചും ചർച്ച ചെയ്തു. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ തന്ത്രപരമായ പങ്കാളിത്തത്തിലെ പുതിയ അവസരങ്ങൾ, സ്വതന്ത്ര വ്യാപാര കരാർ, പ്രാദേശിക ആഗോള വിഷയങ്ങൾ എന്നിവയും ചർച്ചയായി. സ്വീഡിഷ് സിഇഒമാരുമായും ശ്രീ മോദി ആശയവിനിമയം നടത്തി. മേക്ക് ഇൻ ഇന്ത്യ, മെയ്ഡ് വിത്ത് സ്വീഡൻ സംരംഭങ്ങളിൽ കൂടുതൽ നിക്ഷേപം നടത്താൻ പ്രധാനമന്ത്രി നേതാക്കളെ ക്ഷണിച്ചു. പ്രതിരോധം, സുരക്ഷാ സഹകരണം എന്നിവയിൽ ഇന്ത്യ സ്വീഡൻ ദീർഘകാല വ്യാവസായിക പങ്കാളിത്തം ദൃഢമായതായും അദ്ദേഹം വ്യക്തമാക്കി. പഹൽഗാം ഭീകരാക്രമണത്തിൽ സ്വീഡൻ ഇന്ത്യക്ക് നൽകിയ പിന്തുണയും ശ്രീ മോദി എടുത്തു പറഞ്ഞു.
3: ആതങ്കവാദ് പൂരി മാനവതയ്ക്ക് ലിയേ ഗംഭീർ ചുനൌതി ഹൈ. പിച്ചലെ വർഷ് പഹൽഗാം മേ ഹുയേ ആതങ്കി ഹംലേക്ക് ബാദ് ഹമേ സ്വീഡൻ സേ മിലേ സമർത്ഥൻ കെ ലിയേ മേ പ്രധാനമന്ത്രി ക്രിസ്റ്റർസൻ കാ ആഭാർ വ്യക്ത കർത്ത ഹൂ. ഹം ആതങ്കവാദ് ഔർ ഉസ്കേ സമർത്ഥകോ കേ വിരുദ്ധ ലഡായി ജാരി രഖേംഗേ.
1: സ്വീഡന്റെ പരമോന്നത ബഹുമതി സ്വന്തമാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ അഭിനന്ദിച്ചു. രാജ്യത്തിന് മുഴുവൻ അങ്ങേയറ്റം അഭിമാനകരമായ നിമിഷമാണെന്ന് ശ്രീ ഗോയൽ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ആഗോളതലത്തിൽ പ്രധാനമന്ത്രിക്ക് ലഭിക്കുന്ന സ്വീകാര്യതയുടെ തെളിവാണ് ഈ പുരസ്കാരമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 79-ാമത് ലോകാരോഗ്യ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നഡ്ഡ സ്വിറ്റ്സർലൻഡിലെത്തി. 6 ദിവസത്തെ സമ്മേളനത്തിന് ഇന്ന് ജനീവയിൽ തുടക്കമാകും. റീഷേപ്പിംഗ് ഗ്ലോബൽ ഹെൽത്ത് എ ഷെയർഡ് റെസ്പോൺസിബിലിറ്റി എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. 165-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള ആരോഗ്യമന്ത്രിമാരും പ്രമുഖരും പൊതുജനാരോഗ്യ വിദഗ്ധരും അസംബ്ലിയിൽ പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: യുഎഇയിലെ ബരാക് ആണവ നിലയം ലക്ഷ്യമിട്ടുണ്ടായ ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ. ഇത്തരം സംഭവങ്ങൾ അംഗീകരിക്കാനാകില്ലെന്നും ഇവ പ്രശ്നം കൂടുതൽ സങ്കീർണമാക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. നയതന്ത്ര ചർച്ചകളിലൂടെ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നും ഇന്ത്യ ആഹ്വാനം ചെയ്തു. ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് പ്ലാന്റിനു പുറത്തുള്ള ജനറേറ്ററിൽ തീപിടുത്തമുണ്ടായിരുന്നു. ആർക്കും പരിക്കില്ലെന്നും പ്ലാന്റിന്റെ പ്രവർത്തനങ്ങളെയോ സുരക്ഷാ സംവിധാനങ്ങളെയോ തീപിടുത്തം ബാധിച്ചില്ലെന്നും അധികൃതർ അറിയിച്ചു. കോംഗോ യുഗാണ്ട രാജ്യങ്ങളിൽ എബോള രോഗബാധയെ തുടർന്ന് 80 പേർ മരണപ്പെട്ട സാഹചര്യത്തിൽ പൊതുജനാരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ലോകാരോഗ്യ സംഘടന. ഈ രോഗബാധ ഒരു ആഗോള മഹാമാരിയായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും അതിർത്തി രാജ്യങ്ങളിലേക്ക് രോഗം പടരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകി. മോസ്കോയിൽ യുക്രൈൻ ഡ്രോൺ ആക്രമണത്തിൽ ഒരു ഇന്ത്യക്കാരൻ ഉൾപ്പെടെ 4 പേർ കൊല്ലപ്പെട്ടു. റഷ്യയിലെ ഇന്ത്യൻ എംബസി സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചതാണ് ഇക്കാര്യം. കീവിൽ 24 പേരുടെ മരണത്തിനിടയാക്കിയ റഷ്യയുടെ മിസൈൽ ഡ്രോൺ ആക്രമണത്തിന് തൊട്ടുപിന്നാലെയാണ് സംഭവം. ആക്രമണത്തിൽ കുറഞ്ഞത് 12 പേർക്കെങ്കിലും പരിക്കേറ്റതായി മോസ്കോ മേയർ സെർജി സോബിയാനിൻ അറിയിച്ചു. ഐപിഎൽ ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 5 വിക്കറ്റ് വിജയം. രാജസ്ഥാൻ ഉയർത്തിയ 194 റൺസ് വിജയലക്ഷ്യം 19.2 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ ഡൽഹി മറികടന്നു. മറ്റൊരു മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെ 23 റൺസിന് പരാജയപ്പെടുത്തി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പ്ലേഓഫിലേക്ക് യോഗ്യത നേടുന്ന ആദ്യ ടീമായി. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 7:30 ചെന്നൈ എംഎ ചിദംബരം സ്റ്റേഡിയത്തിലാണ് മത്സരം. കേരളത്തിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. പിഎം വികാസ് പദ്ധതിക്ക് NIT കാലിക്കറ്റിൽ തുടക്കമാകുന്നു. ഇന്ന് നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനവും ധാരണാപത്രം കൈമാറലും നിർവഹിക്കും. ന്യൂനപക്ഷ മന്ത്രാലയത്തിന് കീഴിലുള്ള ഈ പദ്ധതിയിലൂടെ പരമ്പരാഗത തൊഴിൽ മേഖലകളിലുള്ളവർക്കും ന്യൂനപക്ഷ സമൂഹത്തിലെ യുവതി യുവാക്കൾക്കും ആധുനിക കാലത്തെ തൊഴിൽ നൈപുണ്യങ്ങൾ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31 പരിപാടിയുടെ 134 പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നരേന്ദ്രമോദി മൊബൈൽ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ UDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഇന്ന്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് VD സതീശൻ ഉൾപ്പെടെ 21 പേരടങ്ങിയ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യും. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സനുമായി കൂടിക്കാഴ്ച നടത്തി. വിവിധ മേഖലകളിലെ സഹകരണം ശക്തമാക്കാൻ ധാരണ. 79-ാമത് ലോകാരോഗ്യ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നഡ്ഡ സ്വിറ്റ്സർലൻഡിലെത്തി. യുഎഇയിലെ ബരാഖ് ആണവ നിലയം ലക്ഷ്യമിട്ടുണ്ടായ ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ. നയതന്ത്ര ചർച്ചകൾക്കും ആഹ്വാനം. എബോള രോഗബാധയെ തുടർന്ന് കോംഗോ യുഗാണ്ട രാജ്യങ്ങളിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ലോകാരോഗ്യ സംഘടന. ഐപിഎൽ ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 5 വിക്കറ്റ് വിജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
0: ആകാശവാണി. പുലർവട്ടം തുടരുന്നു. ഇനി കേൾക്കാം കാലം സാക്ഷി.
5: സ്വാമി ചിന്മയാനന്ദൻ പ്രമുഖ ആത്മീയ നേതാവും വേദാന്ത പണ്ഡിതനുമായിരുന്നു സ്വാമി ചിന്മയാനന്ദ. 1916 May 8 എറണാകുളത്താണ് അദ്ദേഹം ജനിച്ചത്. ബാലകൃഷ്ണ മേനോൻ എന്നതായിരുന്നു ആദ്യനാമം. എറണാകുളം ശ്രീരാമവർമ്മ ഹൈസ്കൂൾ, മഹാരാജാസ് കോളേജ്, തൃശൂർ സെൻറ് തോമസ് കോളേജ്, ലഖ്നൗ സർവകലാശാല എന്നിവിടങ്ങളിലായി വിദ്യാഭ്യാസം പൂർത്തിയാക്കി. മാധ്യമപ്രവർത്തകനായി ജോലി ചെയ്തിരുന്ന അദ്ദേഹം ഇന്ത്യയുടെ സ്വാതന്ത്ര്യസമരത്തിൻ്റെ ഭാഗമായി ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. 1947 ഋഷികേശിലെത്തിയ അദ്ദേഹം സ്വാമി ശിവാനന്ദയുടെ ശിഷ്യനായി ചിന്മയാനന്ദ എന്ന പേര് സ്വീകരിച്ചു. തുടർന്ന് വേദാന്തത്തിൽ ഉപരിപഠനം നടത്തി. വേദാന്ത സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി 1953 ചിന്മയ മിഷൻ സ്ഥാപിച്ചു. നിലവിൽ ഇന്ത്യയിലുടനീളം 300+ ശാഖകൾ ഈ പ്രസ്ഥാനത്തിനുണ്ട്. ഭഗവത്ഗീതയ്ക്കും ഉപനിഷത്തുകൾക്കും ലളിതമായ വ്യാഖ്യാനങ്ങൾ നൽകുന്നതിലും ഗീതാ സന്ദേശങ്ങളെ ആഗോളതലത്തിൽ ശ്രദ്ധേയമാക്കുന്നതിലും അദ്ദേഹം നിർണായക പങ്കുവഹിച്ചു. ലോകമെമ്പാടും ഒട്ടനവധി ഗീതാജ്ഞാനയജ്ഞങ്ങൾ അദ്ദേഹം സംഘടിപ്പിച്ചു. ആത്മീയതയുടെ പാതയിൽ തൻ്റെതായ സംഭാവനകൾ നൽകിയ സ്വാമി ചിന്മയാനന്ദ 1993 August 3 കാലിഫോർണിയയിലെ സാന്റിയാഗോയിൽ വെച്ച് അന്തരിച്ചു. കാലം സാക്ഷിയിൽ ഇന്ന് സ്വാമി ചിന്മയാനന്ദയുടെ ശബ്ദം.
6: ഇറ്റ് ഈസ് ദോസ് ഓഫ് യു ഹു ഹാവ് വാച്ച്ഡ് എൻ ഓർക്കസ്ട്ര കാൻ വെരി ഈസിലി അണ്ടർസ്റ്റാൻഡ്. 20 ഡിഫറെന്റ് ഇൻസ്ട്രുമെന്റ്സ്, ലെറ്റ് അസ് സേ ദേ ആർ മാൻഡ് ബൈ ദ ബെസ്റ്റ് ഓഫ് മെൻ, ബട്ട് ഇഫ് ഈച്ച് വൺ വേർ ടു സിംഗ് ഹിസ് ഓൺ സോങ്, ദ ഹോൾ ഹാൾ വിൽ ബി എ നോയ്സി കൺഫ്യൂഷൻ, എ മെഡ്ലി, എ മാഡ് ഹൗസ്. And all sensitive people will run away from the hall.
7: Oh, yes.
6: But in case if there is a conductor and every member is implicitly obeying the direction given by the conductor, then these noisy confusions discipline themselves into an integrated harmony. This is called orchestralization. In each individual bosom, as well as between the members of the community, this orchestralization must be brought about, maybe by political convictions, by economic programs, by social order. But the best that you can do in integrating each individual will be the religious ideal.
7: Mm.
6: God, the principle that has been described in all the scriptures, strangely enough, is of the same description. He is timeless and therefore changeless, therefore immutable. Therefore permanent. In this there is no two opinions. So all religions are giving the same goal or ideal to every individual to aspire for and thus act on at the physical, mental and intellectual level. Thus each one gets integrated. This same ideal or the Lord in the heart is described in every religion, that he is in the heart of all. So since I love the Lord, I see my beloved in every form. Thus my interpersonality relationship is also beautified.
5: കാലം സാക്ഷിയിൽ ഇന്ന് നമ്മൾ കേട്ടത് സ്വാമി ചിന്മയാനന്ദയുടെ ശബ്ദം.

0: യേശുദാസ് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഗാനരചന കൈതപ്രം, സംഗീതം ശരത്.
1: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
2: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കെ സാത്ത് ബിതാ സകോ.
1: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെട്ടു.
3: ഗ്രാമകേരളം.
4: കടവും കടത്തു തോണിയും,
3: പുഴയും കടവും കടത്തു തോണിയും, തോണിക്കാരനുമെല്ലാം പഴയകാല കേരളീയ ജീവിതത്തിന്റെ ഒളിമങ്ങാത്ത ഓർമ്മകളാണ്. നമ്മുടെ സംസ്കാരത്തിന്റെയും ജനജീവിതത്തിന്റെയും ഇടപെടലുകളിൽ ഒക്കെ ജീവസുറ്റ കണ്ണികൾ. റോഡുകളും പാലങ്ങളും ഇല്ലാതിരുന്ന ഒരു പൂർവകാലം, നദികളും തടാകങ്ങളും കായലുകളും ഒക്കെ ചേർന്ന സഞ്ചാരപഥങ്ങൾ. കേരളം ദൈവത്തിൻ്റെ നാട് എന്ന് പറയുന്നതുപോലെ നദികളുടെയും പുഴകളുടെയും ആറുകളുടെയും നാടാണ്. 44 നദികളുള്ള കേരളത്തിൽ 10,000-ക്കണക്കിന് കടവുകളാണ് ഒരു കാലത്തുണ്ടായിരുന്നത്. സ്വന്തമായി കടവും കടത്തുവഞ്ചിയുമുണ്ട് എന്നത് കുടുംബ പ്രതാപത്തിൻ്റെ അടയാളമായിരുന്നു. എവിടെ പോകണമെങ്കിലും എത്ര ദീർഘദൂര യാത്ര കഴിഞ്ഞ് വീടണയണമെങ്കിലും ഒരു കടവിലെത്തിയേ തീരൂ. അവിടെ ഒരു കടത്തു തോണി ഉണ്ടാകണം. തോണി തുഴയാൻ കടവിൻ്റെ കാവൽക്കാരനെ പോലെ സദാ നിസ്വാർത്ഥനായ ഒരു തോണിക്കാരനും ഉണ്ടാകണം. ഇതായിരുന്നു കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചിരുന്ന പരസ്പര പൂരകമായ ഒരു സൗഹൃദത്തിൻ്റെയും യാത്രാപഥത്തിൻ്റെയും നേർചിത്രം. കടത്തുകാരൻ്റെ ആകപ്പാടെയുള്ള മുതലാണ് തോണി, അവൻ്റെ നിത്യവൃത്തിക്കുള്ള ഏക ഉപാധി. തിരക്കിട്ട് യാത്രയ്ക്കെത്തുമ്പോൾ കടവത്ത് തോണി കണ്ടില്ലെങ്കിൽ പുഴയുടെ മറുകരയിലേക്ക് നോക്കി ഹോഹോയ് എന്ന് യാത്രക്കാർ നീട്ടിക്കോവുന്ന പതിവുണ്ട്. ആ ശബ്ദതരംഗങ്ങൾ ഒരു പ്രതിധ്വനി പോലെ അക്കരെ നിന്നും ഉയരുന്നത് കേൾക്കാം. ഹോഹോയ്, അക്കരെ നിന്നുള്ള മറുവിളി അതാ എത്തുകയായി. ഈ രണ്ട് ശബ്ദങ്ങളും ചോദ്യവും ഉത്തരവുമായി മാറുമ്പോഴാണ് ഒരു യാത്രയ്ക്കുള്ള ചിട്ടവട്ടം ഒരുങ്ങുന്നത്. അല്ലാതെ ഇന്നത്തെ പോലെ സീറ്റ് ബുക്കിങ്ങോ ഓൺലൈൻ റിസർവേഷനോ ഒന്നുമേയില്ല. വാമൊഴിയിലൂടെയുള്ള ചോദ്യവും അതേപടിയുള്ള ഉത്തരവും. പലപ്പോഴും കടവുകൾ ഉണരുന്നത് തന്നെ രാവിലെ തന്നെ ഉയർന്നു കേൾക്കുന്ന ഈ ശബ്ദ തരംഗങ്ങളുടെ താളക്രമത്തിലൂടെയാണ്. കടവും കടത്തു തോണിയും നമ്മുടെ സംസ്കാരത്തിൻ്റെ ഈടുവയ്പ്പുകളാകുന്നത് ഇങ്ങനെയെല്ലാമായിരുന്നു. പുഴയുടെ ഇരുകരകളിലേക്കും പോകാൻ കടവുകളിൽ കടത്തു തോണികളെ കാത്ത് നിരവധി പേർ നിൽക്കുക പതിവായിരുന്നു. കടത്തുകാരൻ്റെ കൈക്കരത്തിലും മനക്കരത്തിലും അർപ്പിച്ചുള്ള ജലയാത്ര ഒരു ദിനചര്യ പോലെ തുടർന്നിരുന്നു. ഇനി വള്ളത്തിൽ പലപ്പോഴും യാത്രക്കാർ മാത്രമായിരിക്കുകയില്ല ഉണ്ടാവുക. സർവസ്ഥാവര ജംഗമ വസ്തുക്കളുടെയും ഏക ഗതാഗത മാർഗവും ഇതേ കടത്തു തോണി തന്നെയായിരുന്നല്ലോ. ആടും കോഴിയും കോഴിമുട്ടയും വാഴക്കുലയും മാമ്പഴവും പച്ചക്കറികളുമെല്ലാം അക്കരെ എത്തിക്കാൻ കടത്തു തോണിയെ തന്നെ ആശ്രയിച്ചേ തീരൂ. വെള്ളം കണ്ടാൽ ഭയന്ന് നിലവിളിക്കുന്ന ആടും കലവില കൂട്ടുന്ന കോഴികളും പിന്നെ മനുഷ്യരുമൊക്കെയായി ഒരു എരിപൊരി സഞ്ചാരം തന്നെ. സ്ഥാവര ജംഗമങ്ങളും യാത്രക്കാരുമെല്ലാം വള്ളത്തിൽ കയറി കഴിയുമ്പോൾ വള്ളം കരയിൽ ഏതാണ്ട് തറഞ്ഞിരിക്കുന്ന മട്ടാകും. കരയിൽ തറഞ്ഞിരിക്കുന്ന വള്ളം ഉന്തി പുഴയിലേക്ക് ഇറക്കുക എന്തായാലും ഒറ്റയ്ക്ക് കഴിയില്ല. കയറിയിരിക്കുന്നവരിൽ 1-2 പേരെങ്കിലും കൈകൊടുത്ത് വള്ളക്കാരനെ സഹായിച്ചേ തീരൂ. വള്ളം നീങ്ങിത്തുടങ്ങുമ്പോഴേക്കും ഇവർ തിടുക്കത്തിൽ വള്ളത്തിൽ കയറുകയായി. അപ്പോഴേക്കും നീളമുള്ള മുളങ്കോൽ കുത്തി വള്ളക്കാരൻ വള്ളത്തെ ചൊൽപ്പടിയിലാക്കി കഴിഞ്ഞിരിക്കും. പിന്നീട് ചാഞ്ഞും ചരിഞ്ഞും ജലയാത്രയായി. ഓരോരുത്തരുടെയും മുഖത്ത് പ്രതീക്ഷയുടെ പൂത്തിരി വിടരുന്നത് കാണാം.

നമുക്കു ചുറ്റും പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ നടക്കുന്ന സാഹചര്യത്തിൽ വിവിധ കേന്ദ്ര നേതാക്കൾ ഉൾപ്പെടെ പങ്കെടുക്കുന്നതിനാൽ തിരുവനന്തപുരം നഗരത്തിൽ ഇന്ന് വൈകിട്ട് 4 മണിവരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. ഡൊമസ്റ്റിക് എയർപോർട്ട്, ഓൾ സെയിൻസ്, ചാക്ക, പാറ്റൂർ, ജനറൽ ഹോസ്പിറ്റൽ, ബേക്കറി ജംഗ്ഷൻ എന്നിവിടങ്ങളിലും സെക്രട്ടേറിയറ്റ് ഗേറ്റിന്റെ ഇരുവശങ്ങളിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ അനുവദിക്കില്ല. ശംഖുമുഖം, കല്ലുമൂട്, വലിയതുറ, ഈഞ്ചയ്ക്കൽ, SP4, തകരപ്പറമ്പ് മേൽപ്പാലം, തമ്പാനൂർ ഫ്ളൈഓവർ, തൈക്കാട്, വിമൻസ് കോളേജ്, വെള്ളയമ്പലം, രാജ്ഭവൻ തുടങ്ങിയ പ്രധാന റോഡുകളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ റോഡുകളിലും പാർക്കിംഗ് അനുവദിക്കില്ല. ട്രാഫിക് ക്രമീകരണങ്ങളുടെ വിശദവിവരങ്ങൾ അറിയുവാനായി 0471255873 അല്ലെങ്കിൽ 9497930055 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം. നെയ്യാറ്റിങ്കര ഗവൺമെന്റ് പോളിടെക്നിക്കൽ കോളേജിലെ തുടർ വിദ്യാഭ്യാസ പഠന കേന്ദ്രത്തിൽ വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ടാലി വിത്ത് GST, ഓട്ടോകാഡ്, ഇലക്ട്രിക്കൽ വയർമാൻ, കോസ്മറ്റോളജി ആന്റ് ബ്യൂട്ടി പാർലർ മാനേജ്മെന്റ് തുടങ്ങിയ കോഴ്സുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചത്. വിശദവിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. 0471226895 നമ്പർ ഒരിക്കൽ കൂടി 0471226895. തിരുവനന്തപുരം കാര്യവട്ടം യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ കെമിസ്ട്രി അധ്യാപക നിയമനത്തിനായി ഇന്ന് രാവിലെ 10 മണിക്ക് വാക്കിൻ ഇന്റർവ്യൂ നടത്തുന്നു. കെമിസ്ട്രിയിൽ PhD അല്ലെങ്കിൽ നെറ്റ് യോഗ്യതയുള്ളവർക്ക് ഈ അഭിമുഖത്തിൽ പങ്കെടുക്കാം. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിൽ നടത്തിവരുന്ന 2 വർഷം ദൈർഘ്യമുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ക്ലിനിക്കൽ ചൈൽഡ് ഡെവലപ്മെന്റ് കോഴ്സിലേക്ക് 2026-28 വർഷത്തെ പ്രവേശനത്തിന് May 30 വരെ അപേക്ഷിക്കാവുന്നതാണ്. 50% മാർക്കോടെ സയൻസ് വിഷയത്തിൽ BSc ബിരുദം അല്ലെങ്കിൽ BSc BA സൈക്കോളജിയിലോ BSc ഹോം സയൻസിലോ ബിരുദം നേടിയ പെൺകുട്ടികൾക്ക് ഈ കോഴ്സിന് അപേക്ഷിക്കാവുന്നതാണ്. SC BC വിഭാഗത്തിൽപ്പെടുന്ന അപേക്ഷകർക്ക് 45% മാർക്ക് മതിയാകും. SC ST വിഭാഗക്കാർക്ക് യോഗ്യതാ പരീക്ഷ പാസായാൽ മതിയാകും. പ്രോസ്പെക്ടസ് www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. May 30 വരെ ഓൺലൈനിലൂടെയോ അല്ലെങ്കിൽ കേരളത്തിലെ എല്ലാ ഫെഡറൽ ബാങ്കിന്റെ ശാഖകൾ വഴി വെബ്സൈറ്റിലൂടെ ലഭിക്കുന്ന ചെല്ലാം ഫോറം ഉപയോഗിച്ചോ അപേക്ഷാ ഫീസ് ഒടുക്കാവുന്നതാണ്. അപേക്ഷാ ഫീസ് പൊതുവിഭാഗത്തിന് 950 രൂപയും SC ST വിഭാഗത്തിന് 500 രൂപയുമാണ്. തുടർന്ന് അപേക്ഷാ നമ്പർ, ചെല്ലാ നമ്പർ ഇവ ഉപയോഗിച്ച് ഓൺലൈനായി 2026 June 2 വരെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0471256361 2560363 2560363 2560364 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. കേട്ടത് നമുക്കു ചുറ്റും.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിംഗ് പരിപാടിയിൽ പാമ്പുകടിയും സുരക്ഷാ മുൻകരുതലും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ബയോഡൈവേഴ്സിറ്റി സെൽ അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് മുഹമ്മദ് അൻവർ മറുപടി നൽകുന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് രാവിലെ 11 മുതൽ 12 മണിവരെ വിളിക്കുക. വിളിക്കേണ്ട നമ്പറുകൾ 9495964321. ഇനിയൊരു നമ്പർ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. വിഷയം പാമ്പുകടിയും സുരക്ഷാ മുൻകരുതലും. അറിയിപ്പ് കഴിഞ്ഞു. പുലർവെട്ടത്തിൽ ഇനിയൊരു ഗാനം കേൾക്കാം. എം ജി ശ്രീകുമാർ പാടിയത്, വരികൾ എഴുതിയത് ONV കുറുപ്പ്, സംഗീതം ഇളയരാജ, ചിത്രം അഥർവം.

0: ആകാശവാണി സമയം 8:30. നോവൽ സഞ്ചാരം.
1: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
2: ഭാര്യയുടെ ആ വരവ് കണ്ടപ്പോൾ ചെറിയൊരു കൊടുങ്കാറ്റിനുള്ള ആരംഭമാണെന്ന് രാമൻ മാസ്റ്റർക്ക് തോന്നി. ഇന്നത് അപസ്മാരത്തോളം എത്താനും സാധ്യതയുണ്ട്. ചിന്താവിഷ്ടനായി നിൽക്കുന്ന അയാളോട് ഭാര്യ വീണ്ടും ചോദിച്ചു, എന്താണിനി വഴി? ഞാനും അതാണ് ആലോചിക്കുന്നത്. നിങ്ങളിങ്ങനെ വിദ്യാസുരനായല്ലോ. മാസ്റ്റർ ഒന്ന് മൂളി. വഴിയിൽ പോകുന്ന വയ്യാവേലി വലിച്ച് കുടുംബത്തേക്ക് കൊണ്ടുവന്നല്ലോ നിങ്ങൾ തലകൊണ്ടോ കാലുകൊണ്ടോ ആലോചിക്കുന്നത്? അതിനുള്ള മറുപടി മാസ്റ്ററുടെ തൊണ്ടയിലോളം വന്നു. പക്ഷേ സന്ദർഭം നന്നല്ല, കാര്യങ്ങൾ കുഴമാന്ത്രമായിരിക്കുകയാണ്. അതിനുമീതെ ഇനിയൊരു അപസ്മാരവും കൂടി വേണ്ട. ഗുണദോഷിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. എന്നാൽ പണ്ടേ നിങ്ങൾ നന്നാവുമായിരുന്നു. ഞാൻ നിന്നോട് ആലോചിക്കണം എന്നാണ് വിചാരിക്കുന്നത്. എല്ലാ പെടാമാരണവും വലിച്ചുവെച്ച് പിന്നെയല്ലേ ആലോചിക്കലുള്ളൂ. ഏതായി പെണ്ണ്? വലിയ കുടുംബത്തിലേതായിരുന്നു. എന്നിട്ട് എങ്ങനെ ഈ പരിചയമായത്? മാസ്റ്റർ ആ കഥ ചുരുക്കി പറഞ്ഞു. കുടുംബം തകർന്നതിൽ നിന്ന് തെറിച്ചുപോന്നതാണ് ആ സ്ത്രീ എന്നു മാത്രമാണ് ആ കഥയുടെ രത്ന ചുരുക്കം. പെറ്റൊരു പെണ്ണിനെയും വെച്ച് ഞാൻ എന്തു ചെയ്യും? ഈറ്റുനോവ് പിടിച്ചു നിൽക്കുമ്പോൾ പെറാൻ ഒരിടം കൊടുത്തു. ഇനി കുട്ടിയെയും എടുത്തുകൊണ്ട് പോയി കള്ളട്ടെ. മാസ്റ്റർ തൻ്റെ കൈ ശുദ്ധമായി എന്നൊരു നാട്യത്തിലങ്ങ് പറഞ്ഞു. നിങ്ങൾക്കെന്തുമാവാം? ഭാര്യ പടം പൊക്കി. ആ ചോരക്കുട്ടിയെയും എടുത്ത് പുറത്തു പോവാൻ പറയാൻ ഞാൻ പിശാചാണോ? നിങ്ങളിങ്ങനെ ബുദ്ധായല്ലോ. പിന്നെ ഇവിടെ പാർപ്പിക്കാനോ? ആവോ. എന്താണ് ചെയ്യേണ്ടതെന്ന് മാധവിയമ്മയ്ക്ക് അറിഞ്ഞുകൂടായിരുന്നു. അവളോട് ആ ചോരക്കുട്ടിയും എടുത്ത് പുറത്തു പോവാൻ പറയാൻ എന്നെക്കൊണ്ട് സാധിക്കില്ല. ഇവിടെ പാർപ്പിക്കാൻ ഞാനും സമ്മതിക്കില്ല. ഭർത്താവ് മുറുക്കം കൂട്ടി. വേണമെന്ന് വയ്ക്കാനും വേണ്ടെന്ന് വയ്ക്കാനും ഒക്കെ നിങ്ങൾക്കാണോ അധികാരം? അതെ. അപ്പോ ഞാനൊരു പാവയാണോ? അവൾ മുഖം വെട്ടിച്ചുകൊണ്ട് പറഞ്ഞു. 3 മക്കളുടെ അമ്മയായിട്ടും എനിക്ക് ഈ വീട്ടിൽ അധികാരമില്ലെങ്കിൽ അതൊന്ന് തീർച്ചപ്പെടണം. നാട്ടുകാർ എന്നെയാണ് പരിഹസിക്കുക. ഞാനവളെ പറഞ്ഞയക്കുന്നില്ല. അവസാന വാക്കും പറഞ്ഞ് മാധവിയമ്മ അകത്തേക്കൊരു പോക്ക്. ഞാൻ ഭരിച്ചേ നിൽക്കൂ എന്ന മട്ടിൽ. രാമൻ മാസ്റ്ററുടെ മനസ്സിൽ ഒരു കുളിർമ. തൻ്റെ പ്രയോഗം കുറിക്കൊണ്ടിരുന്നു. ഇടത്തോട്ട് പോകേണ്ടപ്പോഴെല്ലാം ഭാര്യയെ തെളിക്കേണ്ടത് വലത്തോട്ടാണെന്ന് അയാൾക്കറിയാം. ആ പ്രസവം സംബന്ധിച്ച എല്ലാ ഉത്തരവാദിത്വവും ഭാര്യ ഏറ്റെടുത്തു കഴിഞ്ഞല്ലോ. എന്നാലും കുഞ്ചുകുട്ടിയെപ്പറ്റി ആലോചിക്കുമ്പോഴെല്ലാം ഒരു വിഷാദം. അവളിങ്ങനെയായല്ലോ. മാധവിയമ്മ കുട്ടിക്കും തള്ളയ്ക്കും വേണ്ട ശുശ്രൂഷകളൊക്കെ ചെയ്യുന്നുണ്ട്. പ്രതികാരം ചെയ്യുന്ന സുഖവും ഒരു പോംവഴി കണ്ടെത്തിയ ആശ്വാസവും അവർ ഒപ്പം ഉൾക്കൊണ്ടു. കുഞ്ചുകുട്ടി കൂടെ കൂടെ ഞരങ്ങി. അപ്പോഴൊക്കെ മാധവിയമ്മ അടുത്തു ചെന്ന് ചോദിച്ചു, വെള്ളം കുടിക്കണോ? വേണം. എന്നാലത് പറയരുതേ, വെറുതെ ഞരങ്ങണോ? അവർ കാപ്പി വായിലൊഴിച്ചു കൊടുക്കുകയും ചെയ്തു. പേരിന് വന്ന അയൽപ്പക്കക്കാരികൾ തിരിച്ചുപോയി. മാസ്റ്റർ ഭക്ഷണം കഴിച്ചു കിടന്നു. കുട്ടികളും ഉറങ്ങി. മാധവിയമ്മ ആ പുതിയ കുട്ടിയുടെ ചുണ്ട് കൂടെ കൂടെ നനച്ചു കൊടുത്തു. 2 മണിയായി അവരൊന്ന് തലചായിച്ചപ്പോൾ.
1: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് വൈകുന്നേരം 5:30 തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന സംസ്ഥാന മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ റിപ്പോർട്ട് ഇന്ന് വൈകുന്നേരം 5:30.

ആകാശവാണി ഇപ്പോൾ സ്മൃതി മധുരം. ബാല്യം, നിഷ്കളങ്കത, പ്രകൃതി സൗന്ദര്യം, സ്വപ്നങ്ങൾ, പ്രതീക്ഷകൾ എന്നിവയെല്ലാം തുമ്പി എന്ന ചെറുപ്രാണിയിലൂടെ ചിത്രീകരിക്കപ്പെടാറുണ്ട്. അത്തരത്തിൽ തുമ്പികളെ പ്രതീകാത്മകമായി ചിത്രീകരിച്ച ഗാനങ്ങൾ ഇന്ന് സ്മൃതിമധുരത്തിൽ കേൾക്കാം. ആദ്യഗാനം അപരാധി എന്ന ചിത്രത്തിനുവേണ്ടി അമ്പിളിയും ബേബി സുജാതയും പാടിയത്. രചന പി ഭാസ്കരൻ, സംഗീതം സലിൽ ചൗധരി.

0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
1: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
2: ഇന്ന് രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ സംസ്ഥാന ദുരന്ത നിവാരണ സെന്ററിന്റെ മുൻ മേധാവി ഡോക്ടർ KG താര അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
3: നമ്മളെല്ലാം പോസിറ്റീവായിട്ട് എടുക്കുക, അതായത് എല്ലാം ശുഭാപ്തി വിശ്വാസത്തോടു കൂടി എടുക്കുക.

0: ഏറ്റവും നല്ലതെന്ന് ഞാൻ വിചാരിക്കുന്നു.
1: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ ഇന്ന് രാവിലെ 9:15
2: മായാമുദ്രകൾ,
3: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
4: ഇന്ന് രാത്രി 7:35 മായാമുദ്രകളിൽ
5: ജൂൾസ് വെർണെ എഴുതിയ നോവൽ ലോകം ചുറ്റിയ 80 ദിവസങ്ങൾ. രചന ജേക്കബ് എബ്രഹാം.
2: മായാമുദ്രകൾ.
6: സ്മൃതിമന്ദിരത്തിൽ ഇനി പി കെ ഗോപി വരികൾ എഴുതി മരകതമണി ഈണം നൽകി ചിത്രപാടിയ ഗാനം കേൾക്കാം. ചിത്രം നീലഗിരി.

0: ആകാശവാണി സമയം 8:45.
1: യോഗസൗഖ്യം.
2: ഇന്നീ പരിപാടിയിൽ വാർദ്ധക്യകാലം സുഖകരമാക്കാൻ യോഗ. ഇതേക്കുറിച്ച് യോഗാചാര്യൻ അഡ്വക്കേറ്റ് കൈതമുക്ക് എസ് ഗോപിനാഥൻ സംസാരിക്കുന്നു.
3: ജീവിത അവസ്ഥകളിൽ ആർക്കും അത്രയ്ക്കൊന്നും ഇഷ്ടമില്ലാത്ത അവസ്ഥയാണ് വാർദ്ധക്യകാലം, മരണകാലത്തേക്കുള്ള അവസാന പടവുകൾ. ഈ 2025 പൂർണ്ണമാകുമ്പോൾ ലോക ജനസംഖ്യയുടെ 16 മുതൽ 20% വരെ 60 വയസ്സിന്മേൽ പ്രായമുള്ളവർ ആയിരിക്കുമെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ആരോഗ്യ വിഭാഗത്തിന്റെ ഒരു സർവേയിൽ പറയുന്നു. ജനന നിരക്ക് കുറച്ചുകൊണ്ടുവരാൻ കഴിഞ്ഞതോടെ കുട്ടികളുടെ എണ്ണത്തിൽ വന്ന കുറവും വൈദ്യശാസ്ത്ര രംഗത്തും സാങ്കേതിക രംഗങ്ങളിൽ ഉണ്ടായ പുരോഗതി, മരണനിരക്ക് കുറച്ചതുമാണ് ഇത്തരമൊരു അവസ്ഥയ്ക്ക് കാരണം. എന്താണ് വാർദ്ധക്യം? ഒരു ജീവിയുടെ കാലാനുസൃതമായ വളർച്ചയുടെ അങ്ങേയറ്റം എന്നും കരുതാം. ചിലർക്ക് പ്രായം കൂടുതലായാലും വാർദ്ധക്യത്തെയും അനാരോഗ്യത്തെയും പ്രകടിപ്പിക്കാത്തവരും കുറഞ്ഞ പ്രായത്തിൽ തന്നെ വാർദ്ധക്യ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നവരുമുണ്ട്. കാഴ്ചയ്ക്കുണ്ടാകുന്ന മങ്ങൽ, കേൾവിക്കുറവ്, പല്ലുകൊഴിയൽ, ശാരീരിക ക്ഷീണം, സ്ഥിരമായ രോഗങ്ങൾ, ഇങ്ങനെ പോകും ഇവരുടെ ലക്ഷണങ്ങൾ. വ്യായാമം, വിശ്രമം, മാനസിക ഉല്ലാസം എന്നിവയിൽ ഏർപ്പെട്ടാൽ വാർദ്ധക്യകാലം സുഖകരമാകും എന്നാണ് ഗവേഷണ ഫലങ്ങൾ പറയുന്നത്. വാർദ്ധക്യത്തിൽ ശരീരക്ഷമത പലർക്കും പല തലത്തിലാണ്. അതുകൊണ്ട് സൗഹൃദ കൂട്ടായ്മകൾ ഉണ്ടാക്കി കൂട്ടായി യോഗാഭ്യാസവും ധ്യാനവും പരിശീലിക്കുന്നത് ഉചിതമായിരിക്കും. യോഗ പരിശീലനം അറിയാവുന്ന ഒരാളിനെ മുൻനിർത്തി യോഗാസനങ്ങൾ പരിശീലിക്കണം. ഓരോരുത്തരുടെയും ശാരീരിക ആരോഗ്യത്തിന് അനുസരിച്ച് യോഗാസനങ്ങൾ തിരഞ്ഞെടുക്കണം. വാർദ്ധക്യകാലത്ത് കൂടുതലും ഇരുന്നുകൊണ്ടും കിടന്നുകൊണ്ടുമുള്ള യോഗാസനങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കണം. ശാരീരിക അസ്വസ്ഥതയുള്ളവർ വീടുകളിൽ യോഗ ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ ആവശ്യമെങ്കിൽ ആസന പരിശീലനത്തിൽ കൂടെയുള്ളവർക്ക് സഹായിക്കുകയും ആവാം. വാർദ്ധക്യത്തിൽ യോഗ പരിശീലനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട തടസ്സം പേശികളുടെ വേദനയാണ്. വാശിയോടെ സ്ഥിരമായി പരിശീലിക്കുമ്പോൾ വേദന ക്രമേണ കുറയും. വളരെ കഠിനമായ യോഗാസനങ്ങൾ ഒഴിവാക്കുകയും ഓരോ ആസനങ്ങളുടെയും പൂർണ്ണതയ്ക്ക് ശ്രമിക്കാതെ ഒരു വ്യായാമമായി മുന്നിൽ കണ്ട് ലളിതമായി പരിശീലിച്ചാൽ മതിയാകും. നിന്നും ഇരുന്നും യോഗാസനങ്ങൾ ചെയ്യാം. ശാരീരിക അവശതയുള്ളവർക്ക് പുതിയ രീതിയിൽ കസേരയിൽ പിടിച്ചുകൊണ്ടും യോഗ പരിശീലിക്കാം. കസേരയിൽ ഇരുന്നു കൊണ്ട് ശരീരം അയവ് ഉള്ളതാക്കാനുള്ള കൈമുട്ട് വളയ്ക്കലും തോളിന്റെ ചലനങ്ങളും കഴുത്ത് മുന്നോട്ടും വശങ്ങളിലോട്ടും ചലിപ്പിക്കാം. കസേരയിലോ സ്റ്റൂളിലോ ഇരുന്ന് കടിചക്രാസനം, അർദ്ധചക്രാസനം ഇവ പരിശീലിക്കാം. കട്ടിലിൽ കിടന്നുകൊണ്ട് അർദ്ധഭവനമുക്താസനം, പശ്ചിമോത്തനാസനം തുടങ്ങിയവ പരിശീലിക്കാം. അവശതയുള്ളവർക്ക് സഹായികളും കൂടെ ഉണ്ടാവണം. പൂർണ്ണ പ്രാണായാമത്തിന് കഴിഞ്ഞില്ലെങ്കിൽ പല ആവർത്തി ശ്വസനക്രിയകൾ ചെയ്യാം. തീരെ അവശതയുള്ളവർക്ക് ശ്വസനക്രിയ കട്ടിലിലോ കസേരയിലോ ഇരുന്നും ചെയ്യാം. കഴിയുന്നത്ര നടുവ് നിവർത്തി ഇരിക്കണം. കിടപ്പു രോഗികൾക്ക് കിടന്നുകൊണ്ട് പല ആവർത്തി ദീർഘ ശ്വസനക്രിയ ചെയ്യുന്നത് കൂടുതൽ ഉണർവുണ്ടാക്കും.
2: വാർദ്ധക്യകാലം സുഖകരമാക്കാൻ യോഗ. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് അഡ്വക്കേറ്റ് കൈതമുക്ക് എസ് ഗോപിനാഥൻ.
0: ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ പാമ്പുകടിയും സുരക്ഷാ മുൻകരുതലും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ബയോഡൈവേഴ്സിറ്റി സെൽ അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് മുഹമ്മദ് അൻവർ മറുപടി നൽകുന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ വിളിക്കുക. വിളിക്കേണ്ട നമ്പരുകൾ 9495964321 9496531 ഒരു നമ്പർ കൂടിയുണ്ട്, 9496591. വിഷയം പാമ്പുകടിയും സുരക്ഷാ മുൻകരുതലും. അറിയിപ്പ് കഴിഞ്ഞു.

0: ഇന്ന് രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ സംസ്ഥാന ദുരന്ത നിവാരണ സെന്ററിന്റെ മുൻ മേധാവി ഡോക്ടർ കെ ജി താര അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
1: നമ്മളെല്ലാം പോസിറ്റീവായിട്ട് എടുക്കുക, അതായത് എല്ലാം ശുഭാപ്തി വിശ്വാസത്തോടുകൂടി എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലതെന്ന് ഞാൻ വിചാരിക്കുന്നു.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ ഇന്ന് രാവിലെ 9:15.
2: അടുത്ത ഗാനം യേശുദാസും ചിത്രയും പാടിയത് ചിത്രം പ്രിയം. വരികൾ എഴുതിയത് എസ് രമേശൻ നായർ. സംഗീതം നൽകിയത് ബേണി ഇഗ്നേഷ്യസ്.

0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. ഗ്രാമങ്ങളുടെ വികസനത്തിനായി വി ബി ജി റാംജി നിയമം. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ ഗ്രാമി വി ബി ജി റാംജി നിയമം അടുത്ത മാസം 1 മുതൽ രാജ്യത്തെ എല്ലാ ഗ്രാമീണ മേഖലകളിലും പ്രാബല്യത്തിൽ വരും. ഇന്ത്യയുടെ ആത്മാവ് കൂടിക്കൊള്ളുന്നത് ഗ്രാമങ്ങളിലാണ് എന്ന ദർശനത്തിലൂന്നി ഗ്രാമങ്ങളുടെ വികസനത്തിലൂടെ മാത്രമേ വികസിത ഭാരതം 2047 എന്ന ലക്ഷ്യം കൈവരിക്കാനാകൂ എന്ന ചിന്തയിൽ അധിഷ്ഠിതമായാണ് വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ ഗ്രാമീൺ എന്ന നിയമം 2025 ഡിസംബറിൽ കേന്ദ്ര സർക്കാർ പാസാക്കിയത്. നിലവിലുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം MGNREGA 2025 അന്ന് മുതൽ, അതായത് ജൂലൈ 1 മുതൽ റദ്ദാക്കപ്പെടും. ഗ്രാമീണ തൊഴിൽ ഉപജീവന മേഖലയിലെ സുപ്രധാന പദ്ധതിയാണ് വി ബി ജി റാംജി. ഗ്രാമപ്രദേശങ്ങളിൽ സുസ്ഥിരമായ ഉപജീവന മാർഗ്ഗങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. പദ്ധതിയുടെ ആസൂത്രണത്തിലും നടത്തിപ്പിലും ഗ്രാമസഭകൾക്കും പഞ്ചായത്തുകൾക്കും മുൻഗണന നൽകുന്നു. വികസിത് ഭാരത് 2047 എന്ന കാഴ്ചപ്പാടിനോട് ചേർന്ന് നിൽക്കുന്ന ഈ പദ്ധതി വികേന്ദ്രീകൃത ഭരണത്തിലൂടെ തൊഴിൽ സുരക്ഷ, വരുമാന വർധന, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഗ്രാമീണ വളർച്ച എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഈ ലക്ഷ്യം മുൻനിർത്തി ഒരു സാമ്പത്തിക വർഷത്തിലെ നിയമപരമായ തൊഴിലുറപ്പ് 100 ദിവസത്തിൽ നിന്ന് 125 ദിവസമായി വർദ്ധിപ്പിച്ച് ഉപജീവന സുരക്ഷാ ചട്ടക്കൂടിനെ ശക്തിപ്പെടുത്താൻ ഈ നിയമം നിർദ്ദേശിക്കുന്നു. പാവപ്പെട്ടവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും രാജ്യത്തിന്റെ സമഗ്രമായ അഭിവൃദ്ധി ഉറപ്പാക്കുന്നതിനുമാണ് ഈ നിയമമെന്ന് കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് നടന്ന പരിപാടിയിൽ അഭിപ്രായപ്പെട്ടു. ഇത് ഗ്രാമീണർക്ക് തൊഴിലുറപ്പാക്കുകയും ശാക്തീകൃതവും സമ്പന്നവുമായ ഗ്രാമങ്ങളിലൂടെ വികസിത ഭാരതത്തിന് അടിത്തറപ്പാക്കുകയും ചെയ്യും. അവിദഗ്ധ കായിക ജോലികൾ ചെയ്യാൻ തയ്യാറുള്ള പ്രായപൂർത്തിയായ അംഗങ്ങളുള്ള അർഹരായ എല്ലാ ഗ്രാമീണ കുടുംബങ്ങൾക്കും ഒരു സാമ്പത്തിക വർഷത്തിൽ 125 ദിവസത്തെ തൊഴിൽ ഈ നിയമം ഉറപ്പു നൽകുന്നു. പഴയ തൊഴിലുറപ്പ് നിയമത്തിൽ ഇത് 100 ദിവസമായിരുന്നു. തൊഴിൽ ദിനങ്ങളിൽ വന്ന ഈ വർധന ഗ്രാമീണ കുടുംബങ്ങളുടെ ഉപജീവനത്തിനും സാമ്പത്തിക സുരക്ഷയ്ക്കും മുതൽക്കൂട്ടാകും. ഉപജീവന സുരക്ഷ, ഈടുനിൽക്കുന്ന അടിസ്ഥാന സൌകര്യങ്ങളുടെ നിർമ്മാണം, വിവിധ പദ്ധതികളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ആസൂത്രണം, കാലാവസ്ഥാ വ്യതിയാനങ്ങളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള കെട്ടിടങ്ങൾ ഉൾപ്പെടെയുള്ള നിർമ്മിതികൾ എന്നിവ സമന്വയിപ്പിക്കുന്ന ഒന്നായാണ് ഈ പുതിയ വികസന മാതൃക നിശ്ചയിച്ചിട്ടുള്ളത്. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ പഴയ ചട്ടക്കൂടിൽ നിന്ന് ആധുനികമായ ഗ്രാമവികസന രീതിയിലേക്കുള്ള ചരിത്രപരമായ മാറ്റത്തെ അടയാളപ്പെടുത്തുന്നതാണ് ഈ നിയമം. കേരള സർവകലാശാല പൊളിറ്റിക്കൽ സയൻസസ് വിഭാഗം മുൻ മേധാവി ഡോക്ടർ ജി ഗോപകുമാർ വാർത്താ തരംഗിണിയോട്.
1: എന്നും വെൽഫെയർ അഥവാ ക്ഷേമ പദ്ധതി എന്ന് പറഞ്ഞ് ആൾക്കാരെ റിസീവിംഗ് എൻഡിൽ കൊണ്ട് നിർത്തുന്നതിന് പകരം തീർച്ചയായിട്ടും നാട്ടിലെ കർഷകർക്കും കർഷകത്തൊഴിലാളികൾക്കുമെല്ലാം ഗ്രാമീണ മേഖലയിൽ അസറ്റ്സ് വർദ്ധിപ്പിക്കുക, ആ അസറ്റ്സ് വർദ്ധിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും ഗ്രാമീണ വികസനം ഉണ്ടാകും, ആ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഗുണം അവരുടെ ജീവിത നിലവാരം മാറ്റിയെടുക്കും, മറ്റൊന്ന് ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കും, അതോടൊപ്പം ക്ഷേമ പദ്ധതികൾക്ക് ഒരു കുറവും ഉണ്ടാകാതിരിക്കുകയും ചെയ്യും. അതാണ് ഈ പുതിയ പദ്ധതിയിൽ കൂടി വന്നിരിക്കുന്നത്. അപ്പോൾ തൊഴിലുറപ്പിന് ഒരു കുറവും ഉണ്ടായിട്ടില്ല, ക്ഷേമ പദ്ധതികൾക്ക് പിന്നോട്ടടിക്കുന്ന കാര്യമില്ല, കൂടുതൽ അലോട്ട്മെന്റ് തന്നെ വരുന്നുണ്ട് പഴയ കാലത്തിനേക്കാൾ. കാരണം സംസ്ഥാനങ്ങൾ കൂടി ഇതിൽ പാർട്ട്നേഴ്സ് ആവുകയാണ്, പങ്കാളികളാവുകയാണ്. ഏറ്റവും പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സും ഹിമാലയൻ സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ ഒരു 10 സംസ്ഥാനങ്ങൾക്ക് 90% കേന്ദ്ര ഗവൺമെന്റിന്റെ ഗ്രാന്റ് ആണെങ്കിൽ 10% സംസ്ഥാനങ്ങളുള്ളൂ. ബാക്കിയുള്ള 18 സംസ്ഥാനങ്ങളിൽ തീർച്ചയായിട്ടും 60:40 എന്ന അനുപാതത്തിൽ 40% സംസ്ഥാനങ്ങളുടെ 60% കേന്ദ്രത്തിന്റെയും എന്ന നിലയ്ക്കാണ് ഈ പദ്ധതി വരുന്നത്. ഇപ്പൊ സംസ്ഥാനങ്ങൾ കൂടി പങ്കാളികളാവുമ്പോൾ അവർക്കുണ്ടാവുന്ന ഒരു നേട്ടം എന്താണ്? താഴെത്തട്ടിൽ അവർക്ക് നടക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി ഗ്രാസ്റൂട്ടിൽ നിന്ന് വരുന്ന നിർദ്ദേശങ്ങൾ പാലിക്കാനാകും. ആ നിലയ്ക്ക് അതിനെ ഫ്ലെക്സിബിൾ ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗ്രാമസഭകളും ബ്ലോക്ക് തലത്തിലും ജില്ലാതലത്തിലും വരുന്ന നിർദ്ദേശങ്ങൾ സംസ്ഥാന ഗവൺമെന്റിന്റെ മേൽനോട്ടത്തിൽ പുതിയ പദ്ധതികൾ കൊണ്ടുവരാനും അത് ഈ പദ്ധതിയുടെ വിശാലമായ ഈ പദ്ധതിയുടെ പശ്ചാത്തലത്തിൽ ഇതിനെ ഒരു അംബ്രല പദ്ധതി എന്ന് കണ്ടാൽ ഗ്രാമീണ തലത്തിലും ബ്ലോക്ക് തലത്തിലും ജില്ലാതലത്തിലും ഇത് വേണ്ട രീതിയിൽ താഴേത്തട്ടിൽ നിന്ന് വരുന്ന നിർദ്ദേശങ്ങൾ വഴിയുള്ള പ്ലാൻസ് നടപ്പിലാക്കാൻ.
0: ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്ക് ചാലകശക്തിയും നഗരങ്ങളിലേക്കുള്ള അനാരോഗ്യകരമായ കുടിയേറ്റത്തിന് പരിഹാരവും വി ബി ജി റാംജി മുന്നോട്ട് വയ്ക്കും. ജോലി പൂർത്തിയാക്കി പരമാവധി 15 ദിവസത്തിനുള്ളിൽ വേതനം നൽകണമെന്ന് വി ബി ജി റാംജി നിയമം അനുശാസിക്കുന്നു. നിശ്ചിത കാലയളവിനപ്പുറം കാലതാമസം നേരിടുന്ന സാഹചര്യത്തിൽ നഷ്ടപരിഹാരം നൽകേണ്ടതുണ്ട്. തൊഴിലിനായുള്ള ആവശ്യകത പ്രകാരം നിശ്ചിത സമയപരിധിക്കുള്ളിൽ തൊഴിൽ നൽകിയില്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് തൊഴിലില്ലായ്മ വേതനം നൽകേണ്ടിവരും. ഇത് ഒരു സാമ്പത്തിക വർഷത്തിലെ ആദ്യത്തെ 30 ദിവസത്തേക്ക് വിജ്ഞാപനം ചെയ്ത വേതന നിരക്കിന്റെ 1/4 കുറയാത്ത തുകയും ബാക്കി കാലയളവിലേക്ക് വിജ്ഞാപനം ചെയ്ത വേതന നിരക്കിന്റെ പകുതിയിൽ കുറയാത്ത തുകയുമാണ് തൊഴിലില്ലായ്മ വേതനമായി നൽകേണ്ടിവരുന്നത്. വേതനം ആഴ്ചതോറുമോ അല്ലെങ്കിൽ മസ്റ്റർ റോൾ അവസാനിപ്പിച്ച് 15 ദിവസത്തിനകമോ നൽകേണ്ടതാണ്. നിയമത്തിന്റെ സവിശേഷതകളെക്കുറിച്ച് തിരുവനന്തപുരത്തെ അഭിഭാഷകയായ ശ്രീമതി അഞ്ജനാദേവി.
2: പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വെച്ച വികസിത് ഭാരത് 2047 എന്ന ആശയത്തിന് കരുത്തു പകരുന്ന ഒന്നാണ് വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ ഗ്രാമീൺ വി ബി ജി റാംജി എന്ന നിയമം. ഗ്രാമങ്ങൾ ഉണർന്നാൽ ഭാരതമുണരും എന്ന ഗാന്ധിയൻ ദർശനത്തെ ആധുനിക ഡിജിറ്റൽ യുഗത്തിന്റെ സാധ്യതകളുമായി സമന്വയിപ്പിച്ചാണ് ഈ നിയമം നടപ്പിലാക്കപ്പെടുന്നത്. 2026 July 1 മുതൽ രാജ്യത്തുടനീളം ഈ നിയമം പ്രാബല്യത്തിൽ വരും. ഒരു സാമ്പത്തിക വർഷത്തിൽ 100 പകരം 125 തൊഴിൽ ദിനങ്ങളാണ് ഈ നിയമം ഉറപ്പു നൽകുന്നത്. സമയപരിധിക്കുള്ളിൽ നിയമത്തിലെ വ്യവസ്ഥകൾ അനുസൃതമായ പദ്ധതികൾ സംസ്ഥാന ഗവൺമെന്റുകൾ വിജ്ഞാപനം ചെയ്യേണ്ടതുണ്ട്. തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ വി ബി ജി റാംജി നിയമത്തിലെ വ്യവസ്ഥകൾക്ക് അനുയോജ്യമായി തുടരാൻ സാധിക്കും. പ്രായപൂർത്തിയായ ഗ്രാമീണർക്ക് ഗ്രാമപഞ്ചായത്ത് വഴി തൊഴിൽ ആവശ്യപ്പെടാം. 15 ദിവസത്തിനുള്ളിൽ തൊഴിൽ ലഭിച്ചില്ലെങ്കിൽ തൊഴിലില്ലായ്മ വേതനത്തിന് തൊഴിലാളികൾക്ക് അർഹതയുണ്ടായിരിക്കും. സംസ്ഥാന ഗവൺമെന്റാണ് തൊഴിലില്ലായ്മ വേതനം നൽകേണ്ടത്. ഒരു സാമ്പത്തിക വർഷത്തിൽ ആദ്യത്തെ 30 ദിവസത്തേക്ക് വിജ്ഞാപനം ചെയ്ത വേതനത്തിന്റെ 25% കുറയാത്ത തുകയും ബാക്കി കാലയളവിലേക്ക് വിജ്ഞാപനം ചെയ്ത വേതന നിരക്കിന്റെ 50% കുറയാത്ത തുകയും തൊഴിലില്ലായ്മ വേതനമായി നൽകേണ്ടതാണ്. ഇടനിലക്കാരിൽ നിന്ന് ഗ്രാമീണരെ രക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ജോലി പൂർത്തിയാക്കി 15 ദിവസത്തിനുള്ളിൽ ആധാർ ലിങ്ക്ഡ് ബാങ്ക് അക്കൌണ്ടിലേക്കോ പോസ്റ്റ് ഓഫീസിലെ അക്കൌണ്ടിലേക്കോ വേതനം നിക്ഷേപിച്ചിരിക്കണം എന്നത് നിയമം നിഷ്കർഷിക്കുന്നു.
0: മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ നടത്തിപ്പ് രീതിയിൽ കാലാനുസൃതമായ പരിഷ്കരണങ്ങൾ വി ബി ജി റാംജി നിയമത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പ്രാദേശിക തലത്തിൽ പഞ്ചായത്തുകൾ മുഖേന ഉയർന്നുവരുന്ന ഗ്രാമീണരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പദ്ധതി നിർവഹണത്തിൽ നിർണായകമാകും. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ തൊഴിൽ കാർഡ് ഇല്ലാത്ത ഏതൊരു ഗ്രാമീണ കുടുംബത്തിനും ആ കുടുംബത്തിലെ പ്രായപൂർത്തിയായ ഏതെങ്കിലും ഒരു അംഗം വഴി പേര്, പ്രായം, വിലാസം എന്നിവ അടങ്ങിയ വിവരങ്ങൾ ബന്ധപ്പെട്ട ഗ്രാമപഞ്ചായത്തിൽ സമർപ്പിച്ചാൽ ഗ്രാമീൺ റോസ്ഗാർ ഗ്യാരണ്ടി കാർഡിനായി രജിസ്ട്രേഷൻ നൽകും. ജോലിയുടെ വിവരങ്ങൾ, കണക്കാക്കിയ തൊഴിൽ ദിനങ്ങൾ, നിർമ്മാണ സാമഗ്രികളുടെ അളവ്, ഇനം തിരിച്ചുള്ള ചെലവുകൾ എന്നിവ രേഖപ്പെടുത്തിയ ഒരു ജനതാ ബോർഡ് എല്ലാ ജോലിസ്ഥലത്തും നിർബന്ധമായും പ്രദർശിപ്പിക്കണമെന്നും നിയമത്തിൽ പറയുന്നു. പാവപ്പെട്ട ഗ്രാമീണ മേഖലയിലെ തൊഴിലാളികൾക്ക് ഏറെ പ്രയോജനകരമാണ് ഈ നിയമമെന്ന് ഇടുക്കിയിൽ നിന്നുള്ള തദ്ദേശ ജനപ്രതിനിധിയായ ശ്രീമതി ആശമോൾ കെ കെ.
3: ഇടുക്കി ജില്ലയിൽ തൊടുപുഴ താലൂക്കിൽ അറക്കുളം എന്ന പഞ്ചായത്തിലെ ഗ്രാമപ്രദേശമായ ജലന്ധർ എന്ന ഗ്രാമീണ മേഖലയിലെ ഒരു ജനപ്രതിനിധിയാണ്. എൻ്റെ പേര് ആശമോൾ കെ കെ എന്നാണ്. എനിക്കിവിടെ ഏറ്റവും സന്തോഷത്തോടെ പറയുവാനുള്ളത് നമ്മുടെ നാട്ടിലെ പാവങ്ങളായ തൊഴിലാളികളെക്കുറിച്ചാണ്. അവരുടെ ജീവിതവും ജീവിതമാർഗവും 100% തൊഴിലുറപ്പിലൂടെ മുന്നോട്ട് പോകുന്നതാണ്. ഇപ്പോഴിതാ 100 തന്നിരുന്ന മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി എന്നത് 125 ദിവസത്തോടുകൂടി വികസിത് ഭാരത് ജി റാംജി എന്ന പേരിൽ എത്തിയിരിക്കുകയാണ്. July 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഈ പദ്ധതി എല്ലാ തൊഴിലാളികൾക്കും ആശ്വാസമേകുവാനും ഈ സമയത്തിനുള്ളിൽ നിലവിലുള്ള തൊഴിലുറപ്പ് പദ്ധതി ചെയ്തു തീർക്കുവാനും രാജ്യത്തുടനീളം ഒരേ സമയം വി ബി ജി റാംജി നടപ്പിലാക്കുവാനും സാധിക്കുന്നു. അപേക്ഷ നൽകി 15 ദിവസത്തിനുള്ളിൽ തൊഴിൽ നൽകിയില്ല എങ്കിൽ തൊഴിലില്ലായ്മ വേതനത്തിന് അർഹത ഉറപ്പാക്കുകയും ഇല്ല എങ്കിൽ നിയമ നടപടികൾ സ്വീകരിക്കുവാനും നമുക്ക് സാധിക്കും. തൊഴിൽ ചെയ്ത് 2 ആഴ്ചയ്ക്കുള്ളിൽ വേതനം ലഭിക്കുകയും അല്ലെങ്കിൽ കാലതാമസമനുസരിച്ച് വൈകുന്ന ഓരോ ദിവസവും 0.05 എന്ന നിരക്കിൽ ലഭിക്കുവാൻ അർഹതയുള്ളതുമാണ്. ഇതിൽ പഞ്ചായത്ത് നിർവഹിക്കുന്ന പ്രധാന പങ്കുകളാണ് കുടുംബങ്ങളുടെ രജിസ്ട്രേഷൻ, തൊഴിൽ ദിന അപേക്ഷ സ്വീകരിക്കൽ, പ്രവൃത്തികൾ നടപ്പിലാക്കൽ.

0: പദ്ധതി രേഖ, പ്ലാനുകൾ സൂക്ഷിക്കൽ എന്നിങ്ങനെയാണ് പഞ്ചായത്ത് വഹിക്കുന്ന പ്രധാനപ്പെട്ട ചുമതലകൾ. ബി പി ജി റാംജി എത്രയും വേഗം ജനങ്ങളിലേക്ക് എത്തിക്കുവാനും ഏറ്റവും നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാനും ഗ്രാമീണ വികസനം മുന്നിൽ കണ്ടുകൊണ്ട് എല്ലാവർക്കും ഒത്തൊരുമിച്ച് മുന്നേറുവാനും സാധിക്കട്ടെ എന്നാശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.
1: തൊഴിൽ പദ്ധതിക്കുള്ള അപേക്ഷകന്റെ ഗ്രാമത്തിൽ നിന്നും പരമാവധി 5 കിലോമീറ്റർ ഉള്ളിൽ തന്നെ തൊഴിൽ നൽകണം. അതിനു പുറത്താണ് തൊഴിൽ നൽകുന്നതെങ്കിൽ ഗതാഗത ജീവിത ചെലവുകൾക്കായി വേതന നിരക്കിന്റെ 10% അധികമായി നൽകണമെന്നും നിയമം അനുശാസിക്കുന്നു. കുടുംബങ്ങളുടെ രജിസ്ട്രേഷൻ, തൊഴിലിനായുള്ള അപേക്ഷ സ്വീകരിക്കൽ, പ്രവൃത്തി നടപ്പാക്കൽ, പദ്ധതിയുമായി ബന്ധപ്പെട്ട രേഖകൾ സൂക്ഷിക്കൽ, വികസിത് ഗ്രാമപഞ്ചായത്ത് പ്ലാനുകൾ തയ്യാറാക്കൽ തുടങ്ങിയവ ഉൾപ്പെടെ പദ്ധതി നടത്തിപ്പിൽ ഗ്രാമപഞ്ചായത്തുകൾ പ്രധാന പങ്ക് വഹിക്കും. റോസ്ഗാർ ഭി സമ്മാൻ ഭി, അതായത് തൊഴിലിനൊപ്പം അന്തസ്സും, ഈ തത്വത്തെ അടിസ്ഥാനമാക്കിയാണ് വി റാംജി നിയമം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കേവലം വേതനത്തോടുകൂടിയ തൊഴിൽ നൽകുക എന്നത് മാത്രമല്ല, മറിച്ച് ഗ്രാമവികസനത്തിന് സഹായിക്കുന്ന, ഈടുനിൽക്കുന്നതും ഉൽപാദനക്ഷമവുമായ പൊതു ആസ്തികളുടെ നിർമ്മാണത്തിൽ ഗ്രാമീണ തൊഴിലാളികൾ പങ്കാളികളാകുന്നു എന്നുറപ്പാക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. പദ്ധതിയുടെ ഘടക സവിശേഷതകളെക്കുറിച്ച് കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം ശ്രീ അനുരാജ്.
2: കാലാവസ്ഥ സംരക്ഷണം, അടിസ്ഥാന സൗകര്യ വികസനം, അതും ഗ്രാമീണ മേഖലയിൽ കൂടുതൽ, ജലസുരക്ഷ, ജലലഭ്യത ഉറപ്പാക്കൽ തുടങ്ങിയ ചില മേഖലകൾക്ക് പ്രത്യേക ഊന്നൽ നൽകിക്കൊണ്ട് പദ്ധതി നടപ്പാക്കാനാണ് കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത്, അല്ലെങ്കിൽ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇനി നടക്കുക. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത്, ഗ്രാമീണ ജനതയ്ക്ക് നേരത്തെ 100 തൊഴിൽ ദിനങ്ങളാണ് മൻരേഗ വാഗ്ദാനം ചെയ്തിരുന്നതെങ്കിൽ പുതിയ നിയമത്തിൽ വി റാംജി ആക്ടിൽ 125 ദിവസത്തെ തൊഴിൽ ഉറപ്പു നൽകുകയാണ്. നൈപുണ്യമില്ലാത്തവർക്കാണ് ഈ തൊഴിലവസരങ്ങൾ ലഭിക്കുന്നത് എന്നത് വലിയ നേട്ടമാണ്. അത് നേരത്തെ തന്നെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഏറ്റവും വലിയ നേട്ടം എന്നത് 1 വർഷം ഇത്രയും ദിവസത്തേക്കുള്ള വരുമാനം സാധാരണക്കാരായ പാർശ്വവൽകൃതരായ ആൾക്കാർക്ക് ഉറപ്പാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അത് 25 ദിവസം വർദ്ധിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റൊന്ന്, തൊഴിലാളി എടുക്കുന്നവർക്ക് ഉണ്ടാകുന്ന നേട്ടം കർഷകർക്ക് കോട്ടമാകരുത് എന്ന തിരിച്ചറിവിൽ ആണ് പുതിയ നിയമത്തിൽ 60 ദിവസം ഇടവേള ഈ തൊഴിലുറപ്പ് പദ്ധതി കൊടുക്കുന്നതിനുള്ള വ്യവസ്ഥ വച്ചിട്ടുള്ളത്. അതത് മേഖലകളിൽ കാർഷിക വിളകളുടെ വിളവെടുപ്പ് അല്ലെങ്കിൽ വിതയ്ക്കൽ, അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട നാളുകളിൽ മറ്റ് തൊഴിലുകളിലേക്ക് ആൾക്കാർ തിരിയുന്നത് കൊണ്ട്, തൊഴിലുറപ്പ് പദ്ധതിയിലേക്ക് മറ്റ് തൊഴിൽ മേഖലകളിലേക്ക് ആൾക്കാർ പോകുന്നത് കൊണ്ട് കൃഷിപ്പണിക്ക് ആൾക്കാരെ കിട്ടാതെ വരുന്ന സാഹചര്യം ഉണ്ടാവരുത് എന്ന പ്രശ്നത്തെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു ഇടവേള പുതിയ നിയമത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ആ രീതിയിൽ ഇന്നത്തെ സാഹചര്യത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ആവശ്യമാണോ അവയെ മനസ്സിലാക്കിക്കൊണ്ട് ജനക്ഷേമപരമായ പദ്ധതികളുടെ നിരയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി കാലികമായി പരിഷ്കരിച്ചുകൊണ്ട് ഈ തൊഴിലവസര പദ്ധതിയെ മാറ്റുക എന്നതാണ് ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാർ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്.
1: പുതിയ ചട്ടക്കൂട് രാജ്യത്തുടനീളം നടപ്പാക്കുന്നതിനായി ഇന്ത്യ ഗവൺമെന്റ് വിപുലമായ സാമ്പത്തിക ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. 26-27 സാമ്പത്തിക വർഷത്തിൽ ഈ പദ്ധതിക്കായി കേന്ദ്രവിഹിതമായി 95,692 കോടി രൂപ നീക്കിവെച്ചു. ഒരു ഗ്രാമീണ തൊഴിൽ പദ്ധതിക്കായി ബജറ്റ് എസ്റ്റിമേറ്റ് ഘട്ടത്തിൽ ഇതുവരെ നൽകിയിട്ടുള്ളതിൽ ഏറ്റവും വലിയ തുകയാണിത്. ഗവൺമെന്റിന്റെ മുൻഗണനയും പ്രതിജ്ഞാബദ്ധതയും ഈ വലിയ വിഹിതം വ്യക്തമാക്കുന്നു. ഇതിലൂടെ ഗ്രാമീണ മേഖലയിലെ തൊഴിൽ ഉപജീവന അവസരങ്ങൾക്ക് പുതിയ ഉണർവ് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. വാർത്തതരങ്ങിനി സമാപിക്കുന്നു. ഏകോപനം ലമി ജി നായർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് ലിൻസ സിറാജ്. വാർത്താതരങ്ങിനി ഇനി വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക്.

0: ആകാശവാണി.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ.
2: ഇന്ന് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങളിൽ സംസ്ഥാന ദുരന്ത നിവാരണ സെന്ററിന്റെ മുൻ മേധാവി ഡോക്ടർ കെ ജി താര അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.

0: ദുരന്ത നിവാരണം പോലുള്ള ഗൗരവമേറിയ മേഖലയിൽ നിൽക്കുന്ന സമയത്തും മാഡം വീണ, സംഗീതം, നൃത്തം തുടങ്ങിയ പല കലാമേഖലയിലും സജീവമാണല്ലോ. എങ്ങനെയാണ് ഈ രണ്ട് മേഖലകളെയും ബാലൻസ് ചെയ്യാനായിട്ട് പറ്റുന്നത്?
1: ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ വരുമല്ലോ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് സ്ഥിതി വിശേഷം. അപ്പോൾ നമുക്ക് ഉറങ്ങാനുള്ള സമയം അത് കുറച്ചുകൊണ്ടും നമുക്ക് വിശ്രമിക്കാനുള്ള സമയം കുറച്ചുകൊണ്ടും ഒക്കെയാണ് വാസ്തവം പറഞ്ഞാൽ പല സ്ത്രീകളും അവനവൻ്റെ തൊഴിൽ മേഖലയിൽ ഇപ്പോൾ കൂടുതൽ പഠിക്കണം എന്നുണ്ടെങ്കിലും, ഇപ്പോൾ വീണയോ പാട്ടോ എന്തെങ്കിലും പഠിക്കണം എന്നുണ്ടെങ്കിലും ഈ അവനവൻ്റെ സമയം കടമെടുത്തുകൊണ്ടാണ് ഇതിലേക്ക് തിരിയുന്നത്. വീണ പണ്ടേ പഠിച്ചിരുന്നു, ഞാൻ 5ാം ക്ലാസ് മുതലേ വീണ പഠിച്ചിരുന്നു. അതൊരു BSc വരെ അത് തുടർന്നു പോയിരുന്നു. പിന്നെ അത് കൊല്ലത്ത് പോയി വന്നുകൊണ്ടിരുന്ന സമയത്ത് അത് നിന്നുപോയി. അത് കഴിഞ്ഞപ്പോൾ സർവീസിലിരുന്ന സമയത്ത് പിന്നെയും അത് തുടങ്ങി. നമ്മുടെ മേലധികാരികളുമായിട്ട് നമുക്ക് ചിലപ്പോൾ സ്വരച്ചർച്ച ഇല്ലാണ്ടേ വരും, അങ്ങനെയൊക്കെ വരുമല്ലോ. അപ്പോൾ ഞാൻ ഒരു ഘട്ടത്തിലേക്ക് ഒരു നിവൃത്തിയില്ലാതായി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും സുഖമുള്ള ശബ്ദം ഫ്ലൂട്ട്. അപ്പം ഞാൻ വെച്ചുവന്നു ഫ്ലൂട്ട് പഠിക്കാം. ചാലക്കുടി ഗണപതി അയ്യർ സാർ എന്ന് പറഞ്ഞ തൈക്കാട് ഒരു മാഷുണ്ടായിരുന്നു, ഓൾ ഇന്ത്യ റേഡിയോയിലൊക്കെ അദ്ദേഹം വായിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഫ്ലൂട്ട് പഠിക്കാൻ പോയി. അപ്പോൾ എനിക്ക് വായിക്കാൻ പറ്റുമൊന്നും നമുക്കറിയില്ല. ആദ്യത്തെ ദിവസം വെറും കാറ്റ് മാത്രം വരും എന്നാണ് പറഞ്ഞു കേട്ടത്. പക്ഷെ ആദ്യത്തെ ദിവസം തന്നെ എനിക്ക് ശബ്ദം കേട്ടു. അപ്പോൾ ആ മാഷക്ക് ഭയങ്കര സന്തോഷമായി. മാഷ് പറഞ്ഞു നമുക്ക് പഠിച്ചു കളയാം ഇത്. എന്നിട്ട് ഇത് ഞാൻ ഗംഭീരമായിട്ട് ഫ്ലൂട്ട് ക്ലാസ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയിൽ ഈ മേലധികാരി അവിടുന്ന് ട്രാൻസ്ഫർ ആയിപ്പോയി. അപ്പം എനിക്ക് സമയക്കുറവുണ്ടല്ലോ ഈ പല കാര്യങ്ങൾ. അപ്പം ഞാൻ വെച്ചാൽ ഇനി ഇപ്പം ഫ്ലൂട്ട് പഠിത്തം നിർത്താം. ഞാൻ റിപ്പബ്ലിക് ഡേറ്റിൽ വന്ദേ മാതരം എന്നുള്ള അത് ഫ്ലൂട്ടിൽ വായിച്ചു. അത് അന്ന് ഒരു പരിപാടി ഉണ്ടായിരുന്നു, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു പരിപാടി. എൻ്റെ വേറെ ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറി ഉണ്ടായിരുന്നു. ഹൗ ഈസ് യുവർ ഫ്ലൂട്ട് ക്ലാസ്സസ് ഗോയിങ്? ഞാൻ മാം ഞാനത് നിർത്തി. അത് നിർത്തിയെ ഞാൻ അദ്ദേഹം ട്രാൻസ്ഫർ ആയി പോയി. അപ്പം ഷുഡ് ഐ ആസ്ക് ഹിം ടു ഗെറ്റ് ഹിം ട്രാൻസ്ഫർ ബാക്ക്? അപ്പം ഞാൻ പറഞ്ഞയ്യോ വേണ്ട, ഞാൻ ഫ്ലൂട്ട് പഠിക്കാം. അങ്ങനെ കുറച്ച് കാലം കൂടി ഞാനത് പഠിച്ചു. പിന്നെ അത് നിന്നുപോയി. ഇപ്പോൾ വീണ്ടും എല്ലാം തുടങ്ങിയിട്ടുണ്ട്. പാട്ട് തുടങ്ങി, വീണ തുടങ്ങി, ഫ്ലൂട്ട് തുടങ്ങിയിട്ടില്ല, തുടങ്ങും. ഒരു ക്രൈറ്റീരിയ എന്നൊക്കെ പറയുന്ന പോലെ മാനദണ്ഡം, അതായത് ഓൾ ഇന്ത്യ റേഡിയോയിലെ B-grade ആർട്ടിസ്റ്റ് എങ്കിലും ആയാലേ നിങ്ങൾക്ക് സ്വാതി തിരുനാൾ സംഗീത സഭയിൽ പാടണം എന്നുണ്ടെങ്കിൽ അങ്ങനെയുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ഫ്ലൂട്ട് എന്തെങ്കിലും ഞാൻ പഠിച്ചത് നന്നായിട്ടൊക്കെ വായിച്ച് തുടങ്ങുന്ന സമയത്ത് നോക്കട്ടെ പറ്റുമെന്നുള്ള.
0: നമ്മുടെ ഓഡിഷനിൽ മാഡം പങ്കെടുത്ത് ബിഹൈ ഒക്കെ ആയിട്ട് ഇവിടെ തന്നെ വായിക്കാൻ വരണം. അടുത്ത പാട്ടിലേക്ക് പോകാം.
1: അടുത്ത പാട്ട് ചന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ട ഒരു പാട്ടാണ്. ധനുമാസത്തിൽ വന്ന ചന്ദ്രികയെ പറ്റി. ഡിസംബർ പകുതിയാവുമ്പോൾ അതൊരു തണുപ്പുള്ള ആ സമയമുണ്ടല്ലോ, ധനുമാസം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അപ്പൊ ആ സമയത്ത് ഇങ്ങനെ ചന്ദ്രൻ ഈറനായ മഞ്ഞിൽ ഇങ്ങനെ കുളിച്ച് ഒന്ന് മുങ്ങി പിന്നെ ഉടനെ തോർത്തി അങ്ങനെ വരുന്ന ഒരു ചന്ദ്രൻ. മഞ്ഞലയിൽ മുങ്ങി തോർത്തി ധനുമാ

0: കളിത്തോഴൻ എന്നുള്ള സിനിമ ജി ദേവരാജൻ സംഗീതം നിർവഹിച്ചു. ശ്രീ പി ഭാസ്കരൻ അദ്ദേഹം എഴുതിയത്. പാടിയത് ശ്രീ ജയചന്ദ്രൻ.
1: പാട്ടിന് ശേഷം നമുക്ക് തിരികെ വരാം.

0: ഒരുപാട് ലാംഗ്വേജസ് അറിയാലോ, അപ്പൊ എങ്ങനെയാണ് ഭാഷാ പഠനത്തോടുള്ള ഈ താല്പര്യം വന്നത്?
1: എനിക്ക് ഈ താല്പര്യം ഇല്ലാത്ത ഒന്നുമില്ല എന്നുള്ളതാണ്, അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ഒരു ദോഷവശം കൂടിയാണ്. കാരണം ഈ പല കുഴികൾ കുഴിക്കുമ്പോൾ ഒന്നിലും വെള്ളം കിട്ടില്ല എന്ന് പറയുന്ന പോലെ ഒരു സ്ഥലത്തും വെള്ളം കാണാതെ നിൽക്കുന്ന നിപ്പാണ് എൻ്റെ. പാട്ടിൽ താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, വീണയിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, എനിക്ക് ഇല്ലാത്ത താല്പര്യങ്ങളില്ല. ലാംഗ്വേജസ് എന്തൊരു രസമാണ് അത് പഠിക്കാൻ. അപ്പോൾ ഞാൻ ഒരു കാര്യവും ഇല്ലാതെ റിട്ടയർ ചെയ്തതിന് ശേഷം എനിക്കിപ്പോൾ ചൈനീസ് ഭാഷ പഠിച്ചിട്ട് യാതൊരു പ്രയോജനവും ഇല്ല. ഞാൻ ചൈനയിൽ പോകാൻ പോകുന്നില്ല, അവിടെ താമസമാക്കാൻ പോകുന്നില്ല. അപ്പോൾ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ഭാഷ അതായതുകൊണ്ട് അത് പഠിക്കാം എന്നുള്ള ചെറിയൊരു വാശിയും ഉണ്ട് എനിക്ക്. ഇങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഹാ എന്നാൽ അങ്ങനെയാണോ എന്നുള്ള അങ്ങനെ തോന്നും. ഒരു ഇതുണ്ട് ഡ്യുവോ ലിംഗോ എന്നൊക്കെ പറഞ്ഞിട്ട്, അത് കുട്ടികൾക്കുള്ള സംഗതി
0: എന്താണോ
1: ലാംഗ്വേജ് ആപ്പാണോ. അപ്പോൾ അതിലുള്ള ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ എക്സസൈസ് ചെയ്യുമല്ലോ, ആ എക്സസൈസ് ചെയ്ത് നിങ്ങൾ നല്ല മിടുക്കരായിട്ടും മിടുക്കിയായിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഇവര് അതിനകത്ത് ഇങ്ങനെ ഒരു കപ്പിന്റെ ഒരു ചിത്രം നിങ്ങൾക്കൊരു പിന്നെ എന്താണ് റിവാർഡ് പോലെ. അപ്പൊ എനിക്കിത് ഭയങ്കര സന്തോഷമാ, ഒരു കപ്പ് കിട്ടിയല്ലോ. അപ്പൊ ഞാൻ നോക്കുമ്പോ എപ്പോഴും ഇങ്ങനെ താഴെ കിടക്കുകയായിരിക്കും. അവസാനം ഞാൻ പണിത് പോയിന്റ്സ് ഒക്കെ കിട്ടി ആദ്യത്തെ പത്തിൽ വരും. അപ്പോ പത്തിൽ വരുമ്പോ ഒരു റഷ്യക്കാരിയാണെന്ന് തോന്നുന്നു, അവരൊരു കാര്യം ഇല്ലാതെ രാത്രിയിൽ കയറിയിരുന്നിട്ട് ചൈനീസ് ഭാഷ പഠിച്ച് എല്ലാ ദിവസവും ഞാൻ രാവിലെ എണീക്കുമ്പോ ഇവരും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ എന്റെ ഒഴിവ് വേളയിലെല്ലാം ഞാൻ ഈ ചൈനീസ് ഭാഷ പിന്നെയും പഠിച്ച് ഇതില് അവര് രണ്ടാം സ്ഥാനത്തേക്ക് ആക്കി ഞാൻ സമാധാനത്തിൽ കിടക്കും. അങ്ങനെ കുറച്ചു കാലം പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഉണ്ട് ഒരു ജാപ്പനീസ് ഒരാള് കയറി വരുന്നു. ആ ആള് പിന്നെ നമ്മുടെ പോയിന്റ്സിനേക്കാളൊക്കെ ലക്ഷക്കണക്കിന് പോയിന്റ് മുകളിൽ. അപ്പൊ ഞാൻ വെച്ചിട്ട് ജാപ്പനീസുകാരോട് മത്സരം വേണ്ട. അങ്ങനെ പല ഭാഷകൾ. പിന്നെ ഈ പോഡ്കാസ്റ്റ് അത് ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കി. ഇപ്പൊ ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞു കഴിഞ്ഞപ്പോ ചിലത് നമുക്ക് ചെയ്യാൻ പറ്റാണ്ടാവും കുറച്ചു കാലത്തേക്ക്. ഈ പോഡ്കാസ്റ്റില് ലാംഗ്വേജസ് പഠിപ്പിക്കുന്നത് എന്ത് രസമായിട്ടാണ്. തമിഴ് പഠിക്കാൻ പറ്റും. ഇപ്പൊ ചെറുതായിട്ട് തമിഴ് തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് തമിഴ് ഭാഷയോട് തീർത്താൽ തീരാത്ത ബഹുമാനമാണ്, ഇഷ്ടമാണ്. അതിനൊരു താളമുണ്ടല്ലോ അവരുടെ ആ
0: വളരെ പോയറ്റിക്
1: ആയിട്ടുള്ള. അതുപോലെ മലയാളം, മലയാളം എന്ന് പറഞ്ഞാല് ഞാൻ അതിന് കടപ്പെട്ടിരിക്കുന്ന എൻ്റെ അച്ഛനമ്മമാരോട്, പ്രത്യേകിച്ച് എൻ്റെ അമ്മയോട്. കാരണം ഞങ്ങളെ ഉറക്കിയിരുന്നത് കവിത ചൊല്ലിയിട്ടാണ്. അമ്മ നന്നായിട്ട് പാടുമായിരുന്നു. അമ്മ ഒരു ഓൾറൗണ്ടർ ഒരാളായിരുന്നു. ചങ്ങമ്പുഴയുടെയൊക്കെ കവിത ആറാമത്തെ വയസ്സിൽ നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ, മലയപ്പുലേനാമാടത്തിൻ മുറ്റത്ത് മഴ വന്ന നാളൊരു വാഴ നട്ടു. ആ വാഴ ഇങ്ങനെ വെട്ടിക്കൊണ്ടു പോകുമ്പോഴുള്ള ആ പുലയക്കിടാങ്ങളുടെ ആ ദുഃഖം, അപ്പൊ അത് നമ്മുടെ മനസ്സിൽ രേഖപ്പെടുത്തി വെക്കുക. ഭാവിയിൽ അത് തീർച്ചയായിട്ടും വേറൊരാളുടെ വേദന കാണാൻ നമ്മളെ ആ ഒരു ഓറിയന്റേഷൻ ഉണ്ടാക്കി വിടുക തീർച്ചയായിട്ടും. അപ്പൊ അവശന്മാരാർത്തന്മാർ ആലംബഹീനന്മാർ അവരുടെ സങ്കടം ആരറിയുവാൻ, അതിപ്പോഴും എൻ്റെ മനസ്സിലിങ്ങനെ ഹൃദയസ്ഥമാക്കാൻ ശ്രമിച്ചില്ലെങ്കിലും ആ വാക്ക് അങ്ങനെ കിടക്കുക. പിന്നെ മലയാളം ടീച്ചേഴ്സ് ഇടപ്പിഴിഞ്ഞ് ശാന്തകുമാരി ടീച്ചറ്, ശ്രീദേവി ടീച്ചറ്, ഇവരൊക്കെ കോട്ടണ്ടൽ സ്കൂളിൽ പഠിപ്പിച്ചിരുന്ന ആ കാലം എന്ന് പറഞ്ഞാൽ അവരോടൊക്കെ തീർത്താ തീരാത്ത നന്ദിയാണ്. എനിക്ക് മലയാളത്തിന് എപ്പോഴും ഒന്നാം സ്ഥാനമാണ്, ആ ഭാഷയോട് തീർത്താ തീരാത്ത സ്നേഹമാണ്. പിന്നെ എൻ്റെ അച്ഛനും അമ്മയും വാസ്തവത്തിൽ ഞങ്ങളെ സർക്കാർ സ്കൂളിൽ മലയാള മീഡിയത്തിൽ തന്നെയാണ് പഠിപ്പിച്ചത്. മലയാളം ഒരു ശ്രേഷ്ഠ ഭാഷയാണെന്നൊക്കെ പറയുന്ന പല ആളുകളുടെയും മക്കൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചിരുന്ന കാലത്ത് ഞങ്ങളെ നിർബന്ധപൂർവം എന്നെയും എൻ്റെ സഹോദരനെയും അവിടെ ചേർക്കാൻ അവർ കാണിച്ച ആർജവമുണ്ടല്ലോ, സത്യസന്ധത, അത് ഞങ്ങളിലേക്കും പകർന്നു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നന്ദിയോടുകൂടി എല്ലാവരെയും ഓർമ്മിക്കുന്നു ഞാൻ.
0: അടുത്ത പാട്ടിലേക്ക് പോയാലോ.
1: ഒരു പാട്ടുണ്ട്, ഈ പൂർണേന്ദു മുഖിയോട് അമ്പലത്തിൽ വെച്ച് പൂജിച്ച ചന്ദനം ഞാൻ ചോദിച്ചു. അത് പൂർ

ഇതില് ഞാൻ എടുത്തു പറയാൻ കാര്യം എന്ന് വെച്ചാൽ, ഓരോ പ്രദേശത്തിനും പ്രാദേശികമായിട്ടുള്ള ഭാഷയുണ്ടല്ലോ, തനതായ സംസ്കാരം. ഇപ്പൊ ഈ പാട്ട് നമ്മൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു വിചാരിക്കും, ഈ പൂർണ്ണേന്ദു മുഖിയോട് അമ്പലത്തിൽ വെച്ച് പൂജിച്ച് ചന്ദനം ഞാൻ ചോദിച്ചു, അത് വേണമെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാം. പക്ഷെ ഈ കൺമണിയെ അത് കേട്ട് നാണിച്ച് നാണിച്ചു, അതും വേണമെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാം. കാൽനഖം കൊണ്ടൊരു വര വരച്ചു, അപ്പൊ ഷീ ഡ്രൂ എ ലൈൻ വിത്ത് ഹർ ടോ നെയിൽ എന്ന് പറഞ്ഞാൽ എന്തൊരു ദുരന്തമായിരിക്കും, അത് ആഘാതമായിരിക്കും. അപ്പൊ ഇത് വാസ്തവത്തില് അതിന്റെ ഒരു മാധുര്യം എന്ന് പറയുന്നത്, അത് കുരുക്ഷേത്രം എന്നുള്ള സിനിമ ശ്രീ പി ജയചന്ദ്രൻ പാടിയിരുന്നു, പി ഭാസ്കരൻ മാഷ് എഴുതി, ശ്രീ കെ രാഘവൻ അദ്ദേഹം സംഗീതം നിർവഹിച്ച്. അപ്പോ ആ പാട്ട് കേൾക്കാം.

0: ഔദ്യോഗിക ജീവിതത്തിലെ തിരക്കുകൾക്കിടയിലാണ് നടത്തിന് ക്യാൻസർ രോഗനിർണയം നടക്കുന്നത്. ഒരു ക്രൈസിസ് മാനേജർ എന്ന നിലയിൽ സ്വന്തം ജീവിതത്തിലുണ്ടായ ഈ വലിയ പ്രതിസന്ധിയെ എങ്ങനെയാണ് നേരിട്ടത്?
1: എനിക്ക് വാസ്തവം പറഞ്ഞാൽ ഞാൻ വളരെ മനോഹരമായിട്ട് അതിനെ നേരിട്ടു എന്ന് തന്നെ പറയാം. ഒന്ന്, എനിക്ക് ഒട്ടും ഭയമുണ്ടായിരുന്നില്ല. എല്ലാവർക്കും ഉണ്ടാവാൻ സാധ്യതയുള്ളത് ഏത് രോഗത്തിനെ പറ്റിയാണെങ്കിലും മരണ ഭയമാണല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം എന്തായാലും ഒരു ദിവസം മരിക്കണം, അത് ഇന്നാണെങ്കിലും നാളെ ആണെങ്കിലും മറ്റന്നാളാണെങ്കിലും എനിക്ക് പ്രയാസമൊന്നും ഇല്ല എന്നുള്ളൊരു ഇത് വന്നു. ഇതിനെ ഞാൻ ധൈര്യപൂർവ്വം തന്നെ നേരിട്ടു എന്നുള്ളതാണ്. അപ്പോൾ ഞാനിപ്പോഴും ആലോചിക്കുന്ന ഈ ആർ സി സിയിലായിരുന്നു എൻ്റെ ട്രീറ്റ്മെൻറ്, സർക്കാർ ആശുപത്രിയാണ്. അപ്പോൾ അവിടെ ഈ ട്രീറ്റ്മെൻറ്റിന് ഞാൻ പോകുമ്പോൾ വലിയ പുരുഷാരം ഈ തൃശ്ശൂർ പൂരത്തിനുള്ള ആളുകൾ അവിടെയുണ്ട്, കാത്ത് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പം ഞാനും ആ ക്യൂവിൽ നിൽക്കുകയാണ്. അവിടെ ഓരോന്നിനും ഓരോ സ്പെഷ്യലൈസേഷൻ ഉണ്ട് കേട്ടോ. കിഡ്നിക്ക് പ്രത്യേകം ആള്, ലിവറിന് പ്രത്യേകം ആള്. മുറിക്ക് മുമ്പിൽ ഞാൻ കാത്തിരിക്കുമ്പോൾ ആരോ പറഞ്ഞു ഇദ്ദേഹം വലിയ കഥകളി ആർട്ടിസ്റ്റും കൂടിയാണ്. അപ്പം എനിക്ക് വളരെ സന്തോഷമായി. കാരണം എൻ്റെ അമ്മൂമ്മയുടെ അമ്മൂമ്മ എന്ന് പറയുന്ന അവർ ട്രാവൻകൂറിലെ ആദ്യത്തെ സ്ത്രീ കഥകളി പെർഫോമറാണ്. അപ്പോൾ ഈ എൻസൈക്ലോപീഡിയയിലെ സർവവിജ്ഞാന കോശത്തിൽ വൈരയിൽ മീനാക്ഷി അമ്മ എന്നുള്ള പേര് കൊടുത്തിട്ടുണ്ട്. തൃശ്ശൂർ ഈ ആർട്ട് മ്യൂസിയത്തിൽ ഈ പേരും ഈ പടവും ഒക്കെ വെച്ചിട്ടുണ്ട്. അന്ന് സ്ത്രീകൾ ഇങ്ങനെ പുറത്ത് ഇതിന് പോവില്ലല്ലോ. അങ്ങനെ ഒരു പാരമ്പര്യം എനിക്കുണ്ടല്ലോ. അപ്പം എൻ്റെ ഇങ്ങനെ പരിശോധനയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇത് പറഞ്ഞു ഇത് ഒരു 60-70% ക്യാൻസർ തന്നെയാണ്. അപ്പോൾ എവിടെ ചികിത്സിക്കുന്നു? അമ്മ ഇവിടെ ചികിത്സിക്കാനുള്ള എനിക്ക് പ്രൈവറ്റ് ആശുപത്രികളിൽ പോകാനുള്ള പൈസ തീർച്ചയായിട്ടും ഇല്ല. പിന്നെ ഏറ്റവും കൂടുതൽ പ്രാഗൽഭ്യമുള്ള ആളുകൾ ഇവിടെ തന്നെയാണ്. അപ്പോൾ ഞാൻ ഇവിടെ തന്നെയാണ് ചികിത്സ. അതങ്ങനെ കഴിഞ്ഞു. അത് ഞാൻ നോൺ ക്ലിനിക്കലായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞു ഞാൻ പുറത്തിരിക്കുമ്പോൾ ഡോക്ടർ കഥകളി പെർഫോമൻസ് ഉണ്ടെന്ന് കേട്ടു. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു ആ വലിയ സന്തോഷമായി അദ്ദേഹത്തിന്. അപ്പോൾ ആ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇത് കടന്നു വരികയാണെങ്കിൽ അടുത്ത ഒരു 5 കൊല്ലത്തിനുള്ളിൽ ഡോക്ടർക്ക് എൻ്റെ വക ഒരു കഥകളി പ്രതീക്ഷിക്കാം. എനിക്ക് വളരെ താല്പര്യമുള്ളൊരു മേഖലയാണ് അത്. കഥകളി എനിക്ക് വാസ്തവം പറഞ്ഞാൽ കണ്ട് ആസ്വദിക്കാനുള്ള വിജ്ഞാനം എനിക്കില്ല, അത്രയും ധാരണകളില്ല എനിക്ക്. സാധാരണ എല്ലാവരും ഇവിടെ വന്നു കഴിഞ്ഞാൽ ചോദിക്കുന്നത് എത്ര കാലം ഞങ്ങൾ ജീവിക്കുമോ, എത്ര സമയമുണ്ടെന്നൊക്കെയാണ്. ഈ ഒരു കഥകളി പെർഫോമൻസ് ഉണ്ടാവും എന്ന് പറഞ്ഞ ഒരാൾ നിങ്ങളാണ്, അതെന്തായാലും കാണാൻ ഞാൻ വരും എന്ന് പറഞ്ഞു. അപ്പം അതങ്ങനെ ഇനിയിപ്പോൾ കഥകളി പഠിക്കണം എന്നുള്ളൊരു ജോലിയുണ്ട്. പിന്നെ ഈ രോഗത്തിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നിയിട്ടുള്ള വലിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബോധ്യം. നമ്മൾ കൂടെ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്ന ആളുകൾ ആരും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. പക്ഷെ കൂടെ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിരുന്ന പല ആളുകളും നമ്മുടെ കൂടെ ഉണ്ടാകും. പ്രത്യേകിച്ച് എൻ്റെ പങ്കാളി, ജീവിത പങ്കാളി ഒരുപാട് സംസ്ഥാനങ്ങളിൽ ട്രാൻസ്ഫറായി പൊയ്ക്കൊണ്ടിരുന്ന ഒരാളാണ്. അപ്പോൾ ഈ വിവാഹ ജീവിതം കഴിഞ്ഞിട്ട് ഒരുപാട് നാളുകളൊന്നും കൂടെ താമസിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഏറെക്കുറെ ഒറ്റയ്ക്ക് തന്നെയായിരുന്നു ഗാർഹികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഈ അസുഖത്തിൻ്റെ സമയത്ത് സമ്പൂർണമായിട്ടും ഇദ്ദേഹം കൂടെ ഉണ്ടായിരുന്നു. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ ഒരു നാണയത്തിൻ്റെ മറുപുറം നമ്മൾ കാണാനിടയായി എന്ന് പറയുന്നത് പോലെ ഈ വിവാഹ ജീവിതത്തിൻ്റെ ഒരു പുറം മാത്രമേ, ഒരു വശം മാത്രമേ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. മറുവശവും കൂടി കാണിച്ചു തരുവാൻ ഈ അസുഖം കാരണമായി എന്നുള്ളത്. പിന്നെ എൻ്റെ മകൾ ഇപ്പോൾ ഗോവയിലാണ്. അവൾ ഫ്രീലാൻസിങ് ജേർണലിസ്റ്റാണ്, സ്വതന്ത്ര പത്രപ്രവർത്തനം. അപ്പോൾ അവൾ ഇപ്പോൾ ഈ ഓണത്തിന് വിളിച്ചാൽ അടുത്ത ഓണത്തിനാണ് അവൾ ഫോൺ എടുക്കുന്നത്. ഇതിൻ്റെ ചികിത്സയുടെ സമയത്ത് നമ്മൾ വിളിച്ചാൽ അവൾ ആ വിളിപ്പുറത്തുണ്ട്. തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുകളുണ്ട്, ഇല്ലയെന്നൊന്നും പറയുന്നില്ല. ഈ കീമോതെറാപ്പി അതൊക്കെ വളരെ കഠിനമായ ഒരു ചികിത്സാ രീതികളാണ്. അതിൽ കൂടെ കടന്നു പോവുക ദുഷ്കരം തന്നെയാണ്. പെയിൻ കില്ലറും ഒക്കെ തരും അവർ ഈ വേദനകൾ കുറയ്ക്കാൻ. ഞാൻ പക്ഷെ പെയിൻ കില്ലർ ഒന്നും എടുത്തില്ല, അതൊരു മഹത്തായ കാര്യമായിട്ട് പറയുകയല്ല. പക്ഷെ വേദനയിൽ കൂടി കടന്നു പോകാൻ എൻ്റെ മനസ്സ് തയ്യാറായിരുന്നു. കടന്നു പോവുക തന്നെ വേണമെന്ന് ഞാനൊരു തീരുമാനം കൊണ്ടെടുത്തു. അപ്പോൾ അതങ്ങനെ കടന്നുപോയി. സ്ലീപ്പിംഗ് പിൽസ് തരും അവർ ഉറങ്ങാൻ വേണ്ടി, അല്ലെങ്കിൽ ഉറങ്ങാൻ സാധിക്കില്ല. അപ്പോൾ അതും എടുത്തില്ല ഞാൻ, അതല്ലാതെ തന്നെ ഉറങ്ങുമ്പോൾ ഉറങ്ങിയാൽ മതി എന്നൊരു തീരുമാനം. അപ്പോൾ അതൊക്കെ എന്നെ ഈ തിരിച്ച് ജീവിതത്തിലേക്ക് വരാൻ കുറേയേറെ സഹായിച്ചിട്ടുണ്ട്. ഈ ഭ്രമയുഗം എന്ന് പറഞ്ഞ ഒരു സിനിമ, അതിനകത്ത് ഒരു കുട്ടിച്ചാത്തൻ ഉണ്ടല്ലോ, ഇങ്ങനെ മെഴുമെഴാന്നിരിക്കുന്ന ഒരു രൂപം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കുട്ടിച്ചാത്തൻ ഇങ്ങനത്തെ ഒരു രൂപത്തിൽ കാണുന്നത്. കണ്ടീലിയില്ല, ഈ പുരുകമില്ല, എല്ലാം കൂടി ഇങ്ങനെ ഒരു വഴുവഴുപ്പുള്ള ഒരു രൂപം, വലിയ രണ്ട് ചെവിയും കൂടി. അപ്പം ഞാൻ നോക്കുമ്പോൾ ശരിക്കും നമ്മൾ ഈ ഒരു രൂപത്തിന് ഒരു സാദൃശ്യം അങ്ങനെ വരും. നമ്മളൊരു മനുഷ്യ രൂപമാണോ എന്ന് തന്നെ സംശയം തോന്നുന്ന രീതിയിൽ നമ്മൾ ആകെ മാറിപ്പോവും. ആ സമയത്ത് നമ്മളെ കരുതലോടെ നോക്കാൻ ഒരാളുണ്ടാവുക എന്ന് പറയുന്നത് വലിയൊരു, അത് തീർച്ചയായിട്ടും എൻ്റെ ജീവിത പങ്കാളി, അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ 10-ാം ക്ലാസ്സിൽ എൻ്റെ കൂടെ പഠിച്ച ഒരുപാട് സുഹൃത്തുക്കൾ, ഞാൻ കണ്ടു മാത്രം പോയ അല്ലെങ്കിൽ അധികം അങ്ങനെ സമ്പർക്കമില്ലാതിരുന്ന ഒരുപാട് പേര് അവരിങ്ങനെ സ്നേഹത്താൽ എന്നെ പൊതിഞ്ഞു. ഇടയ്ക്ക് മാത്രമേ അവർ വിളിക്കുള്ളൂ, ഞാൻ എല്ലാവരോടും അപേക്ഷിച്ചിരുന്നത്, എനിക്ക് ചിലപ്പോൾ ഫോണൊന്നും എടുക്കാനുള്ള ആരോഗ്യം ഉണ്ടാവില്ല, പക്ഷെ അവർ അന്വേഷിച്ചു കൊണ്ടേയിരുന്നു. അപ്പം എനിക്കതൊരു വലിയൊരു അനുഭവമാണ് തന്നത്. അതായത് നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ തീർച്ചയായിട്ടുണ്ടോ, ഇനി ആരും ഇല്ല എന്നുണ്ടെങ്കിലും നമുക്ക് നമ്മൾ തന്നെ ഉണ്ട്, അത് ആ ഒരു വലിയ ആത്മവിശ്വാസമായിരുന്നു. അപ്പം അത് കടന്നു വന്നു.
0: അടുത്ത പാട്ടിലേക്ക് പോയാലോ.
1: അടുത്ത പാട്ട്, നമ്മളിപ്പോൾ മനുഷ്യർ മാത്രം അങ്ങനെ ഒരു ജീവിതമല്ല, എല്ലാ മൃഗങ്ങളും എല്ലാ പക്ഷികളും എല്ലാം നമ്മുടെ ഒരു ഇക്കോസിസ്റ്റത്തിൻ്റെ ഒരു ഭാഗമാണല്ലോ. അപ്പോൾ എൻ്റെ വീട്ടിൽ ഈ തെരുവ് നായ്ക്കളെ ഞാൻ കുറേ പേരെ രക്ഷിച്ചെടുത്തോണ്ട് വന്ന റെസ്ക്യൂഡ് ഡോഗ്സ് അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരാളെ മാർക്കറ്റിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നു, അതൊരു വ്യാഴാഴ്ചയാണ് എടുത്തുകൊണ്ട് വന്നു, അപ്പോൾ അതിൻ്റെ പേര് തേഴ്സ്ഡേ എന്നാണ്. പിന്നെ ഒരാളെ വാടക വീട്ടിൽ താമസിക്കുന്നവർ ഇട്ടിട്ട് പോയി, അവർ ബാംഗ്ലൂർക്ക് ട്രാൻസ്ഫർ ആയി കഴിഞ്ഞപ്പോൾ അവർ അവിടെ ഇട്ടിട്ട് പോയി. അപ്പോൾ അതിൻ്റെ പേര് അറിഞ്ഞുകൂടാ, അപ്പോൾ അതിന് നെയിംലെസ് എന്ന് പേരിട്ട്, പേരില്ലാത്ത ഒരാൾ. ആ നെയിംലെസ്സിന് പിന്നെ രണ്ട് കുട്ടികൾ, അത് ഗർഭിണിയായിരുന്നു ആ സമയത്ത്, അത് നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ അതിൽ രണ്ട് കുട്ടികൾ, അവരെല്ലാവരും എൻ്റെ വീട്ടിലുണ്ട്. 5 പേരുണ്ടായിരുന്നു, ഇപ്പോൾ 2 പേര് മരിച്ചു, 3 പേരുണ്ട്. ഒരാളുടെ പേര് ശംഖു എന്നാണ്, അത് ഇപ്പം എൻ്റെ മകളുടെ കൂടെയുണ്ട്. നമ്മൾ ഈ തെരുവ് നായ്ക്കൾ എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ മാറ്റി നിർത്തുന്നുണ്ടല്ലോ, വേ വിഷബാധയുള്ളവരാണ്, അങ്ങനെയല്ല. വാസ്തവത്തിൽ പല രാജ്യങ്ങളിലും അവർ ചെയ്യുന്ന, എവിടെയൊക്കെ തെരുവ് നായ്ക്കളെ സമൂലമായി കൊന്നൊടുക്കിയിട്ടുണ്ടോ അവിടെയെല്ലാം ദുരന്തങ്ങൾ, അതായത് ഈ സൂണോട്ടിക് ഡിസീസസ് എന്ന് പറയും, അതായത് ജന്തുജന്യ രോഗങ്ങൾ തീർച്ചയായിട്ടും വന്നിട്ടുണ്ട്. സൂറത്തിൽ 1994 മുഴുവനും തെരുവ് നായ്ക്കളെ കൊന്നു കളഞ്ഞു. അപ്പോൾ അവിടെ ഈ എലികളുടെ ശല്യം കൂടിയിട്ട് പ്ലേഗ് ബാധിച്ചു. അപ്പോൾ ഇത് ഒന്നൊന്നുമായിട്ട് പരസ്പരം ബന്ധപ്പെട്ട് തന്നെയാണ് ഇരിക്കുന്നത്. നമുക്കത് മനസ്സിലാവുന്നില്ല എന്നുള്ളത് മാത്രമാണ്. ഒരു ജീവിയെ നമ്മൾ കൊന്നൊടുക്കിയാൽ തീർച്ചയായിട്ടും അതിൻ്റെ പ്രത്യാഘാതം ഉണ്ടാകും. അപ്പോൾ പല രാജ്യങ്ങളിലും ഡെൻമാർക്ക് അവരൊക്കെ ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആനിമൽ ബർത്ത് കൺട്രോൾ, അത് തീർച്ചയായിട്ടും അതുണ്ട്. പിന്നെ എല്ലാത്തിനെയും വാക്സിനേറ്റ് ചെയ്യും. ഈ ഉപേക്ഷിക്കുന്ന നായ്ക്കൾ, അത് വലിയ കുറ്റകൃത്യമായിട്ട്. ഇപ്പോൾ പല വീട്ടിലും എന്താ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നായ്ക്കളെ ആ ഓമനത്വത്തിൻ്റെ ഒരു പീരീഡ് ഉണ്ടല്ലോ, അത് കഴിയുമ്പോൾ റോഡിൽ ഉപേക്ഷിക്കുക. അവർക്ക് അറിയില്ല റോഡിൽ ജീവിക്കാൻ, അവർ തെരുവ് നായ്ക്കളായിട്ട് മാറുകയാണ്. ഈ നമ്മൾ വേറൊരാളുടെ ദുഃഖം മനസ്സിലാക്കാൻ കഴിവില്ലാതെ വരുമ്പോൾ അതൊക്കെ വേറൊരു മാനസികാവസ്ഥയിൽ നമ്മൾ എത്തും. കവിളത്തെ കണ്ണീർ കണ്ട് അങ്ങനെ ഒരു പാട്ടുണ്ട്, മണിമുത്താണെന്ന് കരുതി. അത് വേറൊരാൾ കരയുമ്പോൾ അത് ഒരു മുത്ത് അങ്ങനെ വരികയാണ് എന്ന് വിചാരിച്ചിട്ട് വില പേശാൻ ഒരാൾ ചെല്ലുകയാണ്. അതുപോലെ സങ്കടത്തിൻ്റെ തേങ്ങൽ കേട്ട് അത് പുതിയൊരു രാഗമാണെന്ന് വിചാരിച്ചിട്ട് അതിന് ശ്രുതി ചേർക്കാൻ അങ്ങനെ പോയ ഒരു പാട്ടാണ് അത്. എനിക്കൊന്ന് ശ്രീ എം എസ് ബാബുരാജ് അദ്ദേഹം സംഗീതം, പി ഭാസ്കരൻ മാഷ് എഴുതിയത്.
0: പാട്ടിന് ശേഷം നമുക്ക് തിരികെ വരാം.

0: ദുരന്തങ്ങളെ നേരിടാൻ പഠിപ്പിക്കുന്ന ഒരാളെന്ന നിലയിൽ രോഗാവസ്ഥ നൽകിയ ശാരീരികവും മാനസികവുമായിട്ടുള്ള വെല്ലുവിളികളെ ഒരു ദുരന്തമായി കാണാതെ ഒരു അതിജീവനമായിട്ടാണല്ലോ കണ്ടത്. ഇത്തരം രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആൾക്കാർക്ക് എന്താണ് മാഡത്തിന് പറയാനുള്ളത്?
1: നമ്മളെല്ലാം പോസിറ്റീവായിട്ട് എടുക്കുക, അതായത് എല്ലാം ശുഭാപ്തി വിശ്വാസത്തോടു കൂടി എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരു ഹോർമോൺ ടാബ്ലറ്റ് തന്നിട്ടുണ്ട്. അത് കഴിക്കുമ്പോൾ ഈ സന്ധിവേദനകൾ എവിടെയൊക്കെ സന്ധി ഉണ്ടെന്ന് നമുക്ക് നല്ല ബുദ്ധിമുട്ട്. അപ്പം ഞാൻ വിചാരിക്കണം അതിൻ്റെ പോസിറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ സന്ധികളെ പറ്റി ഞാൻ ഇതുവരെ ബോധവതിയായിരുന്നില്ല. എവിടെയൊക്കെ സന്ധികളുണ്ട്, ജോയിൻസ് ഉണ്ടെന്ന് നമ്മളങ്ങനെ എന്നും എഴുന്നേറ്റ് ഓഹോ ഇവിടെ സന്ധിയുണ്ട് അങ്ങനെ നമ്മൾ ആലോചിക്കില്ല. പക്ഷെ ഇപ്പം എനിക്ക് അറിയാം എവിടെയൊക്കെ ഈ ജോയിൻസ് ഉണ്ടെന്നുള്ളത്. ഇതിങ്ങനെ നമ്മളെ ഓർമ്മപ്പെടുത്തുമ്പോൾ ഓ അവിടെയുണ്ടല്ലോ ഒരു സന്ധി എന്ന് വിചാരിക്കുക. അതുപോലെ ഇത് സെക്കൻഡറീസ് ആയിട്ട് നമ്മുടെ കക്ഷത്തിൻ്റെ അവിടെ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ളൊരു മുഴയായിട്ടാണ് രണ്ടാമതായിട്ട് കണ്ടത്. മാറിടത്തിലെ ഡക്റ്റ് എന്ന് പറയുന്ന അവിടെയാണ് തുടക്കം. ഈ ലിംഫ് നോഡ്സ് മുഴുവനും വലത്തെ കയ്യിലെ എടുത്തു മാറ്റി. ശരിക്കും വാസ്തവത്തിൽ നമ്മുടെ ശരീരത്തിൽ ഒരു 400 മുതൽ 800 വരെ ലിംഫ് നോഡ്സ് ഉണ്ടെന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ ഈ ഇത് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പയറിൻ്റെ ഒരു ഷേപ്പിലിരിക്കുന്ന ചെറിയൊരു സാധനം, 2 മില്ലിമീറ്റർ മുതൽ 25 മില്ലിമീറ്റർ വരെ വലിപ്പമുള്ളൊരു സാധനം. ഈ ക്യാൻസർ വരുമ്പോൾ ഇത് പ്രവർത്തിക്കുന്നതിൻ്റെ ഒരു ലക്ഷണമാണ് ഈ മുഴയായിട്ട് അത് വരുന്നത്. അതായത് അവരിതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. പാവങ്ങളും നമ്മൾ അറിയാതെ എന്തെല്ലാം ജോലി ചെയ്യുന്നു. അപ്പം ഈ ലിംഫ് നോഡ് എടുത്ത് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ സ്രവങ്ങൾ അവിടെ കൈകാര്യം ചെയ്യാൻ പറ്റാതെ വരുന്ന, അപ്പോൾ നമ്മൾ ഇത് എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യണം. പ്രത്യേക എക്സസൈസ് ഉണ്ട്. ഒരു പാത്രമൊക്കെ വെച്ച് തരും ആദ്യം സർജറി ചെയ്ത് കഴിഞ്ഞിട്ട്. അതിലിങ്ങനെ കളക്ട് ചെയ്യുമ്പോഴാണ് ഈ ജോലിയൊക്കെ ഈ ലിംഫ് നോഡ്സ് നമ്മൾ അറിയാതെ ചെയ്തുകൊണ്ടിരുന്നല്ലോ. അപ്പം അങ്ങനെ നമ്മുടെ ശരീരം വാസ്തവത്തിൽ നമ്മൾ അറിയാതെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഏത് രോഗാവസ്ഥയിലും നമ്മൾ സമാധാനിക്കേണ്ടത് നമ്മളെക്കാളും കഷ്ടപ്പെടുന്ന ഒരുപാട് പേര് തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ 1 കോടിയോളം ആളുകൾ കാഴ്ചശക്തി ഇല്ലാത്തവർ ഉണ്ട്, കേൾവി കുറവുള്ള ആളുകൾ 1000 കുട്ടികൾ ജനിച്ചാൽ 4 പേർക്ക് കേൾവിയില്ല. അപ്പം നമുക്ക് കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ, കേൾക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, സംസാരിക്കാൻ കഴിവുണ്ടെങ്കിൽ, ബുദ്ധി നേരെയാണെങ്കിൽ, ഇപ്പം ബുദ്ധിമാന്യമുള്ള എത്രയോ പേര്

0: ജനിക്കുന്നു. അപ്പോൾ ഇത് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഏറ്റവും വലിയ ഭാഗ്യവാനോ ഭാഗ്യവതിയോ ആണ്. അപ്പം ഈ രോഗങ്ങളെ ഒന്നും നമ്മൾ അങ്ങനെ ഒരു നിരാശ ആയിട്ട് കാണേണ്ടതില്ല. ഏതിനെയും തരണം ചെയ്യാൻ നമുക്ക് സാധിക്കും. ഇനി ആരും കൂടെ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വന്നത് ഒറ്റയ്ക്കല്ലേ, നമ്മളിങ്ങനെ ഒരു കൂട്ടമായിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് ജനിച്ച അങ്ങനെ അല്ലല്ലോ, പോകുന്നതും ഒറ്റയ്ക്കല്ലേ. ഇടയ്ക്ക് ഇങ്ങനെ കുറച്ച് പേര് നമ്മുടെ കൂടെ കാണും, അവരും ഓരോരുത്തരായിട്ട് അവരും കൊഴിഞ്ഞു പോകും. അപ്പം നമ്മൾ ഒറ്റയ്ക്ക് വന്നോ ഒറ്റയ്ക്ക് പോകണം, അപ്പം ആ ബോധ്യം മനസ്സിൽ വയ്ക്കുക. ഇങ്ങനെ നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കാൻ പോകരുതെന്നുള്ള എനിക്ക് പറയാനുള്ള അതേ ഉള്ളൂ. എപ്പോഴും എല്ലാത്തിൻ്റെയും നല്ല വശം കാണാനായിട്ട്, ഒരു ദുരനുഭവം ആയിട്ട് ഒന്നിനെയും എടുക്കേണ്ടതല്ല, അത് പാഠമായിട്ട് എടുത്താൽ മതി. അതായത് നമ്മളെ തിരുത്താൻ ഉള്ള ഒരു പാഠമായിട്ട് എടുത്താൽ മതി. ഇപ്പം ഈ ഡോക്ടർ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ കീമോതെറാപ്പി കഴിയുമ്പോൾ പൊതുവേ ഉള്ള അനുഭവം ആളുകൾക്ക് സ്വഭാവം കുറച്ചൊന്നും നന്നാവും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ കുറച്ചൊക്കെ നല്ല സ്വഭാവം എനിക്ക് ഇപ്പം തന്നെ ഉണ്ട് ഡോക്ടർ പറഞ്ഞു. പിന്നെ എന്നാൽ അത് പോകാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ സംഭാഷണം അവസാനിപ്പിക്കുന്നത്. സന്തോഷമായിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഒരു സാധ്യത, ഒരു വാതിൽ എപ്പോഴും തുറന്നിരിക്കും. ഈ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഉദിക്കുന്നുണ്ടല്ലോ, അത് സൂര്യൻ്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ നമ്മൾ അങ്ങനെ കരുതിയാൽ മതി.
1: അടുത്ത പാട്ടിലേക്ക് പോയാലോ.
0: അസ്തമന കടലിൻ അകലെ, സൂര്യൻ അസ്തമിക്കുന്ന ഒരു ഭാഗം ചക്രവാളം, അതിനും അപ്പുറത്ത് അജ്ഞാതമായിട്ടുള്ള ഒരു ദ്വീപിലെ അരയന്നങ്ങളെ, തിരമാലകളെ, തിരമാലകൾ ഇങ്ങനെ അരയന്നമായിട്ട്, അരയന്നം ഒരു സന്ദേശവാഹകനായിട്ട് നമ്മൾ പല സാഹിത്യത്തിലും വരുന്നുണ്ടല്ലോ. ഇപ്പൊ നളചരിതമാട്ടകഥയിലും ഈ ദമയന്തിയടുത്ത് നളനെ പറ്റിയുള്ള വിശേഷങ്ങൾ പോയി പറയുന്ന അരയന്നമാണ്, അതൊരു വിശുദ്ധിയുടെ പ്രതീകം. അതുപോലെ ഈ തിരമാല ഇങ്ങനെ ആരുടെയോ സന്ദേശം കൊണ്ട് ഇങ്ങനെ വരികയാണ് കരയിലേക്ക് എന്നുള്ള ഒരു ഇത്. സന്ധ്യ എന്നുള്ള സിനിമയിൽ ശ്രീ എം എസ് ബാബുരാജ് സംഗീതം നിർവഹിച്ചിരിക്കുന്നു.

0: ജീവിതം നേരിടുന്ന അപ്രതീക്ഷിത ദുരന്തങ്ങളെ ശാസ്ത്രീയമായ അറിവുകൊണ്ടും വ്യക്തിപരമായ പ്രതിസന്ധികളെ തളരാത്ത മനക്കരുത്തുകൊണ്ടും എങ്ങനെ നേരിടാമെന്നതിൻ്റെ ജീവിക്കുന്ന മാതൃകയാണ് ഡോക്ടർ കെ ജി താര. പ്രകൃതിയുടെ മാറ്റങ്ങളെ തിരിച്ചറിയാനും അതിനൊപ്പം കരുതലോടെ ജീവിക്കാനും മാഡം നൽകിയ ഓരോ നിർദ്ദേശവും നമ്മുടെ ശ്രോതാക്കൾക്ക് വലിയൊരു മുതൽക്കൂട്ടാണ്. ഔദ്യോഗിക തിരക്കുകൾക്കിടയിലും കലയെയും തത്വശാസ്ത്രത്തെയും നെഞ്ചോട് ചേർക്കുന്ന താങ്കളുടെ ഈ സക്രിയമായ ജീവിതം ഏവർക്കും പ്രചോദനമാകട്ടെ. വിശേഷങ്ങളും ഇഷ്ടഗാനങ്ങളും പങ്കുവയ്ക്കാൻ ഞങ്ങളോടൊപ്പം ചേർന്നതിന് ഡോക്ടർ താരയ്ക്ക് ഹൃദയം നിറഞ്ഞ നന്ദി ആകാശവാണിയുടെ പേരിൽ അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം.
1: എനിക്കും അങ്ങോട്ട് ഒരുപാട് നന്ദി കേട്ടോ. ശരിക്കും ശ്രീമതി ആശ, ഇവിടുത്തെ ജീവനക്കാർ, കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾ എല്ലാവർക്കും നിങ്ങൾ എനിക്ക് ഈ അവസരം തന്നതിനും ഞാൻ ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു. താങ്ക് യു.
2: സംസ്ഥാന ദുരന്ത നിവാരണ സെന്ററിന്റെ മുൻ മേധാവി ഡോക്ടർ കെ ജി താര അതിഥിയായി പങ്കെടുത്ത ഞാൻ എന്റെ പ്രിയഗാനങ്ങളുടെ അവസാന ഭാഗമാണ് ഇതുവരെ കേട്ടത്. ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ, നിർവഹണം എം എസ് ആശ, നിർവഹണ സഹായം വിഷ്ണുമോഹൻ വെള്ളനാട്.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ പാമ്പുകടിയും സുരക്ഷാ മുൻകരുതലും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ബയോഡൈവേഴ്സിറ്റി സെൽ അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് മുഹമ്മദ് അൻവർ മറുപടി നൽകുന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് രാവിലെ 11 മുതൽ 12 മണിവരെ വിളിക്കുക. വിളിക്കേണ്ട നമ്പറുകൾ പറയാം. 9495946321 9495655321. ഒരു നമ്പർ കൂടിയുണ്ട്, 9495956321. വിഷയം പാമ്പുകടിയും സുരക്ഷാ മുൻകരുതലും. അറിയിപ്പ് കഴിഞ്ഞു.

0: വൈകുന്നേരം 5:30 തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന സംസ്ഥാന മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ റിപ്പോർട്ട് ഇന്ന് വൈകുന്നേരം 5:30.
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 റേഡിയോ ഹെൽത്ത്. സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു.

0: എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.
1: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
2: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കെ സാത്ത് ബിതാ സകോ.
1: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
3: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
0: പ്രിയ ശ്രോതാക്കളെ, ഒരു ചലച്ചിത്രഗാനം കേൾക്കാം.

എന്ന് നിന്റെ മൊയ്തീൻ എന്ന ചിത്രത്തിനു വേണ്ടി ജയചന്ദ്രനും ശില്പാരാജും പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ആകാശവാണി ഇപ്പോൾ സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.

0: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്നലെ മെയ് 17 വേൾഡ് ഹൈപ്പർ ടെൻഷൻ ഡേ അഥവാ ലോക രക്താതിസമ്മർദ്ദ ദിനം ആയിരുന്നല്ലോ. നിശബ്ദ കൊലയാളി എന്നറിയപ്പെടുന്ന രക്താതിസമ്മർദ്ദത്തെക്കുറിച്ച് നമ്മെ ബോധവാന്മാരാക്കാൻ വേണ്ടിയാണ് ഈ ദിനാചരണം നടത്തി വരുന്നത്. ഈ ദിനാചരണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും രക്താതിസമ്മർദ്ദം നിയന്ത്രിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ശ്രോതാക്കളോട് സംസാരിക്കുന്നു ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അനശ്വര കാർത്തിക.
1: ഇന്നലെ മെയ് 17 വേൾഡ് ഹൈപ്പർ ടെൻഷൻ ഡേ ആയിരുന്നു. എല്ലാ വർഷവും മെയ് 17 ലോക രക്താതിസമ്മർദ്ദ ദിനമായി ആചരിക്കുന്നത്. രക്താതിസമ്മർദ്ദം തടയുന്നതിനും കണ്ടെത്തുന്നതിനും നിയന്ത്രിക്കുന്നതിനും വേണ്ടി പൊതുജനങ്ങളിൽ അവബോധം വളർത്തുന്നതിനു വേണ്ടിയാണ് ഈ ദിനം ആചരിക്കുന്നത്. ഒരുമിച്ച് രക്തസമ്മർദ്ദം നിയന്ത്രിക്കുക, കൃത്യമായി രക്തസമ്മർദ്ദം അളക്കുക, രക്താതിസമ്മർദ്ദം എന്ന നിശബ്ദ കൊലയാളിയെ തോൽപ്പിക്കുക, ഇതാണ് ഈ വർഷത്തെ വേൾഡ് ഹൈപ്പർ ടെൻഷൻ ഡേയുടെ പ്രമേയം. ഹൈപ്പർ ടെൻഷൻ എന്നാൽ എന്താണ്? നമ്മുടെ ഹൃദയം രക്തം പമ്പ് ചെയ്യുമ്പോൾ രക്തക്കുഴലുകളിൽ ഉണ്ടാകുന്ന ഒരു പ്രഷർ അഥവാ സമ്മർദ്ദമാണ് രക്തസമ്മർദ്ദം. ഇത് എല്ലാ മനുഷ്യരിലും ഉള്ള കാര്യമാണ്. രക്തസമ്മർദ്ദം അളക്കാൻ നമുക്ക് ഉപകരണങ്ങളുണ്ട്. രണ്ട് അളവുകളാണ് രക്തസമ്മർദ്ദത്തിനുള്ളത്. മുകളിലത്തെ അളവ് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നു. താഴത്തെ അളവിനെ ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ എന്നും പറയുന്നു. ഒരു 18 വയസ്സ് കഴിഞ്ഞ മുതിർന്ന വ്യക്തിയുടെ ബ്ലഡ് പ്രഷർ 120/80 എന്ന അളവിന് താഴെ നിൽക്കണം. ഈ അളവ് 140/90 എന്ന അളവിന് മുകളിൽ പോവുകയാണെങ്കിൽ നമുക്ക് ആ വ്യക്തിക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ടെന്ന് പറയാം. ഇനി ഹൈപ്പർ ടെൻഷൻ ഉണ്ടാക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രായം, 40 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ജനിതകമായിട്ടുള്ള ചില അസുഖങ്ങൾ ഉള്ളവരിലും കുടുംബത്തിൽ ആർക്കെങ്കിലും, പ്രത്യേകിച്ച് അമ്മ, അച്ഛൻ, സഹോദരങ്ങൾ എന്നിങ്ങനെ ആർക്കെങ്കിലും അമിത രക്തസമ്മർദ്ദമുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കും വരാൻ സാധ്യതയുണ്ട്. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ തകരാറ്, അമിതവണ്ണം, വ്യായാമമില്ലായ്മ, ജങ്ക് ഫുഡ് അഥവാ പോഷകഗുണം കുറഞ്ഞ, കലോറി കൂടിയ, പഞ്ചസാരയും കൊഴുപ്പും കൂടുതലടങ്ങിയ ഭക്ഷണങ്ങളുടെ ഉപയോഗം, ഉപ്പിൻ്റെ അമിത ഉപയോഗം, പുകവലി, പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം, മദ്യപാനം, മാനസികമായുള്ള സമ്മർദ്ദം, ഉറക്കമില്ലായ്മ, ഈ പറയുന്ന കാരണങ്ങളെല്ലാം ക്രമേണ ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ടാകാൻ സാധ്യത കൂട്ടുന്നു. ഹൈപ്പർ ടെൻഷൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ലക്ഷണങ്ങൾ ചിലപ്പോൾ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകാറില്ല. പൊതുവെ 180/120 എന്ന അളവിന് മുകളിൽ രക്തസമ്മർദ്ദം പോകുമ്പോഴാണ് ലക്ഷണങ്ങൾ കാണുന്നത്. തലവേദന, തലചുറ്റൽ, ഓർക്കാനം, ഛർദി, കാഴ്ചമങ്ങൽ, മൂക്കിൽ നിന്നും രക്തസ്രാവം, ഹൃദയമിടിപ്പിലെ വ്യത്യാസം, നെഞ്ചുവേദന, കിതപ്പ്, ശ്വസിക്കാൻ ബുദ്ധിമുട്ട്, അമിതമായ ക്ഷീണം, അമിതമായ ഉത്കണ്ഠ, ഇവയൊക്കെയാണ് ലക്ഷണങ്ങൾ. ഹൈപ്പർ ടെൻഷൻ വളരെയധികം കാലം നിയന്ത്രിക്കാതെ ഇരിക്കുകയാണെങ്കിൽ അത് ശരീരത്തിലെ പല അവയവങ്ങളെയും ബാധിക്കുകയും അതുമൂലം പലതരം സങ്കീർണതകൾ ഉണ്ടാകുകയും ചെയ്യുന്നു. ഹൈപ്പർ ടെൻഷൻ നിയന്ത്രിച്ചില്ലെങ്കിൽ അത് ഹൃദയം, വൃക്ക, കണ്ണുകൾ, രക്തക്കുഴലുകൾ, തലച്ചോറ് എന്നിവയെ ബാധിക്കാം. ഹൃദയാഘാതം, പക്ഷാഘാതം തുടങ്ങിയവ ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ പല ലക്ഷണങ്ങളും രക്താതിസമ്മർദ്ദത്തോടൊപ്പം മാത്രമല്ല മറ്റു പല അസുഖങ്ങളുടെ ലക്ഷണങ്ങളായും കാണാറുണ്ട്. ഉദാഹരണത്തിന് തലവേദന, കാഴ്ചമങ്ങൽ തുടങ്ങിയവ. അപ്പോൾ തലവേദനയോ കാഴ്ചമങ്ങലോ ഉള്ള ഒരാൾ BP പരിശോധിക്കുമ്പോൾ നോർമലാണ്, പക്ഷെ തലവേദന മാറുന്നില്ല, കാഴ്ചമങ്ങൾ കൂടിക്കൂടി വരുന്നു, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മറ്റ് വല്ല അസുഖങ്ങളും ആണോ എന്നുള്ളതും ആശുപത്രിയിൽ പോയി ഡോക്ടറെ കണ്ട് പരിശോധിച്ച് ഉറപ്പ് വരുത്തേണ്ടതാണ്. പലപ്പോഴും രക്താതിസമ്മർദ്ദമുള്ളവർ ആശുപത്രികളിൽ എത്തുന്നത് രക്താതിസമ്മർദ്ദം നിയന്ത്രിക്കാതെ കാലങ്ങൾ കഴിഞ്ഞ് അതുമൂലമുണ്ടാകുന്ന സങ്കീർണതകൾ അതിൻ്റെ ലക്ഷണങ്ങളുമായിട്ടാണ്. ഉദാഹരണത്തിന് പെട്ടെന്നുള്ള കാഴ്ച നഷ്ടപ്പെടുക, ഹൃദയാഘാതം, അല്ലെങ്കിൽ വൃക്കകൾ തകരാറിലാവുക തുടങ്ങിയ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് പലപ്പോഴും ആൾക്കാർ ആശുപത്രിയിൽ എത്തുന്നതും അവരെ പരിശോധിക്കുമ്പോഴാണ് പലപ്പോഴും രക്തസമ്മർദ്ദം കൂടി നിൽക്കുന്നതായി കണ്ടുപിടിക്കുന്നത്. കൃത്യമായി BP പരിശോധിക്കുക, കൂടുതലാണെന്ന് കാണുകയാണെങ്കിൽ നിയന്ത്രിക്കുക. ഇതാണ് ഇതിനുള്ള പ്രതിവിധി. 18 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ 3 മാസത്തിലൊരിക്കലെങ്കിലും BP പരിശോധിക്കുക. BP അളവ് 140-90 മുകളിലാണെങ്കിൽ രക്താതി സമ്മർദ്ദം ഉണ്ടെന്നാണ് അർത്ഥം. 160-100 എന്ന അളവിന് താഴെയാണ് രക്താതി സമ്മർദ്ദമെങ്കിൽ ജീവിതശൈലിയിലുണ്ടാക്കുന്ന മാറ്റങ്ങൾ വഴി നമുക്കത് നിയന്ത്രിക്കാം. കൂടാതെ 3 മാസത്തിലൊരിക്കൽ BP പരിശോധനയും നടത്തണം. ഇനി രക്തസമ്മർദ്ദം 160-100 എന്ന അളവിന് മുകളിലാണെങ്കിൽ ജീവിതശൈലിയിൽ മാറ്റങ്ങളോടൊപ്പം തന്നെ മരുന്നുകളും നമുക്ക് ആവശ്യമായി വരും. കൂടാതെ മാസത്തിലൊരിക്കൽ BP ചെക്ക് ചെയ്യുകയും വേണം. നമുക്ക് BP ചെക്ക് ചെയ്യാൻ ആശുപത്രിയിൽ പോകാം, ക്ലിനിക്കിൽ പോകാം. വീട്ടിൽ തന്നെ ഇപ്പോൾ BP ചെക്ക് ചെയ്യുന്ന ഉപകരണം ഉണ്ടെങ്കിൽ വീട്ടിൽ തന്നെ നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ BP ചെക്ക് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. അതെങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. ആദ്യമേ തന്നെ BP ആരുടെ BP ആണോ നോക്കാനുള്ളത്, ആ ആള് ഒരു 5 മിനിറ്റ് എങ്കിലും ശാന്തമായി ഇരുന്ന ശേഷം വേണം അയാളുടെ BP നോക്കാൻ. അപ്പോൾ BP നോക്കുമ്പം കയ്യിൽ തോളിനും കൈമുട്ടിനും ഇടയ്ക്ക് കുറച്ച് കൈമുട്ടിനോട് ചേർന്ന് വരുന്ന ഭാഗത്ത് ആണ് BP അപ്പാരറ്റസിൻ്റെ കഫ് നമ്മൾ ചുറ്റിക്കെട്ടുന്നത്. അത് കെട്ടിയ ശേഷം ഒരു കാര്യം പ്രത്യേകം ഓർക്കണം, നമ്മൾ എപ്പോഴും ആ കൈയും ഹൃദയവും ഒരേ ലെവലിലായിരിക്കണം. അപ്പം നമ്മൾ ഇരുന്നു കൊണ്ട് കൈ ഒരു മേശപ്പുറത്ത് വെച്ചിട്ട് ചെക്ക് ചെയ്യുകയാണെങ്കിൽ കൃത്യമായി BP നമുക്ക് കിട്ടും. BP അളന്ന് നോക്കുമ്പോൾ ഒരു തവണ ചെയ്ത ശേഷം 1-2 മിനിറ്റ് വെയിറ്റ് ചെയ്ത് ഒന്നുകൂടെ അളന്ന് നോക്കുക. വീണ്ടും 1-2 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് ഒന്നും കൂടെ നോക്കുക. അങ്ങനെ 2-3 തവണ ചെയ്ത ശേഷം അതിൽ ഏറ്റവും കുറഞ്ഞ BP അളവുകളാണ് നമ്മൾ രേഖപ്പെടുത്താനുള്ളത്. രക്താതി സമ്മർദ്ദം നിയന്ത്രിക്കാൻ പിന്തുടരേണ്ട ജീവിതശൈലി മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. രക്താതി സമ്മർദ്ദം നിയന്ത്രിക്കാൻ ഉപകരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ, ഉദാഹരണത്തിന് പച്ചക്കറികൾ, പഴങ്ങൾ, മുഴുധാന്യങ്ങൾ, ഇലക്കറികൾ എന്നിവ ധാരാളമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഉപ്പിൻ്റെ അമിത ഉപയോഗം കുറയ്ക്കുക. ഒരു ദിവസം 5 ഗ്രാം അഥവാ 1 ടീസ്പൂണിൽ കൂടുതൽ ഉപ്പ് ഉപയോഗിക്കാതിരിക്കുക. പഞ്ചസാര, കൊഴുപ്പ് എന്നിവ കഴിവതും ഒഴിവാക്കുക. വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണ സാധനങ്ങൾ കഴിവതും ഒഴിവാക്കുക. അധികമായി ഉപ്പ് അടങ്ങുന്ന അച്ചാറ്, പപ്പടം, ഉണക്കമീൻ, പ്രോസസ്ഡ് ഫുഡുകൾ ഒക്കെ കഴിവതും കഴിക്കാതിരിക്കുക. ചായ, കോഫി തുടങ്ങിയ പാനീയങ്ങൾ ദിവസത്തിൽ 1 കപ്പിലധികം കുടിക്കാതിരിക്കുക. അതുപോലെ ചിട്ടയായ വ്യായാമക്രമം പാലിക്കുക. ആഴ്ചയിൽ 5 ദിവസമെങ്കിലും ദിവസവും 30 മിനിറ്റ് എന്ന കണക്കിന് വ്യായാമം ചെയ്യാൻ സമയം കണ്ടെത്തുക. വ്യായാമത്തിൽ വേഗത്തിലുള്ള നടത്തം, ജോഗിങ്, സൈക്ലിംഗ്, നീന്തൽ, ഡാൻസിങ് എന്നിവ ഉൾപ്പെടുത്താം. ഇനി ഫുട്ബോൾ, ബാസ്കറ്റ്ബോൾ, ബാഡ്മിൻ്റൺ തുടങ്ങിയ കഠിനമായ വ്യായാമം ഉൾപ്പെടുന്ന കളികളാണ് എങ്കിൽ ആഴ്ചയിൽ 3 ദിവസം 20 മിനിറ്റ് വീതം ചെയ്താൽ മതിയാകും. അതുപോലെ കഴിവതും ലിഫ്റ്റ്, എസ്കലേറ്റർ എന്നിവ ഒഴിവാക്കി സ്റ്റെപ്പ് കയറുന്നത്, പടികൾ കയറുന്നതും നമുക്ക് ശീലിക്കാം. ശരിയായ ഭക്ഷണം, ചിട്ടയായ വ്യായാമം എന്നിവ കൊണ്ട് ശരീരഭാരം നിയന്ത്രിക്കുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പുകവലി, പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം, അമിതമായ മദ്യപാനം തുടങ്ങിയ ദുശീലങ്ങൾ നമുക്ക് പാടെ ഒഴിവാക്കാം. അമിത മാനസിക സമ്മർദ്ദം ഉണ്ടാക്കാവുന്ന സാഹചര്യങ്ങൾ കഴിവതും ഒഴിവാക്കുക. മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക. മാനസികാരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്ന കാര്യങ്ങൾ, ഉദാഹരണത്തിന് യോഗ, മെഡിറ്റേഷൻ തുടങ്ങിയവ ശീലമാക്കാം. അതുപോലെ ദിവസവും 6 മുതൽ 8 മണിക്കൂർ വരെ ഉറക്കം കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അതുപോലെ ഈ ഉറക്കത്തിൻ്റെ കാര്യം പല പഠനങ്ങളും സൂചിപ്പിക്കുന്നത് ഉറക്കം കുറയുന്നത് കൊണ്ട്, അതായത് ഒരു 6 മണിക്കൂറെങ്കിലും ഉള്ള ഉറക്കം നമുക്ക് രാത്രി എല്ലാ ദിവസവും കിട്ടുന്നില്ല എങ്കിൽ കാലക്രമേണ മാസങ്ങളും വർഷങ്ങളും കഴിയുമ്പോൾ അത് രക്താതി സമ്മർദ്ദത്തിലേക്ക് നയിക്കുന്നു. അപ്പോൾ ഉറക്കം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എല്ലാ ദിവസവും 6 മണിക്കൂർ എങ്കിലും ചുരുക്കം ഉറങ്ങേണ്ടതാണ്. 1-8 മണിക്കൂർ ഉറങ്ങുകയാണ് വേണ്ടത്. ഒരു മുതിർന്ന ഒരു വ്യക്തി 8 മണിക്കൂർ ഉറങ്ങുന്നതാണ് ഒരു ശരീരത്തിന് ആവശ്യമായിട്ടുള്ളത്. പലപ്പോഴും നമ്മുടെ ജോലി സംബന്ധമായും അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ കമ്പ്യൂട്ടർ, മൊബൈൽ, ടി വി തുടങ്ങിയ കാര്യങ്ങൾ നോക്കിയിരിക്കുന്നത് കൊണ്ടും പഠനത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും ആൾക്കാരൊക്കെ ഉറക്കമാണ് ത്യജിക്കുന്നത്. എന്നാൽ ഇത് പിന്നീടങ്ങോട്ട് നമ്മുടെ ആരോഗ്യം ഇല്ലാതാക്കുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായി ഉറക്കം ഒരു 6 മണിക്കൂറെങ്കിലും കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. എന്നത് മാത്രമല്ല, പലപ്പോഴും നമ്മൾ നമ്മുടെ സമയക്രമം തെറ്റിയാണ് ഉറങ്ങുന്നത്. എല്ലാ ദിവസവും ഒരേ സമയത്ത് തന്നെ ഉറങ്ങി എഴുന്നേക്കാൻ ഉള്ള ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുക, ഏറ്റവും ഫലപ്രദമായിട്ടുള്ളത് അതാണ്. കൃത്യമായ ഒരേ സമയത്ത് തന്നെ ഒരു ടൈം ടേബിൾ പോലെ എല്ലാ ദിവസവും ഏകദേശം ഒരേ സമയത്ത് ഉറങ്ങി ഒരേ സമയത്ത് എഴുന്നേൽക്കുന്ന രീതി പിന്തുടരുകയാണെങ്കിൽ നമുക്ക് അതിരക്തസമ്മർദ്ദം തടയാൻ അത് വളരെയധികം സഹായിക്കും. രക്താതി സമ്മർദ്ദം ഉള്ളവരാണെങ്കിൽ ഈ പറഞ്ഞ ജീവിതശൈലി മാറ്റങ്ങളോടൊപ്പം തന്നെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള മരുന്നുകളും മുടങ്ങാതെ ഉപയോഗിക്കണം. അതുകൂടാതെ കൃത്യമായ ഇടവേളകളിൽ BP പരിശോധിക്കുകയും വേണം. ഭക്ഷണങ്ങളെപ്പറ്റി പറയുമ്പോൾ നമുക്ക് ഹൈപ്പർ ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടി പ്രത്യേകതരം ഒരു ഡയറ്റ് തന്നെയുണ്ട്. ഡാഷ് ഡയറ്റ് എന്നാണ് അതിൻ്റെ പേര്. ഡയറ്ററി അപ്രോച്ച് ടു സ്റ്റോപ്പ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്ന ഡാഷ് ഡയറ്റ് ഉണ്ട്. ഈ ഡാഷ് ഡയറ്റിനകത്ത് നമ്മൾ ഈ പറയുന്നത് പോലെ കൂടുതൽ ഇലക്കറികളും പഴവർഗ്ഗങ്ങളും, പ്രത്യേകിച്ച് ഓറഞ്ച്, ഏത്തപ്പഴം തുടങ്ങിയ പൊട്ടാസ്യം കൂടുതലുള്ള പഴങ്ങൾ ഉൾപ്പെടുത്തി, ഉപ്പ് പോലെയുള്ള സോഡിയത്തിൻ്റെ അളവ് കുറച്ച്, അതുപോലെ തന്നെ കൊഴുപ്പ് കഴിവതും ഒഴിവാക്കി, മത്സ്യം, മാംസം ഉൾപ്പെടുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ചിക്കൻ പോലത്തെ കാര്യങ്ങൾ ഉൾപ്പെടുത്താം, എന്നാൽ ബീഫ് ഒക്കെ കഴിവതും ഒഴിവാക്കുക. അതുപോലെ ധാന്യങ്ങളെക്കാൾ കൂടുതൽ പച്ചക്കറികളും അതുപോലെ പഴവർഗ്ഗങ്ങളും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നട്ട്സ്, ബദാം, കാഷ്നട്ട് പോലെയുള്ള കുറച്ച് നട്ട്സും കൂടെ ഉൾപ്പെടുത്തി വേണം നമ്മൾ ഭക്ഷണം കഴിക്കാൻ. പലപ്പോഴും പ്രോസസ്ഡ് ഫുഡുകൾ അല്ലെങ്കിൽ ടിന്നിലൊക്കെ അടച്ച് നമുക്ക് വാങ്ങാൻ കിട്ടുന്ന ഫുഡിൽ പഞ്ചസാര അല്ലെങ്കിൽ ഉപ്പിൻ്റെ അളവ് മറ്റും വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് കഴിവതും അങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കാതെ ഇരിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ ഉപ്പിൻ്റെ അളവ് 5 ഗ്രാം അഥവാ 1 ടീസ്പൂണ് അകത്ത് തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ശരീരഭാരം നമ്മൾ കുറയ്ക്കുന്നതിനനുസരിച്ച് 10 കിലോ നമുക്ക് കുറയ്ക്കാൻ ആവശ്യം, നമ്മുടെ ശരീരഭാരം ആവശ്യമുള്ള ഭാരത്തിൽ കൂടുതൽ ഉള്ളത് 10 കിലോ വരെയൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റുകയാണെങ്കിൽ അതിനനുസരിച്ച് ഏതാണ്ട് 5 മുതൽ 20 mm Hg BP വരെ നമുക്ക് അളവ് കുറയ്ക്കാൻ കഴിയും. ഇങ്ങനെ ഓരോ കാര്യവും ഈ ജീവിതശൈലിയിൽ ഓരോ കാര്യങ്ങളും നമ്മൾ വ്യത്യാസം വരുത്തുന്നതിനനുസരിച്ച് നമുക്ക് രക്തസമ്മർദ്ദത്തിൻ്റെ അളവും ഗണ്യമായി കുറയ്ക്കാൻ കഴിയും. അപ്പോൾ ഒരു കാര്യമല്ല, എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരേപോലെ നോക്കി മാറ്റം വരുത്തേണ്ടതാണ്. രക്താതി സമ്മർദ്ദമുള്ള ഒരു വ്യക്തിയോടൊപ്പം കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും നമ്മളെപ്പോലെയുള്ള ആരോഗ്യ പ്രവർത്തകരുടെയും ഒന്നായ പരിശ്രമം കൂടി ഉണ്ടെങ്കിൽ രക്താതി സമ്മർദ്ദം എന്ന അസുഖം നമുക്ക് നിയന്ത്രിക്കാനും ചെറുത്തുനിന്ന് തോൽപ്പിക്കാനും സാധിക്കും. എല്ലാവർക്കും നന്ദി.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കും. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി

ഇന്നത്തെ രാഗാമൃതത്തിൽ ഗായത്രി നന്ദന വി എ പാടുന്ന കൃതികൾ കേൾക്കാം. എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, മാവേലിക്കര ആർ വി രാജേഷ് മൃദംഗം. ആദ്യം ടി ആർ സുബ്രഹ്മണ്യം രചിച്ച ഹമീർ കല്യാണി രാഗത്തിൽ ആദ്യതാളവർണം.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗായത്രി നന്ദന വി എ പാടിയ കൃതികൾ. എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, മാവേലിക്കര ആർ വി രാജേഷ് മൃദംഗം.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ പ്രതിജ്ഞ.
3: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ് കെ സാത്ത് ബിതാ സകോ.
2: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
4: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
5: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
4: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.

0: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കാം. യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരുമുണ്ടാവില്ലല്ലേ. എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താൽപ്പര്യമുള്ളവർ ഞങ്ങൾക്ക് എഴുതുക. വിലാസം: സഞ്ചാരി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 695014. ഇമെയിൽ വിലാസം airtvm@gmail.com. അറിയിപ്പ് കഴിഞ്ഞു.
1: ശസ്ത്രക്രിയയ്ക്ക് വിധേയരാകുന്ന രോഗികളുടെയും അവരുടെ ബന്ധുക്കളുടെയും അവകാശങ്ങളെക്കുറിച്ച് ഡോക്ടർ അജിത് പ്രസാദ് സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

0: ആകാശവാണി ഇപ്പോൾ ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. പാമ്പുകടിയും സുരക്ഷാ മുൻകരുതലും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ബയോഡൈവേഴ്സിറ്റി സെൽ അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് മുഹമ്മദ് അൻവർ മറുപടി നൽകുന്നു. ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ പറയാം. 9495964321 9495654321 ഒരു നമ്പർ കൂടിയുണ്ട്. 9495956321 വിഷയം പാമ്പുകടിയും സുരക്ഷാ മുൻകരുതലും. സ്റ്റുഡിയോയിൽ ശ്രീ മുഹമ്മദ് അൻവറുമായി സംസാരിക്കുന്നത് എം ആർ രഞ്ജിനി. പരിപാടി ആരംഭിക്കുന്നു.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും ഹലോ ആകാശവാണിയിലേക്ക് സ്വാഗതം. ഈയിടെയായിട്ട് നമ്മുടെ നാട്ടിൽ പാമ്പുകടിയും അതിനോടനുബന്ധിച്ചുള്ള പ്രശ്നങ്ങളും മരണങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിയേണ്ടതായിട്ടുണ്ട്. ഇതിനായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ ബയോഡൈവേഴ്സിറ്റി സെൽ അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ശ്രീ മുഹമ്മദ് അൻവർ സാറാണ്. പരിപാടിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
1: ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് പാമ്പുകടിയേൽക്കാൻ കൂടുതൽ സാധ്യതയുള്ളതായിട്ട് തോന്നുന്നത്?
2: നമ്മുടെ വീടിന്റെ പരിസരത്തൊക്കെ സാധാരണ പല ഇനത്തിൽപ്പെട്ട പാമ്പുകൾ കാണാറുണ്ട്. എന്നിരുന്നാലും ഈ പാമ്പുകളെ ആകർഷിക്കുന്ന എന്തെങ്കിലുമൊക്കെ വീടുകളിലെ പരിസരത്തുണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും. ഒന്ന്, പാമ്പുകൾക്ക് ഒളിഞ്ഞിരിക്കാൻ പറ്റുന്ന ഒളിയിടങ്ങൾ. മറ്റൊന്ന്, പാമ്പുകൾക്ക് ഭക്ഷണമാകുന്ന ജീവികളുടെ സാന്നിധ്യം. ഈ രണ്ട് സംഗതികളും നമ്മുടെ വീടുകളുടെ പരിസരത്തേക്ക് പാമ്പുകളെ അട്രാക്ട് ചെയ്യും. അപ്പോൾ ഇത്തരത്തിൽ വീടിന് പരിസരത്ത് എത്തിപ്പെടുന്ന പാമ്പുകൾ, ഇപ്പോൾ പാമ്പുകളെ ആകർഷിക്കുന്ന ഒളിയിടങ്ങളെന്ന് പറയുമ്പോൾ അതൊരു ചിലപ്പോൾ വീടിനടുത്തുള്ള ഒരു മാളമാകാം, അല്ലെങ്കിൽ ഒരു വിള്ളലോ പൊത്തോ ഒക്കെ ആകാം, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് മൂലയ്ക്ക് കൂട്ടിയിട്ടിരിക്കുന്ന വിറകാകാം, അല്ലെങ്കിൽ നിർമ്മാണ വസ്തുക്കളാകാം. ഇനി ഭക്ഷണത്തിൻ്റെ സാന്നിധ്യം എന്ന് പറയുമ്പോൾ പാമ്പുകൾ കൂടുതലായി കഴിക്കുന്ന എലി, തവള പോലുള്ള ജീവികളുടെ സാന്നിധ്യം, അതുപോലെ ചിലപ്പോൾ പക്ഷി, വീട്ടിൽ വളർത്തുന്ന അലങ്കാര പക്ഷി, അതിൻ്റെ മുട്ട ഒക്കെ എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് വരുന്ന മൂർക്കനും ചേരയ പോലുള്ള പാമ്പ്, കോഴിമുട്ട, ഇതൊക്കെ പാമ്പുകളെ ആകർഷിക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ ഇത്തരം സംഗതികളൊക്കെ വീടിൻ്റെ പരിസരത്തുണ്ടെങ്കിൽ നമ്മൾ ഓരോ പാമ്പുകളെ ആകർഷിക്കുന്ന അത്തരത്തിലുള്ള സംഗതികൾക്ക് പ്രത്യേകം നമ്മൾ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. ഇപ്പോൾ വീട്ടിൽ പക്ഷികളെ, അലങ്കാര പക്ഷികളെയൊക്കെ വളർത്തുന്ന വീടാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലൊരു എക്സ്ട്രാ കെയർ നമ്മൾ സ്വീകരിക്കുക, കരുതുക എന്നുള്ളതാണ്. കോഴി വളർത്തുന്ന വീടൊക്കെ ആണെന്നുണ്ടെങ്കിൽ മുട്ടയെടുക്കാൻ പാമ്പുകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു എക്സ്ട്രാ കെയർ സ്വീകരിക്കുക. അതുപോലെ ഈ വീട്ടിൽ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടമൊക്കെ നമ്മൾ അലക്ഷ്യമായിട്ട്, പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യാതെ അലക്ഷ്യമായിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് കഴിക്കാൻ വേണ്ടിയിട്ട് വരുന്ന എലികളുടെ സാന്നിധ്യം പാമ്പുകളെ പ്രത്യേകിച്ച് അട്രാക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊക്കെ പാമ്പുകളെ ആകർഷിക്കുന്ന ഘടകങ്ങളാണ്. ഇതൊക്കെ പരമാവധി ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്കൊരു പരിധി വരെ പാമ്പുകളെ സംബന്ധിച്ച് സേഫ്റ്റി ഉറപ്പുവരുത്താൻ പറ്റും. പിന്നെ നമ്മൾ വീടിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഷൂ ഇടുന്നത് മുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. രാത്രി സമയങ്ങളിലാണെങ്കിൽ പാമ്പുകളുടെ സാന്നിധ്യം വഴികളിലൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കിണറിനടുത്തേക്കൊക്കെ പോകുമ്പോൾ വെള്ളം കോരി ഉപയോഗിക്കുന്ന കിണറാണെന്നുണ്ടെങ്കിൽ ആ കിണറിൻ്റെ ചുറ്റുവട്ടത്ത് അല്പം വെള്ളമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ചന്ദ്രൻ്റെ, രാത്രി സമയങ്ങളിൽ ചന്ദ്രൻ്റെ റിഫ്ലക്ഷൻ കാണുകയും ആ റിഫ്ലക്ഷൻ കണ്ടിട്ട് അതിലേക്ക് അട്രാക്റ്റഡ് ആയി വരുന്ന ചെറിയ പ്രാണികളൊക്കെ ഉണ്ടാവും, ഈയല് പോലുള്ള ചെറിയ പ്രാണികൾ. അപ്പോൾ അതിനെ പിടികൂടി കഴിക്കാൻ വേണ്ടി വരുന്ന തവളയും പല്ലിയും പോലുള്ള ചെറിയ ജീവികളും, ആ ജീവികളെ പിടികൂടി കഴിക്കാൻ വേണ്ടി വരുന്ന വെള്ളിക്കെട്ടൻ പോലുള്ള പാമ്പുകൾ, രാത്രി സമയങ്ങളിൽ കൂടുതലായിട്ട് സഞ്ചരിക്കുന്ന, ഇരപിടിക്കുന്ന പാമ്പുകൾ. അപ്പോൾ അത്തരം കിണറിനടുത്തേക്കൊക്കെ പോകുമ്പോഴും അതുപോലെ നമ്മൾ ഒറ്റപ്പെട്ട വഴിയിലൂടെയൊക്കെ ഇപ്പോൾ വീട്ടിലേക്ക് നടന്നു പോകുന്ന, അല്പദൂരം നടന്നു പോകുന്ന സാഹചര്യമൊക്കെ ആണെന്നുണ്ടെങ്കിൽ രാത്രി സമയങ്ങളിൽ ചിലപ്പോൾ അങ്ങനെ ഈ ഒറ്റയടിപ്പാത പോലുള്ള വഴികളാണെങ്കിൽ അതിൻ്റെ സൈഡിൽ ചെറിയ ചെടികളൊക്കെ മുളച്ച് നിൽപ്പുണ്ടാവും, അടിക്കാടുകളൊക്കെ വളർന്നു നിൽപ്പുണ്ടാവും, ചിലപ്പോൾ കരിയിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ വഴിയൊക്കെ പരമാവധി ക്ലിയറാക്കി ഇടുക, പാമ്പിനൊക്കെ ഒളിഞ്ഞിരിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ അവിടെ ഒഴിവാക്കുക. രാത്രി സമയങ്ങളിൽ വെളിച്ചം പ്രത്യേകിച്ച് കയ്യിൽ കരുതുക. ഇതൊക്കെയാണ് വീടിന് പുറത്ത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടുന്ന സംഗതികൾ.

0: കുട്ടികളൊക്കെ ആയിട്ട് കൂട്ടമായിട്ട് നമ്മൾ രാത്രി എന്തെങ്കിലും പ്രോഗ്രാമിനൊക്കെ പോവുകയാണ്. ഉദാഹരണത്തിന് ഇപ്പം വെക്കേഷൻ കാലയളവിലാണെങ്കിൽ മിക്കവാറും അമ്പലത്തിൽ ഉത്സവം, പള്ളിപ്പെരുന്നാളൊക്കെ ഉണ്ടാവും. അപ്പോൾ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ട് മിക്കവാറും ഇങ്ങനെ കുറച്ച് ദൂരമുള്ള വീട്ടിലേക്ക് നടന്നായിരിക്കും പോവുക. കുഞ്ഞുങ്ങളൊക്കെ കൂടെ ഉണ്ടാവും. അപ്പോൾ അവർ ഈ വഴിയുടെ മധ്യഭാഗത്ത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്ന ഭാഗത്തുകൂടെ തന്നെ നടത്തിക്കുക. വഴിയുടെ അരികിലൂടെ നടക്കുന്ന ഒരു പ്രവണത കുട്ടികൾക്കുണ്ടാവും. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ
1: കൃഷിയിടങ്ങളിലൊക്കെ ജോലിക്ക് പോകുന്നവർ
0: കൂടുതലായി പാമ്പ് കടിയേൽക്കാൻ സാധ്യതയുള്ള രണ്ട് മൂന്ന് വിഭാഗങ്ങളെന്ന് പറയുന്നത്, ഒന്ന് തൊഴിലുറപ്പിൽ തന്നെ ഈ കാട് വെട്ട് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർ, പിന്നെ കൃഷിപ്പണിയിൽ ഏർപ്പെടുന്ന ആൾക്കാർ. അപ്പോൾ കൃഷിയിടങ്ങളിലൊക്കെ കൂടുതലായിട്ട് ഈ പ്രത്യേകിച്ച് നെല്ല്, ഗോതമ്പ് പോലുള്ള ധാന്യവർഗ്ഗങ്ങളൊക്കെ ആയാലും, അതുപോലെ ഈവൻ പച്ചക്കറി ആയാലും കിഴങ്ങു വർഗ്ഗങ്ങളായാലും ഏത് തരത്തിലുള്ള കാർഷിക ഉൽപ്പന്നങ്ങളായാലും അതൊക്കെ കഴിക്കാൻ വേണ്ടി എലികൾ വരും. അപ്പോൾ ഈ ധാന്യങ്ങളൊക്കെ കഴിക്കാൻ പക്ഷികൾ വരും, പക്ഷേ കിഴങ്ങു വർഗ്ഗങ്ങൾ കൃഷി ചെയ്തെടുത്ത് പക്ഷികൾ ഉണ്ടാവില്ല, പക്ഷേ എലികൾ എല്ലായിടത്തും ഉണ്ടാവും. അപ്പോൾ എലിയെ പിടിക്കാൻ വേണ്ടി പൊതുവിൽ മൂർഖനും അണലിയും പോലുള്ള പാമ്പുകളുടെയൊക്കെ സാന്നിധ്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ കൃഷിപ്പണിയിൽ ഏർപ്പെടുന്ന ആൾക്കാരും അതുപോലെ തൊഴിലുറപ്പിൽ തന്നെ ഈ കാട് വെട്ട്, അതുപോലെ വെട്ടിയിട്ട കാട് വാരിക്കൊണ്ട് കളയുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർ പ്രത്യേകിച്ച് ചില മുൻകരുതലുകളും സ്വീകരിക്കുന്നത് നല്ലതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട മുൻകരുതൽ എന്ന് പറയുന്നത് സേഫ്റ്റി ഗ്ലൗവും അതുപോലെ ഈ ഷൂവും ഗംബൂട്ടും ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ്. കാടുവെട്ട് ഈ അടിക്കാട്ട് നിറഞ്ഞു നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് കാട് വെട്ടുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഈ സേഫ്റ്റി ഷൂ അല്ലെങ്കിൽ ഗംബൂട്ട് എന്ന് പറയുന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു 80% നമ്മുടെ സേഫ്റ്റി എൻഷുർ ചെയ്യുന്ന ഒരു ഘടകമാണത്. കാരണം പാമ്പ് ഈ അടിക്കാടുകൾക്കിടയിൽ ഒളിഞ്ഞിരിക്കുന്ന പാമ്പ് കടിക്കാനുള്ള ഏറ്റവും കൂടുതൽ സാധ്യത കാൽപാദത്തിലാണ്, അല്ലെങ്കിൽ കണങ്കാലിന്റെ ആ ഭാഗത്താണ്. ഗംബൂട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ഭാഗമൊക്കെ സേഫായി. പിന്നെ ഈ ഗ്ലൗവിന്റെ ഒരു പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം വെട്ടിയിട്ട കാട് വാരിക്കൊണ്ട് കളയുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ അതിൽ ചിലപ്പോൾ പാമ്പ് തന്നെ ആകണമെന്നില്ല, ചിലപ്പോൾ അത് ഒരു തേളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചിലന്തിയോ പോലുള്ള വിഷജീവികളൊക്കെ ഉണ്ടെങ്കിൽ പോലും, ചിലപ്പോൾ ഒരു കുപ്പിച്ചില്ലാണെങ്കിൽ പോലും അതുകൊണ്ട് കയ്യിൽ മുറിവുണ്ടാകാനും അത് ഇൻഫെക്ഷൻ ആകാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ സേഫ്റ്റി ഗ്ലൗ ഉപയോഗിച്ചാൽ ഇതിനെല്ലാം എതിരിൽ വളരെയധികം പ്രൊട്ടക്ഷൻ കിട്ടും. പിന്നെ നീളമുള്ള കത്തിയൊക്കെ ഉപയോഗിച്ച് കാട് വെട്ടാൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതും വളരെയേറെ നമ്മുടെ സേഫ്റ്റി എൻഷുർ ചെയ്യുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ഇത്തരം കാട് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ
1: അത്തരം
0: സാഹചര്യങ്ങളിലൊക്കെ.
1: അതുപോലെ ഈ പാമ്പ് കടിയുടെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്?
0: വിഷപ്പാമ്പിന്റെ കടിയേറ്റ് കഴിഞ്ഞാൽ പ്രധാനമായും നമുക്ക് രണ്ട് തരത്തിലുള്ള വിഷപ്പാമ്പുകളാണ് കേരളത്തിലുള്ളത് കണ്ടുവരുന്നത്. ന്യൂറോടോക്സിക്, ഹീമോടോക്സിക് എന്ന് പറഞ്ഞ രണ്ട് വിഭാഗത്തിൽപ്പെട്ട പാമ്പുകളുണ്ട്.
1: നമുക്ക് ഒരു ശ്രോതാവ് ലൈനിലുണ്ടെന്ന് തോന്നുന്നു, അപ്പൊ അതിനുശേഷം നമുക്ക് ചർച്ചയിലേക്ക് തിരിച്ചു വരാം. ഹലോ, ഹലോ,
2: ഹലോ,
1: ആ കേൾക്കാമോ? ആരാണ് വിളിക്കുന്നത്?
2: ഞാൻ ശ്രീകണ്ഠനാണ് മാഡം.
1: എവിടുന്നാണ്?
2: പള്ളികളിനടുത്തുന്നാണ്
1: വിളിക്കുന്നത്. റേഡിയോയുടെ അടുത്താണോ നിൽക്കുന്നത്? ഒന്ന് മാറി നിൽക്കാമോ?
2: ഞാൻ വണ്ടിയിലാണ് നിൽക്കുന്നത്.
1: ആണോ, അതുകൊണ്ടാണോ? ചോദിച്ചോളൂ, സാറിനോട് സംശയം ചോദിച്ചോളൂ.
2: എനിക്ക് ഇന്നലെ കുറെ കൃഷി ഉണ്ടായിരുന്നു, 300 വാഴ ഉള്ള, അത് മറിഞ്ഞ് വീണ്. അപ്പൊ രണ്ടു ദിവസം അവിടെ കിടന്നടുത്ത് ഇതിന്റെ ഇടയിൽ നീക്കോലി വല്ല എന്തോ വന്നിരുന്നു. അപ്പൊ ഞാൻ ഇത് മൊത്തം വാരി കരയിലേക്ക് അടുപ്പിക്കായിരുന്നു. അപ്പൊ കയ്യിലും കാലിലും ഒന്നും ഷൂ ഇട്ടില്ല. അപ്പൊ ഈ നീക്കോലി ദിവസം ഞാൻ പേടിച്ച് ദൂരെ ഇങ്ങ് മാറി പെടഞ്ഞ് ഞങ്ങൾ മുന്നോട്ട് പോയി. അഥവാ ഇത് വയലിൽ വെച്ച് കടിക്കണമെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ്എയ്ഡായിട്ട് സാർ,
0: നീർക്കോലിയെ സംബന്ധിച്ച് അത് വിഷമില്ലാത്ത ഒരു പാമ്പാണ്. അത് കടിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയില്ല. പിന്നെയുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചില ഇപ്പൊ തവള പോലുള്ള ജീവികളെയൊക്കെ അത് പിടികൂടി ഭക്ഷണമാക്കാറുണ്ട്. അപ്പൊ അത്തരം ജീവികളുടെയൊക്കെ ദേഹത്ത് ചിലപ്പം നമുക്ക് ഇറിറ്റേഷൻസ് ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ചില തരത്തിൽ ഇപ്പൊ ചൊറിച്ചിലോ അല്ലെങ്കിൽ അലർജിയോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ചില വിഷപദാർത്ഥങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ എന്തെങ്കിലും ആഹാരം കഴിച്ച ഉടനെ നമ്മളെ കടിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള ചൊറിച്ചിലോ ചെറിയ ബുദ്ധിമുട്ടോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതല്ലാതെ മറ്റ് വിഷബാധയൊന്നും ഉണ്ടാകില്ല. നീർക്കോലി എന്ന് പറയുന്നത് നോൺ വെനമസ് ആയിട്ടുള്ള ഒരു പാമ്പാണ്. ഇല്ല, അതിന് സാധ്യത വളരെ കുറവാണ്. പിന്നെ ഞാനീ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഈ അലർജിക്കായിട്ടുള്ള എന്തെങ്കിലും ഇപ്പോൾ അത് പിടികൂടി ഭക്ഷണമാക്കിയ ജീവിയുടെ ദേഹത്തുനിന്ന് അതിന്റെ പല്ലിലേക്കോ വായിലേക്കോ എത്തിപ്പെട്ട എന്തെങ്കിലും ഒക്കെ രാസപദാർത്ഥങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലൂടെ ഉണ്ടാകുന്ന അലർജിയോ ചിലപ്പോൾ ആ മുറിവ് കുറച്ച് നാളത്തേക്ക് ഒന്ന് ഡ്രസ് ചെയ്യുക, മരുന്ന് ഒക്കെയൊക്കെ ചെയ്യേണ്ടി വരും എന്നുള്ളതല്ലാതെ മറ്റ് ഈ വിഷബാധയുമായിട്ട് ബന്ധപ്പെട്ട കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാവില്ല. വിഷമില്ലാത്ത പാമ്പാണ് നീർക്കോലി.
2: ചെറിയ ഓയിൽമെന്റ് ഒക്കെ വയലിൽ കൊണ്ട് വെച്ചിട്ടുണ്ട് ഷെഡില്.
0: അതെ. പിന്നെ വേറൊരു സംഗതി, വേറൊരു സംഗതി, ഈ പാമ്പുകളുടെ തിരിച്ചറിയ എന്ന് പറയുന്നത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്.
2: അതാണ് പ്രശ്നം, അതാണ്
0: പ്രശ്നം. നീർക്കോലിയാണ് എന്ന് നമുക്ക് ഉറപ്പില്ലാത്തടത്തോളം നമ്മള് മറ്റ് ഈ ലക്ഷണങ്ങൾ, അതായത് വിഷബാധ ഏറ്റുകഴിഞ്ഞാൽ ഉണ്ടാകുന്ന ചില ലക്ഷണങ്ങളുണ്ട്, അതിനുവേണ്ടി

0: നമ്മൾ ഒരു കാരണവശാലും വെയിറ്റ് ചെയ്യരുത്. പാമ്പ് കടിച്ചു എന്നൊരു സംശയം തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് പാമ്പ് കടിക്ക് ചികിത്സ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും അടുത്ത ആശുപത്രിയിലേക്ക് പോവുക. ഒരു 24 മണിക്കൂർ നമ്മൾ അവിടെ ഒരു നിരീക്ഷണത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഭാഗം സേഫായി. നമ്മൾ ഒരിക്കലും ഒരു റിസ്ക് എടുക്കാതിരിക്കുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട സംഗതി.
1: ഇപ്പൊ ഇദ്ദേഹം ചോദിക്കുന്നത്, ചിലപ്പോൾ നാട്ടിൻപുറത്ത് നമ്മൾ പറയാറുണ്ട് നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങുന്നു. അപ്പൊ അതുപോലെ നീർക്കോലി കടിച്ചാലും പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുമോ എന്നുള്ളൊരു ധാരണയിലായിരിക്കും ചോദിച്ചത്. അതുപോലെ ഇദ്ദേഹം സംസാരിച്ചതിൽ നിന്ന് വേറൊരു സംശയം തോന്നിയത്, വയലില് ഓയിന്റ്മെന്റും അത്യാവശ്യമുള്ള സാധനങ്ങളും കൊണ്ടുവച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ എന്തെങ്കിലും ഇത്തരത്തിലുള്ളൊരു നീർക്കോലി ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇനത്തിലുള്ള ജീവികളായിക്കോട്ടെ, എന്തായിക്കോട്ടെ, ഏതെങ്കിലും തരത്തിലുള്ളൊരു കടി ഏറ്റു കഴിഞ്ഞാൽ നമ്മൾ ഇത്തരത്തിൽ സ്വന്തമായിട്ട് ചികിത്സിക്കുന്നത് നല്ലതല്ല.
0: സ്നേക് ബൈറ്റിനെ സംബന്ധിച്ച് നമുക്ക് എന്താണ്, ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് സീറോ ആണ്. ഫസ്റ്റ് എയ്ഡ് ആയിട്ട് ചെയ്യേണ്ട സംഗതികൾ ഒന്നും തന്നെ റെക്കമെൻഡബിൾ ആയിട്ടില്ല. നമ്മൾ എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെന്റ് അവൈലബിൾ ആയിട്ടുള്ള ഹോസ്പിറ്റലിലേക്ക് പോവുക എന്നുള്ളതാണ്. അതിനെ ചുരുക്കി പറയുന്നത് ഡു ഇറ്റ് റൈറ്റ് എന്ന് പറയും. ഇൻ കേസ് ഓഫ് സ്നേക് ബൈറ്റ് ഡു ഇറ്റ് റൈറ്റ്, RIGHT റൈറ്റ്. ആ റൈറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആർ ഫോർ റീഅഷുർ എന്നാണ്. കടിയേറ്റ ആളെ, അപ്പൊ അദ്ദേഹം ഒറ്റയ്ക്കല്ല, അദ്ദേഹത്തിന്റെ കൂടെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ സമാധാനപ്പെടുത്തുക, ധൈര്യപ്പെടുത്തുക, പേടിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്. ആർ റീഅഷുർ, ഐ ഫോർ ഇമ്മൊബിലൈസ്, കടിയേറ്റ ഭാഗം പേശി ചലനങ്ങൾ പരമാവധി കുറയ്ക്കുക, അതാണ് ഇമ്മൊബിലൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ ഒരു ഡോക്ടറോ നഴ്സോ അതല്ലെങ്കിൽ വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള മറ്റൊരു ആളോ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ആ കടിയേറ്റ ഭാഗം നമുക്ക് ചെറിയ പ്രഷർ ബാൻഡ് ഉപയോഗിച്ച് ഇമ്മൊബിലൈസ് ചെയ്യാം, മസ്കുലർ ഇമ്മൊബിലൈസേഷൻ ചെയ്യാം. അല്ലാതെ ഒരാൾ ഇത്തരത്തിൽ ട്രെയിൻഡ് അല്ലാതെ ഡോക്ടറോ നഴ്സോ അതല്ല ഇത്തരത്തിൽ സ്പെഷ്യൽ ട്രെയിനിങ് കിട്ടിയതോ അല്ലാത്ത ഒരാൾ അവിടെ ഇല്ലാത്തിടത്തോളം നമ്മൾ തുണി കൊണ്ടോ കയർ കൊണ്ടോ ഒന്നും, അല്ലെങ്കിൽ പ്രഷർ ബാൻഡ് കൊണ്ടോ ക്രൈബ് ബാൻഡ് കൊണ്ടോ നമ്മൾ ചുറ്റിക്കെട്ടാനോ മുറുക്കിക്കെട്ടാനോ ഒന്നും ചെയ്യാൻ പാടില്ല. ആർ ഫോർ റിയഷർ, ഐ ഫോർ ഇമ്മൊബിലൈസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഗോ ടു ഹോസ്പിറ്റലാണ്, GH, ഗോ ടു ഹോസ്പിറ്റൽ.
1: എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ സമീപത്ത് ഇല്ലാത്തോടത്തോളം സാഹചര്യത്തിൽ നമ്മൾ
0: ചുറ്റിക്കെട്ടണ്ട, ഒന്നും ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട. എത്രയും പെട്ടെന്ന് അവിടെ അവൈലബിൾ ആയിട്ടുള്ള
1: മുറിവ് കഴുകാറുണ്ട്, തണുത്ത വെള്ളം ഉപയോഗിച്ച്
0: കഴുകുക എന്ന് പറയുന്നത് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട ഒരു സംഗതിയാണ്. അതായത് ഈ പറഞ്ഞ വിഷമില്ലാത്ത പാമ്പിന്റെ ഒക്കെ ബൈറ്റ് ഉണ്ടായി, അവിടെ നേരത്തെ അദ്ദേഹം ചോദിച്ചതുപോലെ ചിലപ്പോൾ ഈ ചൊറിച്ചിലൊക്കെ ഉണ്ടാക്കുന്ന ചില രാസപദാർത്ഥങ്ങൾ അതിന്റെ ഉമിനീരിൽ നിന്നൊക്കെ ആ മുറിവിൽ സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. അത്തരം കേസുകളിൽ മുറിവായ കഴുകുന്നത് പ്രയോജനകരമാണ് എന്നുള്ളതല്ലാതെ, പക്ഷെ നമുക്ക് ഈ ഇനം തിരിച്ചറിയാനുള്ള കഴിവ് പൊതുജനങ്ങൾക്ക് വളരെ കുറവായത് കാരണം വിഷപ്പാമ്പിന്റെ കടിയേറ്റ് കഴിഞ്ഞാൽ ഒരു കാരണവശാലും സോപ്പ് വെള്ളം ഉപയോഗിച്ച് തേച്ച് കഴുകരുത്, അല്ലെങ്കിൽ ഡെറ്റോൾ ഉപയോഗിച്ചൊന്നും തേച്ച് കഴുകരുത് എന്നാണ് നമ്മൾ കൊടുക്കുന്ന ഒരു റെക്കമെൻഡഡ് സംഗതി എന്ന് പറയുന്നത്. തേച്ച് കഴുകിക്കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ എന്താണ്, പാമ്പ് കടിക്കുന്നത് നമ്മുടെ ടിഷ്യൂസിലാണ്, നേരെ വെയിനിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുക അല്ല ചെയ്യുന്നത്. അതായത് ആ നമ്മുടെ ടിഷ്യൂവിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുന്ന വെനം സ്പ്രെഡ് ചെയ്യുന്നത് വളരെ സാവധാനത്തിലാണ്. ഇനിഷ്യൽ സ്റ്റേജിൽ ലിംഫാറ്റിക് സിസ്റ്റത്തിലൂടെയാണ് ഈ വെനം സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പൊ അത് സ്ലോയിലാണ്, അതെന്നിട്ട് പതിയെ ബ്ലഡിലേക്ക് എത്തുമ്പോഴാണ് ഫാസ്റ്റ് ആയിട്ട് ശരീരത്തിന്റെ മറ്റു
1: ഭാഗങ്ങളിലേക്ക്.
0: ഇല്ല, പൊതുവെ എല്ലാ വിഷപ്പാമ്പുകളുടെയും എൻവനമേഷന്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ചില കേസിൽ ഈ കടിയേറ്റ ആൾ പെട്ടെന്ന് മരിക്കും, ചിലപ്പോൾ ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ ഒക്കെ കൊണ്ട് മരിക്കും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ലൊക്കേഷനിൽ പാമ്പ് കടിച്ചു, അല്ലെങ്കിൽ വെയിനിൽ ഡയറക്റ്റ് കടിച്ചു എന്നുള്ളതാണ്. അപ്പൊ പെട്ടെന്ന് തന്നെ ആ വെയിനിലൂടെ ആ ബ്ലഡിലൂടെ സ്പ്രെഡ് ആവുകയും ഹാർട്ടിലും മറ്റ് ഓർഗൻസിലേക്കും ഒക്കെ വിഷബാധ എത്തുകയും പെട്ടെന്നാള് മരണപ്പെടുകയും ചെയ്യും.
1: അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ചിലപ്പോൾ നമ്മുടെ നാട്ടിൻപുറത്ത് പറയാറുണ്ട്, ഇതേപോലെ 8 അടി മൂർക്കൻ കടിച്ചു കഴിഞ്ഞാൽ 8 അടി പോലും ഒരു മനുഷ്യൻ 8 അടി
0: വെക്കുമ്പോഴേക്കും അത് 8 അടി വീരൻ എന്ന് പറയുന്ന പാമ്പ് ശരിക്കും അത് വെള്ളിക്കെട്ടനാണ്. വെള്ളിക്കെട്ടന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ പാമ്പുകളിൽ വലിപ്പം അല്പം കുറവാണെങ്കിൽ പോലും വെനം ഇന്റൻസിറ്റി ഏറ്റവും കൂടുതലുള്ളത് കോമൺ ക്രൈറ്റിനാണ്, വെള്ളിക്കെട്ടനാണ്. അപ്പൊ അതിന്റെ നല്ലൊരു ബൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അധിക സമയം ബാക്കി ഉണ്ടാവില്ല, പെട്ടെന്ന് തന്നെ ആള് മരണപ്പെടാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള ഒരു സംഗതി കൂടിയാണ് അതിൽ പറയുന്നത്. അപ്പൊ ഡു ഇറ്റ് റൈറ്റ് എന്ന് പറയുമ്പോൾ റിയഷർ ഇമ്മൊബിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഗോ ടു ഹോസ്പിറ്റൽ, അവിടെ അവൈലബിൾ ആയിട്ടുള്ള ഏത് വാഹനമാണോ, അതായത് ആംബുലൻസിനൊന്നും വെയിറ്റ് ചെയ്യേണ്ടതില്ല, അല്ലെങ്കിൽ ടാക്സി വിളിച്ച് അതിൽ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടതില്ല, എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോവുക എന്നുള്ളതാണ് റെക്കമെൻഡഡ് ആക്ഷൻ.
1: ഇതിൽ ബാക്കി നമുക്ക് തിരിച്ച് വരാം. ഒരു കോൾ നമ്മോടൊപ്പം ഉണ്ട്. ഹലോ, ആരാണ് വിളിക്കുന്നത്?
2: എന്റെ പേര് ബിജു, ഞാൻ കടയ്ക്കൽ കൊല്ലം ജില്ലയിൽ നിന്നാണ്.
1: ഓ ശരി, സാറിനോട് സംശയം ചോദിച്ചോളൂ.
0: ചോദിച്ചോളൂ.
2: നമസ്കാരം സാറേ.
0: നമസ്കാരം.
2: ഞാൻ നമ്മളെ വീട്ടിന്റെ ഈ അരിവിനൂടെയൊക്കെ ഈ

0: കമ്പൊക്കെ ഉള്ളിലോട്ട് കയറാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിന് മുൻകരുതലായിട്ട് എന്തെങ്കിലും നമുക്ക്
1: കുറെ കാര്യങ്ങൾ, വീടിനകത്തേക്ക് പാമ്പ് കയറാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് മുൻകരുതലുകളുണ്ട്. ഒന്ന്, ഇപ്പം നമുക്ക് അത്യാവശ്യം വാർത്ത വീടൊക്കെയാണ്, മോഡേൺ രീതിയിലുള്ള ആധുനിക രീതിയിലുള്ള വീടാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് വളരെ സുരക്ഷിതമായ രീതിയിലായിരിക്കും ആ വീടിന്റെ നിർമ്മാണം. എന്നിരുന്നാൽ തന്നെയും വീടിന്റെ അടുത്തേക്ക് പാമ്പുകൾ ആകർഷിക്കപ്പെടുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ഒളിഞ്ഞിരിക്കാൻ പറ്റുന്ന, പാമ്പിന് ഒളിഞ്ഞിരിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ, കാട് പിടിച്ച് കിടക്കുക, അല്ലെങ്കിൽ വിറകൊക്കെ കൂട്ടിയിട്ടിരിക്കുക, വീടിനോട് ചേർന്ന് വീടിന്റെ അസ്ഥിവാരത്തിലോ ഒക്കെ ചെറിയ മാളങ്ങളോ പൊത്തുകളോ ഒക്കെ ഉണ്ടാവുക, ചെടിച്ചട്ടിയൊക്കെ കൂട്ടി വെച്ചിരിക്കുക. അപ്പൊ അങ്ങനെ തണുപ്പും തണലും ഒക്കെ ഉള്ള ഭാഗങ്ങൾ, ഈ ഉരുണ്ട മാളങ്ങളൊക്കെ പാമ്പുകളെ ആകർഷിക്കുക. അപ്പൊ അങ്ങനെയുള്ള വീടിന്റെ അടുത്തുള്ള മാളങ്ങളൊക്കെ മൂടുക, അതുപോലെ അടിക്കാടുകളൊക്കെ നീക്കം ചെയ്യുക, ചപ്പു ചവറുകൾ കൂടിക്കിടക്കാതെ ഒക്കെ ക്ലിയർ ആക്കി ഇടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി. പിന്നെ വീടിന് അകത്തേക്ക് പാമ്പ് കയറാൻ സാധ്യതയുള്ളതെന്ന് പറഞ്ഞാൽ, ഒന്ന്, നമ്മൾ പകൽ സമയങ്ങളിലൊക്കെ വാതിൽ തുറന്നിട്ടാൽ ചിലപ്പോൾ ഒരു പല്ലിയെ കണ്ടിട്ടോ അല്ലെങ്കിൽ ഒരു എലിയെ പിടിക്കാനോ ഒക്കെ, എലിയുടെ സാന്നിധ്യം മനസ്സിലായി കഴിഞ്ഞാൽ വീടിനകത്തേക്കൊക്കെ പാമ്പ് കയറി വരും. അപ്പം നമ്മൾ പരമാവധി ആളില്ലാത്ത സമയത്ത് വാതിലൊന്നും തുറന്നിടാതിരിക്കുക എന്നുള്ളതാണ്. പിന്നെ ജനലൊക്കെ ചിലപ്പോൾ രാത്രി നമുക്ക് തുറന്നിടേണ്ടി വരും, കാരണം ചൂട് കൂടുന്നുള്ള സാഹചര്യങ്ങളിലൊക്കെ ചിലപ്പോൾ ജനൽ തുറന്നിട്ടിട്ട് ഉറങ്ങേണ്ട സാഹചര്യമൊക്കെ വരും. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക, ഈ ജനലെന്ന് പറഞ്ഞാൽ സാധാരണ തറനിരപ്പിൽ നിന്നൊരു 1-1.5 മീറ്റർ ഉയരത്തിലൊക്കെ ആയിരിക്കും, ഒരു 4-5 അടി ഉയരത്തിലായിരിക്കും. അതുവഴി പാമ്പിന് നേരിട്ട് കയറി വരാൻ പറ്റത്തില്ല. അപ്പോൾ പക്ഷെ കയറി വരാൻ സാധ്യത എന്താണെന്നറിയോ, അതായത് ഈ ജനലിലേക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ഒരു ഒരു തൂമ്പ ചാരി വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു ഒരു കുറച്ച് വിറകുകളൊക്കെ ചാരി വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതിനടുത്തൊരു ചെടി നട്ടുപിടിപ്പിച്ചിട്ടുണ്ടാവും, അതിലൂടെ കയറി വരാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ ജലനുമായിട്ട് നമ്മൾ ചാരി വെച്ചിരിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഉപകരണങ്ങളോ അല്ലെങ്കിൽ ചെടിയോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റിവെക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ ഈ ബാത്റൂമിൽ നിന്നൊക്കെ വെള്ളം പുറത്തേക്ക് പോകുന്ന പൈപ്പൊക്കെ അത് തുറന്നിരിക്കുകയാണെങ്കിൽ, ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ അതുവഴി പാമ്പിനകത്തേക്ക് കയറി വരാൻ പറ്റും. അപ്പം ആ പൈപ്പിൻ്റെ പുറത്തേക്കുള്ള ഓപ്പൺ ആയിട്ടുള്ള ഭാഗം നമ്മൾ ചെറിയ നെറ്റൊക്കെ ഇട്ടിട്ട് അത് സീൽ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതുവഴി പിന്നെ പാമ്പുകൾ കയറി വരത്തില്ല. പിന്നെ നമ്മൾ ഈ ചില വള്ളിച്ചെടികളൊക്കെ നടാറുണ്ട് വീട്ടിൽ, ഇപ്പം ബോഗൻവില്ല പോലെ അല്ലെങ്കിൽ പാഷൻ ഫ്രൂട്ട് പോലുള്ള ചെടികളൊക്കെ വീട്ടിലേക്ക് പടർത്തിയിടാറുണ്ട്. അതിലൂടെ പാമ്പുകൾക്ക് കയറി വരാൻ പറ്റും. അപ്പം അതൊക്കെ ഈ ഓട്ട വീടൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് പരമാവധി ഒഴിവാക്കുക. ഇനി വാർത്ത വീടാണെന്നുണ്ടെങ്കിൽ അത് എയർ ഹോളുമായിട്ടോ അല്ലെങ്കിൽ ജനല, അത് അല്ലെങ്കിൽ വെന്റിലേറ്റർ, അങ്ങനെയുള്ള വീടിനകത്തേക്ക് കടന്നു വരാവുന്ന സാഹചര്യങ്ങളുമായിട്ട് അല്ലെങ്കിൽ അത്തരം ഓപ്പണിങ്സുമായിട്ട് അത് കണക്ഷൻ ആകാതെ ഒന്ന് ഒന്ന് ക്രോപ്പ് ചെയ്തൊക്കെ നിർത്തുക, ഒന്ന് ട്രിം ചെയ്തൊക്കെ നിർത്തുക എന്നുള്ളതാണ്. വീട്ടിലേക്ക് ചാഞ്ഞ് മരത്തിൻ്റെ ചില്ലകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നീക്കം ചെയ്യുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി എന്ന് പറഞ്ഞാൽ വീട്ടിൽ വളർത്തുന്ന ജീവികളാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ പട്ടിയോ പൂച്ചയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പട്ടി വീടിൻ്റെ മുറ്റത്ത് വെച്ചൊരു പാമ്പിനെ കണ്ടാലും മിക്കവാറും അതിനെ കടിച്ചു കൊല്ലാനൊക്കെ സാധ്യതയുണ്ട്. പക്ഷെ പൂച്ചയാണെന്നുണ്ടെങ്കിൽ കുറച്ച് അപകടമാണ്. പൂച്ച അതിനെ പെട്ടെന്ന് കൊല്ലില്ല. അതിനെ പിടിച്ച്, പൂച്ച എലിയെ പിടിച്ചാലും അങ്ങനെയാണ്, അതിനെ പിടിച്ച് ഇങ്ങനെ കുറച്ച് സമയം അങ്ങനെ വെച്ചിട്ട് ജീവനോട് വെച്ചിട്ട് ഇങ്ങനെ തട്ടിക്കളിച്ചിട്ടൊക്കെയാണ് അത് ഇത് ചെയ്യുക. അപ്പോൾ വീട്ടിൻ്റെ പുറത്ത് ഒക്കെ നടക്കുന്ന പൂച്ചയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പുറത്ത് ചെറിയ പാമ്പുകളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിനെ ജീവനോടെ പിടിച്ച് വീടിനകത്ത് കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് വീടിനുള്ളിൽ ഉറങ്ങിക്കിടന്ന കുഞ്ഞിൻ്റെ അടുത്ത് കൊണ്ടുവച്ചിട്ട് ആ കുഞ്ഞിനെ ഈ പാമ്പ് കടിച്ച് കുഞ്ഞ് മരിച്ച സംഭവങ്ങളൊക്കെ നമ്മുടെ കേരളത്തിലും കഴിഞ്ഞ വർഷം തമിഴ്നാട്ടിലെ കോയമ്പത്തൂരും അങ്ങനൊരു സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരം ജീവികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് ഒരു ഒരു ഒരു എക്സ്ട്രാ കരുതൽ ഉണ്ടാവുക എന്നുള്ളതാണ്. അത് വീടിനകത്തേക്ക് പുറത്തുനിന്ന് ഓടി ഒന്ന് കയറുമ്പോഴേക്കും ഒന്ന് ശ്രദ്ധിക്കുക, അതുപോലെ കുഞ്ഞുങ്ങൾ ഉറങ്ങുന്ന ഭാഗത്തേക്കൊന്ന് അത് പോകാതിരിക്കുക, പരമാവധി അതിനെ വീട്ടിന് പുറത്തേക്കൊക്കെ തന്നെ നിർത്തുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ വീടിന് പുറത്ത് നമ്മൾ ഊരി വെച്ച ഷൂ ഒക്കെ എടുത്തിടുമ്പോഴും ഒന്ന് നമ്മൾ ശ്രദ്ധിക്കുക, ഷൂ ഒന്ന് തട്ടി നോക്കിയിട്ട് അതിനകത്ത് വല്ല ഈ കുഞ്ഞു പാമ്പുകളെ കാണുന്ന സീസണിലൊക്കെ ഇത് ആ കുഞ്ഞു പാമ്പിനെ സംബന്ധിച്ച് അതൊരു മാളം പോലെ തോന്നും, അതിനകത്ത് കയറിയിരിക്കും. ഈ ചെടിച്ചട്ടികളും ഈ നനവും അതുപോലെ ഈർപ്പം തണല് പച്ചപ്പ് ഒക്കെ ഉള്ള ഭാഗങ്ങളൊക്കെ ഈ ചൂട് കൂടിയ സീസണിൽ പാമ്പുകൾക്ക് കയറിയിരിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഏരിയയാണ്. അപ്പോൾ ചെടിച്ചട്ടികൾക്കിടയിലൊക്കെ പാമ്പ് ഒന്ന് ഇരിക്കാം. ഇപ്പോൾ ചെടിച്ചട്ടികൾ നമ്മൾ കൈകൊണ്ട് ചിലപ്പോൾ ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ അത് ക്ലീൻ ചെയ്യാനൊക്കെ കൈകൊണ്ടെടുത്ത് മാറ്റുകയൊക്കെ ചെയ്യുമ്പോഴേക്കും നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇതൊക്കെയാണ് വീടിനടുത്തും വീടിൻ്റെ പരിസരത്തും ഒക്കെ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ. ഇല്ല, മണ്ണ പാമ്പുകൾക്ക് നമ്മളെ പോലെ മണം തിരിച്ചറിയാനുള്ള കഴിവില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ വീടിന് ചുറ്റും മണ്ണെണ്ണ തളിക്കുകയോ അല്ലെങ്കിൽ വെളുത്തുള്ളി ചതച്ചിടുകയോ അല്ലെങ്കിൽ പാൽക്കായം കലക്കി ഒഴിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ മണം തിരിച്ചറിഞ്ഞിട്ട് പാമ്പ് വരില്ല എന്നുള്ളത് അതാണ് അതിന്റെ യാഥാർത്ഥ്യം. പാമ്പിന് നമ്മളെ പോലെ മണം തിരിച്ചറിയാൻ കഴിവില്ല. മൂക്കിലൂടെ നമുക്ക് മണം തിരിച്ചറിയാൻ പറ്റും, പക്ഷെ പാമ്പ് മൂക്ക് ഉപയോഗിക്കുന്ന ശ്വാസം എടുക്കാൻ വേണ്ടി മാത്രമാണ്. നമ്മൾ ഈ പാമ്പിനെ ചേരയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇടയ്ക്ക് അതിങ്ങനെ നാവ് പുറത്തേക്ക് ഇങ്ങനെ ഇട്

0: ആ പുറത്തേക്ക്
1: അതെ
0: ഇങ്ങനെ
1: അതെ
0: ഇട്ട്
1: ആ
0: ഫ്ലിക്ക് ചെയ്യുന്നത് കാണാൻ പറ്റും. അതെന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇരജീവികളുടെയൊക്കെ ഒരു സാന്നിധ്യം അതിന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മൾ മണം തിരിച്ചറിയുന്നത് പോലെ വേറൊരു സംവിധാനമാണ് അതിന്. അത്തരത്തിൽ അത് എല്ലാ വസ്തുക്കളുടെയും മണ്ണെണ്ണയും പാൽക്കായം പോലുള്ള വസ്തുക്കളുടെയൊന്നും മണം അത്തരത്തിൽ തിരിച്ചറിയാൻ പറ്റത്തില്ല. പക്ഷേ ഇരജീവികളുടെയും അതുപോലെ ഇണപ്പാമ്പിൻ്റെയും ശത്രുക്കളുടെയൊക്കെ സാന്നിധ്യം അത്തരത്തിൽ അതിന് മനസ്സിലാകും. കേട്ടോ,
2: ശരി, വിളിച്ചതിന് നന്ദി. ഇദ്ദേഹം ചോദിച്ച ഈ കാര്യം സാധാരണ നാട്ടുമ്പുറത്ത് ഇപ്പൊ എല്ലാവരും ഒട്ടുമിക്ക വീടുകളിലും ചെയ്യാറുള്ളതാണ്. അതെ, ഈ പാൽക്കായും ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാലും വെളുത്തുള്ളി ചതച്ചതും അതേപോലെ തന്നെ മുരിങ്ങ ഇല, മുരിങ്ങ തോല് ഇതൊക്കെ ചതച്ച് തളിക്കാറുണ്ട്.
0: പിന്നെ ചില ഉപകരണങ്ങളും ഉണ്ട്. ഇപ്പൊ ഉപകരണങ്ങൾ ഉണ്ട്, ചില രാസപദാർത്ഥങ്ങൾ, ഇപ്പൊ കീടനാശിനി പോലുള്ള വീടിന് ചുറ്റും തളിക്കാൻ പറ്റുന്ന ചില രാസപദാർത്ഥങ്ങളിലൊക്കെ പാക്കറ്റിൽ വരുന്ന സംഗതികളൊക്കെ ഉണ്ട്. അത് തളിച്ചു കഴിഞ്ഞാൽ പാമ്പ് വരില്ല എന്നുള്ളതാണ് ധാരണ. പക്ഷെ ആക്ച്വലി ശാസ്ത്രീയമായി പറഞ്ഞു കഴിഞ്ഞാൽ പാമ്പുകളുടെ ഓൾഫാക്ടറി സെൻസസ് വളരെ അണ്ടർ ഡെവലപ്ഡ് ആണ്. അതിന് മണങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവ് നമ്മളെപ്പോലെ ഇല്ല. ചില ജീവികൾക്ക് ഇപ്പം വീട്ടിൽ പട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ, വീട്ടിൽ അഞ്ചംഗങ്ങളുണ്ടെങ്കിൽ അഞ്ചുപേരുടെയും മണം പ്രത്യേകിച്ച് പട്ടിക്ക് മനസ്സിലാവും. പക്ഷെ നമുക്കാണെങ്കിൽ ആ കഴിവില്ല. അത്രത്തോളം ഡെവലപ്ഡ് അല്ല നമ്മുടെ ഗന്ധം തിരിച്ചറിയാനുള്ള കഴിവ്. നമ്മളെക്കാൾ ഒത്തിരി അണ്ടർ ഡെവലപ്ഡ് ആണ് പാമ്പുകളെ സംബന്ധിച്ച് ഗന്ധം തിരിച്ചറിയാനുള്ള കഴിവ്. അപ്പൊ ഇത്തരം മണമുള്ള വസ്തുക്കളോ രാസപദാർത്ഥങ്ങളോ ഒക്കെ തളിച്ചതുകൊണ്ട് പാമ്പ് വരാതിരിക്കില്ല. ചില ചെടികളെ പറ്റി അങ്ങനെ വിശ്വാസമുണ്ട്. പല ഇനത്തിൽപ്പെട്ട തുളസി, രാമതുളസി, കൃഷ്ണ തുളസി, കർപ്പൂര തുളസി, ഒരു പല ഇനം തുളസികളുണ്ട്. പിന്നെ അണലി വേഗം എന്ന് പറയുന്ന ചെടി, സർപ്പഗന്ധ എന്ന് പറയുന്ന ചെടി, ഇതൊക്കെ വെച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ പാമ്പ് വരില്ല എന്ന ധാരണയുണ്ട്. ഈ ഇത്തരം ചെടികളിലൊക്കെ വളഞ്ഞ് ചുറ്റിയിരിക്കുന്ന പാമ്പുകളെ നമ്മുടെ സർപ്പ വോളണ്ടിയർമാർ ധാരാളം റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്തരം ചെടികളോ അല്ലെങ്കിൽ അത്തരം അതിന്റെ സാന്നിധ്യം ഒന്നും പാമ്പുകളെ ദൂരീകരിക്കാനുള്ള മാറ്റി നിർത്തില്ല എന്നുള്ളതാണ്. പിന്നെ ചില ഉപകരണങ്ങൾ ഇപ്പോൾ മാർക്കറ്റിൽ വരാറുണ്ട്. അതായത് കൃഷിയിടങ്ങളിൽ കൊണ്ട് അത് വെച്ചിട്ട് അത് ഓണാക്കി കഴിഞ്ഞാൽ അതിൽ നിന്നൊരു ശബ്ദ തരംഗം ഇങ്ങനെ പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത് ആ ശബ്ദ തരംഗം കാരണം പാമ്പുകൾ ദൂരേക്ക് പോകും എന്നുള്ളതാണ് വിശ്വാസം. അല്ലെങ്കിൽ ആ നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത് അങ്ങനെയാണ്. ആക്ച്വലി പാമ്പുകൾക്ക് അന്തരീക്ഷത്തിലുള്ള ശബ്ദം തിരിച്ചറിയാനുള്ള കഴിവില്ല. നമ്മളെപ്പോലെ ചെവിയില്ല, എക്സ്റ്റേണൽ ഇയേഴ്സ് ഇല്ല, ഇയർ ഡ്രംസ് ഇല്ല, അതൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കേൾക്കാൻ പറ്റുന്നതോ പറ്റാത്തതോ ആയിട്ടുള്ള ശബ്ദ തരംഗങ്ങൾ എന്തെങ്കിലും അന്തരീക്ഷത്തിലുണ്ടെങ്കിൽ അത് തിരിച്ചറിഞ്ഞിട്ട് പാമ്പ് ആ ഭാഗത്തേക്ക് വരില്ല എന്നുള്ളൊരു അവകാശവാദവും തെറ്റാണ്. അപ്പം അത്തരം ഉപകരണങ്ങളൊന്നും തന്നെ പാമ്പുകൾക്കെതിരിൽ ഫലപ്രദമല്ല എന്നുള്ളതാണ് സത്യം.
2: ഇപ്പം നമ്മൾ നേരത്തെ ഇതിനു മുമ്പ് കോളർ വിളിക്കുന്നതിന് മുമ്പ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് റൈറ്റ്, RIGH, അപ്പം അതിലെ റൈറ്റിലെ ജി വരെ എത്തിയിട്ടുണ്ട്.
0: GH, ഗോ ടു ഹോസ്പിറ്റൽ. ഗോ ടു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി നമ്മൾ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ ഗോ ടു ദ നിയറസ്റ്റ് ഹോസ്പിറ്റൽ വിത്ത് ആന്റി സ്നേക്വിനൻ ട്രീറ്റ്മെന്റ് എന്നാണ് ഫെസിലിറ്റി എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും അടുത്ത ആന്റിവെനം ട്രീറ്റ്മെന്റ് അവൈലബിൾ ആയിട്ടുള്ള ആശുപത്രിയിലേക്ക് പോവുക. അപ്പൊ അതിന് നമുക്ക് ചില സംവിധാനങ്ങൾ നിലവിലുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വനംവകുപ്പിന്റെ സർപ്പ ആപ്ലിക്കേഷനിൽ അതിൽ ലിസ്റ്റ് ഓഫ് ഹോസ്പിറ്റൽസ് ഉണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത്, ഇപ്പൊ ഞാനൊരു ലൊക്കേഷനിൽ നിന്ന് നോക്കുന്നു, ആ ലൊക്കേഷൻ ഏറ്റവും അടുത്തുള്ള ആന്റി സ്നേക്വിനൻ ട്രീറ്റ്മെന്റ് അവൈലബിൾ ആയിട്ടുള്ള ആശുപത്രിയാണ് ആദ്യം കാണിക്കുക. അപ്പൊ അങ്ങോട്ട് പോകുന്നതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ട സംഗതി എന്ന് പറഞ്ഞാൽ അവിടെ ഇപ്പോൾ ആന്റിവെനം അവൈലബിൾ ആണോ, ലിസ്റ്റഡ് ആണെങ്കിൽ പോലും ചിലപ്പോൾ ചില സമയത്ത് ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. ഇപ്പോൾ ഉണ്ടോ എന്നുള്ളതും ചിലപ്പോൾ ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ രാത്രി സമയങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഡോക്ടർമാരുടെ അവൈലബിലിറ്റി ചിലപ്പോൾ കുറവായിരിക്കും. അപ്പോൾ ഇപ്പോൾ ആന്റിവെനം അഡ്മിനിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന ഡോക്ടർ ഉണ്ടോ എന്നുള്ളതും കൂടെ ഒന്ന് വിളിച്ച് ചോദിച്ചിട്ട് പോകുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം അവിടെ എത്തിയിട്ട് എത്തിക്കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഡോക്ടർമാരും ഇല്ല, അല്ലെങ്കിൽ ആന്റിവെനം ഇപ്പം സ്റ്റോക്ക് ഇല്ല എന്ന് മനസ്സിലായിട്ട് പിന്നെ അടുത്ത സ്ഥലത്തേക്ക് പോകുമ്പോഴേക്കും ഒരു നമ്മുടെ ജീവന്റെ വിലയുള്ള ഏതാനും മിനിറ്റുകളോ അല്ലെങ്കിൽ ചിലപ്പോൾ അരമണിക്കൂറോ ഒക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ആ സമയ നഷ്ടം ക്രിട്ടിക്കൽ ആയേക്കാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ സമയം ഒരു മിനിറ്റ് പോലും പാഴാക്കാതെ എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെന്റ് നമുക്ക് കിട്ടും എന്നുറപ്പുള്ള ഹോസ്പിറ്റലിലേക്ക് എത്തുക എന്നുള്ളതാണ്. പിന്നെ ടി എന്ന് പറയുന്നത് ടെൽ ദ ഡോക്ടർ അല്ലെങ്കിൽ ടോക്ക് ടു ദ ഡോക്ടർ. എന്താണ് സംഭവിച്ചത് എന്നുള്ളത്, ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ കോടാലിയിലെ മക്കള് താഴെ ബെഡിട്ടിട്ട് കിടന്നുറങ്ങി അപ്പോഴാണ് പാമ്പ് കടിച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്ന സംഗതി. അപ്പോൾ ആ ഒരു വിവരം ഡോക്ടറോട് പറഞ്ഞപ്പോഴാണ്, കാരണം കുട്ടിയുടെ അച്ഛനും അമ്മയും വിചാരിച്ചത് ഇത് തലേ ദിവസം കഴിച്ച ഭക്ഷണത്തിന്റെ ഒരു ഫുഡ് പോയ്സണിങ്ങിന്റെ ഒരു ലക്ഷണങ്ങൾ എന്നുള്ള രീതിയിലാണ് ഡോക്ടറോട് ആദ്യം സംസാരിക്കുന്നത്. നിലത്ത് കിടന്നാണ് ഉറങ്ങിയത് എന്ന് പറഞ്ഞപ്പോഴാണ് ഡോക്ടർ പെട്ടെന്ന് അത് ഫുഡ് പോയ്സണിങ്ങിന്റെ ലക്ഷണങ്ങളല്ല, കുട്ടി എന്തെങ്കിലും കടിച്ചായിരുന്നു എന്നുള്ള രീതിയിൽ ചോദിക്കുകയും ആ ഒരു ചോദ്യത്തിൽ നിന്ന് അത് പാമ്പുകടിയേറ്റതാണ് എന്നുള്ള നിഗമനത്തിൽ ആ രീതിയിൽ ചികിത്സ അല്ലെങ്കിൽ ടെസ്റ്റ് നടത്തിയപ്പോഴേക്കും അത് പോസിറ്റീവായിട്ട് കാണുകയും ആ കുട്ടിയെ ചികിത്സിക്കുകയും പെട്ടെന്ന് തന്നെ ഒരു മോനെ സുരക്ഷിതമായി രക്ഷപ്പെടുത്തി എടുക്കാൻ സാധിക്കുകയും ചെയ്തു. അപ്പോൾ ഡോക്ടറോട് കാര്യങ്ങൾ പറയുക എന്നുള്ളതും വളരെ

0: ഇമ്പോർട്ടൻ്റ് ആണ്. RIGHT.
1: ഇനി ഇതേപോലെ പാമ്പ് കടിക്കുന്ന സാഹചര്യങ്ങളിൽ ഇപ്പൊ ഈ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നതിൽ പ്രധാന അതുപോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്, ചെയ്യാൻ പാടില്ലാത്തതായിട്ടുള്ള കുറെ കാര്യങ്ങൾ,
0: ഒരുപാട് കാര്യങ്ങൾ,
1: അതൊന്ന് പറഞ്ഞു കൊടുക്കാമോ നമ്മുടെ ശ്രോതാക്കൾക്കും? പലർക്കും ഇത് കേൾക്കുന്ന എല്ലാവർക്കും അക്കാര്യത്തിൽ
0: സംശയങ്ങളുണ്ട്. പലപ്പോഴും ഇപ്പോ ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പോ ഒരുപാട് വിദഗ്ധർ വരുന്ന ഒരു കാലം കൂടിയാണ്. അപ്പം സ്വയം പ്രഖ്യാപിത വിദഗ്ധരൊക്കെ ഉണ്ടാവും, പലരും പല രീതിയിലൊക്കെ പറയുമ്പോഴേക്കും ആൾക്കാർ ഭയങ്കര കൺഫ്യൂസ്ഡ്.
1: ഒരു ശ്രോതാവ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്, അതിനുശേഷം നമുക്ക് ഇതിന്റെ ഉത്തരത്തിലേക്ക് വരാം. ഹലോ, ഹലോ,
2: ഹലോ,
1: പേര് പറയൂ, എവിടെ നിന്നാണ്?
2: അനിൽകുമാർ, മലയങ്കര.
1: ചോദിച്ചോളൂ സാറിനോട്.
2: തെളിഞ്ഞു കിടക്കുന്ന സമയത്ത് കാട് ഒന്നുമില്ല, തെളിഞ്ഞു കിടക്കുന്ന സമയത്ത് ഈ പാമ്പുകൾ വരുന്നത് പറഞ്ഞ എന്താണ് കാരണം പറഞ്ഞുതരാം. നല്ല വൃത്തിയായിട്ട് കിടക്കുന്ന സ്ഥലത്തൊക്കെ പോയിരുന്നു. കഴിഞ്ഞ ദിവസം രണ്ടു ദിവസത്തിന് മുമ്പ് എന്റെ ഷോപ്പാണ് കടയാണ്, കടയുടെ ഫ്രണ്ടില് വേറെ ഒന്നുമില്ല, കവറുകൾ ഒന്നുമില്ല, നല്ല ക്ലിയർ ആയിട്ട് കിടക്കുന്ന സ്ഥലം. ഇന്നലെ അവിടെ ഒരു മുട്ടം പാമ്പ് ഉണ്ട്, പക്ഷെ ഞാൻ അത് കണ്ടില്ല. പക്ഷെ കാണാതെ ഞാൻ ഇതിന്റെ സ്വത്ത് നല്ല ഒരു ഇഞ്ച് പോലും ഗ്യാപ്പ് ഇല്ലാതാണ് അവിടെ കാലി വെച്ചിരുന്നത്. ഞാൻ ഷട്ടർ താത്തിന് താഴെ നമ്മൾ പാമ്പിനെ കാണാം. പാമ്പിനെ കണ്ട സമയത്ത് ഞാൻ പക്ഷെ നന്നായിട്ട് പേടിച്ചുപോയി. കാരണം ഈ ആൾക്കാർ പറയുന്ന പാമ്പ് കടിക്കാൻ നമ്മൾ അറിയത്തില്ല, സൂചി വെക്കുന്നതിലെ അറിയത്തില്ല, സൂചി കൊള്ളുന്നതിലെ അറിയുന്നത് പറയുന്നുണ്ട്. പക്ഷെ എങ്കിലും ഞാനൊരു നമ്മളെ കടിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞുകൂടാ, കാരണം തൊട്ടടുത്താണ്, ഒരു ഇഞ്ച് പോലും ഗ്യാപ്പില്ല, അത്ര ഇതാണ് തന്നെ. പെട്ടെന്ന് പേടിച്ച് കുറച്ച് നേരത്തേക്ക് ഉയർത്തുകയൊക്കെ ചെയ്തു. അങ്ങനെ കുറെ നേരം ഞാൻ വെള്ളം ഒന്നും കുടിച്ചിട്ട് കാരണം പേടിച്ചു. പിന്നെ കുറെ കഴിഞ്ഞിട്ടാണ് അതിന്റെ തീര് മാറിയത്. ഇന്ന് ആള് വന്ന് പാമ്പിനെ പിടിച്ച് പോവുകയും ചെയ്തു.
0: ഈ കടിച്ചതായിട്ട് അറിയില്ല എന്ന് പറയുന്ന ചില സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ വെളിച്ചമില്ലാത്ത സമയത്ത് ചിലപ്പോ രാവിലെ കുട്ടികളെ സ്കൂളിൽ വിടാൻ വേണ്ടിയിട്ടൊക്കെ വീട്ടമ്മമാര് വിറകെടുക്കാനൊക്കെ പോകും. അപ്പൊ കയ്യിലെന്തോ കൊണ്ടതുപോലെ തോന്നി, പക്ഷെ പാമ്പ് കടിച്ചാണെന്ന് അവർക്ക് മനസ്സിലായില്ല. വിറകിന്റെ അഗ്രം കൊണ്ടതുപോലെ തോന്നി, അത് പക്ഷെ പാമ്പ് കടിച്ചതായിരുന്നു. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ശാരീരികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അങ്ങനെയുള്ള സംഭവങ്ങൾ ഒരുപാട് റിപ്പോർട്ട് വരുന്നുണ്ട്. അപ്പൊ അത് വെളിച്ചമില്ലാതെ അല്ലെങ്കിൽ ഇരുട്ട് സമയത്ത് വിറകെടുക്കാനൊക്കെ പോകുന്നത് പരമാവധി ഒഴിവാക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. പിന്നെ മാത്രമല്ല, ഈ രാത്രിയിൽ ഇറങ്ങി നടക്കുകയും ഇരപിടിക്കുകയും ഒക്കെ ചെയ്യുന്ന ചില പാമ്പുകളുണ്ട്. ഉദാഹരണത്തിന് വെള്ളിക്കെട്ടൻ. വെള്ളിക്കെട്ടന്റെ പല്ല് വളരെ ചെറുതാണ്, വളരെ ചെറിയ പല്ലായതുകൊണ്ട് നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന ഒരാളെ വെള്ളിക്കെട്ടൻ കടിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ കൊതുക്, ഉറക്കത്തിൽ ഒരാളെ കൊതുക് കടിച്ചതുപോലെ തോന്നുള്ളൂ. അപ്പൊ ആള് ചിലപ്പോ നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് കൊതുക് കടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യ, നമ്മൾ ഉറക്കത്തിൽ ഉണരുകയൊന്നും ഇല്ല, ആ ഉറക്കം ഇങ്ങനെ തുടരുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞതുപോലെ, അത്തരത്തിലുള്ള ചില പാമ്പുകൾ ഉറക്കത്തിലൊക്കെ കടിച്ചു കഴിഞ്ഞാൽ അറിയില്ല എന്നുള്ളതാണ്. അല്ലാതെ നമ്മളൊരു പാമ്പിനെ കണ്ട്, അത് സാധാരണഗതിയിൽ പാമ്പ് ഒരാളെ കണ്ടു എന്ന് വെച്ചിട്ട് ഓടി വന്ന് കടിക്കാനുള്ള സാധ്യതയൊന്നുമില്ല. അതിന്റെ തൊട്ടടുത്ത് വളരെ അപ്രതീക്ഷിതമായിട്ട് നമ്മൾ എത്തുകയോ അതിന്റെ വാലിൽ ചവിട്ടുകയോ ഒക്കെ ചെയ്താലാണ് അത് കടിക്കാനുള്ള സാധ്യതയുള്ളത് കേട്ടോ. അപ്പോ ഇല്ല, മണ്ണെണ്ണ ഒഴിച്ചെന്ന് പറഞ്ഞിട്ട് പാമ്പിനത് മണ്ണെണ്ണ ഒഴിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവില്ല എന്നുള്ളതാണ്. പാമ്പിന് അത്തരം വസ്തുക്കളുടെ ഒന്നും ഗന്ധം തിരിച്ചറിയാനുള്ള കഴിവില്ല കേട്ടോ. നമ്മളെ പോലെ മണ്ണെണ്ണയുടെ ഒരു സ്മെല്ല് മനസ്സിലാക്കാനുള്ള കഴിവില്ല പാമ്പുകൾക്ക്. ഇല്ല.
1: ശരി, വിളിച്ചതിന് നന്ദി. സാർ, ഇപ്പൊ ഇതിന് മുൻപ് ഇപ്പൊ നമ്മള് ഇപ്പൊ പറഞ്ഞു, ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞു പാമ്പ് അടുത്ത് നിന്നപ്പോ ഇദ്ദേഹം പെട്ടെന്ന് കണ്ടില്ലായിരുന്നു, പക്ഷെ ഭയങ്കരമായിട്ട് വേർത്തുപോയി, പേടിച്ചുപോയി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇപ്പൊ കടിയേറ്റ സാഹചര്യത്തിലും കടിയേൽക്കാത്ത സാഹചര്യത്തിൽ പോലും ഒരു മനുഷ്യന് ഇത്രയും പാനിക്കായി. അപ്പൊ ഈ കടിയേറ്റ ആ വ്യക്തിക്ക് ഇതിലും കൂടുതലായിരിക്കും ആ സിറ്റുവേഷൻ. അപ്പൊ ഇതിനെ നമ്മൾ കൂടെയുള്ളവർ എങ്ങനെയാണ് അത് മനസ്സിലാക്കിയിട്ട് അവരെ ശാന്തരാക്കാൻ ശ്രമിക്കേണ്ടത് എങ്ങനെയാണ്?
0: അതാണ് അതാണ് റിയഷർ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ഇപ്പോ ചേര കടിച്ചിട്ട് ഭയന്നിട്ട് ആള് മരിച്ചിട്ടുണ്ട്, അത് ചേരയ്ക്ക് വിഷമുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ വിഷബാധയേറ്റത് കൊണ്ടല്ല, ആ ഒരു ഭയം കൊണ്ടാണ്. ചേരയെ കണ്ടിട്ട് പെട്ടെന്ന് ഓടുന്നതിനിടയ്ക്ക് ആള് വീണിട്ട് ഒരു അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്, മരണത്തോടടുത്ത സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. അത് ഭയം കൊണ്ടാണ്. പൊതുവിൽ ഈ മനുഷ്യർക്ക് പാമ്പുകളെ ഭയമാണ്. മനുഷ്യർക്ക് മാത്രമല്ല പ്രൈമേറ്റ്സിന്, ഈ കുരങ്ങു വർഗത്തിൽപ്പെട്ട ജീവികൾക്കൊക്കെ പാമ്പുകളെ ജന്മനാ തന്നെ ഭയമാണ്. അപ്പൊ അതുകൊണ്ട് ഒരാളെ പാമ്പ് കടിച്ചു എന്ന് സംശയം തോന്നിക്കഴിഞ്ഞാൽ പരമാവധി അയാളെ എന്താണ് ഇത് വിഷമില്ലാത്ത പാമ്പാണെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുക, കുഴപ്പമൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകാം എന്നൊക്കെ പറഞ്ഞ് അയാളെ ഇതിനോടൊരു ഭീതി ഉണ്ടാകാത്ത രീതിയിൽ സമാധാനിപ്പിച്ച് അത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ്. ഭയന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് രക്തയോട്ടം കൂടുകയും അത്തരത്തിൽ എൻവയോൺമെന്റ് ഫാസ്റ്റ് ആവുകയും ഒക്കെ ചെയ്യും.
1: അതിനിങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി കഴിയുമ്പോഴേക്കും ഒരുപാട് ആൾക്കാർ അവിടെ കൂടുമ്പോൾ
0: പല ആൾക്കാരും പല അഭിപ്രായങ്ങൾ പറയും. അതെ അതെ. അപ്പൊ അത്തരത്തിലുള്ള അദ്ദേഹത്തിന് ഒരു ആങ്സൈറ്റിയും ഒരു ഭയവും ഉണ്ടാകാത്ത രീതിയിൽ എത്രയും പെട്ടെന്ന് സ്ഥലത്ത് നിന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ്. ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ പരിചയസമ്പന്നരായിട്ടുള്ള

0: ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ കൂടെ ആ സിറ്റുവേഷൻ ഡീൽ ചെയ്തോളൂ.
1: അപ്പൊ ഇനി നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യത്തിലേക്ക് തിരിച്ചു വരാം. നമ്മൾ പറയുന്നത് ചെയ്യരുതാത്ത കാര്യങ്ങളായിരുന്നു. ചിലർ ഈ പാമ്പ് കടിച്ച സ്ഥലത്ത് തന്നെ മുറിവുണ്ടാക്കി ആ കടിച്ച ബ്ലഡ് കളയണം, അല്ലെങ്കിൽ ആ വിഷത്തെ കളയണം എന്ന് പറഞ്ഞാൽ അത് ചീറ്റി പുറത്തേക്ക് കളയാൻ ശ്രമിക്കുന്ന ഒരു അവസ്ഥ.
0: അതായത് ആ കടിച്ചത് അവിടെയുള്ള വിഷം അവിടെയുള്ള രക്തത്തിലാണ് കലർന്നിരിക്കുന്നത് എന്നുള്ള ഒരു ധാരണ കൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു വിശ്വാസം. പണ്ട് മുതലേ നമ്മൾ സിനിമയിലൊക്കെ കാണാറുണ്ട് കടിയേറ്റ ഭാഗം, പാമ്പ് കടിച്ച ഭാഗം എങ്ങനെ എന്തോ ബ്ലേഡോ എന്തെങ്കിലും മൂർച്ചയുള്ള ആയുധം ഉപയോഗിച്ച് മുറിവുണ്ടാക്കിയിട്ട് രക്തം ഒഴുക്കി കളയുന്നു, ആ രക്തത്തോടൊപ്പം വിഷവും പുറത്തു പോകും എന്നുള്ളൊരു ധാരണയാണ്. ആക്ച്വലി അങ്ങനെയല്ല. ആക്ച്വലി ഈ ടിഷ്യൂസിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ടിഷ്യൂസിൽ ഇഞ്ചെക്ട് ചെയ്തിരിക്കുന്നത് ലിംഫാറ്റിക്സിലൂടെ സ്പ്രെഡ് ചെയ്യുന്നു, എന്നിട്ട് പതിയെ അത് ബ്ലഡിലേക്ക് എത്തിയിട്ടാണ് പിന്നെ അത് സർക്കുലേറ്ററി സിസ്റ്റത്തിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മളൊരു മുറിവുണ്ടാക്കി കഴിഞ്ഞാൽ ഇത് ഡയറക്റ്റ് പെട്ടെന്ന് തന്നെ ബ്ലഡുമായിട്ട് കോൺടാക്ട് ആവുകയാണ് ചെയ്യുന്നത് ഈ വിഷം. അപ്പോൾ പെട്ടെന്ന് അത് ബ്ലഡിലേക്ക് കലരാനുള്ള സാധ്യത ഉണ്ടാവും. മാത്രമല്ല മുറിവുണ്ടായി അപ്പോൾ ചിലപ്പോൾ ഈ വെയിൻസിന് ആർട്ടറീസിനൊക്കെ ഇഞ്ചുറി ഉണ്ടാകാം. അത് അതിലൂടെ കൂടുതൽ ബ്ലഡ് പുറത്തേക്ക് ഒഴുകിയിട്ട് അത് മറ്റ് കോംപ്ലിക്കേഷൻസിലേക്ക് എത്തിച്ചേക്കാം. അപ്പോൾ അതുകൊണ്ടൊരു കാരണവശാലും മുറിവുണ്ടാക്കാൻ പാടില്ല. പിന്നെ ഈ കടിച്ച ഭാഗത്തുനിന്ന് പമ്പ് കടിച്ച ഭാഗത്തുനിന്ന് വായ വെച്ച് വലിച്ചെടുക്കാൻ ശ്രമിക്കാറുണ്ട്. ചിലപ്പോൾ കടിയേറ്റ ആൾ തന്നെ വലിച്ചെടുക്കാൻ ശ്രമിക്കുന്നതൊക്കെ പണ്ട് സിനിമകളിലൊക്കെ കാണാറുണ്ട്, അല്ലെങ്കിൽ മറ്റൊരാൾ അങ്ങനെ ചെയ്യുന്നത് കാണാറുണ്ട്. അത് ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല. കാരണം ഒരു 5 മുതൽ 10 മില്ലിമീറ്റർ താഴെയാണ് പാമ്പ് തൊലിപ്പുറത്തല്ല ഉള്ളിലാണ് വെനം ഇഞ്ചെക്ട് ചെയ്തിരിക്കുന്നത്, അതൊരിക്കലും നമുക്ക് വലിച്ചെടുക്കാൻ പറ്റത്തില്ല.
1: അതുപോലെ വീഡിയോകളിലും മറ്റുമൊക്കെ വേറൊരു അത് കൂടുതൽ ചിലരിലേക്ക് അന്ധവിശ്വാസമായിട്ട് പടരുന്നുണ്ടോ എന്നറിയില്ല. ഈ കടിച്ച പാമ്പിനെ കിട്ടുന്ന സാഹചര്യത്തിലാണ് തിരിച്ച് കടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ വിഷം തിരിച്ചങ്ങോട്ട് കയറുന്നു എന്നുള്ളൊരു വിശ്വാസം പറയുന്ന കേൾക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ്? അതും വീഡിയോകളിൽ പലതിലും
0: കാണുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ വടക്കേ ഇന്ത്യയിൽ നിന്നൊക്കെയുള്ള വീഡിയോകളിലൊക്കെയാണ് അത്തരം പ്രവണതകൾ കാണുന്നത്. അങ്ങനെയൊന്നും അത് ആ കടിയേറ്റ ഭാഗത്തുനിന്നുള്ള വിഷം നേരെ നമ്മുടെ പല്ലിലേക്ക് വരികയും നമ്മുടെ പല്ല് ഫാങ്സ് പോലെ ഇങ്ങനെ ഇഞ്ചെക്ട് ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് അത് സാധിക്കുന്നത്. ഒരു കാരണവശാലും നടക്കുന്ന കാര്യമല്ല. അപ്പൊ അത് പാമ്പിനെ പിടിച്ച് സമയം കളയാൻ പാടില്ല എന്നുള്ളതാണ്. കടിച്ച പാമ്പിനെ അന്വേഷിക്കുകയോ അതിനെ പിടികൂടി ജീവനോടെയോ അല്ലാതെയോ പിടികൂടി ഡോക്ടറെ കൊണ്ട് കാണിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഹോസ്പിറ്റലിൽ എത്രയും പെട്ടെന്ന് എത്തിക്കഴിഞ്ഞാൽ സിംപ്റ്റംസ് ഓഫ് ഇൻഫ്ലമേഷൻ നോക്കിയിട്ട് ഡോക്ടർ ചികിത്സ ഡിസൈഡ് ചെയ്യുമെന്നുള്ളതാണ്. പിന്നെ ഈ കടിയേറ്റ ഭാഗം സോപ്പിട്ട് തേച്ച് കഴുകാൻ പാടില്ല എന്നുള്ളതാണ്. സോപ്പിട്ട് കഴുകാൻ നിന്ന് കഴിഞ്ഞാൽ നല്ലൊരു മസാജിങ് എഫക്ട് കിട്ടുകയും ഈ സാവധാനത്തിൽ ബ്ലഡിലേക്ക് കലരുന്നതിന് പകരം വേഗത്തിൽ അത് ബ്ലഡിലേക്ക് കലരാനുള്ള സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. പിന്നെ പച്ചമരുന്നോ ഒക്കെ അരച്ച് തേച്ച് കഴിഞ്ഞാൽ ആ മുറിയേറ്റ ഭാഗത്ത് പുരട്ടിക്കഴിഞ്ഞാൽ അത് ഒരുപക്ഷെ വിഷമില്ലാത്ത പാമ്പിന്റെ കടിയേറ്റതായാൽ പോലും ചിലപ്പോൾ ആ ഭാഗം ഇൻഫെക്ഷൻ ഉണ്ടാവുകയും അത് മുറിവ് പഴുക്കാനും ഒക്കെ കാരണമായി തീരും. അപ്പൊ ഇത്തരം സംഗതികളൊക്കെ തന്നെ ഒഴിവാക്കേണ്ടുന്ന കാര്യങ്ങളാണ്. പിന്നെ മുറുക്കി കെട്ടുക, കടിയേറ്റ ഭാഗത്തിന് കുറച്ച് മേളിലായിട്ട് തുണിയോ അല്ലെങ്കിൽ ചെറിയ കയറോ നൂലോ ഒക്കെ ഉപയോഗിച്ചിട്ട് മുറുക്കി കെട്ടുക, അതൊക്കെ ഒഴിവാക്കേണ്ടുന്ന സംഗതിയാണ്.
1: ഒരു ശ്രോതാവ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഹലോ ഹലോ
2: പറയണോ?
1: കേൾക്കാമോ കേൾക്കാമോ? ആരാണ് വിളിക്കുന്നത്? പറയും.
2: പൊങ്കുളത്തുനിന്ന് മുരുകൻ.
1: ചോദിച്ചോളൂ, സാറിനോട് സംശയം
0: ചോദിച്ചോളൂ.
2: സാറേ, പിന്നെ നമ്മുടെ ഈ എന്റെ വീടിന്റെ പരിസരം ഇത്തിരി കാട് കയറിയ സ്ഥലമാണ്. അപ്പൊ ഞങ്ങള് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരു പാമ്പിനെ ഒരു ചേരയെങ്കിലും അടിച്ചു കൊല്ലാറുണ്ട്. എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു വീട്ടില് ഒരാളിനെ കഴിഞ്ഞ ആഴ്ചയില് പാമ്പ് കടിച്ചു, ഒരു കുഞ്ഞു പാമ്പ്. അവരതിനെ ഇന്നും ഒരു കുപ്പിയിലേക്ക് അടച്ചിട്ടൊക്കെയാണ്, ഒരു മൂർക്കൻ പാമ്പ്. അവര് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായി, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് വിട്ടു. ഇതിനെന്താ സാറേ ഒരു പ്രതിവിധി?
0: അതായത് ഇപ്പൊ നമ്മൾ വീട് വെച്ച് താമസിക്കുന്ന സ്ഥലത്തിനിടയ്ക്കൊക്കെ ചിലപ്പോൾ കാട് പിടിച്ച് കിടക്കുന്ന ചെറിയ പ്ലോട്ടുകളൊക്കെ ഉണ്ടാവും. അവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർ മതിലൊക്കെ കെട്ടിയിട്ടുണ്ടാകും. ആ മതിലിന്റെ പുറത്തുകൂടി നമ്മുടെ നാട്ടുകാർ, നമുക്ക് പരിചയമുള്ള ആൾക്കാരൊക്കെ തന്നെ എന്ത് ചെയ്യും, അവരുടെ വീട്ടിലെ വേസ്റ്റൊക്കെ കൊണ്ട് അല്ലെങ്കിൽ ഫുഡിന്റെ വേസ്റ്റൊക്കെ ആ ഒഴിഞ്ഞ പറമ്പായതുകൊണ്ട് അവിടെ കൊണ്ടിടും. അപ്പൊ അതിൽ ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ടാകും. അത് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ സ്ഥിരമായിട്ട് എലിയുടെ സാന്നിധ്യം ഉണ്ടാവും. അപ്പോൾ ഈ എലിയെ പിടിക്കാൻ വേണ്ടിയിട്ടൊക്കെ അവിടെ പാമ്പുകൾ വരും. ഈ എലി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, ഈ പറഞ്ഞ കാട് പിടിച്ച് കിടക്കുന്ന പ്ലോട്ട് അത് ചിലപ്പോൾ ഒരു 20-25 സെന്റൊക്കെ ആയിരിക്കും. പക്ഷേ ഈ എലി അവിടെ തുരന്ന് മാളങ്ങൾ ഉണ്ടാക്കും. ആ മാളങ്ങളൊക്കെ അടുത്ത് വീടുള്ള പ്ലോട്ടുകളിലേക്കൊക്കെ എത്തിപ്പെടും. അപ്പോൾ ഈ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലത്ത് എലി പിടിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഏകദേശം സ്ഥിരമായിട്ട് താമസിക്കുന്ന പാമ്പുകളൊക്കെ എന്ത് ചെയ്യും, ഈ മാളങ്ങളിലൂടെയൊക്കെ കയറിയിട്ട് നമ്മുടെ അടുത്തുള്ള വീടുകളിലൊക്കെ എത്തിപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, അത്തരം വീട് നമ്മൾ വീട് വെച്ച് താമസിക്കുന്നതിനടുത്ത് കാട് പിടിച്ച് ഏതെങ്കിലും പറമ്പുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലെ കാടുകളൊക്കെ, അഴുക്കാടുകളൊക്കെ വെട്ടി വൃത്തിയാക്കി ഇടുക എന്നുള്ളതാണ്. അവിടെ ഈ ഭക്ഷണത്തിന്റെ വേസ്റ്റ് ഒന്നും ആരും കൊണ്ട് ഇടാൻ സമ്മതിക്കാതിരിക്കുക. അങ്ങനെ ഫുഡിന്റെ വേസ്റ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കഴിക്കാൻ വേണ്ടി സ്ഥിരമായിട്ട് എലിയുണ്ടാവും. എലിയുണ്ടെന്നുണ്ടെങ്കിൽ എലിയെ പിടിക്കാൻ വേണ്ടി പാമ്പുകൾ വരും. പിന്നെ മറ്റൊരു സംഗതി, ആ അത്തരത്തിൽ അവിടെ നിന്ന് തുടങ്ങിയിട്ട് നമ്മുടെ വീട്ടിലേക്കൊക്കെ ഓപ്പണായി വരുന്ന ചില എലിമാളങ്ങളൊക്കെ ഉണ്ടാവും. അത് നമ്മുടെ ഭാഗം നമ്മൾ എന്ത് ചെയ്യുക, ഫുള്ളായിട്ട് അങ്ങ് അടച്ച് സീൽ ചെയ്ത് കോൺക്രീറ്റോ മറ്റോ ഒക്കെ ഇട്ട് നമ്മൾ അടച്ചു വയ്ക്കുക. അതുവഴി കയറി വരാനുള്ള ഇട ഉണ്ടാക്കാതിരിക്കുക. പിന്നെ ചേരയൊക്കെ നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ ഉള്ളത് വളരെ നല്ലതാണ് കേട്ടോ. കാരണം ചേര എലിയെ മാത്രമല്ല, എലി, തവള പോലുള്ള ജീവികളെയൊക്കെ പിടികൂടി കഴിക്കുന്നതോടൊപ്പം ഈ വിഷമുള്ള അണലി, മൂർഖൻ പോലുള്ള പാമ്പിൻ്റെയൊക്കെ കുഞ്ഞുങ്ങളെ പിടിച്ച് കഴിക്കും. അപ്പോൾ ഈ പാമ്പിൻ്റെയൊക്കെ കുഞ്ഞുങ്ങൾ നമ്മുടെ വീട്ടിൻ്റെ പരിസരത്തൊക്കെ, അതിന് ഒളിഞ്ഞിരിക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ടോ എന്ന് അന്വേഷിച്ച് വരുന്ന സമയത്ത് അവിടെ ചേര ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ചേര ഇതിനെ പിടികൂടി ഭക്ഷണമാക്കുകയും ഇത്തരം വിഷമുള്ള പാമ്പുകൾ, നമുക്ക് അപകടകാരികളാകാവുന്ന പാമ്പുകളൊന്നും അവിടെ വരാതിരിക്കാനൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ചേരയെ നമ്മൾ എന്ത് ചെയ്യുക, ഓടിക്കാതിരിക്കുക. ചേര നമ്മുടെ പരിസരത്തൊക്കെ ഉള്ളതെപ്പോഴും ചിലർക്ക് പേടിയാണെങ്കിൽ പോലും നമ്മുടെ സുരക്ഷയെ കുറച്ചും കൂടി മെച്ചപ്പെടുത്തുന്ന ഒരു സംഗതിയാണ് ചേരയുടെ സാന്നിധ്യം എന്ന് പറയുന്നത്.
2: സാറേ, ഈ പാമ്പുകള് നമ്മുടെ ചുറ്റുവട്ടത്ത് ഇങ്ങനെ മുട്ടയിട്ട് അടയിരിക്കാറുണ്ടോ?
0: അടയിരിക്കത്തില്ല. പാമ്പ് മുട്ടയിടും. വളരെ സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്താണ് പാമ്പ് മുട്ടയിടുന്നത്. പാമ്പുകള് ശീതരക്ത ജീവിയാണ്. ശീതരക്ത ജീവികള് അടയിരിക്കത്തില്ല. പക്ഷികളും ഒക്കെയാണ് അടയിരിക്കുന്നത്. ഉഷ്ണരക്ത ജീവികളാണ് അടയിരിക്കുന്നത്. പാമ്പ് മുട്ടയിട്ടിട്ട് പാമ്പങ്ങ് പോവുകയുള്ളൂ. പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും ഈ മുട്ട തന്നെത്താനെ വിരിയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പാമ്പും കുഞ്ഞുങ്ങളെ കണ്ടുകഴിഞ്ഞാൽ, മുട്ടയിടുന്ന പാമ്പാണെന്നുണ്ടെങ്കിൽ പാമ്പും കുഞ്ഞുങ്ങൾ ഇതുപോലെ പരിസരത്ത് എവിടെയെങ്കിലും മുട്ടയിട്ടിട്ടുണ്ടാവും. അപ്പോൾ ഒന്നിലധികം കുഞ്ഞുങ്ങളെ കാണാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ രണ്ടാഴ്ച മുന്നേ നമ്മൾ വാർത്തയിലൊക്കെ കണ്ടില്ലേ, ആ തൃശ്ശൂർ ജില്ലയിൽ മക്കളെ കടിച്ച പാമ്പ്, ഒരു പാമ്പും കുഞ്ഞായിരുന്നു. ആ വീട്ടിൽ നിന്ന് 5 പാമ്പുകളെയാണ് അടുത്ത ദിവസങ്ങളിൽ കണ്ടെത്തിയത്. അപ്പോൾ അതുപോലെ പാമ്പും കുഞ്ഞ് ഒരെണ്ണത്തിനെ കണ്ടുകഴിഞ്ഞാൽ അവിടെ നമ്മളായിട്ട് പരിശോധിക്കാനൊന്നും നിൽക്കരുത്. കാരണം അവിടെ ചിലപ്പം വേറെയും പാമ്പും കുഞ്ഞുങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് നന്നായിട്ട് പരിശോധിക്കാൻ അറിയുന്ന ആൾക്കാർ, നമ്മുടെ വനംവകുപ്പിൻ്റെ സർപ്പ വോളണ്ടിയർമാരൊക്കെ ഉണ്ട്. അവരെ വിളിച്ചു കഴിഞ്ഞാൽ അവർ ഒന്ന് വിശദമായിട്ട് പരിശോധിച്ച് ഇത് കയറി നമ്മുടെ വീട്ടിലേക്കൊക്കെ വരാനുള്ള സാധ്യതയുള്ള മാളങ്ങളോ പൊത്തുകളോ വഴികളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ അവർ നോക്കിയിട്ട് അവർ പറഞ്ഞു തരും. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ നമ്മൾ കോൺക്രീറ്റ് ഇട്ടോ ഒക്കെ അങ്ങ് സീൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ മതിലിൻ്റെ അടിയിലൂടെയൊക്കെയുള്ള മാളങ്ങളിലൂടെ കയറി വരാനുള്ള സാധ്യത നമുക്ക് ഒഴിവാക്കാൻ പറ്റും കേട്ടോ.
1: താങ്ക് യു, വിളിച്ചതിന് നന്ദി. ഇപ്പോൾ ഇതുപോലെ തന്നെ ഈ പാമ്പ് കടിയേറ്റാൽ വിഷം ശരീരത്തിലേക്ക് വേഗത്തിൽ പടരാതിരിക്കാൻ നമ്മൾ പിന്നെ എന്തൊക്കെ പ്രത്യേക കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ?
0: പ്രധാനമായും ഇമ്മൊബിലൈസ് ചെയ്യുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിഷം പടരുന്നതിനുള്ള ആ ഒരു സമയം കുറച്ച് കൂടുതൽ നമുക്ക് ലഭ്യമാക്കുക എന്നുള്ളതാണ്. പെട്ടെന്ന് വിഷം ശരീരത്തിൽ പടരാതിരിക്കുക. അപ്പം അതിൽ പലപ്പോഴും പലർക്കും പറ്റുന്നൊരു അബദ്ധം എന്ന് പറയുന്നത്, ഇപ്പോൾ പാമ്പ് കടിച്ചതുപോലെ തോന്നിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആൾ വണ്ടി ഓടിച്ചുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയി, അല്ലെങ്കിൽ ബൈക്ക് ഓടിച്ചുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയി, അല്ലെങ്കിൽ ഓടിപ്പോയി, അങ്ങനെയുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസൊക്കെ നമ്മുടെ രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും എന്താണ് പെട്ടെന്ന് തന്നെ എൻവയോൺമെന്റ് ഫാസ്റ്റാക്കുകയും ചെയ്യുന്ന ആക്ടിവിറ്റീസാണ്. ഫിസിക്കൽ ആക്ടിവിറ്റീസ് പരമാവധി ഒഴിവാക്കുക, ആൾ ശാന്തനായിട്ടിരിക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടുന്ന സംഗതി. കടിയേറ്റ ഭാഗം പരമാവധി ചലിപ്പിക്കാതെ വയ്ക്കുക. പേശി ചലനങ്ങൾ പരമാവധി ഒഴിവാക്കുക. അത് നേരത്തെ പറഞ്ഞതുപോലെ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ആൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഒന്ന് ചുറ്റി വെക്കാൻ പറ്റുന്ന ഒരാളുണ്ടെങ്കിൽ, അത് ഒരു ഡോക്ടറോ നേഴ്സോ തന്നെ ആണെങ്കിലേ അത് ചെയ്യാവുള്ളൂ. അല്ലാത്ത ആളാണെന്നുണ്ടെങ്കിൽ ചെയ്യരുത്. ആ കടിയേറ്റ ഭാഗം ചലിപ്പിക്കാതെ എങ്ങനെ സേഫായിട്ട് പിടിച്ച് വെക്കുക, എന്നിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോവുക എന്നുള്ളതേ ഉള്ളൂ. ചലനങ്ങൾ ഒഴിവാക്കുക, ആയാസകരമായിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ ഒഴിവാക്കുക, കൂളായിട്ട് ശാന്തനായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടുന്ന സംഗതി.
1: ഇതിപ്പോ ഈ പാമ്പ് കടിയേറ്റാൽ ഏത് ഇനത്തിൽപ്പെട്ട പാമ്പാണ് എന്ന് ഹോസ്പിറ്റലിൽ എത്തിയാൽ മാത്രമല്ലേ നമുക്ക് തിരിച്ചറിയാൻ?
0: കൃത്യമായിട്ട് പാമ്പുകളുടെ ഐ ഡി തിരിച്ചറിയാൻ പറ്റുന്ന ആളാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഏത് പാമ്പാണ് കടിച്ചതെന്ന് അറിയാൻ പറ്റുള്ളൂ. കടിയേറ്റ പാട് നോക്കിയിട്ടൊന്നും ഇത് വിഷമുള്ളതാണോ വിഷമില്ലാത്തതാണോ ഏത് ഇനത്തിൽപ്പെട്ടതാണ് കടിച്ചതെന്നൊന്നും നമുക്ക് കൺക്ലൂസീവായിട്ട് പറയാൻ പറ്റില്ല. അപ്പൊ മാത്രമല്ല, ഇനിയിപ്പോ കടി ഏറ്റുകഴിഞ്ഞു എന്ന് വെച്ചിട്ട് എൻവനമേഷൻ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. പാമ്പുകൾ പരമാവധി ഈ ശത്രുവിനെ സംബന്ധിച്ചിടത്തോളം പാമ്പ് പേടിപ്പിക്കാൻ വേണ്ടിയാണ് കടിക്കുന്നത്. കൊല്ലുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആയിരിക്കില്ല. കാരണം ബേസിക്കലി പാമ്പുകൾ, വിഷപ്പാമ്പുകൾ, ഇപ്പോൾ നമ്മുടെ കേരളത്തിലുള്ള പാമ്പുകളിൽ 130 പാമ്പുകൾ ഉള്ളതിൽ 10 പാമ്പുകൾക്ക് മാത്രമാണ് മനുഷ്യന് അപകടകരമായിട്ടുള്ള രീതിയിലുള്ള വിഷമുള്ളൂ. ഈ വിഷമുള്ള പാമ്പുകളൊക്കെ തന്നെ അതിന്റെ വിഷം ഉപയോഗിക്കുന്നത് ഇരപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അത് മറ്റ് പൊതുവിൽ ഉള്ളൊരു തെറ്റായ ഒരു ധാരണയാണ്, പാമ്പ് ശത്രുവിനെ കടിക്കുമ്പോഴാണ് വിഷം കുത്തിവെക്കുള്ളൂ. അതിന് കഴിക്കാനുള്ള ഇരജീവിയെ പിടിക്കുമ്പോൾ വിഷം കുത്തിവെക്കില്ല, കാരണം അത് കഴിക്കുമ്പോഴേക്കും പാമ്പ് ചത്തുവും എന്നൊക്കെയുള്ള ധാരണകളുണ്ട്. അത് പാമ്പും വിഷം എന്താണ് എന്നുള്ള കൃത്യമായിട്ട് തിരിച്ചറിവില്ലാത്തതുകൊണ്ടാണ്. പാമ്പും വിഷം ആക്ച്വലി അതിൻ്റെ ദഹനരസമാണ്. പ്രോട്ടീൻസും കോൺസെൻട്രേറ്റ് പ്രോട്ടീൻസും എൻസൈംസും ഒക്കെയാണ് അതിൻ്റെ കമ്പണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഈ ഇരയെ ദഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള, ഇരയെ ആദ്യം ഇമ്മൊബിലൈസ് ചെയ്യുക, കൊല്ലുക, എന്നിട്ട് അതിനെ ദഹിപ്പിക്കുക, ഇതെല്ലാം ചേർന്നിട്ടുള്ള ഒരു ധർമ്മമാണ് പാമ്പിൻ വിഷത്തിനുള്ളത്. ആ ഇരയുടെ ദേഹത്തേക്ക് വിഷം ഇഞ്ചക്ട് ചെയ്തിട്ട് തന്നെയാണ് പാമ്പ് ഇരയെ കൊല്ലുക എന്ന് പറയുന്നത്.
1: ഒരു ശ്രോതാവ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഹലോ ഹലോ
3: ഹലോ
1: ആരാണ്, എവിടെ നിന്നാണ് വിളിക്കുന്നത്?
3: ഏറ്റുമാനൂരിന്നാണ് വിളിക്കുന്നത്.
1: ആ ചോദിച്ചോളൂ സാറിനോട് സംശയം.
3: നമസ്കാരം സാർ.
0: നമസ്കാരം നമസ്കാരം, ചോദിച്ചോളൂ.
3: അത് ഞങ്ങളെ പറമ്പില് കുറച്ച് പറമ്പുണ്ട്, അതിനകത്തിപ്പോ ഉടുമ്പ് ധാരാളമായിട്ട് വരുന്നുണ്ട്. അപ്പം ആളുകൾ പറഞ്ഞു ഉടുമ്പിനെ അത് ഈ വലിയ കുഴിയൊക്കെ കുഴിക്കും, അതിനെ ഓടിക്കണ്ട, എന്നാന്ന് വെച്ചാൽ പാമ്പിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ പാമ്പിനെ ഒക്കെ പിടിച്ച് തിന്നോളൂ എന്ന്. ശരിയാണോ?
0: ശരിയാണ് ശരിയാണ്. അതായത് ഇപ്പൊ പാമ്പ് നമ്മുടെ ഒഴിഞ്ഞ പറമ്പുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പൊ പാമ്പുകളിൽ ചില പാമ്പുകൾ പ്രസവിക്കുന്ന പാമ്പുകളുണ്ട്, ചില പാമ്പുകൾ മുട്ടയിടുന്ന പാമ്പുണ്ട്. അപ്പൊ മുട്ടയിടുന്ന പാമ്പാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള പറമ്പിലൊക്കെ സുരക്ഷിതമായിട്ടുള്ള ഭാഗങ്ങളിലൊക്കെയാണ് മുട്ടയിടുക. ഈ ഉടുമ്പ് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഈ പാമ്പിൻ മുട്ടയൊക്കെ എടുത്ത് ഭക്ഷണമാക്കും, കഴിക്കും. മാത്രമല്ല ചെറിയ പാമ്പും കുഞ്ഞുങ്ങളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഉടുമ്പ് വിടത്തില്ല, അതിനെ പിടികൂടി കഴിക്കും. ഇനി സാമാന്യം വലുപ്പമുള്ള പാമ്പാണെങ്കിൽ പോലും ഉടുമ്പ് ചിലപ്പോൾ പിടികൂടി ഭക്ഷണമാക്കാറുണ്ട്. അപ്പൊ ഈ ഉടുമ്പ് കീരി പോലുള്ള ജീവികളൊക്കെ നമ്മുടെ വീടിന്റെ പരിസരത്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ പാമ്പുകളെയൊക്കെ ധാരാളം പിടികൂടി കഴിക്കുന്ന ജീവികളാണ്. മാത്രമല്ല പിന്നെ ഉപ്പൻ പോലുള്ള ചെറിയ പക്ഷികളും, ഉപ്പൻ ധാരാളം പാമ്പുകളെ പിടികൂടി കഴിക്കുന്ന പക്ഷിയാണ് ഉപ്പൻ. പിന്നെ ഈ ചെറിയ കുഞ്ഞു പാമ്പുകളെയൊക്കെ പിടികൂടി, പാമ്പ് കുഞ്ഞിനെ മാത്രമല്ല സാമാന്യം വലുപ്പമുള്ള പാമ്പിനെയൊക്കെ ഉപ്പൻ പിടികൂടി കഴിക്കാറുണ്ട്. പിന്നെ ചെറിയ കുഞ്ഞു പാമ്പുകളെ ധാരാളം പിടികൂടി കഴിക്കുന്ന ചില പക്ഷികളുണ്ട്. ഇപ്പൊ പൊന്മാൻ അതുപോലെ ഈ കരിയിലക്കിളി പോലുള്ള ഇതുപോലെ ഈ ചെറിയ പ്രാണികളെയൊക്കെ പിടികൂടി കഴിക്കുന്ന പക്ഷികളൊക്കെ തന്നെ പാമ്പും കുഞ്ഞുങ്ങളെ പിടികൂടി കഴിക്കും. അപ്പൊ അതിനെയൊക്കെ നമ്മുടെ പരിസരത്തുനിന്ന് നമ്മൾ ഓടിച്ചു വിടാതിരിക്കുക എന്നുള്ളതാണ്. വലിയ പാമ്പുകളൊക്കെ പിടിക്കുന്ന വലിയൊരു പക്ഷിയാണ് മയിൽ. മയില് പക്ഷേ സാധാരണ നാട്ടിൻപുറങ്ങളിലൊന്നും അങ്ങനെ കാണാറില്ല, എന്നാലും മയിലിന്റെ സാന്നിധ്യം ഉള്ളയിടത്ത് പാമ്പിന്റെ സാന്നിധ്യം കുറവായിരിക്കും. പിന്നെ ഈ പൂച്ചയും അതുപോലെ കീരിയും ഒക്കെ തന്നെ പാമ്പുകളെ പിടികൂടി കഴിക്കുന്ന ജീവികളാണ്.
3: കേട്ടോ, ഞങ്ങളുടെ കിണറിനകത്ത് നേരത്തെ ഒരു 60-70 വർഷമായി പണിത കിണറാണ്. അതിനകത്ത് ഈ പിന്നെ ഇതിന്റെ ചെറിയ പാമ്പിന്റെ പടം കാണുന്നു. കഴിഞ്ഞ വർഷം രണ്ടെണ്ണം കണ്ടിട്ട് ഞാൻ എടുത്തു കളഞ്ഞു സൈഡിന്ന്, ഇപ്പോഴും ഒരെണ്ണം കണ്ടു. അപ്പൊ അതന്നെ അതങ്ങനെ അതിനകത്ത് പാമ്പ് ഉണ്ടായിട്ടാണോ ഇതിനായിട്ട് ഇറങ്ങണതാണോ പടം പൊളിക്കാൻ?
0: അല്ല, പണം പൊഴിക്കാൻ വേണ്ടി ഇറങ്ങുന്നതാകണമെന്നില്ല. ചിലപ്പോ ഈ കിണറിനടുത്തൊക്കെ പാമ്പുകള് ചിലപ്പോ സ്ഥിരം താമസിക്കാറുണ്ട്. അത് ആ പ്രദേശത്ത് ഉള്ളതായിരിക്കാനാണ് സാധ്യത. അത് ഏത് ഇനത്തിൽപ്പെട്ടതാണെന്ന് അറിയില്ല. ചേരയാണെന്നുണ്ടെങ്കിൽ അത് നല്ലതാണ്. ചിലപ്പോൾ വിഷപ്പാമ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സർപ്പ വോളണ്ടിയർമാരെ അവരെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒന്ന് നോക്കിയിട്ട് അത് വിഷപ്പാമ്പാണെന്നുണ്ടെങ്കിൽ അതിനെ പിടികൂടി മാറ്റുന്നതായിരിക്കും നല്ലത്. കാരണം ഈ കിണറില് ചേരയുള്ളത് നല്ലതാണ്. ചേരയുണ്ടെന്നുണ്ടെങ്കിൽ ഈ മറ്റ് വിഷപ്പാമ്പിന്റെ കുഞ്ഞുങ്ങളൊക്കെ ആ പ്രദേശത്തേക്ക് വരാതിരിക്കാൻ ചേരയുള്ളത് നല്ലതാണ്. ഈ കിണർ വെള്ളം കോരുന്ന കിണറാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ രാത്രി സമയങ്ങളിൽ നിലാവുള്ള രാത്രിയിലൊക്കെ ചില വെള്ളം കോരുന്നതിന്റെ ബാക്കി വെള്ളമൊക്കെ അവിടെ ചെറുതായിട്ട് കെട്ടി നിൽക്കും. നമ്മൾ അവിടെ വെച്ച് അലക്കുകയോ അല്ലെങ്കിൽ കുളിക്കുകയോ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ ഈ ചന്ദ്രന്റെ പ്രതിബിംബം കാണും, നിലാവ് കാണും. അപ്പൊ ആ വെളിച്ചം കണ്ടിട്ട്
3: ചെറിയ
0: കോരുന്ന കിണറല്ല, ഓക്കെ, എന്നാലും ചിലപ്പോൾ അതിനകത്ത് ഈ കാടുപിടിച്ചൊക്കെ ഇരിക്കുകയാണെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ചെറിയ പല്ലിയോ അത്തരത്തിലുള്ള ജീവികളുടെയൊക്കെ സാന്നിധ്യം ഉണ്ടെങ്കിൽ പാമ്പ് ഇടയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ ഇടയ്ക്ക് വരുന്നതാണെന്നുണ്ടെങ്കിൽ അത് വിഷമുള്ള ഇനമാണെന്നെങ്കിൽ അതിനെ ഈ സർപ്പ വോളണ്ടിയർമാരെ അറിയിച്ചാൽ അവർ നോക്കിയിട്ട് പിടിച്ചു മാറ്റും. ചേരയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനെ ഒന്നും ചെയ്യണ്ട. പടം ഈ തലയുടെ ഉൾപ്പെടെയുള്ള ഭാഗം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറെക്കുറെ മനസ്സിലാവും. അല്ലാതെ ശരീരത്തിന്റെ മധ്യഭാഗം മാത്രം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. തലഭാഗം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഏറെക്കുറെ പറയാൻ
1: പറ്റും. നന്ദി. ഇതുപോലെ കുറച്ച് ആൾക്കാർക്ക് സംശയം ഉണ്ടാവാറുണ്ട്, ഈ പാമ്പ് ഇതേപോലെ കിണറിന് പരിസരത്തുണ്ട്, അല്ലെങ്കിൽ പാമ്പിന്റെ ഒരു കുഞ്ഞിനെ എങ്ങാനും കണ്ടു കഴിഞ്ഞാൽ ഇതുപോലെ ഈ പാമ്പും കുഞ്ഞുങ്ങൾ ഇഷ്ടം പോലെ ഇനി ആ പ്രദേശത്തുണ്ടാവും, അല്ലെങ്കിൽ അത് ചെറിയ കുഞ്ഞു പാമ്പിനെയാണ് കണ്ടതെങ്കിൽ വലിയ പാമ്പിന്റെ സാന്നിധ്യം ഇതിനടുത്ത് ഉറപ്പായിട്ടും ഉണ്ടാകും എന്നുള്ളൊരു പറച്ചിലുണ്ട്. അത് എത്രത്തോളം?
0: കുഞ്ഞു പാമ്പുകളെ കണ്ടു കഴിഞ്ഞാൽ അത് നവജാതരായിട്ടുള്ള കുഞ്ഞാണ്. അതായത് 2-3 ദിവസം മാത്രം പ്രായമുള്ള ചെറിയ കുഞ്ഞാണെന്നുണ്ടെങ്കിൽ അവിടെ മറ്റു കുഞ്ഞുങ്ങളെ കാണാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു രണ്ടാഴ്ചയൊക്കെ പ്രായമായ കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ അത് ചിലപ്പം ഈ ഇങ്ങനെ ഡിസ്പേഴ്സ് ആയി തുടങ്ങുന്ന ഒരു സമയമാണ്. പാമ്പും കുഞ്ഞുങ്ങളിപ്പം മുട്ടയൊക്കെ വിരിഞ്ഞു വരുന്ന കുഞ്ഞുങ്ങളാണ്.

0: അല്ലെങ്കിൽ അത് ജനിച്ച സ്ഥലത്ത് തന്നെ തുടരുകയല്ല ചെയ്യുന്നത്. അത് അവിടെ നിന്ന് അതിന് ഒളിഞ്ഞിരിക്കാൻ പറ്റുന്ന സേഫ് ആയിട്ടുള്ള ഹൈഡൗട്ട്സ് നോക്കി ഇങ്ങനെ സഞ്ചരിക്കുകയും അത്തരം സ്ഥലങ്ങൾ കണ്ടെത്തിയിട്ട് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് മുതിർന്ന കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ അവിടെ വീണ്ടും വീണ്ടും കുഞ്ഞുങ്ങളെ കാണാനുള്ള സാധ്യത കുറവാണ്. പിന്നെ ചെറിയ കുഞ്ഞുങ്ങളെ കണ്ടാൽ അതിന്റെ അമ്മ പാമ്പ് അവിടെ ഉണ്ടാകുമെന്നൊരു ധാരണ. അത് പാമ്പുകൾ ഇപ്പൊ പല രീതിയിലാണ് അതിന്റെ പ്രചരണം. ഒന്ന് മുട്ടയിട്ട് കുഞ്ഞു വിരിയുന്ന പാമ്പുകളുണ്ട്, ഓവി പാരസ് എന്ന് പറയും. പിന്നെ വിവി പാരസ് ഉണ്ട്, പ്രസവിക്കുന്ന പാമ്പുകൾ. പിന്നെ അണലി വർഗത്തിൽപ്പെട്ട ചില പാമ്പുകളൊക്കെ എന്ന് പറഞ്ഞാൽ മുട്ട ശരീരത്തിനുള്ളിൽ രൂപപ്പെട്ടു വന്നിട്ട് അത് വിരിഞ്ഞ് കുഞ്ഞായിട്ടാണ് പുറത്തേക്ക് വരുന്നത്. അതിന് ഓവോ വിവി പാരസ് എന്നാണ് പറയുക. അപ്പൊ അത് അത്തരത്തിൽ അതും പ്രസവം പോലുള്ള ഒരു പ്രക്രിയയാണ്. അപ്പൊ അത്തരത്തിൽ നവജാതരായിട്ടുള്ള ഈ ഇങ്ങനെ പ്രസവിക്കപ്പെടുന്ന കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ അമ്മ പാമ്പിന്റെ സാന്നിധ്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അണലിയുടെയൊക്കെ കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ, രണ്ടോ മൂന്നോ ദിവസത്തെ മാത്രം പ്രായമുള്ള കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ വലിയ മുതിർന്ന അണലിയുടെ സാന്നിധ്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷെ മൂർഖന്റെ കുഞ്ഞുങ്ങളെ കണ്ടു, അല്ലെങ്കിൽ മുട്ട വിരിഞ്ഞ് പുറത്തു വരുന്ന ചേര, മലമ്പാമ്പ്, മൂർഖൻ, നീർക്കോലി, കാട്ടുപാമ്പ്, വെള്ളിക്കട്ടൻ, ഇങ്ങനെയുള്ള പാമ്പുകളുടെയൊക്കെ കുഞ്ഞുങ്ങളെ കണ്ടു എന്ന് വെച്ചിട്ട് അവിടെ അമ്മ പാമ്പ് ഉണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല.
1: ഈ WHO നിർദ്ദേശിച്ചിട്ടുള്ള ഈ പ്രധാന കാര്യങ്ങൾ ഈ പാമ്പുകടിയുടെ കാര്യത്തിൽ എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണ് പറയുന്നത്?
0: WHO അതായത് പാമ്പുകടി എന്ന് പറഞ്ഞാൽ ഒരു ട്രോപ്പിക്കൽ എന്താണ് നെഗ്ലക്റ്റഡ് ട്രോപ്പിക്കൽ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്നുള്ള രീതിയിലാണ് പാമ്പുകടിയെ അല്ലെങ്കിൽ സ്നേക്ക് ബൈറ്റ് എൻവനമേഷനെ അവർ വർഗീകരിച്ചിരിക്കുന്നത്. അവഗണിക്കപ്പെട്ട ട്രോപ്പിക്കൽ മേഖലയിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരു നോൺ കമ്മ്യൂണിക്കബിൾ ആയിട്ടുള്ള ഡിസീസാണ്. അപ്പോൾ ഇതിൽ പല സ്നേക്ക് ബൈറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യരുത്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതിനെ പറ്റി നമുക്ക് പലപ്പോഴും വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഇല്ല എന്നുള്ളതാണ് ഈ ഒരു മേഖലയിൽ പലപ്പോഴും പൊതുജനങ്ങളെ സംബന്ധിച്ച് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നത്. പലപ്പോഴും ഈ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരമുള്ള ഒരു കാലയളവിൽ പലരും വീഡിയോസിലൊക്കെ വന്നിട്ട് പാമ്പ് കടിയേറ്റ് കഴിഞ്ഞാൽ അത് കെട്ടണം, അയച്ചു കെട്ടണം, മുറുക്കി കെട്ടണം, ഒരു വിരൽ കടത്താവുന്ന രീതിയിൽ കെട്ടണം, പാമ്പ് കടിയേറ്റ് കഴിഞ്ഞാൽ തേച്ച് കഴുകണം, സോപ്പും വെള്ളവും ഉപയോഗിച്ച് തേച്ച് കഴുകണം, ഡെറ്റോൾ ഉപയോഗിച്ച് കഴുകണം എന്നൊക്കെയുള്ള തരത്തിലുള്ള മെസ്സേജുകൾ.
1: ഒരു കോളും കൂടെ നമുക്ക് എടുക്കാൻ തോന്നുന്നു. ഹലോ, ഹലോ, ഹലോ, കേൾക്കാമോ? പറയൂ, ആരാണ്, എവിടെ നിന്നാണ് വിളിക്കുന്നത്?
2: ഞാൻ പറഞ്ഞല്ലോ, രാജു, ആലപ്പുഴയിൽ നിന്ന് രാജു.
1: ചോദിച്ചോളൂ
2: സാറേ. ഈ സോഷ്യൽ മീഡിയ കണ്ട ഈ ഗിനിക്കോഴി വാത്ത ഇതൊക്കെ വളർത്തിയ ഇത് ഹിന്ദുക്കളെ പിടിക്കുകയോ ഓടിച്ചു വിടുകയോ ഒക്കെ ചെയ്തെന്ന് കണ്ടോ? ശരിയാണോ?
0: പിന്നെ
2: ഈ പാമ്പ് വര വാതക്കളൊക്കെ ഈ ഉടക്ക് വര വലയൊക്കെ അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഇട്ടാലേ അതിൽ വന്ന് കുരുങ്ങി കിടന്നാൽ നമുക്ക് അതിനെ പെട്ടെന്ന് വിളിച്ച് റെസ്ക്യൂ വിളിച്ച് കളയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക.
0: അതെ, രണ്ട് കാര്യങ്ങളും ഒരു പരിധി വരെ ശരിയാണ്. ഗിനിക്കോഴി വാത്ത പോലുള്ള പക്ഷികളൊക്കെ ചെറിയ സൈസ് പാമ്പുകളെയൊക്കെ പിടികൂടി ഭക്ഷണമാക്കാറുണ്ട്. കേൾക്കാമോ? ഗിനിക്കോഴി വാത്ത പോലുള്ള പക്ഷികളൊക്കെ ഗിനിക്കോഴി വാത്ത പോലുള്ള പക്ഷികളൊക്കെ ചെറിയ സൈസ് പാമ്പുൻ കുഞ്ഞുങ്ങളെയൊക്കെ പിടികൂടി ഭക്ഷണമാക്കാറുണ്ട്. അതുപോലെ പ്രകൃതിയാ നമ്മുടെ വീട്ടിന്റെ പരിസരത്തൊക്കെയുള്ള ഉപ്പൻ പോലുള്ള പക്ഷികളും ഇത്തരത്തിലുള്ള പാമ്പും കുഞ്ഞുങ്ങളൊക്കെ പിടികൂടി ഭക്ഷണമാക്കാറുണ്ട്. അപ്പൊ ഇതൊക്കെ ഒരു പരിധിയിൽ ഒരു പരിധി വരെ നമുക്ക് പ്രൊട്ടക്ഷൻ നൽകുന്ന പക്ഷികളാണ്. പിന്നെ മറ്റൊന്ന് എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ താറാവ്, കോഴി പോലുള്ള പക്ഷികളെയൊക്കെ വളർത്തുന്ന ഭാഗങ്ങളിലേക്കൊക്കെ അല്ലെങ്കിൽ വീടിന്റെ പരിസരത്തേക്കൊക്കെ പാമ്പുകൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വല ഇടുകയാണെന്നുണ്ടെങ്കിൽ വരുന്ന പാമ്പ് അതിൽ കുരുങ്ങിക്കിടക്കാനും അതിനെ സേഫായിട്ട് റെസ്ക്യൂ ചെയ്ത് മാറ്റാനും സാധിക്കും. അത് ചേരായും അണലിയും മലമ്പാമ്പും പോലുള്ള ഇനത്തിൽപ്പെട്ട പാമ്പുകളൊക്കെയാണ് അത്തരം വലയിൽ കുരുങ്ങാനുള്ള സാധ്യത കൂടുതൽ. മൂർഖൻ പോലുള്ള പാമ്പൊക്കെ വലയിലൂടെ കടന്നു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതിന്റെ കാരണമെന്ന് പറഞ്ഞാൽ ഈ ചേര, അണലി, മലമ്പാമ്പ് പോലുള്ള പാമ്പുകളുടെ ശരീരത്തിന്റെ മധ്യഭാഗം വണ്ണം കൂടുതലാണ്. മൂർഖനെ സംബന്ധിച്ച് തല ചെറുത്, കഴുത്ത് ചെറുത്, മെലിഞ്ഞിരിക്കും, പിന്നെ മധ്യഭാഗം വണ്ണം കൂടുതൽ. അപ്പൊ തല അങ്ങോട്ട് കടന്ന് ശരീരത്തിന്റെ മധ്യഭാഗം എത്തുമ്പോഴേക്കും വലയിൽ കുരുങ്ങി അവിടെ കിടക്കും. മൂർഖം പാമ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ തലയും ശരീരത്തിന്റെ മധ്യഭാഗവും ഏകദേശം ഒരേ വണ്ണമായതുകൊണ്ട് അത് വലയുടെ കണ്ണിയിലൂടെ കയറിയാലും ചിലപ്പോൾ കടന്നങ്ങ് അപ്പുറത്ത് പോകും, ചിലപ്പോൾ കുരുങ്ങിക്കിടക്കാനുള്ള സാധ്യതയുണ്ട്. എന്തെങ്കിലും ഇര വിഴുങ്ങിയിട്ടൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ, വയറിന്റെ ഭാഗം അല്പം വീർത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വലയിൽ കുരുങ്ങും. അപ്പൊ അതുകൊണ്ട് പക്ഷികളെയൊക്കെ വളർത്തുന്ന സ്ഥലങ്ങളിൽ പാമ്പുകൾ വരാൻ സാധ്യതയുള്ള ഭാഗങ്ങളുണ്ട്. അല്ലെങ്കിൽ തോടിനോടോ പുഴയോടോ ഒക്കെ ചേർന്ന് ഉള്ള വീടാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഉടക്ക് വലയിടുന്നത് പാമ്പുകളുടെ സാന്നിധ്യം അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു സുരക്ഷാ മുൻകരുതലായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്.
1: അപ്പൊ ഈ ശ്രോതാവ് വിളിച്ചതിന് നന്ദി. അപ്പൊ ഈ ശ്രോതാവ് ചോദിച്ചതുപോലെ ഈ നമ്മൾ

0: പൊതുവെ പറയാറുണ്ട് ഉഷ്ണകാലത്ത് ചൂട് കൂടുമ്പോൾ അത് മാളങ്ങളിൽ നിന്ന് പുറത്ത് വരുന്നു എന്ന് പറയാറുണ്ട്. അതേപോലെ ചില സമയത്താണെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ ഈ മഴക്കാലത്ത് തണുപ്പും മഴയും കൂടുതലുള്ള സമയത്തും പാമ്പ് കടി എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ എല്ലാ സീസണിലും ഒരുപോലെ തന്നെയാണോ ഇതിന്റെ നിരക്ക്? നമ്മൾ ശ്രദ്ധിക്കുന്നതിന്റെ പ്രത്യേകത കൊണ്ടാണോ?
1: നമ്മൾ പല രീതിയിൽ ഇത്തരത്തിലുള്ള എന്താണ് ഈ ഒരു മുന്നറിയിപ്പ് മെസ്സേജുകൾ നമ്മൾ കാണാറുണ്ട്. മഴക്കാലമാണ് പാമ്പുകൾ കൂടുതലായിട്ട് മാളങ്ങളിൽ നിന്ന് പുറത്തിറങ്ങുന്നു എന്ന് പറയും, ചൂട് കാലമാണ് പാമ്പുകൾ പുറത്തിറങ്ങുന്നു എന്നൊക്കെ പറയും. അത് ഓരോന്നും ശരിയാണ്. അതായത് മഴക്കാലം എന്ന് പറയുമ്പോൾ ഈ പാമ്പ് ഒളിഞ്ഞിരിക്കുന്ന മാളങ്ങൾക്കുള്ളിൽ വെള്ളം കയറുകയും അപ്പോൾ അവിടെ തുടർന്നിരിക്കാൻ പറ്റാതെ പാമ്പുകൾ പുറത്തേക്ക് ഇറങ്ങാറുണ്ട്. മാത്രമല്ല ഈ കിഴക്കൻ ഭാഗത്തുള്ള വനപ്രദേശത്തു നിന്നൊക്കെ ഒഴുകി വരുന്ന വെള്ളത്തിന്റെ കൂട്ടത്തിലൊക്കെ പാമ്പുകൾ ഒഴുകി വരാൻ സാധ്യതയുണ്ട്. അതൊക്കെ ഈ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന അല്ലെങ്കിൽ വെള്ളക്കെട്ടുണ്ടാകുന്ന ഭാഗങ്ങളിലൊക്കെ വീടുകളിലൊക്കെ ഉള്ളിൽ വന്ന് കയറാൻ സാധ്യതയുണ്ട്. അതിനേക്കാൾ ഉപരി ചൂട് കാലങ്ങളിൽ പൊതുവിൽ മറ്റ് ഈ പാമ്പുകൾ ഉൾപ്പെടെയുള്ള ജീവികൾക്കൊക്കെ ഒരു സ്ട്രെസ് ലെവൽ ഹൈ ആയിരിക്കും. അപ്പോൾ അത് മാളങ്ങൾക്കുള്ളിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ഉയർന്ന സ്ട്രെസ് ലെവൽ ഉള്ളത് കൊണ്ട് സാധാരണഗതിയിൽ ഒരു ശത്രുവിനെ കണ്ടു കഴിഞ്ഞാൽ പാമ്പ് ഓടി എവിടെയെങ്കിലും ഒളിച്ചിരിക്കുകയാണ് ചെയ്യുക. പക്ഷെ ഈ സ്ട്രെസ് ലെവൽ ഹൈ ആയിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, പാമ്പ് പ്രതികരിക്കാനോ അല്ലെങ്കിൽ കടിക്കാനോ ഒക്കെ സാധ്യതയുണ്ട്. അതാണ് ആ സമയത്ത് ഒരു അപകടം. പിന്നെ കുഞ്ഞു പാമ്പുകളുടെ ഒരു സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞു പാമ്പുകൾ ജനിച്ച സ്ഥലത്ത് തന്നെ അധികം ദിവസം നിൽക്കത്തില്ല. അത് അതിന് ഒളിച്ചിരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ, അതിന് ഇര ജീവികളുടെയൊക്കെ അവൈലബിലിറ്റി ഉള്ള സ്ഥലങ്ങൾ അന്വേഷിച്ച് ഇങ്ങനെ കൂടുതൽ സഞ്ചരിക്കും. അപ്പോൾ ആ ഒരു സഞ്ചാരത്തിനിടയ്ക്ക് അത് വീടുകളിലൊക്കെ വന്ന് കയറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിൽ ആ കുഞ്ഞു പാമ്പുകളെ കാണുന്ന സീസണിൽ ഇത്തരം പാമ്പുകൾ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു കരുതലും ഒരു ശ്രദ്ധയും നമുക്ക് പ്രത്യേകിച്ച് ഉണ്ടാവുക എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ പാമ്പുകൾ അപകടകാരിയാകുന്ന സീസൺ ഇതൊന്നുമല്ല, അത് ഈ മേറ്റിംഗ് സീസണാണ്. മേറ്റിംഗ് സീസൺ എന്ന് പറയുമ്പോൾ ഒരു പെൺപാമ്പിൻ്റെ സാന്നിധ്യം ഉള്ള സ്ഥലത്ത് പല സ്ഥലങ്ങളിൽ നിന്നും ആൺപാമ്പുകൾ സഞ്ചരിച്ച് വരാനും അപ്പോൾ പല ആൺപാമ്പുകളുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകുമെന്നുള്ളൊരു ധാരണ ഉള്ളതുകൊണ്ട് തന്നെ ഇത് പൊതുവിൽ അഗ്രസീവ് ആയിരിക്കുകയും ചെയ്യും. കാരണം ടെറിട്ടോറിയൽ ഫൈറ്റ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇത്തരം സാഹചര്യത്തിൽ ഇത് കടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കടിച്ചു കഴിഞ്ഞാൽ തന്നെ ഹ്യൂജ് ക്വാണ്ടിറ്റി വേണം ഇൻജക്ട് ചെയ്യാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പോൾ അത്തരം ആ ഒരു കാലയളവ് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒക്ടോബർ നവംബർ മാസങ്ങളൊക്കെയാണ്. ആ സമയങ്ങളിൽ നമ്മൾ പ്രത്യേകിച്ച് ഒരു കരുതലും ശ്രദ്ധയും വേണം.
0: ഇപ്പൊ ഈ പാമ്പുകടിയെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ സറി പരിപാടിയിലൂടെ പറഞ്ഞു. ഇതിനു വേണ്ടി ജനങ്ങളുടെ ഒരു ബോധവൽക്കരണമാണ് ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ കാര്യം. ഇതിനായി വനംവകുപ്പ് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത് എന്ന് ഉടൻ പറയാം.
1: നമുക്ക് വനംവകുപ്പിന് സർപ്പപാഠം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. അത് പ്രത്യേകിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ്. എല്ലാ അധ്യയന വർഷത്തിലും കേരളത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഒരു എന്താണ് അവയർനെസ് പ്രോഗ്രാമെങ്കിലും നടത്തുക എന്നുള്ളതാണ് വനംവകുപ്പ് ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ അധ്യയന വർഷത്തിൽ നമുക്ക് 100,000-ൽ പരം കുട്ടികളെ കവർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്, കുട്ടികളും അധ്യാപകരുമായിട്ട്.
0: അതായത് ഓരോ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നടത്തുന്നതാണോ അതോ
1: 800 സ്കൂളുകളിൽ നമ്മൾ പോയിട്ട് നമ്മുടെ എഡ്യൂക്കേറ്റേഴ്സ് സർപ്പ എഡ്യൂക്കേറ്റേഴ്സ് ഉണ്ട്. ഇതിനുവേണ്ടി പ്രത്യേകം ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയുണ്ട് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട്. അതിന് നമുക്കൊരു ഒരു കൃത്യമായിട്ടുള്ള ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ ഒക്കെ ഉണ്ട്. 1.5 മണിക്കൂർ 1.5 മണിക്കൂർ കൊണ്ട് കുട്ടികൾക്ക് പ്രസന്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ. അപ്പോൾ 800 സ്കൂളുകളിൽ നമ്മൾ പ്രോഗ്രാം നടത്തി. അതിൽ ഏകദേശം 50,000-ൽ കുട്ടികളും അധ്യാപകരുമായിട്ട് പങ്കെടുത്തു. പിന്നെ നമ്മൾ NCC NSS ആനുവൽ ക്യാമ്പ്സ് ഉണ്ട്. അത്തരം ക്യാമ്പുകളിൽ നമ്മളൊരു സെഷൻ നടത്താറുണ്ട്. അത്തരത്തിൽ പല ക്യാമ്പുകളിലായിട്ട് നമ്മൾ 20,000-ത്തോളം കുട്ടികളെ നമ്മൾ ഈ ഒരു അവയർനെസ് എത്തിച്ചു. പിന്നെ വനംവകുപ്പ് തന്നെ നടത്തുന്ന നേച്ചർ അവയർനെസ് ക്യാമ്പ് ഉണ്ട്, പ്രകൃതി പഠന ക്യാമ്പുകൾ. 3 ദിവസത്തെ ക്യാമ്പാണ്. ആ ക്യാമ്പിൽ വരുന്ന കുട്ടികൾക്ക് നമ്മൾ ഈ ഒരു അവയർനെസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു 10,000-ത്തോളം കുട്ടികളിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്.
0: അത് കൂടാതെ നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് കൂടുതൽ ഈ അന്ധവിശ്വാസങ്ങളും കാര്യങ്ങളും ഇത്തരത്തിലുള്ള എല്ലാ പ്രചാരങ്ങളും നടക്കുന്നത് ഈ സാധാരണ ജനങ്ങൾക്ക് ഇടയിലാണ്. അപ്പൊ ഈ നാട്ടുകാർക്ക് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി എന്തൊക്കെ
1: അവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നുണ്ട്? നമ്മൾ പിന്നെ ഇത് കൂടാതെ നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. അങ്ങനെ അതും വിദ്യാർത്ഥികൾക്കും മറ്റ് പല വിഭാഗങ്ങളിൽപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. വീഡിയോസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ചെറിയ അവയർനെസ് വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിലൂടെ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ വിദ്യാർത്ഥികളെക്കാൾ ഉപരി നമ്മൾ റെസിഡൻഷ്യൽ അസോസിയേഷൻസ്, കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്ന ആൾക്കാരുടെ കൂട്ടായ്മകൾ, തൊഴിലുറപ്പ് ജോലി ഒക്കെ ചെയ്യുന്ന ആൾക്കാർ, അതുപോലെ ഈ പ്രാദേശികമായിട്ടുള്ള ചില വായനശാല, ഗ്രന്ഥശാല പോലുള്ള കൂട്ടായ്മകൾ, അത്തരത്തിലുള്ള കൂട്ടായ്മകളിലെല്ലാം തന്നെ നമ്മൾ സ്നേക് അവയർനെസ്, സ്നേക് ബൈറ്റ് അവയർനെസ് പ്രോഗ്രാം നടത്തുന്നുണ്ട്. അപ്പോൾ ഒരു കഴിഞ്ഞ വർഷം നമ്മൾ വിദ്യാർത്ഥികളും അധ്യാപകരും മാത്രം 100,000-ൽ ആൾക്കാരിലേക്ക് നമ്മൾ നേരിട്ട് എത്തിയിട്ടുണ്ട്. ഇതുപോലെ ഈ ഒരു പ്രവൃത്തി നമ്മൾ തുടർന്നു വരും. അതിന് പ്രത്യേകിച്ച് ട്രെയിൻഡ് ആയിട്ടുള്ള എഡ്യൂക്കേറ്റേഴ്സും ഉണ്ട്.
0: ഇന്ന് ഈ പാമ്പുകടിയും സുരക്ഷാ മുൻകരുതലുകളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ഒരുപാട് സംശയങ്ങൾക്ക് സാറ് വളരെ കൃത്യമായി തന്നെ മറുപടി പറഞ്ഞു. അതുകൂടാതെ കേട്ടിരിക്കുന്ന ഒരുപാട് പേർക്ക്, നമ്മുടെ ശ്രോതാക്കൾക്ക് എല്ലാവർക്കും ഇത് ഉപകാരപ്രദമാണ്. കാരണം എന്ത് സിറ്റുവേഷൻ, ഇതേപോലെ പാമ്പുകടി ഏറ്റാലും അതിന് അനുബന്ധ പ്രശ്നങ്ങളുമായിട്ടുള്ള സിറ്റുവേഷൻ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുമ്പോൾ കൂടെയുള്ള എല്ലാവർക്കും പരസ്പരം ഒരു താങ്ങും

0: തണലുമാവാനും അതിനനുസരിച്ച് അവരെ പ്രത്യേകം ചികിത്സയ്ക്ക് വേണ്ടി എത്രയും പെട്ടെന്ന് ആൻറ്റിവനം ഉള്ള ഹോസ്പിറ്റലിൽ എത്തിക്കാനും എല്ലാത്തിനും എല്ലാവർക്കും സാധിക്കട്ടെ. പ്രത്യേകിച്ച് ഒരു ജീവിയുടെയും ജീവന ഭീഷണിയില്ലാതെ, ഒരു മനുഷ്യൻ്റെയും ജീവന ഭീഷണിയില്ലാതെ എല്ലാവർക്കും മുന്നോട്ട് പോകാൻ കഴിയട്ടെ. ഇതിനെ കൃത്യമായി മറുപടി തന്നത് നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ബയോഡൈവേഴ്സിറ്റി സെല്ലിലെ അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് മുഹമ്മദ് അൻവർ സാറായിരുന്നു. സാറിന് പ്രത്യേകം നന്ദി.
1: താങ്ക് യു.
2: ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ പാമ്പുകടിയും സുരക്ഷാ മുൻകരുതലും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയത് ബയോഡൈവേഴ്സിറ്റി സെൽ അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് മുഹമ്മദ് അൻവർ. സ്റ്റുഡിയോയിൽ ഇതുവരെ അദ്ദേഹത്തിനോട് സംസാരിച്ചത് എം ആർ രഞ്ജിനി. ഈ പരിപാടിക്ക് സാങ്കേതിക സഹായം നൽകിയത് ബിജു നെയ്യാറ്റിൻകര, രതീഷ് മോൻ കെ വി, ഒപ്പം മിൻഡ എം ഡേവിഡ്, അനുപമ ആർ കെ. പരിപാടി സമാപിക്കുന്നു.

ശസ്ത്രക്രിയയ്ക്ക് വിധേയരാകുന്ന രോഗികളുടെയും അവരുടെ ബന്ധുക്കളുടെയും അവകാശങ്ങളെക്കുറിച്ച് ഡോക്ടർ അജിത് പ്രസാദ് സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

ആകാശവാണി, സമയം 12 മണി. പ്രിയ ശ്രോതാക്കളിപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കൈതപ്പുറം വരികളെഴുതി ഇളയരാജ ഈണം പകർന്ന യേശുദാസ് പാടിയ ഗാനം, ചിത്രം ഫ്രണ്ട്സ്.

0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
1: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
2: മോഹൻ സിത്താര വരികൾ എഴുതി, ചിത്ര പാടിയ ഗാനം, ചിത്രം മഴവില്ല്. കൈതപ്രത്തിന്റെ വരികൾക്ക് മോഹൻ സിത്താരയുടെ സംഗീതം.

ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 3 മണിക്ക് ഗാനോപഹാരത്തിൽ കേൾക്കാം. ആകാശവാണി. ഇപ്പോൾ ലക്ഷ്മി ജയിൻ പാടിയ ലളിത ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനത്തിന്റെ രചന രാജ്പണിക്കർ ശാസ്തമംഗലം, സംഗീതം ആലപ്പി ബെന്നി. കോടി സുഹൃതം മസുധിക്കേകാൻ മേടപ്പൊൻപുലരി അണഞ്ഞു എന്നാരംഭിക്കുന്നു.

0: രാജ്പണിക്കർ ശാസ്തമംഗലം, രാജീവ് പ്രസാദ് എന്നിവർ വരികൾ എഴുതി ആലപ്പി ബെന്നി ഈണം പകർന്ന് ലക്ഷ്മി ജയൻ പാടിയ ലളിതഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് പ്രവീൺ കുമാർ. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ അധികാരമേറ്റു. സത്യപ്രതിജ്ഞ ചെയ്തത് 21 പേരടങ്ങിയ മന്ത്രിസഭ. മൂന്നാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നോർവേയിലെത്തും. നോർവീജിയൻ പ്രധാനമന്ത്രിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നൈപുണ്യ വികസനത്തിനുള്ള മികച്ച സൌകര്യമാണ് കേന്ദ്ര സർക്കാർ ഒരുക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. പിഎം വികാസ് പദ്ധതിക്ക് NIT കാലിക്കറ്റിൽ തുടക്കമായി. ഭിന്നിച്ചു നിൽക്കുന്ന ലോകത്തെ ഒന്നിപ്പിക്കുന്ന മ്യൂസിയങ്ങൾ എന്ന പ്രമേയവുമായി ഇന്ന് അന്താരാഷ്ട്ര മ്യൂസിയം ദിനം. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദ് പോരാട്ടം. വാർത്തകൾ വിശദമായി. കേരളത്തിൽ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്.
2: വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ, നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള എന്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തതയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യും.
1: വി ഡി സതീശൻ ഉൾപ്പെടെ 21 പേരടങ്ങിയ മന്ത്രിസഭയാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തത്. രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, കെ മുരളീധരൻ, AP അനിൽകുമാർ, PC വിഷ്ണുനാഥ്, ടി സിദ്ദിഖ്, ബിന്ദു കൃഷ്ണ, KA തുളസി, M ലിജു, റോജി എം ജോൺ, OJ ജനീഷ് എന്നിവരാണ് കോൺഗ്രസിൽ നിന്നും സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിമാർ. PK കുഞ്ഞാലിക്കുട്ടി, PK ബഷീർ, N ഷംസുദ്ദീൻ, KM ഷാജി, VE അബ്ദുൾ ഗഫൂർ എന്നിവരാണ് മുസ്ലിം ലീഗിൽ നിന്ന് സത്യപ്രതിജ്ഞ ചെയ്തത്. ഷിബു ബേബി ജോൺ, മോൺസ് ജോസഫ്, അനൂപ് ജേക്കബ്, CP ജോൺ എന്നിവരാണ് ഘടകകക്ഷികളിൽ നിന്ന് മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. മുഖ്യമന്ത്രി അടക്കം 16 പേർ ആദ്യമായാണ് മന്ത്രിസ്ഥാനത്തെത്തുന്നത്. സത്യപ്രതിജ്ഞ ചടങ്ങിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധി, പ്രിയങ്കാ ഗാന്ധി, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖു, കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ, മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. പുതിയ സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭായോഗം അല്പസമയത്തിനകം ആരംഭിക്കും. സത്യപ്രതിജ്ഞാ ചടങ്ങുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. പൊതുജനങ്ങൾക്ക് സത്യപ്രതിജ്ഞ തത്സമയം കാണുന്നതിനായി നഗരത്തിൽ 6 കേന്ദ്രങ്ങളിൽ LED വാളുകളും ക്രമീകരിച്ചിരുന്നു. ഇന്ന് ഉച്ചവരെ തലസ്ഥാനത്ത് ഗതാഗത സുരക്ഷാ നിയന്ത്രണം ഉണ്ടായിരിക്കും. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത VD സതീശന് അഭിനന്ദനങ്ങൾ അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നതിനായി കേന്ദ്ര സർക്കാരിന്റെ എല്ലാവിധ പിന്തുണയും ഉറപ്പു നൽകുന്നതായും ആശംസകൾ അറിയിച്ചുകൊണ്ട് ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. മൂന്നാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നോർവേയിലെത്തും. കിങ് ഹറാൾഡ് അഞ്ചാമനുമായും സോഞ്ച രാജ്ഞിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. നോർവീജിയൻ പ്രധാനമന്ത്രി യൂനസ് ഗഹർ സ്റ്റോറുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തുന്ന ശ്രീ മോദി ഇന്ത്യ നോർവേ ബിസിനസ് ആന്റ് റിസർച്ച് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യും. ശ്രീ മോദിയുടെ ആദ്യ നോർവേ സന്ദർശനമാണിത്. 43 വർഷത്തിനിടെ ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നോർവേ സന്ദർശിക്കുന്നത്. PM വികാസ് പദ്ധതിയിൽ ന്യൂനപക്ഷ വിഭാഗത്തിന് അർഹമായ പരിഗണന ഉറപ്പാക്കുന്നതായി കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. ന്യൂനപക്ഷ വിഭാഗത്തിലുള്ളവർക്ക് മികച്ച നൈപുണ്യ വികസന സൌകര്യങ്ങളാണ് കേന്ദ്ര സർക്കാർ പദ്ധതിയിലൂടെ ഒരുക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. PM വികാസ് പദ്ധതിക്ക് NIT കാലിക്കറ്റിൽ തുടക്കം കുറിക്കുകയായിരുന്നു ശ്രീ ജോർജ് കുര്യൻ. പദ്ധതി നടപ്പാക്കിയതിലൂടെ നിരവധി സ്ത്രീകൾ സംരംഭകരായി മാറി വൈദഗ്ധ്യമുള്ള സമൂഹം പദ്ധതിയിലൂടെ സൃഷ്ടിക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനവും ധാരണാപത്രം കൈമാറലും കേന്ദ്ര സഹമന്ത്രി നിർവഹിച്ചു. ന്യൂനപക്ഷ മന്ത്രാലയത്തിന് കീഴിലുള്ള ഈ പദ്ധതിയിലൂടെ പരമ്പരാഗത തൊഴിൽ മേഖലകളിലുള്ളവർക്കും ന്യൂനപക്ഷ സമൂഹത്തിലെ യുവതി യുവാക്കൾക്കും ആധുനിക കാലത്തെ തൊഴിൽ നൈപുണ്യങ്ങൾ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. എൻ ഐ ടിയിലെ സെന്റർ ഫോർ കണ്ടിന്യൂയിംഗ് എഡ്യൂക്കേഷൻ ആന്റ് സ്കിൽ ഡെവലപ്മെന്റിന്റെ നേതൃത്വത്തിലാണ് ചടങ്ങ്. അമൃത് ഫാർമസി അടക്കമുള്ള സംരംഭങ്ങൾ എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ പ്രയോജനം ചെയ്യുന്നതായി കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയ സെക്രട്ടറി പുണ്യ സലീല ശ്രീവാസ്തവ. തിരുവനന്തപുരത്ത് നടന്ന എച്ച് എൽ എൽ ലൈഫ് കെയർ ലിമിറ്റഡിന്റെ വജ്രജൂബിലി സമാപന ചടങ്ങിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു അവർ. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഗുണനിലവാരമുള്ള ആരോഗ്യ സൌകര്യങ്ങൾ ലഭ്യമാക്കുക എന്ന പ്രധാനമന്ത്രിയുടെ ആഹ്വാനം എച്ച് എൽ എൽ നിറവേറ്റുന്നതായും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ഐ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ഐ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നരേന്ദ്രമോദി മൊബൈൽ ആപ്പിലൂടെയോ മൈ ജി ഒ വി ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. നീണ്ട 15.5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പെരിയാർ കടുവ സങ്കേതത്തിൽ മഞ്ഞൾ കൃഷി പുനരാരംഭിച്ചു. വന്യജീവി ശല്യം പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി വനാതിർത്തിയോട് ചേർന്ന തരിശുഭൂമികളിലാണ് കൃഷി ഇറക്കിയിരിക്കുന്നത്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: പെരിയാർ വന്യജീവി സങ്കേതത്തിലെ മന്നാക്കുടി, പളിയക്കുടി, മൂഴിക്കൽ ഉൾപ്പെടെയുള്ള 5 ഇക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. വന്യമൃഗങ്ങൾക്ക് താൽപര്യമില്ലാത്ത വിളയായതിനാൽ അതിർത്തി മേഖലകളിൽ മഞ്ഞൾ കൃഷിക്ക് മുൻഗണന നൽകുകയായിരുന്നു. പുതുമഴയുടെ നനവിൽ വനഗ്രാമങ്ങളിലെ 1.5 പതിറ്റാണ്ടായി കിടന്ന തരിശുഭൂമിയിലാണ് ഇപ്പോൾ വിത്തിറക്കിയത്. പൂർണ്ണമായും ജൈവ രീതിയിൽ നടത്തുന്ന ഈ കൃഷി കാടിനെ ആശ്രയിച്ചു കഴിയുന്ന ജനവിഭാഗങ്ങൾക്ക് സ്ഥിര വരുമാനം ഉറപ്പാക്കാൻ ലക്ഷ്യമിടുന്നു. വരും ദിവസങ്ങളിൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പദ്ധതി വ്യാപിപ്പിക്കാനാണ് അധികൃതരുടെ തീരുമാനം.
1: ഭിന്നിച്ചു നിൽക്കുന്ന ലോകത്തെ ഒന്നിപ്പിക്കുന്ന മ്യൂസിയങ്ങൾ എന്ന പ്രമേയവുമായി ഇന്ന് അന്താരാഷ്ട്ര മ്യൂസിയം ദിനം. സാംസ്കാരികവും സാമൂഹികവും ഭൌമരാഷ്ട്രീയപരവുമായ ഭിന്നതകൾക്ക് അതീതമായി സമൂഹങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന പാലങ്ങളായി പ്രവർത്തിക്കാൻ മ്യൂസിയങ്ങൾക്ക് സാധിക്കുമെന്നും അതുവഴി ആഗോളതലത്തിൽ പരസ്പര വിശ്വാസവും സമാധാനവും വളർത്താൻ കഴിയുമെന്നും ഈ വർഷത്തെ പ്രമേയം അടിവരയിടുന്നു.

0: വർഷങ്ങൾക്ക് മുൻപാണ് ലോകത്ത് ആദ്യമായി അന്താരാഷ്ട്ര മ്യൂസിയം ദിനം ആചരിച്ചു തുടങ്ങിയത്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ്. ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 7:30 ചെന്നൈ എം എ ചിദംബരം സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ ഡൽഹി ക്യാപിറ്റൽസും മറ്റൊരു മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും വിജയിച്ചു. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഗോവയെ നേരിടും. കൊച്ചിയിലെ കലൂർ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 മത്സരം. സിബിഎസ്ഇ 12-ാം ക്ലാസ് പരീക്ഷകളിലെ ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനം, മൂല്യനിർണ്ണയ പ്രക്രിയകൾ കൂടുതൽ സുതാര്യത ഉറപ്പാക്കിയതായി കേന്ദ്ര സർക്കാർ. ന്യൂഡൽഹിയിൽ സിബിഎസ്ഇ 12-ാം ക്ലാസ് ഫലങ്ങളെക്കുറിച്ച് ഉയർന്ന ആശങ്കകൾക്ക് മറുപടി നൽകവേ സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് സെക്രട്ടറി സഞ്ജീവ് കുമാർ അറിയിച്ചതാണ് ഇക്കാര്യം. ഒഎസ്എം ആദ്യമായി 2014 അവതരിപ്പിച്ചതാണെന്നും നിരവധി സർവകലാശാലകളും അന്താരാഷ്ട്ര ബോർഡുകളും ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നതായും ശ്രീ സഞ്ജീവ് കുമാർ പറഞ്ഞു. ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിലൂടെ ഏകദേശം 98 ലക്ഷം ഉത്തരപേപ്പറുകളുടെ ഡിജിറ്റൽ മൂല്യനിർണ്ണയം നടത്തിയതായും അദ്ദേഹം അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്കിടയിൽ അമേരിക്ക, ഇറാൻ നയതന്ത്ര ബന്ധം വഷളാകുന്നു. യുറേനിയം സംഭരണം, ഉപരോധങ്ങൾ പിൻവലിക്കൽ, യുദ്ധനഷ്ടപരിഹാരം എന്നിവയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പൂർണ്ണമായും സ്തംഭിച്ച പശ്ചാത്തലത്തിൽ ഇറാൻ ഭരണകൂടത്തിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയതോടെയാണ് മേഖലയിൽ വീണ്ടും യുദ്ധഭീതി ഉയർന്നത്. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ കപ്പലുകൾക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയപ്പോൾ നാവികസേനയെ വിന്യസിച്ചും സാമ്പത്തിക ഉപരോധങ്ങൾ ശക്തമാക്കിയുമാണ് അമേരിക്ക പ്രതിരോധിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ അധികാരമേറ്റു. സത്യപ്രതിജ്ഞ ചെയ്തത് 21 പേരടങ്ങിയ മന്ത്രിസഭ. 3-ാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നോർവേയിലെത്തും. നോർവീജിയൻ പ്രധാനമന്ത്രിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നൈപുണ്യ വികസനത്തിനുള്ള മികച്ച സൌകര്യമാണ് കേന്ദ്ര സർക്കാർ ഒരുക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. പി എം വികാസ് പദ്ധതിക്ക് NIT കാലിക്കറ്റിൽ തുടക്കമായി. ഭിന്നിച്ചു നിൽക്കുന്ന ലോകത്തെ ഒന്നിപ്പിക്കുന്ന മ്യൂസിയങ്ങൾ എന്ന പ്രമേയവുമായി ഇന്ന് അന്താരാഷ്ട്ര മ്യൂസിയം ദിനം. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി, സമയം 12 മണി കഴിഞ്ഞ് 40 മിനിറ്റ്. ഇപ്പോൾ പ്രകാശധാര.
2: വേനൽക്കാല ചർമ്മരോഗങ്ങളും ആയുർവേദ ചികിത്സയും. കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ സ്വസ്ഥവൃത്ത ആൻഡ് യോഗ വിഭാഗം പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ സജിത ഭദ്രൻ സംസാരിക്കുന്നു.
3: കേരളത്തിൽ മാർച്ച് മുതൽ മെയ് വരെ വെയിലും ഈർപ്പവും കൂടുന്നതോടൊപ്പം താപനില 35 മുതൽ 43 ഡിഗ്രി വരെയായി ചർമ്മത്തെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നു. ആയുർവേദത്തിൽ ഇത് ഗ്രീഷ്മ ഋതുവാണ്. ആയുർവേദ ശാസ്ത്രപ്രകാരം 3 മാസം കൂടുന്ന 6 ഋതുക്കളാണ് ഉള്ളത്. ശിശിരം, വസന്തം, ഗ്രീഷ്മം, വർഷം, ശരത്, ഹേമന്തം എന്നിവയാണ് ഈ ഋതുക്കൾ. ഗ്രീഷ്മ ഋതുവിൽ ചൂട് കൂടുതലായതിനാൽ തൊലിപ്പുറത്ത് തടിപ്പ്, അലർജി, സൺബേൺ പോലുള്ള പ്രശ്നങ്ങൾ കൂടുതലാണ്. വേനൽക്കാലം കടുക്കുന്നതോടെ ശരീരത്തിന് തണുപ്പും ആശ്വാസവും നൽകുന്ന രീതിയിലേക്ക് നമ്മുടെ ജീവിതശൈലി മാറേണ്ടത് അത്യാവശ്യമാണ്. വേനൽക്കാലത്ത് ചർമ്മ സംരക്ഷണം പ്രധാനമാണ്. ചർമ്മത്തിലെ നിറവ്യത്യാസം, ചൊറിച്ചിൽ, പുകച്ചിൽ, തടിപ്പ്, ഒപ്പം മാനസിക പ്രശ്നങ്ങൾ, ഇതൊക്കെ ആരോഗ്യക്കുറവിന്റെ ലക്ഷണങ്ങളാണ്. സ്കിൻ ഡിസീസ് ഉള്ളവർക്ക് പ്രമേഹം, ഹാർട്ട് ഡിസീസ്, തൈറോയ്ഡ് പോലുള്ള പ്രോബ്ലംസും സാധാരണമാണ്. പ്രതിരോധശേഷിയുടെ ബാലൻസ് നഷ്ടപ്പെട്ട് ഇൻഫെക്ഷൻ കൂടുന്നതാണ് ഒട്ടുമിക്ക സ്കിൻ പ്രോബ്ലമിനും കാരണം. രോഗത്തെ കുറച്ച് ഇമ്മ്യൂണിറ്റി കുറയുവാനുള്ള കാരണങ്ങൾ കൂടി കണ്ടുപിടിച്ച് ചികിത്സിക്കുകയാണ് വേണ്ടത്. ഒരു വ്യക്തിയുടെ ആകർഷണീയതയുടെ അളവ് കോലാണ് ചർമ്മത്തിന്റെ ആരോഗ്യം. അതുകൊണ്ട് തന്നെ സ്കിൻ ഡിസീസ് ഒരു രോഗം എന്നതിലുപരി ഒരു രോഗലക്ഷണമായി കാണാൻ ശ്രമിക്കേണ്ടതാണ്. ശരീരത്തിൽ വെളുത്ത പാടുകൾ കാണുന്നുണ്ട് എന്ന് പറഞ്ഞ് ഒപിയിൽ ഒരുപാട് ആൾക്കാർ വരാറുണ്ട്. കൂടുതലും ഡ്രൈ സ്കിൻ ആണ് അതിന് കാരണം. അവർക്ക് പൗഡർ ഉപയോഗിക്കാൻ പാടില്ല എന്നതും ശ്രദ്ധേയമാണ്. ആയുർവേദത്തിൽ 40 മരാതി കേരം തേച്ച് കുളിക്കുന്നത് അതിന് നല്ലതാണ്. സാധാരണയായി കാണുന്ന വേനൽക്കാല ത്വക്ക് രോഗങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ചൂടുകുരുക്കളാണ്. പ്രിക്ലി ഹീറ്റ് എന്ന് പറയും. വേനലിലെ ചൂടും ഈർപ്പവും ചില പ്രത്യേക ബാക്ടീരിയകളും കാരണം വിയർപ്പ് നാളങ്ങൾ അടഞ്ഞ് ചർമ്മത്തിൽ ചുവന്നതോ വെള്ളത്തുള്ളികൾ പോലെയുള്ളവയോ ആയ പാടുകളായി ചൂടുകുരുക്കൾ കഴുത്ത്, നെഞ്ച്, പുറം, മടക്കുകൾ എന്നിവിടങ്ങളിൽ കാണപ്പെടും. അസഹനീയമായ ചൊറിച്ചിൽ, പുകച്ചിൽ എന്നിവ ഉണ്ടാകും. കുട്ടികളിൽ ഇവ പെട്ടെന്ന് രോഗാണുബാധിതമാവുകയും പഴുത്ത കുരുക്കൾ രൂപപ്പെടുകയും ചെയ്തേക്കാം. ചൂടുകുരുക്കളിൽ ചൊറിയുന്നത് ഒഴിവാക്കുക. ഇത് അണുബാധ വഷളാക്കും. ഇറുകിയ വസ്ത്രങ്ങൾ ഒഴിവാക്കുക. ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ മെഡിക്കൽ ഷോപ്പുകളിൽ നിന്ന് ക്രീമുകൾ വാങ്ങി പുരട്ടുന്നത് ഒഴിവാക്കുക. പ്രത്യേകിച്ചും ഫംഗൽ അണുബാധയുണ്ടെങ്കിൽ രോഗലക്ഷണങ്ങൾ അമിതമാകുന്ന അവസ്ഥയിൽ ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്നുകൾ തന്നെ വേണ്ടിവരും. അമിതമായ ചൊറിച്ചിലോ പഴുപ്പോ അണുബാധയോ കണ്ടാൽ ത്വക് രോഗ വിദഗ്ധനെ കണ്ട് ചികിത്സ തേടേണ്ടതുമാണ്. ചൂടുകുരു പോലെയുള്ള എന്നാൽ മറ്റുള്ളവരിലേക്ക് പകരാൻ സാധ്യതയുള്ള രോഗാണുബാധയാണ് രോമകൂപങ്ങളെ ബാധിക്കുന്ന ഫോളിക്കുലൈറ്റിസ്. കാണുമ്പോൾ മുഖക്കുരു പോലെ തോന്നുമെങ്കിലും ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ ചെറിയ വേദനയോടുകൂടി കുരുക്കളായി ഇവ കാണാം. സ്റ്റഫിലോകോക്കസ് തുടങ്ങിയ ബാക്ടീരിയകൾ ഉള്ളതിനാൽ തോർത്തു തുടങ്ങിയ വസ്തുക്കളിലൂടെയും പകരാൻ സാധ്യതയുണ്ട്. ശരീര വൃത്തി പാലിക്കൽ, വസ്തുക്കളുടെ പങ്കിടൽ ഒഴിവാക്കുക തുടങ്ങി പ്രതിരോധങ്ങൾ ഇതിനെ സഹായിക്കും. രണ്ടുനേരം തണുത്ത വെള്ളത്തിൽ കുളിക്കുക, വേപ്പില ലേശം മഞ്ഞൾ ചേർത്തരച്ചു പുറമേ പുരട്ടി കുളിക്കുക എന്നിവയൊക്കെ ഇതിനെ ശമനം ഉണ്ടാക്കുന്നു. ഒപ്പം ശരീരത്തെ തണുപ്പിക്കുവാനുള്ള കാര്യങ്ങൾ എല്ലാം ചെയ്യേണ്ടതും അത്യാവശ്യമാണ്. കറ്റാർവാഴ, തേങ്ങാപ്പാൽ എന്നിവ ചൂടുകുരു ബാധിച്ച ഭാഗങ്ങളിൽ പുരട്ടുന്നത് ആശ്വാസം നൽകും. വെയിൽ കുറയ്ക്കുന്നതും അയഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുന്നതും ശരീരം വൃത്തിയായി സൂക്ഷിക്കുന്നതും ഒരു പരിധിവരെ ചൂടുകുരുവിനെ പ്രതിരോധിക്കും. ചൊറിച്ചിൽ കുറയ്ക്കാനും പാടുകൾ മാറാനും കലാമൻ ലോഷൻ പോലുള്ളവയും ഉപയോഗിക്കാവുന്നതാണ്. ചൂടുകുരു പോലെ തന്നെ ബാധിക്കുന്ന വേറൊരു അസുഖമാണ് ഫംഗൽ ഇൻഫെക്ഷൻസ്. അമിതമായ വിയർപ്പ് ഈർപ്പവും കാരണം തുടയിടുക്കുകൾ, കക്ഷം, മാറിനു താഴെ, നാഭിഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ പെട്ടെന്നു തന്നെ ശരീരത്തിലും മറ്റുള്ളവരിലേക്കും പകരുന്ന കാൻഡിഡ പോലുള്ള ഫംഗസുകൾ വളരുകയും ചൊറിച്ചിൽ അഥവാ വട്ടച്ചൊറി വേനൽക്കാലത്ത് സാധാരണമാണ്. നിംബചൂർണം അതായത് വേപ്പിലയുടെ ചൂർണം തന്നെയാണ് തൈര് ചേർത്തരച്ച് പുറമേ തേച്ചു കുളിക്കുക. ശരീരത്തിൽ ഈർപ്പം നിൽക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കേണ്ടതാണ്. ഒറ്റയാഴ്ചയിൽ ഇത് മാറുന്നതല്ല. അസുഖത്തിന്റെ കാഠിന്യവും വ്യാപ്തിയുമനുസരിച്ച് 3 മുതൽ 8 ആഴ്ച വരെ ഇതിന് ചികിത്സ വേണ്ടി വന്നേക്കും. വേനൽക്കാലത്ത് ഉണ്ടാകാവുന്ന വേറൊരു പ്രശ്നമാണ് സൂര്യതാപം, സൺബേൺ. കാഠിന്യമേറിയ വെയിൽ കൂടുതൽ നേരം കൊള്ളുന്നത് സൺബേൺ പോലുള്ള അവസ്ഥയ്ക്ക് കാരണമാകും. എന്നാൽ ഇളം വെയിൽ പോലും അമിത പ്രതികരണമുള്ള ആളുകളിൽ ഫോട്ടോഡെർമറ്റോസിസ് വിഭാഗത്തിൽപ്പെട്ട അലർജി ഉണ്ടാക്കും എന്നത് മിക്കവരും ശ്രദ്ധിക്കാറേയില്ല. പെട്ടെന്ന് വരുന്ന ചുവപ്പ്, നീറ്റൽ, തൊലി പൊളിയൽ, കുമിള തുടങ്ങിയവ സൂര്യതാപത്തിന്റെ ലക്ഷണങ്ങളാണ്. എന്നാൽ പതിയെ വരുന്ന വെളുത്തതോ ചുവന്നതോ ആയ പാടുകൾ മുഖം, കൈകൾ, കഴുത്തിൽ ഒക്കെ വരുന്നതാണ് ഫോട്ടോഡെർമറ്റോസിസിന്റെ ലക്ഷണങ്ങൾ. രണ്ടായാലും വെയിൽ തട്ടുന്നത് കുറയ്ക്കുക, കുട, തൊപ്പി മുതലായ മറകൾ ഉപയോഗിക്കുക എന്നിവ ഒരു പരിധിവരെ സഹായകരമാണ്. കറ്റാർവാഴ അടങ്ങിയ സൺസ്ക്രീൻ ഓയിൽമെന്റ് പുറത്ത് പുരട്ടാവുന്നതാണ്. വെയിൽ കാരണം നേരത്തെ വരുതിയിലായി നിന്നിരുന്ന രോഗങ്ങൾ മറനീക്കി പുറത്തു വരുന്നതും വേനൽക്കാലത്താണ്. മധ്യവയസ്കരിൽ കാണുന്ന കരിമാങ്കല്യം ഇതിന് ഒരു ഉത്തമ ഉദാഹരണമാണ്. ശരീരം തണുപ്പിക്കുവാൻ ആവശ്യമായ ആഹാരങ്ങൾ, ആയുർവേദ ഔഷധങ്ങൾ എന്നിവ ഉപയോഗിച്ചാൽ ഇത് നിയന്ത്രിക്കാൻ കഴിയുന്നതാണ്. വേനൽക്കാലത്ത് മുഖക്കുരുവും സർവ്വസാധാരണമായി കാണുന്നു. വിയർപ്പും എണ്ണമയവും ഈർപ്പവും പൊടിയും ചേർന്ന് രോമകൂപങ്ങൾ അടയുന്നതിനാൽ മുഖത്ത് കൂടുതൽ കുരുക്കൾ വരുന്നു. വരണ്ട ചർമ്മമുള്ളവരിൽ കടുത്ത ചൂടിൽ ചർമ്മത്തിലെ ഈർപ്പം നഷ്ടപ്പെട്ട് വരൾച്ചയും ചൊറിച്ചിലും ഉണ്ടാകുന്നു. മുഖസൗന്ദര്യത്തിന് ധാരാളം വെള്ളം കുടിക്കുക, മധുര പലഹാരങ്ങൾ കുറയ്ക്കുക എന്നിവയ്ക്കൊപ്പം മുഖം ചെറു ചൂടുവെള്ളത്തിൽ ഇടയ്ക്കിടെ കഴുകുക, പൗഡർ കഴിയുന്നതും ഉപയോഗിക്കാതിരിക്കുക, മുഖക്കുരു തടയാൻ എണ്ണ പലഹാരങ്ങൾ, മുട്ട എന്നിവ ഒഴിവാക്കുന്നത് അത്യാവശ്യമാണ്. മുൾത്താണി മിട്ടി പനിനീരിൽ ചാലിച്ച് മുഖത്തു പുരട്ടി 10 മിനിറ്റ് കഴിഞ്ഞ് കഴുകിക്കളയുക. രാത്രി മുഖം നന്നായി കഴുകി വൃത്തിയാക്കി മാത്രം ഉറങ്ങുക. ഇതൊക്കെ മുഖക്കുരുവിനെ മാറ്റുവാൻ വേണ്ടുന്ന ശീലങ്ങളാണ്. മുഖക്കുരുവിന് കൃത്യമായ ചിട്ടയോടെയുള്ള ചികിത്സ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തുടരാവുന്നതാണ്. ചർമ്മരോഗങ്ങൾ എല്ലാറ്റിനും പാലിക്കേണ്ടുന്ന കുറച്ച് നിർദ്ദേശങ്ങൾ കൂടി ഞാൻ തരുന്നു. ദിവസം 2 തവണയെങ്കിലും കുളിക്കുക. കുളി കഴിഞ്ഞ് ശരീരം ഈർപ്പരഹിതമായി സൂക്ഷിക്കുക. അയഞ്ഞ, കനം കുറഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക. ഇത് വിയർപ്പ് മാറ്റാനും വായുസഞ്ചാരത്തിനും സഹായിക്കുന്നു. ധാരാളം വെള്ളം കുടിക്കുക. ദിവസവും കുറഞ്ഞത് 2 മുതൽ 3 ലിറ്റർ വരെ വെള്ളം അത്യാവശ്യമാണ്. നാരങ്ങാവെള്ളം, സംഭാരം, ഇളനീറ്, നറുനീണ്ടി സത്ത്, കറുക ജ്യൂസ് ചേർത്ത നാരങ്ങാവെള്ളം, ഇഞ്ചി സത്ത് ചേർത്ത നാരങ്ങാവെള്ളം, നെല്ലിക്ക ജ്യൂസ് എന്നിവ നിർജലീകരണം തടയാനുള്ള പാനീയങ്ങളാണ്. പുറത്തിറങ്ങുമ്പോൾ SPF 30 കൂടുതലുള്ള സൺസ്ക്രീൻ ചർമ്മത്തിൽ പുരട്ടാവുന്നതാണ്. ആയുർവേദത്തിൽ ഗുളൂച്ചാദി പാനകം, അതായത് ഗുളൂച്ചാദി കഷായ ചൂർണം 10 ഗ്രാം 3 ലിറ്റർ വെള്ളത്തിൽ തിളപ്പിച്ച് തണുപ്പിച്ച് ചൂടുകാലം മുഴുവൻ ഉപയോഗിക്കുക. ശരീരത്തിന് തണുപ്പും ഇപ്പറഞ്ഞ രോഗങ്ങൾ വരാതെയും സാധ്യമാകും. അധികം ചൂടുള്ളവർ എല്ലാ ദിവസവും 5 മുതൽ 10 ഗ്രാം വരെ അഭിപത്തി ചൂർണം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഉള്ളിൽ കഴിക്കുന്നതും ഏറെ പ്രയോജനപ്രദമാണ്. ഇടയ്ക്കിടെ മുഖം അമർത്തി തുടയ്ക്കുന്നത് ഒഴിവാക്കുക. തല തുടയ്ക്കുന്ന തോർത്തുകൊണ്ട് മുഖം തുടയ്ക്കാതിരിക്കുക. ഫംഗൽ രോഗങ്ങളുടെ സാധ്യത കുറയ്ക്കാൻ വസ്ത്രങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാതിരിക്കുക. ഇപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ ആരോഗ്യകരമായ ചർമ്മരക്ഷ സാധ്യമാണ്. വേനൽക്കാലത്ത് ശരീരം ചൊറിഞ്ഞ് തടിച്ചു വരുന്നത് ആയുർവേദത്തിൽ ശീതപിത്തമെന്നാണ് അറിയപ്പെടുന്നത്. അലർജി തന്നെയാണ് കാരണം. എന്തിനോടാണ് അലർജി എന്ന് കണ്ടുപിടിക്കേണ്ടതും അത്യാവശ്യമാണ്. അലർജി മനസ്സിലായ പക്ഷം ആ ആഹാര സാധനം ഒഴിവാക്കുകയും ഒപ്പം ഔഷധങ്ങൾ കഴിപ്പിക്കുകയുമാണ് ചെയ്യാറുള്ളത്. വേനൽക്കാലത്ത് തലയിൽ വിയർപ്പ് നിന്നിട്ട് സെബോറിക് ഡെർമറ്റൈറ്റിസ്, തലയിൽ ചൊറിച്ചിൽ, മുടി പൊഴിയുക, തലയിൽ സെബേഷ്യസിസ്റ്റ് ഒക്കെ വർദ്ധിക്കുന്നത് കാണാറുണ്ട്. 2 തവണ തല കുളിച്ച് ഈർപ്പരഹിതമാക്കി തുടച്ച് വെക്കുന്നതാണ് നല്ലത്. പൂപ്പൽബാധയ്ക്ക് കാരണം എപ്പോഴും ഈർപ്പമാണ്. കക്ഷത്ത് ചൊറിച്ചിൽ കാണുന്നതും ഇക്കാലത്ത് സാധാരണയാണ്. പ്രായമായവർക്ക് സ്കിന്നിന്റെ ഇലാസ്തികത കുറയുക, പ്രമേഹം, തൈറോയ്ഡ് പോലുള്ള ഹോർമോൺ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഇത് കാണാറുണ്ട്. കുട്ടികൾക്ക് തുടയിടക്കൽ ചൊറിച്ചിൽ കാണുന്നത് വിയർപ്പ് കൂടുതൽ കൊണ്ട് സ്കാബീസ് പോലുള്ള അവസരങ്ങൾ കൂടുന്നതുകൊണ്ടും ആണ്. ശരീരം വൃത്തിയാക്കി വയ്ക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ്. സോപ്പ് മൈൽഡായി മാത്രം ഉപയോഗിക്കുക, കോട്ടൺ അടിവസ്ത്രം മാത്രം ഉപയോഗിക്കുക, ഡ്രസ്സ് ചൂടുവെള്ളത്തിൽ കഴുകി വെയിലത്തുണക്കി മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഓർക്കുക, ത്വക്ക് എന്നത് ശരീരത്തിന്റെ കണ്ണാടിയാണ്. ഉള്ളിലെ ആരോഗ്യമാണ് അത് പുറത്തു തെളിയിക്കുക. ആരോഗ്യമുള്ള ത്വക്ക് ആരോഗ്യമുള്ള ജീവിതമാണ്. ഋതു അറിഞ്ഞു ജീവിച്ചാൽ രോഗമില്ലാതെ ജീവിക്കാം എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു.
2: വേനൽക്കാല ചർമ്മരോഗങ്ങളും ആയുർവേദ ചികിത്സയും കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ സ്വസ്ഥവൃത്ത ആൻഡ് യോഗ വിഭാഗം പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ സജിത ഭദ്രൻ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 56 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 21 അംഗ മന്ത്രിസഭയും സത്യപ്രതിജ്ഞ ചെയ്തു. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി നോർവേയിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുക്കും. നൈപുണ്യ വികസന രംഗത്ത് പുതിയ മുന്നേറ്റത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ PM വികാസ് പദ്ധതിക്ക് NIT കാലിക്കറ്റിൽ തുടക്കമായി. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം നിർവഹിച്ചു. അർബുദ രോഗ പ്രതിരോധ മരുന്നുകൾ ഉൾപ്പെടെയുള്ള ഔഷധങ്ങൾ നിർമ്മിക്കാൻ അമൃത് ഫാർമസി പര്യാപ്തമാണെന്ന് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പുണ്യ സലീല ശ്രീവാസ്തവ. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ മഞ്ഞജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവ പോരാട്ടം. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ദൈവത്തിന്റെ നാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്.
2: നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള എന്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തതയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം.

0: ിൽ നിന്ന് മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. മുഖ്യമന്ത്രിയടക്കം 16 പേർ ആദ്യമായാണ് മന്ത്രിസ്ഥാനത്തെത്തുന്നത്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്വിന്ദർ സിംഗ് സുഖു, കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ, മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ, സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. പുതിയ സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭായോഗം ചേരുന്നതിനായി മുഖ്യമന്ത്രി മന്ത്രിമാരും സെക്രട്ടേറിയറ്റിലെത്തി. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ വി ഡി സതീശനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങളുടെ അഭിലാഷങ്ങൾ പൂർത്തീകരിക്കുന്നതിന് പുതിയ സർക്കാരിന് കേന്ദ്രത്തിന്റെ എല്ലാ പിന്തുണയും ഉറപ്പാക്കുമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. മൂന്നാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നോർവേയിലെത്തും. കിങ് ഹരാൾഡ് അഞ്ചാമനുമായും സോഞ്ച രാജ്ഞിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. നോർവീജിയൻ പ്രധാനമന്ത്രി യൂനസ് ഗഹർ സ്റ്റോറുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തുന്ന ശ്രീ മോദി ഇന്ത്യ നോർവേ ബിസിനസ് ആന്റ് റിസർച്ച് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യും. ശ്രീ മോദിയുടെ ആദ്യ നോർവേ സന്ദർശനമാണിത്. 43 വർഷത്തിനിടെ ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നോർവേ സന്ദർശിക്കുന്നത്. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ വിയറ്റ്നാം ദക്ഷിണ കൊറിയ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഇരു രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ബന്ധം മെച്ചപ്പെടുത്താൻ ഈ സന്ദർശനം സഹായകമാകുമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. തന്ത്രപരമായ സൈനിക സഹകരണം കൂടുതൽ ആഴത്തിലാക്കുക, പ്രതിരോധ വ്യാവസായിക പങ്കാളിത്തം ശക്തിപ്പെടുത്തുക, ഇന്തോ പസഫിക് മേഖലയിൽ സഹകരണം വർദ്ധിപ്പിക്കുക എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും ശ്രീ സിംഗ് കൂട്ടിച്ചേർത്തു. 79-ാമത് ലോകാരോഗ്യ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നഡ്ഡ സ്വിറ്റ്സർലൻഡിലെത്തി. 6 ദിവസത്തെ സമ്മേളനത്തിന് ഇന്ന് ജനീവയിൽ തുടക്കമാകും. റീഷേപ്പിംഗ് ഗ്ലോബൽ ഹെൽത്ത്, എ ഷെയർഡ് റെസ്പോൺസിബിലിറ്റി എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. 165-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള ആരോഗ്യമന്ത്രിമാരും പ്രമുഖരും പൊതുജനാരോഗ്യ വിദഗ്ധരും അസംബ്ലിയിൽ പങ്കെടുക്കും. ഇന്ത്യയിൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി തുടരുന്ന സാമ്പത്തിക പരിഷ്കാരങ്ങളെ സ്വീഡനിലെ വ്യവസായ പ്രമുഖരും സിഇഒമാരും അഭിനന്ദിച്ചതായി പശ്ചിമ മേഖലയുടെ ചുമതലയുള്ള വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി സിബി ജോർജ്. യൂറോപ്യൻ റൌണ്ട് ടേബിൾ വ്യവസായ യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിൽ ദൃശ്യമായ സുസ്ഥിര പരിവർത്തനങ്ങളെക്കുറിച്ചും സ്വീഡിഷ് വ്യവസായ സമൂഹം എടുത്തു പറഞ്ഞതായി ശ്രീ സിബി ജോർജ് പരാമർശിച്ചു.
1: Business, they all highlighted about their interest. You know, they have been observing India for last few years. They have been investing in India for last few years. What they have seen is a complete transformation in India in the last few years. They emphasized that.
0: 2 ദിവസത്തെ ഛത്തീസ്ഗഡ് സന്ദർശനത്തിനെത്തിയ കേന്ദ്ര ആഭ്യന്തര അമിത് ഷാ റായ്പൂരിൽ അടിയന്തര പ്രതികരണ സേവനമായ ഡയൽ 112 വഴി പുതിയ വാഹനങ്ങൾ ഫ്ളാഗ് ഓഫ് ചെയ്തു. ബസ്തർ ജില്ലയിൽ പബ്ലിക് കൺവീനിയൻസ് സെന്ററിന്റെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_ TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: നൈപുണ്യ വികസന രംഗത്ത് പുതിയ മുന്നേറ്റത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ പിഎം വികാസ് പദ്ധതിക്ക് NIT കാലിക്കറ്റിൽ തുടക്കമായി. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. പരമ്പരാഗത തൊഴിൽ ചെയ്യുന്നവർക്കും ന്യൂനപക്ഷ സമൂഹത്തിലെ യുവതി യുവാക്കൾക്കും ആധുനിക തൊഴിൽ മേഖലകളിൽ വൈദഗ്ധ്യം ലഭ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനവും ധാരണാപത്രം കൈമാറലും കേന്ദ്ര സഹമന്ത്രി നിർവഹിച്ചു. അർബുദ രോഗ പ്രതിരോധ മരുന്നുകൾ ഉൾപ്പെടെയുള്ള ഔഷധങ്ങൾ നിർമ്മിക്കാൻ അമൃത് ഫാർമസി പര്യാപ്തമാണെന്ന് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പുണ്യ സലീല ശ്രീവാസ്തവ. തിരുവനന്തപുരത്ത് HLL ലൈഫ് കെയർ ലിമിറ്റഡ് വജ്രജൂബിലി ആഘോഷങ്ങളുടെ സമാപന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അവർ. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് മരുന്നുകളും ഉപകരണങ്ങളും നൽകുന്നതിലൂടെ ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് മികച്ച പിന്തുണയാണ് നൽകിയതെന്നും ശ്രീമതി പുണ്യ സലീല ശ്രീവാസ്തവ പറഞ്ഞു.
3: With every interaction with HLL, my pride in the company is growing, and I think that is true of the entire ministry. The faith that the ministry has reposed in HLL being able to provide inclusive affordability and quality healthcare. So inclusive, affordable and quality, the diversity of product which shows that HLL is reinventing itself every moment.
0: കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്

0: വയനാട്, കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവയെ നേരിടും. കൊച്ചിയിലെ കലൂർ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 മത്സരം. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. രാത്രി 7:30 ചെന്നൈ MA ചിദംബരം സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസ് കിരീടം സ്വന്തമാക്കി യാനിക് സിന്നർ. നോർവേയുടെ കാസ്പർ റൂഡിനെ നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഇറ്റലിയുടെ യാനിക് സിന്നർ ഈ നേട്ടം കൈവരിച്ചത്. 50 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു ഇറ്റാലിയൻ താരം ഈ കിരീടത്തിന് അർഹനാകുന്നത്. ഭാരതത്തെയും ആഗോള സമുദ്രമേഖലയെയും കൂടുതൽ തിളക്കമാർന്ന ഭാവിയിലേക്ക് നയിക്കാൻ വനിതകൾക്കാകുമെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ. സമുദ്രമേഖലയിലെ വനിതാ നാവികർക്കായുള്ള അന്താരാഷ്ട്ര ദിനമായ ഇന്ന് അദ്ദേഹം അവരുടെ അജേയമായ മനോഭാവത്തെ അഭിവാദ്യം ചെയ്തു. രാജ്യത്തെ വനിതാ നാവികരുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടായിട്ടുണ്ടെന്നും ശ്രീ സോനോവാൾ സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നരേന്ദ്രമോദി മൊബൈൽ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി VD സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 21-അംഗ മന്ത്രിസഭയും സത്യപ്രതിജ്ഞ ചെയ്തു. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി നോർവേയിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുക്കും. നൈപുണ്യ വികസന രംഗത്ത് പുതിയ മുന്നേറ്റത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ PM വികാസ് പദ്ധതിക്ക് NIT കാലിക്കറ്റിൽ തുടക്കമായി. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം നിർവഹിച്ചു. 60 രോഗ പ്രതിരോധ മരുന്നുകൾ ഉൾപ്പെടെയുള്ള ഔഷധങ്ങൾ നിർമ്മിക്കാൻ അമൃത് ഫാർമസി പര്യാപ്തമാണെന്ന് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പുണ്യ സലീല ശ്രീവാസ്തവ. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: സമയം 1:00.
2: ആകാശവാണി അഖില കേരള റേഡിയോ നാടകോത്സവം 2026 8-ാം ദിവസം.

കൊച്ചി നിലയം അവതരിപ്പിക്കുന്നു കടങ്കഥയിലെ വിരുന്നുകാരൻ. രചന മുഹമ്മദ് റോഷൻ. സംവിധാനം എം വി ശശികുമാർ, എൻ എസ് ജയമോഹൻ.

0: അമ്മു, ആമിന,
1: ആന്റി എന്തിനാ വിളിക്കുന്നേ?
2: അത്താഴത്തിന് അല്ലാതെ
3: ആമിന ഇന്ന് വന്നതല്ലേ ഉള്ളു. ഓരോ സമയത്തും ആന്റി എന്തിനാ വിളിക്കുന്നതെന്ന് പഠിക്കാനേ ഒരു ദിവസം കഴിയും.
4: അതെ, എനിക്ക് ഒത്തിരി ചിട്ടകളും നിർബന്ധങ്ങളും ഉണ്ട്. ഞാനൊരു കർക്കശക്കാരിയാണ്. ഇപ്പോൾ ഇത് പറയുന്നത് ആവിനയോടാണ്. ആനിക്കും അമ്മൂനും എന്നെ നല്ലപോലെ അറിയാം.
2: ആന്റി, ആ മ്യൂസിക്കിന്റെ വോളിയം ഒന്ന് കുറയ്ക്കാവൂ.
4: എന്താ അമ്മൂ തല താഴ്ത്തിയിരിക്കുന്നത്? നിനക്ക് വിശപ്പില്ലാഞ്ഞിട്ടോ? അത് കറിക്ക് സ്വാദില്ലാഞ്ഞിട്ടോ?
2: ഞാൻ കഴിക്കുന്നുണ്ട് ആന്റി.
3: ആന്റി, അമ്മൂന് തലവേദനയുണ്ട്.
4: തലവേദനയാണെന്ന് ആരാ പറഞ്ഞ?
3: അമ്മു പറഞ്ഞു.
4: ആനിയോടാണോ പറഞ്ഞത്?
3: അതെ.
4: അതെ, എല്ലാരോടും ആയിട്ടൊരു കാര്യം പറയാം. ഞാനാണ് ഈ വീട്ടിന്റെ ഗൃഹനാഥ. എന്റെ ചുമതലയിലും സംരക്ഷണത്തിലുമാണ് നിങ്ങൾ മൂന്ന് പേരും. അമ്മൂന് അസുഖം വന്നാൽ ആനിയോടല്ല എന്നോടാണ് പറയേണ്ടത്. മനസ്സിലായോ?
2: എനിക്ക്
3: അതെ, എന്താ വല്ലാണ്ടിരിക്കണേ? തലവേദനയാണോ എന്ന് ഞാനും അങ്ങോട്ട് ചോദിച്ചത്.

0: അത് പോട്ടെ, അമ്മൂനിപ്പോ എന്തെങ്കിലും മരുന്ന് വേണോ?
1: വേണ്ട ആന്റി.
0: എങ്കിൽ കൈ കഴുകി എഴുന്നേറ്റോളൂ.
1: ശരി ആന്റി.
2: ആന്റി, എനിക്കും തീരെ വിശപ്പില്ല.
0: ആനി, നീ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ. നീ അവിടെ ഇരിക്ക. ഇനി ആമനിക്കും വിശപ്പില്ലെന്നുണ്ടോ?
3: ഇല്ല ആന്റി, എനിക്ക് വിശക്കുന്നുണ്ട്.
0: ആ, വിശന്നാലും കൊള്ളാം, ഇല്ലെങ്കിലും കൊള്ളാം. കഴിച്ചിട്ട് എഴുന്നേറ്റാ മതി. എല്ലാരും വേണമെങ്കിൽ കഴിക്കാനും വേണ്ടെങ്കിൽ കളയാനും, ഇതൊരു ഹോസ്റ്റലൊന്നുമല്ല. അതെല്ലാരും ഓർത്താ കൊള്ളാം. നിങ്ങളെ ഞാൻ ഇവിടെ സ്വന്തം മക്കളായിട്ടാ താമസിപ്പിച്ചിരിക്കുന്നത്, മനസ്സിലായോ? അതില് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിലേ മാറി താമസിക്കണം. മാറി താമസിക്കണമെന്ന് ഞാൻ തന്നെ നിങ്ങളുടെ വീട്ടുകാരോട് അറിയിച്ചോളാം. ആനിയോട് പ്രത്യേകിച്ചാണ് പറയുന്നത്. നിന്നെ കുറച്ച് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലാവുന്നില്ലെന്ന് വിചാരിക്കരുത് കേട്ടോ.
2: അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ.
0: നിന്നോട് ഞാൻ മറുപടി ഒന്നും ചോദിച്ചില്ല.
3: ആന്റി, ഈ തക്കാളി കറിക്ക് നല്ല സ്വാദുണ്ട്, ഇതെങ്ങനെയാ ഉണ്ടാക്കി?
0: അതെ ആമിനെ, ചടങ്ങിനുള്ള പാചകമല്ല ഇവിടെ. നിങ്ങളുടെ വാടകക്കാശിന് വേണ്ടിയും അല്ല ഞാൻ നിങ്ങളെ ഇവിടെ പാർപ്പിച്ചിരിക്കുന്നത്. എനിക്ക് കാശിനോട് ഒരു പ്രേമവും ഇല്ല. ഈ വലിയ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നതിന്റെ മടുപ്പ് ഓർത്തിട്ട് അതൊരു വല്ലാത്ത ശൂന്യതയാണ്. ആ ഒരു കാര്യം ഓർത്താ അദ്ദേഹവും ഇതിന് സമ്മതിച്ചത്. ആദ്യം അമ്മു, അമ്മുവിന്റെ ശുപാർശയിൽ ആനി, പിന്നെ ആനിയുടെ ശുപാർശയിൽ ആമിന. ആമിനുടെ കാര്യം പറയുമ്പോ അദ്ദേഹം എന്നെ എന്ത് പറയുവോ ആവോ.
3: അയ്യോ, ഞാൻ ശല്യം ഒന്നും ഉണ്ടാക്കില്ല ആന്റി.
0: ആഹാ, അത് ശരി. അല്ലെങ്കിൽ ആരാണ് ശല്യം ഉണ്ടാക്കുക? ആരെയാണ് ഞാൻ അതിന് അനുവദിക്കുക? മൂന്ന് പെമ്പിളാരെയൊക്കെ നിലയ്ക്ക് നിർത്താൻ എനിക്ക് പറ്റത്തില്ലെന്നാണോ?
2: എനിക്കറിയാം, ആന്റിക്ക് എന്നെ തീരെ ഇഷ്ടമല്ല.
0: എന്താ അത്? കരയണമെങ്കിലേ അത്താഴം കഴിഞ്ഞ് എത്ര നേരം വേണേ കരഞ്ഞോ. നല്ലപോലെ കരഞ്ഞിട്ട് ഉറങ്ങിയാ മതി. പക്ഷെ ഭക്ഷണം മേശ, അതിനുള്ളതല്ല. ആനി,
2: ഞാൻ ഇവിടുന്ന് പോവാ, ഡാഡിയെ വിളിച്ച് പറയണം.
1: അതിനിവിടെ എന്തുണ്ടായി?
3: അമ്മ ഒന്നും അറിഞ്ഞില്ല. ഊണ് പാതിയാക്കി പോന്നില്ലേ. ആനിയെ ആന്റി വല്ലാതെ വഴക്കു പറഞ്ഞു. ഈ ആന്റി ഇത്രയ്ക്ക് കടുപ്പക്കാരിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്നെ ഇവിടെ കൊണ്ടാക്കിയിട്ട് നീ പോവാണെന്നോ?
1: ആനി എവിടേക്കും പോവില്ല.
2: ഈ ആന്റിക്ക് കൂടെ അങ്ങ് പോകരുതോ ഗോവയില്?
1: ഈ വീട് എനിക്കും നിനക്കും ആമനയ്ക്കും വിട്ടു തന്നിട്ട് അല്ലേ? നല്ല കഥ. അതെ, എല്ലാവരും കിടന്ന് ഉറങ്ങാൻ നോക്കി.
0: നീ ബ്രെഡ് ഓംലെറ്റ് കഴിച്ചില്ലേ? വിശപ്പല്ലെന്ന് തോന്നൽ മാറിയോ?
2: മാറി.
0: എന്താ നിനക്ക് പറ്റിയ? നീ എന്നോട് പറയ.
2: ഒന്നുമില്ല.
0: എന്റെ പൊന്നുമോളെ ആനി, ഈ ബാല്യവും കൗമാരവും യൗവനവും ഇതൊക്കെ കഴിഞ്ഞു തന്നെയാ ഞാനും ഇവിടെ എത്തിയിരിക്കുന്നത്. നിന്നെ കണ്ടാലറിയാം നിനക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതെനിക്ക് മനസ്സിലാവും. ഞാനൊന്ന് ചോദിക്കട്ടെ ആനി, ഐ യു ഇൻ ലവ് വിത്ത് സംബഡി?
2: നോ ആന്റി. ആന്റി എന്തൊക്കെയാ പറയണേ?
0: മോളെ, നീ നല്ല സുന്ദരി കുട്ടിയാണ്. ഏതൊരുത്തം കണ്ടാലും നിന്നെ ഒരു നിമിഷം ഒന്ന് നോക്കാതിരിക്കാൻ കഴിയില്ല. ഒന്ന് നോക്കിയാ വീണ്ടും നോക്കിയേക്കും. എല്ലാവരും വലയും വിരിക്കും. ആ വലയിൽ വീഴുന്നതിന് മുമ്പ്.
2: ആന്റി, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. എനിക്ക് എന്നെ നന്നായിട്ട് അറിയാം.
0: എല്ലാ പെണ്ണുങ്ങളും ഒരു പ്രായത്തിൽ അങ്ങനെ പറയാറുണ്ട്. എനിക്ക് എന്നെ അറിയാൻ പോലും. പക്ഷെ അവൾക്കറിഞ്ഞുകൂടാത്ത ഏറ്റവും വലിയ കാര്യവും അത് തന്നെയാണ്. പ്രേമിക്കരുതെന്നല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ പറയാൻ എനിക്കൊരു അവകാശവും ഇല്ല. കാരണം ഐ വാസ് ഓൾസോ ഇൻ ലവ് വിത്ത് ബെർണാർഡ്.
2: ആരാ ആന്റി ഇത്?
0: ഓ, നിന്നോട് ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞിട്ടില്ല അല്ലേ. ഗോവയിലാണെന്ന് മാത്രമല്ലേ നിനക്കറിയൂ. അതൊരു കഥയാണ് മോളെ.
2: ഗുഡ് മോർണിംഗ് റിസപ്ഷൻ. യെസ്, യാ, റൂം നമ്പർ 203. യെസ്, ഹീസ് ദേർ. കണക്ട് ചെയ്യാം.
4: ഗുഡ് മോർണിംഗ് മിസ് ആനി.
2: ഹാ, ഗുഡ് മോർണിംഗ്. ഞാൻ ഇപ്പോ ഒരു കോളർ റൂമിലേക്ക് കണക്ട് ചെയ്തേ ഉള്ളൂ.
4: എന്റെ മുറിയിലേക്ക് കണക്ട് ചെയ്യാം എന്ന് ആനി പറയുന്നത് കോളിപ്പടി ഇറങ്ങി വന്നപ്പോ ഞാൻ കേട്ടു.
2: പിന്നെന്തേ?
4: മുറിയിൽ ആളുണ്ടെന്ന് പറഞ്ഞു കൊടുത്ത ഒരു കോൾ. ആരും എടുക്കാതെ വെറുതെ ശബ്ദിക്കുന്നത് ഒരു തമാശ.
2: എന്നാ ഞാൻ കോൾ ഇവിടെ തരാം.
4: വേണ്ട, ആവശ്യക്കാരൻ വീണ്ടും ഒരിക്കൽ വിളിക്കട്ടെ. ഒരു മറുപടിയും ഇല്ലാതാവുമ്പോൾ അയാൾ കരുതിക്കോട്ടെ. ഒന്നുകിൽ ഞാൻ ഉറക്കം ഉണർന്നില്ലെന്ന്, അല്ലെങ്കിൽ ബാത്റൂമിലാണെന്ന്.
2: ഒരുപക്ഷെ ആർക്കറിയാം, അതൊരു പ്രധാനപ്പെട്ട മെസ്സേജ് ആണെങ്കിലോ?
4: ഇമ്പോർട്ടന്റ് മെസ്സേജ്? എനിക്ക് അങ്ങനെ ഒന്നില്ല. അതുകൊണ്ടല്ലേ ഇക്കാലത്തും ഞാനൊരു മൊബൈൽ ഫോൺ കൊണ്ട് നടക്കാത്തത്. ഒരു മരണ വാർത്ത കൂടി ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം മരിക്കാൻ പോലും എനിക്കാരുമില്ല.
2: നിങ്ങളിവിടെ താമസമാക്കിയത് മുതൽ ഞാൻ ശ്രദ്ധിക്കായിരുന്നു.

0: I'm sorry.
1: സോറി, ശ്രദ്ധിച്ചതിനോ ശ്രദ്ധിച്ചു എന്ന കാര്യം തുറന്നു പറഞ്ഞതിനോ. എങ്കിൽ ഞാനും സോറി എന്ന ആമുഖത്തോടു കൂടി തന്നെ പറയട്ടെ, ഞാനും ആനിയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. റിസപ്ഷൻ കൌണ്ടറിൽ ആനിയെ കാണുമ്പോൾ എനിക്ക് പ്രത്യേകമായ ഒരു ഉന്മേഷം തോന്നാറുണ്ട്. രാത്രി ആ താടിക്കാരൻ ആനിയുടെ സീറ്റിലിരിക്കുന്നത് കാണുമ്പോൾ നീരസം തോന്നാറുണ്ട്. എന്തുകൊണ്ട് രാത്രിയിലും ആനി തന്നെ ഇവിടെ ഉണ്ടാവുന്നില്ല എന്ന വ്യസനവും.
0: എന്റെ ഷിഫ്റ്റ് 5 മണി വരെ, ഞാനൊരു പെൺകുട്ടിയല്ലേ?
1: അതുകൊണ്ടാണല്ലോ നിങ്ങളെ കാണുമ്പോൾ എനിക്ക് ഉന്മേഷം തോന്നുന്നത്. പിന്നെ ഒരു കാര്യം, നിങ്ങളുടെ ഹോട്ടലിലെ ഭക്ഷണം എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ പുറത്തിറങ്ങി എന്തെങ്കിലും കഴിക്കട്ടെ. പിന്നെ ഉച്ചവരെ നിരത്തിലാണ്, പെരുവഴിയിൽ. അപ്പൊ ശരി, കാണാം. തിരക്കാണ് എല്ലാവർക്കും, ആൾ ഇൻ എ ഹറി. ഞാൻ മാത്രം ഒട്ടും തിരക്കില്ലാത്തത്. എന്റെ കണ്ണുകളിൽ കൗതുകം, കൗതുകം മാത്രം.
0: ആമിന, നീ എന്താ ഫോണിൽ കഥ എഴുതാണോ? പിന്നെ
2: കുറച്ച് കാര്യങ്ങൾ എഴുതുക.
0: നടക്കട്ടെ, ഞാൻ ശല്യപ്പെടുത്തുന്നില്ല.
2: പ്രിയപ്പെട്ട ബഷീർക്ക, അക്ഷരങ്ങളിൽ തൊട്ട് ബഷീർക്ക എന്ന് എഴുതിയിട്ട് ഒത്തിരി നേരം ഞാൻ വെറുതെ ഇരുന്നു. പറയാനാണെങ്കിൽ ഒരുപാട്, പക്ഷെ നേരിക്കണ്ട് പറയാനാ മനസ്സ് പിടയ്ക്കുന്നത്. പോന്നിട്ട് ഒരാഴ്ചയേ ആയിട്ടുള്ളൂ, പക്ഷെ 5-6 ആണ്ട് കഴിഞ്ഞ പോലെയാ തോന്നുന്നേ. ഇത് വലിയ പട്ടണമാണ്. നമ്മുടെ നാട്ടിൽ സലാം സെറ്റിന്റെ പീടികയല്ലേ ഏറ്റവും വലുത്? ഇവിടത്തെ കണക്കിന് നോക്കിയാൽ അതൊരു പെട്ടിപ്പീടികയാ. താമസം ഒരു വീട്ടിലാ. ഞങ്ങൾ 3 പെൺകുട്ടികൾ. ആനിയ എന്നെ ഇവിടെ കൊണ്ടാക്കിയത്. ഷൊർണൂരികാരി, ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചിട്ടുള്ളതാ. വണ്ടി ഇറങ്ങിയപ്പോൾ അവൾ കാത്തു നിൽപ്പുണ്ടായിരുന്നു. അവൾ ജോലി ചെയ്യുന്ന ഹോട്ടൽ ഒത്തിരി വലുതാ. തല വല്ലാതെ ഉയർത്തി കണ്ണുമേൽ കൈയും വെച്ചാ ഞാൻ ആദ്യം അത് നോക്കിയത്. പിന്നെ അമ്മു, ഡാൻസും പാട്ടും പഠിപ്പിക്കുന്ന സ്കൂളിലെ ടീച്ചറാ. പറഞ്ഞു വന്നപ്പോ നമ്മുടെ അടുത്തുള്ളതാ. അടുത്തെന്ന് പറഞ്ഞ ഒറ്റപ്പാലം. ആന്റീന്നാ വീട്ടുകാരെ ഞങ്ങൾ വിളിക്കുക. ഇത്തിരി കടുപ്പക്കാരിയാ, എങ്കിലും എനിക്കിഷ്ടായി. പിന്നെ എംബോറിയത്തിലെ ജോലി, അത് നല്ല സുഖമാ. തിരക്ക് തീരെയില്ല. ദന്തോ ശില്പം വാങ്ങാനൊക്കെ ആർക്കാ ധൃതി? ഇക്കാനെ ഓർക്കാതെ ഒരു നിമിഷം പോലും ഇല്ല എനിക്ക്. ഇക്കാക്കയ്ക്ക് പഠിത്തമില്ലെന്നും ജോലിയില്ലെന്നും ഇനി വിഷമിക്കരുത്. എനിക്ക് ജോലിയായല്ലോ. അതല്ലേ ഇക്കാനെ കാണാതിരിക്കാൻ വയ്യെങ്കിലും മനസ്സിനെ അമർത്തിപ്പിടിച്ച് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ഇനി ഒത്തിരി കാത്തിരിക്കേണ്ടി വരില്ല നമുക്ക്. നമ്മുടെ നിക്കാഹ് കഴിഞ്ഞ് നമുക്കിവിടെ പാർക്കാം. രാത്രി തന്നെ മറുപടി അയക്കണേ. ഇക്കാന്റെ ആമനക്കുട്ടി കാത്തിരിക്കുന്നു. ഫോൺ വിളിച്ച് സംസാരിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം എഴുതി അയക്കുന്നതാ. ഉമ്മ.
1: നഗരത്തിൽ വേനൽ തുടങ്ങിക്കഴിഞ്ഞു. ഇന്നലേക്കാൾ കൂടുതൽ ഇന്ന് വേർക്കുന്നുണ്ട്, ഉഷ്ണിക്കുന്നുണ്ട്.
0: എവിടെ പോയിരുന്നു?
1: ഉത്തരം നൽകാൻ നിവൃത്തിയില്ല. ഞാൻ പറഞ്ഞിട്ടില്ലേ, നിശ്ചിതമായ ഒരിടമില്ല. ബീച്ച് റോഡ്, ടവർ ജംഗ്ഷൻ, സാനിറ്റോറിയം, അങ്ങനെ ഒന്ന് ചുറ്റി.
0: നിങ്ങൾ എത്ര ദിവസം ഇവിടെ ഉണ്ടാവും?
1: അറിയില്ല. പെട്ടെന്നൊരു ദിവസം കുളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പോകണമെന്ന് തോന്നിയാൽ തല തുടച്ച് പെട്ടി തൂക്കി ഞാൻ ഇറങ്ങിവെന്ന് പറയും. ഇതാ താക്കോൽ, സെറ്റിൽ മൈ അക്കൗണ്ട്സ്. എല്ലാ തോന്നലുകളും എനിക്ക് ബാദ്ഷാവറിന് ചുവട്ടിൽ നിൽക്കുമ്പോഴാണ് ഉണ്ടാവുക. ഉദാഹരണത്തിന്, ഇന്ന് രാവിലെ എനിക്ക് തോന്നി ഷവറിന് ചുവട്ടിൽ എന്നോടൊപ്പം ആനി കൂടി നനഞ്ഞ്.
0: നിങ്ങൾ വൃത്തിയോടെ പറയാതെ.
1: വെറുമൊരു തോന്നൽ, വെറുമൊരു തോന്നൽ, ഒരു ഫാന്റസി. അപ്പോ ശരി
0: എന്നാ. മനുഷ്യൻ, ഇയാൾ ആരാ? എന്തായിരിക്കും ഇയാളുടെ ലക്ഷ്യം?

0: ഇന്ന് ബർണാഡ് വിളിച്ചിരുന്നു. അദ്ദേഹം ഈ മാസം ഒടുവിൽ വരും. ഇപ്രാവശ്യം അദ്ദേഹം മടങ്ങിപ്പോകുമ്പോൾ ഞാനും കൂടെ ചെല്ലണമെന്നാ പറയുന്നത്. കുറച്ച് ദിവസം അവിടെ നിൽക്കാമെന്ന്. ഞാനിതുവരെ ഗോവ കണ്ടിട്ടില്ല. എനിക്കൊരു ത്രില്ലൊക്കെ തോന്നുന്നുണ്ട്. അദ്ദേഹത്തിന് തണിച്ചു നിന്ന് മടുത്തെന്ന്. ഞാൻ കൂടെ ചെന്നില്ലെങ്കിലേ ബിസിനസ്സൊക്കെ നിർത്തി തിരികെ എങ്ങി പോരുമെന്നാ പറയുന്നേ.
1: കുറച്ചു ദിവസം ഒരു ചേഞ്ചൊക്കെ രസമല്ല ആന്റി. ആന്റിക്ക് ഞങ്ങളെ വിശ്വാസമല്ലേ?
0: എനിക്ക് എല്ലാവരെയും വിശ്വാസമാണ്. അതല്ല കുട്ടികളെ പ്രശ്നം. നിങ്ങളെ ആര് ശ്രദ്ധിക്കും? നിങ്ങളുടെ ഭക്ഷണ കാര്യം, നിങ്ങളുടെ ആരോഗ്യം.
1: അതിന് പാചകക്കാരി റോസി ഉണ്ടല്ലോ.
0: റോസമ്മയുടെ കാര്യമാണോ? ഞാൻ കൺവെട്ടത്തില്ലെങ്കിൽ കാണാം. ആദ്യം താന്തോന്നിയാവുന്നത് അവളായിരിക്കും. പിന്നെ നിങ്ങളുടെ ഭക്ഷണ കാര്യമൊക്കെ ഒരു കണക്കായിരിക്കും.
1: അതൊക്കെ ശരിയാക്കാം ആന്റി. ഞങ്ങളിവിടെ ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ എത്ര ഉറങ്ങിക്കിടക്കുമായിരിക്കും അല്ലേ ആന്റി?
2: ആന്റിക്ക് കുട്ടികളില്ലെന്നല്ലേ ആന്റി പറഞ്ഞത്?
0: ആമിനിയോട് ആര് പറഞ്ഞു എനിക്ക് കുട്ടികളില്ലെന്ന്? ആരാ പറഞ്ഞു എനിക്ക് കുട്ടികളില്ലെന്ന്? എനിക്ക് എന്റെ കുട്ടികളുണ്ടല്ലോ. ഈ വീട് ഉറങ്ങിക്കിടക്കൊന്നുമില്ല. എനിക്ക് കുട്ടികളുണ്ട്. എനിക്ക് എല്ലാം തന്നു. എല്ലാം ഒരു കുഞ്ഞിനെ ഒഴിച്ച് എനിക്ക് എല്ലാം തന്നു.
3: ആന്റി ആന്റി
0: സമാധാനായിട്ട്
3: ഞങ്ങൾ പോവാ.
1: ആമിന ഇവിടെ വാ.
2: എന്തേ?
1: ഞാനൊരു കാര്യം ചോദിച്ചാ നീ ഒളിച്ചു വെക്കില്ലല്ലോ.
2: എന്ത് കാര്യം?
1: ആരാ നിന്റെ ഈ ബഷീർക്ക?
2: ഏത് ബഷീർക്ക?
1: അത് തന്നെയാണ് ഞാനും ചോദിച്ചത്.
2: ആവോ,
1: നുണ പറയണ്ട കേട്ടോ.
2: ബഷീർക്ക, ബഷീർക്ക എന്റെ.
1: നീ ഇന്നലെ ഉറക്കത്തിൽ ബഷീർക്ക ബഷീർക്ക എന്ന് പിറുപിറുക്കുന്നുണ്ടായിരുന്നു. നിന്റെ ചുണ്ടത്തൊരു കൊച്ചു ചിരിയും. അപ്പൊ നിന്റെ മനസ്സിൽ എന്തായിരുന്നു എന്ന് എനിക്ക് ഊഹിക്കാം.
2: ഞങ്ങള് കൊച്ചുനാളിലെ ഒന്നിച്ചായിരുന്നു, ഒരേ ക്ലാസ്സിൽ. രണ്ടു വട്ടം തോറ്റപ്പോ ബഷീർക്ക പഠിത്തം നിർത്തി. ഇക്കാന്റെ വാപ്പ കടത്തു തോണിക്കാരനായിരുന്നു. വാപ്പ മരിച്ചപ്പോ ഇക്ക തോണിക്കാരനായി. അവിടെ പാലമണി പകുതിക്ക് മേലെയായി. പണി തീർന്ന ഇക്കാന്റെ കടത്തു തോണി കമഴ്ത്തി വെക്കാനേ പറ്റൂ.
1: അപ്പൊ മറ്റൊരു ജോലി?
2: എന്ത് ജോലി കിട്ടാനാ? ഇക്കാക്കയ്ക്ക് ഒന്നും അറിയില്ല. ഇടയ്ക്ക് പറഞ്ഞു ഗൾഫിൽ പോയി അറബികൾക്ക് ജോലി ചെയ്ത് കൊടുക്കാന്ന്. ഞാൻ സമ്മതിച്ചില്ല. കണ്ണത്താ ദൂരത്ത് പോയി എന്തിനാ കാശുണ്ടാക്കുന്നേ? ജീവിക്കാൻ ആർക്കെങ്കിലും ഒരാൾക്ക് ജോലി വേണം. ഇപ്പൊ എനിക്കുണ്ട്. എന്നോട് ചോദിക്കാതെ, എന്റെ സമ്മതമില്ലാതെ ഇക്ക ഒന്നും ചെയ്യൂല.
1: നിന്റെ ഉമ്മയും പാപ്പയും എതിരൊന്നും പറയില്ലല്ലോ?
2: എതിര് മാത്രമേ പറയൂ. എനിക്ക് ഉമ്മയില്ല, രണ്ടാനുമ്മയേ ഉള്ളൂ. ഇത്രയും കാലം ഞാൻ എല്ലാം അനുസരിച്ചിട്ടേ ഉള്ളൂ. ഒരക്ഷരം എതിർത്ത് പറഞ്ഞിട്ടില്ല. ഇക്കാര്യം മാത്രം ഇല്ല. ബഷീറക്കോളം വലുതല്ല എനിക്ക് ആരും. ആരും.
1: നിന്റെ നിക്കാഹിന് ആരുണ്ടായില്ലെങ്കിലും ഞങ്ങളുണ്ടാകും. ഞാനും ആനിയും. ആന്റി കൂടാതിരിക്കില്ല. നിറയെ പൂ ചൂടിച്ച് മൈലാഞ്ചിയൊക്കെ ഇട്ട് ഒരു മൊഞ്ചത്തിയാക്കും. നീ ബഷീറക്കായി വിളിച്ചു പറഞ്ഞോളൂ, നീട്ടിക്കൊണ്ട് പോവണ്ടാന്നു.
4: ഗുഡ് മോർണിംഗ് മിസ് ആനി.
3: ഗുഡ് മോർണിംഗ്.
4: ആനിയോട് ക്ഷമാപണം നടത്തണമെന്ന് കരുതിയാണ് ഇന്നലെ ഉറങ്ങാൻ കടന്നത്.
3: എന്തിന്?
4: ആനിയെ കുറിച്ച് മര്യാദ കെട്ടൊരു തോന്നൽ ഉണ്ടായിപ്പോയതിന്.
3: അത് ഇന്നലെ കഴിഞ്ഞ കാര്യല്ലേ.
4: ശരിയാണ്, ഞാൻ പറഞ്ഞു വരുന്നത് എനിക്കൊന്നും കുളിക്കാൻ കഴിയില്ല. ഇന്ന് രാവിലെ വീണ്ടും ബാത്റൂമിൽ ഷവർ തുറന്നപ്പോൾ വെള്ളത്തിൽ കാലുകൾ ചവിട്ടി നിൽക്കവേ ആ തോന്നൽ എന്റെ മനസ്സിൽ വീണ്ടും പൊന്തി വന്നു. ഇന്നലെയുമായി ഒരു വ്യത്യാസം, ഇന്നലെ ആനി കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്നാണ് തോന്നിയത്. ഇന്നാകട്ടെ ആനി കൂടി ഉണ്ടെന്ന്.
3: എന്ത് വൃത്തിയേടാ അത്! നിങ്ങൾ എന്നെ ഒരു ചീത്ത പെൺകുട്ടിയായിട്ടാണോ കണ്ടിരിക്കുന്നത്?
4: അല്ലല്ല, ഒരു പെണ്ണിനെയും എനിക്ക് ചീത്തയായി കാണാൻ കഴിയില്ല. കാരണം എല്ലാ പെൺകുട്ടികളെയും എനിക്ക് ഇഷ്ടമാണ്.
3: ഈ ബാച്ചവറിന് ചുവട്ടിലല്ലാതെ മറ്റെങ്ങും നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയില്ലേ?
4: ശരിയാണ്, ഇന്ന് രാത്രി ഞാൻ ആനിയെ ഓർത്തു കിടക്കും. മനസ്സിൽ വിരിയുന്ന ചിത്രങ്ങളിൽ മറ്റെവിടെയെങ്കിലും ആനി എന്നോടത്ത്.
3: വേണ്ട, നിങ്ങൾ

0: കുറിച്ച് ചിന്തിക്കണ്ട.
1: ആനി തന്നെയല്ലേ ഒരു നിമിഷം മുൻപ് ചോദിച്ചത്? മറ്റെവിടെയെങ്കിലും എന്നെ കാണാൻ കഴിയില്ലേ എന്ന്?
0: ഞാൻ അങ്ങനെ ചോദിച്ചോ?
1: ഇതാണ് പെൺകുട്ടി എന്ന കടം കഥ. അതൊക്കെ പോട്ടെ, എനിക്ക് വിശക്കുന്നു. വിരോധമില്ലെങ്കിൽ ആനി കൂടി വരൂ.
0: ഞാൻ ഡ്യൂട്ടിയിലാണ്, അറിയില്ലേ?
1: ഓ ശരി ശരി, അപ്പോൾ എന്റെ ക്ഷണം നിരസിക്കുന്നില്ല എന്നർത്ഥം. ഡ്യൂട്ടി ഇല്ലാത്ത ഒരു അവസരത്തിൽ ആനി എന്നോടൊപ്പം വരും അല്ലെ?
0: എന്ത്, നിങ്ങൾ എന്താ ഇപ്പൊ പറഞ്ഞ?
1: വെയിൽ കൂടുന്നുണ്ട്, ഒരു സൺഗ്ലാസ് വാങ്ങേണ്ടി.
2: Are you in love with someone?
0: ശരിയാണോ അന്ന് ആന്റി ചോദിച്ചത്? യെസ് അതെ. ഏയ് നോ നോ, ഏയ് അല്ല. ശേ,

0: ആരാ?
1: ഈ നിരത്തിലൂടെ ഞാൻ പല വട്ടം നടന്നു. അപ്പോഴേക്കെ ഇവിടെ നിന്ന് നൃത്തത്തിന്റെ സംഗീതത്തിന്റെ ചെറുകടി കേട്ടു. പലപ്പോഴും വാതിലിൽ മുട്ടണമെന്ന് കരുതിയതാണ്.
0: ഇത് പെൺകുട്ടികൾ മാത്രമുള്ള ഇടമാണ് കേട്ടോ.
1: മനസ്സിലായി. അത് ബോർഡിൽ തന്നെ എഴുതി ചേർത്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഇത്ര ദിവസവും സംയമനം പാലിച്ചത്. പക്ഷേ ഇന്ന് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ഒരു മോഹം വല്ലാതെ പിടിച്ചു നിർത്തുമ്പോൾ മാനസികമായും ശാരീരികമായും നമുക്കുണ്ടാകുന്ന ഒരു ടെൻഷൻ ഉണ്ടല്ലോ.
0: അല്ല, നിങ്ങൾക്ക് എന്താ വേണ്ടേ?
1: എനിക്ക് കൂടി ഇവിടെ പ്രവേശനം തരണം. ഒരു വിദ്യാർത്ഥിയായി
0: ഇവിടെ നിങ്ങൾക്ക് പ്രവേശനം തരാൻ കഴിയില്ല കേട്ടോ.
1: ഒരു നിമിഷം കൊണ്ട് തട്ടിപ്പുറത്താക്കാൻ എളുപ്പമാണ്. പക്ഷെ ആ നിരാകരണം ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ സൃഷ്ടിക്കുന്ന മുറിവ്.
0: എനിക്ക് കഴിയാത്ത ഒരു കാര്യത്തിന് ബുദ്ധിമുട്ടിക്കരുത് പ്ലീസ്. ഞാനിവിടെ ഒരു ടീച്ചർ മാത്രമാണ്, നടത്തിപ്പുകാർ വേറെയുണ്ട്. അവരെ സമീപിക്കൂ കേട്ടോ. വാതിൽ തുറന്ന എന്റെ തെറ്റായി പോയല്ലോ ശരാ.
1: ഞാനൊരു പ്രശ്നക്കാരനല്ല. നിങ്ങളുടെ ക്ലാസ് മുറിയുടെ ഒരു കോണിൽ നിശബ്ദനായി ഞാനിരിക്കാം.
0: എന്തൊക്കെ പറഞ്ഞാലും പെൺകുട്ടികൾ മാത്രമുള്ളവരെടുത്ത് നിങ്ങളെ കടത്തിയിരുത്തുന്നത് ശരിയല്ല കേട്ടോ.
1: എന്നെ ഒരു വിദ്യാർത്ഥിയായി സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിർബന്ധിക്കുന്നില്ല. പക്ഷെ ഒരു അപേക്ഷ, ഇന്ന് അല്പനേരം ക്ലാസ് മുറിയിലിരിക്കാം.
0: അതിന് നിങ്ങൾ
1: ആനി എന്നോട് പറഞ്ഞത് സമ്മതിക്കാതിരിക്കില്ല എന്നാണ്.
0: ആനിയോ? അവളെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം?
1: ഞാൻ താമസിക്കുന്നത് ആ ഹോട്ടലിലാണ്. റിസപ്ഷൻ കൌണ്ടറിൽ ഞങ്ങൾ മിണ്ടിയും പറഞ്ഞും ഇരിക്കാറുണ്ട്.
0: പക്ഷെ ആനി, നിങ്ങളെ കുറിച്ച് എന്നോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഹോട്ടലിലെ മിക്കവാറും സന്ദർശകരെ കുറിച്ച് അവൾ എന്നോട് പറയാറുള്ളതാ.
1: എല്ലാവരെ കുറിച്ച് പറയുകയും എന്നെ കുറിച്ച് പറയാതിരിക്കുകയും ചെയ്ത സ്ഥിതിക്ക് ആനിക്ക് എന്നോട് എന്തോ പ്രത്യേകതയുണ്ട് എന്ന് മനസ്സിലായില്ലേ?
0: ആനി പറഞ്ഞതനുസരിച്ച് വന്നതുകൊണ്ട് ഞാൻ നിങ്ങളെ അനുവദിക്കാം. ഒരല്പനേരം മാത്രം കേട്ടോ.
1: ഓ, ആനിയോടുള്ള പരിഗണന കൊണ്ട്. അപ്പൊ എന്നോട് ഒരു പരിഗണനയും ഇല്ല അല്ലേ?
0: നിങ്ങളോട് എനിക്കെന്തിനാണ് പരിഗണന? ആ, വരൂ വരൂ, ഇരിക്കൂ.

0: വലിയ വീടിന്റെ ചുവരുകളിൽ അവയുടെ ചീളുകൾ പറ്റിപ്പിടിക്കാറുണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്തിനാണ് വീട് വിട്ടുപോകുന്നത്? എനിക്ക് എന്നെ നഷ്ടപ്പെട്ടത് എന്നായിരുന്നു. നന്ദി ടീച്ചർ, സോറി ഫോർ ദ ട്രബിൾ. നിങ്ങൾ എനിക്ക് നൽകിയ ഈ 10 നിമിഷങ്ങൾക്ക് ഞാൻ വല്ലാതെ കടപ്പെട്ടിരിക്കുന്നു ടീച്ചർ. ടീച്ചറുടെ പേര് പറഞ്ഞില്ലല്ലോ.
1: ആനി പറഞ്ഞില്ലേ?
0: ഇല്ല.
1: എന്റെ പേര് അറിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് കാര്യം?
0: എന്റെ ഡയറി കടലാസിൽ കുറിച്ച് വയ്ക്കാൻ. ഇന്ന് അമ്മു എന്ന പേരുള്ള സുന്ദരിയായ ഒരു ടീച്ചറുടെ സംഗീത ക്ലാസ്സിൽ ഉയരുന്ന മധുരമായ ഒരു ശബ്ദമേറ്റു പാടുന്ന ശബ്ദക്കിടാങ്ങളുടെ.
1: ഓ, അപ്പൊ നിങ്ങൾക്ക് എന്റെ പേരറിയാം. ആരുടെങ്കിലും ഡയറി കുറിപ്പിൽ സ്ഥാനം കിട്ടണമെന്ന് എനിക്ക് ഒട്ടും ആഗ്രഹമില്ല.

0: പറഞ്ഞാൽ തമാശയാണെന്ന് തോന്നും. എന്റെ വീണയ്ക്ക് അമ്മു എന്നാണ് ഞാൻ പേരിട്ടത്.
1: ആണോ?
0: വീണയ്ക്ക് പേരിട്ട വിട്ടി എന്നോർത്തായിരിക്കും അമ്മുച്ചിരിക്കുന്നത്. അപ്പൊ ശരി, കാണാം.
1: അമ്മു എന്ന് പേരുള്ള വീണ

0: ആനി, നീ എന്ത് പണിയാണ് കാണിച്ചേ? നിന്റെ ചങ്ങാതി എന്റെ ക്ലാസ്സിൽ പറഞ്ഞയച്ചു അല്ലേ?
1: എന്റെ ചങ്ങാതിയോ?
0: നിന്റെ ഹോട്ടലിൽ താമസിക്കുന്ന ഒരു സഞ്ചാരി. ഓ, അയാളുടെ പേര് ചോദിക്കാനും മറന്നു.
1: ഏ, അയാൾ ഡാൻസ് സ്കൂളിൽ വന്നിരുന്നോ? എന്തിന്?
0: നീ പറഞ്ഞിട്ടാണ് എന്നാണ് പറഞ്ഞത്, നൃത്തം അല്ലെങ്കിൽ സംഗീതമെങ്കിലും പഠിക്കണമെന്ന്.
1: ഞാൻ അയാളോടൊന്നും പറഞ്ഞിട്ടില്ല. മര്യാദയില്ലാത്തൊരു മനുഷ്യൻ. നമ്മള് കൂട്ടുകാരികളാണെന്നോ ഒരുമിച്ച് താമസിക്കുന്നവരാണെന്നോ അയാൾക്ക് അറിയാമെന്ന് കൂടി എനിക്ക് അറിയില്ലായിരുന്നു. നാളെ അയാളൊന്ന് കാണട്ടെ. തോന്നിയാസത്തിന് ഒരു അതിരില്ലേ?
0: എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു. ആനിയുടെ ശുപാർശയുടെ പേരിൽ ഞാൻ അയാളെ ക്ലാസ്സിൽ കയറ്റി. അല്ലെങ്കിൽ അങ്ങനെ പറയുന്നത് തെറ്റാണ്. ആനിയുടെ പേര് പറഞ്ഞില്ലായിരുന്നുവെങ്കിലും ഒരു പക്ഷെ ആ മനുഷ്യനെ ഞാൻ അനുവദിക്കുമായിരുന്നു. ആന്റി, ആന്റി എന്തു പറ്റി? ആന്റി,
1: ആന്റി, ആന്റി, കണ്ണോർക്ക ആന്റി.
2: ആന്റി, ഞാൻ ഉറങ്ങുമായിരുന്നു. നിങ്ങൾ എന്നെ വിളിച്ചായിരുന്നോ? ഞാൻ ഉറങ്ങിപ്പോയി. ഞാൻ കുറെ നേരം ഉറങ്ങിയോ? നിങ്ങളാരും അത്താഴം കഴിച്ചില്ലേ?
1: ആന്റി ഉറങ്ങിക്കോളൂ, ഞങ്ങള് വെറുതെ ആന്റി നോക്കിയതാ.
0: ആന്റി, ആന്റി ഇപ്പൊ ഒന്നും പറയണ്ട, റെസ്റ്റ് എടുത്തോളൂ.
1: ഗുഡ് മോർണിംഗ് റിസപ്ഷൻ. യെസ്, ഒന്ന് നിന്നേ.
3: ആനി നിൽക്കാൻ ആവശ്യപ്പെട്ടില്ലെങ്കിൽ കൂടി ഒരു നിമിഷം നിൽക്കാതെ കുശലം പറയാതെ ഞാൻ പോവുകയില്ല.
1: കുശലം പറയണമെന്ന് എനിക്ക് താല്പര്യമില്ല.
3: പക്ഷേ എനിക്കുണ്ട്.
1: ഇന്നലെ നിങ്ങൾ കാണിച്ചതേ മര്യാദകേടാണ്. അമ്മുവിന്റെ ക്ലാസ്സിൽ പോകാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഒന്നിച്ചാണ് താമസിക്കുന്നതെന്നോ ചെങ്ങാതിമാരാണെന്നോ അതുപോലും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ.
3: അപ്പോൾ മര്യാദകേട് കാണിച്ചത് ആനിയല്ലേ?
1: എന്ത് മര്യാദകേട്?
3: കൂടെ താമസിക്കുന്ന ഒരാൾ ഒരു ക്ലാസ് നടത്തുന്നുണ്ടെന്ന് എന്നോട് പറഞ്ഞില്ല. അവിടെ എനിക്ക് പ്രവേശനം തരാൻ ഒരു വാക്ക് പോലും ഒരിയാടിയതുമില്ല.
1: അതൊക്കെ ഞാൻ എന്തിനു പറയണം? നിങ്ങൾ എന്റെ ആരാ?
3: സോറി, ഞാൻ നിങ്ങളുടെ ആരാണ്? വെറുമൊരു യാത്രക്കാരൻ. ആനി, ക്ഷമിക്കോ, ഞാനൊന്ന് ചോദിച്ചോട്ടെ. പെരുവഴിയിൽ ഓർക്കാപ്പുറത്തും പെരുമഴ പെയ്യുമ്പോൾ ഒരു പരിചയക്കാരന്റെ കൂടെ കീഴിൽ ഓടിക്കയറി നിൽക്കുന്നത് മര്യാദകേടാണോ? ആണോ?
1: എന്തോന്ന്?
3: വെയിൽ ഒരുമാതിരി തീ പൂക്കൾ പോലെ അകത്തവണ. ഒരു നിമിഷം ഈ ടെമ്പോറിയത്തിൽ കയറാം. എസിയൊക്കെ ഉണ്ടല്ലോ.
4: വരൂ സർ. എന്താ വേണ്ടത്?
3: എന്താണ് വേണ്ടത് എന്ന് ഞാൻ നോക്കട്ടെ. അല്ലാതെ എങ്ങനെയാ പറയാൻ കഴിയുക?
4: അല്ല, ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ.
3: കുട്ടി, അല്ല, പേരറിഞ്ഞാൽ ആ വിളി ഒഴിവാക്കാമായിരുന്നു.
4: ആമിന.
3: ആമിന? മിസ് ആമിന അതോ മിസ്സസ്?
4: മിസ് തന്നെ.
3: ഇവിടെ പുതിയതായി വന്നതാണോ?
4: അതെ.
3: മുൻപ് ഇവിടെ ഒരു തടിച്ച പെൺകുട്ടിയായിരുന്നു, കസ്റ്റമേഴ്സിനെ തീരെ ശ്രദ്ധിക്കാത്ത.
4: ഇവിടെ ആയിരിക്കാൻ തരമില്ല. ഈ എംബോറിയം പുതിയതാണ്. ഇവിടത്തെ ആദ്യത്തെ സെയിൽസ് ഗേൾ ഞാനാ. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ഇനിയും നോക്കി തുടങ്ങിയില്ലല്ലോ.
3: ഇവിടെ ആനയെ നിറച്ച മഞ്ചാടി മുത്തുണ്ടോ? ഇപ്പോ നാനോ ആർട്ടിലാണ് എനിക്ക് താല്പര്യം.
4: ഉണ്ടല്ലോ.
3: ഒരു മുത്തിൽ എത്ര ആനകളെയാണ് നിറച്ചിരിക്കുന്നത്?
4: 101.
3: എവിടെ ചെന്നാലും 101. എനിക്കത് വേണ്ട. എനിക്ക് വേണ്ടത് 100 അല്ലെങ്കിൽ 102. അതാണ് എനിക്ക് ആവശ്യം. പ്ലീസ് എന്നെ ഒന്ന് സഹായിക്കൂ.
4: ഇവിടെ ഉള്ളതല്ലേ എനിക്ക് വിൽക്കാൻ കഴിയൂ.
3: ബുദ്ധിമുട്ടിക്കുകയാണ് എന്ന് തോന്നരുത്. എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം. ഇവിടെയുള്ള

0: എല്ലാ മഞ്ചാടി മുത്തുകളും നമുക്ക് തുറന്നു നോക്കാം. ശില്പിയുടെ കണക്ക് തെറ്റി ഒന്നില്ലെങ്കിൽ
1: നിങ്ങൾ എന്താ സംബന്ധമാണ് പറയുന്നത്? എനിക്കതാണോ ജോലി?
0: എല്ലാ പെൺകുട്ടികളും എന്നോട് ശുണ്ഠി പിടിക്കുന്നു. ഇന്നലെ അമ്മു എന്നൊരു പെൺകുട്ടി, രാവിലെ ആനി എന്ന മറ്റൊരു പെൺകുട്ടി, ഇപ്പോഴിതാ ആമിന.
1: നിങ്ങൾക്ക് അമ്മുവിനെ ആനി അറിയോ?
0: പരിചയപ്പെട്ടു.
1: എങ്ങനെ പരിചയപ്പെട്ടു?
0: പറയുന്നത് തെറ്റാണ്. അമ്മുവിനോട് ആനിയെ കുറിച്ച് സംസാരിച്ചതിനാണ് ആനി എന്നോട് ദേഷ്യപ്പെട്ടത്. ഞാനൊരു സംസ്കാരം കെട്ടവനാണെന്ന് പറഞ്ഞു. അപ്പോൾ മിസ് ആമിനയ്ക്ക് എന്നെ സഹായിക്കാൻ കഴിയില്ല?
1: നിങ്ങൾ രണ്ടും അഞ്ചാടികൾ കൊണ്ടുപോകൂ. ഒന്നിൽ നിന്ന് ഒരു ആനക്കുട്ടിയെ മറ്റൊന്നിലേക്ക് മാറ്റൂ. അപ്പൊ ഒന്നിൽ 100, മറ്റേതിൽ 102. കാര്യം നടന്നല്ലോ.
0: മിടുക്കിക്കുട്ടി, മിടുക്കിക്കുട്ടി. പക്ഷെ ഒരു സ്വയം കബളിപ്പിക്കലിന് എനിക്കിഷ്ടമല്ല.
1: ക്ഷമിക്കൂ, ഞാൻ സാവകാശം നോക്കാം. ഒരു മുത്ത് നിങ്ങൾക്കായി കിട്ടാതിരിക്കില്ല.
0: ആമിനയ്ക്ക് ലഞ്ചിന്റെ സമയമായി കാണും അല്ലേ. ഞാൻ ഇറങ്ങട്ടെ. അപ്പൊ ശരി, കാണാം. ആമിന, എനിക്ക് നിന്നെ വല്ലാതെ ഇഷ്ടമായി. ഞാൻ വീണ്ടും വരും. മഞ്ചാടി മുത്തുകൾക്ക് വേണ്ടിയല്ല, നിന്റെ തിളക്കമുള്ള കൺമുത്തുകൾ തേടി.
2: ഞാനും അനിയും ഒത്തിരി നടന്നിട്ടുള്ളതാ ഈ കടപ്പുറത്ത്.
1: എനിക്ക് കടലും കടപ്പുറം എപ്പോഴും ഇഷ്ടം.
3: കാറ്റാടിക്കാരും കളിപ്പാട്ടക്കാരും കച്ചവടക്കാരും നിറഞ്ഞു ഈ ബീച്ചിൽ വന്നാലേ നേരം പോണതറിയില്ല.
1: നമുക്ക് ആന്റിയും കൂട്ടി വരാമായിരുന്നു അല്ലേ?
3: എന്തിന് ഈ രസം കളയണം?
1: ആനിക്ക് ആന്റിയെ തീരെ ഇഷ്ടമല്ല അല്ലേ?
3: ഇഷ്ടക്കേടൊന്നുമില്ല. അവർക്ക് നമ്മുടെ പ്രായമാണോ, നമ്മുടെ രീതി വർത്താനാണോ അവർക്ക് പറയാനുള്ളത്?
2: ആമിനക്കുട്ടിയും കുട്ടിയുടെ ബഷീറിക്കായും കൂടി ഈ കടപ്പുറത്ത് കൈകോർത്ത് പിടിച്ചു വരണം ട്ടോ.
3: അപ്പോഴെന്താ മനസ്സിൽ തോന്നാന്നറിയോ? ഈ പഞ്ചാര മണലിന്റെ എത്താ ദൂരത്തില് നിങ്ങൾ രണ്ടുപേരും മാത്രമായി.
1: ബഷീർക്ക, അത് മാത്രമേ എനിക്കൊരു മോഹമുള്ളൂ. പക്ഷെ ഒത്തിരി മോഹിക്കാൻ പേടിയാ. ഇന്ന് എവിടെയാ, എന്താ അവസാനം എന്നൊന്നും അറിയില്ല. ഒരു രാത്രി പോലും സമാധാനമായിട്ട് ഉറങ്ങാൻ വയ്യ. ആരും സമ്മതിക്കില്ല, എല്ലാരും തലകുയ്യാൻ നിൽക്കുക. ഇല്ല, എന്റെ ബഷീർക്കാനെ വിട്ട് ഞാൻ എങ്ങോട്ടും പോകില്ല.
3: നീ വല്ലാതെ എക്സൈറ്റഡ് ആകുന്നു.
1: നോക്കൂ, ദേ ഈ കുപ്പിവള, ഈ ചുവന്ന വള മണപ്പുറത്ത് പെരുന്നാൾ വന്നപ്പോ ബഷീർക്ക വാങ്ങി തന്നതാ. ബഷീർക്കക്ക് ഇത്രക്കേ കഴിയൂ.
0: നമസ്കാരം.
3: ഇയാൾ എവിടെ വന്നോ?
2: ഇത് തന്നെയാണ് വീണയ്ക്ക് അമ്മു എന്ന് പേരിട്ട മനുഷ്യൻ.
1: മഞ്ചാടി മുത്ത് തേടി വന്നത് ഇയാളാ.
0: നിങ്ങളെ ഒരിക്കൽ ഒന്നിച്ച് കണ്ടുമുട്ടുമെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷെ അത് ഈ കടപ്പുറത്ത് വെച്ചാകുമെന്ന് ഒരിക്കലും കരുതിയില്ല. ഞാൻ ഐസ്ക്രീം വാങ്ങാം ഒരു സന്തോഷത്തിന് വേണ്ടി.
3: ഏയ് നോ, ഞങ്ങൾ ഇപ്പൊ ഐസ്ക്രീം കഴിച്ചു.
0: ഒന്നുകൂടി ആകുന്നത് കൊണ്ട് തെറ്റുണ്ടോ? അല്ലെങ്കിൽ ചോക്ലേറ്റ് മിൽക്ക് വന്നു?
2: ഞങ്ങൾ പോകാൻ ഇറങ്ങുകയായിരുന്നു.
0: നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത് എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല.
3: ഒന്നിച്ചൊരു വീട്ടിലാന്ന് പറഞ്ഞല്ലോ.
0: ആ വീട് എവിടെയാണ് എന്നാണ് ചോദ്യം.
2: ചർച്ച് സ്ക്വയറിന് തെക്കാണ്.
0: നിങ്ങൾ ക്ഷണിച്ചിരുന്നുവെങ്കിൽ ഒരു ദിവസം എനിക്ക് അവിടെ വരാമായിരുന്നു.
3: അവിടെ പുരുഷന്മാർക്ക് പ്രവേശനമില്ല. ഞങ്ങളുടെ ആന്റി വളരെ സ്ട്രിക്റ്റ് ആണ്.
0: സ്ട്രിക്റ്റ് ആവുന്നിടത്താണ് ലംഘനം ഉണ്ടാവുക. എന്നും അങ്ങനെയായിരുന്നു. ഞാൻ ചിട്ടയായി വളർത്തപ്പെട്ട ഒരു കുട്ടിയായിരുന്നു. പുറത്ത് ഐസ്ക്രീം വണ്ടിയിലെ മണി കേൾക്കുമ്പോൾ ആവേശം കൊള്ളുന്ന ഒരു കാലമുണ്ടായിരുന്നു. സിഗരറ്റിന്റെ മണത്തിന് നേരെ നാസിക വിടർത്താത്ത ഒരു ഭൂതകാലം ഉണ്ടായിരുന്നു. ഓരോ വിന്യാസിക്കും, ഓരോ അതിമോഹം എന്ന തെറ്റിനും എന്റെ ഡാഡി എന്നെ തല്ലി.
2: പിന്നെ നിങ്ങളെങ്ങനെ ഇങ്ങനെയായി?
0: എന്റെ വഷളനായി എന്നല്ലേ. ഒരു ദിവസം ഞാനെല്ലാം പൊട്ടിച്ചൂടി. ശൂളം കുത്തുന്ന കാറ്റും കണ്ണത്താക്കൊമ്പുകളും നോക്കത്താ കാഴ്ചകളും വളരെ ലോകത്തിലേക്ക്. പക്ഷെ ഞാൻ എന്ത് നേടി? ചവിട്ടി കടന്നു പോയ പാതയിലെ കുറെ പോറലും. അപ്പോ ശരി, കാണാം.
1: വാ, നമുക്ക് പോവാം, സമയം വൈകുന്നു.
3: ശരി, എന്നാലും അയാളുടെ ഐസ്ക്രീം നിഷേധിക്കണ്ടായിരുന്നു.
4: നിങ്ങളെ എനിക്ക് വിശ്വാസമായതുകൊണ്ടാണ് ഞാൻ എല്ലാം ഏൽപ്പിച്ചു പോകുന്നത്.
1: അങ്കിൾ എന്നേക്ക് വരും?
4: അതാണ് തമാശ, അങ്കിൾ വരുന്നില്ല. ഞാൻ അങ്ങോട്ട് പോവുകയാ.
2: ആന്റി എപ്പോ മടങ്ങിയെത്തും?
4: എനിക്ക് നിങ്ങളെ പിരിഞ്ഞ് അധികം ദിവസം നിൽക്കാൻ കഴിയില്ല മക്കളെ.
2: ഓ.

0: അങ്കിൾ വേഗം വിടില്ലായിരിക്കും.
1: ബെർണാഡിനെ നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാ, അദ്ദേഹത്തിന് അങ്ങനത്തെ ശീലങ്ങളൊന്നുമില്ല. ഒരു പാവമാണെന്നേ, ദുർവാശിക്കാരനൊന്നും അല്ല. ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞാൽ മാക്സിമം ഒന്ന് പരിഭവിക്കും, പെണങ്ങത്ത് പോലും ഇല്ല.
2: ആമിനയുടെ നിക്കാഹന് നമുക്ക് അങ്കിളിനെ വരുത്തണം. മറ്റാര് വന്നില്ലെങ്കിലും ഒരു വിശിഷ്ട അതിഥിയെ, പിന്നെ ആന്റിയും ഞാനും അമ്മും.
1: ആമിനയുടെ ഇക്ക വന്നു കഴിയുമ്പോ എവിടെയാ താമസിക്ക?
3: അറിയില്ല.
1: ആമിന ജോലിക്ക് പോകുമ്പോ ബഷീർ എന്ത് ചെയ്യും? അയാൾക്കൊരു ജോലി വേണ്ടേ?
3: ഇക്കാന് വെറുതെ ഇരിക്കാനേ കഴിയൂ. ഇവിടെ കടത്തുമില്ല, തോണിയുമില്ല.
1: കുറച്ചു നാളത്തേക്ക് ഒരു മുഷമൊക്കെ ഉണ്ടാവും, പിന്നെ ഒരു കുഞ്ഞുണ്ടായി കഴിയുമ്പോ അതിനെ എങ്ങനെ നോക്കിയിരിക്കാം മൂപ്പർക്ക്. ആദ്യത്തെ കുഞ്ഞിനെ കാണാൻ ആന്റി വരും കേട്ടോ. ആമനെ പോലെ ഒരു സുന്ദരി മോള്. പണ്ട് ബെർണാഡും പറയുമായിരുന്നു, എന്നെ പോലെ ഒരു കുഞ്ഞു ഞങ്ങൾക്ക് പറക്കുന്നു.
0: ആന്റി ഊണ് കഴിക്കാതെ എഴുന്നേറ്റ് പോവാണോ?
1: ഊണ് കഴിച്ചിട്ടെന്തിനാ? ഉറങ്ങിയിട്ടെന്തിനാ? പണം ഉണ്ടാക്കിയിട്ടെന്തിനാ?
0: നിങ്ങളോ?
4: ഞാൻ പിന്തുടരുകയായിരുന്നു.
0: എന്തിന്?
4: മെയിൻ റോഡിൽ വെച്ച് സംസാരിക്കുന്നത് അമ്മുവിന് ബുദ്ധിമുട്ടാവും എന്ന് തോന്നി. ഈ ഇടവഴിയിൽ നമ്മളെ ആരും ശ്രദ്ധിക്കില്ല.
0: നിങ്ങൾക്ക് എന്ത് വേണം പറയൂ.
4: എനിക്ക് അമ്മുവിന്റെ സംഗീത ക്ലാസ്സിൽ ഇരിക്കണം. ഞാൻ വെറുതെ ഇരുന്നു കൊള്ളാം, കാറ്റിന് പോലും ബുദ്ധിമുട്ടുണ്ടാക്കാതെ.
0: ഒരിക്കൽ അനുവദിച്ചാൽ നിങ്ങൾ വീണ്ടും വരുമെന്ന് എനിക്കറിയായിരുന്നു.
4: കുട്ടികൾ പാടിക്കൊള്ളട്ടെ, നൃത്തം ചവിട്ടിക്കോട്ടെ, ഞാൻ വെറുതെ കണ്ടുകൊണ്ട്.
0: നിങ്ങളിരിക്കുന്നതിൽ എനിക്ക് വിരോധം ഉണ്ടായിട്ടല്ലോ, പക്ഷെ കുട്ടികൾ തന്നെ പരാതിപ്പെടും, അത് കൗസല്യദേവിയുടെ കാതിലെത്തും. എനിക്ക് ജോലി നഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ?
4: ശരിയാണ്, ഞാനൊരു ബോദറേഷൻ ആവാൻ പാടില്ല. ബട്ട് ഒരു ദിവസം കുട്ടികൾ ആരുമില്ലാത്ത സമയത്ത് നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു കീർത്തനം പാടണം. എനിക്ക് വേണ്ടി പാടില്ലേ അമ്മു?
0: നിങ്ങൾക്ക് വേണ്ടി പാടാൻ എനിക്കിഷ്ടമാണ്. ഞാനിപ്പോ അമ്മ അല്ലാട്ടോ, അമ്മ.

0: ാണ് പറഞ്ഞത്. അവൾ എന്റെ വീണയാണെന്ന്, പൊങ്കത്തം എന്റെ വീണ. എനിക്ക് തന്നെ അറിയാത്ത ഒരു നിമിഷത്തിൽ ഞാൻ അതിന്റെ തന്ത്രികൾ വലിച്ചിളക്കി.
1: ഏയ്
0: അമ്മു,
1: നിങ്ങൾ ഈ ചുവരിൽ കാത് ചേർത്ത് നിൽപ്പുണ്ടാകുമെന്ന് എനിക്കറിയായിരുന്നു. ഞാൻ പാടിയത് നിങ്ങൾക്ക് വേണ്ടി ആയിരുന്നു കേട്ടോ.
0: ഞാൻ ശല്യപ്പെടുത്തിയോ?
1: ഇല്ല, വരൂ, നമുക്കുള്ളിലിരിക്കാം.
0: കൗസല്യാദേവി,
1: അവരിപ്പോൾ വരില്ല.
0: കുട്ടികളോ?
1: അവരൊക്കെ പോയി കഴിഞ്ഞു,
0: ക്ലാസ് കഴിഞ്ഞു. എന്നിട്ട്?
1: എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്.
0: എനിക്ക് അമ്മുവിനെയും ഇഷ്ടമാണ്.
1: അപ്പോൾ നമുക്ക് ഒന്നിച്ച്.
0: ഞാനൊരു വഴിയാത്രക്കാരൻ, മിസ് അമ്മു.
1: ഞാൻ മിസ് അമ്മു അല്ല, നിങ്ങളുടെ പ്രിയപ്പെട്ട വീണയല്ലേ.
0: കുട്ടിക്ക് ഒറ്റപ്പാലത്ത് അവിടെ കുട്ടിക്കൊരു വീടില്ലേ?
1: വീടോ? ദ്രവിച്ച ഓലകൾ, വിണ്ടുകീറിയ ചുവരുകൾ. അവിടെ എനിക്ക് ആരാണുള്ളത്? നിങ്ങൾക്കെന്നെ വേണ്ട അല്ലേ? എന്നാർക്ക് വേണം? ഒരു പാട്ടുകാരി, ടീച്ചർ. നിങ്ങൾക്ക് ആനിയാണ് ഇഷ്ടം അല്ലേ? പൊക്കോ, നിങ്ങൾ എനിക്ക് കാണണ്ട, പൊക്കോ.
0: എനിക്ക് ആനയോടാണ് ഇഷ്ടമെന്ന് ആര് പറഞ്ഞതെന്ന് അമ്മു ഈ വിട്ടിതം. എനിക്കിഷ്ടം കവിളത്ത് കറുത്ത മറകുള്ള, കൊച്ചു നുണക്കുഴികളുള്ള, കുറുനിരകളുള്ള അവളെയാണ്. ആമിന. അതെ, ഐ ലവ് ഹർ.

0: പ്രിയപ്പെട്ട ബഷീർക്ക, ഞാനൊരു കിനാവ് കണ്ടു. സ്വർഗത്തിൽ ഞാനും ഇക്കയും മാത്രം. ഇക്കാന്റെ മടിയിൽ ഞാൻ, ചുറ്റാകെ നിറയെ പൂക്കൾ. ഇക്ക ചോദിച്ചു, ഈ സ്വർഗത്തേക്കാൾ വലിയ സ്വർഗം എന്താണെന്ന്. ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല എന്ന്. അപ്പോ ഇക്ക എന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുക, അത് നീയാണെന്ന്. ഇക്ക, എനിക്ക് ധൃതിയായി. ഓരോ നിമിഷവും തള്ളി നിൽക്കുന്നത് നമ്മൾ ഒന്നിച്ചാവുന്ന ആ ദിവസം ഓർത്ത് മാത്രമാണ്. കാണാൻ ഒരുപാട് കൊതിയായി ഇക്ക. മഞ്ചാടിക്കൊരു കിട്ടിയില്ല.
1: സാരമില്ല, ധൃതിയില്ല. ഞാൻ കുറച്ച് ദിവസം കൂടി ഈ പട്ടണത്തിൽ ഉണ്ടാവും. പോകുന്നതിന് മുൻപ് ശ്രമിക്കൂ, അതല്ലേ നമുക്ക് കഴിയൂ.
0: മറ്റെന്താണ് വേണ്ടത്?
1: ആമിന ഒരു സെയിൽസ് ഗേളായി മാത്രം സംസാരിക്കുന്നു.
0: അങ്ങനെയല്ലേ ഞാൻ സംസാരിക്കേണ്ടത്?
1: അത് കസ്റ്റമേഴ്സിനോട്.
0: നിങ്ങൾ ഒരു കസ്റ്റമർ ആണല്ലോ.
1: ഞാൻ വെറും ഒരു കസ്റ്റമർ.
0: അല്ലാതെ മറ്റാരാണ്?
1: മറ്റൊരാളായി ഇവിടെ വരുന്ന പലരിൽ നിന്ന് വിഭിന്നനായി ആമിന എന്നെ കണ്ടിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ വന്നത് തന്നെ മഞ്ചാടിക്കുരുവിനെ കുറിച്ച് തിരക്കാനല്ല, എന്തെങ്കിലും വാങ്ങാനുമല്ല. ആമിനെ ഒന്ന് കാണാനായി മാത്രം.
0: എനിക്ക് മനസ്സിലാകുന്നില്ല.
1: ആമിന, ഞാൻ ആമിനെ സ്നേഹിക്കുന്നു. ഐ റിയലി ലവ് യു.
0: നിങ്ങൾ
1: ശരിക്കും ആമിന, ഐ റിയലി ലവ് യു.
0: ഇറങ്ങിപ്പോകാൻ എന്റെ കൺമുന്നിൽ നിന്ന് വന്നിരിക്കുന്നു ഒരു പ്രേമക്കാരൻ. എന്റെ ബഷീർക്കായ നിങ്ങൾക്കറിയില്ല, ബഷീർക്കാക്ക് വേണ്ടിയാണ് ഞാൻ ഈ പട്ടണത്തിൽ വന്നതും ജോലിക്ക് ചേർന്നതും.
1: ബഷീർക്കയോ? അങ്ങനെ ഒരാൾ.
0: ബഷീർക്കയുടെ പേര് പോലും നിങ്ങൾ പറയരുത്.
1: ആരാണ് അയാൾ? പെട്ടിപ്പീടികക്കാരനോ വളക്കച്ചവടക്കാരനോ?
0: നിങ്ങളോട് പോകാനല്ലേ പറഞ്ഞത്?
1: ഞാൻ ആഗ്രഹിക്കാറില്ല, ആഗ്രഹിച്ചാൽ പിന്മാറാറുമില്ല. അതാണ് ഞാൻ. അമിന, ഗ്രാമത്തിലെ പഴയ ഒരു പ്രേമത്തിന്റെ മാറാപ്പ് പേറി നടക്കേണ്ടവളല്ല. എന്നോടൊപ്പം ഒരു ജീവിതം വരൂ. എനിക്ക് തരാൻ കഴിയാത്തതായി ഒന്നുമില്ല. നിനക്കറിയുമോ എന്റെ ഒരു ദിവസത്തെ ചെലവ് തന്നെ എത്രയാണ്?
0: ദൈവ ചെയ്തെന്നൊന്ന് വെറുതെ വിടും. നിങ്ങൾ ഇതിനായിരുന്നു മഞ്ചാടി മുത്തുകളും തേടി ഇങ്ങോട്ട് വന്നത്?
1: സത്യത്തെ വളച്ചൊടിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഒന്നും തേടിയല്ല ഇവിടെ വന്നത്. പക്ഷേ വന്ന് കണ്ടതിന് ശേഷം
0: ലഞ്ച് ബ്രേക്കിന് സമയമായി. എനിക്ക് വാതിലടയ്ക്കണം.
1: ആമിന, എനിക്ക് നിന്നെ വിട്ടുപോകാൻ കഴിയുന്നില്ല.
0: നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? കൈവിടു, എന്റെ കൈവിട.
1: ആമിന,
0: വിടൂ. എന്റെ വള, എന്റെ ചുവന്ന വള. നിങ്ങൾ ദുഷ്ടൻ. ബഷീർക്ക് എനിക്ക് തന്ന വളയായിരുന്നു അത്.
1: ഒച്ചകൂട്ടി രക്ഷപ്പെടാനും
0: നിങ്ങളെ ഞാൻ
1: ഞാൻ പോകുന്നു. പക്ഷെ നിനക്ക് ഇനിയും എന്നെ നേരിടേണ്ടി വരും.
0: ആനി,
2: ആന്റി ഉറങ്ങിയില്ലേ?
3: ഇല്ല, കിടന്നതാ. പക്ഷെ എത്ര ഉറങ്ങാൻ ശ്രമിച്ചിട്ടും ഒന്നും മയങ്ങാൻ പോലും പറ്റുന്നില്ല. ഈ ബാൽക്കണിയിൽ നല്ല നിലാവുണ്ടല്ലേ.
2: പൂമരങ്ങളുടെ നീഴലുകൾക്ക് എന്താ ഭംഗി.
3: നീ എന്താ ഉറങ്ങിയില്ലേ?
2: എനിക്കും കിടന്നപ്പോ വല്ലാത്ത അസ്വസ്ഥത തോന്നി. അമ്മുവും ആമിനയും ഇന്ന് നേരത്തെ കിടന്നു. എന്നും ഒത്തിരി ചലിക്കുന്ന ആമിന ഇന്ന് തീരെ മൗനിയായിരുന്നു.
3: ഞാൻ വിചാരിക്കുന്നു നാളെ ഞാൻ പോകുന്ന ദിവസമായിട്ട് കൂടി ഒരൊന്നും മിണ്ടാതെ കിടന്നല്ലോ എന്ന്. ഞാൻ അവരുടെ അമ്മയല്ലെങ്കിൽ കൂടി എനിക്ക് വല്ലാതെ സങ്കടം വന്നു. ഇന്നലെ വരെ എനിക്ക് പോകാൻ ഉത്സാഹം ഉണ്ടായിരുന്നു. ഇന്ന് ആവേശം നഷ്ടമായതുപോലെ.
2: നാളെ ഈ നേരത്ത്
3: പനാജിയിൽ ഭരണാടി നരകിൽ. അനി,
2: എന്താ ആന്റി?
3: 18 വയസ്സിൽ എനിക്കൊരു കുഞ്ഞ് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് അവള് നിന്നെപ്പോലെ ഇരിക്കുമായിരുന്നു. ഈ വീട്ടിൽ നീ എപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് നിന്നെ ഏൽപ്പിച്ചിട്ട് പോകാമായിരുന്നു.
2: ആന്റിക്ക് ഞാൻ മോള് തന്നെയാ.
3: നിന്നെ ഞാൻ വഴക്ക് പറയാറുണ്ട്, ദേഷ്യപ്പെടാറുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ? നീ എന്റെ മോളല്ലേ, എന്നോട് എനിക്ക് അധികാരമില്ലേ.
2: ആന്റി, എനിക്ക് കിട്ടാത്ത ഒന്നുണ്ട്, അമ്മയുടെ സ്നേഹം. ചെറുപ്പത്തില് നിറയെ ഉടുപ്പുകളും നിറയെ കളിപ്പാട്ടങ്ങളൊക്കെ കിട്ടിയിരുന്ന കാലത്ത് ഞാൻ തനിച്ചിരുന്ന് കരഞ്ഞിരുന്നു. എന്റെ മമ്മിക്ക് ഒരിക്കൽ പോലെ എന്നെ ശ്രദ്ധിക്കാൻ സമയമുണ്ടായിരുന്നില്ല. മമ്മിയുടെ ലോകം മറ്റൊന്നായിരുന്നു.
3: നാളെ നീ എയർപോർട്ടിൽ വരുമോ?

0: വരില്ലേ മോളെ?
1: ഞാൻ വരാം.
0: ആനി, ഇന്ന് ഒരു ദിവസം നീ എന്റെ കൂടെ ഉറങ്ങുമോ? എന്റെ മടിയിൽ തലവെച്ച് എന്റെ മകളായിട്ട്. ഏ,

0: ആനി, നിന്നെയാണ് ഞാൻ എല്ലാം ഏൽപ്പിച്ചു പോകുന്നത്. നിന്നെ ഒപ്പം കൊണ്ടുപോയാലോ എന്ന് ഞാൻ ഇന്നലെ കുറേ ആലോചിച്ചു, പിന്നെ വിചാരിച്ചു വേണ്ടാന്ന്. നിന്റെ ഡാഡിയുടെയോ ബെർണാഡിൻ്റെയോ പെർമിഷൻ ഇല്ലല്ലോ. പിന്നെ നിനക്ക് ലീവ് കിട്ടണ്ടേ? ഒരു വലിയ വീട്, പിന്നെ രണ്ട് പെൺകുട്ടികൾ, എല്ലാം നിന്റെ ചുമതലയാ. ഞാൻ പോട്ടെ മോളെ.
1: ആൻ്റി, എത്ര പതുക്കെയാണ് മനുഷ്യർ മനുഷ്യരെ മനസ്സിലാക്കുന്നത്. ആമിന, അമ്മ എവിടെ?
0: അവള് കിടന്നു കഴിഞ്ഞു.
1: അത്താഴം കഴിക്കാതെയോ?
0: ഞാൻ വിളിച്ചപ്പോ അവക്ക് വേണ്ടെന്ന് പറഞ്ഞു. ഒരിക്കൽ കൂടി വിളിക്കാൻ ശ്രമിച്ചപ്പോ അവക്ക് ദേഷ്യം പിടിച്ചു.
1: ആൻ്റി ഇല്ലാത്ത ആദ്യത്തെ രാത്രിയാണ്, അപ്പോഴേക്കും അവൾ അവളുടെ വഴിക്കായി.
0: ആനി, എനിക്ക് വല്ലാത്ത പേടിയുണ്ട്.
1: പേടിക്ക് എന്തുണ്ടായി?
0: നമ്മളിവിടെ തനിച്ച്.
1: അതിനെന്താ?
0: ആനി,
1: നിനക്ക് എന്ത് പറ്റി വെണ്ണേ?
0: ഇന്നലെ രാത്രി തന്നെ നിന്നോട് പറയാൻ ഞാൻ വീർപ്പ് മുട്ടുകയായിരുന്നു. പക്ഷെ നീ ഇന്നലെ നമ്മുടെ മുറിയിലല്ല കിടന്നത്.
1: അത് ഞാൻ
0: കണ്ടു ആന്റിയുമൊത്ത് ബാൽക്കണിയിൽ നിൽക്കുന്നത്. ആനി, ഇന്നലെ ആ മനുഷ്യൻ എംപോറിയത്തിൽ വന്നിരുന്നു. ഉച്ചയ്ക്ക് അയാൾ എന്റെ കയ്യിൽ കയറി പിടിച്ചു. നോക്കൂ, ബഷീർക്ക തന്ന എന്റെ വള പൊട്ടിച്ചിതറി, എന്റെ കൈ മുറിഞ്ഞു. അയാൾ ഇനിയും വരും അത്രേ. ഇനി എപ്പോഴാണ്, എന്തുദ്ദേശത്തിലാണ്, എനിക്കറിയില്ല.
1: അയാൾക്ക് എന്ത് വേണം?
0: ബഷീർ ഖാൻ്റെ ആമിനെ അയാൾക്ക് വേണോ അത്ര?
1: നീ പേടിക്കണ്ട, നിന്നെ അയാളെ ഒന്നും ചെയ്യില്ല. ഞാനല്ലേ പറയണത്. ആന്റി ഇവിടെ ഇല്ല, നിന്നെയും അമ്മൂനെയും സൂക്ഷിക്കേണ്ടതേ ഞാനാണ്. നീ പോയി കിടന്നോ.
0: എനിക്ക് പുറത്തിറങ്ങാൻ പേടിയുണ്ട്.
2: നിങ്ങൾക്ക് എന്നെ വേണ്ട അല്ലേ? നിങ്ങൾക്ക് ഞാൻ ആരും അല്ല, അമ്മ എന്ന വീണ. നിങ്ങൾക്ക് ഞാൻ ആരും അല്ല, അമ്മ എന്ന വീണ, അമ്മ എന്ന വീണ. നിങ്ങൾ എന്നെ തട്ടിക്കളഞ്ഞു, നിങ്ങൾ എന്നെ തട്ടിക്കളഞ്ഞു.
1: അമ്മു, നിന്നെ അയാള്, അയാൾ ഒരു അപ്പൂപ്പന്താടി പോലെ എല്ലായിടത്തും പറന്നിറങ്ങുന്നു. അയാളുടെ കാറ്റാടിയിലെ കളങ്ങളായി നമ്മൾ. ഈ മനുഷ്യനോട് എനിക്ക് പ്രേമം തോന്നിയോ? ഞാനൊരു വിട്ടി.
3: ആനിയെ ഞാൻ ഇന്നലെ എയർപോർട്ടിൽ കണ്ടു. തവിട്ട് പൂക്കളുള്ള ആ ചുരിദാർ നന്നേ ഇണങ്ങുന്നുണ്ടായിരുന്നു. ഇവർ റിയലി ബ്യൂട്ടിഫുൾ. ആൾക്കൂട്ടത്തിനിടയിൽ ഞാൻ ആനിയെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു.
1: മരിക്കാൻ കൂടി നിങ്ങൾക്ക് ആരും ഇല്ലെന്നല്ലേ പറഞ്ഞത്? പിന്നെ എയർപോർട്ടിൽ എന്തിനു വന്നു? ആരെ യാത്രയാക്കാൻ, അല്ലെങ്കിൽ ആരെ സ്വീകരിക്കാൻ?
3: ആരുമില്ല.
1: എന്നെ അവിടെ കണ്ടിട്ട് നിങ്ങൾ എന്തുകൊണ്ട് എന്റെ അടുത്ത് വന്നില്ലേ?
3: ഞാൻ കരുതി ഒരു പക്ഷേ ആനി ഒരു ബോയ്ഫ്രണ്ടിനെ യാത്രയാക്കാനോ സ്വീകരിക്കാനോ നിൽക്കുകയാണെന്ന്.
1: എനിക്ക് ബോയ്ഫ്രണ്ട് ഇല്ല, പുരുഷനായി ഒരു ചങ്ങാതിയേ ഉള്ളൂ, അത് നിങ്ങളാണ്. നിങ്ങളിപ്പോ എവിടേക്കാ? സംഗീതം പഠിക്കാനോ?
3: എന്നെ സംഗീതം പഠിപ്പിക്കാൻ ആരുമില്ല.
1: അമ്മു,
3: അവൾ എന്നെ പഠിപ്പിക്കില്ല, അവൾ ഒരു കൗശലക്കാരിയാണ്.
1: അപ്പോ മഞ്ചാടിമുത്ത് വാങ്ങാനാവും അല്ലേ?
3: അവൾ എന്നെ കണ്ടുപിടിക്കട്ടെ. ആനി, ആനി എന്ത് തരം പുസ്തകങ്ങളാണ് വായിക്കുക?
1: ഞാൻ വായിക്കാറില്ല.
3: കൊലപാതകങ്ങളുടെ കഥകൾ എനിക്കിഷ്ടമാണ്. ഞാനൊരു ഭീരു ആണെങ്കിൽ കൂടി.
1: നിങ്ങളൊരു ഭീരുവോ? ആര് പറഞ്ഞു ഈ വങ്കത്തം? ഒരു പെണ്ണിനെ കടന്നു പിടിക്കാനും അവളുടെ കൈവള പൊട്ടിക്കാനും ഒരു ഭീരുവിന് കഴിയോ? യു ആർ ബ്രേവ്.
3: ആമിന പറഞ്ഞുവല്ലേ, അതൊരു നിമിഷത്തിന്റെ പിശകായിരുന്നു. അവളൊരു സുന്ദരിയാണ്. അവൾ എംപോറിയത്തിൽ ആരുമില്ലാത്ത വേളയിൽ ശില്പങ്ങളുടെ മധ്യേ മറ്റൊരു ശില്പമായി നിൽക്കെ എനിക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയി. എനിക്ക് കുറ്റബോധമുണ്ട്. ഞാൻ അവളോട് മാപ്പ് പറയാൻ നിശ്ചയിച്ചു കഴിഞ്ഞു. ഞാനിന്ന് എംപോറിയത്തിൽ

0: നിങ്ങൾ ഇനിയും അവളെ ശല്യപ്പെടുത്തരുത് പ്ലീസ്.
1: ഇല്ല, എന്റെ നിസ്സീമമായ ഖേദം പ്രകടിപ്പിക്കാൻ മാത്രം. എനിക്കൊട്ടും ഖേദമില്ല. അവളും അവളുടെ ബഷീർക്കായും ഇന്നല്ലെങ്കിൽ നാളെ. ഞാൻ തോറ്റിട്ടില്ല, പിന്മാറാൻ ഉദ്ദേശവുമില്ല. അമ്മു.
2: ആരാ?
1: ഞാനാണ്.
2: നിങ്ങൾ വീണ്ടും?
1: എനിക്ക് അമ്മുവിനെ കാണണം എന്ന് തോന്നി.
2: നിങ്ങളെ ഞാൻ മറക്കാൻ ശ്രമിക്കുകയായിരുന്നു, അതിനിടെ നിങ്ങൾ വീണ്ടും വന്നു.
1: മറക്കാൻ ശ്രമിക്കുന്നത് പോലെ അബദ്ധമായ മറ്റൊരു കാര്യമില്ല. മറവി എന്നൊരു വാക്ക് തന്നെ അർത്ഥമില്ലാത്തതാണ്. എവിടെയും എപ്പോഴും ഓർമ്മ മാത്രമേയുള്ളൂ.
2: എന്റെ മനസ്സിൽ കളം വരച്ചതും തുടച്ചതും നിങ്ങളാണ്. ഒന്നിനെക്കുറിച്ചും എനിക്ക് ചിന്തിക്കാനില്ലായിരുന്നു. ഇവിടെ ഈ സംഗീതവും ചലനവും എന്റെ കൂട്ടുകാരികളായി. ഒരു നിമിഷം പോലും എന്റെ മനസ്സ് ചഞ്ചലപ്പെട്ടിട്ടില്ല. പക്ഷേ നിങ്ങളെ ഞാൻ വെറുതെ സ്നേഹിച്ചു. നിങ്ങളെ ഓർത്ത് ഞാൻ ഉറങ്ങാതെ കിടന്നു. എന്നിട്ടിപ്പോ
1: ഞാനിപ്പോൾ വന്നത് എന്തിനാണെന്ന് അമ്മുവിന് അറിയാമോ?
2: വീണ്ടും ഓർമ്മിപ്പിക്കാനല്ലേ, വീണ്ടും തളർത്താൻ. നിങ്ങൾക്കതൊരു തമാശ, ഹൃദയമില്ലാത്ത മനുഷ്യൻ.
1: കുട്ടി, നിന്റെ കണ്ണീർപ്പാടുകൾ തുടയ്ക്കാനാണ് ഞാൻ വന്നത്, നിന്റെ സ്നേഹം സ്വീകരിക്കാൻ.
2: വെറുതെ?
1: അന്ന് മുതൽ ഈ നിമിഷം വരെ ഞാൻ അസ്വസ്ഥനായിരുന്നു. നിന്റെ സ്നേഹത്തിന് ഞാൻ അർഹനാണെന്ന ബോധ്യമില്ലാതിരുന്നതുകൊണ്ടാണ്. ഞാൻ എവിടെ നിന്നോ വന്നവൻ, ഒരു മേൽവിലാസം പോലും ഇല്ലാത്തവൻ. You are nice.
2: നിങ്ങൾ ആരാണെന്നോ എന്താണെന്നോ എനിക്ക് അറിയണ്ട. നിങ്ങൾ എനിക്ക് ഇഷ്ടമാണ്.
1: ആത്മാർത്ഥമായി പറയട്ടെ, അമ്മുവിന് അങ്ങനെ തോന്നുന്നുവെങ്കിൽ വിരോധമില്ല. കണ്ണാടിയിൽ നോക്കുമ്പോൾ ഒരിക്കലും എനിക്ക് എന്നെ കുറിച്ച് വിശ്വാസമുണ്ടായിരുന്നില്ല. ഏത് പെൺകുട്ടിയാണ് എന്നെ തിരിഞ്ഞു നോക്കുക? പക്ഷേ നിങ്ങൾ മൂന്ന് പേരോ? ഹോട്ടൽ മുറികളുടെ കോറിഡോറിൽ മങ്ങിയ വെളിച്ചത്തിൽ എനിക്ക് നേരെ ഒരു ദിവസം അവൾ, ആനി. അവൾ പറഞ്ഞു അവൾക്ക് എന്നെ വേണമെന്ന്, അവളെയും കൊണ്ട് എവിടെയെങ്കിലും പോകണമെന്ന്. ആ നിമിഷത്തിൽ എന്റെ കിടക്കയിൽ വരാൻ കൂടി അവൾക്ക്
2: സമ്മതം.
1: എംപോറിയത്തിൽ ഉച്ചയ്ക്ക് ഞാനും അവളും മാത്രം. എനിക്കൊന്ന് രണ്ട് ശില്പങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. തീരെ ഓർക്കാതെയായിരുന്നു അവൾ എന്റെ നെഞ്ചത്ത് തല ചേർത്ത് എന്നെ ആകെ അമ്പരപ്പിച്ചുകൊണ്ട് അപേക്ഷിച്ചത് അവളെ ഞാൻ സ്വീകരിക്കണമെന്ന്.
2: അപ്പോൾ അവൾ പറയുന്ന ബഷീർക്ക?
1: ബഷീർക്ക, അതൊക്കെ പിഴിഞ്ഞുപോയ പൂക്കളുടെ കറുത്ത അവശിഷ്ടം. ഗ്രാമത്തിലെ ഉടുപ്പിടാനറിയാത്ത ഒരു ബഷീറിനെ അവൾ ഭർത്താവാക്കും എന്ന് നീ കരുതുന്നുണ്ടോ?
2: അപ്പോൾ എല്ലാവരും കള്ളികൾ.
1: പക്ഷെ അവരോടൊന്നും എനിക്ക് മമത തോന്നിയില്ല. കണ്ടുമുട്ടി പരിചയപ്പെട്ടു എന്ന് മാത്രം. അമ്മു, നീ എനിക്ക് വേണ്ടി പിറന്നവളാണെന്ന് തോന്നുന്നു. ഒരിക്കൽ നിന്നെ വേദനിപ്പിച്ചതിന് മാപ്പ് തരില്ലേ?
2: നിങ്ങളുടെ വീണയല്ലേ ഞാൻ, എന്നെ ഒന്ന് ഒതുക്കി പിടിക്കൂ.
3: അമ്മു,
4: ഞാൻ വിളിച്ചതാ, എഴുന്നേക്കുന്നില്ല.
3: ഇവൾ അത്താഴപ്പട്ടിണി ഒരു ശീലാക്കിയോ? അമ്മു, എണീറ്റ് വാ, ഭക്ഷണം വിളമ്പി.
2: എനിക്ക് വേണ്ട.
3: കാരണം?
2: വേണ്ടെന്ന് പറഞ്ഞാ വേണ്ട.
3: നീ കഴിക്കുന്നില്ലെങ്കിലേ ഞാനും കഴിക്കുന്നില്ല.
2: അത് നിങ്ങളുടെ ഇഷ്ടം.
4: നീ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളതല്ലേ അമ്മു, നിനക്ക് എന്ത് പറ്റി?
2: ഞാൻ ഇവിടുന്ന് താമസം മാറുകയാണ്.
4: എന്ത്?
3: എന്ത്?
4: എന്താ പറഞ്ഞ നീ?
2: നിങ്ങളുടെ കൂടെ താമസിക്കാൻ എനിക്കിഷ്ടല്ല.
3: നിനക്ക് എന്ത് പറ്റി വേണേ?
2: ഞാൻ സാധനങ്ങളൊക്കെ ഒതുക്കി കഴിഞ്ഞു, നാളെ ഹോസ്റ്റലിലേക്ക് മാറുകയാണ്.
3: ആന്റി ഇല്ലാത്ത ഈ സമയത്ത്?
4: ആന്റി വരുമ്പോ ഞങ്ങൾ എന്ത് പറയും?
2: ആന്റി വരുമ്പോ ഞാൻ കണ്ടോളാം. ഇനി എനിക്ക് നിങ്ങളുടെ കൂടെ താമസിക്കാൻ കഴിയില്ല.
3: അതിന് ഞങ്ങൾ എന്ത് തെറ്റിയതെന്ന് പറ.
2: നാണമില്ലേ ചോദിക്കാൻ? ഒരാണിനെ കണ്ടപ്പോൾ അയാളെ തട്ടിപ്പിടിക്കാൻ എന്തൊരു വെപ്രാളം.
4: നീ എന്താണ് ഈ പറയുന്നത്?
2: ഹോട്ടലിൽ കൊള്ളാവുന്ന ഒരു ചെറുപ്പക്കാരനെ കണ്ടപ്പോ, എംപോറിയത്തിൽ ഒരുവൻ കടന്നു വന്നപ്പോ, അവന്റെ പിറകെ വേട്ട. ലജ്ജയില്ലാത്തവർ. നിങ്ങൾക്കറിയുമോ, അയാൾ എന്നെ വിവാഹം കഴിക്കാൻ പോവുകയാണ്.
3: അയാള്?
4: അരുത്.
2: ഒന്നും പറയണ്ട, നിങ്ങളുടെ വലയിൽ വീഴാത്തതുകൊണ്ട് അയാളെ ദുഷിച്ചു പറയുകയല്ലേ. പാവം, അയാൾ എനിക്കുള്ളതാണ്. ദയവ് ചെയ്ത് ഞങ്ങളെ വെറുതെ വിടൂ.

0: വന്നോ, ഞാൻ നിങ്ങളെ കാത്തിരിക്കുന്നു.
1: ഇന്നലെ ഞാൻ സർക്കസ് കാണാൻ പോയിരുന്നു. ഫാന്റാസ്റ്റിക്. ഒരു കൊച്ചുകുട്ടിയെ പോലെ ഞാൻ ഉറ്റു നോക്കിയിരുന്നു.
0: സർക്കസ് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടല്ലോ. ഞാൻ പറയാൻ തുടങ്ങുമായിരുന്നു, നിങ്ങൾ ആ പെണ്ണിനെ കൊണ്ടേ സർക്കസ് കളിപ്പിക്കരുത്. അമ്മ പാവാണ്, അവളെ നിങ്ങളെ വിശ്വസിച്ചിരിക്കുക, അവളെ നിങ്ങൾ ഭാര്യയാക്കുമെന്ന്. അതൊരു ഭാഗ്യമെന്ന് ഞാൻ പറയില്ല, കാരണം നിങ്ങളുടെ ഭാര്യയാവുന്നതേ ഒരു നേട്ടമല്ല, നഷ്ടമാണ്. പക്ഷെ ഒന്ന് മാത്രം ഞാൻ അപേക്ഷിക്കുക, അവളെ നശിപ്പിക്കരുത്. ഒരു പാവപ്പെട്ട വീട്ടിലെ പാവം പെണ്ണാണ് അവള്. അവക്ക് നിങ്ങളോടൊരു ഭ്രമം തോന്നി, അത് നിങ്ങളെ ചൂഷണം ചെയ്യരുത്, പ്ലീസ്.
1: ഞാൻ ഒരിക്കൽ കൂടി സർക്കസ് കാണാൻ പോവുകയാണ്.
0: നിങ്ങളോടൊത്ത് വരാനേ, ഞാനൊരു ചീത്ത പെണ്ണല്ല.
1: നല്ല തമാശ. അമിന, ഞാൻ വരുന്നു നിന്റെ ബംഗ്ലാവിൽ. ചർച്ച് സ്ക്വയറിലേക്ക് ഇടത്തോട്ട് തിരിഞ്ഞ് ഹൗസ് നമ്പർ 73. ഇന്ന് നീ എംപോറിയത്തിൽ വന്നില്ല എന്നറിഞ്ഞു. നീ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ, ഞാനിതാ വരുന്നു.
2: ആരാ?
1: ഒരു ഗസ്റ്റ്.
2: നിങ്ങൾ
1: ഭയപ്പെടണ്ട, ഞാൻ ആനിയെ കാണാൻ വന്നതാണ്.
2: ആനി ഇവിടെ ഇല്ല.
1: ഞാൻ ഇവിടെ കാത്തിരിക്കാം.
2: അതിനിടെ അകത്ത് കയറിയോ?
1: പുറത്ത് കാത്തു നിൽക്കുന്നത് ശരിയല്ലല്ലോ.
2: ആനി വരാൻ ഒരു മണിക്കൂറോളം വൈകും.
1: വൈകട്ടെ,
2: നിങ്ങൾ ഇപ്പൊ പോകൂ.
1: ഞാൻ ആനിയെ കാണാൻ വന്നതല്ല, ആനിയാണ് എന്നെ കാണണം എന്ന് പറഞ്ഞത്.
2: അടുത്ത് വരരുത്, എന്നെ തൊടരുത്.
1: ഒന്നുകൂടി ആലോചിക്കാം.
2: ഒന്നും ആലോചിക്കാനില്ല, ഞാൻ ബഷീറിക്കിടെ മാത്രമാണ്. നിങ്ങൾ ഇനി എന്നെ തൊട്ടാൽ ഞാൻ ഈ കത്തി
1: എന്നെ കൊല്ലും.
2: നിങ്ങളെ കൊല്ലാൻ എനിക്ക് കഴിവില്ല, പക്ഷെ ഞാൻ ചാവും, സത്യം.
1: അരി താമന, ഞാൻ പോട്ടെ. എനിക്കറിയാം, യുദ്ധം ചെയ്ത് നേടാവുന്നതല്ല സ്നേഹം. ഇതാ താക്കോൽ, സെറ്റിൽ മൈ അക്കൗണ്ട്.
0: നിങ്ങൾ വെക്കേറ്റ് ചെയ്യാണോ?
1: അതെ.
0: എവിടേക്കാ?
1: എന്തിനറിയണം?
0: അമ്മ എവിടെ?
1: ഏതമ്മ?
0: നിങ്ങൾ ഒളിച്ചോടുകയാണ്.
1: നീ വെറും ഒരു റിസപ്ഷനിസ്റ്റ്, എന്നെ ചോദ്യം ചെയ്യണ്ട. സെറ്റിൽ മൈ അക്കൗണ്ട്സ്.
0: നിങ്ങളെ പേടിച്ച് ഉറങ്ങാൻ കഴിയാത്തൊരു പെണ്ണുണ്ട് ആമിന. സ്വയം ചാവാനെ ഒരു കത്തിയും കരുതി അവള് നടക്കുന്നെ. ഇന്നെങ്കിലും അവളൊന്ന് ഉറങ്ങട്ടെ.
1: ഗുഡ് ബൈ ആനി. ഇത് പരസ്യമായ ഒരു റിസപ്ഷൻ കൗണ്ടർ അല്ലായിരുന്നെങ്കിൽ എനിക്ക് ആനിയെ ഒന്ന് ചുംബിക്കണമെന്നുണ്ടായിരുന്നു.
2: ഹലോ, എന്താ റസ്യ? ഞാൻ ഇന്ന് ഷോപ്പിൽ പോയില്ല, കടലിൽ പോയോ? തോണി റസ്യ, തോണി മറിഞ്ഞു. എന്നെ തനിച്ചാക്കി പോയി.
0: ആമിന, ആമിന, നീ ഇതെവിടെ പോയിരിക്കുക? ഇനി പേടിക്കണ്ട കേട്ടോ, അയാള് പോയി, റൂം വിട്ടുപോയി. അല്ലെങ്കിൽ അയാളെ നമ്മളെന്തിനാ പേടിക്കുന്നെ? നീ വെറുതെ പേടിച്ചതാ, അയാള് പോയി. കേക്കണോ, അയാള് പോയതോടെ രജിസ്റ്ററിൽ അയാളെ എഴുതിയതും ഒപ്പിട്ടതും എല്ലാം മാഞ്ഞുപോയി. ആമിന, നീ ഇതെവിടെയാ? ബഷീർക്കനെ വിളിച്ചോ?
3: ആമിന, ഇതെങ്ങനെ ചോര? നീ എന്തായി ചെയ്ത്? നിനക്ക് എന്താ പറ്റി ആമിന?
2: ഞാൻ പോണോ? അടുത്തേക്ക്.
3: ആമിന,
2: എന്നോട് ക്ഷമിക്കൂ. നീ
3: ആമിന,
1: തുളസിക്കതിർ പോലെ നിഷ്കളങ്കയായ അമ്മ, കുശൃതിയും കൗശലക്കാരിയുമായ ആനി, കവളിൽ മറുകുള്ള കാതരമിഴി ആമിന, ഈ മൂന്ന് പേർക്കും എന്നെ ഇഷ്ടമായിരുന്നില്ലേ? ഒടുവിൽ ആമിനയിൽ എന്റെ ഇഷ്ടമുറപ്പിച്ചപ്പോൾ ഇതാണ് ജീവിതം. ഇനി ഈ നഗരത്തോട് വിട. അമ്മു, ആനി, ആമിന, നിങ്ങൾ തീർത്ത കടം കഥകളിൽ നിന്ന് ഈ വിരുന്നുകാരന് വിടതരൂ. ഇനി പുതിയ നഗരം, പുതിയ സ്വപ്നങ്ങൾ, മറ്റൊരു യാത്ര, ഒരു പ്രഹേളിക പോലെ

0: ജീവിതം. പോട്ടെ, അല്ല പോയി വരട്ടെ, അല്ലെങ്കിൽ ഞാൻ എവിടെ പോകാൻ? നിങ്ങളുടെയൊക്കെ ഉള്ളിൽ ഞാനില്ലേ?
1: കടങ്കഥയിലെ വിരുന്നുകാരൻ നാടകം സമാപിക്കുന്നു. രചന മുഹമ്മദ് റോഷൻ. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ മോഹൻലാൽ, മാല പാർവതി, ശിവദ, മുത്തുമണി, അതിഥി രവി. സർഗാത്മക സഹകരണം
2: MB സനിൽകുമാർ, കൈലാസ് മേനോൻ, രശ്മി രഘുരാജ്, VS സ്മിത, മഞ്ജു പ്രസന്ന, ദാമോദർ രാധാകൃഷ്ണൻ, ആൽഫ്രഡ് ആന്റണി ജോജു, വിദ്യ, ഡോണ ഏണസ്റ്റീൻ, ജസ്റ്റിൻ, സയ്യദ് അൻവർ.
1: സംവിധാനം MV ശശികുമാർ, NS ജയമോഹൻ. അവതരണം ആകാശവാണി കൊച്ചി നിലയം.

0: പോലീസ് സ്റ്റേഷനിൽ പോകാമെന്നല്ലേ പറഞ്ഞത്? വരൂ, മാന്യനായ മനുഷ്യ, നമുക്ക് പോകാം, വരൂ.
1: അല്ല, വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ പറഞ്ഞേ ഉള്ളൂ.
0: അപ്പോൾ നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷൻ ഭയമാണ്? നിങ്ങൾക്കെല്ലാവർക്കും ഭയമാണ്.
2: ഞങ്ങൾ എന്തിനു ഭയപ്പെടുന്നു? നിങ്ങൾ എന്തിനാണ് ഇവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് എന്നാണ് ചോദിച്ചത്.
0: അത് ന്യായം.
3: ഇയാളൊരു വട്ടനാണ്.
0: എന്തോ
3: ഒന്നും പറഞ്ഞില്ല.
2: അയാളോട് സംസാരിച്ച് എന്തിനു വെറുതെ സമയം കളയുന്നു? സ്ഥലം വിട്, സ്ഥലം കാലിയാക്ക്.
0: എങ്കിൽ ഞാൻ പോയേക്കാം, ഞാൻ പോയേക്കാം.
3: വല്ലാത്തൊരു മനുഷ്യൻ. ഇക്കാലത്ത് ഈ ജാതി മനുഷ്യർ ഒരുപാടുണ്ട്.
1: നിങ്ങൾ അയാളെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകേണ്ടതായിരുന്നു.
2: ഇനി അതും കൂടി തോളിലേറ്റണ്ട. ഇപ്പോൾ തന്നെ താങ്ങാവുന്നതിലധികം പോലീസ് സ്റ്റേഷനിലുണ്ട്. കാവൽക്കാരനായി പോയില്ലേ? കൊലപാതകം നടന്ന സ്ഥലമാ ഇരട്ട കൊലപാതകം. കാവൽക്കാരാ സാക്ഷി പറയാൻ പോകേണ്ടത്.

ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? എന്നെ ആരെങ്കിലും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകൂ. ആർക്കും മറുപടിയില്ലേ? എല്ലാവരും ശവം പോലെയോ കല്ലുപോലെയോ കാണപ്പെടുന്നല്ലോ. നിങ്ങൾ ആരും കൊണ്ടുപോകുന്നില്ലെങ്കിൽ ഞാൻ തന്നെ പോയേക്കാം. ഇനി മാറ്റിവെക്കാം, ഇനി ഒന്നും മാറ്റിവെക്കേണ്ടതില്ല.

0: എന്തുപറ്റി?
1: അപകടം.
2: എന്റെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല. എല്ലാവരും കണ്ടതല്ലേ, തട്ടിത്തടഞ്ഞ് വീഴാൻ പോകുന്നത് പോലെയല്ലേ അയാൾ റോഡ് മുറിച്ച് കടന്നത്. 3 തവണ ഞാൻ അയാളോട് വിളിച്ചു കൂവി, പിന്നെ ഞാൻ എന്റെ കുതിരകളെ പിടിച്ചു നിർത്തി. അയാൾ അപ്പോഴേക്കും അവയുടെ കാൽക്കീഴിൽ വീണ് കഴിഞ്ഞിരുന്നു. മൂക്കറ്റം മദ്യപിച്ചിട്ട് ബോധമില്ലാതെ എടുത്തു ചാടിയതാണ്. കുതിര പോലും പേടിച്ച് ചീറി.
1: ആ അതെ, കുതിരവണ്ടിക്കാരൻ പറഞ്ഞതാണ് ശരി, ഞങ്ങൾ കണ്ടതാണ്. ആ പോലീസ് വന്നു.
3: അപകടം പറ്റിയ ആളെ ആർക്കെങ്കിലും അറിയാമോ?
0: ആരാ? നോക്കട്ടെ. ഏ, മർമ്മലഡോവല്ലേ? അയ്യോ, മർമ്മലഡോവല്ലേ ചോരയിൽ കുളിച്ചു കിടക്കുന്നത്? എനിക്കയാളെ അറിയാം, എനിക്കയാളെ നന്നായി അറിയാം. വേഗം ഒരു ഡോക്ടറെ വരുത്ത്. ഇയാളുടെ ജീവൻ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. പണം നോക്കണ്ട, പണം ഞാൻ മുടക്കിക്കൊള്ളാം. ഇയാളുടെ വീട് ഇവിടെ അടുത്താ. ദേ ആ കാണുന്നത്,

0: ചുമന്നുകൊണ്ട് വരുന്നത് അദ്ദേഹത്തെ അല്ലേ? എന്റെ ഭർത്താവിനെ
1: ഇദ്ദേഹത്തെ എവിടെയാ കടത്തേണ്ടത്?
2: ഇവിടെ ഇവിടെ സൂക്ഷിച്ചു പിടിക്കുക ഈ സോഫയിൽ.
3: ഡോക്ടർ ഉടനെ വരും.
0: എന്താ എന്താ പറ്റിയത്?
2: കുതിരവണ്ടിക്കടിയിൽപ്പെട്ടു.
0: നമുക്ക് ഉടുപ്പ് മാറ്റാം.
2: ഡോക്ടർ വരട്ടെ.
1: തെരുവിൽ ഏതാണ്ട് 30 വാരയോളം കുതിരകൾ വലിച്ചോണ്ട് പോയി.
3: വാരിയെല്ലുകൾ ഒടിഞ്ഞിട്ടുണ്ട്.

0: അപ്പോഴേ പറഞ്ഞതല്ലേ ഇന്ന് പോകണ്ടെന്ന്. എന്തോ തീരുമാനിച്ചുറച്ചതുപോലെയാ ഇറങ്ങിപ്പോയത്. തിരിച്ചു വരത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടാ പോയത്. എഴുന്നള്ളിയോ വീട്ടുടമസ്ഥ?
1: ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതല്ലേ നല്ലത്, ഇവിടെ ഇങ്ങനെ ഇടണ്ട.
2: അതെ, അതായിരിക്കും നല്ലത്.
3: എന്നാ പിന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാം.
4: അതങ്ങ് ദൂരെയല്ലേ. ഡോക്ടർ വന്നു, വഴി കൊടുക്ക, വഴി കൊടുക്ക. അദ്ദേഹം കൂടെ ഒന്ന് പരിശോധിക്കട്ടെ.
3: എവിടെ രോഗി? എവിടെ?
4: ഇവിടെ. ഒന്ന് മാറിക്കൊടുക്ക.
3: കുറച്ചു നേരം ആയോ?
4: ആയി. പൾസില്ല.
3: ഇദ്ദേഹത്തിന് വേണ്ടി എനിക്ക് യാതൊന്നും ചെയ്യാനില്ല.
4: ഡോക്ടർ എന്താണ് പറയുന്നത്?
3: നമുക്ക് പുറത്തിറങ്ങി സംസാരിക്കാം.
4: ഡോക്ടർ എന്താണ് അങ്ങയുടെ അഭിപ്രായം? ആശുപത്രി കൊണ്ടുപോകണോ?
3: വേണ്ട, ആർക്കും രക്ഷിക്കാൻ പറ്റില്ല, അയാൾ ഉടനെ തന്നെ മരിക്കും.
4: ഡോക്ടർ ഒട്ടും പ്രതീക്ഷിക്കുക വകയില്ലേ?
3: ഒട്ടുമല്ല, അവസാന ശ്വാസം വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാളുടെ തലയുടെ പിൻഭാഗം മുഴുവൻ ചതഞ്ഞിരിക്കുന്നു. ഞാൻ വേണമെങ്കിൽ ചോര വാർന്നു പോകുന്നത് നിർത്തിത്തരാം, എന്നാൽ അതുകൊണ്ട് പ്രയോജനമില്ല. നാലോ അഞ്ചോ നിമിഷത്തിനുള്ളിൽ അയാൾ മരിക്കും.
2: എല്ലാരും മാറിയേ, മാറ്, വഴിമാറ്. അന്ത്യകുദാശയ്ക്ക് അച്ഛൻ വരുന്നു.
4: ഡോക്ടർ അല്പം കൂടെ നിന്നിട്ട് പോകാം.
3: ശരി.
4: ദൈവമേ, എത്ര പെട്ടെന്നാണ് വിധി നടപ്പാക്കുന്നത്.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർ നാടകം 22-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോവ് നരിയാപുരം വേണുഗോപാൽ, ഡോക്ടർ സോസിമോവ് ശ്രീകുമാർ മുഖത്തല, കാതറീന സിന്ധു വിജയൻ, കൂടാതെ വിനോദ് കല്ലറ, വിഷ്ണുമോഹൻ വെള്ളനാട്, സന്ദീപ് സുരേഷ്. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു.

ഇന്ന് വൈകുന്നേരം 5:30 തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന സംസ്ഥാന മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ റിപ്പോർട്ട് കേൾക്കാം. ഇന്ന് വൈകുന്നേരം 5:30.

0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
1: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.

ഇന്ന് വൈകുന്നേരം 5:30 തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന സംസ്ഥാന മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ റിപ്പോർട്ട് ഇന്ന് വൈകുന്നേരം 5:30.

ആകാശവാണി, സമയം 3 മണി. ഇപ്പോൾ ഗാനോപഹാരം. ആദ്യ ഗാനം ചിത്ര പാടിയത് ചിത്രം മാന്നാർ മത്തായി സ്പീക്കിംഗ്. ബിച്ചു തിരുമലയുടെ വരികൾക്ക് SP വെങ്കടേഷിന്റെ സംഗീതം.

കഴുതപ്പുറം വരികൾ എഴുതി മോഹൻജിത്താരെ ഈണം പകർന്ന് അഫ്സൽ പാടിയ ഗാനമാണ് കേട്ടത് ചിത്രം രാപ്പകൽ. ഇനി നായിക എന്ന ചിത്രത്തിലെ ഒരു ഗാനം കേൾക്കാം. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് എം കെ അർജുനൻ്റെ സംഗീതം. ചിത്ര പാടിയത്.

ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതിയ ഔസേപ്പച്ചൻ ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത് ചിത്രം ഒളിമ്പ്യൻ അന്തോണി ആദം. ഇനി കളിവീട് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിൻ്റെ വരികൾ എഴുതിയത് എസ് രമേശൻ നായർ, സംഗീതം മോഹൻ സിത്താര.

0: യേശുദാസ് പാടിയ ഗാനത്തോടെ ഇന്നത്തെ ഗാനോപഹാരം ഇവിടെ പൂർണ്ണമാവുന്നു. ആകാശവാണി രവിവാസരി അഖില ഭാരതീയ സംഗീത സഭയിൽ വിവേക് സോനാർ അവതരിപ്പിച്ച പുല്ലാങ്കുഴൽ കച്ചേരിയുടെ ശബ്ദലേഖനം ഇപ്പോൾ കേൾക്കാം.
1: തന്തകാരി തഥാ ലയകാരി ശൈലിയോ പർ അപ്നി ജബർദസ്ത് പകഡ് കെ ലിയെ ജാനേ ജാതേ ഹൈ. ബാസുരി വാദൻ മേ അപ്നി ബേജോഡ് മഹാരത് കെ ലിയെ ആപ്കോ ജാനാ ജാതാ ഹൈ. ആപ് അപ്നേ കുഛ് അനൂഠേ പഹലുവോ കെ ലിയെ ഭി ജാനേ ജാതേ ഹൈ. ജൈസേ ആപ്കാ ഭവ്യ ബാസുരി ഉത്സവ് ഓർ ഫ്ലൂട് സിംഫനി ഏക് ശാന്ദാർ സംഗീത സമാരോഹ ഹൈ ജിസ്മേ 111 ബാസുരിയാ ഏക് സാത്ത് ബജ്തി ഹൈ. ആപ്നേ ഭാരത് കെ കൈ പ്രതിഷ്ഠിത സംഗീത സമാരോഹ മേ സന്തൂർ സിതാർ വയോലിൻ ഓർ കർണാടക ശൈലി കെ വാദ്യ സംഗീത കെ അഗ്രണി കലാകാരോ കെ സാത്ത് ഏകൽ ഓർ ജുഗൽബന്ദി പ്രസ്തുതിയാ ദി ഹൈ. ആപ്നേ കൈ ജാനേ മാനേ സമാരോഹ മേ അപ്നി പ്രസ്തുതിയാ ദി ഹൈ. സവായ് ഗന്ധർവ ഭീംസേൻ മഹോത്സവ പുണെ, മോഗുബായ് കുർദിക്കർ സംഗീത സമാരോഹ ഗോവ, ഹംപി മഹോത്സവ ഹംപി, ഊർജ സംഗീത സമാരോഹ ദില്ലി, പണ്ഡിത് രാം മറാഠെ മഹോത്സവ ഠാണെ, പണ്ഡിത് ജിതേന്ദ്ര അഭിഷേകി സംഗീത മഹോത്സവ ഗോവ, ഗുണിജൻ സംഗീത മഹോത്സവ ഇന്ദോർ, ഗോവ കലാ അക്കാദമി സംഗീത സമാരോഹ. ആപ്കോ കൈ പുരസ്കാരോ സെ സമ്മാനിത് കിയാ ഗയാ ഹൈ. ആപ് ഭാരതീയ ശാസ്ത്രീയ ബാസുരി വാദൻ കെ ലിയെ ആകാശവാണി കെ അശ്രേണീയ കലാകാർ ഹൈ. ഹിന്ദുസ്ഥാൻ ടൈംസ് ദ്വാരാ ഠാണെ രത്ന പുരസ്കാർ, പണ്ഡിത് സംഗമേശ്വർ ഗുരവ് പുരസ്കാർ, പണ്ഡിത് രാം മറാഠെ പുരസ്കാർ, സുര ശൃംഗാർ സംസദ് മുംബൈ സെ സുരമണി ശീർഷക്, ഭാരത് സർക്കാർ കി ഓർ സെ രാഷ്ട്രീയ ഛാത്രവൃത്തി തഥാ ആപ്കോ വൃന്ദാവൻ ഗുരുകുൽ ഛാത്രവൃത്തി ഇൻ പുരസ്കാരോ സെ സമ്മാനിത് കിയാ ഗയാ ഹൈ. ആജ് കെ കാര്യക്രമം മേ ശ്രീ വിവേക് സോനാർ രാഗ ചന്ദ്ര കൗൻസ് പ്രസ്തുത കരേംഗെ. അലാപ് ജോഡ് ഓർ മധ്യലയ ഗത് രൂപക് താൽ മേ നിബദ്ധ ഹൈ ഓർ ദ്രുത ഗത് തീൻ താൽ മേ നിബദ്ധ ഹൈ. ആപ്കേ സാത്ത് തബലേ പർ സംഗത് കർ രഹേ ഹൈ ശ്രീ ഓജസ് അധിയ.
2: This is Akashwani. Welcome to the Ravi Vasariya Akhil Bharatiya Sangeet Sabha. Tonight we present a flute recital by renowned flautist Shri Vivek Sonar. Born and raised in Chalasgaon, Maharashtra, and inspired by his late father, Shri Ramchandra Sonar, an eminent vocalist of the Varkari Sampradaya, Vivek started playing the flute at a tender age. After initial training from his father, Vivek moved to his first guru, Pandit Purushottam Antapurkar. In 1997, Vivek moved to Mumbai to be professionally trained under Pandit Hariprasad Chaurasia. Vivek thus began his new journey under the maestro who took him into deeper realms of exploration and expression. Flautist par excellence and torchbearer of the Hindustani tradition of classical music, himself a guru to countless disciples as also a composer, Vivek Sonar is one of the leading flautists of India, renowned for his strong command over tantakari and layakari style. Blessed with powerful blowing skill, a multi-talented person, Vivek Sonar is widely regarded by music lovers and critics for having honed unparalleled skills of instrumentation in flute playing. He is also known for his initiatives like his Sui Generis, the Grand Bansuri Utsav, and the Flute Symphony, a magnificent concert that has 111 flutes playing together. Vivek has performed solo as well as Jugalbandi concerts with leading exponents of the Santur, Sitar, violin, and also Carnatic instrumental music in many prestigious music festivals in India. Vivek has performed at many prestigious events like Savai Gandharva Bhimsen Mahotsav Pune, Mogubai Kurdikar Sangeet Samaroh Goa, Hampi Mahotsav in Hampi, Urja Music Festival Delhi,

പണ്ഡിത് രാം മറാഠെ ഫെസ്റ്റിവൽ ഠാണി, പണ്ഡിത് ജിതേന്ദ്ര അഭിഷേകി സംഗീത് മഹോത്സവ് ഗോവ, ഗുഞ്ചൻ സംഗീത് മഹോത്സവ് ഇൻഡോർ, ഗോവ കലാ അക്കാദമി മ്യൂസിക് ഫെസ്റ്റിവൽ. വിവേക് ഹാസ് റിസീവ്ഡ് മെനി പ്രസ്റ്റീജിയസ് സ്കോളർഷിപ്സ് ആൻഡ് അവാർഡ്സ് ടു നെയിം സം. ആകാശവാണി എ ഗ്രേഡ് ആർട്ടിസ്റ്റ് ഫോർ ഇന്ത്യൻ ക്ലാസിക്കൽ ഫ്ലൂട്ട്, ഠാണി രത്ന അവാർഡ് ബൈ ഹിന്ദുസ്ഥാൻ ടൈംസ്, പണ്ഡിത് സംഗമേശ്വർ ഗുരവ് പുരസ്കാർ, പണ്ഡിത് രാം മറാഠെ പുരസ്കാർ. സുർമണി ടൈറ്റിൽ ഫ്രോം സുര ശൃംഗാർ സൻസദ് മുംബൈ, നാഷണൽ സ്കോളർഷിപ്പ് ഫ്രോം യൂണിയൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, വൃന്ദാബൻ ഗുരുകുൽ സ്കോളർഷിപ്പ്. ടുനൈറ്റ് ശ്രീ വിവേക് സോനാർ പ്രസന്റ്സ് രാഗ് ചന്ദ്ര കൗസ് അലാപ് ജോഡ് ആൻഡ് മധ്യലയഗത് സെറ്റ് ടു രൂപക് താൽ ആൻഡ് ദ്രുതഗത് സെറ്റ് ടു തീൻ താൽ. ഹി വിൽ ബി അക്കംപനീഡ് ഓൺ തബ്ല ബൈ ശ്രീ ഓജസ് അദിയാർ.

0: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കാം. യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരുമുണ്ടാവില്ല അല്ലേ? എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താൽപ്പര്യമുള്ളവർ ഞങ്ങൾക്ക് എഴുതുക. വിലാസം: സഞ്ചാരി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം aartvmpm@gmail.com. അറിയിപ്പ് കഴിഞ്ഞു.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്. സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് SR മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: ആകാശവാണി, ഇപ്പോൾ സമയം 5 മണി.
1: അക്ഷരശ്ലോകം അവതരിപ്പിക്കുന്നത് പാലാഴി അക്ഷരശ്ലോക സമിതി, കടയ്ക്കൽ, കൊല്ലം. പങ്കെടുക്കുന്നവർ സുനിൽകുമാർ, ശിവമംഗല.

0: ശിവം, ചിന്മയ, സുരേഷ്.
1: അമ്പിളിക്കലയും അമ്പര കുളം.

വെച്ചു കുറിയിട്ടു കണ്ണെഴുതി വൃത്തിയായി മാറ്റെടുത്തു ഞൊറിയിട്ടുടുത്തു മുടികോതി ചൂടി ദശ.

0: നോക്കി അവൾ വൽക്കലാഞ്ചലമിലച്ചിലിൽ കൊണ്ടുടക്കുമൊരു മട്ടുകാട്ടി വിടുവിച്ചിടുന്ന കപടത്തൊടേ.
1: കുറ്റമറ്റമണിമുത്തുവെച്ചു പവിഴക്കടുക്കനുമണിഞ്ഞു

0: ഭക്തർക്കിഷ്ടം
1: കൊടുക്കും ഭുവനജനനി നിൻ ചെഞ്ചൊടിക്കും ചൊടിക്കും ദൈത്യന്മാരെ പൊടിക്കും വിരുതിനും ഇരുളിൻ പേർ മുടിക്കും മുടിക്കും അത്താടിക്കും തടിക്കും രുചിയുടലഹരി കൂത്തടിക്കും തടിക്കും.

അമ്പത്തൊന്നക്ഷരാളീ കലിതതനുലതേ വേദമാകുന്ന ശാഖിക്കൊമ്പ

0: ക്ഷേത്ര പുഷ്ടിക്കു നേരാകില്ലെന്നാകുന്നു തോന്നുന്നതു സുരപുരിയും സൂക്ഷ്മതത്വം നിനച്ചാൽ.
1: കാടല്ലേ നിന്റെ ഭർത്താവിനു ഭവനം, അതേ നിന്റെയോ നിന്മണാളൻ ചൂടില്ലേ പന്നകത്തെ. ശരി തവ കണവൻ പാമ്പിലല്ലേ കിടപ്പൂ, മാടല്ലേ വാഹനം നിന്റെ ഇതനതിനെയും നിൻ പ്രിയൻ മെയ്പ്പതില്ലേ കൂടില്ലേ തർക്കമിന്നെന്നുമയേ.

കുടി പ്രകടിതരസം തമ്മിലേറ്റം കലർന്ന് കൂടെ കൂടെ പെരിയ കടലും ചൂർണിയാറും കളിക്കിൻ്റെടം കാണാം പ്രിയ സഖ നിനക്കത്ത്.

അരഹമി കൈകത്ര ദൈവാനുഗുണ്യാൽ സമ്മൂഢം മാം ഇവിടമറിയിപ്പിച്ചതം ഭോജനാഭിം പാടിപ്പാടി.

0: സദയം ക്ഷമിക്കണേ.
1: അഥവാ ക്ഷമ പോലെ നന്മ ചെയ്തരുളാൻ നോറ്റൊരു നല്ല ബന്ധുവും വ്യഥ പോലറിവോതിടുന്ന സദ്ഗുരുവും മർത്യനു വേറെയില്ല താൻ.
2: വെള്ളപ്പളുങ്കു നിറമൊത്ത വിദഗ്ധരൂപി കള്ളം കളഞ്ഞു കമലത്തിലെഴുന്ന ശക്തി, വെള്ളത്തിലെ തിരകൾ തള്ളി വരും കണക്കെന്നുള്ളത്തിൽ വന്നു വിളയാടു സരസ്വതീ നീ.

0: സുള്ളി നടപ്പു ഭാര്യ സഹിതം സന്ധ്യയ്ക്കു ചുറ്റും വിധൗ രണ്ടോ മണ്ടി നടപ്പ് വണ്ടി സമയം പോയെന്നു കണ്ടാണിത്. മൂന്നോ മൂളി നടപ്പ് ശുദ്ധമടിയന്മാർക്കാണിതിൽ കൗതുകം. നാലോ നല്ല നടപ്പ് നീണ്ട വഴിയേ ആരോഗ്യ സംവർദ്ധകം.
1: മന്ദാക്രാന്ത മരിച്ചു പട്ടിണിയിലായി ശാർദൂല വിക്രീഡിതം. നിന്നും പിന്നെ ഇരുന്നു മാർത്ത നിനദം കൊള്ളുന്നിതാ ശ്രദ്ധരാ. ഒന്നിന്നും ഗതിയില്ല സംസ്കൃത മഹാവൃത്തങ്ങളെ. നിങ്ങളോടിന്നാർക്കും കനിവില്ല വൃത്തരഹി.

മധുവാർന്ന വാക്കിനു സജാതീയദ്വിതീയാക്ഷരപ്രാസം തീർപ്പത് കൈരളി മഹിള തൻ മംഗല്യമാണോർക്കണം. ഹാസം സത്തില സംശയം പഴിയതിൽ പാ

0: സർവേ സുഹൃൽ പുസ്തകം
1: സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നുപോയി കാലചക്ര വിഭ്രമത്തിലെങ്കിലീ നമുക്കു പിന്നെ എന്തു ശങ്ക മാറ്റമൊന്നുമില്ലതിൽ.

0: പരിശ്രമിച്ച പൂജ്യപാദരായൊരൻ ഗുരുക്കളെ പരം വിനീതയായി ഞാൻ നമസ്കരിച്ചിടുന്നിതാ.
1: പടുക്കളെന്നു പേരെടുത്ത പൂർവിക പ്രമാണികൾ കൊടുക്കമെന്തു സംഭവിച്ചു കേട്ടു കേൾവിയില്ലയോ. പഠിച്ച

പഴമടവട നെയ്പായസം തേൻവരിക്ക ചക്കത്തുണ്ടം പഴമ്പാൽ പൊരിമലരവിലപ്പം കുളം നാളികേരം ഇക്കോപ്പെല്ലാം തരാം ഞാൻ കുടവയറുത് തിന്നൊട്ട് വീർപ്പിച്ചൊരോട്ടത്രി കണ്ണിട്ടെന്നെ രക്ഷിക്കുക തുഹിനകി.

ിടയിൽ മിട്ടുമിട്ടുക്കുള്ള ചട്ടമ്പിയായും നല്ലോർക്കുള്ളത്തിലെന്നും പരമസുകൃത ഭട്ടാരനായി പൂജ്യനായി കൊല്ലൂരിൻ പുണ്യമായി പിറവിയ

ഗുണസംഭാരമായി കനകകുംഭാഭിജാത്യം ഇയലും രംഭാസുമങ്ങൾ പരിരംഭാർത്തിയോടു നിജടം ഭാഗെ വിട്ടുപറവാൻ കിം ഭാരതി മത

അക്ഷരശ്ലോകം സമാപിക്കുന്നു. അവതരിപ്പിച്ചത് പാലാഴി അക്ഷരശ്ലോക സമിതി, കടക്കൽ, കൊല്ലം. പങ്കെടുത്തവർ സുനിൽകുമാർ, ശിവമംഗല, ശിവം, ചിന്മയ സുരേഷ്.

0: മായാമുദ്രകൾ,
1: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
2: ഇന്ന് രാത്രി 7:35 മായാമുദ്രകളിൽ
3: ജൂൾസ് വെർനെ എഴുതിയ നോവൽ ലോകം ചുറ്റിയ 80 ദിവസങ്ങൾ. രചന ജേക്കബ് എബ്രഹാം.
0: മായാമുദ്രകൾ.
4: സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. പഠിപ്പിക്കുന്നത് SR മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന പുതിയ സംസ്ഥാന മന്ത്രിസഭ സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ റിപ്പോർട്ട്. സംസ്ഥാനത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് പ്രതീക്ഷയേകിക്കൊണ്ട് ശ്രീ വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള ഐക്യ ജനാധിപത്യ മുന്നണി മന്ത്രിസഭ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. മുഖ്യമന്ത്രിയെ കൂടാതെ 20 മന്ത്രിമാരാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. രാവിലെ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന പ്രൌഢഗംഭീരമായ ചടങ്ങിൽ നിരവധി വിശിഷ്ട വ്യക്തികൾ, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മുഖ്യമന്ത്രിമാർ, രാഷ്ട്രീയ കക്ഷി നേതാക്കൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് ജനങ്ങളെ സാക്ഷി നിർത്തി സംസ്ഥാന ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ മുഖ്യമന്ത്രിക്കും മന്ത്രിസഭാ അംഗങ്ങൾക്കും സത്യവാചകം ചൊല്ലിക്കൊടുത്തു.
1: ഞാൻ വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള എന്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തതയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യും.
2: ഞാൻ
1: വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിൽ എന്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എന്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എന്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആൾക്കോ ആളുകൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തി കൊടുക്കുകയോ ചെയ്യുകയില്ലെന്ന് ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു.
0: തുടർന്ന് സർവശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി, രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, കെ മുരളീധരൻ, മോൻസ് ജോസഫ്, ഷിബു ബേബി ജോൺ, അനൂപ് ജേക്കബ്, സി പി ജോൺ, എ പി അനിൽകുമാർ, എൻ ഷംസുദ്ദീൻ, പി സി വിഷ്ണുനാഥ്, റോജി എം ജോൺ, ശ്രീമതി ബിന്ദു കൃഷ്ണ, എം ലിജു, കെ എം ഷാജി, പി കെ ബഷീർ, വി അബ്ദുൾ ഗഫൂർ, ടി സിദ്ദിഖ്, ശ്രീമതി കെ എ തുളസി, ഒ ജെ ജനീഷ് തുടങ്ങിയവർ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു.
3: പി കെ കുഞ്ഞാലിക്കുട്ടി എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എന്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയെയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സൃഷ്ടാവിന്റെ നാമത്തിൽ സത്യം ചെയ്തു.
2: ഞാൻ
4: രമേശ് ചെന്നിത്തല എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായി വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എന്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസ്സാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുമുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു.
2: ഞാൻ
5: സണ്ണി ജോസഫ് എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവാജ്യമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എന്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുമുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു.
6: I കെ മുരളീധരൻ do swear in the name of God that I will bear true faith and allegiance to the Constitution of India as by law established, that I will uphold the sovereignty and integrity of India, that I will faithfully and conscientiously discharge my duties

0: as a minister of the state of Kerala, and that I will do right to all manner of people in accordance with the constitution and the law without fear or favor, affection or ill will.
1: Yana Mons Joseph enna njan neemamadi sthapithamaya ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എന്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തതയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു.
2: ഷിബു ബേബി ജോൺ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എന്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തതയോടുകൂടി മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു.
3: അനൂപ് ജേക്കബ് എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരളത്തിന്റെ സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എന്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തി നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു.
4: സി പി ജോൺ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എന്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തതയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു.
5: എ പി അനിൽകുമാർ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും
6: എൻ ഷംസുദ്ദീൻ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും
7: പി സി വിഷ്ണുനാഥ് എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും
8: റോജി എം ജോൺ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും
9: ബിന്ദു കൃഷ്ണ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും
10: എം ലിജു എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും കെ എം ഷാജി എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും
11: ശ്രീ പി കെ ബഷീർ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും
12: വി അബ്ദുൽ ഗഫൂർ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും
13: പി സിദ്ദിഖ് എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും
14: കെ എ തുളസി എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും
15: ഒ ജെ ജനീഷ് എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ഗാനം കേൾക്കാം. കലണ്ടർ എന്ന ചിത്രത്തിന് വേണ്ടി അനിൽ പനച്ചൂരാൻ വരികൾ എഴുതി അഫ്സൽ യൂസഫ് സംഗീതം നൽകി യേശുദാസ് പാടിയത്.

അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ സുന്ദരകാന്ഡത്തിലുള്ള സീതാദർശനമാണ് ഇവിടെ പാരായണം ചെയ്യുന്നത്. ഓം ഹരിശ്രീ ഗണപതയേ നമഃ.

ജനക നരപതി ദുഃഖിതൃവരനു ദക്ഷാംഗവും ജാതനെന്നാകിൽ വരും സുഖദുഃഖവും തതനു ക

കുസുമജയ സുരഭിയോടു പവനനതിഗൂഢമായി കൂടെ തടഞ്ഞു കൂട്ടിക്കൊണ്ടുപോയുടൻ.

ആകാശവാണി അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, സുകന്യ സമൃദ്ധി യോജന. 6:10 കൊല്ലം ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താവീക്ഷണം. 6:50 വയലും വീടും, സമ്മിശ്ര കൃഷിയുടെ വഴിയിൽ പുഷ്പകുമാർ ജയുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ, പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്ത

നാളെ രാവിലെ 5:48 വരെ FM ഗോൾഡ് ഡൽഹിയിലെ. നാളെ രാവിലെ 5:55 സുഭാഷിതം ഫാദർ ജോയ്ക്കുട്ടി വർഗീസ് അവതരിപ്പിക്കുന്നു. 6:00 ഉഷമലരി, വയലാർ എഴുതിയ കല്യാണ സൗഗന്ധികം എന്ന കവിത, ആലാപനം വിഷ്ണുമോഹൻ. 6:15 ഉദയഗീതം, ജി വേണുഗോപാൽ, കെ ഗിരിജാവർമ്മ എന്നിവർ പാടിയത്. 6:30 പ്രഭാതഭേരി, 6:45 പ്രാദേശിക വാർത്തകൾ, 7:00 പുലർവട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ, റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ നിന്ന്, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, ഗാന്ധി സ്മൃതി, ചുമടു താങ്ങി, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 8:30 നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ, സുന്ദരികളും സുന്ദരന്മാരും 22-ാം ഭാഗം. 8:35 സ്മൃതിമധുരം, 8:45 യോഗ സൗഖ്യം, 9:00 ഹലോ പ്രിയഗീതം, 10:00 സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്, 10:15 രാഗാമൃതം, ബോംബെ സഹോദരിമാർ പാടിയ കൃതികൾ, 11:00 ഹരിതവാണി, കിളിക്കൊഞ്ചൽ, പക്ഷികളെക്കുറിച്ച് ഒരു പ്രക്ഷേപണ പരമ്പര, മഞ്ഞക്കിളി, 11:15 ചലച്ചിത്ര ഗാനങ്ങൾ, 11:30 കൂട്ടുകാരി, ചിത്രകാരിയായ ഗംഗാ നായരുമായി അഭിമുഖം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 12:00 ഒരിക്കൽ കൂടി നേർവഴി, 12:20 ലളിത ഗാനങ്ങൾ, ലീന മാത്യു പാടിയത്, 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര, ശസ്ത്രക്രിയയ്ക്ക് വിധേയരാകുന്ന രോഗികളുടെയും അവരുടെ ബന്ധുക്കളുടെയും അവകാശങ്ങൾ, ഡോക്ടർ അജിത് പ്രസാദ് സംസാരിക്കുന്നു. 12:50 വാർത്തകൾ, 1:00 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 അവസാന ദിവസം, റേഡിയോ നാടകോത്സവം 2026 ഒരു അവലോകനം. 2:15 തുടർ നാടകം, ഡസ്റ്റോവ്സ്കിയുടെ നോവലിന്റെ ശബ്ദരൂപം, കുറ്റവും ശിക്ഷയും 23-ാം ഭാഗം, നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ്കുമാർ, സംവിധാനം PA ബിജു. 2:30 സ്പോൺസേഡ് പരിപാടി ഉമംഗ്, 3:00 ഗാനോപഹാരം, 4:00 നേർവഴി, എഴുത്തുകാരനായ ലിപിൻ രാജുമായി അഭിമുഖം, 4:30 മഴവില്ല്, വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ, 5:00 ഹിന്ദി പരിപാടി, നാസിറ ശർമ്മക്കി രചനാവും മേ അസ്തിത് കി തലാഷ്, അതുല്യ എ സംസാരിക്കുന്നു. 5:15 തുടിതാളം, പുതുപ്പള്ളി മോഹനനും സംഘവും അവതരിപ്പിക്കുന്ന പഞ്ചാരിമേളം. 5:30 സ്പോൺസേഡ് പരിപാടി സ്പൈസ്. 5:40 ഗാന്ധി സ്മൃതി. 5:45 ഭക്തിഗാനങ്ങൾ, നിസാ ഷാഹയും സംഘവും പാടിയത്. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് സ്മൈൽ. 6:10 വയനാട് ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 സന്ധ്യാഗീതം. 6:50 വയലും വീടും, ചെറിയ ജീവൻ വലിയ രക്ഷകൻ, തേനീച്ച ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. തുടർന്ന് നിങ്ങൾക്കറിയാമോ, പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ. 7:35 യുവവാണി. 8:00 സർഗ കേരളം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, പ്രധാനമന്ത്രി സൂര്യകർ മുഫ്ത് ബിജ്ലി യോജന. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 കഥാപ്രസംഗം, വിനോദ് ചമ്പക്കരയും സംഘവും അവതരിപ്പിച്ചത്, കഥ സഹാക്കും ബറാബാസും. 10:00 കഥകളി പദങ്ങൾ. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 സ്പോട്ട്ലൈറ്റ് പരിപാടി. 11:15 മുതൽ രാവിലെ 5:48 വരെ FM ഗോൾഡ് പരിപാടികൾ ഡൽഹിയിലെ. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. മിതമായ തോതിൽ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.2 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 5.1 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.9 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 3 മില്ലിമീറ്റർ. അറിയിപ്പുകൾ കഴിഞ്ഞു.

0: ആകാശവാണി
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. സുകന്യ സമൃദ്ധി യോജനയെക്കുറിച്ച് ബാങ്കിംഗ് വിദഗ്ധയായ രശ്മി ആർപ്പിള്ള സംസാരിക്കുന്നു.
2: സുകന്യ സമൃദ്ധി യോജന ഭാരത സർക്കാർ പെൺകുട്ടികൾക്കായി മാത്രം ആരംഭിച്ച നിക്ഷേപ പദ്ധതിയാണ്. 2015 ജനുവരി 22 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ ക്യാമ്പയിൻ്റെ ഭാഗമായാണ് സുകന്യ സമൃദ്ധി യോജന പദ്ധതി ആരംഭിച്ചത്. പെൺകുട്ടിയുടെ വിദ്യാഭ്യാസവും വിവാഹ ചെലവുകളും നിറവേറ്റുന്നതിനാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. 2014 ഡിസംബർ 14 ഭാരത സർക്കാർ വിജ്ഞാപനം ചെയ്ത സുകന്യ സമൃദ്ധി യോജന പെൺകുട്ടികളുടെ ഭാവി വിദ്യാഭ്യാസത്തിനും മറ്റു ചെലവുകൾക്കുമായി ഒരു ഫണ്ട് സ്വരൂപിക്കാൻ രക്ഷിതാക്കളെ പ്രോത്സാഹിപ്പിക്കുന്നു. പോസ്റ്റ് ഓഫീസുകൾ, പൊതുമേഖലാ ബാങ്കുകളുടെ ശാഖകൾ, ചില സ്വകാര്യ മേഖലാ ബാങ്കുകൾ എന്നിവ വഴിയാണ് സുകന്യ സമൃദ്ധി യോജന നടപ്പിലാക്കുന്നത്.

0: നിലവിൽ എല്ലാ ചെറുകിട സമ്പാദ്യ പദ്ധതികളിലും ഏറ്റവും ഉയർന്ന പലിശ നിരക്ക് സുകന്യാ സമൃദ്ധി അക്കൗണ്ട് പദ്ധതിക്കാണ്. അതായത് നിലവിൽ 8.2%. പദ്ധതി ആരംഭിച്ചത് മുതൽ ഏകദേശം 2.73 കോടി അക്കൗണ്ടുകൾ തുറക്കുകയും ഏകദേശം 1.19 ലക്ഷം കോടി രൂപ ആളുകൾ നിക്ഷേപിക്കുകയും ചെയ്തിട്ടുണ്ട്. സുകന്യാ സമൃദ്ധി അക്കൗണ്ടിന്റെ പ്രധാന സവിശേഷതകൾ ഇനി പറയുന്നു. പെൺകുട്ടിക്ക് 10 വയസ്സ് തികയുന്നത് വരെ മാത്രം കുട്ടിയുടെ പേരിൽ സുകന്യാ സമൃദ്ധി അക്കൗണ്ട് തുറക്കാവുന്നതാണ്. ഒരു പെൺകുട്ടിയുടെ പേരിൽ ഒരു അക്കൗണ്ട് മാത്രമേ തുറക്കാൻ പാടുള്ളൂ. പോസ്റ്റ് ഓഫീസുകളിലും വാണിജ്യ ബാങ്കുകളുടെ വിജ്ഞാപനം ചെയ്ത ശാഖകളിലും ചില സ്വകാര്യ ബാങ്കുകളിലും അക്കൗണ്ട് തുറക്കാവുന്നതാണ്. അക്കൗണ്ട് തുറക്കുന്ന പെൺകുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് ഇതിനായി സമർപ്പിക്കേണ്ടതാണ്. 250 രൂപയുടെ ഏറ്റവും കുറഞ്ഞ പ്രാരംഭ നിക്ഷേപം ഉപയോഗിച്ചും അതിനുശേഷം 50 രൂപയുടെ ഗുണിതങ്ങളായും അക്കൗണ്ട് തുറക്കാവുന്നതാണ്. ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരു അക്കൗണ്ടിൽ കുറഞ്ഞത് 250 രൂപയെങ്കിലും നിക്ഷേപിക്കണം എന്ന വ്യവസ്ഥയ്ക്ക് വിധേയമായി തുടർന്നുള്ള നിക്ഷേപങ്ങൾ 50 രൂപയുടെ ഗുണിതങ്ങളായിരിക്കണം. ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരു അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്ന മൊത്തം തുക 150,000 രൂപയിൽ കവിയാൻ പാടില്ല. ഏതെങ്കിലും അക്കൗണ്ടിംഗ് പിശക് കാരണം ഏതെങ്കിലും സാമ്പത്തിക വർഷത്തിൽ 150,000 രൂപയിൽ കൂടുതൽ നിക്ഷേപം സ്വീകരിച്ചാൽ അതിന് പലിശ ലഭിക്കുന്നതല്ല, അത് ഉടൻ തന്നെ നിക്ഷേപകന് തിരികെ നൽകേണ്ടതാണ്. സർക്കാർ കാലാകാലങ്ങളിൽ വിജ്ഞാപനം ചെയ്യുന്ന നിരക്കിൽ ബാലൻസിന്റെ പലിശ വാർഷിക കൂട്ടുപലിശ അടിസ്ഥാനത്തിൽ കണക്കാക്കി അക്കൗണ്ടിൽ വരവ് വയ്ക്കും. ഫോം 3 അപേക്ഷിച്ചാൽ പിൻവലിക്കുന്നതിന് അപേക്ഷിക്കുന്ന വർഷത്തിന് തൊട്ടുമുമ്പുള്ള സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തിൽ അക്കൗണ്ടിലുള്ള തുകയുടെ പരമാവധി 50% വരെ അക്കൗണ്ട് ഉടമയുടെ വിദ്യാഭ്യാസ ആവശ്യത്തിനായി പിൻവലിക്കാൻ അനുവദിക്കും. അക്കൗണ്ട് ഉടമയ്ക്ക് 18 വയസ്സ് തികഞ്ഞതിനു ശേഷമോ 10ാം ക്ലാസ് പാസ്സായതിനു ശേഷമോ ഏതാണ് ആദ്യം സംഭവിക്കുന്നത് അതിനുശേഷമോ മാത്രമേ ഇത്തരത്തിലുള്ള പിൻവലിക്കൽ അനുവദിക്കൂ. ഇന്ത്യയിൽ എവിടെയും ഒരു പോസ്റ്റ് ഓഫീസ് ബാങ്കിൽ നിന്ന് മറ്റൊന്നിലേക്ക് അക്കൗണ്ട് മാറ്റാവുന്നതാണ്. അക്കൗണ്ട് തുറന്ന തീയതി മുതൽ 21 വർഷത്തിനു ശേഷമോ അക്കൗണ്ട് തുറന്ന പെൺകുട്ടിയുടെ വിവാഹം കഴിയുമ്പോഴോ ഏതാണോ ആദ്യം സംഭവിക്കുന്നത് ആ സമയത്ത് അക്കൗണ്ട് കാലാവധി പൂർത്തിയാകും. സുകന്യാ സമൃദ്ധി അക്കൗണ്ട് തുറക്കാനുള്ള യോഗ്യതകൾ ഇനി പറയുന്നു. പെൺകുട്ടി ജനിച്ച ഉടൻ മുതൽ 10 വയസ്സ് തികയുന്നത് വരെ രക്ഷിതാവിന് അക്കൗണ്ട് തുറക്കാവുന്നതാണ്. ഒരു കുട്ടിക്ക് ഒരു അക്കൗണ്ട് മാത്രമേ അനുവദിക്കൂ. ഒരു കുടുംബത്തിലെ പരമാവധി 2 പെൺകുട്ടികൾക്ക് ഈ പദ്ധതി പ്രകാരം അക്കൗണ്ട് തുറക്കാവുന്നതാണ്. 1ാമത്തെയോ 2ാമത്തെയോ പ്രസവത്തിൽ അല്ലെങ്കിൽ 2 കുട്ടികൾ ജനിച്ചാൽ കൂടുതൽ അക്കൗണ്ടുകൾ തുറക്കാവുന്നതാണ്. 3 കുട്ടികൾ ജനിച്ചതിൻ്റെ ജനന സർട്ടിഫിക്കറ്റുകൾ സഹിതം രക്ഷിതാവ് ഒരു സത്യവാങ്മൂലം സമർപ്പിക്കണം. ഒരു കുടുംബത്തിലെ ആദ്യ പ്രസവത്തിൽ 2 അതിലധികമോ പെൺകുട്ടികൾ ജീവിച്ചിരുന്നാൽ 2ാമത്തെ പ്രസവത്തിലെ പെൺകുട്ടിക്ക് മേൽപ്പറഞ്ഞ വ്യവസ്ഥ ബാധകമല്ല. പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ വിദൂര പ്രദേശങ്ങളിലേക്ക് പോലും എത്തിച്ചേരുമെന്ന് ഉറപ്പാക്കാൻ 2019 ജൂണിൽ കേന്ദ്ര സർക്കാർ സമ്പൂർണ്ണ സുകന്യ ഗ്രാമ ക്യാമ്പയിൻ ആരംഭിച്ചു.
1: സുകന്യ സമൃദ്ധി യോജനയെക്കുറിച്ച് ബാങ്കിംഗ് വിദഗ്ധയായ രശ്മി ആർപ്പിള്ള സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.
3: ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
4: ദിസ് ഈസ് ആകാശവാണി. ദ ന്യൂസ് റെഡ് ബൈ അനുജ കുമാർ. Prime Minister Narendra Modi held restricted and delegation-level talks with his Norwegian counterpart Jonas Gahr Støre in Oslo today. The two leaders agreed to elevate India-Norway relations to a green strategic partnership, marking a significant milestone in enhancing cooperation in the fields of clean energy, blue economy and green transition. During the talks, the leaders reviewed the entire spectrum of bilateral relations and agreed to further strengthen cooperation in several areas. In a joint press statement, Prime Minister Modi said the India-EFTA Trade and Economic Partnership Agreement serves as a blueprint for shared progress and prosperity.
5: Bharat aur Europe apne

0: ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി നീരജ്.
1: ചരിത്രപ്രസിദ്ധമായ ഓച്ചറക്കളിക്കായി ഓണാട്ടുകരയിലെ കളരികൾ ഒരുങ്ങി. ഒരു മാസം നീണ്ടുനിൽക്കുന്ന പരിശീലനത്തിനാണ് ഇടവ ഒന്നിന് കളരികളിൽ തുടക്കം കുറിച്ചത്. ആചാരാനുഷ്ഠാനങ്ങളോടെ കളരിപൂജയും ആയുധപൂജയും നടത്തിയാണ് ഓച്ചറക്കളി പരിശീലനം ആരംഭിച്ചത്. പുലർച്ചെ കളരികളിൽ വിളക്ക് തെളിയിച്ച് ചടങ്ങുകൾ നടത്തിയ ശേഷം യോദ്ധാക്കൾ പരിശീലനത്തിനായി കളിയാശാന്മാർക്ക് ദക്ഷിണ നൽകി ആയുധങ്ങൾ ഏറ്റുവാങ്ങി. കുട്ടികളും യുവാക്കളും മുതിർന്നവരും ഉൾപ്പെട്ട സംഘങ്ങളാണ് ഓണാട്ടുകാർ.

0: ക്കരയിലെ വിവിധ കളരികളിൽ ചുവടുകൾ അഭ്യസിച്ച് ഓച്ചിറക്കളിക്കായി തയ്യാറെടുക്കുന്നത്. ദിനം 1-2 തീയതികളിലാണ് ഓച്ചിറ പടനിലത്ത് ഓച്ചിറക്കളി നടക്കുക. കാവാലം നാരായണ പണിക്കരുടെ 98-ാം ജന്മവാർഷികത്തിന്റെ ഭാഗമായി സോപാനം ഓഡിറ്റോറിയത്തിൽ കാവാല പെരുമ സംഗീത പരിപാടി നടന്നു. മകൻ കാവാലം ശ്രീകുമാർ അച്ഛന്റെ പ്രസിദ്ധമായ നാടൻപാട്ടുകൾ ഉൾപ്പെടെ ആലപിച്ചു. സാംസ്കാരിക കൂട്ടായ്മകളായ സൂര്യ, വേദിക എന്നിവയുമായി സഹകരിച്ച് സംഘടിപ്പിച്ച സംഗീത പരിപാടി നിരവധി പേർ ആസ്വദിച്ചു. മഴക്കാല മുന്നൊരുക്കങ്ങൾ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ കളക്ടറുടെ സാന്നിധ്യത്തിൽ യോഗം ചേർന്ന് വിലയിരുത്തി. ജില്ലാ, താലൂക്ക്, പഞ്ചായത്ത് തലങ്ങളിൽ തഹസീൽദാർമാരുടെ നേതൃത്വത്തിൽ ദുരന്ത പ്രതികരണ സംഘങ്ങളെ സജ്ജമാക്കിയിട്ടുണ്ട്. ഓടകളുടെയും തോടുകളുടെയും ശുചീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. സ്കൂൾ കെട്ടിടങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാനും മണ്ണിടിച്ചിൽ സാധ്യതാ പ്രദേശങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കുന്നുവെന്ന് ഉറപ്പാക്കാനും നടപടികൾ കൈക്കൊണ്ടു. പരവൂർ പുഴയിൽ അടിഞ്ഞ മണ്ണ് നീക്കം ചെയ്ത് പരവൂർ കായലിൽ നിന്നും അറബിക്കടലിലേക്കുള്ള നീരൊഴുക്ക് സുഗമമാക്കാനും നിർദ്ദേശം നൽകി. കൊല്ലം നഗരത്തിലും സമീപത്തെ 5 പഞ്ചായത്തുകളിലും കുടിവെള്ളം എത്തിക്കുന്ന ഞാങ്കടവ് ശുദ്ധജല പദ്ധതിക്കായി കല്ലടയാറ്റിൽ തടയണ നിർമ്മിക്കുന്നതിനുള്ള പ്രാഥമിക നടപടികളായി. തടയണയുടെ നിർമ്മാണ ചുമതല ജല അതോറിറ്റി മുഖേന കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിനെ ഏൽപ്പിക്കാൻ കൊല്ലം കോർപ്പറേഷൻ കൗൺസിൽ യോഗം തീരുമാനിച്ചു. കേന്ദ്ര പദ്ധതിയായ അമൃത് 2 ഉൾപ്പെടുത്തി 60 കോടി രൂപയുടെ ഭരണാനുമതി തടയണ നിർമ്മാണത്തിന് ലഭിച്ചിട്ടുണ്ട്. സെൻസസ് 2027 തയ്യാറെടുപ്പുകളുടെ ഭാഗമായി ജില്ലയിൽ 4 മാസ്റ്റർ ട്രെയിനർമാരെയും 87 ഫീൽഡ് ട്രെയിനർമാരെയും നിയമിച്ചു. മാസ്റ്റർ ട്രെയിനർമാരിൽ നിന്നും പരിശീലനം നേടുന്ന ഫീൽഡ് ട്രെയിനർമാർ സൂപ്പർവൈസർമാർക്കും എന്യൂമറേറ്റർമാർക്കും പരിശീലനം നൽകും. ഫീൽഡ് ട്രെയിനർമാർക്കായുള്ള ത്രിദിന പരിശീലനത്തിന് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ഇന്ന് തുടക്കമായി. ചാർജ് ഓഫീസർമാരുടെ നേതൃത്വത്തിൽ സൂപ്പർവൈസർമാരുടെയും എന്യൂമറേറ്റർമാരുടെയും നിയമന നടപടികളും ആരംഭിച്ചു. പലതവണയായി ദീർഘനാൾ മുടങ്ങിക്കിടന്ന പെരുമൺ മൺട്രോതുരുത്ത് പാലത്തിന്റെ നിർമ്മാണം പുനരാരംഭിച്ചു. 2027 ഓഗസ്റ്റിൽ പൂർത്തിയാക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് നിർമ്മാണം പുരോഗമിക്കുന്നത്. പാലം പൂർത്തിയാകുന്നതോടെ വിനോദസഞ്ചാര കേന്ദ്രമായ മൺട്രോതുരുത്തിലേക്കുള്ള യാത്ര അനായാസവും ആസ്വാദ്യകരവുമാകും. കായലിന് നടുക്ക് ഇരുമ്പ് കേബിളുകളിൽ തൂങ്ങിക്കിടക്കുന്ന രീതിയിലുള്ള കേബിൾ സ്റ്റേഡ് ബ്രിഡ്ജാണ് നിർമ്മിക്കുന്നത്. ഈ തരത്തിലുള്ള കേരളത്തിലെ 2-ാമത്തെ പാലമാണിത്. ആലപ്പുഴ തോട്ടപ്പള്ളി 4-ചിറ പാലമാണ് നിലവിലുള്ളത്. മധ്യഭാഗത്ത് കേബിൾ സ്റ്റേ സ്പാനുകളോടെ പൂർത്തിയാകുന്ന പാലം വിനോദസഞ്ചാരികളുടെ ശ്രദ്ധാകേന്ദ്രമാകും. ജില്ലയിൽ ഡെങ്കിപ്പനി വ്യാപനം പല പ്രദേശങ്ങളിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഈ മാസം ഇതുവരെ 200-ലധികം പേർക്ക് ഡെങ്കി ബാധിച്ചതായാണ് അനൌദ്യോഗിക വിവരം. കൊല്ലം കോർപ്പറേഷൻ മേലില, നെടുവത്തൂർ എന്നീ മേഖലകൾ ഡെങ്കിപ്പനി വ്യാപനത്തിന്റെ ഹോട്ട് പോയിന്റുകളായി കണക്കിലെടുത്തു. പ്രതിരോധ ബോധവത്കരണ പ്രവർത്തനങ്ങൾ ഇവിടങ്ങളിൽ ഊർജിതമാക്കി. ഇടവിട്ട് വേനൽമഴ കിട്ടിയതോടെ വെള്ളം കെട്ടിനിന്ന് കൊതുകുകൾ പെരുകാൻ സാഹചര്യമൊരുങ്ങി. ഈ പശ്ചാത്തലത്തിൽ ഡെങ്കിപ്പനി വ്യാപനവും തീവ്രമായി. ഡെങ്കി പ്രതിരോധ ദിനാചരണത്തിന്റെ ഭാഗമായി പവിത്രേശ്വരത്ത് ബോധവത്കരണ റാലിയും യോഗവും നടത്തി. ശാസ്താംകോട്ടയിൽ പള്ളിക്കലാറിലെ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ സൂക്ഷിച്ചിരുന്ന 210 ലിറ്റർ കോടയും 10 ലിറ്റർ ചാരായവും എക്സൈസ് റേഞ്ച് സംഘം പിടിച്ചെടുത്തു. ആറ്റിൽ കെട്ടിത്താഴ്ത്തിയ നിലയിലാണ് കന്നാസുകളിൽ കോടയും ചാരായവും സൂക്ഷിച്ചിരുന്നത്. സമീപത്ത് നിന്ന് വാറ്റുപകരണങ്ങളും കണ്ടെടുത്തെങ്കിലും ഉടമകളെ കണ്ടെത്താനായില്ല.
1: ജില്ലാ വൃത്താന്തം സമാപിച്ചു.

ഇന്ന് 6:50 കേൾക്കാം വയലും വീടും. ഇതിൽ സമ്മിശ്ര കൃഷിയുടെ വഴിയിൽ പുഷ്പകുമാർ ജയുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി, ഇന്ന് 6:50 വയലും വീടും പരിപാടിയിൽ.

ഇന്ന് രാത്രി 7:35 മായാമുദ്രകൾ. ഇതിൽ ജൂൾസ് വെർണെ എഴുതിയ നോവൽ ലോകം ചുറ്റിയ 80 ദിവസങ്ങൾ കേൾക്കാം. ഇന്ന് രാത്രി 7:35 മായാമുദ്രകളിൽ.

8 മണിക്ക് ഹെലോ ഡോക്ടർ. മോണരോഗങ്ങളും ദന്തസംരക്ഷണവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് ഡോക്ടർ സൈമൺ മോറിസൺ മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തിരഞ്ഞെടുത്ത ഭാഗങ്ങൾ കേൾക്കാം. 8 മണിക്കുള്ള ഹെലോ ഡോക്ടർ പരിപാടിയിൽ ഒൻപത് 15 വിദ്യാഭ്യാസ രംഗം, മനുഷ്യനിലെ ദഹനവ്യവസ്ഥ, വത്സമ്മ വി സംസാരിക്കുന്നു.

രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 അവസാന ദിവസം. റേഡിയോ നാടകോത്സവം ഒരു അവലോകനം. രാത്രി 9:30 മറക്കാതെ കേൾക്കൂ.

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: മായാമുദ്രകൾ,
2: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
3: ഇന്ന് രാത്രി 7:35 മായാമുദ്രകളിൽ
4: ജൂൾസ് വെർണെ എഴുതിയ നോവൽ ലോകം ചുറ്റിയ 80 ദിവസങ്ങൾ. രചന ജേക്കബ് എബ്രഹാം.
1: മായാമുദ്രകൾ.
5: സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. പഠിപ്പിക്കുന്നത് SR മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: आदौ मुख्य वार्ताः। प्रधानमन्त्री नरेन्द्र मोदी प्रधानमन्त्री जोनास गहरस्टोरे च ओस्लो नगरे प्रतिबन्धित प्रतिनिधिस्तरीय वार्तालापं कृतवन्तौ। कांग्रेस नेता वी डी सतीशनः अद्य प्रातः तिरुवनन्तपुरम नगरस्य केन्द्रीय क्रीडांगणे आयोजिते भव्य समारोहे केरलम राज्यस्य नूतन मुख्यमंत्री रूपेण शपथवचनं स्वीकृतवान्। पश्चिमबंग सर्वकारेण स्वस्य निर्वाचनस्य प्रतिज्ञानुसारं कथित संस्थागत भ्रष्टाचारस्य महिला विरुद्धम अत्याचारस्य च अन्वेषणार्थं द्वौ अन्वेषणायोगौ निर्मितौ। स्वास्थ्य परामर्शपत्रे उष्णतरंगस्य स्थितिं निवारयितुं आयुर्वेदादि विविध आयुष प्रणाल्याः पारंपरिक स्वास्थ्य निवारक उपायाः अपि समाविष्टाः सन्ति। अपि च आईपीएल क्रिकेट क्रीडायाम् अद्य चेन्नई सुपर किंग्स दलं एम ए चिदंबरम क्रीडांगणे सनराइजर्स हैदराबाद दलं सम्मुखीकरिष्यति। अथ वार्ताः विस्तरेण। प्रधानमन्त्री नरेन्द्र मोदी प्रधानमन्त्री जोनास गहरस्टोरे च ओस्लो नगरे प्रतिबन्धित प्रतिनिधिस्तरीय वार्तालापं कृतवन्तौ। स्वक्षोर्जायाः नील अर्थव्यवस्थायाः हरित संक्रमणस्य च क्षेत्रेषु सहकारं वर्धयितुं महत्वपूर्णं सोपानं लक्ष्यीकृत्य भारत नॉर्वे सम्बन्धं हरित सामरिक सहभागित्वं प्रति उन्नतीकर्तुं उभावपि नेतारौ सहमतौ अभवताम्।
1: आज हम भारत नॉर्वे संबंधों को एक ग्रीन स्ट्रेटेजिक पार्टनरशिप का स्वरूप दे रहे हैं। इस स्ट्रेटेजिक पार्टनरशिप से क्लीन एनर्जी से लेकर क्लाइमेट रेजिलियंस, ब्लू इकोनॉमी से लेकर के ग्रीन शिपिंग, हर क्षेत्र में भारत की स्केल, स्पीड और टैलेंट को नॉर्वे की टेक्नोलॉजी और कैपिटल के साथ जोड़कर हमारी कंपनीज ग्लोबल सॉल्यूशंस डेवलप करेगी।
0: वार्तालापावधौ उभौ नेतारौ द्वैपाक्षिक सम्बन्धानां सम्पूर्ण क्षेत्रस्य समीक्षाम् अकुरुताम्।
1: भारत और यूरोप अपने संबंधों के एक नए स्वर्णिम युग में प्रवेश कर रहे हैं। पिछले वर्ष भारत और यूरोपियन फ्री ट्रेड एसोसिएशन के एक ऐतिहासिक ट्रेड एंड इकोनॉमिक पार्टनरशिप एग्रीमेंट लागू किया। यह एग्रीमेंट भारत और नॉर्वे के बीच शेयर्ड प्रोग्रेस और प्रॉस्पेरिटी सुनिश्चित करने का ब्लूप्रिंट है। इस एग्रीमेंट में अगले 15 वर्ष में भारत में 100 बिलियन डॉलर इन्वेस्टमेंट और 1 मिलियन जॉब्स क्रिएट करने का लक्ष्य है।
0: प्रधानमन्त्रिणा नरेन्द्रमोदिना अद्य स्वीडन देशस्य द्विदिवसीया यात्रा समापिता। स्वीडन देशस्य प्रवासे अनेकानि महत्वपूर्णानि परिणामानि प्राप्तानि येन द्वैपाक्षिक सम्बन्धेषु नूतना गतिः प्राप्ता इति श्रीमोदिना सामाजिकान्तर्जालीय पटले उक्तम्। सः अवदत् यत् तेषां द्वैपाक्षिक उपबन्धान् व्यूहात्मक सहभागित्वं प्रति उन्नतीकरणात् आरभ्य संयुक्त नवान्वेषण सहभागित्वम् इत्यस्य द्वितीयो भागः अथ भारत स्वीडन प्रौद्योगिकी कृत्रिम बुद्धिमत्ता मार्गस्य आरम्भात् आरभ्य आगामिषु पञ्चवर्षेषु द्वैपाक्षिक व्यापारं द्विगुणीकरणस्य लक्ष्यम् अभवदिति। सः स्वीडन देशस्य जनेभ्यः स्वीडन देशस्य सर्वकाराय प्रधानमन्त्री उल्फ क्रिस्टर्सन इत्यस्मै च स्नेहाभिवर्षणाय धन्यवादभावान् प्रायच्छत्। अग्रिमेषु पञ्चवर्षेषु द्वैपाक्षिक आर्थिक विनिमयं द्विगुणीकर्तुं मेक इन इण्डिया, मेड विद स्वीडन इत्येतयोश्च उपक्रमयोः विशेषतः हरित हाइड्रोजन, सेमीकंडक्टर्स, उन्नत विनिर्माणम् इत्यादिषु क्षेत्रेषु सहकारं सुदृढीकर्तुं समग्र मार्गचित्रस्य लक्ष्यम् अस्ति इति सः प्रावोचत्। कांग्रेस दलस्य वी डी सतीशनः अद्य प्रातः तिरुवनन्तपुरम नगरस्य केन्द्रीय क्रीडांगणे आयोजिते भव्य समारोहे केरलम राज्यस्य नूतन मुख्यमंत्री रूपेण शपथवचनं स्वीकृतवान्। राज्यपालः राजेन्द्रन विश्वनाथ आर्लेकरः श्री सतीशनं पदस्य गोपनीयतायाः च शपथं कारितवान्। मुख्यमन्त्रिणा सह एकविंशतिः सदस्याः मन्त्रिपरिषदः कार्यभारं स्वीकृतवन्तः। अस्मिन् कार्यक्रमे कांग्रेस दलस्य अध्यक्षः मल्लिकार्जुन खड्गे, कांग्रेस दलस्य नेता राहुल गांधी, कर्णाटकस्य मुख्यमंत्री सिद्धारमैया, तेलंगाना राज्यस्य मुख्यमंत्री रेवंत रेड्डी, हिमाचल प्रदेशस्य मुख्यमंत्री सुखविंदर सिंह सुखू, केरलस्य भाजपा पक्षस्य राज्याध्यक्षः राजीव चंद्रशेखरादयः नेतारः उपस्थिताः आसन्। प्रियाः श्रोतारः, संस्कृतवार्तायाः संस्करणमिदं इदानीम् आकाशवाणीतः प्रसार्यते। सममेव अयं कार्यक्रमः आकाशवाण्याः अन्तर्जालपटले www.newsonair.gov.in इत्यत्र अथ न्यूज ऑन एआईआर चलदूरभाषीयतन्त्रांशे अपि उपलब्धो भविष्यति। പശ്ചിമബംഗ സർവകാരേണ സ്വയ നിർവാചന പ്രതിജ്ഞാനുസാരം കഥിത സംസ്ഥാഗത ഭ്രഷ്ടാചാരസ്യ മഹിളാ വിരുദ്ധം അത്യാചാരസ്യ ച അന്വേഷണാർത്ഥം ദ്വൗ അന്വേഷണ ആയോഗൌ നിർമ്മിതൌ. മുഖ്യമന്ത്രി സുവേന്ദു അധികാരി അദ്യ രാജ്യമന്ത്രിമണ്ഡലസ്യ അനുമോദനാനന്തരം അസ്യ നിർണയസ്യ ഘോഷണാം കൃതവാൻ. കേന്ദ്രീയ ഗൃഹസഹകാരിതാ ച മന്ത്രി അമിത്ഷാ അദ്യ രായപുരെ രാജ്യസ്തരീയ കാര്യക്രമേ അത്യാധുനിക ഡയൽ 112 ഇതി ആപത്കാലീന പ്രതിക്രിയാവാഹനാനാം ആധുനിക ഫോറൻസിക് മൊബൈൽ യാനാനാം ച ധ്വജ പ്രദർശനപൂർവകം ശുഭാരംഭം വിഹിതവാൻ. രാജ്യസ്യ വിഭിന്നേഷു മണ്ഡലേഷു നിയോജനാർത്ഥം അദ്യ ആഹത്യ 400 നൂതനോന്നതാപത്കാലിക വാഹനാനി ലോകാർപ്പിതം. അസ്മിൻ അവസരെ മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായി, ഉപമുഖ്യമന്ത്രി വിജയ് ശർമ്മ, ഛത്തീസ്ഗഡ് വിധാനസഭാധ്യക്ഷ രമണ സിംഹശ്ച ഉപസ്ഥിതാഃ ആസന്. സർവകാരഃ അവദത് യത് ദേശെ തൈലേന്ധന ശോധനാഗാരാണി സാമാന്യരൂപേണ കാര്യം കുർവന്തി. ഭാരതേ ച വർത്തമാനിക പശ്ചിമേഷ്യ സങ്കടേന ആയാത ബാധായാഃ അനന്തരം അപി പര്യാപ്തനി അശോധിത തൈലേന്ധന ഭണ്ഡാരാണി സന്തി ഇതി. പശ്ചിമേഷ്യയാ സാമ്പ്രതിക സ്ഥിതി വിഷയേ അദ്യ നവദില്ലി നഗരെ അന്തർമന്ത്രാലയീയം വിവരണം പ്രയച്ഛന് പെട്രോളിയം പ്രാകൃതിക് ഗ്യാസ് മന്ത്രാലയസ്യ സംയുക്ത സചിവ പദാസീന സുജാത ശർമ്മ ഇത്യേഷ അവദത് യത് ദേശെ പെട്രോൾ ഡീസൽ LPG പ്രാകൃതിക് ഗ്യാസ് ഇത്യേതേഷാം പര്യാപ്ത ഭണ്ഡാരം അസ്തി ഇതി.
2: हमारी रिफाइनरीज नॉर्मल ऑपरेशन पर है और हमारे पास सफिशियंट क्रूड इन्वेंट्रीज हैं, पेट्रोल डीजल LPG और नेचुरल गैस के सफिशियंट स्टॉक्स हैं और किसी भी LPG डिस्ट्रीब्यूटरशिप पर या रिटेल आउटलेट पर ड्राई आउट नहीं है, लेकिन कई जगह पर अफवाहों के चलते पैनिक बाइंग देखी जा रही है. ये भी देखा जा रहा है कि जो बल्क सेल था वो पंप सेल पर भी शिफ्ट हो रहा है.
0: ആയുഷ് മന്ത്രാലയ അദ്യ വർത്തമാന ഗ്രീഷ്മകാലായ അത്യധിക ഉഷ്ണതയാ സഹ ഉഷ്ണതരംഗസ്യ ച വിഷയേ വിസ്തൃതം സാർവജനിക സ്വാസ്ഥ്യ പരാമർശം പ്രാകാശയത്. പരാമർശത്വേന മന്ത്രാലയേന ഉക്തം യത് പര്യാപ്തതയാ ജലഗ്രഹണം വ്യസ്തതയാം അപി സൂര്യപ്രകാശസ്യ പ്രത്യക്ഷ സംസർഗാത് നിവാരണം വിദ്യുത്ശ്ലേഷ്യൈ സമൃദ്ധാനാം ഋതുകാലിക ഫലാനാം ദ്രവാണാം ച സേവനം കരണീയമിതി പ്രാകാശയൻ. സ്വാസ്ഥ്യ പരാമർശപത്രെ ഉഷ്ണതരംഗസ്യ സ്ഥിതിം നിവാരയിത്തും ആയുർവേദ സിദ്ധ യോഗ യുനാനി ഹോമിയോപാഥി ഇത്യാദീനാം വിവിധ ആയുഷ പ്രണാല്യാഃ പാരമ്പരിക സ്വാസ്ഥ്യ നിവാരക ഉപായാഃ അപി സമാവിഷ്ടാഃ സന്തി. കേന്ദ്രീയ വാണിജ്യ ഉദ്യോഗ മന്ത്രി പീയൂഷ് ഗോയലഃ അവദത് യത് വൈശ്വിക സമസ്യാഭിഃ സഹ അനിശ്ചിതതാസു അപി ഭാരതം ദ്രുതഗത്യാ പ്രഗതിം കുർവദസ്തി. അദ്യ നവദില്ലിയാം ഭാരത വ്യാപാര മഹോത്സവസ്യ അന്തർജാലീയ പട്ടലസ്യ ഉദ്ഘാടനേ ശ്രീ ഗോയലഃ അഗ്രേ ഗന്തും ഉത്സാഹ കദാപി ന ന്യൂനീഭവതി തഥാ ച സർവേ അവിരാമം കാര്യം കുർവന്തു ഇതി ഉക്തവാൻ.
3: ഭാരത് കാ ബനാ ഹുവാ സാമാന് ഭാരത് സേ ദേവീ സേവായേ ഓർ അധിക തേജീ സേ ആഗേ ബഡേ. ഹം സന്തുഷ്ട നാ ഹോ കേ ഹം വിശ്വ കീ സബ്സേ തേജ് ഗതി സേ ആഗേ ബഡ്നേ വാലി അർത്ഥവ്യവസ്ഥാ ഹൈ. കഭി സന്തുഷ്ട നാ ഹോ ഓർ ആഗേ ബഡാ ഛലാംഗ് ലേനേ കീ സോച് ഓർ ക്യാ കർ സക്തേ ഹം ഉസ്കേ ലിയേ പൂരേ സമയ ഹമേ സോച്തേ രഹനാ പഡേഗാ, കാം കർതേ രഹനാ പഡേഗാ, നയീ ചീസോ കോ ആഗേ ലേകേ ജാനാ പഡേഗാ.
0: കേന്ദ്രീയ സ്വാസ്ഥ്യ പരിവാര കല്യാണ മന്ത്രി ജഗത് പ്രകാശ് നഡ്ഡ സ്വിറ്റ്സർലൈൻഡ് ദേശസ്യ ജിനോവ നഗരെ ആയോജിത്തെ ഊനാശീതിതമേ വിശ്വ സ്വാസ്ഥ്യ സഭായാഃ അനന്തരം വിശ്വ സ്വാസ്ഥ്യ സംഘടനസ്യ മഹാനിദേശകേന സഹ മിലിതവാൻ. സാമാജിക പട്ടലെ സ്വാസ്ഥ്യ മന്ത്രാലയേന ഉക്തം യത് ശ്രീ നഡ്ഡാ പുനഃ ദൃഢീകൃതവാൻ യത് വൈശ്വിക സ്വാസ്ഥ്യ സമത പരിവർത്തയിത്തും ഭാരതസ്യ പ്രതിബദ്ധത അസ്തി ഇതി. രക്ഷാമന്ത്രി രാജ്നാഥ് സിംഹ അദ്യ വിയറ്റ്നാം ദക്ഷിണ കൊറിയ ദേശയോ യാത്രയാമസ്തി. സഹ വിയറ്റ്നാം ദേശസ്യ ഹനോയി ഇത്യത്ര സംപ്രാപ്തവാൻ. വിയറ്റ്നാം ദേശസ്യ പ്രവാസാവധൌ രാജ്നാഥ് സിംഹ വിയറ്റ്നാം ദേശസ്യ രാഷ്ട്രീയരക്ഷാമന്ത്രിണ ജനറൽ ഫോൺ വോൺ ജിയാങ് ഇത്യനേന സഹ ദ്വൈപാക്ഷികം വാർത്താലാപം കരിഷ്യതി. സാമാജിക അന്തർജാലീയ പട്ടലെ മന്ത്രി അവദത് യത് സഹ ദ്വൈപാക്ഷിക സംബന്ധാനാം വ്യാപ്തിം അധികം വിസ്താരയിത്തും ഉഭയോഃ ദേശയോഃ ഭ്രമണാർത്ഥം ഉത്സുകഃ അസ്തി ഇതി. സഹ അവദത് യത് സാമരിക സൈന്യ സഹയോഗസ്യ ഗഹനത രക്ഷാ ഔദ്യോഗിക സഹഭാഗിത്വസ്യ സുദൃഢീകരണം സമുദ്രീയ സഹയോഗസ്യ സംവർദ്ധനാർത്ഥം ഭാരത പ്രശാന്ത ക്ഷേത്രേ ശാന്തേഃ സ്ഥിരതയാ ച പ്രോത്സാഹനം അസ്യ കേന്ദ്രബിന്ദുഃ ഭവിഷ്യതി. IPL ക്രിക്കറ്റ് ക്രീഡായാം അദ്യ ആതിഥേയ ചെന്നൈ സൂപ്പർ കിങ്സ് ദലം MA ചിദംബരം ക്രീഡാംഗണേ സൺറൈസേഴ്സ് ഹൈദരാബാദ് ദലം സമ്മുഖീകരിഷ്യതി. ക്രീഡായാ ആരംഭ സായം സാർദ്ധ സപ്തവാദനെ ഭവിഷ്യതി ഇതി വാർത്താഃ.
4: ഇനി അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
5: ചേച്ചി, ഇത് കണ്ടു
6: ഹരിമന്ദേക്കുട്ട
5: കാണട്ടെ. വാ, എന്റെ ഫേവറേറ്റ് കളർ.
6: എപ്പോഴും ഒരു ഷോപ്പിംഗ്.
5: ഐ നോ മമ്മ, ബട്ട് ചിലവാക്കേണ്ട പ്രായം ഇതല്ലേ, റൈറ്റ്?
7: സേവിംഗ് ചെയ്യാനുള്ള പ്രായവും ഇതാണ്.
8: ഐ നോ പപ്പ, സേവ് ചെയ്യൂ, ശരിയായ ഇടത്ത് നിക്ഷേപിക്കൂ. നിക്ഷേപത്തിന് പലിശ ലഭിക്കും, അത് വീണ്ടും നിക്ഷേപിച്ചാൽ പലിശ ലഭിച്ചുകൊണ്ടേയിരിക്കും.
5: ഓ ഐ നോ.
8: RBI പറയുന്നു,
9: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
10: ആ വിശാലിന്റെ കാര്യങ്ങൾ എല്ലാം പ്രോപ്പറാണ്.
11: ഇന്നലെ അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ 15,000 രൂപയുടെ ഫ്രോഡ് നടന്നു, അറിഞ്ഞില്ലേ?
10: പക്ഷെ അയാൾക്ക് ടെൻഷൻ ഒന്നുമില്ലല്ലോ. നോക്ക്,
12: ടെൻഷൻ എന്തിനാ, എന്റെ തെറ്റൊന്നുമല്ല. എന്നിട്ടും ഫ്രോഡ് നടന്ന ഉടൻ ഞാൻ ബാങ്കിനെ അറിയിച്ചു. RBI പറയുന്നു, ആരെങ്കിലും നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് കളവായി പണമെടുത്താൽ ബാങ്കിന് ഉടനടി വിവരം അറിയിക്കും. 3 ദിവസത്തിനകം അറിയിച്ചാൽ നഷ്ടമുണ്ടാവില്ല. വൈകുന്തോറും

0: ഉത്തരവാദിത്വവും കൂടുന്നു. നിങ്ങളുടെ ബാങ്ക് അക്കൌണ്ടിന്റെ പിൻ, പാസ്വേഡ്, പിന്നെ OTP ആരുമായും ഷെയർ ചെയ്യരുത്. RBI പറയുന്നു, അറിവ് നേടും, അത് പ്രാവർത്തികമാക്കും.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി VD സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. രാജ്യത്താദ്യമായി വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കാൻ ആദ്യ മന്ത്രിസഭായോഗത്തിൽ തീരുമാനം. KSRTC ബസുകളിൽ സ്ത്രീകൾക്കുള്ള സൌജന്യ യാത്ര June 15 മുതൽ നടപ്പാക്കാൻ മന്ത്രിസഭയുടെ അനുമതി. ആശാവർക്കർമാരുടെ ഓണറേറിയത്തിൽ 3,000 രൂപ വർധന വരുത്താനും തീരുമാനം. പുതിയ നിയമസഭയുടെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്തതായി മുഖ്യമന്ത്രി VD സതീശൻ. MLA മാരുടെ സത്യപ്രതിജ്ഞ ഈ മാസം 21-നും സ്പീക്കർ തിരഞ്ഞെടുപ്പ് 22-നും നടക്കുമെന്നും മുഖ്യമന്ത്രി. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി നോർവേയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നോർവീജിയൻ പ്രധാനമന്ത്രിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവ പോരാട്ടം. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി VD സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ദൈവത്തിന്റെ നാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത VD സതീശന് അഭിനന്ദനങ്ങൾ അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നതിനായി കേന്ദ്ര സർക്കാരിന്റെ എല്ലാവിധ പിന്തുണയും ഉറപ്പു നൽകുന്നതായും ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. VD സതീശൻ ഉൾപ്പെടെ 21-അംഗ മന്ത്രിസഭയാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തത്. മന്ത്രിമാരായ CP ജോണും ഷിബു ബേബി ജോണും സഗൌരവത്തിലും മറ്റെല്ലാ മന്ത്രിമാരും ദൈവനാമത്തിലുമാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. വിശദാംശങ്ങളിലേക്ക്.
2: രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, K. മുരളീധരൻ, AP അനിൽകുമാർ, PC വിഷ്ണുനാഥ്, T. സിദ്ദിഖ്, ബിന്ദുകൃഷ്ണ, KA തുളസി, എം ലിജു, റോജി എം ജോൺ, OJ ജനീഷ് എന്നിവരാണ് കോൺഗ്രസിൽ നിന്നും സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിമാർ. PK കുഞ്ഞാലിക്കുട്ടി, PK ബഷീർ, N. ഷംസുദ്ദീൻ, KM ഷാജി, VE അബ്ദുൽ ഗഫൂർ എന്നിവരാണ് മുസ്ലീം ലീഗിൽ നിന്ന് സത്യപ്രതിജ്ഞ ചെയ്തത്. ഷിബു ബേബി ജോൺ, മൂൺസ് ജോസഫ്, അനൂപ് ജേക്കബ്, CP ജോൺ എന്നിവരാണ് ഘടകകക്ഷികളിൽ നിന്ന് മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. മുഖ്യമന്ത്രിയടക്കം 16 പേർ ആദ്യമായാണ് മന്ത്രിസ്ഥാനത്തെത്തുന്നത്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധി, പ്രിയങ്കാ ഗാന്ധി, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്വിന്ദർ സിംഗ് സുഖു, കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ, മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ലോക്ഭവനിൽ ഗവർണർ ഒരുക്കിയ ചായ സൽക്കാരത്തിലും മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: KSRTC ബസുകളിൽ സ്ത്രീകൾക്കുള്ള സൌജന്യ യാത്ര June 15 മുതൽ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പുതിയ മന്ത്രിസഭാ ചുമതലയേറ്റ ശേഷമുള്ള ആദ്യ മന്ത്രിസഭായോഗത്തിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: KSRTC ബസുകളിൽ വനിതകൾക്ക് സൌജന്യ യാത്ര അടക്കമുള്ള നിരവധി ജനപ്രിയ തീരുമാനങ്ങളാണ് ആദ്യ ക്യാബിനറ്റ് യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി VD സതീശൻ പ്രഖ്യാപിച്ചത്.
4: June 15 മുതൽ, അടുത്ത മാസം 15-ാം തീയതി മുതൽ KSRTC ബസ്സിലെ സ്ത്രീകളുടെ സൌജന്യ യാത്ര ആരംഭിക്കും. രണ്ടാമത്തെ കാര്യം, വയോജനങ്ങൾക്കായുള്ള പ്രത്യേക വകുപ്പ് രൂപീകരിക്കാൻ പോവുക. അതിനുള്ള വിശദമായ ഒരു പഠനം തന്നെയാണ് വയോജന വകുപ്പിനെ സംബന്ധിച്ചുള്ളത്.
3: ആശാവർക്കർമാർക്ക് 3,000 രൂപ വേതനം വർദ്ധിപ്പിക്കാനും അംഗൻവാടി വർക്കർമാർ, അംഗൻവാടി ഹെൽപ്പർമാർ, പാചക തൊഴിലാളികൾ എന്നിവർക്ക് 1,000 രൂപ വീതം വേതന വർധനവും നൽകാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചിട്ടുണ്ട്. നവകേരള യാത്രയോട് അനുബന്ധിച്ച് പോലീസ് മർദ്ദനം ഉണ്ടായി എന്ന കേസിൽ പുനർ അന്വേഷണത്തിനായി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. എന്നാൽ ഇതൊരു പ്രതികാര നടപടിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു. പുതിയ MLA മാരുടെ സത്യപ്രതിജ്ഞയ്ക്കും സ്പീക്കർ തെരഞ്ഞെടുപ്പിനുമായി May 21-22 പ്രത്യേക നിയമസഭാ സമ്മേളനം ചേരുമെന്നും മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു.
1: May 29 ഗവർണറുടെ നയപ്രഖ്യാപനം. MLA യും മുൻ മന്ത്രിയുമായ G. സുധാകരനെ പ്രോട്ടം സ്പീക്കറായി നിയമിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ഇന്ത്യ നോർവെ ഹരിത തന്ത്രപര പങ്കാളിത്തം മെച്ചപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 6 ദിവസത്തെ വിദേശ പര്യടനത്തിന്റെ ഭാഗമായി നോർവെയിലെത്തിയ അദ്ദേഹം നോർവീജിയൻ പ്രധാനമന്ത്രി യൂനസ് ഗഹർ സ്റ്റോറുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. ഇന്ത്യയുടെ ആർട്ടിക് ഗവേഷണ കേന്ദ്രമായ ഹിമാദ്രിയെ പിന്തുണച്ചതിന് നോർവെയോട് അദ്ദേഹം നന്ദി അറിയിച്ചു. ISROയും നോർവെയും തമ്മിൽ ഒപ്പുവച്ച ധാരണാപത്രം ബഹിരാകാശ സഹകരണം ശക്തിപ്പെടുത്തുമെന്നും ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു. കേരളത്തിലുടനീളം എല്ലാ ഇന്ധന പമ്പുകളിലും പെട്രോളിന്റെയും ഡീസലിന്റെയും മതിയായ ശേഖരം ലഭ്യമാണെന്ന് പൊതുമേഖലാ എണ്ണ വിപണന കമ്പനികളായ ഇന്ത്യൻ ഓയിൽ, ഭാരത് പെട്രോളിയം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം എന്നിവ അറിയിച്ചു. ടെർമിനലുകളും ഡിപ്പോകളും മുതൽ ചില്ലറ വിൽപ്പന കേന്ദ്രങ്ങൾ വരെ സംസ്ഥാനത്തെ മുഴുവൻ ഇന്ധന വിതരണ ശൃംഖലയും യാതൊരു തടസ്സവുമില്ലാതെ സാധാരണ നിലയിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് എണ്ണ വ്യവസായ മേഖല സംസ്ഥാനതല കോർഡിനേറ്റർ പ്രസ്താവനയിൽ അറിയിച്ചു. PM വികാസ് പദ്ധതിയിൽ ന്യൂനപക്ഷ വിഭാഗത്തിന് അർഹമായ പരിഗണന ഉറപ്പാക്കുന്നതായി കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. ന്യൂനപക്ഷ വിഭാഗത്തിലുള്ളവർക്ക് മികച്ച നൈപുണ്യ വികസന സൌകര്യങ്ങളാണ് കേന്ദ്ര സർക്കാർ പദ്ധതിയിലൂടെ ഒരുക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. PM വികാസ് പദ്ധതിക്ക് NIT കാലിക്കറ്റിൽ തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
5: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: അമൃത് ഫാർമസി അടക്കമുള്ള സംരംഭങ്ങൾ എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ പ്രയോജനം ചെയ്യുന്നതായി കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയ സെക്രട്ടറി പുണ്യ സലീല ശ്രീവാസ്തവ. HLL ലൈഫ് കെയർ ലിമിറ്റഡിന്റെ തിരുവനന്തപുരത്ത് നടന്ന വജ്ര ജൂബിലി സമാപന ചടങ്ങിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു അവർ. ഈ വർഷത്തെ +2 പരീക്ഷാഫലം May 26 പ്രഖ്യാപിക്കും. ഉച്ചയ്ക്ക് 3 മണിക്ക് ഔദ്യോഗിക ഫലപ്രഖ്യാപനം നടന്നാലുടൻ നമ്മുടെ കേരളം ആപ്പിലൂടെ ഫലം തത്സമയം അറിയാം. വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും കൂടുതൽ വേഗത്തിലും എളുപ്പത്തിലും ഫലം പരിശോധിക്കാനുള്ള സൌകര്യമാണ് ആപ്പിൽ ഒരുക്കിയിരിക്കുന്നത്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലെ പലയിടങ്ങളിലും ഇന്നലെ രാത്രി മുതൽ ഇന്ന് രാവിലെ വരെ ശക്തമായ മഴ ലഭിച്ചു. തുടർച്ചയായി പെയ്യുന്ന മഴ വേനൽ ചൂടിന് വലിയ ആശ്വാസമായിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
6: മലയോര മേഖലയിൽ ഇന്നലെ വൈകിട്ട് മുതൽ ഇന്ന് രാവിലെ വരെ ശക്തമായ മഴയാണ് ലഭിച്ചത്. ജില്ലയിൽ ഇടിമിന്നലിന്റെ തീവ്രതയും കൂടുതലാണ്. ശക്തമായ മഴയിലും കാറ്റിലും മലയോരത്ത് നിരവധി കെട്ടിടങ്ങൾക്ക് കേടുപറ്റി. നടുവിൽ ചപ്പാരപ്പടവ് മേഖലകളിൽ കൃഷിനാശവുമുണ്ടായി. ജില്ലയിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത നൽകിയിരിക്കുകയാണ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു.
1: IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. രാത്രി 7:30 ചെന്നൈ MA ചിദംബരം സ്റ്റേഡിയത്തിലാണ് മത്സരം. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവയെ നേരിടും. കൊച്ചിയിലെ കലൂർ സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയുടെ 134 പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി VD സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. രാജ്യത്ത് ആദ്യമായി വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കാൻ ആദ്യ മന്ത്രിസഭായോഗത്തിൽ തീരുമാനം. KSRTC ബസുകളിൽ സ്ത്രീകൾക്കുള്ള സൌജന്യയാത്ര June 15 നടപ്പാക്കാൻ മന്ത്രിസഭയുടെ അനുമതി. ആശാവർക്കർമാരുടെ ഓണറേറിയത്തിൽ 3000 രൂപ വർധന വരുത്താനും തീരുമാനം. പുതിയ നിയമസഭയുടെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്തതായി മുഖ്യമന്ത്രി VD സതീശൻ. MLA സത്യപ്രതിജ്ഞ ഈ മാസം 21 സ്പീക്കർ തെരഞ്ഞെടുപ്പ് 22 നടക്കുമെന്നും മുഖ്യമന്ത്രി. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി നോർവെയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നോർവീജിയൻ പ്രധാനമന്ത്രിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 7:25.
7: ആകാശവാണി വാർത്താ വീക്ഷണം. പുതിയ ഭരണത്തിന് തുടക്കം. കേരള മന്ത്രിസഭ അധികാരത്തിൽ. തയ്യാറാക്കിയത് KC അനിൽകുമാർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ. അവതരണം സുധിൻ സൈനുദ്ദീൻ. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ തിങ്ങിക്കൂടിയ ജനസഞ്ചയത്തെ സാക്ഷിയാക്കിയായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങ്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ദാർലിക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു.

ദൈവനാമത്തിൽ അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തു. വൻ കരഘോഷത്തോടെയായിരുന്നു BD സതീശന്റെ മന്ത്രിസ്ഥാനത്തേക്കുള്ള സ്ഥാനാരോഹണം സദസ് ആഘോഷമാക്കിയത്. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത BD സതീശനെ ഗവർണർ പൂച്ചുണ്ട് നൽകി അഭിനന്ദിച്ചു. ചടങ്ങ് വീക്ഷിക്കാൻ സ്റ്റേഡിയത്തിനകത്തും പുറത്തും വൻ ജനക്കൂട്ടമായിരുന്നു. രാവിലെ 10 മണിക്ക് ആരംഭിച്ച സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ വന്ദേമാതരം ആലപിച്ചാണ് തുടങ്ങിയത്. തുടർന്ന് ചീഫ് സെക്രട്ടറി കെ ജയതിലക് BD സതീശനെ സത്യപ്രതിജ്ഞയ്ക്കായി ക്ഷണിച്ചു. ചടങ്ങിൽ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. മുഖ്യമന്ത്രിക്ക് പിന്നാലെ മന്ത്രിസഭയിലെ മറ്റ് 20 അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. മുഖ്യമന്ത്രി ഉൾപ്പെടെ 14 പേർ പുതുമുഖങ്ങളാണ്. BVIPകളുടെ നീണ്ട നിര തന്നെ ചടങ്ങിനെത്തിയിരുന്നു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി തുടങ്ങി നേതാക്കളും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു. മുൻ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ, BJP സംസ്ഥാന പ്രസിഡന്റും നേമം MLA രാജീവ് ചന്ദ്രശേഖർ, CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തുടങ്ങിയവരും ചടങ്ങിനെത്തി. മുഖ്യമന്ത്രിക്ക് ശേഷം രണ്ടാമനായാണ് മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി സത്യപ്രതിജ്ഞ ചെയ്തത്. മന്ത്രിസഭയിലെ മൂന്നാമനായി മുതിർന്ന കോൺഗ്രസ് നേതാവും ഹരിപ്പാട് നിയോജക മണ്ഡലത്തിലെ പ്രതിനിധിയുമായ രമേശ് ചെന്നിത്തല സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. KPCC തലപ്പത്തുനിന്ന് പേരാവൂർ മണ്ഡലത്തിലെ നിയമസഭാ സാമാജികനായ സണ്ണി ജോസഫും മന്ത്രിയായി അധികാരമേറ്റു. മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ മകനും കോൺഗ്രസ് നേതാവുമായ കെ മുരളീധരൻ ഇത് രണ്ടാം തവണയാണ് മന്ത്രിയാകുന്നത്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ നേതാവായ മോൻസ് ജോസഫും സത്യവാചകം ചൊല്ലി അധികാരമേറ്റു. മോൻസ് കടുത്തുരുത്തി പ്രതിനിധിയായിട്ടാണ് മന്ത്രിസഭയിലേക്ക് എത്തുന്നത്. ഷിബു ബേബി ജോണും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ചവറയിൽ നിന്ന് മൂന്നാം തവണയാണ് ഷിബു ബേബി ജോൺ വിജയിച്ചത്. 2011 ഉമ്മൻചാണ്ടി സർക്കാരിൽ തൊഴിൽ മന്ത്രിയായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരത്ത് നിന്ന് വിജയിച്ച CP ജോണും അധികാരമേറ്റ് മന്ത്രിസഭയുടെ ഭാഗമായി. വണ്ടൂരിൽ നിന്ന് തുടർച്ചയായി 6 തവണ വിജയിച്ചാണ് AP അനിൽകുമാറും BD സതീശൻ മന്ത്രിസഭയുടെ ഭാഗമാകുന്നത്. കായംകുളത്ത് നിന്ന് ആദ്യ ജയം കരസ്ഥമാക്കിയ MLIJU മന്ത്രിസഭയുടെ ഭാഗമായി. പാലക്കാട് ജില്ലയിലെ ആദ്യ വനിതാ മന്ത്രിയായി KA തുളസിയും ചരിത്രമെഴുതി. കന്നിപ്പോരാട്ടത്തിൽ ജയം നേടി മന്ത്രിസഭയിൽ പ്രവേശിച്ച OJ ജനീഷ് മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രിയാണ്. OJ ജനീഷാണ് അവസാനം സത്യപ്രതിജ്ഞ ചെയ്തത്. ബിന്ദു കൃഷ്ണ, PC വിഷ്ണുനാഥ്, TT സിദ്ദീഖ്, റോജി എം ജോൺ, PK ബഷീർ, N ഷംസുദ്ദീൻ, KM ഷാജി, VE അബ്ദുൽ ഗഫൂർ എന്നിവരും സത്യപ്രതിജ്ഞ ചെയ്തു. കെ മുരളീധരൻ ഇംഗ്ലീഷിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ഷിബു ബേബി ജോണും CP ജോണും ദൃഢപ്രതിജ്ഞയെടുത്തു. മറ്റുള്ളവർ ദൈവനാമത്തിലും സത്യപ്രതിജ്ഞ ചെയ്തു. സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്ന സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് പുലർച്ചെ മുതൽ പ്രവർത്തകർ എത്തിത്തുടങ്ങിയിരുന്നു. രാവിലെ 9 മണിക്ക് മുൻപ് തന്നെ സ്റ്റേഡിയം നിറഞ്ഞു കവിഞ്ഞു. മുഖ്യമന്ത്രി ഉൾപ്പെടെ കോൺഗ്രസിന് 12 മന്ത്രിമാരാണുള്ളത്. ലീഗിലെ 5 മന്ത്രിമാരും കേരള കോൺഗ്രസ് RSP, CMP, കേരള കോൺഗ്രസ് ജേക്കബ് എന്നീ കക്ഷികളിലെ ഓരോ മന്ത്രിമാരുമാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തത്. കേരളത്തിലെ ശ്രദ്ധേയനായ കോൺഗ്രസ് നേതാവാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത മുഖ്യമന്ത്രി VD സതീശൻ. കഴിഞ്ഞ സഭയിൽ പ്രതിപക്ഷ നേതാവായിരുന്നു. എറണാകുളം ജില്ലയിലെ പറവൂരിൽ ജനിച്ച അദ്ദേഹം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നുവന്നത്. KSU യൂത്ത് കോൺഗ്രസ് തുടങ്ങിയ സംഘടനകളിൽ സജീവമായി പ്രവർത്തിച്ച അദ്ദേഹം പിന്നീട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രധാന നേതാക്കളിൽ ഒരാളായി ഉയർന്നു. 2001 പറവൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് ആദ്യമായി നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട VD സതീശൻ പിന്നീട് തുടർച്ചയായി ജനവിധി തേടി. നിയമസഭയിലെ ശക്തമായ പ്രസംഗങ്ങളും ഭരണകക്ഷിക്കെതിരായ വിമർശനങ്ങളും അദ്ദേഹത്തെ ശ്രദ്ധേയനാക്കി. അഴിമതി വിരുദ്ധ നിലപാടുകളും ജനകീയ വിഷയങ്ങളിലെ ഇടപെടലുകളും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ പ്രധാന സവിശേഷതകളാണ്. 2021 അദ്ദേഹം കേരള നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടു. നിയമസഭയിൽ ഭരണകക്ഷിയെ ശക്തമായി ചോദ്യം ചെയ്യുന്ന പ്രതിപക്ഷ ശബ്ദമായി VD സതീശൻ മാറി. പാർട്ടിയിൽ തലമുറ മാറ്റത്തിന്റെ പ്രതീകമായി VD സതീശന്റെ ഉയർച്ച വിലയിരുത്തപ്പെട്ടു. യുവജനങ്ങൾക്കും സാധാരണ ജനങ്ങൾക്കും വേണ്ടിയുള്ള വിഷയങ്ങൾ നിയമസഭയിൽ ശക്തമായി ഉന്നയിക്കുന്ന നേതാവെന്ന ഖ്യാതിയും അദ്ദേഹത്തിനുണ്ട്. ലളിതമായ പെരുമാറ്റവും ശക്തമായ രാഷ്ട്രീയ നിലപാടുകളും അദ്ദേഹത്തെ കേരള രാഷ്ട്രീയത്തിലെ പ്രമുഖ നേതാക്കളിൽ ഒരാളാക്കി മാറ്റി. നിയമ ബിരുദാനന്തര ബിരുദവും ഹൈക്കോടതിയിലെ അഭിഭാഷക പരിചയവുമുള്ള അദ്ദേഹം സഭയിലെ മികച്ച ഒരു വാഗ്മിയായി തുടക്കത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടു. വാഗ്ദാനങ്ങൾ പാലിച്ചുകൊണ്ടാണ് UDF സർക്കാരിന്റെ ഭരണം ആരംഭിച്ചത്. KSRTC ബസ്സുകളിൽ സൌജന്യ യാത്ര June 15 മുതലെന്ന് ആദ്യ മന്ത്രിസഭാ യോഗത്തിനുശേഷം മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. വിശദാംശങ്ങൾ

പിന്നീട് പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കുന്നതിലും തീരുമാനമായി. രാജ്യത്ത് ആദ്യമായാണ് പ്രത്യേക വകുപ്പ് വയോജനങ്ങൾക്കായി നടപ്പിലാക്കുന്നതെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ആശാവർക്കർമാരുടെ ഓണറേറിയം ആദ്യഘട്ടമെന്ന നിലയിൽ 3000 രൂപ വർദ്ധിപ്പിച്ചു. വിരമിക്കൽ ആനുകൂല്യം സംബന്ധിച്ചുള്ള തീരുമാനം 1 മാസത്തിനുള്ളിൽ പ്രഖ്യാപിക്കും. അംഗൻവാടി ജീവനക്കാരുടെ വേതനം 1000 രൂപ വർദ്ധിപ്പിക്കും. പാചക തൊഴിലാളികൾക്കും പ്രീ പ്രൈമറി ടീച്ചർമാർക്കും ആയമാർക്കും 1000 രൂപ വേതനം വർദ്ധിപ്പിച്ചു. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത വി ഡി സതീശന് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മലയാളത്തിലും ഇംഗ്ലീഷിലുമായാണ് പ്രധാനമന്ത്രി തന്റെ അഭിനന്ദനം സമൂഹമാധ്യമങ്ങളിലൂടെ അറിയിച്ചത്. ജനങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നതിനായി പുതുതായി രൂപീകൃതമായ കേരള സർക്കാരിന് കേന്ദ്ര സർക്കാർ എല്ലാവിധ പിന്തുണയും ഉറപ്പു നൽകുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഓരോ മലയാളിയുടെയും പ്രതിനിധിയായി പ്രവർത്തിക്കുന്ന വി ഡി സതീശനും മന്ത്രിസഭയ്ക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നതായി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു. കേരളത്തിലെ ജനങ്ങൾ ഈ സർക്കാരിനായി ഒന്നിച്ചു നിന്നു. അവരുടെ പ്രതീക്ഷകളും ശബ്ദവും തന്നെയായിരിക്കും ഈ സർക്കാരിനെ മുന്നോട്ട് നയിക്കുക. ഈ പ്രചാരണത്തിൽ ആത്മാർത്ഥമായി പ്രവർത്തിച്ച ഓരോ പ്രവർത്തകനും ഡിജിറ്റൽ ടീമംഗങ്ങൾക്കും ഈ വിജയത്തിൽ വലിയ പങ്കുണ്ടെന്ന് രാഹുൽ ഗാന്ധി അഭിപ്രായപ്പെട്ടു. April 9 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPIM നയിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്തി കോൺഗ്രസ് നയിക്കുന്ന ഐക്യജനാധിപത്യ മുന്നണി സംസ്ഥാന നിയമസഭയിലെ 140 സീറ്റുകളിൽ 102 എണ്ണം നേടി വൻ വിജയമാണ് നേടിയിരുന്നത്. ഒട്ടേറെ പുതിയ വാഗ്ദാനങ്ങളും പുതിയ പ്രതീക്ഷകളുമായാണ് വി ഡി സതീശൻ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ നിയമസഭയിൽ ഉന്നയിക്കുന്നതിൽ വി ഡി സതീശൻ സജീവമായിരുന്നു. മതനിരപേക്ഷത, സാമൂഹിക നീതി, വികസനം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ഭരണരീതിക്കായാണ് വി ഡി സതീശൻ ശബ്ദമുയർത്തിയിരുന്നത്. വികസനം, ജനക്ഷേമം എന്നിവ മുൻനിർത്തിയ ഭരണമാണ് ജനങ്ങൾ പുതിയ സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ജനങ്ങളുടെ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് തന്നെ എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന ഭരണത്തിലൂടെ കേരളത്തെ കൂടുതൽ പുരോഗതിയിലേക്ക് നയിക്കുമെന്ന പ്രതീക്ഷയാണ് ഉയരുന്നത്. യുവജനങ്ങൾക്കും സാധാരണ ജനങ്ങൾക്കും കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കുകയും സംസ്ഥാനത്തിന്റെ പുരോഗതിക്ക് പുതിയ ദിശ നൽകുകയും ചെയ്യുന്ന ഭരണമായി ഈ സർക്കാർ മാറട്ടെ എന്നതാണ് പൊതുസമൂഹത്തിന്റെ ആഗ്രഹം. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം.

0: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: മായാമുദ്രകൾ,
2: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
3: ഇന്ന് രാത്രി 7:35 മായാമുദ്രകളിൽ
4: ജൂൾസ് വെർനെ എഴുതിയ നോവൽ ലോകം ചുറ്റിയ 80 ദിവസങ്ങൾ. രചന ജേക്കബ് എബ്രഹാം.
1: മായാമുദ്രകൾ.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വയലും വീടും പരിപാടിയിലേക്ക് സ്വാഗതം. ഒരാൾ മോശമായി പെരുമാറുന്നത് അവരുടെ സ്വഭാവ വൈകല്യം കൊണ്ടാണ്, അല്ലാതെ നിങ്ങളുടെ തെറ്റുകൊണ്ടല്ല. അതുകൊണ്ട് അവരുടെ വാക്കുകളോ പ്രവൃത്തികളോ നിങ്ങളുടെ വ്യക്തിത്വത്തെ ബാധിക്കാൻ അനുവദിക്കരുത്. അവരുടെ മോശം സ്വഭാവത്തിന് അതേ നാണയത്തിൽ മറുപടി നൽകാതിരിക്കുക, കാരണം അത് നിങ്ങളെയും അവരുടെ അതേ നിലവാരത്തിലേക്ക് എത്തിക്കും. ഈ ഒരു ചിന്തയോടെ നമുക്ക്

0: ഇന്നത്തെ വയലിൻ വീടും പരിപാടി ആരംഭിക്കാം. ഇന്നത്തെ പ്രധാന പരിപാടി പലതരം കൃഷികൾ ചെയ്ത് ജീവിത വിജയം കൈവരിച്ച പുഷ്പകുമാർ ജെ എന്ന കർഷകനെ പരിചയപ്പെടുന്നതാണ്. അതിനു മുൻപ് എന്നത്തെയും പോലെ ചോദ്യം ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്, എന്താണ് കൽപ്പരസ? ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയാം. അതുവരെ പരിപാടിയൊക്കെ ശ്രദ്ധിച്ചു കേൾക്കുമല്ലോ. ഇനി നമുക്ക് പ്രധാന പരിപാടിയിലേക്ക് പോകാം. നമ്മുടെ കുട്ടിക്കാലം ഒന്നോർത്തു നോക്കൂ. പ്രത്യേകിച്ചും ഗ്രാമങ്ങളിലെ ബാല്യം എത്ര രസകരമായിരുന്നു. കുളങ്ങളും വയലും തോടും വാഴത്തോട്ടങ്ങളും തെങ്ങിൻ പുരയിടവും മരച്ചീനി വിളകളും ഒക്കെയായി ചുറ്റുമുള്ള പ്രകൃതി എത്ര ഭംഗിയായിരുന്നു. അന്നത്തെ പട്ടിണി മാറ്റിയിരുന്നത് പ്രധാനമായും മരച്ചീനി തന്നെയായിരുന്നു. മരച്ചീനിയുടെ പഴുത്ത ഇല പറിച്ച് ആടിനെ തീറ്റുമായിരുന്നു. പിന്നെ മരച്ചീനി ഇലയുടെ തണ്ടുകൊണ്ട് മാലയുണ്ടാക്കി കഴുത്തിൽ അണിയുന്നത് കുട്ടിക്കാലത്തെ ഒരു പ്രധാന വിനോദമായിരുന്നു. മരച്ചീനി അരിഞ്ഞു കഴുകുന്ന വെള്ളം കുറച്ചു നേരം ഇരിക്കുമ്പോൾ അതിന്റെ അടിയിൽ കട്ട് അടിയും. അത് ഊറ്റിയെടുത്ത് പാകം ചെയ്ത് കഴിക്കും. മരച്ചീനി വട്ടത്തിൽ അരിഞ്ഞ് ഉണക്കി സൂക്ഷിക്കും. ഉണക്കി വറ്റലുണ്ടാക്കും. അങ്ങനെ മരച്ചീനി ആഹാരത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്ന് തന്നെയായിരുന്നു. മരച്ചീനിയും മീനും കോമ്പിനേഷൻ പറയാനുണ്ടോ അല്ലേ? കാലം കടന്നതോടെ സ്ഥലം കുറഞ്ഞു, മരച്ചീനി കൃഷിയും കുറഞ്ഞു. എന്നാലും വയലുകളിലും അല്ലാതെയും ഒക്കെ ഗ്രാമങ്ങളിൽ ഇപ്പോഴും മരച്ചീനി അഥവാ കപ്പ കൃഷി ചെയ്യുന്നുണ്ട്. ഇന്ന് ഇതൊക്കെ പറയാൻ ഒരു കാരണമുണ്ട്. ഏക്കർ കണക്കിന് മരച്ചീനിയും വാഴയും പച്ചക്കറികളും കൃഷി ചെയ്ത് നിരവധി അവാർഡുകൾ വാരിക്കൂട്ടിയ പാറശാല നിവാസിയായ പുഷ്പകുമാർ ജെ ഇന്ന് നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ അറിയാം. പുഷ്പകുമാർ ജെയുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
1: പുഷ്പകുമാർജി, പരിപാടിയിലേക്ക് സ്വാഗതം. പുഷ്പകുമാർജി, താങ്കളൊരു 25 വർഷം തൊട്ട് കൃഷി ചെയ്തു വരുവാണല്ലോ അല്ലേ? എത്ര സ്ഥലത്താണ് നിങ്ങൾ ഈ കൃഷി ചെയ്യുന്നത്? ഇപ്പം
2: ഞാനിപ്പോ ഒരു 15 ഏക്കറിൽ കൂടുതൽ കൃഷി ചെയ്തു വരുന്നുണ്ട്.
1: ഏതൊക്കെ വിളകളാണ് പ്രധാനമായിട്ട് ചെയ്യുന്നത്?
2: പ്രധാനമായിട്ടും ചെയ്യുന്നത് വാഴ, മരച്ചീനി, പച്ചക്കറി ഇവയാണ് പ്രധാനമായിട്ടും കൃഷി ചെയ്യണം.
1: ഇപ്പൊ ഈ മരച്ചീനി എന്ന് പറയുമ്പോൾ ഇപ്പം ആൾക്കാർ മരച്ചീനി നടുന്നുണ്ട്, ചിലർ നട്ട് കഴിഞ്ഞ്. അപ്പൊ താങ്കൾ എങ്ങനെയാണ് ഇത് ഇപ്പം നട്ടോ അതോ നടാൻ പോകുവാണോ, എങ്ങനെയാണ് താങ്കളുടെ ഒരു രീതി?
2: ഞങ്ങളുടെ രീതി എന്ന് വെച്ചാൽ ഞങ്ങളുടെ വർഷം മുഴുവൻ വിളവെടുക്കാൻ കണക്കിന് സ്ഥലം കിട്ടുന്നതനുസരിച്ച് എപ്പോഴും ചെയ്യാറുണ്ട്. ഇപ്പോഴും ഒരു 5 ഏക്കറോളം മരച്ചീനി കിടപ്പുണ്ട് പല പരുവത്തിലായിട്ട്. ഇപ്പം നട്ടതുണ്ട്, അര പരുവ ആയതുണ്ട്, 6 മാസമായതും 8 മാസമായതൊക്കെ ഉണ്ട്. കൊടുക്കാറായത് വിൽക്കാറായത് തന്നെ ഏകദേശം 2 ഏക്കറിൽ കൂടുതൽ കിടപ്പുണ്ട്.
1: അപ്പൊ ഇത് ഓൾമോസ്റ്റ് എല്ലാ സമയവും നിങ്ങളുടെ കയ്യിൽ ഈ മരച്ചീനി അവൈലബിൾ ആയിരിക്കും?
2: അതെ അതെ അതെ,
1: അതനുസരിച്ചാണ് നടുന്നത്.
2: അതെ അതെ.
1: അപ്പൊ ഈ മരച്ചീനി നടുമ്പം നിങ്ങൾ എങ്ങനെ നാടൻ ഇനങ്ങളാണോ നടുന്നത്, അതോ CTCRI എന്നൊക്കെ ഇറക്കുന്ന പുതിയ ഇനങ്ങളൊക്കെ പരീക്ഷിക്കാറുണ്ടോ?
2: CTCRI ഇറക്കുന്ന പുതിയ ഇനങ്ങൾ പരീക്ഷിക്കാറുണ്ട്. ഇപ്പൊ ചെയ്തിരിക്കുന്നത് CTCRI തന്ന വിത്താണ്. അത് ഞങ്ങൾക്ക് അവിടെ സൈറ്റിൽ കൊണ്ട് തന്നതാണ്. ഒരു 2 ഏക്കറിൽ നടാൻ വേണ്ടിയിട്ട് ഒരു കോട്ടയം വിള എന്ന് പറയുന്ന ഒരു സാധനം. അപ്പോൾ അത് വിളവ് നല്ലതാണ്. ഞങ്ങളെ കർഷകരെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇപ്പോൾ ഒരു പുതിയൊരു രോഗം വന്നിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ നട്ട് ഒരു 3-4 മാസം പ്രായമാവുന്നത് വരെ നന്നായി നിൽക്കും. അത് കഴിഞ്ഞ് ഈ പെട്ടെന്ന് നമ്മുടെ ചൂടുവെള്ളം ഒഴിച്ചതുപോലെ ഇല വാടിപ്പോകുന്നു. 2 ദിവസം കഴിയുമ്പോൾ അത് ഉണങ്ങി കൊഴിഞ്ഞു പോകുന്നു. അപ്പോൾ ഞങ്ങൾ ഇത് മൂട് പറിച്ച് നോക്കുമ്പോൾ മൂട് ചീഞ്ഞ് പോകുന്നതാണ്. അത് നമ്മൾ CTCRI എന്നവരെയൊക്കെ വിളിച്ച് ഒത്തിരി പ്രാവശ്യം അവിടുന്ന് ആൾക്കാർ വന്ന് നോക്കി. അപ്പോൾ മണ്ണ് പരിശോധനയും കാര്യങ്ങളൊക്കെ ചെയ്തു. അവർ പറയുന്ന രീതിയിലൊക്കെ നമ്മൾ വളപ്രയോഗം ചെയ്ത് അതിനുള്ള മരുന്നൊക്കെ ചെയ്തു നോക്കി. പക്ഷേ അതിന് ഇതുവരെയും ഒരു മരുന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ലെന്നാണ് എൻ്റെ അറിവ്.
1: ഇപ്പോഴും
2: ആ പ്രശ്നമുണ്ട്. അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഈ കോട്ടയം കറുപ്പെന്ന് പറഞ്ഞ ഇനത്തെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. എനിക്കിപ്പോൾ 1 ഏക്കറിലെ മരച്ചീനി വിൽക്കാൻ പറ്റാതെ കിടക്കുകയാണ്. കാരണം അത് അമിതമായിട്ട് കേട് ബാധിച്ച് ആദ്യം അത് മൂടാണ് ചീഞ്ഞു പോകുന്നത്.
1: അറിയാൻ
2: പറ്റില്ല. അപ്പൊ അത് മൂട് ചീഞ്ഞു പോയതിന് ശേഷമാണ് ഇല വാടി പോകുന്നത്. ഇല വാടുമ്പോഴാണ് ഞങ്ങൾ
1: അറിയുന്നത്.
2: അത് മൂട് പിഴുത് നോക്കുമ്പോൾ വേരോ കിഴങ്ങോ ഒന്നും കാണൂല.
1: ഇങ്ങനത്തെ ഈ രോഗം വന്ന സ്ഥലത്ത് അടുത്ത പ്രാവശ്യം അവിടെ മരച്ചീനി വരാനുള്ള
2: സാധ്യത കൂടുതലാണ്. അങ്ങനെയുള്ള സ്ഥലത്ത് സാധ്യത കൂടുതലാണ്. അപ്പൊ ഞങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ അങ്ങനെയുള്ള സ്ഥലങ്ങളെ ഉടൻ തന്നെ വേറെ എന്തെങ്കിലും കൃഷി, അതായത് വാഴയോ

0: കൊടുക്കുന്നതാണ്. അത് കഴിഞ്ഞ് പിന്നെ രണ്ട് മാസം പ്രായമാകുമ്പോൾ പറിച്ച് അതിനെ എല്ലാം വൃത്തിയാക്കി, അങ്ങനെ ഒരു മരിച്ചെനിക്ക് ഏകദേശം 3 പ്രാവശ്യം ഞങ്ങൾ കളകളെല്ലാം മാറ്റി അതിൻ്റെ ചുവട്ടിൽ തന്നെ ഇടാറുണ്ട്. അപ്പോൾ അതൊക്കെ അത് വെച്ച് കഴിഞ്ഞ് അത് വളമായിട്ടെടുത്തോളും, വേറെ പ്രത്യേകിച്ച് വളം കൊടുക്കേണ്ട ആവശ്യം
1: ഇല്ലല്ലോ. ഇപ്പൊ ഈ മരച്ചീനി താങ്കൾ പറഞ്ഞ എല്ലാ സമയവും നിങ്ങളുടെയിൽ വിളവെടുക്കാനുള്ള മരച്ചീനി കാണുമോ?
0: അപ്പം
1: ഇതൊരു കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളിങ്ങനെ ചെയ്യുമ്പം പ്രത്യേകമായിട്ട് വല്ലതും കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ, അതിന്റെ ആവശ്യം വരുന്നുണ്ടോ?
0: പ്രത്യേകിച്ച് മരച്ചീനിക്ക് വലിയ റിസ്ക് ഒന്നും നമുക്ക് എടുക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന
1: ഈ പറഞ്ഞ രോഗമാണ്.
0: അതെ അതെ, ഈ രോഗത്തിന് ഇതുവരെ മരുന്നൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. അപ്പൊ ഇപ്പോൾ നമ്മളടുത്ത് സിറ്റി സെറ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇത് കണ്ടു കഴിഞ്ഞാൽ ഇതിനെ എത്രയും വേഗം ഇതിനെ പിഴുതു മാറ്റുക, പിന്നെ തൊട്ടടുത്ത് നിൽക്കുന്നതിന് പകരാതിരിക്കാൻ വേണ്ടി സാഫ് എന്ന് പറയുന്ന ഒരു പൊടിയുണ്ട്, അത് വാങ്ങിച്ച് കലക്കി സ്പ്രേ ചെയ്യാനാണ് പറയുന്നത്. ഈ മൂട്ടിൽ സ്പ്രേ ചെയ്ത് ചൂട്ടിൽ ഈ ഇലകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു ഫംഗസിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഫംഗസ് ഇത് പകരാതിരിക്കാൻ വേണ്ടി ഒരു കമ്പിൽ വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്ത കമ്പിൽ ഉടനെ വരാറുണ്ട്. അപ്പോൾ അത് തുടർന്ന് മറ്റടുത്ത് നിൽക്കുന്നതിനൊക്കെ ബാധിക്കാതിരിക്കാൻ വേണ്ടി ഈ സാഫ് വാങ്ങിച്ച്
1: ജലസേചനത്തിന്റെയൊക്കെ ആവശ്യം വരാറുണ്ടായിരിക്കുമല്ലോ?
0: അതെ അതെ അതെ, നമ്മുടെ ഏലയെ സംബന്ധിച്ചാണെങ്കിൽ വണ്ടിച്ചിറയുണ്ട്. ആ വണ്ടിച്ചിറ ഏല എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത് ഏല. അപ്പൊ അവിടെ വെള്ളത്തിന് ഇതുവരെയും വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഞങ്ങൾ ചാലുകളിലൊക്കെ വെള്ളം കെട്ടി നിർത്തിയിരിക്കും
1: ആവശ്യമുള്ള ഒത്തിരി മഴ പെയ്യുമ്പോൾ അവിടെ വെള്ളം കെട്ടി നിൽക്കുന്ന അങ്ങനത്തെ പ്രശ്നമാണ്.
0: അതെ, അപ്പോഴും പിന്നെ വെള്ളം തുറന്നു മാറ്റും. പിന്നെ മരച്ചീനിക്ക് അമിതമായിട്ട് വെള്ളം പാടില്ല.
1: അപ്പൊ ഈ മരച്ചീനി എടുത്തു കഴിയുമ്പം താങ്കൾ പറഞ്ഞ അവിടെ തന്നെ ഇങ്ങനത്തെ രോഗമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അവിടെ പിന്നെയും നട്ടാൽ രോഗം വരാനുള്ള സാധ്യത
0: കൂടുതലാണ്.
1: വാഴ കൃഷിയാണോ പിന്നെ?
0: അതെ, ഞങ്ങൾ അവിടെ പിന്നെ ഉടനെ വാഴ നടും, അല്ലെങ്കിൽ വേറെ പച്ചക്കറിയോ എന്തെങ്കിലും ചെയ്യും. മരച്ചീനി കേട് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ പിറ്റാൻ പ്രാവശ്യം അവിടെ മരച്ചീനി നടില്ല.
1: ഈ മരച്ചീനിക്ക് നല്ല വിപണിയുണ്ടോ? ഇത്രയും അധികം ഒന്നിച്ച് കൊടുക്കാനുള്ള അതിന് പ്രശ്നം എല്ലാം വരാറുണ്ടോ?
0: അതെ അതെ, ഇപ്പം വിറ്റുപോകാൻ നമ്മുടെ ഹോട്ടലുകളൊക്കെ ഈ ഗ്യാസിന്റെ പ്രശ്നം വന്ന് അടപ്പൊക്കെ ആയപ്പോൾ മരച്ചീനി വിറ്റുപോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. നമ്മുടെ പാറശാലയെ സംബന്ധിച്ചാണെങ്കിൽ കൃഷിയുടെ കേന്ദ്രമാണ്. അപ്പോൾ അവിടെയൊക്കെ മരച്ചീനി ഇപ്പം ധാരാളമുണ്ട്. അവിടെ ഇപ്പോൾ വിറ്റുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്.
1: വാഴ കൃഷിയാണ് അടുത്ത പ്രധാനമായിട്ട് നിങ്ങൾ ചെയ്യുന്നത്?
0: ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത്
1: വാഴയാണ്. ഏതൊക്കെ ഇനങ്ങളാണ് ചെയ്യുന്നത്?
0: ഞങ്ങൾ നേന്ത്രൻ ഏത്തൻ ചെയ്യുന്നുണ്ട്, കപ്പ ചെയ്യുന്നുണ്ട്, രസകദളി ചെയ്യുന്നുണ്ട്, പിന്നെ മോറീസ്, 4-5 വെറൈറ്റി ചെയ്യുന്നുണ്ട്.
1: അപ്പൊ ഇത്രയും വാഴയുള്ളപ്പോ എനിക്ക് തോന്നി ഇതും വിളവ് നിരന്തരമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതോ ഓണ വിപണി അങ്ങനത്തെ പ്രത്യേക ലക്ഷ്യം വെച്ച് ചെയ്യാറുണ്ട്?
0: ഓണ വിപണി മാത്രമാണ് ലക്ഷ്യം വെച്ച് ചെയ്യുന്നത്. അപ്പോൾ അത് ഞങ്ങൾ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് ഈ ഓണ വിപണിയെ ലക്ഷ്യം വെച്ച് തന്നെയാണ്. ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിക്കുന്നതും ആ കൃഷിയിലാണ്. അതായത്
1: മഴയൊക്കെ വരും, കാറ്റ്.
0: അതെ അതെ, നമ്മൾ മെയ് ജൂൺ മാസമാണ് നമ്മളെ ഏറ്റവും കൂടുതൽ നഷ്ടം വരുന്നത്. ഭയങ്കരമായ കാറ്റ് മെയ് ജൂൺ മാസങ്ങളിലാണ്.
1: അപ്പൊ അതിനുവേണ്ടി ഒരു പ്രതിവിധി ഇപ്പം സപ്പോർട്ട് സിസ്റ്റം ഒക്കെ ഉണ്ട്. നമ്മൾ ഒരു കോളർ റിംഗ് വെച്ചിട്ടൊക്കെ പുതിയ പദ്ധതികളൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനത്തെ വല്ലതും ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്?
0: അതൊക്കെ വലിയ പൈസ മുതൽ മുടക്കുള്ള കാര്യങ്ങളാണ്. ഞങ്ങൾ ചെയ്യാറുള്ളതെന്ന് വെച്ചാൽ കയറ് വലിച്ചു കിട്ടാറുണ്ട്, 2-3 കയറ് വലിച്ചു കിട്ടും. പിന്നെ മാക്സിമം കുറേയൊക്കെ കാറ്റടി കഴ വാങ്ങിച്ച് ഇടിച്ച് കെട്ടും. കാറ്റടികളൊക്കെ ഇന്നത്തെ വിലയും കാര്യങ്ങളൊക്കെ അനുസരിച്ച് ഭയങ്കര നഷ്ടമാണ്.
1: പക്ഷെ അതൊക്കെ ഒരു ഒന്നിലധികം പ്രാവശ്യം ഉപയോഗിക്കാം.
0: ആദ്യത്തെ മുടക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര മുടക്കാണ്. അത് കാറ്റടികഴയൊക്കെ ഒരു 2-3 പ്രാവശ്യം ഉപയോഗിക്കാം.
1: പിന്നെ ഇതിനൊക്കെ ഇൻഷുറൻസ് ഒക്കെ ചെയ്യാറുണ്ടോ? വാഴയ്ക്ക്
0: ഇൻഷുറൻസ് ചെയ്യാറുണ്ട്. ഇൻഷുറൻസ് നമുക്ക് സമയത്തിന് ഇത് കിട്ടുന്നില്ല എന്നുള്ള ഒരു ബുദ്ധിമുട്ടാണുള്ളത്. അല്ലാതെ ഇൻഷുറൻസ് ചെയ്യുന്നുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ ഒരു ഇൻഷുറൻസ് ഉണ്ട്,
1: ഫസൽ ബീമാ യോജന.
0: അതെ അതെ അതെ. അപ്പോൾ അതും ഇപ്പോൾ കിട്ടാൻ വളരെ താമസമാവുകയാണ്.
1: ഈ വാഴകൃഷിയിലൊക്കെ നമ്മൾ ഈ മാണവണ്ടും പിന്നെ മറ്റേ അതേമാതിരിയുള്ള കീടങ്ങളൊക്കെ കർഷകർക്ക് പ്രശ്നമായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പൊ താങ്കൾ അതിനെയൊക്കെ എങ്ങനെയാണ്?
0: വാഴ നടുമ്പോൾ, പ്രത്യേകിച്ച് നേന്ത്ര വാഴ നടുമ്പോൾ, ഒരു മൂട് വാഴയ്ക്ക് 1 കിലോ കുമ്മായമാണ് അവർ പറയുന്നത്. അപ്പൊ ഞങ്ങൾ അതിനെ ചെയ്യുന്നത് 250 ഗ്രാം വീതം 4 പ്രാവശ്യമായിട്ട് ഓരോ വാഴയ്ക്കും ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. കുമ്മായം ഡോളോമേറ്റോ നല്ലതാണ്. ഞങ്ങൾ നടുന്നതിന് തൊട്ട് മുമ്പായിട്ട് 250 ഗ്രാം കുമ്മായമോ ഡോളോമേറ്റോ ഇട്ട് കിളച്ച് തടം ഒരുക്കി ഇട്ടതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ട് കന്ന് നട്ടു കഴിഞ്ഞാൽ മൂടി ചെയ്യൽ ഒരു പരിധിയിൽ 90% വരെയും നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. പിന്നെ തടപ്പുഴു എന്ന് പറയുന്നത് ഈ കൂടുതലും മഴ സീസണിലാണ് തടപ്പുഴു കൂടുതലായിട്ട് ബാധിക്കുന്നത്. അതിന് ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ വേപ്പെണ്ണ മിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്, തടകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ കവളുകളിലൊക്കെ ഇത് വേപ്പെണ്ണ നിൽക്കും. തടപ്പുഴു എന്ന് പറഞ്ഞാൽ ഈ കരിച്ച വന്ന് ഇതിൻ്റെ കവളുകളിൽ മുട്ടയിട്ട് അത് പുഴുവായാണ് കയറി പോകുന്നത്. അപ്പോൾ അത് ഒരു പരിധിവരെ
1: ഇത്രയും വലിയ തോതിൽ ചെയ്യുമ്പോൾ ഒത്തിരി ആൾക്കാർ വേണമായിരിക്കുമല്ലോ ഇതൊക്കെ പ്രയോഗിക്കാൻ വേണ്ടി.
0: എനിക്കിപ്പോൾ ഒരു 5-6 ജോലിക്കാർ സ്ഥിരമായിട്ട് എല്ലാ ദിവസവും പണിയാളുണ്ട്.
1: പിന്നെ ഈ കൊലയൊക്കെ വരുമ്പോൾ അത് കവറൊക്കെ ചെയ്യാറുണ്ടോ?
0: ഇല്ല, ഇപ്പോൾ അത് നമുക്ക് വിപണിയിൽ തൂക്കി ഉള്ള വിൽപ്പന ആയതുകൊണ്ട്

0: പൊതിയുന്ന പരിപാടിയില്ല.
1: പിന്നെ അത് കഴിഞ്ഞിട്ട് പച്ചക്കറികളാണ് നിങ്ങൾ ചെയ്യുന്നത്? ഇപ്പൊ ഏതൊക്കെ പച്ചക്കറികളുണ്ട്?
0: ഇപ്പൊ പയറുണ്ട്, കീരയുണ്ട്, വെള്ളരിയുണ്ട്, പടവലം കൃഷി ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് കൂടുതലായിട്ട് ചെയ്യുന്നത്.
1: ഇതും ഓണവിപണിയെ
0: ലക്ഷ്യം, ഓണവിപണി ലക്ഷ്യമാക്കി ചെയ്യാറുണ്ട്. അത് ഇനി ഒരു ഓണത്തിന് 2 മാസം കിടക്കവേ ചെയ്യും. അപ്പോൾ ഞങ്ങൾക്ക് ഓണത്തിന് വിളവെടുക്കാൻ പറ്റും.
1: ഇപ്പം ഈ പച്ചക്കറിയൊക്കെ ചെയ്യുമ്പം വിത്തൊക്കെ നിങ്ങൾ സ്വന്തം വെക്കാറുണ്ടോ അതോ കാർഷിക കോളേജിൽ നിന്ന് വാങ്ങിക്കുകയോ കടയിൽ നിന്ന് വാങ്ങിക്കുകയോ എങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ ഒരു സിസ്റ്റം?
0: വിത്ത് മിക്കവാറും ഒക്കെ ഞങ്ങൾ വാങ്ങുന്നത് വെള്ളയാണ് കാർഷിക കോളേജിൽ നിന്നാണ്. പിന്നെ ഇപ്പോൾ ഹൈബ്രിഡ് വിത്തുകളാണ്, അപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾക്ക് വിത്ത് എടുക്കാൻ പറ്റില്ല. അപ്പോൾ കൂടുതലും നാടൻ വിത്തുകൾ ഇപ്പോൾ എല്ലായിടും വളരെ കുറവാണ്. കൂടുതലും വിത്തുകളെല്ലാം വാങ്ങിച്ച് തന്നെയാണ്.
1: അപ്പോൾ ഈ ഹൈബ്രിഡൊക്കെ നമ്മൾ നടുമ്പം എന്തായാലും വളമൊക്കെ നല്ലപോലെ കൊടുക്കേണ്ടി വരും?
0: അതെ അതെ.
1: ജൈവവളമാണോ അതോ നമ്മൾ രാസവളം ഉപയോഗിക്കാറുണ്ട്?
0: ഞങ്ങൾ നടുമ്പോൾ ജൈവവളമാണ് കൂടുതലായിട്ട് ചെയ്യുന്നത്.
1: ചാണകം,
0: കോഴിവളം, പിന്നെ എല്ലുപൊടി, വേപ്പും പിണ്ണാക്ക് ഇതൊക്കെ ചെയ്യാറുണ്ട്. രാസവളം ഇപ്പോൾ നമ്മൾ വാണിജ്യാടിസ്ഥാനത്ത് ചെയ്യുമ്പോൾ രാസവളം ഉപയോഗിക്കാതിരിക്കാൻ പറ്റില്ല. ചെറിയ രീതിയിൽ രാസവളം ഉപയോഗിക്കാറുണ്ട്.
1: മേൽവളമായിട്ട് കൊടുക്കുക?
0: അതെ, മേൽവളമായിട്ട് കൊടുക്കാറുണ്ട്.
1: പിന്നെ പച്ചക്കറിയിൽ ഏറ്റവും വലിയൊരു പ്രശ്നം നമ്മുടെ കീടങ്ങളും രോഗങ്ങളൊക്കെ ആണല്ലോ. അപ്പൊ വാണിജ്യാടിസ്ഥാനത്തിൽ വലിയ തോതിൽ ചെയ്യുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഇതിനെയൊക്കെ ഒന്ന് പ്രതിരോധിക്കുന്നത്?
0: ഞങ്ങൾ ഇത് പുകയില കഷായം ചെയ്യാറുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ കുരുട് ആണ് ഏറ്റവും ഞങ്ങൾ ഈ പടവലം കൃഷി, വെള്ളരി, പയറൊക്കെ കുരുടാണ്. വേപ്പം പിണ്ണാക്ക് ചേർത്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ
1: മണ്ണിൽ നിന്ന് വരുന്ന
0: കീടങ്ങളൊക്കെ നിയന്ത്രിക്കാൻ പറ്റും. പിന്നെ മറ്റേ കായീച്ച, അതിനൊക്കെ ഞങ്ങൾ കെണി ഉണ്ട്.
1: എങ്ങനെ? മഞ്ഞക്കെണി?
0: മഞ്ഞക്കെണിയുണ്ട്. അല്ലാതെ തന്നെ ഒരു ബിസ്ക്കറ്റ് പോലത്തെ ഒരു സാധനം കർഷക കോളേജിൽ വാങ്ങാൻ കിട്ടും. അത് വാങ്ങിച്ച് ബോട്ടിലുകളിൽ അടച്ച് ഹോളിലിട്ട് വെച്ചിരുന്നാൽ മതി. അപ്പോൾ അത് ഈച്ചകളെല്ലാം വന്ന് ഈ ബോക്സിനകത്ത് കയറും. അങ്ങനെയൊക്കെ ഞങ്ങൾ കിടങ്ങളെ നിയന്ത്രിക്കാറുണ്ട്.
1: പിന്നെ നമ്മൾ രാസ കീടനാശിനികൾ ഉപയോഗിച്ചാലും അതിൻ്റെ ഒരു കാലാവധി ഉണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് വിളവെടുത്താൽ അത്ര പ്രശ്നം വരത്തില്ല, അതൊക്കെ നിങ്ങൾ സൂക്ഷിക്കാറുണ്ട്?
0: രാസ കീടനാശിനി എന്ന് പറയുമ്പോൾ ഞങ്ങൾ അങ്ങനെ വലുതായിട്ട് ഉപയോഗിക്കാറില്ല. തീരെ നിവൃത്തിയില്ലാത്ത ഘട്ടങ്ങളിൽ മാലത്തീൻ എന്ന് പറയുന്ന ഒരു സാധനം, അത് ഏറ്റവും വളരെ എഫക്റ്റ് കുറഞ്ഞ, അത് മാത്രമാണ് ഞങ്ങൾ പച്ചക്കറിക്കൊക്കെ ഉപയോഗിക്കാറ്.
1: അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ വിളവെടുക്കാൻ കുറച്ചൊരു ഗ്യാപ്പ് കൊടുക്കും.
0: അപ്പൊ
1: എന്തായാലും സുരക്ഷിതമായിട്ട് തന്നെയുള്ള ഒരു ഉൽപാദനം ചെയ്യാനുള്ള ശ്രമം നിങ്ങൾ
0: ചെയ്യുന്നുണ്ട്.
1: ഈ പച്ചക്കറി കൃഷിയിലെ പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയാണ് നിങ്ങൾ നേരിടുന്നത്?
0: ഞങ്ങളിപ്പോ നേരിടുന്നതെന്ന് വെച്ചാൽ, ഞാനിപ്പോ ഒരു വയലിൽ സലാഡ് നട്ടു, സലാഡ് വെള്ളരി നട്ട്. വേനൽക്കാലമാണ് പച്ചക്കറിക്ക് അനുയോജ്യം, പക്ഷേ നമ്മുടെ ഈ വെള്ളരി പോലുള്ള പച്ചക്കറികൾക്ക് കുരുട് എന്ന് പറയുന്ന ഒരു സാധനം ബാധിക്കുന്നുണ്ട്. എന്ത് മരുന്ന് ചെയ്തിട്ടും കുരുട് മാറുന്നില്ല. അത് നമുക്കിപ്പോൾ സലാഡ് നട്ടതിൽ ഭയങ്കര നഷ്ടമാണ് ഉണ്ടായത്.
1: പുഷ്പകുമാർജി, ഇത്രയും നാൾ കൊണ്ട് താങ്കൾ ഈ കാർഷിക മേഖലയിലുണ്ടല്ലോ, അംഗീകാരങ്ങൾ വല്ലതും കിട്ടിയിട്ടുണ്ട്?
0: അംഗീകാരം എന്ന് പറയുമ്പോൾ കുറഞ്ഞൊരു 20 എണ്ണമെങ്കിലും കിട്ടിയിട്ടുണ്ട്. 2023 തിരുവനന്തപുരം ജില്ലയുടെ കൃഷിദർശൻ പരിപാടിയിൽ കൃഷിദർശൻ്റെ മികച്ച കർഷകനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. 2018, 2019, 2023 ഒക്കെ തിരുവനന്തപുരം ജില്ലയുടെ BFPCയുടെ മികച്ച കർഷകനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ സ്ഥിരം പാർസല ബ്ലോക്കിൻ്റെ കീഴിൽ മിക്കവാറും എനിക്കാണ് കിട്ടുന്നത്. ഒരു 10-20 പുരസ്കാരം
1: കിട്ടിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് കിട്ടുമ്പോൾ ഒരു സന്തോഷം കിട്ടുമല്ലേ?
0: അതെ അതെ.
1: ഇപ്പം പുഷ്പകുമാർജി, താങ്കളുടെ കാർഷിക അനുഭവങ്ങൾ നമ്മോടൊപ്പം താങ്കൾ പങ്കുവെച്ച് ഇത്രയും സമയം നമ്മോടൊപ്പം ചെലവഴിച്ച് വളരെ നന്ദി.
0: താങ്ക് യു സർ.
2: മരച്ചീനയും വാഴയും ഒക്കെ കൃഷി ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് മനസ്സിലായില്ലേ? ഈ കാര്യങ്ങളൊക്കെ ഇതുവരെ പറഞ്ഞു തന്നത് പുഷ്പകുമാർ ജെ ആണ്. പുഷ്പകുമാർ ജെയുമായി സംസാരിച്ചത് ഷിബു ജോർജ്. പുഷ്പകുമാർ ജെയുടെ ഫോൺ നമ്പർ 9995004848. ഇനി ഒരു ഗാനം കേട്ടിട്ട് അടുത്ത പരിപാടിയിലേക്ക് വരാം.

0: ഗാനം കേട്ടല്ലോ.
1: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവെക്കാം. നിങ്ങൾക്കറിയാമോ

കഠിനാധ്വാനികളായ കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും നിത്യഭക്ഷണത്തിലെ പോഷകസമ്പുഷ്ടമായ കോമ്പിനേഷനായിരുന്നു കപ്പയും മീനും. സ്ഥിരമായി മരച്ചീനി കൃഷി ചെയ്തിരുന്ന ഈ പുരയിടങ്ങളെ ചീനിവിള എന്നാണ് വിളിച്ചു പോന്നിരുന്നത്. മലബാറിലേക്ക് കപ്പകൃഷി പറിച്ചു നട്ടത് തിരുവിതാംകൂർ നിന്നുള്ള കുടിയേറ്റ കർഷകനായിരുന്നു. മലബാറിന്റെ മണ്ണിൽ അധ്വാനത്തിന്റെ ഇതിഹാസം രചിച്ച സാഹസികനായ കുടിയേറ്റ കർഷകരെ ചേട്ടന്മാരെന്നാണ് വടക്കേ മലബാറുകാർ വിളിച്ചു പോന്നത്. അതുകൊണ്ട് തന്നെ കപ്പ ചേട്ടന്മാരുടെ വിളയായിരുന്നു അവർക്ക്. ഡിസംബർ ജനുവരി മാസമായാൽ മലനാട്ടിലും ഇടനാട്ടിലുമെല്ലാം കപ്പവാട്ടിന്റെ കാലമാണ്. അയൽപക്ക ബന്ധവും സൗഹൃദവും ഒരുമയും ഊട്ടിയുറപ്പിച്ചിരുന്ന ഒരു കൃഷി പ്രവൃത്തിയായിരുന്നു കപ്പവാട്ട്. മലനാട്ടിലെ ഓരോ വീട്ടുകാരും തങ്ങൾക്ക് ഒരു വർഷത്തേക്ക് ആവശ്യമായ കപ്പ വാട്ടി പത്തായത്തിലോ അരിപ്പെട്ടിയിലോ ചണച്ചാക്കിലോ സൂക്ഷിച്ചു വെക്കുക എന്നത് ഒരു രീതിയായിരുന്നു. കപ്പവാട്ട് ഓരോ വീടുകളിലും ഒരാഘോഷം തന്നെയായി മാറി. കുട്ടികളും മുതിർന്നവരും അങ്ങനെ കുടുംബത്തിലെല്ലാവരും ഒപ്പം അയൽപക്കക്കാരും ഇതിൽ സർവാത്മനാ പങ്കാളികളാകുന്നു. ആരും കാഴ്ചക്കാരല്ല, ഓരോരുത്തരും തങ്ങളാൽ കഴിയുന്ന ജോലികൾ ചെയ്യുന്നു. അക്ഷരാർത്ഥത്തിൽ ഇതൊരു കാർഷിക പാരസ്പര്യമായിരുന്നു.

കപ്പ വാട്ടി ഉണക്കുവാനുള്ള പാറയൊരുക്കുക എന്നതാണ് ആദ്യപടി. ചിക്കുവായിലോ ഇന്നത്തെ പോലുള്ള സിൽപോളിൻ ഷീറ്റിലോ അല്ല കപ്പയുണക്കുന്നത്. കൃഷി സാധ്യമല്ലാത്ത വിശാലമായ പാറപ്പുറത്താണ് കപ്പയുണക്കുന്നത്. കപ്പവാട്ട് സീസണിന് മുമ്പായി ഈ പാറപ്പുറം നന്നായി തൂത്തു വൃത്തിയാക്കും. ഒന്നും ഒന്നരയും ടൺ കപ്പ ഉണക്കിയെടുക്കാൻ കഴിയുന്നത്ര വിശാലമായ പാറയുണ്ടായിരുന്നു. കർഷകർ പരസ്പരം ആലോചിച്ച് കപ്പ വാട്ടുന്ന തീയതിയും മറ്റും നേരത്തെ തീർച്ചയാക്കും. ഈ തീയതി തെറ്റിക്കാൻ പാടില്ല എന്നത് പരസ്പര വിശ്വാസത്തിൽ അധിഷ്ഠിതമായ തീരുമാനമായിരുന്നു. കപ്പവാട്ടിനും കപ്പ ഉണക്കുന്നതിനുമെല്ലാം പരസ്പരം സഹായിക്കേണ്ടതിനാൽ ഒരു ടൈം ടേബിൾ ഇട്ട് തന്നെയാണ് മലനാട്ടിലെ ഗ്രാമീണ കർഷകർ കപ്പവാട്ടിന്റെ കാര്യങ്ങൾ ക്രമീകരിച്ചിരുന്നത്. കപ്പ പറിച്ചെടുക്കുന്നതിന്റെ തലേദിവസം തന്നെ ഇലയും മറ്റും ഒടിച്ചു നിർത്തും. കപ്പത്തണ്ടിൽ കുറുകെ ഒരു കഴ വെച്ചു കെട്ടി ആ കഴയിൽ പിടിച്ചാണ് കപ്പ പറിക്കുന്നത്. കപ്പയുടെ തൊണ്ട് പൊളിക്കുന്നത് സ്ത്രീകളാണ്, കപ്പ അരിയുന്നത് പുരുഷന്മാരും. അരിഞ്ഞ കപ്പ ചെമ്പിലാണ് വാട്ടിയെടുക്കുന്നത്. പതയും തെളയും കണക്കാക്കി ചെമ്പിൽ നിന്നും കപ്പ വാരുന്നതിന് നെടുനാളത്തെ പരിചയത്തിലൂടെയുള്ള ഒരു കൈത്തിട്ടം കർഷകർക്കുണ്ട്. കപ്പ പാകത്തിന് വെന്തില്ലെങ്കിലും വേവ് കൂടിയാലും പ്രശ്നമുണ്ട്. വാട്ടക്കപ്പയുടെ നിറത്തെയും രുചിയെയും അത് ബാധിക്കും. കപ്പവാട്ട് സീസണിൽ മലനാട്ടിലെ ഉൾനാടൻ പ്രദേശങ്ങളിലൂടെ കടന്നുപോയാൽ ഓരോ പാറക്കെട്ടുകളിലും വെള്ളപ്പൊട്ടുപോലെ വാട്ടക്കപ്പ ഉണക്കുവാനിട്ടിരിക്കുന്നത് ഒരു കൗതുക കാഴ്ചയായിരുന്നു. നമ്മുടെ മലമ്പുരയിടങ്ങളിലെല്ലാം റബ്ബർ എന്ന അത്ഭുത വിളയുടെ അധിനിവേശം ഉണ്ടാകുന്നതിനു മുൻപുള്ള സ്വാർത്ഥമോഹമില്ലാത്ത കൂട്ടായ്മയുടെ കഥയും കാര്യവുമാണിത്.

0: ഇന്ത്യയിലെ മത്സ്യമേഖല ഭക്ഷ്യസുരക്ഷയ്ക്കും പോഷക സമൃദ്ധിക്കും ഗ്രാമീണ തൊഴിൽ സൃഷ്ടിക്കും വലിയ പങ്കുവഹിക്കുന്ന മേഖലയാണ്. ഈ മേഖലയെ ശാസ്ത്രീയമായും സുസ്ഥിരമായും വികസിപ്പിക്കാനുള്ള ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന. ഈ പദ്ധതിയുടെ മുഖ്യദർശനം ബ്ലൂ റവല്യൂഷൻ ആണ്. മത്സ്യോൽപാദനം വർദ്ധിപ്പിക്കുക, മത്സ്യത്തൊഴിലാളികളുടെ വരുമാനം കൂട്ടുക, ആധുനിക സാങ്കേതിക വിദ്യകൾ കൊണ്ടുവരിക, കൂടാതെ പരിസ്ഥിതി സംരക്ഷണം ഉറപ്പാക്കുക, ഇവയൊക്കെയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. പദ്ധതിയുടെ ഭാഗമായി ഇൻലാൻഡ് ഫിഷറീസ്, അക്വാകൾച്ചർ, സമുദ്ര മത്സ്യബന്ധനം എന്നീ മേഖലകൾക്ക് പ്രത്യേക ശ്രദ്ധ നൽകുന്നു. മത്സ്യക്കുളങ്ങൾ, കേജ് കൾച്ചർ, ഹാച്ചറികൾ, ബയോഫ്ലോക്ക് സംവിധാനങ്ങൾ തുടങ്ങിയവ സ്ഥാപിക്കാൻ സഹായം ലഭ്യമാണ്. സമുദ്ര മത്സ്യബന്ധനത്തിൽ സുരക്ഷാ ഉപകരണങ്ങൾ, ആധുനിക വള്ളങ്ങൾ, ഉത്തരവാദിത്വപരമായ മത്സ്യബന്ധന രീതികൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നു. മത്സ്യം പിടിച്ചതിന് ശേഷം നഷ്ടം കുറയ്ക്കാൻ ഫിഷ് ലാൻഡിംഗ് സെന്ററുകൾ, കോൾഡ് സ്റ്റോറേജ്, ഐസ് പ്ലാന്റുകൾ, ശീതീകരിച്ച ഗതാഗത സൗകര്യങ്ങൾ എന്നിവയും പദ്ധതി പിന്തുണയ്ക്കുന്നു. ഇതിലൂടെ മത്സ്യത്തിന്റെ ഗുണനിലവാരം നിലനിർത്താനും നല്ല വില ലഭിക്കാനും സാധിക്കുന്നു. മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമവും സുരക്ഷയും പദ്ധതിയുടെ പ്രധാന ഭാഗമാണ്. പരിശീലനം, നൈപുണ്യ വികസനം, വനിതാ സംരംഭകത്വം, ഇൻഷുറൻസ് പരിരക്ഷ എന്നിവയിലൂടെ അവരുടെ ജീവിത നിലവാരം ഉയർത്തുകയാണ് ലക്ഷ്യം. പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന മത്സ്യോൽപാദനം മാത്രമല്ല സുസ്ഥിര വികസനവും സാമൂഹിക ക്ഷേമവും ഒരുമിച്ച് ലക്ഷ്യമിടുന്ന ഒരു സമഗ്ര പദ്ധതിയാണ്. ഇത് മത്സ്യത്തൊഴിലാളികൾക്ക് ശക്തിയും രാജ്യത്തിന് പോഷക സമൃദ്ധിയും നൽകുന്നു.
1: ഇനി നമുക്ക് ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം നോക്കാം. ചോദ്യം ഇതായിരുന്നു, എന്താണ് കൽപ്പരസ? ഉത്തരം, തെങ്ങിന്റെ വിടരാത്ത പൂക്കുല ചെത്തിയെടുക്കുന്ന നീരാണ് കൽപ്പരസ അഥവാ നീര. പഞ്ചസാര പലതരം ധാതുക്കൾ, പ്രോട്ടീനുകൾ, വിറ്റാമിനുകൾ, ആന്റി ഓക്സിഡന്റുകൾ എന്നിവയാൽ സമൃദ്ധമാണ് നീര. അതുകൊണ്ട് തന്നെ ഇതൊരു പ്രകൃതിദത്ത ആരോഗ്യ പാനീയമാണ്.

പൂക്കുല ചെത്തുമ്പോൾ ഊറി വരുന്ന നീര തുള്ളിത്തുള്ളിയായാണ് ശേഖരിക്കുന്നത്. ഉപയോഗപ്രദമായ അളവിൽ ലഭ്യമാകുന്നതിന് കുറേ സമയമെടുക്കും. ഈ സമയം കൊണ്ട് എൻസൈമുകളും സൂക്ഷ്മജീവികളും മറ്റും പ്രവർത്തിച്ച് നീരയെ പുളിപ്പിച്ച് ലഹരിയുള്ള കള്ളാക്കി മാറ്റും. എന്നാൽ കാസർഗോഡ് കേന്ദ്ര തോട്ടവിള ഗവേഷണ സ്ഥാപനത്തിൽ വികസിപ്പിച്ചെടുത്ത സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പുളിച്ചുപോകാത്ത ശുദ്ധമായ നീര ലഭ്യമാക്കാൻ സാധിക്കും. പ്രകൃതിദത്ത പാനീയമായി ഉപയോഗിക്കുന്നതോടൊപ്പം വളരെ ശുദ്ധമായ പഞ്ചസാര, ചക്കര, തേൻ തുടങ്ങിയ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും നീര ഉപയോഗിച്ച് തയ്യാറാക്കാൻ സാധിക്കും.

0: വയലും വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി വഴുതക്കാട് തിരുവനന്തപുരം 695014 എന്ന വിലാസത്തിലോ വയലും വീടും AIRTVM@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാം. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം സുഷമ അനിൽ.
1: വയലും വീടും സമാപിക്കുന്നു.

സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

ആകാശവാണി കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. കാർഷിക മേഖലയെ സ്മാർട്ടാക്കാൻ സഹായകരമായ പുതുമയുള്ള കാർഷിക ആശയങ്ങളെ സംരംഭമാക്കി മാറ്റുന്നതിനുള്ള PMRKVY പദ്ധതിയിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 30 വൈകിട്ട് 4 മണി വരെയാക്കി പുതുക്കി നിശ്ചയിച്ചു. കേരള കാർഷിക സർവകലാശാല നടപ്പിലാക്കുന്ന അഗ്രിപ്രണർഷിപ്പ് ഓറിയന്റേഷൻ പ്രോഗ്രാം KAU റൈസ് 2026, സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻ പ്രോഗ്രാം KAU പേസ് 2026 എന്നിവയിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള തീയതിയാണ് നീട്ടിയിരിക്കുന്നത്. സ്മാർട്ട് കൃഷി രീതികൾ, കാർഷിക ഉത്പാദനത്തിനുള്ള അസംസ്കൃത വസ്തുക്കൾ, പുതിയ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, കാർഷിക യന്ത്രങ്ങൾ, മാലിന്യ സംസ്കരണ മാർഗങ്ങൾ എന്നിങ്ങനെ വിവിധ കാർഷികാനുബന്ധ മേഖലകളിലെ ആശയങ്ങൾ സ്റ്റാർട്ടപ്പുകളാക്കാൻ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം. കേരള കാർഷിക സർവകലാശാലയിലെ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററിലൂടെയാണ് പദ്ധതിയുടെ സേവനങ്ങൾ നൽകുന്നത്. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 30 വൈകിട്ട് 4 മണി. കൂടുതൽ വിവരങ്ങൾക്ക് rabi.kau.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 9778436265 അല്ലെങ്കിൽ 0487243832 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുകയോ ചെയ്യാം. നിശ്ചിത മാതൃകയിൽ പൂരിപ്പിച്ച അപേക്ഷകൾ റാബി

0: @KAU.in എന്ന ഇമെയിൽ വിലാസത്തിലോ ഗൂഗിൾ ഫോം മുഖേനയോ അയക്കാവുന്നതാണ്. അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററിലേക്ക് അയക്കേണ്ട വിലാസം: ഡോക്ടർ KP സുധീർ, അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ മേധാവി, കാർഷിക എഞ്ചിനീയറിംഗ് വിഭാഗം, കാർഷിക കോളേജ്, കേരള കാർഷിക സർവകലാശാല, വെള്ളാനിക്കര, തൃശൂർ 6806. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപനത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ 35 ദിവസം പ്രായമായ BV 380 ഇനം കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് തയ്യാറാക്കിയിരിക്കുന്നു. വില 1 175 രൂപ. ബുക്കിംഗിനായി വിളിക്കേണ്ട ഫോൺ നമ്പർ 8547707773 അല്ലെങ്കിൽ 0487237773. വിളിക്കേണ്ട സമയം രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4 മണി വരെ. സർക്കാർ പൊതുമേഖലാ സ്ഥാപനമായ സംസ്ഥാന പൗൾട്രി വികസന കോർപ്പറേഷൻ കെപ്കോയുടെ കീഴിൽ തിരുവനന്തപുരം ജില്ലയിലെ കുടപ്പനക്കുന്ന്, കൊല്ലം ജില്ലയിലെ കൊട്ടിയം, തൃശൂർ ജില്ലയിലെ മാള എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന മുട്ടക്കോഴി വളർത്തൽ കേന്ദ്രങ്ങളിൽ നിന്നും ഉത്പാദിപ്പിക്കുന്ന ഗുണമേന്മയുള്ളതും വർഷത്തിൽ 300 മുട്ടകൾ വരെയിടുന്നതുമായ ഒരു ദിവസം പ്രായമായ BV 380 ഇനത്തിൽപ്പെട്ട മുട്ടക്കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക്. ആവശ്യമുള്ളവർ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ 9495000915 അല്ലെങ്കിൽ 9495000093 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. ഇതുവരെ കേട്ടത് കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. ഇനി ഇന്നത്തെ കമ്പോള വില നിലവാര ബുള്ളറ്റിൻ. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 25,200 രൂപ, ആലപ്പുഴ 24,700 രൂപ, ചെങ്ങന്നൂർ, തിരുവല്ല എന്നിവിടങ്ങളിൽ 28,000 രൂപ, കോട്ടയം 28,500, പാല 26,900, എറണാകുളം 24,400, കൊച്ചി റെഡി 24,600, ആലുവ 26,500, വടക്കൻ പറവൂർ 26,000. കൊപ്ര ക്വിന്റലിന് കൊല്ലം 15,400 രൂപ, ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരാശി 21,850, എറണാകുളം 14,500, വടക്കൻ പറവൂർ 14,700. ചെറുപയർ ക്വിന്റലിന് തിരുവനന്തപുരം 14,000 രൂപ. തേങ്ങാപ്പിണ്ണാക്ക് ക്വിന്റലിന് ആലപ്പുഴ, എറണാകുളം, വടക്കൻ പറവൂർ എന്നിവിടങ്ങളിൽ 4,000 രൂപ. നാളികേരം തൊണ്ടോടുകൂടിയത് 1,000, നെയ്യാറ്റിൻകര 22,000, അടൂർ 18,000, കായംകുളം 20,000, പുളിങ്കുന്നൻ 24,000. നാളികേരം തൊണ്ടില്ലാത്തത് 1,000, നെയ്യാറ്റിൻകര 20,000, കോട്ടയം 26,000, എറണാകുളം 26,500, തൊടുപുഴ 1,030,000. ഉഴുന്നുപരിപ്പ് പിളർപ്പ് ക്വിന്റലിന് തിരുവനന്തപുരം 11,000. ഏലം കിലോഗ്രാമിന് കൊച്ചി 3,600, തൊടുപുഴ 2,800, കട്ടപ്പന 2,300. ഇതുവരെ കേട്ടത് കമ്പോള വില നിലവാര ബുള്ളറ്റിൻ. അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി BD സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 21 മന്ത്രിസഭയും സത്യപ്രതിജ്ഞ ചെയ്തു. രാജ്യത്ത് ആദ്യമായി വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കാനും KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൌജന്യയാത്ര June 15 മുതൽ നടപ്പാക്കാനും ആദ്യ മന്ത്രിസഭായോഗത്തിൽ തീരുമാനം. 3-ാമത് ഇന്ത്യ നോർവേ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നോർവേയിലെത്തി. നോർവേ പ്രധാനമന്ത്രിയുമായി നരേന്ദ്രമോദി ഉഭയകക്ഷി ചർച്ച നടത്തി. രാജ്യത്തിന്റെ കയറ്റുമതി മേഖല ശക്തിപ്പെട്ടതായും ആഗോള വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യ അതിവേഗം മുന്നേറുകയാണെന്നും കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദ് പോരാട്ടം. വാർത്തകൾ വിശദമായി. മുഖ്യമന്ത്രി VD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. സെൻട്രൽ സ്റ്റേഡിയത്തിലെ പ്രത്യേക വേദിയിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മുഖ്യമന്ത്രി VD സതീശൻ ഉൾപ്പെടെ 21 മന്ത്രിമാരാണ് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റത്. ചടങ്ങിനായി സെൻട്രൽ സ്റ്റേഡിയത്തിലും പരിസര പ്രദേശങ്ങളിലും വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് പോലീസ് ഒരുക്കിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, എംപിമാരായ പ്രിയങ്കാ ഗാന്ധി, കെ സി വേണുഗോപാൽ, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖു, നിയുക്ത പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തുടങ്ങിയ പ്രമുഖരും, ജനപ്രതിനിധികൾ, ഉന്നത ഉദ്യോഗസ്ഥർ ചടങ്ങിൽ പങ്കെടുത്തു. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ലോക്ഭവനിൽ ഒരുക്കിയ ചായ സൽക്കാരത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുത്തു. തുടർന്ന് സെക്രട്ടേറിയറ്റിലെ തങ്ങളുടെ ഓഫീസുകളിലെത്തി ഔദ്യോഗികമായി ചുമതലയേറ്റു.
1: കേരളത്തിൽ KSRTC ബസുകളിൽ സ്ത്രീകൾക്കുള്ള സൌജന്യ യാത്ര ജൂൺ 15 മുതൽ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ആദ്യ മന്ത്രിസഭാ യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് ആദ്യമായി വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കുമെന്നും വയോജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനായി സമഗ്ര പദ്ധതികൾ തയ്യാറാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആശാവർക്കർമാരുടെ ഓണറേറിയത്തിൽ 3,000 രൂപ വർദ്ധനവ് വരുത്താനും അംഗനവാടി ജീവനക്കാർ, ഹെൽപ്പർമാർ, പാചക തൊഴിലാളികൾ, പ്രീ പ്രൈമറി അധ്യാപകർ, ആയമാർ എന്നിവരുടെ വേതനത്തിൽ 1,000 രൂപ വർദ്ധിപ്പിക്കാനും മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി. MLA മുൻ മന്ത്രിയുമായ ജി സുധാകരനെ പ്രോടൈം സ്പീക്കറായി നിയമിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി അറിയിച്ചു. May 21 MLA മാരുടെ സത്യപ്രതിജ്ഞ നടത്താനും 22 സ്പീക്കർ തെരഞ്ഞെടുപ്പിനുമായി നിയമസഭയുടെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്തതായി മുഖ്യമന്ത്രി അറിയിച്ചു. May 29 ഗവർണറുടെ നയപ്രഖ്യാപനം. സംസ്ഥാനത്തിന്റെ നിലവിലെ ധനസ്ഥിതിയെക്കുറിച്ചുള്ള ധവളപത്രം പ്രസിദ്ധീകരിക്കുമെന്നും നവകേരള സദസ്സിനിടെയുണ്ടായ പോലീസ് അതിക്രമത്തെക്കുറിച്ച് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷിക്കുമെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. 3rd ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നോർവേയിലെത്തി. നോർവേ പ്രധാനമന്ത്രി യൊനാസ് ഗഹർ സ്റ്റോറുമായി അദ്ദേഹം ഓസ്ലോയിൽ ഉഭയകക്ഷി ചർച്ച നടത്തി. വ്യാപാരം, നിക്ഷേപം, സമുദ്രസമ്പദ്വ്യവസ്ഥ, പുനരുപയോഗ ഊർജ്ജം, വിദ്യാഭ്യാസം, ബഹിരാകാശം, ആർട്ടിക് മേഖല എന്നിവയുൾപ്പെടെയുള്ള മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ശക്തമാക്കാൻ ചർച്ചയിൽ ധാരണയായി. കഴിഞ്ഞ വർഷം പ്രാബല്യത്തിൽ വന്ന ഇന്ത്യ EFTA വ്യാപാര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഇന്ത്യയും നോർവേയും തമ്മിലുള്ള പങ്കിട്ട പുരോഗതിയുടെയും സമൃദ്ധിയുടെയും ഉദാഹരണമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംയുക്ത വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്നുള്ള പ്രതിസന്ധിഘട്ടത്തിൽ ഭീകരതയ്ക്കെതിരെ ഇന്ത്യയ്ക്കൊപ്പം ഉറച്ചുനിന്ന നോർവേയുടെ നിലപാട് യഥാർത്ഥ സൌഹൃദത്തിന്റെ അടയാളമാണെന്നും അദ്ദേഹം വിശേഷിപ്പിച്ചു.
3: मैं पिछले वर्ष नॉर्वे आने वाला था, लेकिन पहलगाम में हुए आतंकी हमले के कारण वह यात्रा स्थगित करनी पड़ी. उस कठिन समय में नॉर्वे ने आतंकवाद के विरुद्ध भारत के साथ मजबूती से खड़े होकर सच्ची मित्रता का परिचय दिया. आज जब मैं नॉर्वे आया हूं तो मैं इस सॉलिडेरिटी के लिए हृदय से आभार व्यक्त करता हूं.
1: നോർവെ സന്ദർശനത്തിനിടെ കിങ് ഹരാൾ 5 സോഞ്ച രാജ്ഞിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. 43 വർഷത്തിനിടെ ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നോർവെ സന്ദർശിക്കുന്നത്. വിദേശ പര്യടനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഇറ്റലിയിലെത്തും. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. നിരവധി വിഷയങ്ങളിൽ ഇരുനേതാക്കളും ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിൽ നിയമ നീതിന്യായ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥതല ബ്രിക്സ് മീറ്റിംഗിന് നാളെ ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ തുടക്കമാകും. കോടതിക്ക് പുറത്തുള്ള ബദൽ തർക്ക പരിഹാര മാർഗ്ഗങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് യോഗം പ്രധാനമായും ചർച്ച ചെയ്യുക. ബ്രിക്സ് അംഗരാജ്യങ്ങളായ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ വിയറ്റ്നാം, ദക്ഷിണ കൊറിയ സന്ദർശനത്തിന് തുടക്കമായി. തന്ത്രപരമായ സൈനിക സഹകരണം കൂടുതൽ ആഴത്തിലാക്കുക, പ്രതിരോധ വ്യാവസായിക പങ്കാളിത്തം ശക്തിപ്പെടുത്തുക, ഇൻഡോ പസഫിക് മേഖലയിൽ സഹകരണം വർദ്ധിപ്പിക്കുക എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിയാണ് സന്ദർശനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: കേന്ദ്ര സർക്കാരിന്റെ PM വികാസ് പദ്ധതിക്ക് NIT കാലിക്കറ്റിൽ തുടക്കമായി. കേന്ദ്രസഹമന്ത്രി ജോർജ് കുര്യൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. പരമ്പരാഗത തൊഴിൽ ചെയ്യുന്നവർക്കും ന്യൂനപക്ഷ സമൂഹത്തിലെ യുവതീ യുവാക്കൾക്കും ആധുനിക തൊഴിൽ മേഖലകളിൽ വൈദഗ്ധ്യം ലഭ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. അമൃത് ഫാർമസി അടക്കമുള്ള സംരംഭങ്ങൾ എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ പ്രയോജനം ചെയ്യുന്നതായി കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയ സെക്രട്ടറി പുണ്യ സലില ശ്രീവാസ്തവ. എച്ച് എൽ എൽ ലൈഫ് കെയർ ലിമിറ്റഡിന്റെ തിരുവനന്തപുരത്ത് നടന്ന വജ്രജൂബിലി സമാപന ചടങ്ങിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു അവർ. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട

0: ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ആഗോള വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യ അതിവേഗം പുരോഗമിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ന്യൂഡൽഹിയിൽ ഭാരത് വ്യാപാര മഹോത്സവത്തിന്റെ വെബ്സൈറ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. 2047 വികസിത ഭാരത എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായി വ്യാവസായിക മേഖല ഉൾപ്പെടെ സമസ്ത മേഖലകളും കൂടുതൽ കരുത്തോടെ പ്രവർത്തനം തുടരണമെന്നും ശ്രീ ഗോയൽ പറഞ്ഞു.
1: ഭാരത് 2047 ജോ പ്രധാനമന്ത്രി ജി നെ ഹം സബ്കോ പ്രോത്സാഹിത് കിയ അമൃത് കാൽ മേ മെഹനത് കർനേ കേ ലിയേ വോ ലക്ഷ് ബഡാ ഹേ പർ ഭാരത് കേ ഉദ്യോഗ വ്യാപാർ ജഗത് ഭാരത് കേ ലോഗോ മേ ജോ ആജ് ഉത്സാഹ് ഹേ और सफलता के लिए जिस प्रकार से पूरा देश 140 करोड़ लोग एकत्र हुए हैं, मुझे लगता है कि कोई ताकत दुनिया की ना हमें रोक पाएगी ना हमारे को थम पाएगी.
0: രാജ്യത്തിന്റെ കയറ്റുമതി ഏകദേശം 863 ബില്യൺ ഡോളറിലെത്തിയതായും നടപ്പ് സാമ്പത്തിക വർഷത്തിൽ കയറ്റുമതി 1 ട്രില്യൺ ഡോളർ കൈവരിക്കുക എന്നതാണ് ലക്ഷ്യമെന്നും ശ്രീ ഗോയൽ വ്യക്തമാക്കി. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദ് പോരാട്ടം. ടോസ് നേടിയ ചെന്നൈ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ചെന്നൈ എം എ ചിദംബരം സ്റ്റേഡിയത്തിലാണ് മത്സരം. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഗോവ പോരാട്ടം. കൊച്ചിയിലെ കലൂർ സ്റ്റേഡിയത്തിലാണ് മത്സരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ മൊബൈൽ ആപ്പിലൂടെയോ മൈ ജിഒവി ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. 2 ദിവസത്തെ ഛത്തീസ്ഗഡ് സന്ദർശനത്തിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ബസ്തർ ജില്ലയിൽ പബ്ലിക് കൺവീനിയൻസ് സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഛത്തീസ്ഗഡിനെ നക്സൽ മുക്തമായി പ്രഖ്യാപിച്ചതിനുശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ സന്ദർശനമാണിത്. ജഗദൽപൂരിൽ രക്തസാക്ഷികളുടെ കുടുംബാംഗങ്ങളുമായി അദ്ദേഹം സംവദിച്ചു. വികസിത ഭാരതം യാഥാർത്ഥ്യമാക്കുന്നതിന്റെ ഭാഗമായി 2047-ഓടെ രാജ്യത്തെ ആണവോർജ്ജശേഷി 100 ഗിഗാവാട്ടായി ഉയർത്തുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യമെന്ന് കേന്ദ്രസഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. ഇന്ത്യയുടെ ആണവോർജ്ജ മേഖലയിലെ സ്വകാര്യ നിക്ഷേപ സാധ്യതകളും വ്യവസായ സഹകരണവും ചർച്ച ചെയ്യുന്നതിനായി യുഎസിൽ നിന്നുള്ള വ്യവസായ പ്രതിനിധി സംഘവുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 21-അംഗ മന്ത്രിസഭയും സത്യപ്രതിജ്ഞ ചെയ്തു. രാജ്യത്ത് ആദ്യമായി വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കാനും കെഎസ്ആർടിസി ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൌജന്യ യാത്ര ജൂൺ 15 മുതൽ നടപ്പാക്കാനും ആദ്യ മന്ത്രിസഭായോഗത്തിൽ തീരുമാനം. 3-ാമത് ഇന്ത്യ നോർവെ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നോർവെയിലെത്തി. നോർവെ പ്രധാനമന്ത്രിയുമായി നരേന്ദ്രമോദി ഉഭയകക്ഷി ചർച്ച നടത്തി. രാജ്യത്തിന്റെ കയറ്റുമതി മേഖല ശക്തിപ്പെട്ടതായും ആഗോള വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യ അതിവേഗം മുന്നേറുകയാണെന്നും കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
2: ആകാശവാണി മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
3: ജൂൾസ് വെർനെ എഴുതിയ നോവൽ എറൌണ്ട് ദ വേൾഡ് ഇൻ 80 ഡേയ്സ്. രചന ജേക്കബ് എബ്രഹാം. മനുഷ്യൻ സാഹസികനാണ്. അറിവിനും അനുഭവങ്ങൾക്കുമായി അവൻ ലോകം മുഴുവൻ സഞ്ചരിക്കുന്നു. ആ യാത്രയുടെ വിചിത്രമായ സാഹസികതകൾ അവൻ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നു. അങ്ങനെയുള്ള ഒരു ഉജ്ജ്വലമായ സാഹസികതയുടെ ത്രില്ലടിപ്പിക്കുന്ന ഒരു കഥയുണ്ട് ലോകസാഹിത്യത്തിൽ. ജൂൾസ് വെർനെ എന്ന ഫ്രഞ്ച് നോവലിസ്റ്റിന്റെ എറൌണ്ട് ദ വേൾഡ് ഇൻ 80 ഡേയ്സ്.
4: ലോകസാഹിത്യത്തിൽ സാഹസികതയുമായി ചേർത്തുവെച്ച് പറയുന്ന ഒരു സാഹിത്യകാരന്റെ പേരാണ് ജൂൾസ് വെർനെ. 1873 പുറത്തിറങ്ങിയ ഈ സാഹസിക നോവൽ ഇന്നും ലോകമെമ്പാടുമുള്ള വായനക്കാരെ വിസ്മയിപ്പിക്കുന്നു.
3: 100-ൽപരം വർഷങ്ങൾക്ക് മുൻപ് ലണ്ടനിലെ ഫിലിയാസ് ഫോഗ് എന്ന വിചിത്ര മനുഷ്യൻ നടത്തുന്ന അസാധാരണമായ ലോക പര്യടനത്തിന്റെ കഥയാണിത്. മനുഷ്യനും പ്രകൃതിയും സൃഷ്ടിച്ച നിരവധി പ്രതിബന്ധങ്ങളെ നേരിട്ടുകൊണ്ട് തീവണ്ടിയിലും ആവിക്കപ്പലിലും ആനപ്പുറത്തും ഹിമശകടത്തിലും മറ്റുമായി വിവിധ രാജ്യങ്ങളിലൂടെ വിഭിന്ന ജനവർഗങ്ങൾക്കിടയിലൂടെ നടത്തിയ ആപൽക്കരമായ ഒരു ധീര സാഹസിക യാത്രയുടെ കഥയാണ് ഈ നോവൽ പറയുന്നത്. ഒരു സഞ്ചാര നോവൽ.
4: February 8 നാൻഡസ് എന്ന പട്ടണത്തിലെ അഭിഭാഷകനായ പേറി വെർണയ്ക്കും സോഫിയയ്ക്കും ഒരു മകൻ ജനിച്ചു. 19 വയസ്സിൽ ആ യുവാവിന്റെ മനസ്സിൽ ഒരാഗ്രഹമുദിച്ചു, എഴുത്തുകാരനാവുക. അങ്ങനെ ജൂൾസ് വെർണെ എന്ന എഴുത്തുകാരൻ പിറന്നു. സാഹിത്യത്തിന്റെ എല്ലാ മേഖലയിലും ആ പ്രതിഭ കൈവച്ചു. ശാസ്ത്ര നോവലുകൾ, ചെറുകഥകൾ, നാടകങ്ങൾ, ആത്മകഥ, കവിതകൾ, ഗാനങ്ങൾ, ഹാസ്യസാഹിത്യം തുടങ്ങി സാഹിത്യത്തിന്റെ എല്ലാ ശാഖകളിലും ജൂൾസ് വെർണെ പടർന്നുകയറി.
3: എന്നാൽ നോവലുകളുടെ പേരിലാണ് എഴുത്തുകാരൻ അറിയപ്പെട്ടു തുടങ്ങിയത്. ജേർണി ടു ദ സെന്റർ ഓഫ് ദി എർത്ത്, 20,000 ലീഗ്സ് അണ്ടർ ദ സി, എറൌണ്ട് ദ വേൾഡ് ഇൻ 80 ഡേയ്സ് എന്നീ 3 നോവലുകൾ ജൂൾസ് വെർണെ എന്ന എഴുത്തുകാരനെ ലോക പ്രശസ്തനാക്കി. ഇതിനു പുറമെ നിഗൂഢദ്വീപ്, ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്ക് തുടങ്ങിയ പല കൃതികളും ശ്രദ്ധേയമായി.
4: കുട്ടിക്കാലത്ത് ബോർഡിംഗ് സ്കൂളിലെ അധ്യാപികയായ മാഡം സാമ്പിനിൽ നിന്നും സാഹസിക കഥകളോട് ജൂൾസിന് താൽപ്പര്യമുദിച്ചു. തന്റെ ഭർത്താവ് ഒരു കപ്പൽ ഛേദത്തിലകപ്പെട്ട് കഴിഞ്ഞ 30 ഏതോ ദ്വീപിൽ കഴിയുകയാണെന്നും എന്നെങ്കിലും ഒരിക്കൽ അദ്ദേഹം മടങ്ങിവരുമെന്നും മാഡം സാമ്പിൻ കുട്ടികളോട് പറയുമായിരുന്നു. കഥ കേട്ട ഭാവി എഴുത്തുകാരന് ഈ കഥ ഭാവനയുടെ വലിയ ലോകം തുറന്നു നൽകി.
3: കുട്ടിക്കാലത്ത് ചരിത്രവും ഭൂമിശാസ്ത്രവുമായിരുന്നു എഴുത്തുകാരന്റെ ഇഷ്ടവിഷയങ്ങൾ. വിവിധ രാജ്യങ്ങളിലെ മനുഷ്യരുടെ ജീവിതവും അവരുടെ സംസ്കാരവും ജൂൾസ് വെർണയെ അത്ഭുതപ്പെടുത്തി. കഴിയുന്നതും ധാരാളം യാത്ര ചെയ്യുക, കണ്ടതിനെക്കുറിച്ചെല്ലാം എഴുതുക, അതായിരുന്നു എഴുത്തുകാരന്റെ ലക്ഷ്യം. 5 weeks ഇൻ എ ബലൂൺ എന്ന കൃതി 1863 പുറത്തിറങ്ങി. ആ പുസ്തകം പ്രചുരപ്രചാരം നേടിയതോടെ ജൂൾസ് വെർണെ എന്ന പേര് ലോകം ശ്രദ്ധിച്ചു തുടങ്ങി. ഫ്രം ദ എർത്ത് ടു ദ മൂൺ 1865 ലക്ഷക്കണക്കിന് വായനക്കാരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വായനയിൽ തരംഗമായി. എറൌണ്ട് ദ വേൾഡ് ഇൻ 80 ഡേയ്സ് എന്ന നോവൽ 1873 പുറത്തിറങ്ങിയത്.
4: ലണ്ടനിലെ പ്രശസ്തമായ റിഫോം ക്ലബ് അന്നും സജീവമായിരുന്നു. ക്ലബിലെ ലൈബ്രറിയിൽ ചില അംഗങ്ങൾ പുസ്തക റാക്കുകൾക്കിടയിൽ നിൽക്കുന്നത് കാണാം. ഒരു സംഘം ഇംഗ്ലീഷുകാർ ചീട്ടുകൾ കശക്കി ചീട്ടുകളി തുടങ്ങാൻ പോവുകയാണ്. മദ്യം നിറച്ച ചഷകങ്ങളും അനുസാരികളുമായി വെയ്റ്റർമാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. ആ ചീട്ടുകളി സംഘം ആരെയോ കാത്തിരിക്കുകയാണ്. ആൾ വന്നിട്ട് വേണം കളി തുടങ്ങാൻ. ജൂൾസ് വെർണയുടെ എറൌണ്ട് ദ വേൾഡ് ഇൻ 80 ഡേയ്സ് എന്ന നോവൽ ആരംഭിക്കുകയാണ്.
3: അക്ഷമരായി കാത്തിരിക്കുന്ന ആ ചീട്ടുകളി സംഘത്തിന്റെ മുൻപിൽ റിഫോം ക്ലബിന്റെ വാതിൽ കൃത്യം 11:30 തുറന്നുകൊണ്ട് ഒരു മാന്യൻ അകത്തേക്ക് പ്രവേശിച്ചു. 40 തുടക്കത്തിൽ പ്രായമുള്ള അതിസുന്ദരനായ നീളമുള്ള ഒരു മനുഷ്യൻ. ആ നടത്തത്തിന് ഒരു ഗാംഭീര്യമുണ്ട്. ഇടത്തോട്ടോ വലത്തോട്ടോ നോക്കാതെ തന്റെ മുൻപിലുള്ള ഒഴിഞ്ഞ ഒരു കസേരയിൽ അയാളിരുന്നു. ആ കസേര അയാൾക്ക് വേണ്ടി ആദരപൂർവ്വം ഒഴിച്ചിട്ടതായിരുന്നു. ക്ലബിലെ വെയ്റ്റർമാർക്ക് ആ മാന്യനെ വർഷങ്ങളായി പരിചയമുണ്ട്. പക്ഷേ അയാളെപ്പറ്റി അധികമൊന്നും അവർക്കറിയില്ല. ആ മാന്യന്റെ പേര് ഫിലിയാസ് ഫോഗ് എന്നാണെന്ന് അവർക്കറിയാം. ഇടയ്ക്കിടയ്ക്ക് കോട്ടിൽ നിന്നും പോക്കറ്റ് വാച്ചെടുത്ത് സമയം നോക്കുന്ന ഒരു സ്വഭാവവും അയാൾക്കുണ്ടെന്ന് അവർക്കറിയാം. പണം അയാൾക്കൊരു പ്രശ്നമല്ല. പുത്തൻ നോട്ടുകൾ എപ്പോഴും പോക്കറ്റിൽ കാണും. ആ കാശ് എവിടെ നിന്ന് വരുന്നുവെന്ന് ആർക്കും അറിയില്ല.
5: ലണ്ടനിലെ സാവില്ലർ റോയിലെ 7 തെരുവിലാണ് ഫിലിയാസ് ഫോഗ് താമസിക്കുന്നത്. അയാൾക്ക് അടുത്ത ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഇല്ല. അയാളുടെ ദിവസങ്ങൾ കൃത്യമായ ഒരു ചിട്ടയിലാണ് നീങ്ങുന്നത്. റിഫോം ക്ലബിൽ എല്ലാ ദിവസവും രാവിലെ 11:30 അയാൾ ഹാജരാകും. ചീട്ടുകളി മേശയിൽ തന്നെയാണ് ഭക്ഷണം. പാതിരാത്രിയോടെ അയാൾ വീട്ടിലേക്ക് മടങ്ങും. റിഫോം ക്ലബിലെ ലൈബ്രറിയിലാണ് ഏറിയ സമയവും അയാൾ ചെലവഴിക്കുന്നത്.

0: ഏകാന്തത ഏറെ ഇഷ്ടപ്പെടുന്ന ഫിലിയാസ് ഫോഗ് ആരോടും അത്ര സംസാരിക്കുന്ന കൂട്ടത്തിലല്ല.
1: ഫിലിയാസ് ഫോഗിനെ പോലെ നോവലിലെ മറ്റൊരു പ്രധാന കഥാപാത്രമാണ് പാസി പാർട്ട് ഔട്ട്. പല തൊഴിലുകൾ ചെയ്ത് അലഞ്ഞുതിരിഞ്ഞു നടക്കുന്ന ഒരു യുവാവ്. ഒരു സുപ്രഭാതത്തിൽ അവൻ തൊഴിൽ തേടി ഫിലിയാസ് ഫോഗിന്റെ വാതിലിൽ മുട്ടുന്നു.
0: സർ, എനിക്കൊരു തൊഴിൽ വേണം. ഞാനൊരു ഗായകനായിരുന്നു, സർക്കസിലുണ്ടായിരുന്നു, ജിമ്മിൽ പരിശീലകനായിരുന്നു, അങ്ങനെ പല തൊഴിലുകളും ചെയ്തിട്ടുണ്ട്. അങ്ങയുടെ വീട്ടുജോലിക്കാരനായി എനിക്ക് അങ്ങയെ സേവിക്കാൻ ഒരവസരം തരൂ.
1: യുവാവിന്റെ തൊഴിലഭ്യർത്ഥന ഫിലിയാസ് ഫോഗിന് ഇഷ്ടമായി.
0: നീ ഇന്നല്പം ലേറ്റായിട്ടാണ് വന്നത്. ഒരു കാര്യം ചെയ്യൂ, നാളെ കൃത്യം 11:29 തന്നെ ജോലിക്ക് കയറിക്കൊള്ളൂ.
1: തന്റെ യജമാനൻ ഒരു വിചിത്രനായ മനുഷ്യനാണെന്ന് പാസി പാർട്ട് ഔട്ടിന് ആദ്യത്തെ പരിചയപ്പെടലിൽ നിന്ന് തന്നെ മനസ്സിലായി. യജമാനൻ പറഞ്ഞതുപോലെ യുവാവ് പിറ്റേ ദിവസം കൃത്യസമയത്ത് തന്നെ എത്തി. അധികം സംസാരമില്ലാത്ത തന്റെ യജമാനനിൽ നിന്നും ശ്രദ്ധ മാറ്റി ആ ഭവനത്തിൽ നിന്നും അയാളെക്കുറിച്ച് എന്തെങ്കിലും അറിയാൻ കഴിയുമോ എന്ന് അവൻ നോക്കി. ഒരു രക്ഷയുമില്ല, ഇയാൾ ഒരു ദുരൂഹ കഥാപാത്രം തന്നെ, അയാൾ മനസ്സിൽ പറഞ്ഞു.
2: ഫിലിയാസ് ഫോഗ് പതിവ് പോലെ ആ ദിവസം റിഫോം ക്ലബിലെത്തിയപ്പോൾ അവിടെ എല്ലാവരും അന്ന് നടന്ന ഒരു ബാങ്ക് കൊള്ളയെക്കുറിച്ചുള്ള ചൂടുപിടിച്ച ചർച്ചയിലായിരുന്നു. ലണ്ടൻ ബാങ്കിൽ നിന്നും 55,000 pounds കള്ളൻ മോഷ്ടിച്ചിരിക്കുന്നത്. ഇംഗ്ലണ്ടിന്റെ വിവിധ ഭാഗങ്ങളിൽ പോലീസുകാർ ശക്തമായ അന്വേഷണത്തിലാണ്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് കീഴിലെ രാജ്യങ്ങളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. കണ്ടാൽ ഒരു ഇംഗ്ലീഷ് മാന്യനെപ്പോലെ തോന്നുന്ന ഒരാളാണ് മോഷ്ടാവ്. ഡിറ്റക്റ്റീവുകൾ രഹസ്യാന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. കള്ളനെ പിടികൂടുന്നവർക്ക് 2,000 pounds സർക്കാർ പ്രതിഫലം പ്രഖ്യാപിച്ചിട്ടുണ്ട്.
1: ക്ലബിലെ ഉന്നതർ പലരും ചൂടുപിടിച്ച ചർച്ചയിൽ പങ്കുചേർന്നു. ഇതെല്ലാം കേട്ടുകൊണ്ട് ഫിലിയാസ് ഫോഗ് ഇരിക്കുന്നുണ്ടായിരുന്നു. ഒടുവിൽ തന്റെ അഭിപ്രായം എന്ന നിലയിൽ ഫോഗ് പറഞ്ഞു.
0: ലോകം ഇന്നിപ്പോൾ വല്ലാതെ ചുരുങ്ങിപ്പോയി. ഒരാൾക്ക് 80 days കൊണ്ട് ലോകം ചുറ്റിവരാൻ കഴിയും. 13 days കൊണ്ട് സുയസ് കനാലിലൂടെ ബോംബെയിലെത്താം. ബോംബെയിൽ നിന്ന് കൽക്കട്ടയിലേക്ക് 3 days. അവിടെ നിന്ന് ഹോങ്കോങ്ങിലേക്ക് 13 days മതി. നിങ്ങൾ പറയുന്നത് ശരിയല്ല. ഇതിനിടയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ? എന്റെ കാൽക്കുലേഷൻസ് കറക്റ്റാണ് മിസ്റ്റർ. എന്റെ ബാങ്കിൽ, എന്റെ അക്കൗണ്ടിൽ 20,000 pounds ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ കാര്യം സത്യമല്ലെങ്കിൽ ആ 20,000 pounds ഞാൻ വെറ്റുവെക്കാം. 2 October തിരിച്ച് 21 December നിങ്ങളുടെ മുന്നിൽ ഈ ക്ലബിൽ 80 days കൊണ്ട് ലോകം ചുറ്റി എനിക്ക് എത്തിച്ചേരാൻ കഴിയും. അങ്ങനെയെങ്കിൽ നിങ്ങൾ 20,000 pounds എനിക്ക് തരണം.
1: വാദപ്രതിവാദങ്ങൾ തുടർന്നു. ഒടുവിൽ ഫിലിയാസ് ഫോഗിന്റെ ബെറ്റ് ക്ലബിലെ മറ്റ് ധനികർ അംഗീകരിച്ചു. യാത്രയ്ക്ക് വേണ്ട പണം ഫോഗ് തന്റെ ബാങ്ക് അക്കൌണ്ടിൽ നിന്നും പിൻവലിച്ചു. വീട്ടിലെത്തിയിട്ട് 80 days ഒരു യാത്രയ്ക്ക് വേണ്ടി ബാഗുകളെല്ലാം തയ്യാറാക്കാൻ പാസി പാർട്ട് ഔട്ടിന് നിർദ്ദേശം നൽകി. അവൻ തന്റെ യജമാനന്റെ പുതിയ ഭ്രാന്ത് കേട്ട് അമ്പരന്ന് നിന്നു.
0: ഇംഗ്ലണ്ടിലെ പത്രങ്ങളിലെല്ലാം ആ വിചിത്ര പന്തയത്തിന്റെ വാർത്ത പരന്നു. ഫിലിയാസ് ഫോഗിനെക്കുറിച്ചും ഈ ലോകയാത്രയെക്കുറിച്ചുമായി എവിടെയും സംസാരം. 80 days കൊണ്ട് ലോകം ചുറ്റി വരാമെന്ന ആശയത്തെ ചിലർ പിന്തുണച്ചു. മറ്റു ചിലർ അതൊരു മണ്ടനാഗ്രഹമെന്ന് പറഞ്ഞു. ചിലർ ഒരു പടികൂടി കടന്ന് ബാങ്ക് മോഷ്ടാവ് ഫോഗ് എന്ന വിദ്വാനാണെന്നും മോഷ്ടിച്ച മുതലുമായി നാടുകടക്കാനുള്ള ബുദ്ധിപൂർവമായ ഒരടവാണിതെന്നും പറഞ്ഞു. ഫിലിയാസ് ഫോഗാണ് ബാങ്ക് മോഷ്ടാവ് എന്ന ഊഹത്തിന് പ്രസക്തി വർദ്ധിച്ചു. ഡിക്റ്റേറ്റീവ് ഫിക്സ് അത് പൂർണ്ണമായും വിശ്വസിച്ചു. അയാൾ തന്റെ നിരീക്ഷണങ്ങളുമായി ഫിലിയാസ് ഫോഗിനെ പിടികൂടാനുള്ള അനുമതി തേടി ലണ്ടൻ പോലീസിനെ സമീപിച്ചു.
1: ഡിറ്റക്റ്റീവ് ഫിക്സ് അതിവേഗം സുയസ് തുറമുഖത്തെത്തി. അയാൾ രഹസ്യമായി ഫിലിയാസ് ഫോഗിന്റെ നീക്കങ്ങൾ നിരീക്ഷിച്ചു. ഫോഗിന്റെ വേലക്കാരനായ പാസിപ്പാർട്ട് ഔട്ടുമായി ഒരു യാത്രക്കാരൻ എന്ന നിലയിൽ സൗഹൃദം സ്ഥാപിക്കാൻ തീരുമാനിച്ചു.
0: ഹലോ, ഈ സ്ഥലം കൊള്ളാമല്ലോ സാറേ. ഈ സ്ഥലത്തെ കുറിച്ചൊന്നും എനിക്കറിയില്ല. എന്റെ യജമാനനാകട്ടെ സ്ഥലങ്ങളിൽ താല്പര്യമില്ല, അദ്ദേഹത്തിന് സമയത്തിലാണ് താല്പര്യം. ഞങ്ങളിപ്പോൾ 80 ദിവസം കൊണ്ട് ലോകം ചുറ്റാൻ പോവുകയാണ്. നിങ്ങളുടെ യജമാനൻ ഒരു വിചിത്രനായ മനുഷ്യനാണല്ലോ, സംശയമുണ്ടോ സാറേ? ഒരു ദിവസം ക്ലബിൽ നിന്നും വന്ന ശേഷം ബെറ്റുവെച്ച കാര്യം പറഞ്ഞ് ഈ യാത്രയ്ക്ക് എന്നെയും കൂടെ കൂട്ടി ഇറങ്ങിയിരിക്കുക. എന്ത് സംഭവിക്കുമെന്ന് ആർക്കും അറിയില്ല.
1: ഫോഗിന്റെ ജോലിക്കാരനുമായി സൗഹൃദം സ്ഥാപിച്ച ശേഷം അവരെ പിന്തുടരാൻ ഡിക്റ്റേറ്റീവ് ഫിക്സ് തീരുമാനിച്ചു. ചെങ്കടലിലൂടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് പുറപ്പെടുന്ന മംഗോളിയ എന്ന കപ്പലിൽ ബോംബെയിൽ എത്തിച്ചേരാനായി മൂവരും കയറി. യാത്രാമധ്യേ കപ്പൽ ഇന്ധനം നിറയ്ക്കാൻ അറേബ്യൻ തീരങ്ങളിൽ നിർത്തി. അവസാനം കപ്പൽ ബോംബെ തീരത്തെത്തി.
2: ബോംബെ ചുറ്റിക്കാണാൻ പാസിപ്പാട്ട് അവിടെ തീരുമാനിച്ചു. യജമാനൻ എവിടെയോ പോയി. അവൻ നടന്ന് നടന്ന് ഒരമ്പലത്തിൽ കയറി. കാലക്കേടിന് ഷൂസിട്ടാണ് അമ്പലത്തിൽ കയറിയത്. ബ്രാഹ്മണരും പൂജാരിമാരും ചേർന്ന് നന്നായി ഒന്ന് പെരുമാറി പാസിപ്പോർട്ട് ഔട്ടിനെ പുറത്താക്കി. ഒടുവിൽ രക്ഷപ്പെട്ട് യജമാനന്റെ സവിധത്തിലെത്തി. ഇത്തരം അബദ്ധങ്ങളിൽ ഇനി ചാടരുതെന്ന് ഫോഗ് അയാൾ ഉപദേശിച്ചു.
1: ഇന്ത്യയിൽ വച്ച് വിചിത്രമായ മറ്റൊരു സംഭവത്തിനു കൂടി സഞ്ചാരികൾ സാക്ഷിയായി. ഒരു കാളിക്ഷേത്രത്തിനു സമീപമാണ് ആ കാഴ്ച കണ്ടത്. ഒരു സുന്ദരിയായ യുവതിയെ ചില പൂജാരിമാർ വലിച്ചിഴച്ചുകൊണ്ട് ഒരു അഗ്നികുണ്ഠത്തിലേക്ക് വലിച്ചെറിയാൻ ശ്രമിക്കുന്നു. സമീപത്ത് മധ്യവയസ്സ് പിന്നിട്ട ഒരു വ്യാപാരിയുടെ ശവശരീരവുമുണ്ട്. ഫിലിയോസ് ഫോഗിന് പെട്ടെന്ന് താൻ വായിച്ചു മനസ്സിലാക്കിയിട്ടുള്ള സതി എന്ന അനുഷ്ഠാനമാണ് നടക്കാൻ പോകുന്നതെന്ന് മനസ്സിലായി. ഫോഗും പാസിപ്പാർട്ട് ഔട്ടും കൂടി യുവതിയെ രഹസ്യമായി രക്ഷിച്ചു. തന്റെ പേര് ഔധ എന്നാണെന്നും തന്നെ രക്ഷിച്ചതിന് ഒരുപാട് നന്ദിയുണ്ടെന്നും യുവതി കരഞ്ഞുകൊണ്ട് പറഞ്ഞു.
2: സംഘം കൽക്കട്ടയിലേക്ക് യാത്രയായി. കൽക്കട്ടയിൽ നിന്ന് ഹോങ്കോങ്ങിലേക്കുള്ള സ്റ്റീമറിൽ കൃത്യസമയത്ത് തന്നെ അവർക്ക് കയറാൻ കഴിഞ്ഞു. യാത്രാസംഘത്തിലിപ്പോൾ ഔധ എന്ന യുവതിയുമുണ്ട്. ദറങ്കൂൺ എന്ന കപ്പൽ 13 ദിവസം കൊണ്ട് ഹോങ്കോങ്ങിലെത്തും. കപ്പലിൽ വെച്ച് ഡിറ്റക്റ്റീവ് ഫിക്സ് വീണ്ടും പാസിപ്പാർട്ട് ഔട്ടുമായി കണ്ടുമുട്ടി. നിങ്ങളുടെ 80 ദിവസത്തെ യാത്രാ പരിപാടി ഇഷ്ടപ്പെട്ട് താനും ഒപ്പം ചേരുകയാണെന്ന് അറിയിച്ചു. ഫോഗിനെ രഹസ്യമായി അയാൾ നിരീക്ഷിച്ചു. ലണ്ടനിൽ നിന്നും അറസ്റ്റ് വാറന്റ് എത്തിച്ചേരാനുള്ള കാത്തിരിപ്പിലാണ് ഡിറ്റക്റ്റീവ് ഫിക്സ്.
1: തന്റെ ഒരു ബന്ധു ഹോങ്കോങ്ങിലുണ്ടെന്നും അവരുടെ അടുത്ത് തന്നെ വിട്ടാൽ മതിയെന്നും യുവതി ഫോഗിനോട് പറഞ്ഞിരുന്നു. ഹോങ്കോങ്ങിലെത്തിയ ശേഷം യുവതി പറഞ്ഞ ബന്ധുവിനെ അന്വേഷിച്ച് അവർ നടന്നെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഹോങ്കോങ് തീരത്തുനിന്നും ജപ്പാനിലെ യോക്കോഹാമ എന്ന തീരത്തേക്ക് പോകുന്ന കപ്പലിൽ യാത്രാസംഘം കയറി.
2: ഇതിനിടയിൽ ഡിറ്റക്റ്റീവ് ഫിക്സ് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനായി പാസിപ്പാർട്ട് ഔട്ടിനെ കപ്പലിലെ ബാറിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവനിൽ നിന്നും ഡിറ്റക്റ്റീവിന് കൃത്യമായ ഉത്തരങ്ങൾ കിട്ടിയില്ല. ആ ദേശത്തിൽ ഫിക്സ് അവനെ നല്ലവണ്ണം മദ്യപിപ്പിച്ച് ബോധം കെടുത്താനായി മദ്യത്തിൽ മയക്കുമരുന്ന് കലക്കിക്കൊടുത്തു. പാസിപ്പാർട്ട് ഔട്ട് മദ്യപിച്ച് ബോധം നഷ്ടപ്പെട്ട് ആരാലും അറിയാതെ ബാറിലെ ഒരു മൂലയിൽ ദിവസങ്ങളോളം മയങ്ങിക്കിടന്നു. നവംബർ 14 യാത്രാസംഘം ജപ്പാൻ തീരത്തെത്തി. ഇതിനിടയിൽ ബോധം തെളിഞ്ഞ പാസിപ്പാർട്ട് ഔട്ടിന് ഡിറ്റക്റ്റീവ് ഫിക്സ് ഒരു ചാരനാണെന്ന് മനസ്സിലായി.
1: ഭൂമിയുടെ പകുതിയോളം ദൂരം യാത്രികർ പിന്നിട്ടു. ജനറൽ ഗ്രാൻഡ് എന്ന കപ്പലിൽ കയറി സഞ്ചാരികൾ അമേരിക്കയിലേക്ക് യാത്ര തിരിച്ചു. ഡിസംബർ 2 അവർ കാലിഫോർണിയയിൽ എത്തി.
2: തന്റെ രക്ഷകനായ ഫോഗിനോട് യുവതിക്ക് ആരാധനയാണ്. അവൾ അയാളെ പ്രണയിക്കുന്നു. പക്ഷേ ഒട്ടൊരു ദുരൂഹമായ അയാളുടെ വ്യക്തിത്വം അവളെ ആശങ്കയിലാക്കുന്നുണ്ട്.
1: ഇതിനിടയിൽ ലണ്ടനിലെത്താൻ തനിക്കിനി 28 ദിവസങ്ങൾ കൂടി മാത്രം മതിയെന്ന് ഫോഗ് മനസ്സിലാക്കുന്നു.
2: പല വിചിത്രമായ അനുഭവങ്ങളിലൂടെയും ഫോഗും പാസിപ്പാർട്ട് ഔട്ടും കടന്നു പോകുന്നുണ്ട്. അമേരിക്കയിൽ വെച്ച് ഒരു കേണൽ ഫോഗിനെ ദ്വന്ദ്വയുദ്ധത്തിന് ക്ഷണിക്കുന്നു. ഔധ എന്ന

0: യുവതിയെ രക്ഷിക്കുന്നതും പാസിപ്പാട്ട് ഔട്ടിനെ ഒരു സർക്കസ് സംഘം കത്തിയേറുകാരനായി നിർത്തുന്നതും എല്ലാം രസകരമായ സാഹസിക അനുഭവങ്ങളായി നോവലിൽ വിവരിക്കുന്നുണ്ട്.
1: ഡിസംബർ 11 ഇംഗ്ലണ്ടിലേക്ക് പുറപ്പെടുന്ന കപ്പലിൽ കയറിപ്പറ്റാനായി യാത്രാസംഘം ധൃതിപ്പെടുന്നു. ന്യൂയോർക്കിൽ നിന്നും സഞ്ചാരികൾ കയറുന്ന തീവണ്ടി ഒരു സംഘം ആക്രമിക്കുന്നു. അതിൽ നിന്നെല്ലാം ഒരുവിധത്തിൽ സഞ്ചാരികൾ രക്ഷപ്പെടുന്നു. യാത്രയ്ക്കിടയിൽ കൃത്യസമയം പാലിക്കുന്നതുമൂലം കപ്പൽ യാത്രയും തീവണ്ടി യാത്രയും എല്ലാം യഥാസമയം തന്നെ സഞ്ചാരികൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിലും ഇടയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും യാത്രയെ തടസ്സപ്പെടുത്തുന്നുണ്ട്. ലിവർപൂളിലേക്ക് പുറപ്പെടുന്ന ഹെൻറിയറ്റ എന്ന കപ്പലിൽ അവർ യാത്ര തുടരുന്നു. ആ യാത്രക്കിടയിൽ കടലിൽ വച്ച് കടൽക്കൊള്ളക്കാർ കപ്പലിനെ ആക്രമിക്കുന്നു. അതിഭീകരമായ വെടിവയ്പ്പും സംഘട്ടനവും നടക്കുന്നു. ക്യൂൻസ് ടൌൺ എന്ന തീരത്ത് യാത്ര പൂർത്തിയാക്കുവാൻ കഴിയാതെ കപ്പൽ നങ്കൂരമിടുന്നു. അവിടെ നിന്നും ഡബ്ലിനിലേക്ക് പുറപ്പെടുന്ന ഒരു എക്സ്പ്രസ് ട്രെയിനിൽ സഞ്ചാരികൾ യാത്ര തുടരുന്നു.
0: പ്രതീക്ഷിച്ചതുപോലെ ഡിസംബർ 21 സഞ്ചാരികൾ ലിവർപൂളിൽ എത്തിച്ചേരുന്നു. ലണ്ടനിലേക്ക് 6 മണിക്കൂറിന്റെ തീവണ്ടി യാത്ര മാത്രമാണ് ഇനി ബാക്കി.
2: ഭൂമിക്ക് ചുറ്റുമുള്ള പര്യടനം 80 ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഡിക്റ്റേറ്റീവ് ഫിക്സ് അറസ്റ്റ് വാറന്റുമായി ഓടിയെത്തി. ഇംഗ്ലണ്ടിലെ മഹാറാണിയുടെ പേരിൽ ഞാൻ നിങ്ങളെ അറസ്റ്റ് ചെയ്യുന്നു, മിസ്റ്റർ ഫോഗ്, ഡിക്റ്റേറ്റീവ് പറഞ്ഞു. എല്ലാവരും ഞെട്ടി. ഇത് കണ്ടുനിന്ന പാസി പാർട്ടൌട്ടിന് ദേഷ്യവും സങ്കടവും തോന്നി. ഫിക്സിന്റെ കഴുത്ത് ഞെരിക്കാൻ അവന്റെ കൈകൾ തരിച്ചു. ബ്രിട്ടീഷ് പോലീസുകാർ അവനെ പിന്നാക്കം പിടിച്ചു തള്ളി.
1: തന്റെ യജമാനന് കൃത്യസമയത്ത് ഡിറ്റക്റ്റീവ് ഫിക്സിനെ കുറിച്ച് വിവരങ്ങൾ നൽകാതിരുന്നതിൽ അവൻ പശ്ചാത്തപിച്ചു. യജമാനന് ലക്ഷ്യം കാണാൻ കഴിയില്ല, പന്തയം ജയിക്കാൻ കഴിയില്ല, 20,000 പൗണ്ട് നഷ്ടമാവും. ഫിലിയാസ് ഫോഗിന് കൈകൾ വിലങ്ങണിയിക്കാൻ നീട്ടിക്കൊടുക്കേണ്ടി വന്നു. രക്ഷപ്പെടാൻ ഒരു സാധ്യതയുമില്ല. വെറും 9 മണിക്കൂർ മാത്രം മതി പന്തയം ജയിക്കാൻ. തന്റെ സഹസഞ്ചാരികൾക്കൊപ്പം അയാൾ ജയിലിലേക്ക് നടന്നു. പക്ഷേ അധികം സമയം കഴിയും മുൻപേ ആശ്വാസ വാർത്ത തേടിയെത്തി. ഡിറ്റക്റ്റീവ് ഫിക്സ് പറഞ്ഞു,
2: സർ, ഞങ്ങൾക്ക് ഒരു അബദ്ധം പറ്റിയതാണ്. ബാങ്ക് മോഷ്ടാവിനെ പോലീസ് പിടികൂടി. നിങ്ങളെ കണ്ടാൽ അയാളെ പോലിരിക്കും. സത്യത്തിൽ അതാണ് തെറ്റിദ്ധാരണ ഉണ്ടാകാൻ കാരണം. ക്ഷമിക്കണം, ദയവായി ക്ഷമിക്കൂ. താങ്കൾക്ക് പോകാം. ഒരിക്കൽ കൂടെ ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു.
1: സഞ്ചാരികൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് കുതിച്ചു. ഇനി അധികം സമയമില്ല. അവർ ലണ്ടനിലെത്തിയപ്പോൾ പന്തയം വെച്ച സമയത്തേക്കാൾ 5 മിനിറ്റ് പുറകിലായി പോയിരുന്നു.
2: ഫിലിയാസ് ഫോഗും സംഘവും ലണ്ടനിലെ തന്റെ വസതിയിലെത്തി. മണ്ടനായ ഒരു ഡിക്റ്റേറ്റീവ് മൂലം തന്റെ പദ്ധതികൾ പൊളിഞ്ഞ കാര്യം ആലോചിച്ചപ്പോൾ വിഷമം തോന്നി. ബാങ്കിലുണ്ടായിരുന്ന 20,000 പൗണ്ടിൽ 19,000 പൗണ്ട് ഈ യാത്രയ്ക്കായി ചെലവഴിച്ചു കഴിഞ്ഞു. തന്റെ ജീവിതത്തിൽ കണക്കുകൂട്ടലുകൾ പിഴച്ചുപോയിരിക്കുന്നു.
1: ക്ലബിലേക്ക് പോകാൻ ഫോഗിന് തോന്നിയില്ല. അയാൾ പലവിധ ആലോചനകളിൽ മുഴുകി.
3: അങ്ങയെ ഞാനാണ് ഈ ദുരിതത്തിലേക്ക് വലിച്ചിഴച്ചത്. എന്നോട് ക്ഷമിക്കൂ.
2: ഔദാ, നീ എന്താണ് ഈ പറയുന്നത്? അങ്ങനെ ഒന്നുമില്ല. സന്ദർഭവശാൽ ഞാൻ താങ്കളെ രക്ഷിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതത്ര വലിയ കാര്യമല്ല. ഒരുപക്ഷെ ഈ യാത്ര ഇതിനു വേണ്ടി കൂടിയായിരുന്നിരിക്കണം.
3: എന്നെ രക്ഷിക്കാൻ സമയം കളഞ്ഞില്ലായിരുന്നെങ്കിൽ താങ്കൾക്ക് ഇതിനു മുമ്പ് ഇന്ത്യയിൽ നിന്ന് യാത്ര തിരിച്ച് കൃത്യസമയത്ത് ലണ്ടനിൽ എത്തിച്ചേരാൻ കഴിയുമായിരുന്നു.
2: അത് സാരമില്ല. ഭവതി സമാധാനമായിരിക്കൂ. നിങ്ങളിനി എന്ത് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്? ബന്ധുക്കളോ സുഹൃത്തുക്കളോ മറ്റോ ഉണ്ടോ? ഞാൻ എവിടെയെങ്കിലും എത്തിക്കണോ?
3: എനിക്കാരുമില്ല. എനിക്കിപ്പോ ഈ ഭൂലോകത്ത് നിങ്ങളല്ലാതെ മറ്റാരുമില്ല.
2: എങ്കിൽ ഞാൻ താങ്കളെ വിവാഹം കഴിക്കട്ടെ. നിന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അനുവാദം തരൂ.
1: ഫിലിയാസ് ഫോഗിന്റെ നെഞ്ചിലേക്ക് കരഞ്ഞുകൊണ്ട് ഒരു മാടപ്രാവിനെ പോലെ ഔധ ചേർന്ന്

0: ലഭിക്കും എന്ന് കരുതി അവരെല്ലാം സന്തോഷിച്ചിരിക്കുമ്പോഴാണ് ഫിലിയോസ് ഫോഗ് ക്ലബിന്റെ വാതിൽ വലിച്ചു തുറന്നുകൊണ്ട് പ്രത്യക്ഷപ്പെട്ടത്. അയാളെ കണ്ട് ചീട്ടു കളിച്ചുകൊണ്ടിരുന്നവർ എഴുന്നേറ്റു. ഫോഗ് പറഞ്ഞു,
1: സുഹൃത്തുക്കളെ, ഈ പന്തയം ഞാൻ ജയിച്ചിരിക്കുന്നു. ഇത് സമയത്തിന്റെ കളിയാണ്. സത്യത്തിൽ ഞങ്ങൾ 24 മണിക്കൂർ മുമ്പ് തന്നെ ലണ്ടനിലെത്തി. നമ്മൾ കിഴക്കോട്ട്, അതായത് സൂര്യനെ ലക്ഷ്യമാക്കി സഞ്ചരിക്കുമ്പോൾ കൂടുതൽ സമയം നമുക്ക് ലഭിക്കും. ഇത് ആലോചിച്ചെടുക്കാൻ ഞാൻ കുറച്ച് സമയമെടുത്തു. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഞാൻ പന്തയം വെച്ച സമയത്തിന് മുമ്പേ എത്തി.
2: അത് സത്യമാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. മാന്യന്മാരായ റിഫോം ക്ലബ് അംഗങ്ങൾ ആ പന്തയത്തുക ഫിലിയാസ് ഫോഗിന് നൽകുവാൻ തീരുമാനിച്ചു.
0: നോവൽ അന്ത്യത്തിലേക്ക് അടുക്കുകയാണ്. പന്തയം വിജയിച്ച ശേഷം തനിക്ക് ലഭിച്ച 20,000 പൗണ്ടിന്റെ സന്തോഷവാർത്തയുമായി ഫോഗ് തന്റെ പ്രിയതമയുടെ സവിധത്തിലെത്തി. അടുത്ത തിങ്കളാഴ്ച ഫാദർ സാമുവലിന്റെ കാർമ്മികത്വത്തിൽ ഫിലിയാസ് ഫോഗും ഔധയും വിവാഹിതരായി. എല്ലാത്തിനും സാക്ഷിയായി ഫോഗിന്റെ വിശ്വസ്ത സഹായി പാസി പാട്ടൌട്ടും വധൂവരന്മാർക്ക് ആശംസകൾ നേർന്ന് അവരുടെ പുതിയ ജീവിതത്തിൽ പങ്കാളികളാവുന്നതോടെ പുതിയ പ്രതീക്ഷകൾ പകർന്ന് നോവൽ അവസാനിക്കുന്നു.
2: സാഹസികത ഇഷ്ടപ്പെടുന്ന ലോകമെങ്ങുമുള്ള വായനക്കാരുടെ, പ്രത്യേകിച്ചും കുട്ടികളുടെ പ്രിയപ്പെട്ട നോവലാണ് എറൌണ്ട് ദ വേൾഡ് ഇൻ 80 ഡേയ്സ്. വായനക്കാരെ വിഭ്രമിപ്പിക്കുന്ന ഈ നോവൽ മാനവരാശിയുള്ള കാലം വരെയും വായിക്കപ്പെടുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം.
3: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
0: ജൂൾസ് വെർനെ എഴുതിയ നോവൽ എറൌണ്ട് ദ വേൾഡ് ഇൻ 80 ഡേയ്സ്. രചന ജേക്കബ് എബ്രഹാം. ആഖ്യാനം സന്ദീപ് സുരേഷ്, സുഷമ്മ അനിൽ. നോവൽ ഭാഗം വായിച്ചത് എൻ ജെ ജോഷിലാൽ. നിർവഹണ സഹായം പി ശ്രീകല. നിർവഹണം സന്ദീപ് സുരേഷ്.

0: ആകാശവാണി ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 15 സെക്കൻഡ്.
1: ഹലോ ഡോക്ടർ,

0: മോണരോഗങ്ങളും ദന്താരോഗ്യവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സംസ്ഥാന ആരോഗ്യവകുപ്പ് ഡെന്റൽ വിഭാഗം മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ സൈമൺ മോറിസൺ മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങൾ ഇപ്പോൾ കേൾക്കാം. ഡോക്ടറോടൊപ്പം സ്റ്റുഡിയോയിൽ എം എസ് ആശ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാൻ ഫോണിൻ പരിപാടിയിലേക്ക് സ്വാഗതം. എല്ലാ വർഷവും മെയ് 12 യൂറോപ്യൻ ഫെഡറേഷൻ ഓഫ് പീരിയഡ് ഓണ്ടോളജി ഗം ഹെൽത്ത് ഡേ അഥവാ മോണാരോഗ്യ ദിനം ആചരിക്കാറുണ്ട്. മോണരോഗങ്ങളെക്കുറിച്ചും അത് ശരീരത്തിന്റെ പൊതുവായ ആരോഗ്യത്തെ എങ്ങനെയെല്ലാം ബാധിക്കുന്നു എന്നതിനെക്കുറിച്ചുമെല്ലാം പൊതുജനങ്ങളിൽ അവബോധമുണ്ടാക്കാനാണ് ഈ ദിനാചരണം കൊണ്ട് ലക്ഷ്യമിടുന്നത്. ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാൻ ഫോണിൻ പരിപാടിയിൽ മോണരോഗങ്ങളെയും ദന്താരോഗ്യത്തെയും കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത് സംസ്ഥാന ആരോഗ്യവകുപ്പ് ഡെന്റൽ വിഭാഗം മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ സൈമൺ മോറിസണാണ്. സ്വാഗതം സാർ.
2: നമസ്കാരം.
1: എന്തുകൊണ്ടാണ് പല്ലുകളുടെ ആരോഗ്യത്തേക്കാൾ മോണകളുടെ ആരോഗ്യത്തിന് നമ്മൾ പ്രാധാന്യം നൽകണം എന്ന് പറയുന്നത്?
2: പല്ലുകളുടെ ആരോഗ്യത്തേക്കാൾ മോണയുടെ ആരോഗ്യത്തിന്, അതായത് ഗം ഹെൽത്ത്, നാം പ്രാധാന്യം നൽകണം എന്ന് പറയുന്നത് മോണയാണ് പല്ലുകളെ ഉറപ്പിച്ചു നിർത്തുന്ന അടിത്തറ എന്നതുകൊണ്ടാണ്. മോണയുടെ ആരോഗ്യം വായയുടെ ആരോഗ്യത്തിന് മാത്രമല്ല, മൊത്തത്തിലുള്ള ശാരീരിക ആരോഗ്യം, അതായത് ഓവറോൾ ഹെൽത്തിൻ്റെ ഒരു പ്രതിഫലനം കൂടിയാണ്. വീടിനടിത്തറ എന്നതുപോലെ പല്ലുകൾക്ക് ഉറപ്പും താങ്ങും നൽകുന്നത് മോണയാണ്. മോണയ്ക്ക് അസുഖം ബാധിച്ച

0: പല്ലുകൾ എത്ര വൃത്തിയുള്ളവയായാലും അവ നഷ്ടപ്പെടും. മോണയിലുണ്ടാകുന്ന അണുബാധ ചികിത്സിച്ചില്ലെങ്കിൽ പല്ലിനെ താങ്ങി നിർത്തുന്ന എല്ലുകളെ, അതായത് അതിനു ചുറ്റുമുള്ള തരണാസ്ഥിയെ ദ്രവിപ്പിച്ച് കളയുന്നു. കൂടാതെ രക്തത്തിലേക്ക് ബാക്ടീരിയ എത്തുന്നു. മോണരോഗം കാരണം മോണയിൽ നിന്ന് വീക്കവും രക്തസ്രാവവും ഉണ്ടാകുന്നു. ഇത് വായിലെ അണുബാധ രക്തത്തിലൂടെ ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് എളുപ്പത്തിൽ വ്യാപിക്കുവാൻ കാരണമാകുന്നു. നമ്മുടെ ഈ മോണ രോഗബാധിതമായാൽ, മോണ എന്ന് പറയുന്നത് വായിലുള്ള സുതാര്യമായ പാടയായ ഓറൽ മ്യൂക്കസ് മെംബ്രേന്റെ ഒരു ഭാഗം തന്നെയാണ്. മോണ വളരെയധികം ഗുരുതരമായ രോഗത്താൽ ദ്രവിച്ച് പഴുക്കുകയും അതിൽ നിന്ന് രക്തസ്രാവം വരികയും ചെയ്താൽ ഇത് ശരീരത്തിൻ്റെ മറ്റുള്ള അവയവ വ്യവസ്ഥകളെ ബാധിക്കുന്നു. ഉദാഹരണത്തിന് നമ്മുടെ ഹൃദയത്തിൻ്റെ ഭിത്തികളെ ഇത് ബാധിക്കാം. ഇത് സ്ട്രോക്കിന് കാരണമാകാം, പ്രമേഹത്തിന് കാരണമാകാം, ശ്വാസകോശ സംബന്ധിയായ ചില അസുഖങ്ങൾക്കും എംഫിസിമയ്ക്കും ഇത് കാരണമാകാം. ഗർഭിണികളായ സ്ത്രീകൾ ഗുരുതരമായ മോണരോഗവുമായി ചികിത്സ എടുക്കാതിരുന്നാൽ അവ ഒരുപക്ഷെ മാസം തികയാതെയും ഭാരക്കുറവുമുള്ള കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുന്നതിലേക്ക് വരെ കാര്യങ്ങൾ നീങ്ങാം.
1: സാർ, നമുക്ക് ആദ്യത്തെ കോളർ ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ.
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കും പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ് വിളിച്ചിരിക്കുന്നത്? പേര് സ്ഥലവും പറയാമോ?
2: നമസ്കാരം, പത്തനംതിട്ടയിൽ
1: നിന്ന് അനുശ്രീ. അനുശ്രീ, സംസാരിച്ചോളൂ.
2: ഡോക്ടർ, എനിക്ക് 4 വർഷം മുമ്പ് റൂട്ട് കനാൽ ചെയ്തിട്ട് പിന്നെ ക്യാപ്പ് ഇട്ടിരുന്നു. ക്യാപ്പ് ഇട്ട് കഴിഞ്ഞ് അതിന്റെ ആ മേളത്തെ നിരയിലെ ആദ്യത്തെ അണപ്പല്ല, അതിനൊരു ക്യാപ്പ് ഉണ്ട്. അവിടെ ആഹാര സാധനങ്ങൾ കയറിയിരിക്കുകയും ഒരു ഇറിറ്റേഷൻ പോലെ. അതങ്ങനെ ആണോ ക്യാപ്പ് ഇട്ട് കഴിഞ്ഞ?
0: ഇത് RCT ചെയ്തതിന് ശേഷം പല്ലിന് ക്യാപ്പ് ഇട്ടത് മുൻനിരയിലെ പല്ലുകൾക്കാണോ അതോ അണയിലെ പല്ലുകൾക്കാണോ?
2: മുൻനിരയിലെ ആദ്യത്തെ അണപ്പല്ല് മേളിലെ
0: മേളത്തെ ഉള്ളിപ്പല്ലുകള്.
2: അതെ
0: അതെ, അത് 4 എണ്ണത്തിന് ചെയ്തത്. അതെനിക്ക് കവർ ഇട്ടത് ഒന്നിനല്ലേ ഉള്ളു?
2: ഇതിന്റെ മേളിൽ ആ മോണയോട് ചേർന്ന ഭാഗം കുറച്ച് ഗ്യാപ്പ് കാണുന്നു. അത് അവിടെ ഭയങ്കരമായിട്ടൊരു ഇറിറ്റേഷൻ. ചില സമയം ഇങ്ങനെ ആഹാരം കയറിയിരുന്നിട്ട് എങ്ങനെയും അതൊന്ന് എടുക്കാൻ ശ്രമിച്ചാ ബ്ലഡ് വരികയും അങ്ങനൊരു.
0: അനുശ്രീ, ഈ പറയപ്പെടുന്ന ക്യാപ്പ് ഇട്ടിട്ട് എത്ര വർഷമായി കാണുമെന്ന് പറയുമോ?
2: 4 വർഷം.
0: ഓക്കെ, അനുശ്രീ പറഞ്ഞതുപോലെ തന്നെ 4 വർഷത്തോളമായി പല്ലിന്റെ ക്യാപ്പിനും പല്ലിന്റെ ഗളഭാഗം കഴുത്തുഭാഗം ആയിട്ട് ചേർന്നിരിക്കുന്ന പ്രദേശത്തുള്ള മോണയുടെ ഭാഗവുമായിട്ട് ഒരു ചെറിയ ഗ്യാപ്പ് വന്നു. ഒരു 4 വർഷം കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഒരു ചെറിയ രീതിയിൽ ഒരു ഗ്യാപ്പ് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതിനോടനുബന്ധിച്ച് ആ ഭാഗത്ത് മോണയ്ക്ക് ചെറിയതായിട്ടുള്ള ജിഞ്ചിവൈറ്റിസ് എന്ന് പറയുന്ന ഒരു മോണരോഗം ഏതാണ്ട് തുടങ്ങി എന്നുള്ളതിന്റെയാണ് താങ്കൾ പറയുന്ന പോലെ ഇടയ്ക്ക് വല്ലാത്തൊരു ഇറിറ്റേഷനും ഭക്ഷണാംശങ്ങൾ അടിയുകയും എന്തെങ്കിലും ഇട്ടൊന്ന് എടുത്താൽ കൊള്ളാമെന്ന് തോന്നുകയും ആ കൂടെ ഒരു വല്ലാത്ത അസ്വസ്ഥത. എന്തായാലും താങ്കൾക്ക് ക്യാപ്പിട്ട് തന്ന ക്ലിനിക്കിൽ ചെന്ന് ഡോക്ടറെ കണ്ടിട്ട് കാര്യങ്ങൾ പറയാം. എന്തായാലും പറഞ്ഞു കേട്ടിടത്തോളം അത് വെറും ജിഞ്ചിവൈറ്റിസ് ആണെങ്കിൽ ട്രീറ്റ്മെന്റ് പെട്ടെന്ന് ചെയ്യാം. അതല്ല, മോണയുടെ ഉള്ളിൽ ഒരു അറ, അതായത് ഒരു പോക്കറ്റ് തന്നെയാണ് രൂപം കൊണ്ടിരിക്കുന്നതെങ്കിൽ ചികിത്സ അല്പം കൂടെ കോംപ്ലിക്കേറ്റഡ് ആവും. എങ്കിലും അതിന് ചികിത്സ ഉണ്ട്, വിഷമിക്കാനില്ല. ഒരു പക്ഷേ പുതിയൊരു ക്യാപ്പ് റീപ്ലേസ് ചെയ്യേണ്ടി വന്നേക്കാം. ഇത് ഗുരുതരമായ രീതിയിലുള്ള ഒരു പ്രശ്നമുണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ താങ്കൾക്ക് അതൊന്ന് വൃത്തിയാക്കിയാൽ മാത്രം മതി. താമസിയാതെ തന്നെ അടുത്തുള്ള ഒരു ഡെന്റൽ സർജനെ സമീപിക്കുക.
2: ഗുരുതരമായിട്ടുള്ള പ്രശ്നമില്ല, ചില സമയങ്ങളിൽ ഉള്ളൂ.
0: പല്ലുകൾക്കിടയിലുള്ള വിടവുകൾ മറ്റും ക്ലീൻ ചെയ്യുന്നതിന് താങ്കൾക്ക് സാധാരണ ബ്രഷിംഗ് കൂടാതെ ഡെന്റൽ ഫ്ലോസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു വാക്സ്ഡ് നൂലുണ്ട്. അത് ഉപയോഗിച്ച് താങ്കൾക്ക് കുറച്ചൊക്കെ വൃത്തിയാക്കിയാൽ ഒരുപാട് വ്യത്യാസം വരും. അത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് ഒരു ഡെന്റൽ സർജനോടോ അല്ലെങ്കിൽ അതുമായിട്ട് ഒരു ആരോഗ്യ പ്രവർത്തകരോട് ആരോടെങ്കിലും ചോദിച്ചിട്ട് മാത്രം ചെയ്യുക, അല്ലെങ്കിൽ അതിന്റെ നിർദ്ദേശങ്ങൾ വായിച്ചിട്ട് താങ്കൾക്ക് ഉപയോഗിക്കാവുന്നതാണ്.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഒരു ആരോഗ്യമുള്ള മോണയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അതിന്റെ നിറത്തിലും ഘടനയിലും മാറ്റം വരുന്നത് എന്ത് കാരണങ്ങളൊക്കെ കൊണ്ടാകാം?
0: നമ്മൾ ഈ ആരോഗ്യമുള്ള മോണയെന്ന് പറയുമ്പോൾ മോണ വളരെ നല്ല രീതിയിൽ പല്ലിന് ചുറ്റും ഇറുകി പിടിച്ചിരിക്കും, ഒരു കോളർ പോലെ. അതിൻ്റെ പുറം ഓറഞ്ചിൻ്റെ തൊലിപ്പുറം, അതായത് ഓറഞ്ച് പീലിൻ്റെ വെളിയിലുള്ള ഒരു പ്രത്യേകതരം സ്റ്റിപ്ലിംഗ് ഉണ്ട്. അതുപോലെ തോന്നിക്കുന്ന രീതിയിൽ നമുക്ക് മോണയിൽ കാണാൻ സാധിക്കും. മാത്രമല്ല, നോർമലി നല്ല ആരോഗ്യം ഉള്ള മോണയിൽ നിന്നും ഒരിക്കലും രക്തം പൊടിയേല. ഒരു പക്ഷേ എന്തെങ്കിലും കാരണത്താൽ മോണയിൽ ജിഞ്ചിവൈറ്റിസിൻ്റെ പ്രാരംഭ ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ മോണയിൽ ഒരു ചെറിയ ഒരു തുടിപ്പ്, അതിനോടൊപ്പം മോണയുടെ നിറം ഏകദേശം രക്തവർണ്ണമാവുക, ചിലപ്പോൾ വീങ്ങി വരിക, ചിലപ്പോൾ ഒരു അരണ്ട ചൊറിച്ചിൽ തോന്നുക, എന്തെങ്കിലും ഒരു പിന്നോ അതുപോലുള്ള എന്തെങ്കിലും ഒരു സാധനം കൊണ്ട് മോണയുടെ ഇടയിൽ കുത്തി കുറച്ച് ബ്ലഡ് കളഞ്ഞാൽ ആശ്വാസം കിട്ടുന്ന സ്റ്റേജിലേക്ക് പോകും. അപ്പോൾ നമ്മൾ അതിനെ ജിഞ്ചിവൈറ്റിസ് എന്ന് പറയും. സാധാരണ ജിഞ്ചിവൈറ്റിസ് അല്ലാതെ ജിഞ്ചിവൈറ്റിസ് ഇത്രയും പ്രയാസങ്ങളെ ഉണ്ടാക്കുന്നുള്ളൂ. പക്ഷേ ഈ ജിഞ്ചിവൈറ്റിസ് വന്നു കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മോണയിൽ മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു മോണ ഇങ്ങനെ കാണാൻ വളരെയധികം നല്ല പറ്റിച്ചേർന്നിരിക്കുമെന്ന്. പക്ഷേ ഇപ്പോൾ അത് കുറച്ചും കൂടെ ഉയർന്ന് പുറവശം കൂടുതൽ ഷൈനി ആവും. അപ്പോൾ അത് രോഗസാന്ദ്രമായി തുടങ്ങി.

0: പല്ലിൻ്റെ നെക്ക് പോർഷൻ, അതായത് അതിൻ്റെ ഗിളഭാഗത്ത് മാത്രം മോണയിൽ പ്രയാസമുള്ളതെങ്കിൽ അതിനുശേഷം ഇത് രോഗം ഉള്ളിലേക്ക് ബാധിച്ച് ആന്തരിക കോശങ്ങളിലേക്ക് വ്യാപിച്ചു പോവുകയും മോണയും പല്ലിൻ്റെ ഇടയിലുള്ള തരുണാസ്ഥി കാൻസലസ് ബോൺ അത് ദ്രവിപ്പിച്ച് പോയി കഴിയുമ്പോൾ അവിടെ
1: എന്താണ്, അതെങ്ങനെയാണ് മോണ രോഗങ്ങൾക്ക് കാരണമാകുന്നത് എന്ന് പറയാമോ?
0: നമ്മുടെ വായിൽ ഒരു ദിവസമോ രണ്ട് ദിവസമോ എന്തെങ്കിലും രോഗാവസ്ഥയിൽ നമുക്ക് പല്ല് നേരെ തേക്കാൻ കഴിയുന്നില്ല. വിഷപദാർത്ഥങ്ങളുടെയും ഒരു ബാക്ടീരിയൽ കോളനിയാണ് ഈ പ്ലാക്ക് എന്ന് പറയുന്നത്. ഉപാവജയ പ്രവർത്തനങ്ങളാൽ വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, ഹൈലി ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു വലിയൊരു കോളനിയാണ്. ഈ പ്ലാക്ക് എന്ന് പറയുന്നതാണ് മോണരോഗത്തിനും പല്ലിൽ പോടുണ്ടാവുന്നതിനും കാരണമായിട്ടുള്ള വില്ലന്മാർ. ഇനി ടാർട്ടാർ എന്ന് പറയുമ്പോൾ പെരിഡോണ്ടോളജി അല്ലെങ്കിൽ നമ്മുടെ ഡെന്റിസ്ട്രിയിൽ ടാർട്ടാർ എന്ന ആ പദത്തിന് കാൽക്കുലസ് എന്നും പറയാറുണ്ട്. ഇതെന്ന് വെച്ചാൽ കാലങ്ങളോളം പല്ലിന്റെ പാർശ്വങ്ങളിലും പല്ലിന്റെ വേരും മോണയും ചേരുന്ന ഇടപ്രദേശങ്ങളിലും പല്ലുകൾക്കിടയിലുള്ള ഇന്റർഡെന്റൽ പ്രദേശങ്ങളിലും ഒക്കെ തന്നെ രണ്ട് മൂന്ന് നാല് അങ്ങനെ ദിവസങ്ങൾ കൂടിക്കൂടി ചിലപ്പോൾ ഒരാഴ്ചകളോളം വരുമ്പോൾ അത് ക്രമേണ കാൽസിഫൈ ചെയ്ത് കൂടുതൽ മിനറൽ കമ്പോണന്റ് അതിൽ വരികയും ആഡ് ചെയ്ത് അവസാനം അത് ടാർട്ടാർ അഥവാ കാൽക്കുലസ് എന്ന പേരിൽ ഒരു കട്ടിയുള്ള സംയുക്തമായി മാറുകയും ചെയ്യുന്നു. ഇത് സാധാരണ ബ്രഷിംഗ് കൊണ്ട് അല്ലെങ്കിൽ ഇന്റർഡെന്റൽ ആയിട്ടുള്ള വേറെ ഏതെങ്കിലും ഡെന്റൽ ഫ്ലോസിംഗ് കൊണ്ട് നീക്കം ചെയ്യുക നമ്മളെ കൊണ്ട് സാധ്യമല്ല. അതുകൊണ്ട് നമ്മൾ ഉടനെ തന്നെ ഒരു ദന്ത ചികിത്സകന്റെ ചികിത്സ തേടി അവരെ കൊണ്ടുള്ള ഒരു പ്രൊഫഷണൽ ക്ലീനിങ് അഥവാ സ്കെയിലിംഗ് ചെയ്യേണ്ടതാണ്.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, ഡോക്ടറോട് ചോദിക്കും പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
2: ഞാൻ കോട്ടയം ജില്ല ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഗോപകുമാർ എന്നാണ് എന്റെ പേര്.
1: സംസാരിച്ചോളൂ.
2: ഡോക്ടർ, ഞാൻ 70 വയസ്സ് ആയ ഒരാളാണ്. മോളിലും താഴെയുള്ള അണപ്പല്ലി ഒരു മൂന്നാല് പല്ലുകളെല്ലാം എടുത്തു കളഞ്ഞതാണ്. ഇപ്പൊ മോണയ്ക്ക് ചെറിയ വീക്കം ഒക്കെ ഉണ്ടാവും. ഇതൊരു മരുന്നൊന്നും ചെയ്തിട്ടില്ല. എന്താണ് ഞാൻ ചെയ്യേണ്ടത്? മറ്റുള്ള പല്ലുകളും എടുത്തു കളയാനും ഭയം, അതുകൊണ്ടാണ് ചെയ്യാതിരിക്കുന്നത്.
0: ഗോപകുമാർ, ഇപ്പൊ ഏകദേശം താങ്കളുടെ വായിൽ എത്ര പല്ല് കാണും?
2: എട്ട്
0: പല്ലെടുത്തിട്ടുണ്ട്. ശരി, അപ്പൊ അതിൽ കുറഞ്ഞിട്ടുള്ള ബാക്കി എന്തായാലും ഒരു 10-20-24 പല്ലെങ്കിലും കാണുമല്ലോ.
2: തീർച്ചയായിട്ടും.
0: താങ്കൾക്ക് ഡയബറ്റീസ് പോലുള്ള എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ?
2: ഡയബറ്റീസ് ഉണ്ട്.
0: എത്ര വർഷമായിട്ടുണ്ട്? ആ, തീർച്ചയായിട്ടും താങ്കൾക്ക് ഈ ഡയബറ്റീസ് എന്ന് പറയുന്ന പ്രോബ്ലം നമ്മുടെ മോണരോഗം അതായത് പെരിയോഡോണ്ടൈറ്റിസുമായിട്ട് വളരെയധികം ബന്ധമുള്ള ഒരു അസുഖമാണ്. അപ്പോ ഈ പ്രായത്തിൽ തന്നെ താങ്കൾക്ക് ഒരു പക്ഷേ ചിലപ്പം നല്ല രീതിയിലാണ് പോയിരുന്നതെങ്കിൽ എല്ലാ പല്ലുകളും കാണേണ്ടത് തന്നെയാണ്, വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഡയബറ്റീസ് ഉള്ള രോഗികളിൽ അവരുടെ ഉമ്മിനീരില് പഞ്ചസാരയുടെ അളവ് കൂടുതലായിരിക്കും.
2: ഈ ഡയബറ്റീസ് ഒക്കെ തുടങ്ങുന്നതിന് മുമ്പാണ് എന്റെ മറ്റു പല്ലുകൾ എടുക്കേണ്ടത് വന്നിട്ടുള്ളത്, ഈ വേദന കൊണ്ട് എടുത്തു വന്നതാണ്.
0: അപ്പം വളരെ മുമ്പെയാണ് പോയത്. എന്നാലും പോയ സ്ഥലത്ത് താങ്കൾ പല്ല് വെക്കുന്നത് ഏറ്റവും അഭികാമ്യമാണ്. എന്തെന്നാൽ കുറെ ഭാഗത്ത് പല്ലുകൾ പോയിരിക്കുകയും ബാക്കിയുള്ള പല്ലുകൾ തിങ്ങി ഞെരിങ്ങി നല്ല ഒരു ടൈറ്റായിട്ട് തന്നെ ഡെന്റൽ ആർച്ചിൽ നിൽക്കുകയാണെങ്കിൽ താങ്കൾക്ക് ഫർദർ ഡാമേജ് ഒഴിവാക്കാൻ സാധിക്കും. മാത്രമല്ല ഡയബറ്റിക് പ്രോബ്ലം ഉള്ളത് കൊണ്ട് ഇനി അങ്ങോട്ട് പോകും തോറും താങ്കളുടെ പല്ലുകൾക്ക് ചുറ്റുമുള്ള തരുണാസ്ഥി ഏകദേശം ദ്രവിച്ചു പോവുകയും അതിൻ്റെ ഇടയിൽ വീണ്ടും കറകൾ ഫോം ചെയ്യാനും അതിനുള്ളിൽ ബാക്ടീരിയൽ കളക്ഷനും ഈ നേരത്തെ പറഞ്ഞ പ്ലാക്ക് എന്ന് പറയുന്ന ആ വില്ലനായ ബാക്ടീരിയ ഒരു കോളനി വീണ്ടും വീണ്ടും ഉണ്ടാവുകയും മോണരോഗം കൂടുതൽ സിവിയർ ആവുകയും പല്ലുകൾക്കിടയിലെ വിടവ് കൂടുകയും ചെയ്യുന്നു. അങ്ങനെ പല്ലുകൾക്ക് സ്ഥാനഭ്രംശം വരെ സംഭവിക്കും. തീർച്ചയായിട്ടും വെക്കാം. ഏത് തരം സങ്കേതം ഉപയോഗിച്ചായിട്ടാണ് ആ പല്ല് വെക്കുന്നത് എന്നുള്ളത്, അത് വേണമെങ്കിൽ ഇളക്കി മാറ്റി കഴുകാവുന്ന റിമൂവബിൾ പാർഷ് ഡെഞ്ചർ ആവാം, അതല്ല ഫിക്സ് ചെയ്യുന്ന ഈ ഫിക്സഡ് പാർഷ് ഡെഞ്ചറോ അല്ലെങ്കിൽ താങ്കൾക്ക് ആവശ്യത്തിനുള്ള ബോൺ ഹൈറ്റ് ഉണ്ടെങ്കിൽ ഇംപ്ലാന്റ് ഡെഞ്ചർ ഉപയോഗിച്ചോ. ശരി ശരി ശരി, കുഴപ്പമില്ല. താങ്കൾക്ക് ചെയ്യാവുന്ന രീതിയിലുള്ളത് ചെന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ, കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നത് ഇളക്കി മാറ്റി വാഷ് ചെയ്ത് ഉപയോഗിക്കുന്ന ഡെഞ്ചർ തന്നെ മതിയാകും.
1: വിളിച്ചതിന് നന്ദി. മോണയിൽ നിന്ന് രക്തം വരുന്നത് അല്ലെങ്കിൽ ബ്ലീഡിംഗ് ഗംസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ സാധാരണമാണോ? അത് ഏത് സമയത്താണ് നമ്മൾ ഗൗരവമായി പരിഗണിക്കേണ്ടത്?
0: ആരോഗ്യമുള്ള ഒരു വ്യക്തിയുടെയും മോണയിൽ നിന്ന് രക്തസ്രാവം അതായത് ഗം ബ്ലീഡിംഗ് ഉണ്ടാവാറില്ല. മോണയിൽ നിന്നുള്ള ബ്ലീഡിംഗ് ചില ഫിസിയോളജിക്കൽ ആയിട്ടുള്ള ചില വ്യത്യാസ സമയങ്ങൾ, ഉദാഹരണത്തിന് പെൺകുട്ടികൾ ഋതുമതികളാകുന്ന ആ ഒരു സമയത്ത്, അതിനോടൊപ്പം സ്ത്രീകളുടെ ഗർഭാവസ്ഥയിൽ, രണ്ടു തരം ഫിസിയോളജിക്കലായിട്ടുള്ള ചില വ്യത്യാസങ്ങൾ, ചില ഹോർമോണൽ വ്യത്യാസങ്ങൾ വരുന്നത് കൊണ്ട് ഈസ്ട്രജൻ പ്രൊജസ്ട്രജൻ എന്നീ ഹോർമോണുകളുടെ പ്രവർത്തനത്താൽ മോണയിൽ രക്തചംക്രമണത്തിന്റെ തോത് കൂടുകയും താൽക്കാലികമായി ഉണ്ടാകുന്ന ഒരു ജിഞ്ചിവൈറ്റിസ് എന്ന് പറയുന്ന ഒരു രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. ഇത് ഒരു സ്വാഭാവികമായ അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. അതുതന്നെ ഈ ഗർഭിണികളായ സ്ത്രീകളിലെ മോണരോഗം പോലെ, ഐ മീൻ ജിഞ്ചിവൈറ്റിസ് തന്നെ വന്ന് ഒരു ചെറിയ രീതിയിൽ ബ്ലീഡിംഗ് ഉണ്ടായാലും, ഒരു പക്ഷേ ഇതിന് മൂന്ന് ട്രൈമസ്റ്റർ ഘട്ടങ്ങളുണ്ടല്ലോ, അതിൽ പ്രത്യേകിച്ചും രണ്ടാമത്തെ ട്രൈമസ്റ്റർ ഘട്ടത്തിലായിരിക്കും അവർക്ക് ഇതൊക്കെ മിക്കവാറും മോണയിൽ നിന്ന് ബ്ലീഡിംഗ് തുടങ്ങുന്നത്. അത് മൂന്നാമത്തെ ട്രൈമസ്റ്ററിലേക്ക് പോവുകയാണ്

0: എങ്കിൽ ഒരു വിദഗ്ധ ഉപദേശം തേടേണ്ടത് തന്നെയാണ്. പിന്നെ ചിലപ്പോൾ ഹോർമോണൊക്കെ തന്നെ പ്രസവത്തിന് ശേഷം ശരിയാവുകയാണെങ്കിൽ 90% കേസുകളിലും പൂർവ്വസ്ഥിതിയിലായി മോണ മാറുകയാണ്. ഇതൊന്നും അല്ലാതെ തന്നെ മോണയിൽ നിന്നും സാധാരണ രീതിയിൽ രക്തം വരുന്നത് നമുക്ക് എപ്പോഴൊക്കെയാണ് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്ന്, ഏറ്റവും കോമൺ ആയിട്ടുള്ള ജിഞ്ചിവൈറ്റിസ്. ജിഞ്ചിവൈറ്റിസിനകത്ത് മോണരോഗം, അതായത് ചെറിയൊരു സ്ലൈറ്റസ്റ്റ് പ്രൊവോക്കേഷൻ, പല്ലുകുത്തുന്ന ഒരു സ്റ്റിക്ക് കൊണ്ടൊന്ന് തൊടുമ്പോഴോ അല്ലെങ്കിൽ നാക്ക് കൊണ്ടൊന്ന് തൊടുമ്പോഴോ അല്ലെങ്കിൽ ചുമ്മാ ഇരിക്കുമ്പോഴോ മോണയിൽ നിന്ന് സ്പോണ്ടേനിയസ് ആയിട്ട് ബ്ലീഡ് ചെയ്യാം. അത് ഏറ്റവും ഗുരുതരമായ ഒരു അവസ്ഥയാണ്. രണ്ട്, പെരിഡോണ്ടൈറ്റിസ്. ഇതൊന്നും അല്ലാതെ ചില പോഷകങ്ങളടങ്ങിയ ഭക്ഷണമില്ലാതെയുള്ള ജീവിതം. അതിൽ വിറ്റമിൻ സി, വിറ്റമിൻ കെ, വിറ്റമിൻ ഡി, ബി കോംപ്ലക്സ്, ഈ വിറ്റാമിനുകളുടെ അഭാവത്തിലും മോണയിൽ നിന്ന് രക്തം വരാം. വൈറ്റമിൻ സി കുറവായി വരുന്ന സ്കർവി എന്നുള്ളൊരു രോഗത്തിലും നമുക്ക് മോണയിൽ നിന്ന് രക്തം വരുന്നതായി കാണാം. അങ്ങനെ സ്കർവി ഉണ്ടാകുമ്പോൾ സ്കോർബ്യൂട്ടിക് അൾസേഴ്സ് എന്ന പേരിൽ മോണയിൽ ചെറിയ കുഞ്ഞു കുഞ്ഞു വ്രണങ്ങൾ വരുന്നതും നമുക്ക് കാണാം. ചില മോണ വളർച്ചകളിലും മോണ തടിപ്പുകളിലും മോണയിൽ നിന്ന് ബ്ലീഡ് ചെയ്യാറുണ്ട്. ഇതൊന്നും കൂടാതെ തന്നെ രക്തജന്യമായ ചില രോഗങ്ങൾ, അതായത് ഹീമോഫീലിയ, ത്രോംബോസൈറ്റോപീനി പർപ്യൂറ, പ്ലേറ്റ്ലെറ്റിന് തകരാറുള്ള ചില പ്രത്യേക അസുഖങ്ങൾ അങ്ങനെ ഉള്ളതും, ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ്, അതായത് ശരീരത്തിലെ രക്തം കട്ടിപിടിക്കുന്ന 1 മുതൽ 13 വരെയുള്ള ഫാക്ടേഴ്സ് ഉണ്ട്. ഈ ഫാക്ടറിൽ ഏതെങ്കിലും പ്രധാനപ്പെട്ട ഒരു ഫാക്ടറിന്റെ അഭാവത്തിലും മോണയിൽ നിന്ന് ബ്ലീഡ് ചെയ്യാം. കൂടാതെ ശരീരത്തിലെ ചില പ്രത്യേക ഓർഗൻസ്, അതായത് കരൾ രോഗം വന്നവർക്കും കരൾ രോഗം വന്നവരിൽ മോണയിൽ നിന്ന് ബ്ലീഡ് ചെയ്യുന്നത് സ്വാഭാവികം തന്നെയാണ്. അതുപോലെ ചില അർബുദങ്ങൾ, ലുക്കീമിയ പോലുള്ള കണ്ടീഷനുകളിലും മോണയിൽ നിന്ന് ബ്ലീഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഏത് തരത്തിലുള്ള ബ്ലീഡിംഗ് ആണ്, അതായത് മോണയിൽ നിന്ന് രക്തം വരുന്നത് സാധാരണമായ രീതിയിലാണോ അതല്ല ഏതെങ്കിലും രോഗത്തിനോട് ചേർന്നുള്ള ബ്ലീഡിംഗ് ആണെങ്കിൽ, അവയെ വളരെ യുക്തിയുക്തമായ ചിന്തയോടുകൂടി ഒരു ഡെന്റൽ വിദഗ്ധനെ പരിശോധിച്ചിട്ട് വേണ്ട ചികിത്സകൾ എടുക്കേണ്ടതാണ്.
1: നമുക്ക് അടുത്ത് ആരാണ് വിളിക്കുന്നതെന്ന് നോക്കാം. ഹലോ.
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ?
2: ലളിത, കൊല്ലത്തുനിന്ന്
1: സംസാരിച്ചോളൂ.
2: നമസ്കാരം. സാർ, ഒരു പല്ലിന് നമ്മൾ റൂട്ട് കനാൽ ചെയ്തിട്ട് ക്യാപ്പ് ഇട്ടാൽ അത് എത്ര വർഷം വരെ നമുക്കത് നീണ്ടിട്ടേക്കാൻ പറ്റും? മോണയ്ക്കൊന്നും വിഷയങ്ങളില്ല, പല്ലിന് ഒന്നും വിഷയമില്ല. നമ്മൾ മോണയൊക്കെ തൊട്ട് നോക്കും, മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പൊ ആ റൂട്ട് കനാൽ കഴിഞ്ഞിട്ട് ആ ക്യാപ്പ് ഇട്ടേക്കുന്നത് ദീർഘനാൾ അങ്ങനെ ഇട്ടേക്കാൻ പറ്റുമോ എന്നുള്ളൊരു സംശയമാണ്.
0: വളരെ നല്ല ഒരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ പല്ലിന് ക്യാപ്പ് ഇടുകയാണ്. ഈ ക്യാപ്പ് ഇടുന്ന മെറ്റീരിയല്, വിവിധ തരത്തിലുള്ള മെറ്റീരിയലുകളുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കും മറ്റും പൾപ്പെക്ടമി എന്ന് പറയുന്ന റൂട്ട് കനാലിൻ ജെൻ്റ് അതുപോലുള്ളൊരു ചികിത്സയുടെ മേളിൽ അവർക്ക് താൽക്കാലികമായി അവർക്ക് ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടൊരു ക്രൗൺ, ഒരു ക്യാപ്പ് ഇട്ട് കൊടുക്കും. എന്നാൽ വലിയവർക്കാകുമ്പോൾ ചില സെറാമിക് ക്യാപ്പുകളും അതിനോടൊപ്പം ചില ലോഹനിർമ്മിതമായ ഉൾഭാഗങ്ങളുള്ള സങ്കര വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ക്യാപ്പ് ഇട്ട് കൊടുക്കാറുണ്ട്. എന്നാൽ അതൊന്നും ഇല്ലാത്ത തന്നെ പ്യുവർലി സിർക്കോണിയ മാത്രമുള്ള സെറാമിക് ക്രൗണുകൾ, അവയ്ക്ക് ഒരല്പ അംശം പോലും മെറ്റൽ അടങ്ങിയിട്ടില്ല, ആ മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ടുള്ള ക്രൗണുകളും വളരെ വളരെ മുന്തിയ തരം ക്രൗണുകളാണ്. അപ്പോൾ ഇതിൻ്റെ ഏത് തരത്തിലുള്ള ക്രൗണുകൾ വെക്കുന്നു എന്നുള്ളത് ഒരു ഫാക്ടർ. രണ്ടാമത്തത്, ക്രൗൺ വെച്ച പല്ലിനെ നമ്മളെങ്ങനെ പരിപാലിക്കുന്നു, കൃത്യമായ രീതിയിലുള്ള മോണരോഗമോ അതല്ലെങ്കിൽ ഫർദർ കുഴപ്പങ്ങളോ ഒന്നും ഇല്ലാതെ നമ്മളെ കൊണ്ട് പരിചരിക്കാൻ കഴിയുമെങ്കിൽ, മോണാരോഗ്യം കാത്തുരക്ഷിക്കാൻ കഴിയുമെങ്കിൽ, ഈ പറയപ്പെടുന്ന പല്ലിൻ്റെ ക്രൗൺ എങ്ങനെ ചുരുങ്ങിയാലും 20-25 വർഷവും ചിലപ്പോൾ നമ്മുടെ ജീവിതകാലം മുഴുവൻ നമുക്കത് സേവനം ചെയ്തേക്കാം.
1: സാർ, നമ്മുടെ വായനാറ്റം എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അത് മോണരോഗവുമായിട്ട് ബന്ധപ്പെട്ടതാണോ, എങ്ങനെ പരിഹരിക്കാമെന്ന് പറയാം?
0: ഇതും വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു രോഗമാണ്. അപ്പൊ വായനാറ്റത്തിന്റെ കാരണങ്ങളെന്ന് നമുക്കൊന്ന് അന്വേഷിക്കാം. ഒന്ന്, വായ്ക്കുള്ളിലും പരിസര പ്രദേശങ്ങളിലുമുള്ള ഉറവിടങ്ങളിൽ നിന്നും പുറപ്പെടുന്ന വായനാറ്റം, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്ലാക്കിന്റെയോ കാൽക്കുലസിന്റെയോ, അതായത് ടാർട്ടാറിന്റെയോ അതിപ്രസരവും, വാ വൃത്തിയാക്കാതെ നാക്കിന്റെ മേളിൽ വലിയൊരു കോട്ടിങ്ങോടുകൂടി ദിവസങ്ങളോളം കഴിയുന്ന വായ് ശുചിയായി വെക്കാത്ത, നാക്ക് ശുചിയായി വെക്കാത്ത, മോണ നേരവേ സംരക്ഷിക്കാത്തൊരു വ്യക്തിയിൽ നിന്നും വരാം. അതാണ് ഏറ്റവും കോമണായി കാണുന്ന വായനാറ്റം. എന്നാൽ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളായ നാസാരന്ധ്രങ്ങളും മൂക്കിലെ പോളിപ്പുകളും, തൊണ്ടയിൽ നിന്നും ടോൺസിലിന്റെ പഴുപ്പുകൾ, മധ്യകർണത്തിൽ പഴുപ്പ് വരിക, ശ്വാസനാളത്തെ സംബന്ധിക്കുന്ന ചില രോഗങ്ങളായ ബ്രോങ്കൈറ്റിസ്, ബ്രോങ്കിറ്റൈസിസ്, അതുപോലെ ശ്വാസകോശങ്ങളെ അറയെ ബാധിക്കുന്ന ലങ് ആപ്സസ്, അതുപോലെ രക്തജന്യ രോഗങ്ങളായിട്ടുള്ള ലുക്കീമിയ പോലുള്ള രോഗങ്ങൾ പിടിപെടുമ്പോൾ രോഗിക്ക് ഒരു തരത്തിലും വായ വൃത്തിയാക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള മോണയിൽ നിന്ന് രക്തം വരാം. ഇതൊന്നും കൂടാതെ തന്നെ ചില കരൾ രോഗങ്ങളിലും വായ്ക്കകത്തുനിന്ന് ദുഷിച്ച ഗന്ധം വരാം. പിന്നെ ഏറ്റവും കോമണായി കാണുന്നത് വാ വരണ്ടുണങ്ങുന്ന ചില സിറ്റുവേഷൻ, അതിന് സെറോസ്റ്റോമി അഥവാ നിർജ്ജലീകരണത്തിന് ദുർഗന്ധം വരാം. ഇതിലും പ്രധാനം പ്രമേഹ രോഗികളിൽ വായിൽ ഒരു പ്രത്യേക തരത്തിലുള്ള അസിറ്റോൺ ബ്രത്ത് നാം

0: വരുന്നു. പിന്നെ വിവിധ തരത്തിലുള്ള ആഹാര സാധനങ്ങൾ പ്യൂട്രിഫൈ ചെയ്യുക, അതായത് ദ്രവീകരിക്കുമ്പോൾ സൾഫർ കോമ്പൗണ്ടുകൾ പുറത്തേക്ക് വരികയും ഹൈഡ്രജൻ സൾഫൈഡ്, അതുപോലെ തന്നെ മെർക്യാപ്റ്റൻ, ചിലതിന് ചീഞ്ഞ മുട്ടയുടെ ഗന്ധവും ചിലതിന് മത്സ്യഗന്ധവും വരാറുണ്ട്. വളരെ ഗുരുതരമായ സിറോസിസ് എന്ന കരൾ രോഗത്തിൻ്റെ അവസാന സ്റ്റേജുകളിൽ ഫെറ്റർ ഹെപ്പാറ്റിക്കസ് എന്ന പേരിൽ ഒരുതരം ചത്ത എലി ചീയുമ്പോഴുള്ള ദുർഗന്ധം വരെ വരുന്നുണ്ട്.
1: ഓക്കെ, നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലം പറയാമോ?
2: എന്റെ പേര് നഷീർ എന്നാണ്, കോട്ടയോട് നിന്നാണ് വിളിക്കുന്നത്.
1: ഓക്കെ, സംസാരിച്ചോളൂ.
2: നമസ്കാരം സാർ,
0: സ്വാഗതം.
2: രണ്ടു വർഷത്തിന് മുന്നോട്ട് വരും എന്റെ മേവായില് ഉണ്ണാക്കിന് മുകളിലായിട്ട് ചെറിയ പുള്ളല് പോലെ വരും. അത് എപ്പോഴും ഇല്ല, വല്ലപ്പോഴൊക്കെ ചില ആഹാരങ്ങളെ കഴിക്കുമ്പോൾ. അതെന്തുകൊണ്ടാണ്?
0: മുകൾ താടിയില് അണ്ണാക്കിന്റെ ഭാഗത്തോട് ചേരുന്ന ഭാഗത്ത് ചെറിയ പൊക്കൽ പോലെ വരും അല്ലേ?
2: അത് തന്നെ. അത് ചിക്കൻ കറി, സാമ്പാർ കറി അങ്ങനെയൊക്കെയുള്ള കറികൾ കഴിക്കുമ്പോഴാണ് കൂടുതൽ വരുന്നത്. കുറച്ച് സമയം കഴിഞ്ഞിട്ട് അതങ്ങ് മാറും. സ്ഥിരം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാസം വരെ നീണ്ടു നിൽക്കുന്നത്. താഴ്ഭാഗത്തുള്ള ചുണ്ടിലും ഉണ്ട്. അങ്ങനെ
0: പറഞ്ഞു കേട്ടിടത്തോളം താങ്കൾക്ക് ചില പ്രത്യേക കറികൾ ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ഒരു രീതി എന്ന് പറഞ്ഞു, അതിൽ തന്നെ അതുണ്ട്. അതായത് ശരീരത്തിലെ ത്വക്ക് എങ്ങനെ പുറമേയുള്ള വസ്തുക്കൾ ഫോറിൻ ബോഡീസിനോട് പ്രതികരിക്കുമോ അതുപോലെ തന്നെ അത്രയും നല്ല രീതിയിൽ നമ്മുടെ വായ്ക്കുള്ളിലുള്ള സുതാര്യമായ പാട, ഓറൽ മ്യൂക്കസ് മെംബ്രെയിൻ പ്രതികരിക്കും. നമുക്ക് ആ ഭാഗങ്ങളിൽ ചില സലൈവറി ഗ്ലാൻഡുകൾ, ഇൻട്രാ ഓറൽ മൈനർ സലൈവറി ഗ്ലാൻഡ്, വായ്ക്കുള്ളിൽ ഉമിനീര് പുറപ്പെടുവിക്കുന്ന കുഞ്ഞു കുഞ്ഞു ഗ്രന്ഥികൾ, ആ ഗ്രന്ഥികളും അവയ്ക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങളിലുള്ള കോശങ്ങളുടെ ഒരു പ്രത്യേക തരത്തിലുള്ള ഈ പറയപ്പെടുന്ന പ്രത്യേക കറികൾ ഉപയോഗിക്കുമ്പോൾ വർദ്ധിച്ച പ്രതികരണ ശേഷിയുടെ ഭാഗമായിട്ട് മാത്രം അത് കണ്ടാൽ മതി. അത് ഗുരുതരമായ പ്രതിസന്ധികൾ ഉണ്ടാക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഡോക്ടറിനൊക്കെ പരിശോധിപ്പിക്കുകയും ആ രീതിയിൽ ഇങ്ങനെ പൊക്കൽ വന്നുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് തന്നെ കാണിക്കണം. പിന്നെ നമുക്കറിയേണ്ട ഒരു കാര്യം, ഒരു കാരണവശാലും താങ്കൾക്ക് മറ്റ് ഒരു അസുഖങ്ങളും ഇല്ലെന്ന് തീർച്ചപ്പെടുത്തണം. താങ്കൾക്ക് പുകവലിയുണ്ടോ?
2: പുകവലിയുണ്ട്, മറ്റസുഖങ്ങളുണ്ട്.
0: മറ്റസുഖങ്ങളുണ്ട്. മറ്റസുഖങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് പറയുമോ?
2: ബിപി, ഷുഗർ, കൊളസ്ട്രോൾ, ഹാർട്ടിന് ചെറിയൊരു ബ്ലോക്ക് ആയിട്ടുണ്ട് ഒരു വർഷത്തിന് മുമ്പ്.
0: അപ്പം ഇതിനൊക്കെ തന്നെ വിവിധ തരത്തിലുള്ള മരുന്നുകൾ താങ്കൾ ഉപയോഗിക്കുന്നുണ്ടാവും. എനിക്ക് കണിശമായും പറയാനുള്ളത് ഒരു 3 മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ ചുരുങ്ങിയത് 6 മാസത്തിലൊരിക്കലെങ്കിലും താങ്കൾ ഒരു വിദഗ്ധ ദന്ത പരിശോധന കൂടി ചെയ്യേണ്ടതാണ്. അതിനുള്ള സൗകര്യം നമ്മുടെ ഗവൺമെന്റ് ഡെന്റൽ കോളേജുകളിലും ഗവൺമെന്റ് അധീനതയിലുള്ള നമ്മുടെ വലിയ വലിയ ആശുപത്രികളിലും ലഭ്യമാണ്.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി. സാർ, പുകവലിയും പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗവും എങ്ങനെയാണ് മോണകളുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്നതെന്ന് പറയാമോ?
0: പുകവലിയെന്ന് പറയുമ്പോൾ പുകയിലയെ പ്രത്യേക രീതിയിൽ ഉപയോഗിച്ചും അതിനെ സംസ്കരിച്ചെടുത്തും ഒക്കെ തന്നെ കത്തിക്കുകയാണ്. ഈ പുക വരുമ്പോൾ പുകയിലയിൽ തന്നെ അത് കത്തി അമരുമ്പോൾ ഏതാണ്ട് 600-ൽ പരം പോയിസണസ് ആയിട്ടുള്ള, അതും ക്യാൻസർ പുറപ്പെടുവിക്കാനുള്ള ചാൻസുകളുള്ള കാർസിനോജൻസ് പുറപ്പെടുവിക്കുന്നതായി നമുക്കറിയാം. അപ്പോൾ പുകവലിക്കാരനായിരിക്കുന്ന വ്യക്തിക്ക് അവരുടെ വായുടെ എല്ലാ പ്രദേശങ്ങളും, പ്രത്യേകിച്ചും മോണയുടെ ഭാഗം, ഒരു പ്രത്യേക തരത്തിൽ കട്ടി ഉള്ളതാവുകയും വളരെ കുഞ്ഞു കുഞ്ഞു രക്തക്കുഴലുകൾ ക്രമേണ അടഞ്ഞു പോവുകയും ആദ്യഘട്ടങ്ങളിൽ അവരുടെ മോണയിൽ നിന്ന് രക്തം വരികയില്ല. എന്തെന്നാൽ പുകയിൽ അടങ്ങിയിരിക്കുന്ന നിക്കോട്ടിൻ്റെയും മറ്റു വിഷപദാർത്ഥങ്ങളുടെയും പ്രവർത്തനത്താൽ രക്തക്കുഴലുകൾ ചെറിയ രീതിയിൽ അടയുന്നത് കൊണ്ട് ആദ്യം വായിൽ നിന്നും ബ്ലഡ് വരാതെ ഇത് മാസ്ക് ചെയ്യപ്പെടും. പിന്നെ ഇത് കുറച്ചു കഴിയുമ്പോഴേക്കും ചികിത്സ എടുക്കേണ്ട കാലഘട്ടം പോലും കഴിഞ്ഞിരിക്കും. അതൊന്ന്. ഇതൊന്നും കൂടാതെ തന്നെ പുക വലിക്കാരിലും പുക ചവയ്ക്കുന്നവരിലും, അടക്കയോടും ചുണ്ണാമ്പും വെറ്റലയും ചേർത്തുള്ള ചവയ്ക്കുന്നതിനകത്തും നമുക്ക് എന്തൊക്കെയാണ്? ല്യൂക്കോപ്ലാക്കിയ എന്ന് പറയുന്ന, പുകവലിക്കാരിൽ കൂടുതലായും ല്യൂക്കോപ്ലാക്കിയ എന്ന് പറയുന്ന ഒരു രോഗവും, പുകയിലെയും അടക്കയും ചേർത്ത് ചവയ്ക്കുന്നവർക്ക് ഓറൽ സബ്മ്യൂക്കസ് ഫൈബ്രോസിസ് എന്ന് പറയുന്നൊരു രോഗവും, അതുപോലുള്ള ഏതാണ്ട് വായിൽ നിന്നും പുറപ്പെടുന്ന വദനാർബുദത്തിന്റെ മുന്നോടിയായി വരുന്ന പല അസുഖങ്ങളും ഇതിൽ നിന്നും വരാം.
1: സാറെ, ഫ്ലോസിംഗ് ദിവസവും ചെയ്യണോ? പിന്നെ ഒരു സംശയം കൂടെ ഉള്ളത്, ചില ആൾക്കാർ എന്ത് ഫുഡ് കഴിച്ചാലും കൂർത്ത വസ്തുക്കൾ ഇട്ടിട്ട് പല്ലിന്റെ ഇട ഇങ്ങനെ കുത്തുന്നുണ്ട്, കുത്തി കുത്തി അതിൽ നിന്ന് രക്തം വരെ വരുന്നത് പ്രവണതയും കാണുന്നുണ്ട്. അപ്പൊ അവർ പറയുന്നത് ഫുഡിന്റെ അവശിഷ്ടങ്ങൾ പല്ലിനിടയിൽ കയറിയിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നതെന്ന്. അപ്പൊ ദിവസവും ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് പല്ലിന്റെ ആരോഗ്യത്തിനെ ദോഷകരമായി ബാധിക്കുമോ? ഇപ്പൊ ഫ്ലോസിംഗ് എത്ര തവണ ചെയ്യണം, അതുപോലെ ഈ ടൂത്ത് പിക്ക് പോലുള്ള സാധനങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്നതും എത്രത്തോളം ദോഷകരമാണ്?
0: നമ്മൾ ജനിച്ച് 6 മാസം മുതൽ 2.5 വയസ്സ് വരെ നമ്മുടെ വായിൽ പാൽപ്പല്ലുകൾ വരും, ക്ഷീരദന്തങ്ങൾ. ക്രമേണ നമുക്ക് 6 വയസ്സ് മുതൽ ആദ്യത്തെ ഇൻസൈസർ പല്ലും ഉളിപ്പല്ലും അണപ്പല്ലും ഒക്കെ വന്നു തുടങ്ങും. ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ സാധാരണ ഈ മോണയുടെയും ഈ പറയപ്പെടുന്ന ഭക്ഷണ സാംശങ്ങളും മറ്റും കയറിയിരിക്കുന്നത് ഒരു ചെറിയ പ്രയാസമുണ്ടാകുന്ന ഒരു സമ്മിശ്ര ദന്ത അവസ്ഥ, ഒരു മിക്സഡ് ഡെന്റിഷൻ സ്റ്റേജിലാണ്. അത് കുഞ്ഞുങ്ങൾക്ക് ചെറിയ പ്രോബ്ലം ആയിരിക്കും. അതത് വന്ന് അത് ഈ പറഞ്ഞ പോലെ അവർക്കും ചെറിയ രീതിയിൽ ഫ്ലോസിങ് ഒരു നേരം മാത്രം, അതും രാത്രി ഭക്ഷണത്തിന് ശേഷം ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ആ പർട്ടിക്കുലർ സ്ഥലത്ത് മാത്രം എവിടെയെങ്കിലും ഫുഡ് ലോഡ്ജിങ് ഉണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ദന്ത പരിശോധന കാണിക്കുകയും നമുക്ക് അതിട്ട് അതിൻ്റെ കറക്റ്റ് ചികിത്സ എടുക്കുകയും ചെയ്യാം. പക്ഷേ മനുഷ്യരായ നമുക്കെല്ലാം വയസ്സ് ഏറുംതോറും ഒരിക്കലും ഒഴിവാക്കാൻ വയ്യാത്ത രീതിയിൽ ചില സംഭവങ്ങൾ വന്നുപെടുന്നുണ്ട്. മോണയുടെ ഇടയിലുള്ള വിടവിലൂടെയും ഈ ആഹാര സാധനങ്ങളും നാരുകളും മാംസ്യ മത്സ്യാദികളുടെ അവശിഷ്ടങ്ങളും ഇമ്പിഞ്ച് ചെയ്ത്, അതായത് ഇടിച്ച് കയറാറുണ്ട് ചവയ്ക്കുമ്പോൾ. അപ്പോൾ അത് ഫുഡ് ഇമ്പിഞ്ച്മെൻറ്റ്, ഫുഡ് ലോഡ്ജിങ്, ഫുഡ് ഇമ്പാക്ഷൻ, ഇത് മൂന്നും വ്യത്യസ്ത രീതിയിലുള്ള ആഹാരത്തിൻ്റെ ശക്തിയായി വന്ന് തറഞ്ഞു കയറുന്ന ചില രീതികളാണ്. ഇവ സാധാരണ രീതിയിലുള്ള ടൂത്ത് ബ്രഷും അതിനോടൊപ്പമുള്ള നമ്മൾ ഈ ഉപയോഗിക്കുന്ന പേസ്റ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള ദിവസം രണ്ടു നേരം നല്ല രീതിയിലുള്ള ബ്രഷിങ്ങും, അത് 45 ഡിഗ്രി ആംഗുലേഷനിൽ തന്നെ നാരുകളെ പല്ലിൻ്റെ ക്രൗണിന് ചേർത്ത് പിടിച്ചിട്ട് തേക്കുകയും അതിനോടൊപ്പം രാത്രിയിൽ മാത്രം ഒരു നേരം ഡെന്റൽ ഫ്ലോസിങ് ചെയ്യുന്നത് വളരെ എന്തുകൊണ്ടും നല്ലതായിരിക്കും.
1: സാറ് ഉപ്പുവെള്ളം വായിൽ കൊള്ളുന്ന പ്രവണത കണ്ടുവരുന്നുണ്ട്, അപ്പോൾ അത് മോണയിലെ അണുബാധ കുറയ്ക്കാൻ സഹായിക്കുമോ, അത് നല്ലതാണോ ചീത്തയാണോ?
0: നമ്മുടെ ഗൃഹവൈദ്യങ്ങളിൽപ്പെട്ട എവിടെയും ആർക്കും പറഞ്ഞു കൊടുക്കാവുന്ന ഒരു ഇതാണ് ചെറിയ ചൂടുള്ള ഉപ്പുവെള്ളം വായിൽ കൊള്ളുക. ഇതിൻ്റെ ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ, ഒന്ന്, അതിൻ്റെ ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റിസെപ്റ്റിക് പ്രോപ്പർട്ടി, അതായത് അണുനശീകരണ പ്രക്രിയയാണ് ഈ ഉപ്പുവെള്ളം വായിൽ കൊള്ളുമ്പോൾ നടക്കുന്നത്. പലപ്പോഴും ഞങ്ങൾ ഞങ്ങളുടെ പ്രാക്ടീസിൽ വായിൽ കുഞ്ഞു കുഞ്ഞു വ്രണങ്ങളോ പ്രത്യക്ഷപ്പെടുകയോ അതല്ലെങ്കിൽ പല്ലെടുക്കുന്നതുമായിട്ടോ മോണയിൽ സർജറി ചെയ്തതുമായിട്ടോ ഒരു ചെറിയ സർജിക്കലായിട്ടുള്ള ഒരു മുറിവ് അടഞ്ഞു വരാൻ താമസം വരികയാണെങ്കിലോ ചെറിയ ചൂടുവെള്ളം വായിൽ 2-3 മിനിറ്റ് നന്നായി നിർത്തി തൊണ്ട വരെ ഗാർഗിൾ ചെയ്ത് കളയുന്നത് ഈ മുറിവ് ഉണക്കുന്നതിന് ആൻറ്റിബയോട്ടിക് കൊടുക്കുന്ന അത്ര തന്നെ പ്രാധാന്യമുണ്ട്. പിന്നെ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, വളരെ കുറുകിയ ഉപ്പുരസം ഉപയോഗിച്ച് വാ കഴുകുമ്പോൾ അവർ രക്താതി സമ്മർദ്ദത്തിന് ഗുളിക കഴിക്കുകയും അതനുസരിച്ചുള്ള ഹൃദ്രോഗികളാണെങ്കിൽ മാത്രം ഉപ്പിൻ്റെ അളവ് ലേശം കുറച്ച് ഉപയോഗിക്കുന്നത് നന്നായിരിക്കും. ദന്ത രോഗങ്ങളെയും ദന്ത പ്രശ്നങ്ങളെയും കുറിച്ച് നാം ബോധവാന്മാരാവുക, അറിവ് നേടുക. അതുപോലെ ഏറ്റവും യുക്തിക്ക് നിരക്കുന്ന രീതിയിലുള്ള ദിവസേനയുള്ള 2 നേരമുള്ള ബ്രഷ് കൊണ്ടുള്ള വൃത്തിയാക്കലും ഫ്ലോസിങ്ങും ചെയ്യുക. 6 മാസത്തിലൊരിക്കലെങ്കിലും ഒരു വിദഗ്ധ ദന്ത പരിശോധകനെ കണ്ടിട്ട് സ്കെയിലിംഗ് ചെയ്യുക. പിന്നെ ബാക്കിയുള്ള ഈ ശാരീരികമായ പ്രോബ്ലങ്ങളുള്ള ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, സ്ട്രോക്ക് ഇതുപോലെയുള്ള അസുഖങ്ങളുള്ളവർ തീർച്ചയായും 3 മാസത്തിലൊരിക്കൽ തന്നെ ഒരു ഡെന്റൽ ചെക്കപ്പ് എടുക്കുക. രോഗം വന്ന് ചികിത്സിക്കുന്നതിലും ഭേദം വരാതെ നോക്കുക. എപ്പോഴും നോക്കുമ്പോൾ പ്രതിരോധത്തിൽ ഊന്നിയ ഒരു ചികിത്സയിലൂടെ പോയി ജീവിതശൈലി ചിട്ടപ്പെടുത്തിയാൽ നമുക്ക് രോഗമില്ലാത്ത ഒരവസ്ഥയിലൂടെ നല്ല പല്ലുകളുമായി ഒരു പുഞ്ചിരി പ്രദാനം ചെയ്യാൻ കഴിയും.
1: മോണ രോഗങ്ങളെയും ദന്താരോഗ്യത്തെയും കുറിച്ചുള്ള ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. ഇതുവരെ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് സംസ്ഥാന ആരോഗ്യവകുപ്പ് ഡെന്റൽ വിഭാഗം മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ സൈമൺ മോറിസണാണ്. പരിപാടിയിലേക്ക് സംശയങ്ങൾ ചോദിക്കാനായി വിളിച്ച എല്ലാ ശ്രോതാക്കൾക്കും പരിപാടി കേട്ടുകൊണ്ടിരുന്ന മറ്റു ശ്രോതാക്കൾക്കും ആകാശവാണിയുടെ നന്ദി അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം.
3: മോണ രോഗങ്ങളും ദന്താരോഗ്യവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സംസ്ഥാന ആരോഗ്യവകുപ്പ് ഡെന്റൽ വിഭാഗം മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ സൈമൺ മോറിസൺ മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങളാണ് ഇതുവരെ കേട്ടത്. ഡോക്ടറോടൊപ്പം സ്റ്റുഡിയോയിലുണ്ടായിരുന്നത് MS ആശ.
4: ഹലോ ഡോക്ടർ.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കാം. യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ? എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം.

ഇടയ്ക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താൽപ്പര്യമുള്ളവർ ഞങ്ങൾക്ക് എഴുതുക. വിലാസം ഇതാണ്: സഞ്ചാരി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം aartvmpm@gmail.com. അറിയിപ്പ് കഴിഞ്ഞു.

പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര

സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: ആകാശവാണി, സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. ശ്രേഷ്ഠ പദ്ധതി. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികജാതി വിഭാഗത്തിലുൾപ്പെടുന്ന സമർത്ഥരായ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് റെസിഡൻഷ്യൽ എഡ്യൂക്കേഷൻ ഫോർ സ്റ്റുഡന്റ്സ് ഇൻ ടാർഗറ്റഡ് ഏരിയാസ് അഥവാ ശ്രേഷ്ഠ പദ്ധതി. കേന്ദ്ര സാമൂഹ്യനീതി വകുപ്പ് മന്ത്രാലയത്തിന് കീഴിലുള്ള ശ്രേഷ്ഠ പദ്ധതി അടുത്ത 5 കൊല്ലത്തിനുള്ളിൽ 24,800 വിദ്യാർത്ഥികൾക്ക് പ്രയോജനപ്പെടുന്നതാണ്. 300 കോടിയുടെ പദ്ധതിയായിട്ടാണ് കേന്ദ്ര സർക്കാർ ഇത് വിഭാവനം ചെയ്തിട്ടുള്ളത്. 9 മുതൽ 12 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ തുടർ പഠനം നിർത്തേണ്ടതായി വരുന്ന സാഹചര്യത്തിലാണ് സാമൂഹ്യനീതി വകുപ്പിലൂടെ കേന്ദ്ര സർക്കാർ ഈ പദ്ധതിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. ആസ്പിരേഷണൽ ജില്ലകളിൽ റെസിഡൻഷ്യൽ സൌകര്യങ്ങളുള്ള സർക്കാർ സ്കൂളുകൾ അല്ലാത്ത വിദ്യാലയങ്ങളെ ഇതിനുവേണ്ടി കണ്ടെത്തിയിട്ടുണ്ട്. ഇത്തരം സ്ഥാപനങ്ങൾക്ക് നീതി ആയോഗാണ് അംഗീകാരം കൊടുക്കുന്നത്. അതുകൊണ്ടുതന്നെ വിദ്യാർത്ഥികൾക്ക് നിലവാരമുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്താൻ കഴിയുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവായ ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് December 6, 2021 കേന്ദ്ര സർക്കാർ ശ്രേഷ്ഠ പദ്ധതിക്ക് തുടക്കമിട്ടത്. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിന്റെ 75 വർഷങ്ങൾ ആഘോഷിക്കുന്ന ആസാദി കാ അമൃത് മഹോത്സവത്തിന്റെ ഒരു ഭാഗമാണ് ശ്രേഷ്ഠ പദ്ധതി. സമൂഹത്തിൽ പിന്നാക്ക വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതുവഴി സാമൂഹ്യ വ്യവസ്ഥിതിയെ പരിഷ്കരിക്കാനാകും എന്ന അംബേദ്കറിന്റെ ലക്ഷ്യമാണ് ശ്രേഷ്ഠ പദ്ധതിയിലൂടെ കേന്ദ്ര സർക്കാർ നിറവേറ്റുന്നത്. പിന്നാക്ക അവസ്ഥയിലുള്ള പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന സമർത്ഥരായ വിദ്യാർത്ഥികളെ തുടർ വിദ്യാഭ്യാസത്തിനുവേണ്ടി ശ്രേഷ്ഠ പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നു. ഇത്തരം വിദ്യാർത്ഥികളുടെ സാമൂഹിക സാമ്പത്തിക ഉന്നമനത്തിനുവേണ്ടിയും അതുവഴി വിദ്യാർത്ഥികളെ ഇന്ത്യയുടെ മാനവ വിഭവശേഷി വികസനത്തിൽ പങ്കാളികളാകാൻ പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ ചരമവാർഷിക ദിനം December 6 നമ്മൾ മഹാപരിനിർവാൺ ദിനമായി ആചരിക്കുന്നു. പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

ഇന്ന് രാത്രി 9:15 വിദ്യാഭ്യാസ രംഗത്തിൽ മനുഷ്യനിലെ ദഹന വ്യവസ്ഥ വത്സമ്മ വി.വി. സംസാരിക്കുന്നു. ഇന്ന് രാത്രി 9:15 വിദ്യാഭ്യാസ രംഗത്തിൽ

രാത്രി 9:30 കേൾക്കാം അഖില കേരള റേഡിയോ നാടകോത്സവം 2026 അവസാന ദിവസം. റേഡിയോ നാടകോത്സവം 2026 ഒരു അവലോകനം രാത്രി 9:30.

യാത്ര ജൂൺ 15 മുതൽ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ആദ്യ മന്ത്രിസഭാ യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് ആദ്യമായി വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കുമെന്നും വയോജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനായി സമഗ്ര പദ്ധതികൾ തയ്യാറാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആശാവർക്കർമാരുടെ ഓണറേറിയത്തിൽ 3000 രൂപ വർദ്ധന വരുത്താനും അംഗനവാടി ജീവനക്കാർ, ഹെൽപ്പർമാർ, പാചക തൊഴിലാളികൾ, പ്രീ പ്രൈമറി അധ്യാപകർ, ആയമാർ എന്നിവരുടെ വേതനത്തിൽ 1000 രൂപ വർദ്ധിപ്പിക്കാനും മന്ത്രിസഭായോഗത്തിൽ തീരുമാനമായി. മെയ് 21 MLA മാരുടെ സത്യപ്രതിജ്ഞ നടത്താനും 22 സ്പീക്കർ തെരഞ്ഞെടുപ്പിനുമായി നിയമസഭയുടെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്തതായി മുഖ്യമന്ത്രി അറിയിച്ചു. മെയ് 29 ഗവർണറുടെ നയപ്രഖ്യാപനം. സംസ്ഥാനത്തിന്റെ നിലവിലെ ധനസ്ഥിതിയെക്കുറിച്ചുള്ള ധവളപത്രം പ്രസിദ്ധീകരിക്കുമെന്നും നവകേരള സദസ്സിനിടെയുണ്ടായ പോലീസ് അതിക്രമത്തെക്കുറിച്ച് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷിക്കുമെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. 3rd ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നോർവേയിലെത്തി. നോർവെ പ്രധാനമന്ത്രി യോനാസ് ഗഹസ്റ്റോറുമായി അദ്ദേഹം ഓസ്ലോയിൽ ഉഭയകക്ഷി ചർച്ച നടത്തി. വ്യാപാരം, നിക്ഷേപം, സമുദ്ര സമ്പദ് വ്യവസ്ഥ തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ശക്തമാക്കാൻ ചർച്ചയിൽ ധാരണയായി. 43 വർഷത്തിനിടെ ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നോർവെ സന്ദർശിക്കുന്നത്. വിദേശ പര്യടനത്തിന്റെ അവസാന പദത്തിൽ പ്രധാനമന്ത്രി നാളെ ഇറ്റലിയിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നോർവേയുടെ പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി റോയൽ നോർവീജിയൻ ഓർഡർ ഓഫ് മെരിറ്റ് സമ്മാനിച്ചു. ഇന്ത്യയുടെ നയതന്ത്ര സ്വാധീനം ശക്തിപ്പെടുത്തുന്നതാണ് ബഹുമതിയെന്ന് അഭിനന്ദന സന്ദേശത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അഭിപ്രായപ്പെട്ടു. പ്രത്യേക അവസരങ്ങളിലൊരുങ്ങി അടുത്ത 1 വർഷത്തേക്ക് സ്വർണം വാങ്ങേണ്ടതില്ലെന്ന് വിവിധ കൃഷി മന്ത്രാലയ ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ തീരുമാനമെടുത്തതായി കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ലളിതമായ ജീവിതശൈലി സ്വീകരിക്കാനും പ്രകൃതി വിഭവങ്ങൾ സംരക്ഷിക്കാനും യോഗത്തിൽ ധാരണയായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഭ്യർത്ഥനയ്ക്കനുസൃതമായാണ് തീരുമാനമെന്ന് ശ്രീ ചൌഹാൻ വ്യക്തമാക്കി. രാജ്യത്ത് വലിയ പ്രതിസന്ധി വരാൻ പോകുന്നതിനാൽ ഒരു നേരത്തെ ഭക്ഷണം ഒഴിവാക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പൌരന്മാരോട് ആവശ്യപ്പെട്ടതായി സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്ത നിഷേധിച്ച് കേന്ദ്ര സർക്കാർ. ആഭ്യന്തരമന്ത്രി അത്തരമൊരു പ്രസ്താവന നടത്തിയിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചു. കേന്ദ്ര സർക്കാരിന്റെ PM വികാസ് പദ്ധതിക്ക് NIT കാലിക്കറ്റിൽ തുടക്കമായി. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. പരമ്പരാഗത തൊഴിൽ ചെയ്യുന്നവർക്കും ന്യൂനപക്ഷ സമൂഹത്തിലെ യുവതി യുവാക്കൾക്കും ആധുനിക തൊഴിൽ മേഖലകളിൽ വൈദഗ്ധ്യം ലഭ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. അമൃത് ഫാർമസി അടക്കമുള്ള സംരംഭങ്ങൾ എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ പ്രയോജനം ചെയ്യുന്നതായി കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയ സെക്രട്ടറി പുണ്യ സലീല ശ്രീവാസ്തവ. HLL ലൈഫ് കെയർ ലിമിറ്റഡിന്റെ തിരുവനന്തപുരത്ത് നടന്ന വജ്ര ജൂബിലി സമാപന ചടങ്ങിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു അവർ. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദ് പോരാട്ടം. ടോസ് നേടിയ ചെന്നൈ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ചെന്നൈ MA ചിദംബരം സ്റ്റേഡിയത്തിൽ

0: മത്സരം പുരോഗമിക്കുകയാണ്. ഐ എസ് എൽ ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഗോവ പോരാട്ടം. കൊച്ചിയിലെ കലൂർ സ്റ്റേഡിയത്തിലാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികൾ നേരിയ നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 77 പോയിന്റ് നേട്ടത്തിൽ 77,315, നിഫ്റ്റി 6 പോയിന്റ് ഉയർന്ന് 23,649 വ്യാപാരം അവസാനിപ്പിച്ചത്. സ്വർണ്ണവില കുറഞ്ഞു. ഗ്രാമിന് 65 രൂപ താഴ്ന്ന് 14,320 രൂപയും പവന് 520 രൂപ കുറഞ്ഞ് 114,560 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ മൊബൈൽ ആപ്പിലൂടെയോ മൈ ജിഒവി ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റ് എല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ഒരു പെണ്ണിന്റെ കഥ എന്ന ചിത്രത്തിന് വേണ്ടി വയലാർ രാമവർമ്മ വരികൾ എഴുതി, ജി ദേവരാജൻ സംഗീതം പകർന്ന് പി സുശീല പാടിയത്.

വയലാർ രാമവർമ്മ വരികളെഴുതി, ജി ദേവരാജൻ സംഗീതം പകർന്ന്, ഒരു പെണ്ണിന്റെ കഥ എന്ന ചിത്രത്തിനു വേണ്ടി പി സുശീല പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്.

0: declaration of a public health emergency by the World Health Organization. Sources said senior officials of the health ministry have reviewed the evolving situation and initiated precautionary public health measures. The IMD, India Meteorological Department, has issued an orange colour warning for heat wave to severe heat wave conditions over Madhya Pradesh and Uttar Pradesh for tomorrow. Heat wave conditions are also expected over Haryana, Chandigarh, Marathwada, Punjab, Rajasthan, Telangana and Vidarbh during the next 2 days. Meanwhile, warm night conditions have been predicted for Rajasthan, Vidarbh and West Uttar Pradesh tomorrow. A gradual rise in maximum temperatures by 2 to 3 degrees Celsius is expected over many parts of Northwest India. The Ministry of Ayush today issued a comprehensive public health advisory on extreme heat and heat wave for the current summer season. The advisory emphasizes adequate hydration, avoid direct exposure to sunlight during peak hours, use of light cotton clothing, and consumption of seasonal fruits and fluids rich in electrolytes. And in IPL cricket, Chennai Super Kings were 159 for 5 in 18 overs against Sunrisers Hyderabad in Chennai when reports last came in. And now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi holds talks with his Norwegian counterpart Jonas Gahr Støre in Oslo. Agree to elevate bilateral ties to green strategic partnership focusing on clean energy and blue economy. Prime Minister Modi awarded Grand Cross of Royal Norwegian Order of Merit by King Harald V. Government targets $1 trillion exports this year. Union Minister Jitendra Singh holds talks with US industry delegation on nuclear energy and private investment opportunities in India. And amid extreme heat conditions, Ministry of Ayush issues advisory to prevent heat-related illnesses. That is all in the news at 9. Good night.
1: ആകാശവാണി വിദ്യാഭ്യാസ രംഗം. സ്വാഗതം പ്രിയ ശ്രോതാക്കളെ. മനുഷ്യനിലെ ദഹന വ്യവസ്ഥ എന്ന പാഠഭാഗത്തെ ആസ്പദമാക്കി ഒരു പ്രഭാഷണമാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. വത്സമ്മ വിവി.
2: ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉള്ളവരുടെ ഭക്ഷണരീതികൾ വ്യത്യസ്തമാണെങ്കിലും നാരുകൾ, ജലം എന്നിവയ്ക്കു പുറമെ കാർബോഹൈഡ്രേറ്റുകൾ, പ്രോട്ടീൻ, കൊഴുപ്പ്, ധാതുക്കൾ, വിറ്റമിൻ എന്നീ പോഷകഘടകങ്ങൾ നിർബന്ധമായും അടങ്ങിയിരിക്കണം. എല്ലാ പോഷകഘടകങ്ങളും ശരിയായ അനുപാതത്തിൽ ലഭിക്കുന്ന ഭക്ഷണമാണ് സമീകൃതാഹാരം അഥവാ ബാലൻസ്ഡ് ഡയറ്റ്. വളർച്ചാഘട്ടത്തിലുള്ളവർ സമീകൃതാഹാരം കഴിക്കേണ്ടത് അനിവാര്യമാണ്. പച്ചക്കറികൾ, പഴങ്ങൾ, ധാന്യങ്ങൾ, പാലും പാലുൽപ്പന്നങ്ങളും, പയറുവർഗ്ഗങ്ങൾ, മാംസം എന്നിവയാണ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത്. പഴങ്ങളിലും പച്ചക്കറികളിലും ധാരാളം വിറ്റമിനുകൾ, ധാതുക്കൾ, മറ്റു പോഷകഘടകങ്ങൾ, നാരുകൾ എന്നിവ അടങ്ങിയിരിക്കുന്നു. ആരോഗ്യകരമായ ജീവിതത്തിന് ഫുഡ് പ്ലേറ്റ് എന്ന സങ്കല്പം സഹായകമാണ്. ഒരു പ്ലേറ്റിന്റെ പകുതി ഭാഗം പഴങ്ങളും പച്ചക്കറികളും കാൽഭാഗം ധാന്യങ്ങളും കാൽഭാഗം പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങളും ഒരു ഗ്ലാസ് പാലോ പാലുൽപ്പന്നങ്ങളോ അടങ്ങിയതാണ് ഫുഡ് പ്ലേറ്റ്. ജങ്ക് ഫുഡിന്റെ ഉപയോഗം ഇന്ന് ഏതു പ്രായക്കാരിലും കൂടി വരുന്നുണ്ട്. ഇത് പോഷണക്കുറവിനും മറ്റാരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു. നാം കഴിക്കുന്ന ആഹാരപദാർത്ഥങ്ങൾ അതേപടി ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നില്ല. സങ്കീർണമായ ആഹാരപദാർത്ഥങ്ങളെ ആഗിരണത്തിനുതകുന്ന തരത്തിൽ ലഘുഘടകങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ദഹനം. രണ്ടു രീതിയിലുള്ള ദഹനമാണ് മനുഷ്യരിൽ കാണുന്നത്, യാന്ത്രിക ദഹനവും രാസിക ദഹനവും. യാന്ത്രിക ദഹനത്തിൽ സങ്കീർണമായ ആഹാരഘടകങ്ങളെ ചെറുകണികകളാക്കി മാറ്റുന്നു. പല്ലുകൾ ആഹാരത്തെ ചവച്ചരയ്ക്കുന്നതിലൂടെയും ആമാശയത്തിലെയും ചെറുകുടലിലെയും പേശികളുടെ ശക്തമായ സങ്കോചത്തിലൂടെയും ഇത് സാധ്യമാകുന്നു. ദഹനരസങ്ങളിലെ എൻസൈമുകളുടെ പ്രവർത്തനത്താൽ സങ്കീർണമായ പോഷകഘടകങ്ങൾ ആഗിരണയോഗ്യമായ ലഘുഘടകങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് രാസിക ദഹനം. ദഹനവ്യവസ്ഥയുടെ ഭാഗങ്ങളും അവയുടെ ധർമ്മങ്ങളും. വായ, അന്നനാളം, ആമാശയം, ചെറുകുടൽ, വൻകുടൽ, മലാശയം, മലദ്വാരം ഇവയാണ് ദഹനവ്യവസ്ഥയുടെ ഭാഗങ്ങൾ. ഇവയോട് ചേർന്ന് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയായ കരളും പാൻക്രിയാസും ദഹനത്തിൽ പ്രധാന പങ്കുവഹിക്കുന്നു. നാം കഴിക്കുന്ന ആഹാരം ദഹനവ്യവസ്ഥയിലൂടെ കടന്നുപോകുമ്പോൾ സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വായ, മൗത്ത്. ദഹനപ്രക്രിയ വായിൽ വെച്ച് തന്നെ ആരംഭിക്കുന്നു. ഇവിടെ വെച്ച് ആഹാരം നന്നായി ചവച്ചരച്ച് ചെറുകണികകളാക്കുന്നു. ഇതിന് അനുയോജ്യമായ വിവിധ തരം പല്ലുകളാണ് നമുക്കുള്ളത്. ഉളിപ്പല്ലുകൾ ആഹാരം കടിച്ചുമുറിക്കുന്നതിനും കോമ്പല്ല് ആഹാരത്തെ കടിച്ചുകീറുന്നതിനും അഗ്രചർവണകം, ചർവണകം എന്നിവ ആഹാരം ചവച്ചരയ്ക്കുന്നതിനും സഹായിക്കുന്നു. ബാഹ്യരൂപത്തിലും ധർമ്മത്തിലും വ്യത്യാസങ്ങളുണ്ടെങ്കിലും പല്ലുകൾ ആന്തരഘടനയിൽ സമാനതകൾ പുലർത്തുന്നു. പല്ലിന്റെ ഘടന: രണ്ടു തരത്തിലുള്ള പല്ലുകളാണ് നമുക്കുള്ളത്, പാൽപ്പല്ലുകളും സ്ഥിരദന്തങ്ങളും. പാൽപ്പല്ലുകൾ കൊഴിഞ്ഞുപോകുമ്പോഴാണ് സ്ഥിരദന്തങ്ങൾ ഉണ്ടാകുന്നത്. കുഞ്ഞുങ്ങളിൽ 20 പാൽപ്പല്ലുകളും മുതിർന്നവരിൽ 32 സ്ഥിരദന്തങ്ങളുമാണുള്ളത്. ഇവ മേൽത്താടിയിലെയും കീഴ്ത്താടിയിലെയും മോണയിൽ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നു. പല്ലിന് ദന്തമകുടം, ദന്തകളം, ദന്തമൂലം എന്നീ ഭാഗങ്ങളാണുള്ളത്. ദന്തമകുടം മോണയിൽ നിന്നും പുറത്തേക്ക് കാണുന്ന വെളുത്ത നിറമുള്ള ഭാഗമാണ്. ദന്തകളം പല്ലിനെ മോണയോട് ചേർത്ത് നിർത്തുന്ന ഭാഗവും ദന്തമൂലം മോണയുടെ ഉള്ളിൽ കാണുന്ന ഭാഗവുമാണ്. വെള്ളനിറത്തിലുള്ള കടുപ്പമേറിയ നിർജീവമായ ഭാഗം ഇനാമൽ എന്നറിയപ്പെടുന്നു. ഇതിനുള്ളിലായി കാണുന്ന പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കലയാണ് ഡെന്റൈൻ. ഏറ്റവും ഉള്ളിലായി കാണുന്ന പൾപ്പ് എന്ന ഭാഗത്തെ പൾപ്പ് ക്യാവിറ്റിയിൽ രക്തക്കുഴലുകളും ലിംഫുവാഹികളും നാഡീതന്തുക്കളും കാണപ്പെടുന്നു. സിമന്റം എന്ന കാൽസ്യം അടങ്ങിയ യോജകകല പല്ലിനെ മോണയിലെ കുഴിയിൽ ഉറപ്പിച്ചു നിർത്തുന്നു. ദഹനപ്രക്രിയയിൽ പല്ലുകൾ സുപ്രധാന പങ്കുവഹിക്കുന്നു. ദന്തപരിചരണത്തിലും സംരക്ഷണത്തിലും നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഭക്ഷണപദാർത്ഥങ്ങളെ ഉമിനീരുമായി കൂട്ടിക്കലർത്തുന്നതും പല്ലുകൾക്ക് ചവച്ചരയ്ക്കുന്നതിനും വേണ്ട സഹായം ചെയ്യുന്നത് നാക്കാണ്. നാക്കിലെ സ്വാദുമുകുളങ്ങൾ രുചി അറിയുന്നതിനും സഹായിക്കുന്നു. ദഹനപ്രക്രിയയിൽ ഉമിനീരിന്റെ പങ്കെന്താണെന്ന് നോക്കാം. 3 ഉമിനീർ ഗ്രന്ഥികളാണ് വായിലുള്ളത്. ഉമിനീർ ഗ്രന്ഥികളിൽ നിന്നും സ്രവിക്കുന്ന ഉമിനീരിൽ സലൈവറി അമിലേസ്, ലൈസോസൈം എന്നീ രാസാഗ്നികളും ശ്ലേഷ്മവും അടങ്ങിയിരിക്കുന്നു. ഭക്ഷണത്തെ വഴുവഴുപ്പുള്ളതാക്കി വിഴുങ്ങാൻ പാകത്തിലുള്ളതാക്കുന്നത് ശ്ലേഷ്മമാണ്. ലൈസോസൈം ഭക്ഷണത്തിലൂടെ പ്രവേശിക്കുന്ന രോഗാണുക്കളെ ഒരു പരിധിവരെ നശിപ്പിക്കാൻ സഹായിക്കുന്നു. സലൈവറി അമിലേസ് കാർബോഹൈഡ്രേറ്റിനെ ഭാഗികമായി മാൾട്ടോസ് എന്ന പഞ്ചസാരയാക്കി മാറ്റുന്നു. അന്നനാളം, ഈസോഫാഗസ്. വായയെ ആമാശയവുമായി ബന്ധിപ്പിക്കുന്ന ഏകദേശം 25 സെന്റിമീറ്റർ നീളമുള്ള പേശി ട്യൂബാണ് അന്നനാളം. വായിൽ നിന്ന് ആഹാരം അന്നനാളത്തിലേക്ക് പ്രവേശിക്കുന്നത് ഗ്രസനിയിലൂടെയാണ്. ഗ്രസനിയിൽ നിന്നാണ് ശ്വാസനാളവും ആരംഭിക്കുന്നത്. നാം വിഴുങ്ങുന്ന ആഹാരം ശ്വാസനാളത്തിലേക്ക് കടക്കാതെ അന്നനാളത്തിലേക്ക് തന്നെ കൃത്യമായി പ്രവേശിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആഹാരം വിഴുങ്ങുമ്പോൾ ശ്വാസനാളം മുകളിലേക്കുയർന്ന് ക്ലോമപിദാനം കൊണ്ട് അടയ്ക്കപ്പെടുന്നു. ഗ്രസനിയിലേക്ക് തുറക്കുന്ന നാസാഗഹ്വരത്തെ ചെറുനാക്ക് അടയ്ക്കുന്നു. നാക്ക് ആഹാരത്തെ അണ്ണാക്കിന്റെ സഹായത്തോടെ അമർത്തി ഉരുളകളാക്കുന്നു. നാക്കിന്റെ പിൻഭാഗം ഭക്ഷണത്തെ ക്ലോമപിദാനത്തിന് മുകളിലൂടെ അന്നനാളത്തിലേക്ക് കടത്തിവിടുന്നു. അന്നനാളത്തിലെ തരംഗരൂപത്തിലുള്ള പെരിസ്റ്റാൾസിസിന്റെ ഫലമായി ആഹാരപദാർത്ഥങ്ങൾ ഉരുളകളുടെ രൂപത്തിലാണ് കടന്നുപോകുന്നത്. ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കരുത് എന്ന് പറയുന്നതിന്റെ കാരണം എന്താവാമെന്ന് കണ്ടെത്തൂ. ആമാശയം, സ്റ്റൊമക്ക്. സ്മോൾ ലെറ്റർ ജെ ഷേപ്പിലുള്ള പേശി നിർമ്മിത ഭാഗമാണ് ആമാശയം. വായിൽ വെച്ച് ഭാഗികമായി മാത്രം ദഹിച്ച ആഹാരപദാർത്ഥങ്ങൾ ആമാശയത്തിൽ വെച്ച് കൂടുതലായി ദഹിക്കപ്പെടുന്നു. ആമാശയത്തിലെ ശക്തമായ പെരിസ്റ്റാൾസിസ് ആഹാരത്തെ കുഴമ്പ് രൂപത്തിലാക്കുന്നു. കൂടാതെ ആമാശയത്തിന്റെ അവസാന ഭാഗത്തുള്ള പ്രത്യേകതരം വലയപേശികൾ ആഹാരത്തെ ആമാശയത്തിൽ വേണ്ടത്ര സമയം നിലനിർത്തുന്നു. ആമാശയഭിത്തിയിൽ കാണപ്പെടുന്ന ആമാശയഗ്രന്ഥികൾ ആമാശയരസം ഉൽപ്പാദിപ്പിക്കുന്നു. ഇതിലെ പെപ്സിൻ പ്രോട്ടീനെ ഭാഗികമായി പെപ്റ്റോണാക്കി മാറ്റുന്നു. ഹൈഡ്രോക്ലോറിക് ആസിഡ് ഭക്ഷണത്തിലെ രോഗാണുക്കളെ നശിപ്പിക്കുകയും ദഹനപ്രക്രിയയ്ക്ക് യോജിച്ച pH ക്രമപ്പെടുത്തുകയും ചെയ്യുന്നു. ശ്ലേഷ്മം ദഹനരസങ്ങളുടെ പ്രവർത്തനത്തിൽ നിന്ന് ആമാശയഭിത്തിയെ സംരക്ഷിക്കുന്നു. ചെറുകുടൽ, സ്മോൾ ഇൻ്റസ്റ്റൈൻ. ആമാശയത്തിൽ നിന്ന് കുഴമ്പ് രൂപത്തിലായ ആഹാരം ചെറുകുടലിന്റെ ആദ്യ ഭാഗമായ പക്വാശയത്തിലേക്ക് കടക്കുന്നു. അവിടെ വെച്ച് കരൾ, പാൻക്രിയാസ് എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന സ്രവങ്ങളുമായി ചേർന്ന് ദഹനപ്രക്രിയ തുടരുന്നു. കരളിലെ പിത്താശയം ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസം കൊഴുപ്പിനെ ചെറുകണികകളാക്കുകയും pH ക്രമീകരിക്കുകയും ചെയ്യുന്നു. പിത്തരസത്തിൽ എൻസൈമുകളില്ല. പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന പാൻക്രിയാറ്റിക് ജ്യൂസിൽ അടങ്ങിയിരിക്കുന്ന പാൻക്രിയാറ്റിക് അമിലേസ് അന്നജത്തെ മാൾട്ടോസും ട്രിപ്സിൻ പ്രോട്ടീനെ പെപ്റ്റൈഡുമാക്കി മാറ്റുന്നു. പാൻക്രിയാറ്റിക് ലിപ്പേസ് കൊഴുപ്പിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കി മാറ്റുന്നു. ഏറെക്കുറെ പൂർണമായ ദഹിച്ച ആഹാരം ചെറുകുടലിലൂടെ മുന്നോട്ട് നീങ്ങുന്നു. ചെറുകുടൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻഡസ്റ്റൈനൽ ജ്യൂസിലെ വിവിധ കാർബോഹൈഡ്രേറ്റ്സുകൾ സങ്കീർണ കാർബോഹൈഡ്രേറ്റുകളെ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് എന്നീ ലഘുഘടകങ്ങളാക്കി മാറ്റുന്നു. പ്രോട്ടിയേസുകൾ പ്രോട്ടീനുകളെ അമിനോ ആസിഡുകളാക്കി മാറ്റുന്നു. ലഘു പോഷക ഘടകങ്ങൾ ജലം, വിറ്റമിനുകൾ, ധാതുക്കൾ എന്നിവയുടെ ആഗിരണം മുഖ്യമായും ചെറുകുടലിൽ വെച്ച് നടക്കുന്നു. മനുഷ്യന്റെ ചെറുകുടലിന് 5 മുതൽ 6 മീറ്റർ വരെ നീളമുണ്ട്. ഉദരാശയത്തിൽ അനേകം മടക്കുകളായി ചുറ്റിവളഞ്ഞാണ് ചെറുകുടൽ കാണപ്പെടുന്നത്. തന്മൂലം ആഹാരം ചെറുകുടലിലൂടെ വളരെ സാവധാനം മാത്രമേ നീങ്ങുകയുള്ളൂ. ചെറുകുടലിന്റെ ഭിത്തിയിൽ കാണപ്പെടുന്ന സൂക്ഷ്മങ്ങളായ വിരലുകൾ പോലെയുള്ള ഭാഗങ്ങളായ വില്ലസുകൾ ദഹനപ്രക്രിയയെ സഹായിക്കുന്നു. വില്ലസുകൾ ചെറുകുടലിനകത്തെ പോഷകങ്ങളുടെ ആഗിരണത്തിനുള്ള പ്രതല വിസ്തീർണം അനേകമടങ്ങ് വർദ്ധിപ്പിക്കുന്നു. ഒറ്റ നിര കോശങ്ങളാൽ ആവരണം ചെയ്യപ്പെട്ട വില്ലസുകളിൽ രക്തലോമികകളും ലിംഫലോമികകളായ ലാക്ടിയലും കാണപ്പെടുന്നു. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, അമിനോ ആസിഡ് എന്നിവ രക്തലോമികകളിലേക്കും ഫാറ്റി ആസിഡ്, ഗ്ലിസറോൾ എന്നിവ ലാക്ടിയലിലേക്കും ആഗിരണം ചെയ്യപ്പെടുന്നു. പോഷകഘടകങ്ങളുടെയും ഏകദേശം 90% ജലത്തിന്റെയും ആഗിരണം നടക്കുന്നത് വില്ലസിലൂടെയാണ്. ആഹാരത്തിന്റെ ദഹനം പൂർത്തിയാകുന്നതും ആഗിരണം നടക്കുന്നതും ചെറുകുടലിൽ വച്ചാണ്. വൻകുടൽ, ലാർജ് ഇൻഡസ്റ്റൈൻ. ഏകദേശം 1.5 മീറ്റർ നീളമുള്ളതും കട്ടികൂടിയതുമായ ഭാഗം ആണ്. ഇത് ആമാശയത്തിന് താഴെയായി കാണുന്നു. ചെറുകുടലിന്റെ മുകൾ ഭാഗത്തെയും അരികുകളിൽ വശങ്ങളെയും പൊതിയുന്നു. പോഷകഘടകങ്ങളുടെ ആഗിരണശേഷമുള്ള ദഹനാവശിഷ്ടങ്ങൾ വൻകുടലിലേക്ക് നീങ്ങുന്നു. ചെറുകുടലിലെ ആഗിരണശേഷമുള്ള ഭൂരിഭാഗ ലവണങ്ങളും ജലവും വൻകുടലിൽ വച്ച് ആഗിരണം ചെയ്യപ്പെടുന്നു. വൻകുടലിൽ വസിക്കുന്ന ചില ബാക്ടീരിയകൾ ഉൽപ്പാദിപ്പിക്കുന്ന വിറ്റമിൻ കെ, ബി കോംപ്ലക്സ് എന്നിവയുടെ ആഗിരണവും ഇവിടെ വെച്ച് നടക്കുന്നു. തുടർന്ന് ദഹനാവശിഷ്ടങ്ങൾ മലാശയത്തിൽ ശേഖരിക്കപ്പെടുകയും മലദ്വാരത്തിലൂടെ പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. ദഹനം പൂർത്തിയായ ശേഷം പോഷകഘടകങ്ങൾ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നതിന് സഹായിക്കുന്ന പ്രക്രിയകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫാറ്റി ആസിഡ്, ഗ്ലിസറോൾ എന്നിവ ലാക്ടീലുകളിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത് ഡിഫ്യൂഷൻ വഴിയാണ്. ഇതിന് ഊർജം ആവശ്യമില്ല. ചെറുകുടലിലെയും വൻകുടലിലെയും ജലത്തിന്റെ ആഗിരണം നടക്കുന്നത് ഓസ്മോസിസ് വഴിയാണ്. ഇതിനും ഊർജം ആവശ്യമില്ല. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, അമിനോ ആസിഡ് എന്നിവ ആഗിരണം ചെയ്യപ്പെടുന്നത് കോശസ്തരത്തിലെ പ്രോട്ടീൻ തന്മാത്രകളുടെ സഹായത്താലാണ്. ഇതിനെ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നു. ചില സന്ദർഭങ്ങളിൽ ഗ്ലൂക്കോസ്, ലവണങ്ങൾ എന്നിവ ആഗിരണം ചെയ്യപ്പെടുന്നത് വാഹക പ്രോട്ടീനുകളുടെ സഹായത്താലാണ്. ഊർജം ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ പ്രക്രിയയാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. അന്നപഥത്തിൽ നടക്കുന്ന നിരവധി സങ്കീർണ പ്രവർത്തനങ്ങളിലൂടെയാണ് ദഹനപ്രക്രിയ പൂർത്തിയാകുന്നത്. ഇതിന് 4 മുതൽ 5 മണിക്കൂർ വരെ സമയം ആവശ്യമാണ്. ഇതിനനുസൃതമായി വേണം ഭക്ഷണസമയം ക്രമീകരിക്കേണ്ടത്. ദഹനത്തിലൂടെ രൂപപ്പെടുന്ന പോഷകഘടകങ്ങളാണ് ആരോഗ്യത്തിന് ആധാരം. രുചി മാത്രം പരിഗണിച്ച് ഭക്ഷണം തെരഞ്ഞെടുത്താൽ ശരീരത്തിന് ആവശ്യമായ എല്ലാ പോഷകഘടകങ്ങളും ലഭിച്ചു എന്ന് വരില്ല. ദഹനവ്യവസ്ഥയുടെ ആരോഗ്യം നിലനിർത്താനും അതിന്റെ സുഗമമായ പ്രവർത്തനത്തിനും സഹായകമായ ഭക്ഷണങ്ങളും ഭക്ഷണശീലങ്ങളുമാണ് നാം സ്വീകരിക്കേണ്ടത്. പ്രഭാത ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് കുട്ടികളിൽ സർവ്വസാധാരണമാണ്. ഇത് ക്ഷീണം, ഉറക്കം തൂങ്ങൽ, പഠനത്തിൽ ശ്രദ്ധയില്ലായ്മ, മറവി തുടങ്ങിയ പല പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു. അതുകൊണ്ട് ശരിയായ ഭക്ഷണരീതി കുട്ടികൾ ശീലമാക്കേണ്ടതുണ്ട്.

മനുഷ്യനിലെ ദഹനവ്യവസ്ഥ എന്ന പാഠഭാഗത്തെ ആസ്പദമാക്കി ഇതുവരെ സംസാരിച്ചത് ബൽസമ്മ വി. വിദ്യാഭ്യാസ രംഗം സമാപിക്കുന്നു.

സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ. ആകാശവാണി
1: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 ഒരു അവലോകനം. പങ്കെടുക്കുന്നവർ പ്രൊഫസർ അലിയാർ, ടി എം എബ്രഹാം, ഷേർലി സോമസുന്ദരം, സുധി ദേവയാനി, ഉണ്ണികൃഷ്ണൻ പൂൽക്കൽ, എ വി പവിത്രൻ, ഒപ്പം റൂബി ബാബു.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്കാരം. മനസ്സിന്റെ തിയേറ്റർ എന്നറിയപ്പെടുന്ന റേഡിയോ നാടകങ്ങൾ കോർത്തിണക്കി ശ്രോതാക്കളുടെ ഹൃദയങ്ങൾ കവർന്നവയാണ് റേഡിയോ നാടകോത്സവങ്ങൾ എന്ന് നമുക്ക് ഏവർക്കും അറിയാം. കോവിഡിന് ശേഷം ആകാശവാണി നാമകരണത്തിന്റെ 90 പതിറ്റാണ്ട് തികയുന്ന ഈ വേളയിൽ ഇത്രയും നീണ്ട ഒരു കാത്തിരിപ്പിന് ശേഷം പുതുപുത്തൻ ഭാവുകത്വത്തോടെ റേഡിയോ നാടകോത്സവം എത്തി എന്നുള്ളത് നമുക്ക് ഏവർക്കും സന്തോഷകരമാണ്. പ്രത്യേകിച്ചും ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരത്തിന് ശേഷം ശ്രീ മോഹൻലാൽ വീണ്ടും റേഡിയോ നാടകങ്ങളിലേക്ക് എത്തി എന്നുള്ളതും, അതുപോലെ തന്നെ റേഡിയോ നാടകങ്ങളിൽ AIയുടെ ഉപയോഗം വന്നു എന്നുള്ളതുമൊക്കെ ഈ നാടകോത്സവത്തെ വ്യത്യസ്തമാക്കുന്നു. May 10 ആരംഭിച്ച വേനൽ അവധിയിലെ വാനുലി നടനം എന്ന ഈ ഉത്സവരാവുകളിൽ 7 വ്യത്യസ്ത നാടകങ്ങളാണ് നാം കേട്ടത്. തിരുനോട്ടത്തിൽ ആരംഭിച്ച ഈ നാടകോത്സവത്തിന്റെ തിരിഞ്ഞു നോട്ടത്തിലാണ് ഇന്ന് നാം. കേരളത്തിലെ സാംസ്കാരിക നാടകരംഗത്തെ 6 പ്രഗത്ഭ വ്യക്തിത്വങ്ങൾ അടങ്ങുന്ന വിദഗ്ധരുടെ ഒരു പാനലിൽ നിന്ന് നമ്മോടൊപ്പം ഈ നാടകോത്സവത്തിന്റെ അവലോകനത്തിനായി ഉണ്ട് പ്രൊഫസർ അലിയാർ, സുധി ദേവയാനി, ടി എം എബ്രഹാം, ഷേർലി സോമസുന്ദരം, ഉണ്ണികൃഷ്ണൻ പൂൽക്കൽ, എ വി പവിത്രൻ. സ്വാഗതം.
3: നമസ്കാരം.
2: ആദ്യം അലിയാർ സാറിൽ നിന്ന് തുടങ്ങാൻ തോന്നുന്നു. മികച്ച വിവരണത്തിനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാര ജേതാവ്, നല്ല കമന്റേറ്റർക്കുള്ള സംസ്ഥാന പുരസ്കാരം, കേരള സംഗീത നാടക അക്കാദമിയുടെ കലാശ്രീ പുരസ്കാരം, ഇതിനോടൊപ്പം തന്നെ മലയാളികളുടെ പ്രിയപ്പെട്ട ശബ്ദവും നടനുമൊക്കെയാണ് സാർ. അങ്ങയുടെ ഈ ദശാബ്ദങ്ങൾ നീണ്ട ശബ്ദപ്രതിഭയുടെ പശ്ചാത്തലത്തിൽ 2026 റേഡിയോ നാടകോത്സവത്തെ അങ്ങ് എങ്ങനെ കാണുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം.
4: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വളരെ ആഹ്ലാദത്തോടുകൂടിയാണ് ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ മുമ്പിലിരിക്കുന്നത്. കാരണം റേഡിയോ നാടകോത്സവം ഒരു കാലത്ത് നമ്മുടെ സാംസ്കാരിക രംഗത്ത് വലിയൊരു സംഭവമായിരുന്നു. എൻ്റെയൊക്കെ കുട്ടിക്കാലം ഞാൻ ഓർക്കുന്നു. മലയാള ചലച്ചിത്ര രംഗത്തെയും നാടകരംഗത്തെയും പ്രഗത്ഭരായിട്ടുള്ള എത്രയോ ആളുകൾ, ആർട്ടിസ്റ്റുകൾ, നാടക കലാകാരന്മാർ ഒക്കെ പങ്കെടുത്ത വലിയ നാടകോത്സവങ്ങൾ, ഒരുപക്ഷെ ഈ ടെലിവിഷൻ്റെയൊക്കെ തള്ളിക്കയറ്റത്തിന് മുമ്പ് വളരെ വ്യാപകമായ രീതിയിൽ ആസ്വദിക്കപ്പെട്ടതാണ് റേഡിയോ നാടകങ്ങൾ. പിന്നീടാണ് കുറച്ചൊരു കുറവ് വന്നുപോയോ എന്ന്

0: സംശയം തോന്നിയിരുന്നു. പക്ഷേ അല്ല, റേഡിയോ നാടകത്തിന് അതിൻ്റെതായ ഒരു സ്പേസ് ഉണ്ട്. കാരണം അതൊരു പ്രത്യേകമായ കലയാണ്. ഇവിടെ ഇപ്പോൾ ഈ വളരെ പ്രഗത്ഭരായിട്ടുള്ള നടീ നടന്മാരും സാങ്കേതിക വിദഗ്ധരും ഒക്കെ ഒത്തുചേർന്ന് ഈ 7 ദിവസങ്ങളിലായി അവതരിപ്പിച്ച ഈ നാടകങ്ങൾ തീർച്ചയായും നാടകങ്ങളെ പ്രേമിക്കുന്ന, റേഡിയോ നാടകങ്ങളെ ഇഷ്ടപ്പെടുന്ന മലയാളികൾക്ക് ഒരു ഉത്സവം തന്നെയായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു അനുഭവമായിരുന്നു. ഞാൻ ആദ്യ ദിവസത്തെ നാടകം ദൈവത്തിൻ മനമാര് കണ്ടു, തിരുവനന്തപുരം നിലയം അവതരിപ്പിച്ച നാടകം. മോഹൻലാലും എം ആർ ഗോപകുമാറും അടക്കമുള്ള വളരെ പ്രഗത്ഭരായിട്ടുള്ള സ്ക്രീനിലും നാടകത്തിലും ഒക്കെ അവരുടെ കഴിവുകൾ തെളിയിച്ചിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ്. ഇത് എഴുതിയത് ജയരാജ് മിത്രയാണ്. ആ നാടകത്തിനൊരു അതിഭൗതികമായ ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. അപ്പോൾ തുടക്കത്തിൽ അതെങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് എനിക്കൊരു ചെറിയതൊരു ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ അത് ആശങ്കകൾ ആസ്ഥാനത്താണെന്ന് മനസ്സിലായി. ഒരു മരത്തോട് സംസാരിച്ചുകൊണ്ടാണ് പ്രധാന കഥാപാത്രം അശോകൻ സംഭാഷണം ആരംഭിക്കുന്നത് തന്നെ. അവിടെ നിന്ന് തുടങ്ങി പ്രകൃതിയോട് നാം കാണിക്കുന്ന ക്രൂരതകളും കാര്യങ്ങളും ഒക്കെ വിവരിക്കുന്നുണ്ട്. മല തുരന്നവനെ മല തുരത്തും എന്ന് പറയുന്ന ഒരു പ്രയോഗത്തിലേക്ക് വരുന്നതൊക്കെ അവിടെയാണ്. അതുപോലെ തന്നെ കൂട്ടത്തിൽ ചില നല്ല മനുഷ്യരുടെ നന്മയുള്ള ചില സന്ദർഭങ്ങളെക്കുറിച്ചും അതും കൂടി അതിനോട് ചേർത്ത് വയ്ക്കുന്നുണ്ട്. അങ്ങനെയൊരു പരഭാഗശോഭ ആ നാടകത്തിന് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിലുപയോഗിച്ച പശ്ചാത്തല ശബ്ദങ്ങളും പശ്ചാത്തല സംഗീതവും ഒക്കെ വളരെ മികച്ചതായിരുന്നു. ഉരുൾപൊട്ടലിൻ്റെ തീവ്രത അല്പം കൂടി കടുപ്പിക്കാമായിരുന്നു എന്ന് തോന്നി. മൊത്തത്തിൽ അതിൻ്റെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചവരും സാങ്കേതിക വിദഗ്ധരും എല്ലാം വളരെ നന്നായിട്ട് തന്നെ അതിനകത്ത് പണിയെടുത്തിട്ടുണ്ട്. അത് ആസ്വാദ്യകരമായ ഒരു അനുഭവം തന്നെയായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്.
1: കുട്ടൻ അത് മറന്നോ? രാ ചുല്ലു. കുട്ടൻ അറിയാലോ, രാ രാത്രിയുടെ രാ.
2: കുട്ടനത് മറന്നു, രാ ചൊല്ലു. കുട്ടൻ അറിയാലോ, രാ രാത്രിയുടെ രാ.
1: കുട്ടന് നല്ലെണ്ണം ഓർമ്മയുണ്ടമ്മേ, അമ്മ പറഞ്ഞ കഥയടക്കം. വണ്ട് തേനുണ്ട് താമരപ്പൂവിലിരുന്ന് മയങ്ങി, പൂവ് രാത്രിയായപ്പോ വാടിക്കൂമ്പി, നേരം വെളുക്കുമ്പോൾ പൂവിടരും, അപ്പൊ പോകാമെന്ന് കരുതി വണ്ട് കാത്തിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ മനസ്സിലെ തീരുമാനം മറ്റൊന്നായിരുന്നു. ഒരാന വന്ന് ആ പൂവ് പറിച്ച് ചവിട്ടി അരച്ചു കളഞ്ഞു. ഓ, എന്താ ശ്ലോകത്തിൻ്റെ ഒരു ഭംഗി, എന്താ ജീവിതത്തിൻ്റെ ഒരവസ്ഥ. ഈ കുന്നിൻ്റെ മുകളിൽ ഈ സന്ധ്യയ്ക്ക് താഴെ ചുറ്റും കാണുന്ന കൃത്രിമ വെളിച്ചം പകർന്നു കിടക്കുന്ന ഉറങ്ങുന്ന ഗ്രാമങ്ങളെ നോക്കി പാടാൻ പറ്റിയ ശ്ലോകം.
0: പിന്നീട് വന്നത് മടക്കം എന്ന് പറയുന്ന ഒരു നാടകം, കോഴിക്കോട് നിന്ന് വന്നതാണ് 2-ാം ദിവസം. അത് അതിലെ പ്രധാന കഥാപാത്രം ഒരു ഗവേഷകനാണ്, മാധവ്. ആ പേര് കേട്ടപ്പോൾ തന്നെ മാധവ് ഗാഡ്ഗില്ലിനെ ഒരുപക്ഷെ നമ്മൾ ഓർത്ത് കാണും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തീക്ഷ്ണമായ അന്വേഷണത്തിനൊടുവിൽ ഒരു ഗവേഷണ ഫലമായി ഒരു കണ്ടുപിടുത്തം നടത്തുന്നു. നമുക്കറിയാം അത്തരം സയൻറ്റിസ്റ്റുകളുടെ ജീവിതം എന്ന് പറയുന്നത് പലപ്പോഴും വളരെ ബുദ്ധിമുട്ടേറിയ ഒരു ജീവിതമായിരിക്കും. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അദ്ദേഹം ഗവേഷണം നടത്തുന്നു. അതിൻ്റെ ഡയറക്ടർ രൂക്ഷമായ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പ്രവർത്തിക്കേണ്ടിയും സംസാരിക്കേണ്ടതായിട്ടും ഒക്കെ വരുന്നു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഗവേഷണം ഫലപ്രാപ്തിയിലെത്തുന്നു. പിന്നീട് അദ്ദേഹം ഒരു ടൂറൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോഴേക്ക് കാണുന്നത് അത് മുഴുവൻ നശിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അതൊരു വല്ലാത്തൊരു അനുഭവമായിട്ട് അദ്ദേഹത്തിന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ സംസാരശേഷി നഷ്ടപ്പെടുന്നു. പിന്നീട് ഈ ഡയറക്ടറെ ആശുപത്രിയിൽ നേരിട്ട് കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ പെട്ടെന്നുള്ള ഒരു ക്ഷോഭവും പ്രതികരണവും കൊണ്ട് ഈ ശബ്ദം തിരിച്ചു കിട്ടുന്നു. അപ്പോൾ സംഭവിച്ചത് എന്താണെന്നൊരു പക്ഷേ എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്നു. അങ്ങനെ ഒരു കഥയാണ് അതിനകത്ത് ഉള്ളത്. അപ്പോൾ ചില സന്ദർഭങ്ങളിലേക്ക് പശ്ചാത്തല സംഗീതം വളരെ ഹൃദ്യമായിരുന്നു. മൊത്തത്തിൽ അതൊരു ആസ്വാദ്യകരമായ അനുഭവമായിരുന്നു. അതിൻ്റെ രചനയും സംവിധാനവും നിർവഹിച്ച സി കൃഷ്ണകുമാർ നന്നായിട്ട് ജോലി ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊന്ന് റുബി ബാബു സംവിധാനം ചെയ്ത ജീവിതോത്സവം, ശ്രീ ജനാർദ്ദനൻ്റെ നാടകമാണ്. ഈ നാടകത്തിൻ്റെ കിട്ടിയ ഒരു ഗുണം പ്രഗത്ഭരായ കുറേ നടീ നടന്മാരുടെ മികച്ച പ്രകടനം കൊണ്ട് സമ്പന്നമായിരുന്നു ഈ നാടകം. ഒരു വീട്ടിൽ പ്രായമായവരെ നോക്കാനായിട്ട് പോകുന്ന ഒരു കഥാപാത്രം ആ ജഡ്ജിയെ കാണുന്നു, അദ്ദേഹത്തിൻ്റെ കഥയിലേക്ക് പോകുന്നു. അദ്ദേഹത്തിൻ്റെ കഥയിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന് ഒരു നിർണായക

0: നായകമായ ഒരു ദിവസമാണ് അടുത്ത് വരുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തെ കൊണ്ടൊരു ദീർഘ യാത്ര, ഈ നിലമാൻ കുന്ന് എന്ന് പറയുന്നൊരു സ്ഥലത്തേക്ക് ഒരു യാത്ര പോകുന്നു. അവിടെ ചെല്ലുമ്പോഴാണ് ഒരു ഫ്ലാഷ് ബാക്ക് പോലെ കുറേ കാര്യങ്ങൾ മനസ്സിലാവുന്നത്. അവിടെ തുമ്പി എന്ന് പറയുന്നൊരു പാവം പിടിച്ച പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിക്ക് നേരിട്ട ദുരന്തം അയാൾ സത്യം മനസ്സിലാക്കിയപ്പോഴേക്കും ആ ജഡ്ജി സ്ഥാനം രാജിവെക്കുകയും വക്കീലായിട്ട് ആ കേസ് വാദിച്ച് അയാൾ തിരികെ ജീവിതത്തിലേക്ക് വരികയും ചെയ്യുന്ന സന്ദർഭം, അത് ആ വിവരം ഈ തുമ്പി അറിയിക്കാൻ വേണ്ടി പോവുകയാണ്. രസകരമായ മറ്റൊരു സംഭവം, വളരെ നാടകീയമായ ഒരു എൻഡ് അതിന് വന്നു. അതൊരു പക്ഷേ ഈ കഥ മുന്നോട്ട് പോയ സന്ദർഭത്തിൽ ഇങ്ങനെയൊന്ന് ഈ ജഡ്ജിയുടെ അതുകൊണ്ട് വന്ന ഒരു ശൈഥില്യം വന്ന ഒരു കുടുംബമായിരിക്കാമെന്നൊക്കെ തോന്നിയെങ്കിലും അവസാനം വരുമ്പോൾ ഈ കളക്ടർ അവിടെ വരികയും ഈ തുമ്പിയെ പരിചയപ്പെടുകയും ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കുകയും ചെയ്തു എന്നൊക്കെ അറിയുന്നത് കഥയിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത വളരെ അപ്രതീക്ഷിതമായ നല്ലൊരു നാടകീയമായ ഒരു മുഹൂർത്തം കൊണ്ട് അതിനൊരു ശുഭ അന്ത്യം വരുത്തുവാനും കഴിഞ്ഞു. അങ്ങനെ വളരെ വികാരസാന്ദ്രമായ ഒരു കഥാ പരിസമാപ്തി കൊണ്ടുവരാനും ആ നാടകത്തിന് കഴിഞ്ഞു. മറ്റൊന്ന് തൃശൂർ ആകാശവാണി നിലയം, സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം. അത് ഈ ചില നാടകങ്ങളെ കുറിച്ച് പറഞ്ഞതുപോലെ കഥാപരമായി വളരെ വ്യത്യസ്തമായ ഒരു പശ്ചാത്തലം ആ നാടകത്തിനുണ്ട്. അതാണ് എനിക്ക് ആ നാടകത്തിൽ ഏറ്റവും ഹൃദ്യമായി തോന്നിയത്. അത് പാലക്കാടിന്റെ എന്താണ് നെയ്യിൽ പൊരിച്ച പലഹാരങ്ങളുടെ മധുരം പോലും ഒരു പക്ഷേ അതിനകത്ത് ഫീൽ ചെയ്യിക്കുന്ന തരത്തിലേക്ക് അത് കൊണ്ടുവന്നിട്ടുണ്ട്. കഥ വളരെ സങ്കീർണമായ ഒരു കഥയാണ്, പക്ഷേ നമുക്കത് ഹൃദ്യമായിട്ട് അനുഭവപ്പെടും. ഹൃദയം എന്ന് പറയുന്ന ഒരാളിന്റെ സ്ട്രെസ്സുള്ള ജീവിതവും അയാൾ പിന്നീട് ഒരു ട്രെയിനിങ്ങിന് വേണ്ടി ഡൽഹിയിൽ പോകുന്നതും അവിടെ നിന്ന് അയാളെ ട്രെയിൻ ചെയ്യുന്ന ആളും ഇയാളും കൂടി പാലക്കാടൻ ഗ്രാമത്തിലേക്ക് വരുന്നതും അവരുടെ പൂർവ്വകഥകളിലേക്ക് പോകുന്നതും വളരെ അപ്രതീക്ഷിതമായി അതിലെ ചില കഥാപാത്രങ്ങളെ കണ്ടുമുട്ടുന്നതും അവരുടെ അന്ത്യവും ഒക്കെ പൂർണ്ണമായും ആ പാലക്കാടിന്റെ ഒരു സംസ്കാരം കൊണ്ടുവരാൻ ആ നാടകത്തിന് കഴിഞ്ഞു. അത് തന്നെയാണ് ആ നാടകത്തിന്റെ ഏറ്റവും വലിയ ഒരു സവിശേഷതയായി എനിക്ക് തോന്നിയത്. രചന രാജേഷ് വിശ്വംഭരൻ, സംവിധാനം വൈ എസ് പൗർണമി. മറ്റൊരു നാടകം
1: കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി, അദ്ദേഹം തമിഴിൽ എഴുതി, പരിഭാഷ ചെയ്തിരിക്കുന്നു. അതിന്റെ രചന
0: രാജാവും മന്ത്രിയും രാജ്യോപദേശകനും ഒക്കെ ആയി പോകുന്നു. രാജ്യോപദേശകനായിട്ട് അഭിമന്യു എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. അദ്ദേഹം വരുന്നില്ല, പക്ഷെ സഭയിൽ കഴിഞ്ഞ ദിവസവും കണ്ടില്ല, പിറ്റേ ദിവസം അദ്ദേഹത്തെ ഹാജരാക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ വിഗ്രഹ പുനഃപ്രതിഷ്ഠ എന്ന് പറയുന്ന ഒരു സംഭവം നടക്കുന്നത്. അപ്പൊ സ്വർണം കവർന്നിരിക്കുന്നതായി മനസ്സിലാക്കുന്നു. യഥാർത്ഥ കുറ്റവാളിയെ കണ്ടുപിടിക്കാനുള്ള ഒരു പരിശ്രമം അതവസാനം അഭിമന്യു എന്ന് പറയുന്ന രാജ്യോപദേശകനിൽ വന്നു ചേരുന്നു. അയാളത് കൃത്യമായിട്ട് കണ്ടുപിടിക്കുന്നു. ഈ ശില്പിയെ വെറുതെ സംശയിക്കുകയും ഒക്കെ ചെയ്തു, പക്ഷെ അദ്ദേഹമല്ല, ഈ മന്ത്രി തന്നെയാണ് ഇതിന്
1: കുറ്റം
0: ചെയ്തതെന്ന് കണ്ടുപിടിക്കുകയും ചെയ്യുന്നിടത്ത് ആ നാടകം അവസാനിക്കുകയാണ്. കോഴിക്കോട് നിലയം, കാണുക കടലിനെ കൺ തുറക്കാതെ, അതീവ ഹൃദ്യമായ ഒരു ആവിഷ്കാരമായിരുന്നു. അത് പറയാതിരിക്കാൻ നിർവാഹമില്ല.
1: AIയുടെ
0: ഉപയോഗം കൊണ്ടുവന്നു എന്നുള്ളത് മാത്രമല്ല, ഒരുപക്ഷേ 75-80 വയസ്സൊക്കെ ഉള്ള ആളുകൾക്ക് നന്നായിട്ട് മനസ്സിലാവുന്ന ഒരു കഥാ പശ്ചാത്തലമുണ്ട് അതിന്. അതുപോലെ തന്നെ കോഴിക്കോട് നിലയം എന്ന് പറയുന്നത് തിക്കുടിയനും PC കുട്ടികൃഷ്ണൻ എന്ന റൂപും NN കക്കാടും
1: നമ്മുടെ
0: രാഘവൻ മാഷും ഒക്കെ കൂടിയിരുന്ന ഒരു നിലയം എന്ന് ആലോചിച്ച് നോക്കുക. കഥ തുടങ്ങുന്നത് എങ്ങനെയാണ്? അവിടെ വെച്ചാണ് 2 വയസ്സുള്ള കുഞ്ഞുമായി നിൽക്കുന്ന കുഞ്ഞനന്തൻ നായർ എന്ന് പറയുന്ന തിക്കുടിയൻ, അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചു പോകുന്നു. അതിനുശേഷം ആ കുട്ടിയെ വളർത്തിയതും അവിടെ പിന്നെ റേഡിയോ നിലയത്തിൽ ജോലിക്കെത്തുന്നതും അവിടെയുള്ള ആളുകളുമായിട്ടുള്ള സംഭവങ്ങളും ഒക്കെ കൂടി ചേർത്തുള്ള ഒരു, അതൊരു കടലിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമായിട്ടും നിന്ന് ഈ കഥ അവതരിപ്പിച്ചത് അതീവ ഹൃദ്യമായി. അതുകൊണ്ട് ആ ഒരു പശ്ചാത്തലവും ആ ഒരു കാലഘട്ടവും ആ ഒരു റേഡിയോ നാടകത്തിൻ്റെതായി ഉണ്ടായിരുന്ന ഒരു സംസ്കാരവുമെല്ലാം ഈ നാടകത്തിലൂടെ പ്രതിഫലിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒന്നാം തരം ആർട്ടിസ്റ്റുകളെല്ലാമായിരുന്നു. ശരത്ചന്ദ്രൻ, അദ്ദേഹമാണ് അതിൻ്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. ഇനിയുള്ളത് കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ. വളരെ ലബ്ധപ്രതിഷ്ഠരായിട്ടുള്ള ആളുകളാണ് ഇതിന്റെ സംവിധാന രംഗത്തും. MG ശശികുമാറും NS ജയമോഹനും ഒക്കെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന്റെ രചന നിർവഹിച്ചിട്ടുള്ളത് മുഹമ്മദ് റോഷനാണ്. അതിഗംഭീരമായ ഒരു പ്രകടനമായിരുന്നു മോഹൻലാലിന്റെ. ഒരുപക്ഷെ മോഹൻലാലിന് മാത്രം സാധ്യമാവുന്ന തരത്തിലുള്ള ഒരു കഥാപാത്രം. ആ കഥാപാത്രത്തെ ശബ്ദം കൊണ്ട് ലാൽ അവതരിപ്പിക്കുമ്പോൾ ഇത്രയും കാലത്തെ ഒരു അനുഭവ പരിചയം ഉള്ളതുകൊണ്ട് ലാലിന്റെ മാനരസങ്ങളും ലാലിന്റെ ശരീരം കൊണ്ടുള്ള പ്രകടനം പോലും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞു വരും. അതാണ് കേൾവിയിലൂടെയാണെങ്കിൽ പോലും നമ്മുടെ മനസ്സിൽ ചില ദൃശ്യങ്ങൾ ഇങ്ങനെ വന്നു പോകുന്നുണ്ട്. 3 പ്രധാന സ്ത്രീ കഥാപാത്രങ്ങളുണ്ട്. ആമിന, കുസൃതിക്കാരിയായ ആനി, ഒരു തുളസിക്കതിരിന്റെ നിഷ്കളങ്കതയോടെ നിൽക്കുന്ന അമ്മു, ഇങ്ങനെ 3 കഥാപാത്രങ്ങളിലൂടെ അവരുടെ ജീവിതത്തിലേക്ക് ഒരു കടന്നുകയറ്റം പോലെയാണ് ഈ വിരുന്നുകാരൻ ചെല്ലുന്നത്. ആമിന എന്ന് പറയുന്ന കഥാപാത്രം അവസാനം അവർ പ്രേമിക്കുന്ന ബഷീർ നഷ്ടമാകുന്നു, അവർ ആത്മഹത്യയിലേക്ക് പോകുന്നു, അങ്ങനെ ഒരു അന്ത്യമാണ്. പക്ഷേ മൊത്തത്തിൽ ഒരു മായികമായ ലോകമോ ഒരു സ്വപ്നതുല്യമായ ലോകമോ അങ്ങനെയൊക്കെയുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഇതിന് കഴിഞ്ഞിട്ടുണ്ട്. മൊത്തത്തിൽ ഈ ഏഴ് നാടകങ്ങളെക്കുറിച്ച് എനിക്ക് പറയാനുള്ള ഇതാണ്, വളരെ ആസ്വാദ്യകരമായ ഒരു അനുഭവമായിരുന്നു. ആ റേഡിയോ നാടകത്തിന്റെ വസന്തകാലത്തിലേക്ക് നമ്മൾ തിരിച്ചു പോയോ എന്ന് വേണമെങ്കിൽ നമുക്ക് സംശയിക്കാം. കാരണം ഇപ്പോഴും ആളുകൾ റേഡിയോ നാടകങ്ങൾ ആസ്വദിക്കാൻ തയ്യാറായി വളരെ സന്തോഷത്തോടുകൂടി ഉണ്ട് എന്ന് ഈ നാടകങ്ങൾ അണിയിച്ചൊരുക്കിയവർക്ക് സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്യാം.
1: സന്തോഷം സാർ. ഇപ്പോൾ നമ്മോടൊപ്പം ഷേർലി സോമസുന്ദരം ചേരുന്നുണ്ട്. 4 പതിറ്റാണ്ടിന്റെ അധ്യാപന പരിചയമുള്ള അക്കാദമിക് ഉപദേശകയും കുട്ടികളുടെ നാടകങ്ങളുടെയും കഥകളുടെയും രചയിതാവും കേരള സംഗീത നാടക അക്കാദമി ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പുരസ്കാരങ്ങൾ നേടുകയും ചെയ്ത ആകാശവാണി ദൂരദർശൻ ഗ്രേഡ് ആർട്ടിസ്റ്റായ ഷേർലി സോമസുന്ദരം മാഡം. മാഡം, ഇന്നത്തെ ഈ ഡിജിറ്റൽ യുഗത്തിൽ റീൽസുകളും OTT പ്ലാറ്റ്ഫോമുകളും ഒക്കെ കണ്ട് ശീലിച്ച നമ്മുടെ യുവതലമുറയിലേക്ക് കേവലം ശബ്ദം കൊണ്ട് മാത്രം വിസ്മയം തീർക്കുന്ന ഈ ഒരു റേഡിയോ നാടകം നാടകോത്സവത്തിന്റെ രൂപത്തിൽ എത്തിയപ്പോൾ അതിന്റെ സ്വീകാര്യതയും അതിന്റെ ഇമ്പാക്റ്റും എങ്ങനെ ഉണ്ടായെന്നാണ് മാമിന് തോന്നിയത്?
2: ആദ്യമായി ആ റേഡിയോ നാടകോത്സവം വിജയകരമായി പൂർത്തിയാക്കിയ ആകാശവാണിക്ക് അഭിനന്ദനങ്ങൾ. അങ്ങേയറ്റം വ്യത്യസ്ത ജോണറിൽപ്പെട്ട 7 നാടകങ്ങളാണ് നിങ്ങൾ അവതരിപ്പിച്ചത്. തികച്ചും ഹൃദ്യമായ അനുഭവം. ഞാൻ ആദ്യം തിരുവനന്തപുരം നിലത്തിലെ ദൈവത്തിൻ മനം ആരി കണ്ടു എന്ന നാടകത്തെ കുറിച്ച് പറയാന്ന് വിചാരിക്കുന്നു. ആത്മഹത്യയ്ക്കായി മലമുകളിൽ ഉയരമുള്ള മരം തേടിയെത്തുന്ന അശോകൻ, കാമുക അഞ്ജലി മാൻകോളിൽ വീണ് ഒഴുകിപ്പോകുന്നു. രാഷ്ട്രീയ നേതാവും മത നേതാവും അങ്ങനെ ഒന്നായി ചേർന്നുണ്ടാക്കുന്ന കലാപങ്ങൾ, പരിസ്ഥിതി പ്രവർത്തകനും മുതലാളിയും ഒരുമിച്ചുണ്ടാക്കുന്ന നെക്സസ്, ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന വലിയ മരം, വരാൻ പോകുന്ന കാര്യങ്ങളെയെല്ലാം മുൻകൂട്ടി കാണുന്ന മരം, ഇതൊക്കെ എനിക്ക് വളരെ ഹൃദ്യമായിട്ട് തന്നെയാണ് തോന്നിയത്. ചുരുക്കി പറഞ്ഞാൽ സമകാലീന കേരളത്തിന്റെ ഒരു ക്രോസ് സെക്ഷൻ ശബ്ദത്തിലൂടെ അനുഭവിപ്പിക്കുന്നതിൽ നാടകം വിജയിച്ചു. വേണമെങ്കിൽ ഒരു പരിസ്ഥിതി ശക്തമായി അവതരിപ്പിക്കുന്ന ഒരു പരിസ്ഥിതി നാടകത്തിന്റെ ശൃംഖലയിലേക്ക് ഇതിനെ ചേർത്ത് വെക്കാം. ഇത്തരം ഓർമ്മപ്പെടുത്തല് ഇപ്പൊ വളരെ അത്യാവശ്യമാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ നാടകം കേട്ടപ്പോ എനിക്ക് സുഗതകുമാരി ടീച്ചറിന്റെ പശ്ചിമഘട്ടം എന്ന കവിത ഓർമ്മ വന്നു. അതിൽ മല പറയുന്നുണ്ട്, കൈകൾ അറുത്തു മാറ്റപ്പെട്ട് എനിക്ക് മരങ്ങളെയും മലകളെയും ചേർത്ത് നിൽക്കാനാവുന്നില്ല, അവ ഉരുൾപൊട്ടലായി ഒഴുകി ഇറങ്ങുന്നു. ഇടയ്ക്ക് കുറച്ച് ഡോക്യുമെന്ററി സ്വഭാവം നാടകത്തിനുണ്ടെങ്കിലും അത് ഒരിക്കലും നാടകത്തിന്റെ സ്വാഭാവികതയെ ബാധിക്കുന്നില്ല. വളരെ ഹൃദ്യമായൊരു നാടകമായിട്ടാണ് എനിക്ക് തോന്നിയത്. രണ്ടാമത്തെ നാടകമായിട്ട് ഞാൻ പറയുന്നത് കോഴിക്കോട് നിലയത്തിന്റെ മടക്കമാണ്. പിരിമുറുക്കം നല്ലവണ്ണം ആദ്യന്തം സൂക്ഷിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഈ നാടകത്തിന്. ശബ്ദം നൽകിയ അഭിനേതാക്കൾ നന്നായിരുന്നു. സംവിധാനവും സാങ്കേതിക സഹായവും മികവുറ്റത് തന്നെ.
3: ഇതൊരു ജയിലാ, തുറന്ന ജയിൽ. സ്വന്തമായി ഭക്ഷണം ഉണ്ടാക്കാൻ പോലും സ്വാതന്ത്ര്യം ഇല്ലാത്ത, ഒന്ന് പുറത്തു പോകാൻ പോലും കഴിയാത്ത കാരാഗ്രഹം. ഇവിടെ നിന്ന് ഒരുപക്ഷെ എനിക്ക് ഭ്രാന്ത് പിടിക്കും. മാധവ്, നമുക്കൊന്ന് പുറത്തു പോയാലോ? വാ, ഒന്ന് നടന്നു വരാം പ്ലീസ്.
4: നളിനി, ചുറ്റും കാടാണ് കേട്ടോ ഇവിടെ. ധാരാളം കാട്ടുമൃഗങ്ങളുടെ ശല്യമുണ്ട്. കഴിഞ്ഞ ആഴ്ചയല്ലേ നീ ഓർക്കുന്നു മുനിയാണ്ടിയുടെ മോനെ പുലി പിടിച്ചത്?
3: എനിക്ക് സത്യമായും ബോറടിക്കുന്നുണ്ട് മാധവ്. എന്നാ ഞാൻ മാധവന്റെ കൂടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വന്നോട്ടെ.
4: ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വരാനോ? എന്താ സംബന്ധമാണ് നീ പറയുന്നത്?
3: എന്താ?
4: ഒരു ഡോക്ടർ സർജറി ചെയ്യുന്നത് പോലെയാണ് ഒരു സയന്റിസ്റ്റ് പരീക്ഷണങ്ങൾ നടത്തുന്നത്. അവിടേക്ക് ഭാര്യമാരെ കൊണ്ടുപോവേ? നന്നായി. ഡയറക്ടർ അറിഞ്ഞാലേ പിന്നെ പറയേണ്ട പൂരം.
3: വായിക്കാൻ പത്രം കൂടി കിട്ടാത്തൊരു ഓണം കയറാൻ പോല. ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചതിന്റെ ബുദ്ധി സമ്മതിക്കണം.
4: നീ പിച്ചും പേയും പറയാതെ പോയി വിശ്രമിക്കേ. ഒന്നുറങ്ങിയാലേ ഫ്രഷ് ആവൂ.
2: മൂന്നാമതായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കണ്ണൂർ നിലയം അവതരിപ്പിച്ച മൗനസാക്ഷി എന്ന നാടകത്തെ കുറിച്ചാണ്. സംഘർഷങ്ങളാണ് നാടകത്തിന്റെ കഥാതന്തു. പ്രത്യേകിച്ച് പുതുമകളൊന്നും എടുത്തു പറയാനില്ലാത്ത ഒരു നാടകമാണ്. പക്ഷെ നാടകം നന്നായി അവതരിപ്പിക്കപ്പെട്ടു. നാലാമത് ഞാൻ പറയാൻ പോകുന്നത് കോഴിക്കോട് നില അവതരിപ്പിച്ച കാൺക കടലിനെ കൺതുറക്കാതെ എന്ന നാടകമാണ്. എനിക്കേറെ ഹൃദ്യമായി തോന്നിയ നാടകമാണിത്. രചനയിലെ പ്രത്യേകത തന്നെയാണ് എന്നെ ആകർഷിച്ചത്. 60-70കളിലെ കോഴിക്കോട് ആകാശവാണി കൃത്യമായിട്ട് ഫീൽ ചെയ്യാൻ പറ്റി. സിഗ്നേച്ചർ ടൂണോടുള്ള തുടക്കം. അക്കാലത്ത് ആകാശവാണിയിൽ ഉണ്ടായിരുന്നവർ കഥാപാത്രങ്ങളായി മാറുന്നു. തീക്കുടിയന്റെ ജീവിതമാണ് നാടകത്തിന്റെ പൊരുൾ. അരങ്ങ് കാണാത്ത നടൻ എന്ന അദ്ദേഹത്തിന്റെ ആത്മകഥ പലയിടത്തിൽ ജ്വലിച്ചു നിൽക്കുന്നുണ്ട്. വല്ലാത്തൊരു നൊസ്റ്റാൾജി ഉണ്ടാക്കാൻ നാടകത്തിന് കഴിഞ്ഞു. കീഴരിയൂർ ബോംബ് കേസും സ്വാതന്ത്ര്യ സമരവും ഒക്കെ നാടകത്തിൽ മുഷിപ്പില്ലാതെ പറഞ്ഞു പോകുന്നു.

0: രാഘവൻ മാഷ്, സി കുടിയൻ, ഉറൂബ്, കെ മാധവൻ നായർ ഇവരുടെയൊക്കെ ശബ്ദങ്ങൾ AI സഹായത്തോടെ പുനഃസൃഷ്ടിച്ചത് എനിക്ക് വളരെ ഹൃദ്യമായി തോന്നി. വളരെ മികച്ചൊരു നാടകമായിട്ടാണ് എനിക്ക് ഈ നാടകം അനുഭവപ്പെട്ടത്.
1: ഡോ തിക്കു, തനിക്ക് ചെവി കേട്ടൂടെ, എന്താ പ്രശ്നം? തന്നോടാ ചോദിച്ചേ.
2: പിസി പിസിന്റെ പണി നോക്ക്.
1: എന്റെ പണിയൊക്കെ നേരത്തെ തീർന്നതാ. എന്തോ ഒരു ഇൻബാസ് കിട്ടിയെന്ന് കേട്ടല്ലോ, എന്താ കാര്യം?
0: അടുത്തത് ഞാൻ പറയുന്നത് സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം എന്ന നാടകമാണ്. തൃശൂർ നിലയമാണ് അവതരിപ്പിച്ചത്. ഒരു രഥോത്സവത്തിന്റെ പരിസരമാണ് നാടകത്തിന്. പാലക്കാട് ഗ്രാമം ശബ്ദത്തിലൂടെ മനോഹരമായി നാടകത്തിൽ പുനഃസൃഷ്ടിച്ചിട്ടുണ്ട്. അല്പം ഫാന്റസി കലർന്ന രീതിയിലാണ് ഈ നാടകം അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു സ്വപ്നവും അതിന്റെ പൂർത്തീകരണവുമാണ് നാടകം. രഥോത്സവം പാലക്കാടും ശബ്ദത്തിലൂടെ അനുഭവിപ്പിക്കാൻ സംവിധായികയ്ക്കും അഭിനേതാക്കൾക്കും കഴിഞ്ഞിട്ടുണ്ട്. തമിഴ് കലർന്ന ഭാഷ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നല്ല അവതരണം, കലാകാരന്മാർ മികവ് പുലർത്തി, സാങ്കേതിക സഹായവും മികച്ചു നിൽക്കുന്നു. അടുത്തതായി ജീവിതോത്സവം. തിരുവനന്തപുരം നിലയമാണ് ആ നാടകം അവതരിപ്പിച്ചത്. കളക്ടറുടെ പ്രത്യേക പദ്ധതിയായ ജീവിതോത്സവം പരിപാടി, മരണാസന്നരുടെ ഒറ്റപ്പെടൽ ഒഴിവാക്കാൻ ശ്രമം, നാടകത്തിന്റെ തന്തു അതാണ്. അതിഭാവുകത്വം അവിടെ ഇവിടെ ഉണ്ടെങ്കിലും നല്ല മുറുക്കമുള്ള രീതിയിൽ രസിപ്പിക്കുന്ന രീതിയിലാണ് രചനയും അവതരണവും. ജീവിതോത്സവം എന്ന ആശയം ഇപ്പോൾ വളരെ അത്യാവശ്യമാണ്. നല്ല നാടകമാണ് ജീവിതോത്സവം. കൊച്ചി നിലയം അവതരിപ്പിച്ച കടങ്കഥയിലെ വിരുന്നുകാരനാണ് അടുത്ത നാടകം. ദുരൂഹതകളുടെ ഒരു പശ്ചാത്തലമാണ് നാടകത്തിന്. ഐഡന്റിറ്റി വെളിപ്പെടുത്താത്ത ഒരാൾ, മൂന്ന് സ്ത്രീകളുടെ ജീവിതത്തിൽ അയാൾ ഉണ്ടാക്കുന്ന ഓളങ്ങളും ചുഴികളുമാണ് നാടക പ്രമേയം. ഒരു ഹോട്ടൽ റിസപ്ഷനിസ്റ്റായ ആനി, സംഗീത അധ്യാപികയായ അമ്മു, എംബോറിയത്തിൽ ജോലി ചെയ്യുന്ന നാട്ടുമ്പുറത്തുകാരിയായ അമിന, മൂന്ന് പേരും നായകനെ മൂന്ന് തരത്തിലാണ് കാണുന്നത്. മൂന്ന് പേരുടെയും ജീവിതത്തിൽ കുറെ ഇളക്കങ്ങൾ സൃഷ്ടിച്ച് അയാൾ മറയുന്നു. കൗതുകമുള്ള പ്രമേയമാണ്. നായകനായി ശ്രീ മോഹൻലാൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. കൂടെയുള്ളവരും ഗംഭീരമായി. അവതരണവും സംവിധാനവും മികവ് പുലർത്തിയെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ഒരു നൊസ്റ്റാൾജിയയുടെ ജീവൻ വെക്കലായിരുന്നു ഈ റേഡിയോ നാടകത്തിൽ.
3: ടിഎം എബ്രഹാം സാറിലേക്ക് പോകാമെന്ന് തോന്നുന്നു. നാടകരചനയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവ്, കേരള സംഗീത നാടക അക്കാദമിയുടെ മുൻ വൈസ് ചെയർമാനുമായ പ്രമുഖ നാടക സംവിധായകനും സാംസ്കാരിക പ്രവർത്തകനും എന്ന നിലയിൽ ഈ ഘടനാപരമായ മാറ്റങ്ങളെ എത്രത്തോളം ഈ നാടകോത്സവം ഉൾക്കൊണ്ടു എന്നാണ് സാറിന് തോന്നുന്നത്?
4: ഈ നാടകോത്സവം വളരെ കാലത്തിന് ശേഷമാണ് റേഡിയോ നാടകോത്സവം ഇവിടെ ഉണ്ടാകുന്നത്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഞാൻ 1980s റേഡിയോ നാടകങ്ങൾ എഴുതുകയും അത് സ്ഥിരമായി കേൾക്കുകയും ചെയ്തിരുന്നു. ഒന്നാം ദിവസം തിരുവനന്തപുരം നിലയം അവതരിപ്പിച്ച നാടകമാണ് ദൈവത്തിന്റെ മനം ആരിക്കും. പ്രകൃതി സംരക്ഷണം പ്രമേയമാക്കി രചിച്ച നാടകമാണിത്. ഈ നാടകത്തെ ശ്രദ്ധേയമാക്കുന്നത് നാടകത്തിലുടനീളം നിറഞ്ഞു നിൽക്കുന്ന മോഹൻലാലിന്റെയും MR ഗോപകുമാറിന്റെയും സാന്നിധ്യമാണ്. ഈ മരവും ഈ മരിക്കാനെത്തിയ അശോകൻ എന്ന കഥാപാത്രവും തമ്മിലുള്ള സംഭാഷണമാണ്. വെറും വർത്തമാനം പറിച്ചതായി അത് മാറുകയാണ്. അത് നാടകീയമായിട്ട് അത് ഒരു ക്ലൈമാക്സിലേക്ക് എത്തിയിരുന്നെങ്കിൽ ശ്രോതാവിന്റെയോ ആകാംക്ഷയെ അത് ഉണർത്തുമായിരുന്നു. അത് ഉണ്ടായില്ല. പിന്നെ മോഹൻലാലിന്റെ താളാത്മകമായ സംഭാഷണ ഭംഗിയാണ് ഈ നാടകാവതരണത്തെ ശ്രദ്ധേയമാക്കുന്നത്. രണ്ടാം ദിവസത്തെ നാടകം കോഴിക്കോട് നിലയം അവതരിപ്പിച്ച മടക്കം എന്ന നാടകമാണ്. വ്യത്യസ്തമായ പ്രമേയ പശ്ചാത്തലം കണ്ടെത്തുന്നതിൽ രചയിതാവ് വിജയിച്ചിരിക്കുന്നതാണ്. ഈ നാടകകൃത്ത് വളരെ ഗവേഷണം ചെയ്തതുപോലെ തോന്നുന്നു. എനിക്കത് പ്രത്യേകം, കാരണം റേഡിയോ നാടകത്തിൽ നമ്മൾ ഇതുവരെയും കണ്ടെത്താത്ത മേഖലകളെ എക്സ്പ്ലോർ ചെയ്യേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അതിലൊന്നാണ് മടക്കം എന്ന് പറയുന്ന നാടകം. നാലാം ദിവസത്തെ ജീവിതോത്സവം ശ്രീ ജനാർദ്ദനന്റെ രചനയാണ്. ഈ രചനയിൽ നല്ല നാടകീയ മുഹൂർത്തങ്ങളും പിരിമുറുക്കവും ഉണ്ട്. റൂബി ബാബുവിന്റെ സംവിധാന മികവും എടുത്തു പറയേണ്ടതായിട്ടാണ് എനിക്ക് തോന്നുന്നത്.
5: യെസ്, ഇത് മുകുന്ദനുണ്ണി സാറിന്റെ വീടല്ലേ?
6: അത് പണ്ട് ജഡ്ജി ആയിരുന്നപ്പോ ജഡ്ജി സ്ഥാനം രാജിവെച്ച് അദ്ദേഹം പിന്നീട് വക്കീലായി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. ഇപ്പൊ ഇതേ അഡ്വക്കേറ്റ് മുകുന്ദനുണ്ണിയുടെ വീടാണ്. അല്ല, നിങ്ങളാരാ? മനസ്സിലായില്ലല്ലോ.
5: ഞാൻ ദേവിക, കളക്ടർ സർ പറഞ്ഞിട്ട്.
7: ഓ യെസ് യെസ്, ഞങ്ങൾ പൗരവകാശ സംരക്ഷണ സമിതിയിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരാ. നഗലിനോട് ഞാൻ പറഞ്ഞിരുന്നില്ലേ കളക്ടറുടെ ആ

0: ജീവിതോത്സവം എന്ന പരിപാടിയെ പറ്റി. ഈ കുട്ടി അങ്ങനെ അച്ഛനെ കാണാൻ വന്നതാ.
1: ആ ഇപ്പൊ മനസ്സിലായി. കളക്ടറുടെ ആ പരിഷ്കാരമൊക്കെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ ചർച്ചയായതാണല്ലോ. പിന്നെ ഭരിക്കുന്ന പാർട്ടിക്കാര് ഇത് വെച്ച് മുതലെടുക്കാതിരുന്നാ മതി. അല്ല, ദേവിക ഒറ്റൊരാളാണോ എല്ലാ പേഷ്യൻസിനെയും കാണാൻ പോകുന്നത്?
2: അല്ല സർ, എന്നെ പോലെ വേറെയും വോളണ്ടിയേഴ്സ് ഉണ്ട്. എനിക്ക് കിട്ടിയ അസൈൻമെന്റ് ഇവിടുത്തെ മുകുന്ദനുണ്ണി സാറിന്റേതാണ്.
0: ആ, അതെന്തായാലും കടുത്ത പരീക്ഷണമായിരിക്കുന്നുള്ളത് ഉറപ്പാ. രാജിവെച്ചെങ്കിലും ഇപ്പോഴും മനസ്സിൽ താനൊരു ജഡ്ജിയാണെന്ന് അച്ഛൻ്റെ വിചാരമെന്ന് തോന്നുന്നു. ദേവിക സൗഹൃദമൊന്നും പെട്ടെന്ന് പ്രതീക്ഷിക്കണ്ട.
1: നീ ഇങ്ങനെ ആ കുട്ടിയെ നിരുത്സാഹപ്പെടുത്താതെ. എല്ലാവർക്കും സന്തോഷമുള്ള ഒരു കാര്യമല്ലേ ഇത്? മാത്രമല്ല, നിനക്കറിയാലോ ഈ വീട്ടിൽ അച്ഛൻ ഏറ്റവും നല്ല കമ്പനി അഞ്ജനമോളായിരുന്നല്ലേ. ഡേ, അവളെ നമ്മൾ ഹോസ്റ്റലിലാക്കിയതിന് ശേഷമാണ് അച്ഛൻ ഇത്രയ്ക്കങ്ങ് ഡള്ളായത്. എനിക്ക് തോന്നുന്നതേ ദേവികയെ കാണുമ്പോൾ അച്ഛൻ അഞ്ജനയെ ഓർമ്മ വരും. അച്ഛൻ്റെ ആ പഴയ പ്രസരിപ്പൊക്കെ അതോടെ തിരിച്ചു വരുമെന്നാണ് ഞാൻ കരുതുന്നത്. നമുക്ക് നോക്കാം.
2: നോ പ്രോബ്ലം മാഡം. ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ആദ്യത്തെ നിർദ്ദേശം ചെല്ലുന്ന വീടുകളെ സ്വന്തം വീടായി കാണുക എന്നതാണ്. ആദ്യം ഞാൻ പഴയ ജഡ്ജി അദ്ദേഹത്തെ ഒന്ന് കാണട്ടെ. വൈകിട്ട് വരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോയിട്ട് വരാം.
1: ഓക്കേ ദേവിക, വി വിഷ് യു ഓൾ ദി ബെസ്റ്റ്.
2: താങ്ക്സ്, താങ്ക്സ് എ ലോട്ട്.
3: പിന്നെ സേതുലക്ഷ്മിയുടെ രഥോത്സവം, അത് കൽപ്പാത്തി രഥോത്സവത്തിന്റെ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട നാടകമാണ്. എങ്കിലും ആ നാടകത്തിന്റെ അകത്ത് ഉപയോഗിക്കുന്ന ഭാഷ തമിഴ് ഭാഷയാണ് കൂടുതലും. എങ്കിലും നമുക്ക് അതൊരു ന്യൂനതയായിട്ട് അനുഭവപ്പെടുന്നില്ല. ഞാൻ പറഞ്ഞു, വ്യത്യസ്തമായ പശ്ചാത്തലങ്ങൾ അന്വേഷിക്കുന്നതിൽ നമ്മുടെ പുതിയ നാടകകൃത്തുക്കൾ വളരെയധികം ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. പക്ഷേ അല്പം കൂടി നാടകീയത ഈ കൃതികളിൽ കൊണ്ടുവരാനായിട്ട് അവ ശ്രമിക്കണം എന്നെനിക്ക് തോന്നുന്നത്. മൗനസാക്ഷി നമ്മുടെ സമകാലികത്തിലുള്ള ഒരു അനുഭവത്തിൽ നിന്നാണ് ആ കൃതി ഉണ്ടായിട്ടുള്ളത് എന്നെനിക്ക് തോന്നുന്നു. പിന്നെയുള്ളത് കോഴിക്കോട് നിലയം അവതരിപ്പിച്ച കാണുക കളരിമേ കൺ തുറക്കാതെ എന്നുള്ള ഏതാണ്, ഇത് വളരെ വ്യത്യസ്തമായ ഒരു രചനയാണ്. ജീവചരിത്ര നാടകത്തിന്റെ ഒരു ലെവലിലേക്ക് വരുന്ന രചനയാണ്. ഇത്തരം ഒരു രചന മലയാളത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. ഈ റേഡിയോ നിലയത്തിന്റെ ഒരു ചരിത്രം വരുന്നുണ്ട്. പിന്നെ ദയാലുവും വളരെ അധികം നർമ്മബോധവുമുള്ള തിക്കോടിയനെ അവതരിപ്പിക്കുന്നതിൽ ഈ രചയിതാവ് വിജയിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. രചന കൊണ്ടും സംവിധാന മികവ് കൊണ്ടും ഈ നാടകം മറ്റെല്ലാ നാടകങ്ങളിൽ നിന്നും വ്യത്യസ്തത പുലർത്തുന്നു എന്ന് പറയട്ടെ. ഇനി കൊച്ചി നിലയം അവതരിപ്പിച്ച കടങ്കഥയിലെ വിരുന്നുകാരൻ എന്ന നാടകമാണ്. മോഹൻലാലിന്റെ സാന്നിധ്യമാണ് ഈ നാടകത്തെ സജീവമായി അധിവസാനം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അതിൽ മോഹൻലാലിന്റെ സംഭാഷണം പറയുന്ന രീതി, ആ ഓരോ സംഭാഷണവും അത് ഗംഭീരമായിട്ടുണ്ട് എന്ന് എനിക്ക് പറയുന്നത്. മൂന്ന് സുന്ദരികളായ അവിവാഹിതകളും ജോലിക്കാരുമായ മൂന്ന് സ്ത്രീകളുടെ ജീവിതത്തിലേക്ക് അവിചാരിതമായി ഒരു കൊടുങ്കാറ്റ് പോലെ ഒരു സുന്ദരനായി ചെറുപ്പക്കാരൻ കയറി വരികയാണ്. അയാൾ എവിടെ നിന്ന് വരുന്നു, എന്താണ് അയാളുടെ ലക്ഷ്യം, എന്താണ് അയാളുടെ ജോലി എന്നൊന്നും ഈ നാടകകൃത്ത് പറയുന്നില്ല. പിന്നീട് ഒരു സുപ്രഭാതത്തിൽ ഇയാൾ അടുത്ത നഗരത്തിലേക്ക് അപ്രത്യക്ഷമാവുകയാണ്. എന്താണ് അയാളുടെ വരവിന്റെ ഉദ്ദേശം, അയാൾ എങ്ങോട്ടാണ് ഇനി പോകുന്നത്, ഇനി അയാൾ തിരിച്ചു വരുമോ, ഇങ്ങനെയുള്ള ഒരു ചോദ്യത്തിനും ഉത്തരം നൽകാത്ത ഒരു രചനയാണ്. വളരെ വ്യത്യസ്തമായ ഒരു രചനയാണ്. പക്ഷേ ഒരിടത്തും ഈ നാടകത്തിന് ആദ്യാവസാന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നില്ലെങ്കിലും ഈ നാടകം എവിടെയൊക്കെയോ നമ്മുടെ മനസ്സിൽ പുതിയ ചില അനുഭവങ്ങൾ സമ്മാനിക്കുന്നുണ്ട്.
4: അടുത്ത പ്രതികരണത്തിനായി നമ്മോടൊപ്പം ചേരുന്നത് ഉണ്ണികൃഷ്ണൻ പൂൽക്കൽ സാറാണ്. സർ, ഈ ഒരു സമകാലിക നാടക പ്രവർത്തകൻ എന്ന നിലയിൽ പശ്ചാത്തല സംഗീതവും ആധുനിക ശബ്ദ വിന്യാസങ്ങളും ഒക്കെ നാടകത്തിന്റെ ആത്മാവിനെ ശ്രോതാക്കളിലേക്ക് എത്തിക്കാൻ എത്രത്തോളം സഹായിച്ചിട്ടുണ്ടെന്നാണ് സാറിന് തോന്നുന്നത്?
5: നമ്മൾ സ്മാർട്ട് ഫോൺ മുതൽ ഐമാക്സ് വരെയുള്ള സാങ്കേതിക സംവിധാനത്തിലൂടെ അടിമുടിയ ദൃശ്യപടത്തിൽ മുങ്ങി നിൽക്കുകയാണ് ഈ കാലഘട്ടത്തിൽ. വർഷങ്ങൾക്ക് ശേഷമാണ് റേഡിയോ നാടകോത്സവം കടന്നു വരുന്നത്. പക്ഷെ ശ്രീ മോഹൻലാൽ പോലെയുള്ള വിഖ്യാതരായ ചലച്ചിത്ര താരങ്ങൾ റേഡിയോ നാടകങ്ങളുടെ ഭാഗമാകാൻ ഇന്നും താല്പര്യം കാണിക്കുന്നത് റേഡിയോ നാടകങ്ങളുടെ ഒരു പ്രാധാന്യത്തിനാണ് വിളിച്ചു കൊടുക്കുന്നത്. ഡിജിറ്റൽ റെക്കോർഡിംഗിന്റെ സാധ്യതകൾ, പുതിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ

0: കാലം തുടർച്ചയായിട്ട് റേഡിയോ നാടകം കണ്ടപ്പോൾ മനസ്സിൽ തോന്നിയ ചില ചിന്തകളാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. പതിവ് രീതിയിൽ നമ്മൾ കുടുംബ ബന്ധങ്ങളുടെ പ്രശ്നങ്ങളും സാമൂഹ്യ തിന്മക്കെതിരെയുള്ള പ്രതികരണവും നേരിട്ട് വിളിച്ചു വരുന്ന രീതിയാണ് നാടകങ്ങൾ കാണാറുള്ളത്. പക്ഷേ ഇപ്പോൾ ഈ വർഷത്തെ നാടകങ്ങളിൽ പുതിയ കാലത്തിന്റെ വിഷയങ്ങൾ തിരഞ്ഞെടുക്കാൻ നാടകത്തികൾ വളരെ താല്പര്യം കാണിക്കുന്നുണ്ട് എന്നതാണ് വളരെ സന്തോഷകരമായ ഒരു വസ്തുത. എന്നാൽ രചന അത്തരം പ്രമേയങ്ങൾ ഒരു മണിക്കൂർ രചനയാക്കിയിട്ട് പൂർണ്ണ വികാസം നൽകുന്നതിൽ ചിലപ്പോഴൊക്കെ പരാജയപ്പെടുന്നു. സിനിമയെക്കാളും ഒരു രണ്ട് നാടകത്തെക്കാളും റേഡിയോ പ്ലേ സൃഷ്ടിക്കുന്ന പ്രാധാന്യം വളരെയധികം ആവശ്യപ്പെടുന്നുണ്ട്. ഒന്നാം ദിവസത്തെ നാടകത്തിലേക്ക് വരാം. തിരുവനന്തപുരത്തിന്റെ ദൈവത്തിന്റെ മനം മാറിക്കണ്ട് നിഗൃഹീത കലാകാരന്മാരായ മോഹൻലാലിന്റെയും എം ആർ ഗോപകുമാർ, ഭാഗ്യലക്ഷ്മി, സന്ധ്യ രാജേന്ദ്രൻ, നന്ദു തുടങ്ങിയത് ശബ്ദസ്ഥാനത്ത് കൊണ്ട് നാടകത്തിന്റെ ടൈറ്റിൽ പോലെ തന്നെ സുന്ദരമാണ് നാടകം. ഈ നാടകത്തിൽ ഭൂതവും വർത്തമാനവും ഭാവിയും ഇടകലർത്തിയുള്ള സർറിയലിസ്റ്റിക് ആയ സ്ട്രക്ചറാണുള്ളത്. അതിന്റെ ഒരു ട്രാൻസിഷൻ വളരെ എഫക്റ്റീവായിട്ട് നിർവഹിക്കപ്പെടുന്നുണ്ട്. എന്നാൽ മരം സംസാരിക്കുന്ന ഒരു ഫാന്റസി എലിമെന്റ് നമുക്ക് അനുഭവിപ്പിക്കാൻ ഗോപകുമാറിന്റെ വളരെ പരിചിതമായ സ്വരം തടസ്സമായെന്ന് എനിക്ക് സംശയം തോന്നുന്നു. പിന്നെ കഥാനായകന്റെ വ്യക്തി ദുരന്തങ്ങൾക്ക് പുറമെ കലാപം ഉണ്ടാക്കി കുടിയൊഴിപ്പിക്കാൻ ശ്രമിക്കുന്നത്, മലമുകളിലെ ഖനനം, പ്രകൃതിക്ക് മുകളിലെ ചൂഷണം, ഉരുൾപൊട്ടൽ, ചിലപ്പധികാര പരാമർശം എന്നിങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഒരു മണിക്കൂറിനുള്ളിൽ ഒതുക്കാൻ ശ്രമിച്ചതുകൊണ്ട് നാടകത്തിന് ഒരു ഏകാഗ്രത കുറവ് സംഭവിച്ചിട്ടുണ്ടോ എന്നൊരു സംശയമാണ്. ഉരുൾപൊട്ടൽ എന്നൊരു കേന്ദ്ര ബിന്ദുവിന്റെ അടുത്ത് കുറെ കുറെ ശക്തമായ അവതരിപ്പിച്ചാൽ കൂടുതൽ ഹൃദ്യമായെന്ന് തോന്നി. പക്ഷെ നാടകത്തിന്റെ ആ ഘടനപരമായ പരീക്ഷണം സർറിയലിസ്റ്റും ഫാന്റസിയും ഇടകലർത്തിയിട്ടുള്ള പരീക്ഷണം വളരെ ഇഷ്ടപ്പെട്ടു. രണ്ടാമത്തെ നാടകമായ മടക്കം സസ്യശാസ്ത്ര ഗവേഷണവുമായി ബന്ധപ്പെട്ട പ്രമേയം മൂലം വളരെ പുതുമ നൽകുന്നുണ്ട്. കോഴിക്കോട് നിലയത്തിന്റെയാണ് നിർമ്മാണം. ശാസ്ത്രജ്ഞനായ മാധവിന്റെ ത്യാഗപൂർണമായ പരിശ്രമം, അയാളുടെ ഭാര്യയുടെ സഹനവുമാണ് മടക്കത്തിന്റെ ആകർഷണീയ. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിന്റെ കെമിസ്ട്രി നന്നായിട്ട് വർക്കൗട്ടായിട്ടുണ്ട്. ഗവേഷകർക്കിടയിലെ കിടമത്സരത്തെയും അത് സൃഷ്ടിക്കുന്ന ചതിക്കുഴികളും നാടകത്തിന്റെ ഒരു കോൺഫ്ലിക്ട് അതാണ്. പക്ഷെ പ്രതിനായക സ്ഥാനത്തുള്ള സുബ്രഹ്മണ്യൻ എന്ന ശാസ്ത്രത്തിനെ കഥാപാത്രമാക്കി രൂപപ്പെടുത്താത്തത് ഒരുപാട് നാടകീയ സാധ്യതകൾ നഷ്ടമാക്കി എന്നെനിക്ക് തോന്നുന്നു. പിന്നെ അത് ഗവേഷണത്തിന്റെ വിശദാംശങ്ങൾ കുറെ കൂടി ആവശ്യമാണെന്ന് തോന്നി. ഈ നാടകത്തിൽ ശാസ്ത്രജ്ഞനായ മാധവും ഭാര്യ നമ്മളെ ദാമ്പത്യം, ഭാര്യ നളിനിയുടെ ഏകാന്തത, അപൂർവമായി മാത്രം ജനിക്കുന്ന പ്രണയാദ്ര നിമിഷങ്ങളൊക്കെ കടന്നു വരുന്നു. ഒതുക്കമുള്ള വിഷയം ചുരുങ്ങിയ കഥാപാത്രങ്ങളുടെ പറഞ്ഞു. പക്ഷെ നാടകത്തിൽ ആദ്യം അദ്ധ്യാന്തം ഉപയോഗിക്കുന്ന ഒരു തീൻ സോങ് ആവശ്യപ്പെടുന്നുണ്ട്. കാരണം പശ്ചാത്തല സംഗീതത്തോടൊപ്പം നാടകത്തിൽ നമുക്ക് ഗാനങ്ങൾ ഉപയോഗിക്കും. ഗാനങ്ങൾക്ക് ഒരുപാട് വൈകാരിക അംശം സിനിമയിലുള്ളതുപോലെ റേഡിയോ നാടകങ്ങളിലും വൈകാരിക അംശം കുട്ടിപ്പെടുത്താൻ സാധ്യതയുണ്ട്. മൂന്നാമത്തെ നാടകമായ ജീവിതോത്സവം അതിന്റെ ടൈറ്റിൽ കൊണ്ടും പ്രമേയം കൊണ്ടും എന്നെ വളരെ ത്രില്ലടിപ്പിച്ച ഒരു രചനയാണ്. ജില്ലാ കളക്ടറായ നകുലൻ സ്ഥലത്തെ ആസന്ന മരണമായ മാറോഗികളെ കഥ പറഞ്ഞ് കവിതകൾ ചൊല്ലിയും അവരുടെ അന്ത്യനാളുകളെ വർണ്ണാഭമാക്കാൻ ജീവിതോത്സവം എന്ന ഒരു പദ്ധതി കൊണ്ടുവരും. അതിലേക്ക് നിയോഗിക്കപ്പെടുന്ന സന്നദ്ധ പ്രവർത്തകയാണ് ദേവിക. അത്രയും ഭാവം ഗംഭീരം. പക്ഷെ ദേവിക ചെന്നെത്തുന്നത് ക്യാൻസർ രോഗിയായ റിട്ടയർഡ് ജഡ്ജി മൂന്നനോടെ മുമ്പിൽ. നാടകം പിന്നെ സഞ്ചരിക്കുന്നതോ പതിവ് ട്രാക്കിൽ. ജഡ്ജി ആലോചിക്കുന്ന മകൻ, മരുമകൾ, ദേവികയും ഒത്ത് ആദിവാസി ഊരിലേക്ക് പോകുന്ന യാത്രാർത്ഥികളായ ജഡ്ജി, ആദിവാസി പെൺകുട്ടി, കൊലപാതക കേസപ്പെട്ട അവളുടെ അർത്ഥൻ, അയാളുടെ കൽക്കത്തിലുള്ള ജഡ്ജിയുടെ കുറ്റബോധം, കോവിഡ് ലോക്കൺ, അങ്ങനെ അങ്ങനെ നാടകമുണ്ടി പതിവ് ട്രാക്കിലാണ് സഞ്ചരിക്കുന്നത്. പക്ഷെ ഈ നാടകത്തിന്റെ ഒരു പ്രശ്നമുണ്ട്. പ്രഗത്ഭരായ നടീനടന്മാരും മികച്ച പ്രൊഡക്ഷനുമാണ്. അത് കേൾവിക്കാരെ പിടിച്ചിട്ടു. മറ്റൊരു നാടകം തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം തിരുവനന്തപുരത്തു നിന്ന് തുടങ്ങി ഡൽഹി വഴി പാലക്കാട്ട് അഗ്രഹാരത്തിലെത്തി പൂർണ്ണമാകുന്നതാണ് രഥോത്സവം. പല കാലങ്ങളിൽ വളരെ വിദഗ്ധമായിട്ട് ഇണക്കി ചേർക്കാനായതെന്നതാണ് ഈ നാടകത്തിന്റെ മികവ്. ചെറിയ സൂചനകളിലൂടെ പെട്ടെന്ന് സ്ഥലവും കാലുമായിട്ടുള്ള ട്രാൻസിഷൻ നാടകം നടക്കുന്നുണ്ട്. അതിന് ഒറ്റ നോക്കുക നമുക്ക് ലളിതമായി തോന്നുമെങ്കിലും സംഗീതത്തിനും പുതുമയുള്ളതുമാണ് നാടകത്തിന്റെ ക്രാഫ്റ്റ്. സ്വാഭാവികമായുള്ള സംഭാഷണങ്ങളാണ്. സംഗീതത്തിന്റെ എഫക്റ്റിന്റെ വളരെ അർത്ഥവത്തായിട്ട് ഉപയോഗം ഈ നാടകത്തിൽ ശ്രദ്ധേയമായി.
1: ഹലോ മധു, അതൊക്കെ കഴിഞ്ഞു. ലെറ്റ് മീ ടെൽ, ഞാനിപ്പോൾ എൻ്റെ ട്രെയിനിങ് ഡയറക്ടറുടെ കൂടെ പാലക്കാട് വരെ വന്നിരിക്കുകയാണ്. ഹാ, അങ്ങനെ വരേണ്ടി വന്നു. അതൊക്കെ വന്നിട്ട് പറയാം. ഇന്നലെ കിടക്കാൻ വളരെ ലേറ്റായി. ഇത്തിരി നേരം കൂടി കിടക്കണം. ഇവിടെ കൽപ്പാത്തിയിൽ അഗ്രഹാരത്തിൽ പുള്ളിയുടെ മഠത്തിലാണ്. ഇല്ല, എണീറ്റിട്ടില്ല. വിളിക്കാം. മധു വെക്ക്.
0: പിന്നീടുള്ളത് കണ്ണൂർ നിലയം അവതരിപ്പിച്ച മൗന സച്ച്

0: എന്ന ഒരു അലിഗറിയ അന്യോപദേശ രൂപകം. രാജവും മന്ത്രിയും അഭിമന്യുള്ള അല്പം വിപ്ലവകാരിയായ രാജസഭാംഗവും ഗൗതമൻ എന്ന ദേവശിഷ്യയും ദേവി വിഗ്രഹ നിർമ്മാണവും സ്വർണ്ണമോഷണവും എല്ലാം നിറയുന്ന നാടകം ഒരു രംഗനാടകത്തിന്റെ ഘടനയിലാണ് മൗനശശി രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഈ നാടകോത്സവത്തിൽ എനിക്ക് വളരെ പ്രത്യേകമായി എന്നെ ആകർഷിച്ച നാടകം കാന്ത കടലിനെ കൺതുറക്കാതെ എന്നതാണ്. ഇതൊരു നാടകമാണോ ഡോക്യുമെന്ററി ആണോ നമുക്ക് സംശയം തോന്നും. പക്ഷെ വൈകാരികത ഒട്ടും ചോർന്നു പോലെ കോഴിക്കോട് നിലയത്തിന്റെ ഈ രണ്ടാമത്തെ നാടകം കേട്ടപ്പോൾ ഈ സംഭാഷണത്തിന് തുടക്കത്തിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് ഓർമ്മയിൽ വന്നത്. കൺതുറക്കാതെ മാത്രം കാണാവുന്ന ഒരു ഉൾക്കാഴ്ചയുടെ പ്രകൃതിയാണ് ഈ നാടകം ഉണർത്തുന്നത്. 75-ാം വാർഷികം ആഘോഷിക്കുന്ന കോഴിക്കോട് നിലയത്തിൽ പ്രവർത്തിച്ച മണ്ണറിഞ്ഞു പോയ കലാകാരന്മാർക്കുള്ള ശ്രദ്ധാഞ്ജലിയാണ്. നാടകർത്തായും പ്രക്ഷേപകനായും ആകാശവാണിക്ക് വേണ്ടി ജീവിച്ച തിക്കോടിയൻ മകൾ ആകാശവാണിയിൽ നിന്ന് വർഷങ്ങൾക്ക് മുമ്പ് വിരമിച്ച ശ്രീമതി പുഷ്പകുമാരി അദ്ദേഹത്തെ ഓർമ്മിച്ചെടുക്കുകയാണ്. 1949 മഴക്കാലത്ത് 2 വയസ്സുള്ള മകളെ തിക്കോടിയനെ ഏൽപ്പിച്ച് ലോകത്തിന് കീഴടങ്ങുന്ന ഭാര്യ പാർവതിപ്പിച്ച് അങ്ങനെ അത്യന്തം വൈകാരികമായ ഒരു ഓപ്പണിംഗ് ആണ് നാടകത്തിനുള്ളത്. സമീപചരിത്രത്തിൽ ജീവിച്ച മനുഷ്യരെ കഥാപാത്രങ്ങളാക്കിയിട്ട് നാടകം ചെയ്യുമ്പോൾ അത് ശ്രോതാക്കളെ പിടിച്ചിരുത്തുന്ന മട്ടിൽ നാടകം നിർവഹിച്ചിരുന്ന ശ്രമകരമായ ദൗത്യമാണ് ഏ സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ കൂടി ഉപയോഗിച്ച് നിർവഹിച്ചിരിക്കുന്നത്. അങ്ങനെ പുതിയ കാലഘട്ടത്തിലെ സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ നാടകത്തിൽ പരീക്ഷിച്ചിരിക്കുകയാണ്. കൺതുറക്കാതെ കാണേണ്ട ഈ കടലിൽ ഇന്ത്യയുടെ ചരിത്രവും വർത്തമാനവും ഭാവിയിൽ കൂടിയുള്ള ഒരു വെളിപാടാണ് നാടകം തീരുമ്പോൾ ശ്രോതാക്കൾക്ക് ലഭ്യമാകുന്നത്. വിഷയം കൊണ്ടും മാധ്യമം കൊണ്ടും ഈ നാടകോത്സവത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ നാടകമാണ് കാന്തേ കടലിനെ കൺതുറക്കാതെ. നാടകോത്സവത്തിലെ അവസാനത്തെ നാടകമാണ് കടൻകഥയിലെ വിരുന്നുകാരൻ. അതൊരു റൊമാൻറ്റിക് ഫാന്റസിയാണ്. പ്രശസ്തരായ സിനിമാ താരങ്ങളുടെ സ്വരം റേഡിയോയുടെ കേൾക്കാമെന്നുള്ളതാണ് അതിന്റെ കൗതുകവും ആഹസ്യനിധിയും. അമ്മുവിന്റെയും ആനയുടെയും ആമിനിടെയും അരികിൽ പല ഭാഗങ്ങൾ പ്രത്യക്ഷപ്പെടുന്ന ഊരും പേരും അറിയാത്ത ഒരു സന്ദർശകനുണ്ട്. അതൊരു ഗന്ധർവ പ്രത്യക്ഷമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അയാൾ അവരെ കെട്ടിക്കുന്ന ആശകളും ആശങ്കകളും ആകുലതകളും അങ്ങനെയാണ് ഒരു മണിക്കൂർ നാടകം കേൾവിക്കാർക്ക് സുഖം നൽകിക്കൊണ്ട് കടന്നുപോകും. നാടകം വളരെ രസകരമായിട്ട് കേട്ടിരിക്കാവുന്ന അവസാനത്തെ നാടകങ്ങളിൽ വളരെ ഹൃദ്യമായി തോന്നി. പക്ഷെ എനിക്ക് നാടകം കേട്ടു കഴിഞ്ഞപ്പോൾ ഉള്ള ഒരു സംശയം, പുതിയ സഹസ്രാബ്ദത്തിലെ പെൺകുട്ടികൾ അവർക്ക് പിടികൊടുക്കാത്ത എത്രയും ഗന്ധർവ സാന്നിധ്യങ്ങളെ ആഘോഷിക്കുന്നുണ്ടോ എന്നതാണ്. ഇതൊക്കെ കറക്റ്റ്നസ് എന്നുള്ള സൈദ്ധാന്തിക പദങ്ങളൊന്നും ഞാനിപ്പോൾ ഉപയോഗിക്കുന്നില്ല. നാടകോത്സവത്തിലെ നാടകങ്ങളെ പൊതുവെ നോക്കുമ്പോൾ 1-2 കഥാപാത്രങ്ങളുടെ നിഷ്കാശം ചോദിച്ചാൽ അഭിനേതാക്കൾ എല്ലാവരും നന്നായിട്ടുണ്ട്. നാടകങ്ങളുടെ എല്ലാം പ്രൊഡക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ ഉന്നത നിലവാരം പുലർത്തിക്കുന്നു. കോഴിക്കോട്ട് നിലയത്തിന്റെ കാന്ത കടലിനെ കൺമഴിക്കാതെയാണ് പ്രൊഡക്ഷനിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത്.
1: നന്ദി സർ. സുധീ ദേവയാനി മാമിലേക്ക് നമുക്ക് വരാം. നമുക്കറിയാം തൃശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് പഠിച്ചിറങ്ങി നിരീക്ഷ നാടകവേദിയിലൂടെ അതിശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളെ മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരാളാണ് മാം. കണ്ടംപററി ഡ്രാമയുടെ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഈ നാടകോത്സവത്തിലെ പ്രമേയങ്ങൾ എത്രത്തോളം കാലത്തിന് അനുയോജ്യമാണ് എന്നാണ് മാഡം തോന്നിയത്?
2: ഞാൻ ഈ നാടകോത്സവത്തെ അതീവ ജാഗ്രതയോടെയും സന്തോഷത്തോടും കൂടിയാണ് സ്വാഗതം ചെയ്യുന്നത്. കാരണം നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് നാടകോത്സവം ഉണ്ടാവുന്നത്. നമ്മുടെ ഈ കാലഘട്ടത്തിൽ എനിക്കറിയാം ന്യൂസ് ഓൺ എയർ ആപ്പ് വന്നതോടുകൂടി ലോകത്ത് എവിടെയുള്ള മലയാളിക്കും എല്ലാ പരിപാടികളും ലൈവായി ആസ്വദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ നാടകങ്ങളെ പല തരത്തിൽ ഒന്ന് വിശകലനം ചെയ്താലോ എന്നുള്ള ഒരു ആലോചനയിൽ ആണ് ഞാനുള്ളത്. കാരണം നമുക്കറിയാം ഒരു മാധ്യമ നയമെന്ന് പറയുന്നത് എഡ്യൂക്കേറ്റ്, അതുപോലെ തന്നെ എൻ്റർടൈൻ ആൻഡ് എൻലൈറ്റൻ എന്നുള്ള ആ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് വേണം നമ്മുടെ ഓരോ ക്രിയേറ്റിവിറ്റിയും. ഈ കാലഘട്ടത്തിൽ കൂടുതൽ നമുക്ക് പരിമിതികൾ ഉണ്ട് എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് എൻ്റെ കാഴ്ചപ്പാടിൽ വിശകലന വിധേയമാക്കുന്നത്. ഞാൻ പല ജോണറുകളിലുള്ള നാടകമായിട്ടാണ് ഇതിനെ തിരിച്ചിരിക്കുന്നത്. അതിലാദ്യത്തെ നാടകം തിരുവനന്തപുരം നിലയത്തിൻ്റെ ദൈവത്തിൻ മനം ആര് കണ്ടു എന്നുള്ള നാടകം. ഇതിനകത്ത് ഇതിൻ്റെ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത് മനുഷ്യരും പ്രകൃതിയും തമ്മിലുള്ള സംവാദമാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ബാക്ക്ഡ്രോപ്പ് ആയിട്ട് വരുന്ന പ്രകൃതിയാണ്. അപ്പോൾ ഇതിനെ ഞാനൊരു ഇക്കോളജിക്കൽ റേഡിയോ പ്ലേ ആയിട്ടാണ് ഉൾക്കൊള്ളിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരു മരം ഒരു കഥാപാത്രമായിട്ട് വരുന്നു. ആ നാടകം എനിക്ക് തോന്നുന്നു ഒരു ഇക്കോളജിക്കൽ പ്ലേ എന്ന നിലയിൽ അത് വളരെ വിജയകരമായിട്ട് അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. മരത്തിൻ്റെ കഥാപാത്രം ചെയ്തവരുമൊക്കെ തന്നെ വളരെ തന്മയത്വത്തോടുകൂടി ആ കഥാപാത്രങ്ങളെ ഉൾക്കൊള്ളുകയുണ്ടായി. പിന്നെ രണ്ടാമത് വരുന്നത് കോഴിക്കോട് നിലയം അവതരിപ്പിച്ച മടക്കം എന്ന നാടകമാണ്. ഇതിൻ്റെ പ്ലോട്ടെന്ന് പറയുന്നത് ഒരു

0: സയൻസ് ഫിക്ഷൻ അല്ലെങ്കിൽ ഡിസ്കവറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ ഒരു കണ്ടെത്തലാണ്, അന്വേഷണമാണ്. അപ്പോൾ ഇതിനെ ഞാനൊരു സയൻസ് റേഡിയോ പ്ലേ ആയിട്ടാണ് കണക്കാക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാ സ്വഭാവവിശേഷങ്ങളും അതിലുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന ഒരു റിസർച്ച് സ്കോളറാണ്, പിന്നെ ബന്ധുക്കൾ, അവരുടെ സംവാദങ്ങൾ, പിന്നെ ഇവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതിനകത്ത് സയലൻസ് ഉപയോഗിക്കുന്നുണ്ട്. കാരണം മാധവ് എന്ന് പറയുന്ന നീണ്ടകാലം മിണ്ടാൻ സാധിക്കാതെ കിടക്കുന്ന ഒരു സയലൻസ് എപ്പോഴും റേഡിയോ പ്ലേയുടെ ഒരു പ്രധാന ഘടകമായിരിക്കെ സയലൻസിനെ ഏറ്റവും ഫലപ്രദമായിട്ട് ഉപയോഗിച്ച ഒരു നാടകം കൂടിയാണിത്. അപ്പോൾ ആ തരത്തിലാണ് ഞാൻ ഈ നാടകത്തെ, അതും അവതരണത്തിൽ മികച്ച നിലവാരം തന്നെ പുലർത്തുകയുണ്ടായി. പിന്നീട് മൂന്നാമതായിട്ട് തിരുവനന്തപുരം നിലയം അവതരിപ്പിച്ച ജീവിതോത്സവം എന്ന നാടകമാണ്. ഇത് ഞാനൊരു കണ്ടംപററി പ്ലേയുടെ വിഭാഗത്തിലാണ് പെടുത്തുന്നത്. കാരണം സമകാലികമായി നടക്കുന്ന പ്രശ്നങ്ങൾ, അവയുടെ പരിഹാരങ്ങളെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ, മനുഷ്യരുടെ ജീവിതത്തിൻ്റെ സംഘർഷങ്ങൾ, രോഗം, പിന്നെ ചില പ്രവൃത്തികൾ കൊണ്ടുണ്ടാകുന്ന വിപത്തുകൾ, ഇതിനെയെല്ലാം അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നു തിയേറ്റർ ഓഫ് ദ ഇയേഴ്സ് എന്ന രീതിയിൽ ഒരു റിയലിസ്റ്റിക് ഫോമാറ്റിലാണ് ആ നാടകം ഉണ്ടായിരിക്കുന്നത്. അതൊരു വെൽ മെയ്ഡ് പ്ലേയുടെ സ്ട്രക്ചറായിരുന്നു. നമുക്ക് വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല, അതിനെ ഫോളോ ചെയ്യാനും മനസ്സിലാക്കാനും പറ്റുന്ന രീതിയിലായിരുന്നു. ഒരു ലീനിയർ നറേഷനാണ് അതിന് ഉപയോഗിച്ചിരുന്നത്. നാലാമത്തെ നാടകം തൃശൂർ നിലയം അവതരിപ്പിച്ച സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം എന്ന നാടകമാണ്. ഈ നാടകത്തെ ഒരു സൈക്കോളജിക്കൽ അപ്രോച്ചോട് കൂടിയാണ് സമീപിച്ചിരിക്കുന്നത്. കാരണം മനസ്സാണ് അരങ്ങ്. ആ മനസ്സിൻ്റെ ആന്തരിക സംഘർഷങ്ങളാണ്, അവരുടെ കൺഫ്യൂഷൻസ്, അയാളിലുണ്ടാക്കുന്ന കുറേയധികം വിചാരങ്ങളും അയാളിൽ മാത്രം ഉണ്ടാകുന്ന കാഴ്ചകളും ഒക്കെ ആയിട്ട് വരുന്നത് കൊണ്ട് തന്നെ അതിനൊരു സൈക്കോളജിക്കൽ ബാക്ക്ഗ്രൗണ്ടാണ് ഈ നാടകത്തിൽ ഞാൻ കാണാൻ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അത്തരമൊരു മാനസിക സംഘർഷങ്ങൾക്ക്, അയാളുടെ കാഴ്ചകൾക്ക് ഒക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് വളരെ നന്നായിട്ട് തന്നെ ആ നാടകം അവതരിപ്പിക്കപ്പെട്ടു.
1: ഇവിടെ ആരുമില്ലേ? ഞാനേ അനന്തരാമൻ സാർ പറഞ്ഞിട്ട് വരികയാണ്, കനകസുന്ദരാമ്പാളെ, സോറി, പാട്ടിയമ്മയെ കാണാൻ.
2: വന്ന് നമ്മ വടക്കേ മഠത്തിൽ അനന്തപ്പ താനേ?
1: അതെ.
2: അമ്മാവെ പാക്കണമാ, അവൾ കഷ്ടപ്പെട്ട് ഇരിക്കാങ്കോ. ഇപ്പൊ ഉടമ്പെല്ലാം കീഴ്പ്പെട്ടത് പേസറതുക്ക് രൊമ്പ കഷ്ടാണ്.
1: ലക്ഷ്മി വിജയം അച്ചുകപ്പിയാണ് ഇവിടെ എത്തന ആദ്യം അന്വേഷിച്ചത്.
2: അവങ്ക അത് രൊമ്പ നാള് മുന്നാടിയെ നിർത്തിട്ടാങ്കോ. മുത്തലക്ഷ്മി അക്ക പോണത് കപ്പറം.
3: ലക്ഷ്മി
4: ആ പാട്ടി
3: ആരു വന്നിരിക്കാർ? അനന്തനാ, ഏനന്ദൻ വന്നിട്ടിയാ?
4: അല്ല പാട്ടി, ഇത് അനന്ത മാമാവുടെ ഫ്രണ്ട് താനേ.
3: ഓ ആമാ,
1: ധനാ.
4: ഓ അണ്ണാ,
1: ദാ സാറ് തന്നയച്ചതാണ്, കുറച്ച് സ്വീറ്റ്സും വെറ്റിലടക്കിയൊക്കെയാണ്. പാട്ടിയമ്മയ്ക്ക് അതെല്ലാം ഇഷ്ടമാണെന്ന് പറഞ്ഞു സാർ.
2: അയ്യോ, പാട്ടി ഇതെല്ലാം സാപ്പിടമാട്ടാൾ. അക്ക പോണതക്കപ്പുറം ഇതെല്ലാം സാപ്പിടതേ ഇല്ല അണ്ണാ.
0: പിന്നീട് വന്ന നാടകം എന്ന് പറയുന്നത് കണ്ണൂർ നിലയത്തിൻ്റെ മൗന സാക്ഷി എന്നുള്ള ഒരു നാടകമാണ്. ഇതിനെ ഞാൻ എവിടെ ഉൾക്കൊള്ളിക്കണമെന്നുള്ളത് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായി. ഒരു മിത്തോളജിക്കൽ റേഡിയോ പ്ലേ ആണോ അതോ ഒരു ഹിസ്റ്റോറിക്കൽ റേഡിയോ പ്ലേ ആണോ? പക്ഷേ ഇതിൽ രണ്ടിലും പെടുന്നതുമല്ല, എന്നാൽ പെടുത്താം വേണമെങ്കിൽ ചില ക്യാരക്ടറിസ്റ്റിക്സ് അതിന് അനുയോജ്യമായ രീതിയിലാണ്. അപ്പം മിത്തുണ്ട്, ചരിത്രമുണ്ട്, സംഭവങ്ങളുണ്ട്, സമകാലികതയുണ്ട്, എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു സംഭവമായത്. അതിനും ലീനിയർ നറേഷൻ തന്നെയായിരുന്നു, അതുകൊണ്ട് തന്നെ നമുക്ക് സ്കാറ്റേഡായിട്ട് വേറെ ഒരു അന്വേഷണത്തിൻ്റെ ഒന്നും സാധ്യതകൾ നൽകുന്നില്ല. അതും വളരെ നല്ല രീതിയിൽ തന്നെ അവതരിപ്പിക്കപ്പെട്ടു.
5: മഹാരാജൻ പറഞ്ഞത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. മനസ്സിൽ എന്തോ വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്, അത് മാത്രം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ആ എന്തായാലും ആ ദേവി വിഗ്രഹം ഒന്ന് കാണട്ടെ. മഹാരാജൻ ഇതെന്താ?
6: എന്താ മന്ത്രി, എന്തു പറ്റി?
5: അവിടുന്ന് യഥാർത്ഥ വിഗ്രഹം കിട്ടിയെന്നല്ലേ പറഞ്ഞത്?
6: അതെ, അതിലെന്താ സംശയം?
5: മഹാരാജൻ ഇതെന്ത് മറിമായ? അന്ന് അഭിമന്യു പറഞ്ഞതല്ലേ ദേവിയുടെ കൈകളിൽ ആറു വിരലുകൾ ഉണ്ടെന്ന്?
6: അതെ, അത് ശരിയാ, ആറ് വിരലുകൾ അല്ലേ അഭിമന്യു?
7: അതെ മഹാരാജൻ, ആറ് വിരലുകൾ.
5: പക്ഷേ മഹാരാജൻ ഈ ദേവി വിഗ്രഹത്തിലേക്കൊന്ന് നോക്കൂ, ദേവിയുടെ വലതു കൈയിൽ അഞ്ച് വിരലുകൾ മാത്രമല്ലേ ഉള്ളത്? നോക്കൂ മഹാരാജൻ.

0: നോക്കൂ, ഈ അഭിമന്യു വീണ്ടും വീണ്ടും നമ്മളെ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുകയാണ് മഹാരാജൻ. എന്താ എന്താ എല്ലാവരും എന്നെ തുറച്ചു നോക്കുന്നത്?
1: വിഡ്ഢികളാക്കാൻ ശ്രമിക്കുന്നത് അഭിമന്യുവല്ല, നിങ്ങളാണ് മന്ത്രി. നിങ്ങൾ നമ്മെയും നമ്മുടെ പ്രജകളെയും ദേവിയുടെ കയ്യിൽ 6 വിരലുകൾ ഉണ്ടെന്ന് മാത്രമേ അഭിമന്യു പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഏത് കയ്യിലാണ് ആ 6 വിരലുകൾ എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ ദേവിയുടെ വലതു കയ്യിൽ 6 വിരലുകളാണ് ഉള്ളതെന്ന് നിങ്ങൾക്ക് മാത്രം എങ്ങനെ അറിയാം? മന്ത്രിയുടെ ഈ മൗനത്തിന്റെ ഉത്തരം എന്താ?
0: എന്നോട് ക്ഷമിച്ചാലും മഹാരാജ, അധികാരമോഹം തലയ്ക്ക് പിടിച്ച് മഹാപാപം ചെയ്ത് ഞാൻ കളവു പോയെന്ന് പറയുന്ന ദേവി വിഗ്രഹം എന്റെ കൈവശമാണുള്ളത്. അത് ഞാൻ എത്രയും വേഗം മഹാരാജന്റെ അടുത്ത് എത്തിക്കുന്നതാണ്.
1: അതിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് കൂട്ടുനിന്ന ചാരന്മാരുടെ അധിപനിൽ നിന്നും അത് കണ്ടെടുത്തു. എപ്പോൾ വേണമെങ്കിലും ദേവി വിഗ്രഹം ക്ഷേത്രത്തിൽ എത്തിച്ചേരും. മന്ത്രിയുടെ ശിഷ്ടകാലം ഇനി തടവറയിൽ കഴിയാം. ആരവിടെ വലിച്ചുകൊണ്ടുപോ ഈ ദേശദ്രോഹിയെ.
2: കോഴിക്കോട് നിലയം അവതരിപ്പിച്ച കാൺക കടലിനെ കൺ തുറക്കാതെ എന്നുള്ള നാടകം, അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അതൊരു ബയോപിക് റേഡിയോ പ്ലേ ആയിട്ട് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ മകൾ തന്നെയായിരുന്നു പുഷ്പയായിട്ട് അഭിനയിച്ചു എന്നുള്ളത്. പിന്നെ AI ആധുനിക സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ കൂടി ആ നാടകത്തിൽ ഉപയോഗിച്ചതാണ്. പക്ഷെ നമ്മളെപ്പോഴും സംശയിക്കാറുള്ള, ഞങ്ങൾ നാടകക്കാരൊക്കെ സംശയിക്കാറുള്ള ഒരു കാര്യം, എങ്ങനെയാണ് AI സാങ്കേതിക വിദ്യ ശബ്ദത്തിലൂടെ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുമ്പോൾ ഉണ്ടാവുക എന്നുള്ളതാണ്. മനുഷ്യൻ്റെ വളരെ സട്ടിലായിട്ടുള്ള വികാരങ്ങളെ പ്രകടിപ്പിക്കാൻ ഈ AIക്ക് സാധ്യമാണോ, അതുപോലെ തന്നെ ആ സമയത്തുണ്ടാകുന്ന ചില ഇൻ്ററാക്ഷനിലൂടെ ഉണ്ടാകുന്ന ചില വികാര പ്രകടനങ്ങളുണ്ട്, അതിൻ്റെ വളരെ നേർത്ത അംശങ്ങളുണ്ട്, ഇതൊക്കെ എത്രത്തോളം AIക്ക് സാധ്യമാണ്, പിന്നെ AIക്ക് നമ്മുടെ കൾച്ചർ എത്രത്തോളം അറിയാം എന്നുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് ഉള്ള ഒരു കാലം കൂടിയാണ്. പക്ഷേ ഇവിടെ അത് ഉപയോഗിച്ചത് ജീവിച്ചിരിക്കുന്ന ആളുകളെ അല്ല, ആ ഹിസ്റ്റോറിക്കൽ കഥാപാത്രങ്ങളായിട്ട് വന്നതുകൊണ്ട് അതിനൊരു പ്രശ്നമുണ്ടാകാത്ത രീതിയിൽ AI അതിനെ സമർത്ഥമായിട്ട് അവിടെ ഉപയോഗിക്കാൻ കഴിഞ്ഞു.
3: പുതിയ
2: സാധ്യതകളുടെ അന്വേഷണം കൂടി ആ നാടകത്തിൽ ഉണ്ടായി എന്നുള്ളതാണ്. പക്ഷെ അതിന് വീണ്ടും നമുക്ക് കൂടുതൽ സാധ്യതകൾ തുറന്നു തരുന്നതും കൂടിയാണ്. അടുത്തത് കൊച്ചി നിലയം അവതരിപ്പിച്ച കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നുള്ള നാടകമാണ്. ഇതിന് ഒരുപാട് സാധ്യതയുള്ളൊരു നാടകമായിരുന്നു. ഒരു മാജിക്കൽ റിയലിസത്തിന്റെ സാധ്യതകളൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നാടകമായിരുന്നു. പക്ഷേ എനിക്ക് ഇതിനകത്ത് കുറച്ച് കർക്കശമായ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. കാരണം ഇതിനകത്ത് ഉപയോഗിച്ച മറ്റൊന്ന് ഈ ഫ്രോയിഡിയൻ ഫീമെയിൽ സെക്ഷുവാലിറ്റി, അത് വളരെ കാലഹരണപ്പെട്ട ഒന്നാണ്. അതിനെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ആ നാടകത്തിൻ്റെ ഏറ്റവും വലിയ ന്യൂനത. നാടകത്തിൻ്റെ പ്ലോട്ടും അത് ഡെവലപ്പ് ചെയ്ത രീതിയുമൊക്കെ ആസ്വാദ്യകരമായിരുന്നുവെങ്കിലും ഒരു സ്ത്രീ എന്ന നിലയിൽ, നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ചിന്തിക്കുകയും അവരുടെ ബുദ്ധിയും അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ ചിന്തകളും ഒക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് അനുഭവത്തെ പുതിയ തരത്തിലേക്ക് ആവിഷ്കരിക്കാൻ ആഗ്രഹിക്കുന്ന കാലം കൂടിയാണ്.
4: നമസ്കാരം, AV പവിത്രൻ സർ. സർ അധ്യാപകനാണ്, ദേശീയ പുരസ്കാരം നേടിയ ജീവചരിത്ര എന്ന സിനിമയുടെ അണിയറ പ്രവർത്തകനാണ്, എഡിറ്ററാണ്, ഗവേഷകനാണ്. ഈ നാടകോത്സവത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ചരിത്രവും സാഹിത്യവും ഇത്രയും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരാളെന്ന നിലയിൽ അതിൻ്റെ ഉള്ളടക്കങ്ങളും സംഭാഷണങ്ങളും എത്രത്തോളം കാലത്തിന് യോജിച്ചവയായിരുന്നു, എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്, സാറിൻ്റെ ഒരു വിലയിരുത്തൽ പറയാമോ?
5: വേനലവധിയിലെ വാനൊലി നടനം എന്ന വിശേഷണത്തോടെ കേട്ട അഖില കേരള നാടകോത്സവം 2026 അക്ഷരാർത്ഥത്തിൽ ആകാശ നടനം തന്നെയാണ്. പ്രപഞ്ചത്തിന്റെ ചലനാത്മകത ബോധ്യപ്പെടുത്തുന്ന ശബ്ദത്തിലൂടെയാണല്ലോ ഭവ്യമായ നടനം ആസ്വാദകരെ പല ലോകങ്ങളിലേക്കും പല മാനങ്ങളിലേക്കും എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് 7 നാടകങ്ങൾ കേട്ടപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്. ആദ്യ ദിവസം മെയ് 11 തിങ്കളാഴ്ച രാത്രി അവതരിപ്പിച്ച ദൈവത്തിൻ മനമാര് കണ്ടു തിരുവനന്തപുരം നിലയം അവതരിപ്പിച്ച ഈ നാടകം സമകാലിക ജീവിതത്തെ, മനുഷ്യപ്രകൃതിയെയും ഭൂപ്രകൃതിയെയും വളരെ സമഗ്രമായ രീതിയിൽ ആവിഷ്കരിച്ചിട്ടുള്ള ഒരു രചന തന്നെയാണ്. വളരെ മികച്ച സാക്ഷാത്കാരവുമാണ് അതിന് നിർവഹിച്ചിട്ടുള്ളത്. കാരണം തന്റെ പ്രിയപ്പെട്ടവൾ ഈ മലവെള്ളപ്പാച്ചിലിൽ വെള്ളം വന്ന് കാണാതെ പോയ മാൻഹോയിൽ മോട്ടറോടുകൂടി അപ്രത്യക്ഷമാകുന്നതും, അതുപോലെ തന്നെ ഒരു ദേശം മൊത്തം ഈ മലവെള്ളപ്പാച്ചിലിൽ അപ്രത്യക്ഷമാകുന്ന ഒരു ചിത്രത്തോടുകൂടി അവസാനിക്കുന്ന ഈ നാടകാവതരണം, അതിൽ ചില പ്രതികാര കഥ

വരുന്നു, രാഷ്ട്രീയ പ്രശ്നങ്ങൾ വരുന്നു, 64 ഖനന കേന്ദ്രങ്ങൾ തന്റെ തടിമുടിക്ക് കൊണ്ട് നേടിയെടുത്ത നേതാവിന്റെ സ്വകാര്യ ജീവിതം വരുന്നു, ഇങ്ങനെ വർഗീയതകൾ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള ചിന്തകൾ വരുന്നു. ഇത്തരത്തിൽ പ്രകൃതി അവബോധം ഒരു ഭാഗത്തും മനുഷ്യന്റെ ആർത്തി മറുഭാഗത്തും നിർത്തിക്കൊണ്ട് ജീവിതത്തെ സമഗ്രമായിട്ട് ആവിഷ്കരിക്കുന്ന നാടകമായിട്ടാണ് ദൈവത്തൻ മനമാരു കണ്ടു എന്നുള്ളത് എനിക്ക് അനുഭവപ്പെട്ടു. ഇതിലെ ശബ്ദം നൽകിയ അശോകൻ എന്ന കുട്ടൻ, ശ്രീ മോഹൻലാൽ, അതുപോലെ തന്നെ മരമായിട്ട് ശബ്ദം നൽകിയിട്ടുള്ള എം ആർ ഗോപകുമാർ, കണ്ണകിയായി ശബ്ദം പകർന്നു നൽകിയ ഭാഗ്യലക്ഷ്മി ഉൾപ്പെടെ രാഷ്ട്രീയ നേതാവായിട്ട് വരുന്ന നന്ദുവും, പരിസ്ഥിതി പ്രവർത്തകനായിട്ട് വരുന്ന സാജൻ സൂര്യ ഉൾപ്പെടെ ഓരോരാളെയും പേരെടുത്ത് പറയുന്നില്ല, വളരെ വ്യത്യസ്തമായ ശബ്ദ വിന്യാസത്തിലൂടെ മികച്ച ഒരു ശ്രവ്യാനുഭവമായി ദൈവത്തിൻ മനമാര് കണ്ടു. മികച്ച ശബ്ദ അനുഭവം എന്നുള്ളത് കവിഞ്ഞിട്ട് മനുഷ്യന്റെ സമകാലിക പ്രശ്നങ്ങളിലേക്ക് വളരെ ആഴത്തിൽ എത്തിനോക്കുന്ന ഒരു രചനയായിട്ടാണ് ബോധ്യപ്പെട്ടത്. നാടക ഉത്സവത്തിന്റെ 3-ാം ദിനം അവതരിപ്പിച്ച, കോഴിക്കോട് നിലയം അവതരിപ്പിച്ച മടക്കം എന്നുള്ള നാടകമാകട്ടെ, അത് ഈ ശാസ്ത്ര പരിജ്ഞാനത്തിന്റെ ആ ഒരു ജ്ഞാനമണ്ഡലത്തിൽ നടക്കുന്ന മത്സരത്തിന്റെയും ജയപരാജയങ്ങളുടെയും ഒരു ആവിഷ്കാരമായിരിക്കെ തന്നെ വ്യക്തിബന്ധങ്ങൾ ഏതൊക്കെ തരത്തിലാണ് ഈ അധികാരത്തിന് വേണ്ടി മാത്സര്യ ബുദ്ധിക്ക് മുന്നിൽ തകർന്നു പോകുന്നത്, പിന്നീട് അതെങ്ങനെയാണ് വീണ്ടെടുക്കുന്നത് എന്നുള്ള നിലയിലുള്ള ഒരു നല്ല ആവിഷ്കാരമായിട്ട് തന്നെയാണ് അനുഭവപ്പെട്ടത്. മികച്ച ശബ്ദ പ്രകടനം തന്നെയായിരുന്നു അഭിനേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നുള്ളത് നിസ്സംശയം പറയുന്നു. നാടകത്തിന്റെ 4-ാം ദിവസം മെയ് 13 ബുധനാഴ്ച തിരുവനന്തപുരം നിലയം അവതരിപ്പിച്ചിട്ടുള്ള ജീവിതോത്സവം എന്ന നാടകമായിരുന്നു. ജീവിതോത്സവം ഒരു 2 തരത്തിലാണ് അതിൽ ജീവിതം ഈ ഉത്സവമായ അന്തരീക്ഷത്തിലേക്ക് വരുന്നത്. ഒന്ന്, ക്യാൻസർ പോലുള്ള രോഗങ്ങൾ ബാധിച്ചിട്ട് മരണമുഖത്തെത്തി നിൽക്കുന്ന ആളുകളെ പരിചരിക്കാൻ വരുന്ന വളണ്ടിയർ, അതൊരു കലക്ടറുടെ പ്രത്യേക പദ്ധതിയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. ആ നിലയിൽ എത്തുന്ന ഒരു ഒരു റിട്ടയർഡ് ജഡ്ജ് അദ്ദേഹത്തിന്റെ സ്വകാര്യ ലോകം അതിനകത്തു നിന്ന് മാറിയിട്ട് മറ്റ് സ്ഥാപിത താല്പര്യങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ ഈ ജീവിതോത്സവത്തിന്റെ ഒരു ഘട്ടത്തിൽ ഉണ്ട്. മറുഭാഗത്ത് കടന്നു വരുന്നത് ഈ മനുഷ്യന്റെ കുറ്റബോധവും കുറ്റസമ്മതവും, 2 ഘട്ടത്തിലുള്ള ജീവിതോത്സവങ്ങളുടെ ഒരു പൂർണ്ണത ശ്രീ ജനാർദ്ദനൻ രചിച്ച് ജീവിതോത്സവം എന്നുള്ള നാടകത്തിലുണ്ട്. ഇതിലും ചലച്ചിത്ര രംഗത്തെ പ്രമുഖരായ ആളുകളും പ്രേംകുമാർ, മോനാ നായർ, ജയൻ ചേർത്തല പോലുള്ള പ്രശസ്തരായ നടന്മാരുണ്ട്. ഒപ്പം എഴുത്തുകാരനും നടനുമായിട്ടുള്ള രഘുനാഥ് പലേരിയും പ്രധാന വേഷത്തിൽ വരുന്ന തിരുവനന്തപുരം നിലയത്തിന്റെ നാടകം വളരെ മികച്ച കേൾവി അനുഭവമായിരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. 5-ാം ദിനം മെയ് 14 വ്യാഴാഴ്ച തൃശൂർ നിലയം അവതരിപ്പിച്ചു സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം, അത് സ്വപ്നവും യാഥാർത്ഥ്യവും തമ്മിൽ വേർതിരിച്ച് കാണാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു അനുഭവ പരിസരത്തിലൂടെ മുന്നോട്ടു പോകുന്ന നാടകമായിരുന്നു. കേന്ദ്ര കഥാപാത്രം ആരാണ് എന്നുള്ള ഒരു ചോദ്യം പോലും ഉന്നയിക്കുന്ന തരത്തിലാണ് ഹൃദയനാഥിന്റെയും അനന്തരാമൻ സാറെന്നുള്ള ഈ ട്രെയിനറുടെയും ജീവിതം സമാന്തരമായിട്ട് അവതരിപ്പിക്കുന്നത്. ഹൃദയനാഥന്റെ സ്വപ്നങ്ങൾ, അയാളുടെ പ്രണയ ലോകം, മധുമിത എന്നുള്ള സ്ത്രീയുമായിട്ടുള്ള ബന്ധം, സൈക്യാട്രിസ്റ്റിനെ കാണുന്നതും ഒരു ഹ്രസ്വയാത്ര നിർദ്ദേശിക്കുന്നതും, അത് ടാക്സ് വകുപ്പിൽ ഉദ്യോഗസ്ഥനായിട്ടുള്ള ഹൃദയനാഥനെ മറ്റൊരു ഘട്ടത്തിൽ ട്രെയിനിങ്ങിന് അയക്കുന്നതും, ആ വകുപ്പ് തല അന്വേഷണത്തിനിടയിൽ അയാളുടെ ട്രെയിനറായ അനന്തരാമന്റെ ഒപ്പം പാലക്കാടൻ ഗ്രഹാര യാത്ര നടത്തുന്നതും, അനന്തരാമന്റെ ജീവിതം, ദീർഘകാലം കൽക്കത്തയിൽ താമസിക്കുന്ന അദ്ദേഹത്തിന്റെ പാലക്കാടൻ ജീവിതത്തിന്റെ ഒരു ചിത്രം, പാട്ടിയായ കനകസുന്ദരാമ്പാളുടെ ഒരു ലോകവും, ലക്ഷ്മി എന്ന് പറയുന്ന സേതു ലക്ഷ്മിയുടെ ജീവിതവും, അവർ ചൂടുള്ള വെയിലൂന്ന് മരണം പ്രാപിക്കുന്നതും, അതിനുശേഷമുള്ള ഇയാളുടെ ഒറ്റപ്പെടലും മറ്റൊരു ജീവിത ലോകവും, തിരിച്ച് അഗ്രഹാരത്തിലെത്തിയിട്ടുള്ള ബന്ധങ്ങളും ഹൃദയനാഥന്റെ കാഴ്ചപ്പാടിലൂടെ ആവിഷ്കരിക്കുകയാണ് യഥാർത്ഥത്തിൽ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം. വളരെ ഗംഭീരമായിട്ട് തന്നെയാണ് നാടകത്തിൽ ആവിഷ്കരിച്ചിട്ടുള്ളത്. മെയ് 15-ാം തീയതി കണ്ണൂർ നിലയം അവതരിപ്പിച്ചിട്ടുള്ള മൗനസാക്ഷി, ഈ നാടകം വാസ്തവത്തിൽ തമിഴിൽ രചിക്കപ്പെട്ടതാണെന്നാണ് അറിയുന്നത്. എച്ച് വിനോദ് ബാബു രചനയും സംവിധാനവും നിർവഹിച്ചിട്ടുള്ള ഈ നാടകം മറ്റൊരു ഭാഷാ രചനയാണെന്ന് തോന്നിപ്പിക്കാത്ത വിധത്തിൽ തികഞ്ഞ മലയാളിത്തത്തോടു കൂടിയിട്ടാണ് അവതരിപ്പിക്കുന്നത്. വളരെ ഒരു പഴയകാല സംസ്കാരത്തെ പശ്ചാത്തലത്തിൽ കൊണ്ടുവരികയും പുതിയകാല ജീവിതത്തെയും സമീപകാലത്ത് സംഭവിച്ചിട്ടുള്ള ചില പ്രശ്നങ്ങളുടെ
രഹസ്യ

0: അവബോധവും ഒക്കെ സൃഷ്ടിച്ചുകൊണ്ട് പോകുന്ന ഈ നാടകം സത്യത്തെ തേടിയുള്ള ഒരു യാത്രയാണ്. രവീന്ദ്രനാഥ ടാഗോർ ഗീതാഞ്ജലിയിൽ അധ്വാനമാണ് ദൈവം എന്ന് പറയുന്നത് പോലെ, മൗനസാക്ഷിയിൽ ഇതിന്റെ രചയിതാവ് ദൈവം സത്യമാണ് എന്ന് പറയുകയും ഈ ആവിഷ്കാരത്തിൽ വളരെ സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് കാര്യമാത്ര പ്രസക്തിയുള്ള സംഭാഷണങ്ങളിലൂടെ വളരെ തികഞ്ഞ ഭാഷാശുദ്ധിയോടുകൂടിയിട്ടുള്ളത് തന്നെയാണ് മെയ് 16 കോഴിക്കോട് നിലയം അവതരിപ്പിച്ചിട്ടുള്ള കാൺക കടലിനെ കൺതുറക്കാതെ ഒരു ജീവചരിത്ര ബയോപിക് രചനയാണ്. മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരൻ ആകാശവാണി ജീവനക്കാരൻ കൂടിയായിരുന്ന ശ്രീ തിക്കോടിയന്റെ അല്പകഥയുടെ അവസാന ഭാഗം വെച്ചുകൊണ്ട് പരീക്ഷണാത്മകമായി രചിക്കപ്പെട്ട ഈ നാടകം ഒരു മനുഷ്യൻ, തികഞ്ഞ ഒരു കലാകാരൻ, മറ്റൊരു തരത്തിൽ ആകാശവാണിയിൽ ദീർഘകാലം പ്രവർത്തിച്ചിട്ടുള്ള ഒരാൾ എങ്ങനെയാണ് നമ്മുടെ കാഴ്ചകൾ, ജീവിതത്തിന്റെ അനുഭവ പരിസരങ്ങളെ നേരിട്ട് കാണുന്നതിലപ്പുറം കണ്ണടച്ച് കാണുകയും അപ്പോൾ കണ്ണിൽ കാണുന്ന കാഴ്ചക്കപ്പുറം മനസ്സിൽ കാണുന്ന കാഴ്ചകളിലേക്ക്, രേഖപ്പെടുത്താത്ത ജീവിതത്തിലേക്ക്, അല്ലെങ്കിൽ ചരിത്രം പലതരത്തിൽ ഒറ്റുകാരനായി മുദ്രകുത്തപ്പെട്ട ഒരു മനുഷ്യൻ സത്യസന്ധനാണെന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് കൊണ്ടുവരുന്ന ഒരു വലിയ ശ്രമം, പരീക്ഷണാത്മകത നടത്തിയിട്ടുള്ള രചനയാണ് കെ വി ശരചന്ദ്രൻ നിർവഹിച്ചിട്ടുള്ള കാൺക കടലിനെ കൺതുറക്കാതെ. ഒരുപക്ഷെ നമ്മുടെ നാടക സങ്കല്പങ്ങളുടെ ഒരു ശീർഷകം കൂടിയാണിത്. കാരണം നമ്മൾ കണ്ണടച്ച് കേട്ടുകൊണ്ട് അറിയുന്ന ഒരു അനുഭൂതി ലോകത്തിലേക്ക് കടന്നു വരിക.
1: അറിയാലോ, കോഴിക്കോട് ആകാശവാണി നിലയത്തിലായിരുന്നു അച്ഛന് ജോലി. കടലിനഭിമുഖമായിരുന്നു ആകാശവാണിയുടെ ഇരുനില കെട്ടിടം.
2: ആകാശവാണി കോഴിക്കോട്, സമയം 5 മണി കഴിഞ്ഞ് 58 മിനിറ്റ് 20 സെക്കൻഡ്.
1: അച്ഛന്റെ വിരലും തൂങ്ങി ഞാനും പോകാറുണ്ടായിരുന്നു അവിടെ.
2: 680
1: അവിടുന്ന് 2 നിലയിൽ നിന്ന് അങ്ങ് ദൂരെ കാണാം കടല്.
2: ഇന്ന് ശകവർഷം 1940.
1: കടലിനും ആകാശവാണിക്കും നടുവിലൂടെ പോകുന്ന വീതി കുറഞ്ഞ ഒരു റോഡുണ്ടായിരുന്നു. അതിനപ്പുറം കടപ്പുറത്ത് അങ്ങിങ്ങായി കാറ്റാടി മരങ്ങൾ.
0: മെയ് 17 ഞായറാഴ്ച രാത്രി കൊച്ചി നിലയം അവതരിപ്പിച്ചിട്ടുള്ള കടങ്കഥയിലെ വിരുന്നുകാരൻ, അതൊരു വ്യത്യസ്തമായ നാടകമാണ്. വളരെ വൈകാരികമായ ഒരു ആവിഷ്കാരം, സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിൽ ഒരു ലോകത്ത് വലയം ചെയ്യപ്പെട്ട, കെണിയിൽ പെട്ടുപോയ സ്ത്രീത്വം അതിന്റെ വിമോചന ഭാവത്തിലേക്ക് ഏത് തരത്തിൽ വരേണ്ടതുണ്ട് എന്ന് ആലോചിക്കുന്ന ഒരു രചനയാണിത്. വൈകാരികതയാണ് ഈ നാടകത്തിന്റെ ഒരു വലിയ പ്രത്യേകതയും അതോടൊപ്പം തന്നെ അത് ഒരു ജനപ്രിയമാക്കാനുള്ള ഒരു സാധ്യതയും എന്ന് ഞാൻ കരുതുന്നു.
3: തുളസിക്കതിർ പോലെ നിഷ്കളങ്കയായ അമ്മു, കുശൃതയും കൗശലക്കാരിയുമായ ആനി, കവിളിൽ മറുകുള്ള കാതരമിഴി ആമിന, ഈ 3 പേർക്കും എന്നെ ഇഷ്ടമായിരുന്നില്ലേ? ഒടുവിൽ ആമിനയിൽ എന്റെ ഇഷ്ടമുറപ്പിച്ചപ്പോൾ ഇതാണ് ജീവിതം, ഇനി ഈ നഗരത്തോട് വിട. അമ്മു, ആനി, ആമിന, നിങ്ങൾ തീർത്ത കടം കഥകളിൽ നിന്ന് ഈ വിരുന്നുകാരന് വിട തരൂ. ഇനി പുതിയ നഗരം, പുതിയ സ്വപ്നങ്ങൾ, മറ്റൊരു യാത്ര, ഒരു പ്രഹേളിക പോലെ, അതല്ലേ ജീവിതം? പോട്ടെ, അല്ല പോയി വരട്ടെ, അല്ലെങ്കിൽ ഞാൻ എവിടെ പോകാൻ? നിങ്ങളുടെയൊക്കെ ഉള്ളിൽ ഞാനില്ലേ?
0: പൊതുവെ നമ്മുടെ ഈ 7 നാടകങ്ങളും വളരെ വ്യത്യസ്തങ്ങളായ അനുഭവ പരിസരത്തെയാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്, അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളതും. 7 ദിവസത്തെയും നാടകാനുഭവം അഖില കേരള നാടകോത്സവങ്ങളും വളരെ വ്യത്യസ്തമായ പ്രമേയങ്ങളെയും വ്യത്യസ്തമായ അവതരണ രീതിയെയും അതുപോലെ ശബ്ദത്തിന്റെ വിന്യാസത്തിൽ എന്തൊക്കെ പുതുമകൾ കൊണ്ടുവരണമെന്നുള്ള ആധുനിക ജീവിതത്തിന്റെ ഏറ്റവും പുതിയ ശാസ്ത്ര സാങ്കേതിക മാർഗങ്ങൾ കൂടി അവലംബിച്ചുകൊണ്ട് എങ്ങനെയാണ് റേഡിയോ നാടകത്തെ, ഒരു ശ്രവ്യ സംസ്കാരത്തെ അതിനാടകീയമായി ആവിഷ്കരിക്കാൻ പറ്റുമെന്ന് അഖില കേരള നാടകോത്സവം 2026 സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്.
4: നന്ദി സർ. കലയിലെ മൂല്യനിർണയങ്ങൾ എന്നത് ഒരിക്കലും അന്തിമമോ അല്ലെങ്കിൽ പരമമോ ആയ ഒന്നല്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് തികച്ചും ആപേക്ഷികമാണ്. ഓരോ വ്യക്തിയുടെയും ആസ്വാദനവും അനുഭവങ്ങളും വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു വിദഗ്ധ സമിതിയുടെ വിലയിരുത്തലുകൾക്കപ്പുറം ആകാശവാണിയെ സംബന്ധിച്ച് നമ്മുടെ ഏറ്റവും അന്തിമമായ അല്ലെങ്കിൽ പരമമായ ജൂറി എന്ന് പറയുന്നത് നമ്മുടെ ശ്രോതാക്കളാണ്. ഈ അവലോകനം ശ്രോതാക്കളിലേക്ക് എത്തുമ്പോൾ അത് അവരെങ്ങനെ എടുക്കും, ഒപ്പം അവരുടെ ഇത്രയും നാളത്തെ അവലോകനം എങ്ങനെയായിരിക്കും എന്ന് വരും ദിവസങ്ങളിൽ നമ്മുടെ ലിസണേഴ്സിന്റെ വിവിധമായ പ്ലാറ്റ്ഫോമുകളിൽ ഉയർന്നു വരട്ടെ. ഇപ്പോൾ പല വാർത്തകളിലൂടെയും നമ്മൾ കണ്ടു ഇത് റേഡിയോ നാടകോത്സവത്തിന്റെ അവലോകനം ശ്രോതാക്കളുടെ കൂട്ടായ്മകൾ അവർ ഓർഗനൈസ് ചെയ്യുന്നുണ്ടെന്ന് കണ്ടു. അപ്പം അവലോകനങ്ങൾ ഇനിയും ശ്രോതാക്കളിലേക്ക് നമുക്ക് വിട്ടുകൊടുക്കാം എന്ന് തോന്നുന്നു. നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു അവലോകനം ഇവിടെ സമാപിക്കുകയാണ്. വിലയേറിയ അഭിപ്രായങ്ങൾ തന്ന ഇവർക്കും നന്ദി. മുന്നോട്ടുള്ള യാത്രയിൽ നാടകങ്ങളുടെ ഒരുക്കത്തിൽ ഇതെല്ലാം നമുക്ക് ദിശാബോധം പകരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഒരുപാട് സന്തോഷം.

0: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 അവലോകനം സമാപിക്കുന്നു. പങ്കെടുത്തവർ പ്രൊഫസർ അലിയാർ, ടി എം എബ്രഹാം, ഷേർലി സോമസുന്ദരം, സുധി ദേവയാനി, ഉണ്ണികൃഷ്ണൻ പൂൽക്കൽ, എ വി പവിത്രൻ, ഒപ്പം റൂബി ബാബു.
1: ഇതുവരെ കേട്ടത് അഖില കേരള റേഡിയോ നാടകോത്സവം 2026 ഒരു അവലോകനം. ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് കേൾക്കാം.

ആകാശവാണി സമയം 10:30. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ബിജു തിരുമലയുടെ വരികൾക്ക് ശ്യാം സംഗീതം പകർന്ന് യേശുദാസ് പാടിയ ഗാനമാണ് ആദ്യം. ചിത്രം അമേരിക്ക അമേരിക്ക.

വിജയ് യേശുദാസും ശ്വേതയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം കഥ തുടരുന്നു. ഗാനവരികൾ വയലാർ ശരത്ചന്ദ്ര വർമ്മ, സംഗീതം ഇളയരാജ.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കാം. പ്രിയ ശ്രോതാക്കളെ, യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരുമുണ്ടാവില്ല അല്ലേ? എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താൽപ്പര്യമുള്ളവർ ഞങ്ങൾക്ക് എഴുതുക. വിലാസം: സഞ്ചാരി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം AIR TVM PM @gmail.com. അറിയിപ്പ് കഴിഞ്ഞു.

ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. രാഹുൽ രാജിന്റെ സംഗീതത്തിൽ സുജാത പാടിയ ഗാനം, ചിത്രം ദ പ്രീസ്റ്റ്. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് ഹരിനാരായണൻ.

യേശുദാസും ചിത്രയും പാടിയ ഗാനം, ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയ വരികൾക്ക് എസ് ബാലകൃഷ്ണന്റെ സംഗീതം. ചിത്രം ഇഷ്ടമാണ് 100 വട്ടം.

ഒരു ഗാനം കൂടി കേൾക്കാം. മണിവത്തൂരിലെ 1000 ശിവരാത്രികൾ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയത്. ONV കുറിപ്പ് എഴുതിയ ഗാനവരികൾക്ക് MB ശ്രീനിവാസന്റെ സംഗീതം.

0: ആകാശവാണി സുഭാഷിതം കേൾക്കാം. അഡ്വക്കേറ്റ് സിന്ധു ഗോപാലകൃഷ്ണൻ അവതരിപ്പിച്ചത്.
1: അച്ഛനമ്മമാർക്ക് പകരം വയ്ക്കുവാൻ ആരുമില്ല എന്നത് ശരി തന്നെ. എന്നാൽ അച്ഛനമ്മമാരുടെ മരണശേഷം മക്കൾ അവരെക്കുറിച്ച് ഓർക്കണമെങ്കിൽ, അവരെ ഓർത്ത് അഭിമാനിക്കണമെങ്കിൽ, അവരില്ലാത്തത് ഓർത്ത് വിഷമിക്കണമെങ്കിൽ, അവരുടെ വേർപാട് നികത്തുവാൻ പറ്റാത്തൊരു വിടവായി മക്കൾക്ക് അനുഭവപ്പെടണമെങ്കിൽ രക്ഷിതാക്കൾ അതനുസരിച്ച് മക്കളെ ജീവിച്ചു കാണിച്ചു കൊടുത്തവരായിരിക്കണം. നമ്മളറിയാതെ നമ്മുടെ മക്കൾ നമുക്ക് മാർക്കിട്ടുകൊണ്ടിരിക്കുകയാണെന്ന് ഓർക്കുക, നമ്മെ വിലയിരുത്തുകയും അതെല്ലാം അവർ ഓർമ്മയിൽ സൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. മക്കളെ വളർത്തി നല്ലവരാക്കുക എന്നത് ഒരു നിസ്സാര കാര്യമല്ല. അച്ഛനമ്മമാരെ, വാർദ്ധക്യത്തിൽ മക്കൾ ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ പല മക്കളെയും കുറ്റപ്പെടുത്താറുണ്ട്. 75% ഉപേക്ഷിക്കപ്പെട്ട വൃദ്ധരായ മാതാപിതാക്കൾക്കിടയിൽ അവർ തന്നെയാണ് അവർക്ക് വന്നുകൂടിയ ദുർഗതിക്ക് കാരണക്കാർ എന്ന് അവരെ അടുത്തറിയുവാൻ ശ്രമിച്ചാൽ നമുക്ക് മനസ്സിലാവും. 2 അനാഥാലയങ്ങളുടെ നിയമോപദേശകയായി പ്രവർത്തിക്കുവാൻ ഭാഗ്യം സിദ്ധിച്ചിട്ടുള്ള എനിക്ക് അവിടെ കഴിയുന്ന പലരുടെയും ജീവിതം നേരിട്ടറിയാം. സത്യസന്ധമായി മക്കൾക്ക് യാതൊരു തരത്തിലും അവരെ കൂടെ നിർത്തി നോക്കുവാൻ സാഹചര്യമില്ലാത്തവരും ആ കൂട്ടത്തിലുണ്ട് കേട്ടോ. അങ്ങനെയുള്ള മക്കൾ ഇടയ്ക്കിടയ്ക്ക് അവരുടെ മാതാപിതാക്കളെ കാണാൻ വരികയും അവർക്കിഷ്ടമുള്ള എന്തെങ്കിലും കൊണ്ടുവന്ന് കൊടുത്ത് കുറച്ചു നേരം അവരോടൊപ്പം ചിലവഴിച്ചിട്ട് പോകുന്നത് കാണാം. ഇതിനിടയിൽ ആരും തിരിഞ്ഞു നോക്കാത്തവരുടെ സ്ഥിതി വളരെ സങ്കടകരമാണ്. വയസ്സാകുമ്പോൾ ആർക്കും ഈ ഗതി വരാം. അത് വരാതെ നോക്കണമെങ്കിൽ ബോധപൂർവം മക്കൾക്ക് നല്ല ഓർമ്മകൾ സമ്മാനിക്കണം. എന്റെ അമ്മയുടെ സ്നേഹിക്കുവാനറിയാവുന്ന രീതികൾ ഏത് പ്രതികൂല സാഹചര്യത്തിലും എനിക്ക് തുണയായിട്ടുണ്ട്. പ്രതിസന്ധികളെ തരണം ചെയ്യുവാനുള്ള എന്റെ അച്ഛന്റെ സമചിത്തത എനിക്കെന്നും ഒരു ഉത്തേജനമാണ് എന്നൊക്കെ മക്കൾ ചിന്തിക്കണമെങ്കിൽ അച്ഛനമ്മമാർ അങ്ങനെ ആവണ്ടേ. ഓണം വരുമ്പോഴും വിഷു വരുമ്പോഴും ഓണക്കോടി കൊടുക്കുവാനും തിരിച്ച് നെറ്റിയിൽ ഒരു ഉമ്മ കിട്ടുവാനും അവരില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ കണ്ണു നനയുവാൻ ഇടവരാറുണ്ടോ നിങ്ങൾക്ക്? ഗൂഗിൾ പേ വഴി വിഷുക്കൈ നീട്ടം കൊടുക്കുന്ന അച്ഛനമ്മമാരും മക്കളുമുള്ള ഈ കാലത്ത് പഴയ 1 രൂപയായും പിന്നീട് 5 രൂപയായും ഒക്കെ കയ്യിൽ കിട്ടിയിരുന്ന നാണയത്തൊട്ടുകളുടെ വിലയും സന്തോഷവും ഗൂഗിൾ പേ വിഷുക്കൈ നീട്ടത്തിനുണ്ടോ എന്ന് ഞാൻ ഓർത്തു പോകുന്നു. അമ്മയുടെ മുഖത്ത് നോക്കിയാണ് സ്ത്രീ എന്ന ശക്തിയെ, സ്നേഹത്തെ, കരുണയെ, വാത്സല്യത്തെ, ത്യാഗത്തെ എല്ലാം ഞാൻ അറിഞ്ഞത് എന്ന് മക്കളെക്കൊണ്ട് പറയിപ്പിക്കുവാൻ ഇന്ന് എത്ര അമ്മമാർക്ക് സാധിക്കും? വേലിയേറ്റവും വേലിയിറക്കവും നിയന്ത്രിക്കുന്ന പ്രകൃതിയിലെ ആ ഊർജ്ജശക്തിയെപ്പോലെ സ്നേഹമെന്ന ശക്തി കൊണ്ട് കുടുംബത്തെ രമ്യമാക്കുവാനൊരു സ്ത്രീക്ക് മാത്രമേ കഴിയൂ. സുഖത്തിലും ദുഃഖത്തിലും സങ്കടങ്ങളിലും സന്തോഷങ്ങളിലും മക്കൾക്കെടുത്ത് വായിക്കുവാൻ കഴിയുന്ന ഒരു സങ്കീർത്തന പുസ്തകമാകണം അമ്മ. ആ പുസ്തകത്തിൽ ഏത് സാഹചര്യത്തെയും നേരിടുവാൻ കഴിയുന്ന വചനങ്ങളും ഉണ്ടാകണം. അമ്മയെ സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന അച്ഛൻ, സത്യസന്ധതയും സ്വഭാവമഹിമയും കൈവിടാതെ ജീവിക്കുന്ന അച്ഛൻ, തൻ്റെ അച്ഛനമ്മമാരെ നന്ദിയോടെ സ്മരിക്കുന്ന ഒരച്ഛൻ, സ്നേഹവും ശിക്ഷണവും ഒരുപോലെ തരുന്ന അച്ഛൻ, അങ്ങനെ നല്ല ഓർമ്മകൾ നൽകിയിട്ടുള്ള അച്ഛനെ ഒരു മകനും ഉപേക്ഷിക്കില്ല. ആ സ്നേഹസ്പർശം വേണ്ട എന്ന് ഒരു മകളും പറയില്ല.

0: സ്നേഹത്തിൻ്റെ കയർ കൊണ്ട് തൻ്റെ കൊച്ചുമക്കളെ കരുതലിൻ്റെ തൂണിൽ വരിഞ്ഞ് മുറുക്കി കെട്ടിയിടുന്ന മുത്തച്ഛനെ കൊച്ചുമക്കൾ എങ്ങനെ മാറ്റി നിർത്തും? അതുകൊണ്ട് നാം ഓരോരുത്തരും ഏത് പ്രായത്തിലും മക്കൾക്കും ചുറ്റുമുള്ളവർക്കും ഒരു ബാധ്യതയാവാതിരിക്കട്ടെ. ഉദ്യോഗത്തിലിരിക്കുന്നവർ റിട്ടയർ ചെയ്യുന്നതിന് മുമ്പായി തന്നെ എന്തെങ്കിലും സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുവാൻ ശ്രമിക്കുക. അത് റിട്ടയർമെൻറ്റിന് ശേഷമുള്ള ഒറ്റപ്പെടലുകളിൽ നിന്നും നമ്മെ രക്ഷിക്കും. നമുക്കൊരു സാമൂഹ്യ ജീവിയായി തന്നെ ജീവിക്കാം. മക്കളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുവാൻ കഴിവുള്ള മാതാപിതാക്കളാവാം നമുക്ക്. ആൺമക്കളുടെ മക്കളും പെൺമക്കളുടെ മക്കളും തമ്മിൽ നിങ്ങളുടെ മനസ്സിൽ വേർതിരിവുകൾ ഇല്ലാതിരിക്കട്ടെ. എങ്ങാനും വീണാൽ അത് എഴുന്നേൽക്കാൻ പഠിപ്പിക്കുകയാണ് പിന്നീട് വീഴാതിരിക്കുവാനും എന്ന തിരിച്ചറിവ് കൊച്ചുമക്കൾക്ക് പകർന്നു കൊടുക്കുന്നവരാകാം നമുക്ക്. പ്രവൃത്തികൾ വാക്കുകളേക്കാൾ ഉച്ചത്തിൽ സംസാരിക്കുമെന്ന് തിരിച്ചറിയുക. കരുണ, പങ്കുവയ്ക്കൽ, ആചാര്യ മര്യാദകൾ, ദീനാനുകമ്പ, സൂക്ഷ്മത, സമയക്രമീകരണം, ഈശ്വരവിശ്വാസം, പ്രതികൂല സാഹചര്യങ്ങളിൽ നോ എന്ന് പറയുവാനുള്ള ധൈര്യം, വരും വരായികളെക്കുറിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കുന്ന രീതി, ഇതെല്ലാം ചേർന്ന ഭാവമാകട്ടെ ഇത് കേൾക്കുന്ന ഓരോരുത്തരിലും. ഏത് പ്രായത്തിലാണെങ്കിലും ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം. ലോകം നമ്മെ സ്മരിക്കണമെങ്കിൽ ബഹുമാനവും സ്നേഹവും ആദരവും അർഹിക്കുന്ന പ്രവൃത്തികൾ ചെയ്യണം. അങ്ങനെയുള്ള ജീവിതം നമുക്ക് സമാധാനമുള്ള ഒരു വാർത്ത.
1: This is Akashvani. The news read by Abhineet Shukla. Prime Minister Narendra Modi today attended the India-Norway Business and Research Summit in Oslo. Crown Prince Haakon and the Prime Minister of Norway Jonas Gahr Støre also participated in the summit. Addressing the summit, Prime Minister Modi appreciated the growth in bilateral trade and investments following the entry into force of Trade and Economic Partnership Agreement TEPA. He underlined that stakeholders on both the sides should make efforts to achieve the investment target of $100 billion under TEPA and the consequent creation of 1 million jobs in India. He highlighted India's strong upward growth trajectory, demographic dividend, talented and aspirational youth, robust business practices, investor-friendly regulatory framework, and the spirit of competitive federalism. He encouraged greater Norwegian investments in India in key sectors such as the blue economy, shipbuilding, green transition, renewable energy, health tech, critical minerals, and startups. Prime Minister Modi also underscored India's ambitious green transition agenda, emphasizing the country's scale, growing energy demands, climate commitments, and rapid expansion in renewable energy, grid infrastructure, green hydrogen, and clean energy. He appreciated Norway's global leadership in clean energy investments, maritime decarbonization, ocean sustainability, and climate finance. Prime Minister Modi urged the business communities of both the countries to forge new partnerships, identify emerging areas of collaboration, and strengthen economic cooperation. The summit was attended by CEOs of over 50 companies and more than 250 participants from the Norwegian and Indian business and research communities. In a statement, the Ministry of External Affairs said that the summit marked the growing momentum in bilateral economic cooperation following the coming into force of the India-EFTA Trade and Economic Partnership Agreement. A number of business agreements between India and Norwegian companies and entities were signed during the summit. Prime Minister Narendra Modi's first ever visit to Norway has seen a substantial outcome, with both the countries declaring the upgradation of India-Norway relation to green strategic partnership. In a joint statement today, after delegation-level talks with counterpart Jonas Gahr Støre in Oslo, Prime Minister Modi highlighted that this partnership will ensure increased collaboration in sectors ranging from clean energy to climate resilience, blue economy to green shipping. Prime Minister Modi said, "The India-EFTA Trade and Economic Partnership Agreement serves as a blueprint for shared progress and prosperity." In a gesture towards closer relations, Prime Minister Modi was awarded Grand Cross of the Royal Norwegian Order of Merit by His Majesty King Harald V of Norway. Defence Minister Rajnath Singh has described Operation Sindoor as a testament to India's transformation into a strong, confident and capable nation. Addressing the Indian diaspora in Hanoi today, Mr. Singh asserted that while India remains committed to the no-first-use policy, it will not succumb to nuclear blackmail and stands ready to respond firmly to any enemy misadventure. He highlighted India's growing stature on the international stage,

0: due to the unprecedented progress achieved under the leadership of Prime Minister Narendra Modi. Mr. Singh emphasized that India is rapidly advancing in the semiconductor sector, which he said is not merely a story of technological progress, but also the story of a new India. Union Commerce and Industry Minister Piyush Goyal has said that India has set a target of achieving exports worth $1 trillion this year and $2 trillion over the next 5 years. He asserted that this will be the true hallmark of an Atmanirbhar Bharat. The Commerce Minister was addressing the website launch ceremony of Bharatiya Vyapar Mahotsav in New Delhi. Mr. Goyal said exports this year have reached $863 billion, nearly 5% higher than the previous year, despite global challenges. A high-level US industry delegation held discussions with Science and Technology Minister Dr. Jitendra Singh in New Delhi today. The deliberations were held on emerging opportunities for private investment and industry collaboration in India's nuclear sector. In IPL cricket, chasing a target of 181 runs, Sunrisers Hyderabad were 137 for the loss of 3 wickets in 15 overs against host Chennai Super Kings when reports last came in. Put into bat first, Chennai Super Kings posted 180 for 7 in 20 overs. And that is the end of this news bulletin.
1: ആകാശവാണി കാലാവസ്ഥാ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. മിതമായ തോതിൽ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. കാലാവസ്ഥാ അറിയിപ്പ് സമാപിച്ചു. ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 10 മിനിറ്റും 19 സെക്കൻഡും. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. ഇനി ന്യൂസ് സോൺ എയർ ആപ്പിൽ തുടർന്ന് കേൾക്കാം FM ഗോൾഡ് പ്രക്ഷേപണം ഡൽഹിയിലെ. ഏവർക്കും ശുഭരാത്രി. ജയ് ഹിന്ദ്.